ആകാശവാണി കണ്ണൂർ. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ. ഇന്ന് ശകവർഷം 1948, ജ്യേഷ്ഠം 9, കൊലവർഷം 1201, ഇടവം 16, 2026 May 30 ശനിയാഴ്ച. FM ബാൻഡിൽ 101.5 MHz ഞങ്ങളുടെ പ്രഭാത പ്രക്ഷേപണം ആരംഭിക്കുന്നു. സമയം 5 മണി കഴിഞ്ഞ് 53 മിനിറ്റും 45 സെക്കൻഡും.

0: ആകാശവാണി കണ്ണൂർ.
1: സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് സുരേഷ് ബാബു നമ്പൂതിരി.
2: നായം ജനോമേ സുഖദുഃഖഹേതുർ ന ദേവദാത്മാ ഗൃഹകർമ്മകാലാ മനപ്പരം കാരണമാമനന്തി സംസാരചക്രം പരിവർത്തയേദ്യൽ. ശ്രീമദ് ഭാഗവത മഹാപുരാണത്തിലെ ഏകാദശ സ്കന്ധത്തിലെ 23-ാം അധ്യായത്തിലെ 43-ാം ശ്ലോകമാണ് നമ്മൾ കേട്ടത്. നമ്മുടെ സുഖ ദുഃഖങ്ങൾക്ക് കാരണക്കാർ ആരൊക്കെ? ഈ ഒരു ചോദ്യം നമ്മൾ പലപ്പോഴും അവനവനോട് തന്നെ ചോദിക്കുന്ന ഒരു ചോദ്യമായിരിക്കും. സുഖം അനുഭവിക്കുമ്പോൾ അത് എന്റെ മാത്രം കഴിവുകൊണ്ട് എന്ന രീതിയിൽ ദുരഭിമാനം കൊള്ളുകയും ദുഃഖങ്ങൾ വരുമ്പോൾ അതിന്റെ കാരണക്കാരായി ഒന്നുകിൽ നക്ഷത്രങ്ങൾ, ദശാസന്ധകൾ, വീട്ടുകാർ, അയൽക്കാർ, നാട്ടുകാർ, ഇങ്ങനെ ആ പട്ടിക അനന്തമായി നീളുകയാണ്. എന്നാൽ യഥാർത്ഥത്തിൽ നമ്മുടെ സുഖ ദുഃഖങ്ങൾക്ക് ഈ പറയുന്നവർക്ക് കാര്യമായ പങ്കുണ്ടോ? ശരിയായ ഉത്തരം ഇല്ല എന്നാണ് ഈ വരികൾ നമ്മളെ പഠിപ്പിക്കുന്നത്. നമ്മുടെ സുഖത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും ഏക കാരണം നമ്മുടെ മനസ്സാണ്. ഈ മനസ്സുകൊണ്ട് കൽപ്പിച്ചു കൂട്ടുന്നതാണ് സുഖ ദുഃഖങ്ങൾ. സുഖദുഃഖങ്ങൾ ബാഹ്യവസ്തുക്കളിലല്ല. അങ്ങനെയാണെങ്കിൽ ഒരു പുഷ്പം എല്ലാ കാഴ്ചക്കാർക്കും സന്തോഷം നൽകണം. വസ്തുക്കളിലല്ല സൗന്ദര്യവും സുഖവും. ഒരു വ്യക്തിയെ പല മനുഷ്യന്മാർ പല രീതിയിൽ വ്യാഖ്യാനിക്കുന്നു. ചില ആൾക്കാർ അദ്ദേഹത്തെക്കുറിച്ച് നല്ല രീതിയിൽ പറയുന്നു, മറ്റു ചിലർ വളരെ മോശമായും പറയുന്നു. ഒരേ വ്യക്തിയെ കാണുമ്പോൾ കുറെ പേർക്ക് സന്തോഷമാണെങ്കിൽ കുറെ പേർക്ക് സങ്കടവും ദേഷ്യവും തോന്നുന്നു. ഇതൊക്കെ വെളിവാക്കുന്നത് നമ്മുടെ സുഖ ദുഃഖങ്ങൾക്ക് കാരണം നമ്മുടെ മനസ്സിന്റെ സങ്കല്പമാണെന്നാണ്. ഒരു പക്ഷേ സാധാരണക്കാരന്റെ ജീവിതത്തിൽ അവരെ ഏറ്റവും സങ്കടപ്പെടുത്തുന്നത് എന്തെന്ന് ചോദിച്ചാൽ പലപ്പോഴും ഉത്തരം മരണമായിരിക്കും. എന്നാൽ ആ ഉത്തരവും ശരിയല്ല. മരണം നമ്മളെ സങ്കടപ്പെടുത്തുന്നില്ല. മരണം നമ്മളെ സങ്കടപ്പെടുത്തുന്ന ഒന്നാണെങ്കിൽ ദിവസേന പത്രവായന നടത്തുന്ന നമുക്ക് ജീവിതത്തിൽ ഉടനീളം സങ്കടപ്പെട്ട് കരയാനേ സമയമുണ്ടാവുകയുള്ളൂ. മറിച്ച് മരിച്ച വ്യക്തിയുമായി നമ്മുടെ മനസ്സ് വല്ല ബന്ധം വയ്ക്കുമ്പോൾ ആ വ്യക്തി മരിക്കുമ്പോൾ മാത്രമാണ് നമ്മൾ സങ്കടം അനുഭവിക്കുന്നത്. ഒരു കളിപ്പന്ത് ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം പരമാവധി സന്തോഷം നൽകുന്നതാണ്. എന്നാൽ അത് ഒരു മുത്തച്ഛന്റെ മുന്നിൽ പിറന്നാൾ സമ്മാനമായി കൊടുത്താൽ മുത്തച്ഛൻ ഒരുപക്ഷെ അത് വലിച്ചെറിഞ്ഞു എന്ന് വരാം. കാരണം മുത്തച്ഛന്റെ മനസ്സിൽ പന്തിന് സ്ഥാനമില്ല. ഇക്കാര്യങ്ങളിൽ നിന്നൊക്കെ നമ്മൾ പഠിക്കേണ്ട വലിയൊരു കാര്യം, മനസ്സ് കലുഷിതമാകാതെ മാത്സര്യബുദ്ധിയിൽപ്പെടാതെ കുട്ടിത്തത്തോടെ സർവോപരി നിഷ്കളങ്കഭാവത്തോടെ നമുക്ക് കാത്തു സൂക്ഷിക്കാൻ സാധിച്ചാൽ, മനസ്സിലെ സങ്കല്പങ്ങളൊക്കെ മാലിന്യമില്ലാത്തതാക്കിയാൽ, മനസ്സിനെ പരമാവധി വിശാലമാക്കിയാൽ നമുക്കെപ്പോഴും സന്തോഷിച്ചുകൊണ്ട് ജീവിക്കാൻ സാധിക്കും. മനസ്സ് വിശാലമാകുമ്പോൾ സഹജീവികളോട് സ്നേഹം വർദ്ധിക്കുന്നു, ത്യാഗമനോഭാവം കൂടുന്നു, അവനവന്റെ പരിമിതികളെ തിരിച്ചറിയാൻ സാധിക്കുന്നു, എവിടെയും നന്മകൾ കാണുവാനും പ്രവർത്തിക്കുവാനും സാധിക്കുന്നു. ഈ രീതിയിൽ ധന്യമായ ഒരു മനസ്സിന്റെ ഉടമകളായി നമ്മൾ മാറാൻ ശ്രമിക്കണം. അങ്ങനെ നല്ല രീതിയിൽ മനസ്സിനെ മാറ്റിയെടുത്താൽ ആ മനസ്സിന്റെ ഉടമകളായ നമുക്ക് എപ്പോഴും സന്തോഷം അനുഭവിച്ചുകൊണ്ട് ജീവിക്കാൻ കഴിയുന്നു. മറിച്ചാണ് മനസ്സിലെ സങ്കല്പങ്ങളെങ്കിൽ എപ്പോഴും സങ്കടമായിരിക്കും. അങ്ങനെ ആവാതിരിക്കാൻ നമുക്ക് സാധിക്കും. അതിന് ധനം വേണ്ട, കുലമഹിമ വേണ്ട, വലിയ വിദ്യാഭ്യാസം വേണ്ട, മനസ്സിലെ ഭാവത്തെയൊന്ന് മാറ്റിയാൽ മാത്രം മതി.
1: ഇന്നത്തെ സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിച്ചത് സുരേഷ് ബാബു നമ്പൂതിരി.

ആകാശവാണി കണ്ണൂർ. എഫ് എം പ്രധാന വാർത്തകൾ. അടിയന്തര സുരക്ഷാ വെല്ലുവിളികൾ നേരിടാൻ അതിർത്തി രക്ഷാസേനയ്ക്ക് അധിക ചുമതലകൾ നൽകുന്നതിനെക്കുറിച്ച് ആലോചിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ഗുജറാത്തിലെ ഭുജിൽ BSF ജവാന്മാരുമായി സംവദിക്കവെയാണ് കേന്ദ്രമന്ത്രി ഇക്കാര്യം അറിയിച്ചത്. റിമോട്ട് സെൻസിംഗ് വഴി കാലാവസ്ഥാ നിരീക്ഷണത്തിന് ഉപയോഗിക്കുന്ന സ്കൈ കാസ്റ്റ് പദ്ധതി കേന്ദ്രമന്ത്രി ഡോ. ജിതേന്ദ്രസിംഗ് ന്യൂഡൽഹി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഉദ്ഘാടനം ചെയ്തു.

സംവിധാനം സ്ഥാപിക്കുന്ന 19-ാമത്തെ രാജ്യമാണ് ഇന്ത്യയെന്ന് അദ്ദേഹം പറഞ്ഞു. സമഗ്ര ശിക്ഷാ അഭിയാന്റെ ഫണ്ട് അനുവദിക്കലും വിനിയോഗവും ന്യൂഡൽഹിയിലെ വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ അവലോകനം ചെയ്തു. സമഗ്ര ശിക്ഷ 3.0 കൂടുതൽ കാര്യക്ഷമവും സുതാര്യവുമാക്കുന്നതിനും ഫലപ്രാപ്തി ബന്ധിതമാക്കുന്നതിനും ലക്ഷ്യമിട്ടാണ് യോഗം ചേർന്നതെന്ന് സാമൂഹിക മാധ്യമക്കുറിപ്പിൽ പ്രധാൻ അറിയിച്ചു. സംസ്ഥാനത്ത് സമ്പൂർണ്ണ ശുചിത്വം ലക്ഷ്യമിട്ട് ആരോഗ്യവകുപ്പിന്റെ ജനകീയ മഹാശുചീകരണ പ്രവർത്തനയജ്ഞം തുടക്കം രാവിലെ മന്ത്രി കെ മുരളീധരൻ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും. മെഡിക്കൽ കോളേജ് ക്യാമ്പസിലേതടക്കം വെള്ളക്കെട്ട് ഒഴിവാക്കാനും കൊതുകുജന്യ രോഗങ്ങൾ നിയന്ത്രിക്കാനും ലക്ഷ്യമിടുന്നതാണ് പദ്ധതി. തിരുവനന്തപുരം ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ അമൂല്യ വജ്രാഭരണവും വിളക്കും ക്ഷേത്രത്തിൽ തന്നെ സൂക്ഷിച്ചിട്ടുണ്ടെന്ന് ക്ഷേത്ര അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ പരിശോധിച്ച് കണ്ടെത്തി. ഭക്തജനങ്ങൾ സമർപ്പിച്ച സ്വർണ്ണനാണയങ്ങളും സ്വർണ്ണക്കട്ടികളും ഉൾപ്പെടെ സമർപ്പിത വസ്തുക്കൾ സുരക്ഷിതമാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു. കാസർഗോഡ് ജില്ലയുടെ വികസനം ലക്ഷ്യമിട്ട് 100 കോടി രൂപയുടെ വികസന പാക്കേജ് കരട് പദ്ധതി സമർപ്പിച്ചു. ആരോഗ്യം, വിദ്യാഭ്യാസം, അടിസ്ഥാന സൗകര്യ വികസനം, വിനോദസഞ്ചാരം, കാർഷികം തുടങ്ങിയ മേഖലകളിൽ മുൻതൂക്കം നൽകിയാണ് കരട് പദ്ധതി തയ്യാറാക്കിയത്. മുൻ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയും കേരള കോൺഗ്രസ് ജോസഫ് ഡെപ്യൂട്ടി ചെയർമാനുമായിരുന്ന ടി യു കുരുവിള അന്തരിച്ചു. 89 വയസ്സായിരുന്നു. ശ്വാസകോശ രോഗത്തെ തുടർന്ന് കൊച്ചിയിലെ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. IPL ക്രിക്കറ്റ് 2-ാം ക്വാളിഫയറിൽ ഗുജറാത്ത് ടൈറ്റൻസ് രാജസ്ഥാൻ റോയൽസിനെ 7 വിക്കറ്റിന് തകർത്ത് 2-ാം ഫൈനലിസ്റ്റുകളായി. ന്യൂ ചണ്ഡിഗഡിൽ 215 റൺസ് വിജയലക്ഷ്യവുമായി കളിക്കാനിറങ്ങിയ ഗുജറാത്ത് 8 പന്തുകൾ ശേഷിക്കെ 3 വിക്കറ്റിന് 219 റൺസ് എടുത്തു. FM പ്രധാന വാർത്തകൾ കഴിഞ്ഞു.

0: ഈ നിലയത്തിൽ ആർഭത്തിന് കാവ്യാഞ്ജലി. എന്റെ സരസ്വതി വി ടി കുമാറിന്റെ കവിത കേൾക്കാം. ആലാപനം വി ടി മുരളി. ആറ് പതിനഞ്ചിന് അർച്ചന, 6:30 സെഞ്ചുറി വെഡിംഗ് സെന്റർ. തദ്ദേശ വാർത്തകൾ. 7 ട്രെയിൻ സമയം, തുടർന്ന് എഫ് എം ഡയറി. കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് ജാലകം. ഈ യജ്ഞം അശ്വമേധത്തിന് തുല്യം. പോലീസ് സബ് ഇൻസ്പെക്ടറായി വിരമിച്ച ശേഷം കിണർ നിർമ്മിതിയിൽ ഏർപ്പെടുന്ന പയ്യന്നൂർ മാവിശ്ശേരിയിലെ ബാബു അക്കരക്കാരനുമായുള്ള അഭിമുഖം കേൾക്കാം. 7:20 കോളേജ് ഓഫ് കോമേഴ്സ് സേവന വാർത്തകൾ. 7:35 കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ എഫ് എം ഡയറി. അപൂർവഗാനം നിങ്ങൾക്കറിയാമോ? സ്പോർട്സ് ടൈം. മുൻ ഇന്ത്യൻ വോളിബോൾ ക്യാപ്റ്റൻ ജോബി ജോസഫ് പങ്കുചേരുന്നു. 7:55 റീഗൽ ജ്വല്ലേഴ്സ് റെയിൽവേ അറിയിപ്പുകൾ. 8:30 സംഗീതമാധുരി ലളിതഗാനങ്ങൾ കേൾക്കാം. 9:00 പ്രിയം പ്രിയതരം. ആകാശവാണി കോഴിക്കോട് നിലയം പ്രോഗ്രാം വിഭാഗം അസിസ്റ്റന്റ് ഡയറക്ടർ കെ വി ശരത്ചന്ദ്രൻ അവതരിപ്പിക്കുന്ന ഇഷ്ടഗാനങ്ങൾ. 9:58 10:58 എഫ് എം പ്രധാന വാർത്തകൾ. 10:00 നേർവഴി കാഴ്ചാ പരിമിതി നേരിടുന്നവർക്കായുള്ള പരിപാടി. 10:15 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. 11:00 ആൽബം ഗാനങ്ങൾ. ഉച്ചയ്ക്ക് 12:15 അയ്യപ്പൻ പാട്ട്. ആരോഗ്യദീപ്തി. ഉച്ചയ്ക്ക് 1 ഓർമ്മയിലൊരു ഗാനം. 2:15 തുടർനാടകം. 2:30 നാട്ടുവഴിയിലീണങ്ങൾ. കൂത്തുപറമ്പ് ആമ്പിലാട് എന്ന ഗ്രാമത്തിൽ നിന്നുള്ള വിശേഷങ്ങൾ കേൾക്കാം. വൈകുന്നേരം 5:00 സംസ്കൃത പാഠം. 5:15 കെ വി രാമചന്ദ്രനും സംഘം അവതരിപ്പിച്ച കേളിക്കൊട്ട്. 6:10 ലക്ഷദ്വീപ് വൃത്താന്തം. 6:50 കിസാൻ വാണി. ആകാശവാണി കണ്ണൂർ. ഇനി 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹിയിലെ.
1: This is Akashwani. The news read by Tanvi Khurana. Union Home Minister Amit Shah has said the government is considering assigning additional areas of responsibility to the Border Security Force BSF to make it more effective in dealing with emerging security challenges. Mr. Shah made the remarks while interacting with the BSF personnel at Bhuj in Gujarat yesterday after inaugurating two strategically crucial

0: ആകാശവാണി കണ്ണൂർ.
1: കാവ്യാഞ്ജലി. എന്റെ സരസ്വതി, വി ടി കുമാരന്റെ കവിത. ആലാപനം വി ടി മുരളി.

0: വി ടി കുമാരന്റെ എന്റെ സരസ്വതി എന്ന കവിതയാണ് നിങ്ങൾ കേട്ടത്. ആലപിച്ചത് വി ടി മുരളി.
1: കാവ്യാഞ്ജലി

0: ആകാശവാണി കണ്ണൂർ. അർച്ചന. അർച്ചനയിലെ ആദ്യഗാനം യേശുദാസ് പാടിയത്. ഗംഗയാറ് പിറക്കുന്നു എന്നാരംഭിക്കുന്നു.
1: ഗംഗയാറ് പിറക്കും.

0: ആകാശവാണി കണ്ണൂർ.
1: ഇന്നത്തെ തദ്ദേശ വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
2: പൊൻചേലകളിൽ വിരിഞ്ഞ അപൂർവ സൗന്ദര്യമാണ് നീ.
1: താരുണ്യം തളിരിടും മേനിയിൽ പട്ടിന്റെ പകട്ടുമായി സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ

സെഞ്ചുറി വെഡിംഗ് സെന്റർ, തദ്ദേശ വാർത്തകൾ. കണ്ണൂർ ജില്ലാ ശുചിത്വ മിഷന്റെയും കിലയുടെയും സംയുക്താഭിമുഖ്യത്തിൽ പുതിയ ഖരമാലിന്യ പരിപാലന ചട്ടത്തെക്കുറിച്ചുള്ള ഓൺലൈൻ വെബിനാർ ഇന്നുച്ചയ്ക്ക് 2 മണി മുതൽ 4 മണി വരെ നടക്കും. കാസർഗോഡ് താലൂക്കിലെ സ്കൂൾ വാഹനങ്ങളുടെ കാര്യക്ഷമതാ പരിശോധന 30 രാവിലെ 9 മണിക്ക് കാസർഗോഡ് മുനിസിപ്പൽ സ്റ്റേഡിയത്തിലും മഞ്ചേശ്വരം താലൂക്കിലെ വാഹനങ്ങളുടെ പരിശോധന ഇന്ന്

രാവിലെ 9 മണിക്ക് ഉപ്പള AJI ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലും നടക്കും. കാസർഗോഡ് ജില്ലാ വികസന സമിതി യോഗം ഇന്ന് രാവിലെ 11 മണിക്ക് തദ്ദേശ സ്വയംഭരണ ജോയിന്റ് ഡയറക്ടറുടെ കാര്യാലയത്തിൽ ചേരും. സ്കൂൾ പ്രവേശനോത്സവം കണ്ണൂർ ജില്ലാതല ഉദ്ഘാടനം June 1 ആയിത്തറ മമ്പറം സ്കൂളിൽ നടക്കും. മട്ടന്നൂർ കൊക്കയിൽ നന്മ റെസിഡൻസ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ മഴക്കാലപൂർവ്വ ശുചീകരണ ബോധവൽക്കരണ ക്ലാസ് നാളെ വൈകുന്നേരം 4 മണിക്ക് നടക്കും. അഴീക്കോട് കച്ചേരിപ്പാറ കേരള ഫോക്ലോർ സെന്റർ റഫറൻസ് ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ ഇന്ന് രാവിലെ 9:30 അക്ഷര ശ്ലോക സദസ് സംഘടിപ്പിക്കുന്നു. ലോക സൈക്കിൾ ദിനാചരണത്തിന്റെ ഭാഗമായി കാസർഗോഡ് ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൌൺസിലിന്റെ നേതൃത്വത്തിൽ നാളെ രാവിലെ 6 മണിക്ക് കാസർഗോഡ് ഫോർട്ട് റൈഡ് എന്ന പേരിൽ പൈതൃക സൈക്കിൾ യാത്ര സംഘടിപ്പിക്കുന്നു. പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ സൈക്കിളും സുരക്ഷാ ഉപകരണങ്ങളുമായി എത്തിച്ചേരണമെന്ന് DTPC സെക്രട്ടറി അറിയിച്ചു. ട്രാക്ക് നവീകരണ പ്രവൃത്തി നടക്കുന്നതിനാൽ എടക്കാട് കണ്ണൂർ റെയിൽവേ സ്റ്റേഷനുകൾക്കിടയിൽ NH നടാൽ റെയിൽവേ ഗേറ്റ് June 1 രാത്രി 11 മണി വരെ അടച്ചിടും. ഹാപ്പിനെസ് ഫൌണ്ടേഷനും APJ അബ്ദുൽ കലാം ലൈബ്രറിയും വിവിധ സാംസ്കാരിക സംഘടനകളുടെ സഹകരണത്തോടെ സംഘടിപ്പിക്കുന്ന ഡാൻസ് ഫെസ്റ്റിവലിന്റെ നൃത്ത മത്സരം ആദ്യ ക്ലസ്റ്റർ ഇന്നും നാളെയുമായി നടക്കും. പോത്താങ്കണ്ടം ആനന്ദഭവനത്തിന്റെ നേതൃത്വത്തിൽ പയ്യന്നൂർ ശ്രീപ്രഭ ഓഡിറ്റോറിയത്തിൽ നടന്നുവരുന്ന 3-ാമത് ശ്രുതം പ്രഭാഷണ പരമ്പര നാളെ സമാപിക്കും. കതിരൂർ ഗ്രാമപഞ്ചായത്ത് ആർട്ട് ഗാലറിയിൽ നടന്നുവരുന്ന ചിത്രകലാ പ്രദർശനം ഹോമേജ് ടു പയനിയേഴ്സ് June 6 വരെ തുടരും. കണ്ണൂർ ഗവൺമെന്റ് IT IMC സംയുക്തമായി നടത്തുന്ന പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ എയർപോർട്ട് മാനേജ്മെന്റ് വിത്ത് സപ്ലൈ ചെയിൻ ആൻഡ് ലോജിസ്റ്റിക്സ്, ഡിപ്ലോമ ഇൻ ഓയിൽ ആൻഡ് ഗ്യാസ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് വിത്ത് AI കോഴ്സുകളിലേക്ക് അപേക്ഷിക്കാം. ഫോൺ നമ്പർ 83019998705. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 83019098705. കിലെ IAS അക്കാദമി സിവിൽ സർവീസ് പ്രിലിമിനറി മെയിൻസ് പരീക്ഷാ പരിശീലനത്തിന് കേരള കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമ ബോർഡിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള തൊഴിലാളികളുടെ ബിരുദധാരികളായ ആശ്രിതരിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 04672206737. പയ്യന്നൂർ ക്യാമ്പസിലെ ഫിസിക്സ് പഠന വകുപ്പിൽ MSc ഫിസിക്സ് കോഴ്സിന് അപേക്ഷ ക്ഷണിച്ചു. യോഗ്യത മാത്തമാറ്റിക്സ് ഒരു വിഷയമായി 50% മാർക്കോടെ ഫിസിക്സ് ബിരുദം. അപേക്ഷിക്കാനുള്ള അവസാന തീയതി June 13. കൂടുതൽ വിവരങ്ങൾക്ക് 04972806401 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. ഇരിയണ്ണി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ VHSC പ്രവേശനത്തിന് അപേക്ഷ ക്ഷണിച്ചു. ഡയറി ഫാർമർ എന്റർപ്രണർ ഓഫീസ് ഓപ്പറേഷൻസ് എക്സിക്യൂട്ടീവ് അക്കൌണ്ട്സ് അസിസ്റ്റന്റ് കോഴ്സുകളിലേക്കാണ് പ്രവേശനം. അവസാന തീയതി June 3. ഫോൺ നമ്പർ 9747300045. 2025-26 അധ്യയന വർഷത്തിൽ SSLC പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയതും കായിക മത്സരങ്ങളിൽ ദേശീയതലത്തിലും സംസ്ഥാനതലത്തിലും 1, 2, 3 സ്ഥാനങ്ങൾ നേടിയതുമായ മത്സ്യത്തൊഴിലാളികളുടെ അനുബന്ധ മത്സ്യത്തൊഴിലാളികളുടെയും മക്കൾക്ക് മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ നിന്നും പാരിതോഷികം നൽകുന്നു. വെള്ളക്കടലാസിൽ തയ്യാറാക്കിയ അപേക്ഷയോടൊപ്പം മത്സ്യത്തൊഴിലാളി അല്ലെങ്കിൽ അനുബന്ധ മത്സ്യത്തൊഴിലാളി പാസ്ബുക്കിന്റെ ഒരു പകർപ്പ്, സ്കൂളിൽ നിന്നും സാക്ഷ്യപ്പെടുത്തിയ മാർക്ക് ലിസ്റ്റിന്റെ പകർപ്പ്, കുട്ടിയുടെ ആധാർ കാർഡ്, ബാങ്ക് പാസ്ബുക്ക് എന്നിവയുടെ പകർപ്പുകൾ, പാസ്പോർട്ട് സൈസ് ഫോട്ടോ എന്നിവ സഹിതം June 7 അതാത് ഫിഷറീസ് ഓഫീസുകളിൽ എത്തിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 04972734587. സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷൻ നടപ്പിലാക്കുന്ന സ്വയം തൊഴിൽ വായ്പാ പദ്ധതിക്ക് കീഴിൽ വായ്പ അനുവദിക്കുന്നതിനായി കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പ് പയ്യന്നൂർ താലൂക്കുകളിലെ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവരിൽ നിന്നും അപേക്ഷകൾ ക്ഷണിച്ചു. 50,000 മുതൽ 500,000 രൂപ വരെയാണ് വായ്പ അനുവദിക്കുന്നത്. കുടുംബവാർഷിക വരുമാനം 500,000 രൂപയിൽ താഴെയുള്ള 18-60 ഇടയിൽ പ്രായമുള്ളവർക്ക് അപേക്ഷിക്കാം. വിശദവിവരങ്ങൾക്ക് 04602205036 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. കണ്ണൂർ ഹനുമാൻ ദേവസ്ഥാനമായ സന്മാർഗ ദർശന സഹോദര ആശ്രമത്തിൽ പൗർണമി പൂജയും 108 വടമാല ചാർത്തലും നാളെ വൈകുന്നേരം 6 മണിക്ക് നടക്കും. സെഞ്ചുറി വെഡിംഗ് സെന്റർ. തദ്ദേശ വാർത്തകൾ കഴിഞ്ഞു.

0: ഇന്നത്തെ തദ്ദേശ വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
1: മലപ്പട്ടം സർവീസ് സഹകരണ ബാങ്ക് വികസനത്തിന്റെ പുതിയ പാതയിലേക്ക്.
2: വൈവിധ്യവൽക്കരണത്തിന്റെ ഭാഗമായി ചുളിയാട് 16 പറമ്പിലെ ബാങ്ക് കെട്ടിടത്തിൽ നീതി ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ് വിൽപ്പന കേന്ദ്രം ആരംഭിക്കുന്നു.
1: മെയ് 30 ശനിയാഴ്ച രാവിലെ 10 കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ ഉദ്ഘാടനം ചെയ്യുന്നു.
2: ഉദ്ഘാടന പരിപാടിയിലും തുടർന്നും എല്ലാവരുടെയും സാന്നിധ്യവും സഹകരണവും അഭ്യർത്ഥിക്കുന്നു.
1: മലപ്പട്ടം സർവീസ് സഹകരണ ബാങ്ക്,
2: ഫോൺ 0460-223-5246. നീതി ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ് 7501-01016.
3: ചേട്ടന്മാരെ ചേച്ചിമാരെ, നിങ്ങൾ പ്ലസ് ടു പഠനം നിർത്തിയതാണോ? എങ്കിലൊരു ഗുഡ് ന്യൂസ് ഉണ്ട്. പഠനത്തിൽ ബ്രേക്ക് വന്നവർക്കും പ്രായപരിധിയില്ലാതെ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഇതാ ഒരു സുവർണ അവസരം. കോളേജ് ഓഫ് കൊമേഴ്സ് ട്യൂഷൻ ക്യാമ്പസ് വഴി SSLC നേരിട്ടും പ്ലസ് ടു വെറും 6 കൊണ്ടും പൂർത്തിയാക്കാം. NIOS വഴി എല്ലാ അംഗീകാരത്തോടും കൂടി. അടിപൊളിയല്ലേ? സ്കൂൾ കോളേജ് കുട്ടികൾക്കായി ഏറ്റവും മികച്ച ട്യൂഷൻ ഓൺലൈൻ സൗകര്യവും ഇവിടെയുണ്ട്. അഡ്മിഷൻ തുടരുന്നു.
4: ട്യൂഷൻ ക്യാമ്പസ്, കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
1: നേത്ര പരിചരണ രംഗത്ത് 50 സേവന മികവുമായി ഡോക്ടർ ബഡ്സ് നേത്രജ്യോതി ഹൈ ഹോസ്പിറ്റൽ ഇപ്പോൾ മട്ടന്നൂരിലും.
5: അത്യാധുനിക തീവ്ര ശസ്ത്രക്രിയാ വിഭാഗം, കോർണിയ, ഡയബറ്റിക് റെറ്റിനോപ്പതി, ഗ്ലോക്കോമ വിഭാഗങ്ങൾ,
1: കുട്ടികളുടെ പ്രത്യേക വിഭാഗം.
5: ഡോക്ടർ ബഡ്സ് നേത്രജ്യോതി ഹൈ ഹോസ്പിറ്റൽ, വായന്തോട്, മട്ടന്നൂർ.
1: ഫോൺ 8590460017.
5: ബ്രാഞ്ചസ് ചിറവക്ക്, തളിപ്രമ്പ, അശോക ഹോസ്പിറ്റൽ, കണ്ണൂർ.
6: 4 കണ്ണൂരിന്റെ ഹൃദയത്തിൽ പതിഞ്ഞ നാമം
7: കൊയ്ലി ഹോസ്പിറ്റൽ, കണ്ണൂർ. താങ്ങാൻ കഴിയാത്ത ചികിത്സാ ചെലവ് നിങ്ങളെ അലട്ടുന്നുണ്ടോ? ഒട്ടും വിഷമിക്കേണ്ട, മിതമായ നിരക്കിൽ മികച്ച ചികിത്സാ സൗകര്യങ്ങളുമായി
6: 42 വർഷത്തിലും കണ്ണൂരിനൊപ്പം. കൊയ്ലി ഹോസ്പിറ്റൽ, തളാപ്, കണ്ണൂർ. കണ്ണൂരിന്റെ ഹൃദയ പക്ഷത്ത്.
8: എടാ, പ്ലസ് ടു കഴിഞ്ഞ് റിസൾട്ടും വന്നു, ഇനിയിപ്പോ എന്താ പ്ലാൻ? ജോലിയാണോ അതോ ഡിഗ്രിയോ?
3: രണ്ടും കൂടെ ഒന്നിച്ച് കിട്ടുമെങ്കിൽ അതല്ലേടാ ഹീറോയിസം. കണ്ണൂർ കോളേജ് ഓഫ് കൊമേഴ്സിൽ ഡിഗ്രിയോടൊപ്പം തന്നെ മികച്ച തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസവും നേടാം.
8: അതെങ്ങനെയാ?
3: അവിടെ BCOM, BBA, BCA, BA തുടങ്ങിയ ഡിഗ്രി പ്രോഗ്രാമുകൾക്കൊപ്പം കരിയർ വളർത്താൻ സഹായിക്കുന്ന സ്കിൽഡ് കോഴ്സുകളുമുണ്ട്. ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ, GST അക്കൗണ്ടിംഗ്, ബിൽഡിംഗ് ഡിസൈനിങ്, ഹോട്ടൽ മാനേജ്മെന്റ്, അങ്ങനെ നിനക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം, ഗവൺമെന്റ് അംഗീകൃത സർട്ടിഫിക്കറ്റോടെ.
8: എടാ, സംഭവം കൊള്ളാലോ.
3: എടാ, അത് മാത്രമല്ല, ജർമ്മൻ, ജാപ്പനീസ് ഭാഷകൾ പഠിക്കാൻ അവസരമുണ്ട്. ചുരുക്കി പറഞ്ഞാൽ കരിയർ ഗ്യാരണ്ടിയാണ് മോനെ.
4: കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
9: നേത്ര പരിചരണ രംഗത്ത് 10 അനുഭവ സമ്പത്തുമായി ഡോക്ടർ ബിനോസ് സൺറൈസ് ഐ കെയർ ആൻഡ് ലാസിക് സെന്റർ, കണ്ണൂർ ചെട്ടിപ്പീടികയ്ക്ക് പുറമെ തലശ്ശേരിയിലും. രെറ്റിന, ലാസിക് ഉൾപ്പെടെയുള്ള ലോകോത്തര ശസ്ത്രക്രിയകളും അതിനൂതന തിമിര ശസ്ത്രക്രിയയും ഉൾപ്പെടെ ഏറ്റവും മികച്ച നേത്ര പരിചരണം. ഉത്തര മലബാറിൽ NABH പരിപൂർണ അംഗീകാരമുള്ള ഏക കണ്ണാശുപത്രി ഡോക്ടർ ബിനോസ് സൺറൈസ് ഐ കെയർ ആൻഡ് ലാസിക് സെന്റർ, ചെട്ടിപ്പീടിക, കണ്ണൂർ, ചുങ്കം, തലശ്ശേരി.
10: പ്ലസ് ടു സേ സയൻസ്, കോമേഴ്സ്, ഹ്യൂമാനിറ്റീസ്, ഓരോ വിഷയത്തിനും പ്രത്യേകം ട്യൂഷൻ. ന്യൂ മലബാർ കോളേജ്, യോഗശാല റോഡ്, കണ്ണൂർ. ഫോൺ 9446986751.
11: പുതിയ സ്കൂൾ, പുതിയ ഫ്രണ്ട്സ്, പുതിയ യൂണിഫോം, കൂടെ പുതിയ ലാപ്ടോപ്പ് ആയാലോ?
12: ലാപ്ടോപ്പോ?
11: അതെല്ലോ, കമ്പ്യൂട്ടർ കെയറിന്റെ സ്കൂൾ റീ ഓപ്പണിംഗ് മെഗാ സെയിൽ. ലാപ്ടോപ്പ്, CCTV, കമ്പ്യൂട്ടർ ഉൾപ്പെടെ എല്ലാം ഇപ്പൊ നല്ല ഓഫറിലും ബെസ്റ്റ് പ്രൈസിലും സ്വന്തമാക്കാം.
13: ഈ സ്കൂൾ സീസണിലെ സ്മാർട്ട് ചോയ്സ്, കമ്പ്യൂട്ടർ കെയർ, കമ്പ്യൂട്ടർ എന്നാൽ കമ്പ്യൂട്ടർ കെയർ.
14: സ്വപ്നങ്ങൾ മെഴി തുറക്കട്ടെ ഒരു കുഞ്ഞു തന്നലായി. വന്ധ്യതാ ചികിത്സയിൽ പുതിയ പ്രതീക്ഷയുമായി കാഞ്ഞങ്ങാട് ജില്ലാ ഹോമിയോ ആശുപത്രിയിലെ ജനനി. ആധുനിക ചികിത്സകൾ പരാജയപ്പെട്ടിടത്തും സർക്കാർ മേൽനോട്ടത്തിൽ ശാസ്ത്രീയമായ ഹോമിയോപ്പതി ചികിത്സയിലൂടെ ഇതാ പരിഹാരം. 200 ദമ്പതികൾക്ക് ഇതിനകം സാഫല്യം നൽകിയ ജനനി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഫോൺ 9400061911. ജനനി വന്ധ്യതാ ചികിത്സാ കേന്ദ്രം, ജില്ലാ ഹോമിയോ ആശുപത്രി, കാഞ്ഞങ്ങാട്.
4: മാറുന്ന ലോകം, പുതിയ തൊഴിൽ സാധ്യതകൾ, ഈ വെല്ലുവിളികളെ നേരിടാൻ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടത് കേവലം ഒരു ഡിഗ്രി മാത്രമല്ല, മികച്ച പരിശീലനവും ശരിയായ ദിശാബോധവുമാണ്.
15: കണ്ണൂർ യൂണിവേഴ്സിറ്റി അഫിലിയേഷനും AICTE അംഗീകാരവുമുള്ള മുട്ടന്നൂർ കോൺകോർഡ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ്. BCOM, കോർപ്പറേഷൻ ആൻഡ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, BBA, BCA, BA ഇംഗ്ലീഷ് തുടങ്ങിയ തൊഴിലധിഷ്ഠിത പ്രോഗ്രാമുകളിലേക്ക് 2026-27 അധ്യയന വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചു.
4: അറിവ് പകർന്നു നൽകാൻ പരിചയസമ്പന്നരായ അധ്യാപകർ, അത്യാധുനിക ലാബ്, ലൈബ്രറി സൗകര്യങ്ങൾ,
15: പ്രകൃതി രമണീയമായ ക്യാമ്പസിൽ ചാരോടിൽ നിന്നും ബസ് സൗകര്യവും.
4: മക്കളുടെ ശോഭനമായ ഭാവി ഇന്ന് തന്നെ ഉറപ്പുവരുത്തു. ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം, സുരക്ഷിതമായ ഭാവി.
15: കോൺകോർഡ് കോളേജ്, ഇരിക്കൂർ റോഡ്, മുട്ടന്നൂർ, ചാലോട്ട്. കോൺടാക്ട് നമ്പേഴ്സ് 0490-248-6633-9847-484950-8893-94958.
16: തിങ്കളാഴ്ചകളിൽ രാവിലെ 7:40 വായനയുടെ വാതായനങ്ങൾ നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് നിർമ്മല ITI, പരിയാരം, കണ്ണൂർ. ഫോൺ 8547-108649.
17: എല്ലാ ഞായറാഴ്ചയും രാവിലെ 7:40 റെഡിമിക്സ് ദർപ്പണം.

0: നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് റെഡി മിക്സ് കറി പൗഡർ, എ ട്രഡീഷണൽ ബ്ലെൻഡ്.
1: ദിവസവും രാവിലെ 7:35 കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ FM ഡയറി. നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ, രാജ്യത്തിന് അഭിമാനമായ വിദ്യാഭ്യാസ സ്ഥാപനം.
2: റീഗ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ് താവക്കര. റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
3: പരിപൂർണ 100% ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു 100% 916 HYDBIS ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങൾ.
4: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
5: സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30. സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
4: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ ദിവസവും രാവിലെ 7:00 ജാലകം. നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്, ജനവിശ്വാസമർപ്പിച്ച് ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
6: കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4:00.
7: നിങ്ങളൊരു യഥാർത്ഥ സിനിമാ ആസ്വാദകനാണോ?
8: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
7: എങ്കിൽ തയ്യാറായിക്കൊള്ളൂ,
8: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
7: ഏറ്റവും പുതിയ റിലീസുകൾ,
8: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ
6: നമുക്ക് ആസ്വദിക്കാം കണ്ണൂർ ടാക്കീസിലൂടെ. കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4:00.
7: പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ 2:30.
9: ഓരോ സ്വപ്നത്തിനും ഒരു തുടക്കമുണ്ട്, ഓരോ വിജയത്തിനും പിന്നിൽ ഒരു കഥയുണ്ട്. റെഡിയാണോ സ്പോർട്സ് ലോകത്തിന്റെ റിയൽ സ്റ്റോറികൾക്ക്? സ്പോർട്സ് ടൈം. ഇവിടെ ഹീറോസ് സിനിമയിലല്ല, കളിക്കളങ്ങളിലാണ് പിറക്കുന്നത്. ആ കഥകൾ കേൾക്കാൻ, അറിയാൻ സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40. വിവിധ സ്പോർട്സ് താരങ്ങളുമായുള്ള എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾ, വൈവിധ്യമാർന്ന കായിക ഇനങ്ങളുടെ പരിചയം, കായിക ലോകത്തെ അറിയാം, പ്രചോദനം നേടാം, സ്വപ്നങ്ങൾക്ക് ദിശ നൽകാം. കേൾക്കാൻ മറക്കരുത് സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40.
10: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
0: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.

ആകാശവാണി കണ്ണൂർ. ഇനി 6:45 പ്രാദേശിക വാർത്തകൾ കോഴിക്കോട് റിലേ, തുടർന്ന് സംസ്കൃതത്തിൽ വാർത്തകൾ ഡൽഹിയിൽ നിന്നും റിലേ ചെയ്യുന്നു.

0: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322105 2325142.
1: സ്കൂള് തുറക്കാറായി.
2: ബാഗ് അത് തന്നെ മതിയാവില്ലേ? യൂണിഫോമും ഷൂവും ഈ വർഷം കൂടി യൂസ് ചെയ്തൂടെ?
1: പക്ഷെ അവനെല്ലാം പുതിയത് തന്നെ വേണമെന്നാ പറയുന്നത്.
2: ഒപ്പം ഫീസും ബുക്സും എല്ലാം വേണ്ടേ?
3: കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും വേണ്ട. മണപ്പുറം ഫിനാൻസ് നൽകുന്നു വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായി സ്പെഷ്യൽ ഗോൾഡ് ലോൺ. ഉടൻ വിളിക്കൂ 1800420223.

ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽ ചന്ദ്രൻ. പ്രധാന വാർത്തകൾ. പശ്ചിമേഷൻ സംഘർഷം കണക്കിലെടുത്ത് 30 ദിവസത്തെങ്കിലും LPG കരുതൽ ശേഖരം ഉറപ്പുവരുത്തണമെന്ന് പൊതുമേഖലാ എണ്ണ കമ്പനികൾക്ക് കേന്ദ്ര നിർദ്ദേശം. CBSEയുടെ റിസൾട്ടാനന്തര പോർട്ടൽ June 1 പ്രവർത്തനമാരംഭിക്കും. ആരോഗ്യവകുപ്പിന്റെ ജനകീയ മഹാശുചീകരണ പ്രവർത്തന യജ്ഞം തുടക്കം രാവിലെ മന്ത്രി കെ മുരളീധരൻ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും. മുൻമന്ത്രിയും കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം ഡെപ്യൂട്ടി ചെയർമാനുമായിരുന്ന TV കുരുവള കൊച്ചിയിൽ അന്തരിച്ചു. IPL ക്രിക്കറ്റ് 2 ക്വാളിഫയറിൽ വിജയിച്ച് ഗുജറാത്ത് ടൈറ്റൻസ് ഫൈനൽ ബർത്ത് സ്വന്തമാക്കി. വാർത്തകൾ വിശദമായി. പശ്ചിമേഷൻ സംഘർഷം കണക്കിലെടുത്ത് കുറഞ്ഞത് 30 ദിവസത്തെങ്കിലും LPG കരുതൽ ശേഖരം ഉറപ്പുവരുത്തണമെന്ന് പൊതുമേഖലാ എണ്ണ കമ്പനികളോട് കേന്ദ്ര ഗവൺമെന്റ് ആവശ്യപ്പെട്ടു. രാജ്യത്തെ LPG ഉൽപ്പാദനം പ്രതിദിനം 92,000 മെട്രിക് ടണ്ണായി വർദ്ധിച്ച് റെക്കോർഡ് നേട്ടം കൈവരിച്ചതായി പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം ന്യൂഡൽഹിയിൽ അറിയിച്ചു. ഇന്ത്യയിൽ ഇന്ധനക്ഷാമമില്ലെന്നും ആവശ്യത്തിന് പെട്രോൾ ഡീസൽ LPG കരുതൽ ശേഖരമുണ്ടെന്നും എല്ലാ റിഫൈനറികളും മികച്ച നിലവാരത്തിലാണ് പ്രവർത്തിക്കുന്നതെന്നും പെട്രോളിയം മന്ത്രാലയം ജോയിന്റ് സെക്രട്ടറി സുജാത ശർമ്മ പറഞ്ഞു. അന്തർ മന്ത്രാലയ സമിതി യോഗത്തിനുശേഷം മാധ്യമങ്ങളെ അറിയിച്ചതാണിത്. അടിയന്തര സുരക്ഷാ വെല്ലുവിളികൾ നേരിടാൻ അതിർത്തി രക്ഷാസേനയ്ക്ക് അധിക ചുമതലകൾ നൽകുന്നതിനെക്കുറിച്ച് ആലോചിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ അറിയിച്ചു. ഗുജറാത്തിലെ ഭുജിൽ ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയിലെ 2 ഔട്ട്പോസ്റ്റുകൾ ഉദ്ഘാടനം ചെയ്യവെ BSF ജവാന്മാരുമായി സംവദിക്കുകയായിരുന്നു അമിത്ഷാ. സമഗ്ര ശിക്ഷാ അഭിയാന്റെ ഫണ്ട് അനുവദിക്കലും വിനിയോഗവും ന്യൂഡൽഹിയിൽ വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ അവലോകനം ചെയ്തു. സമഗ്ര ശിക്ഷ 3.0 കൂടുതൽ കാര്യക്ഷമവും സുതാര്യവുമാക്കുന്നതിനും ഫലപ്രാപ്തി ബന്ധിതമാക്കുന്നതിനും ലക്ഷ്യമിട്ടാണ് യോഗം ചേർന്നതെന്ന് സാമൂഹ്യമാധ്യമക്കുറിപ്പിൽ പ്രധാൻ അറിയിച്ചു. SSA, PM പോഷൺ, ഉല്ലാസ്, PM ശ്രീ അടക്കം പ്രധാന പദ്ധതികൾ സമഗ്ര സമീപനത്തിലൂടെ കേന്ദ്രീകരിക്കുന്നതിനാണ് ഗവൺമെന്റ് ശ്രമിക്കുന്നത്. ഇത് സ്കൂൾ വിദ്യാഭ്യാസ രീതിയിൽ കൂടുതൽ ഏകോപനത്തിനും ഫലപ്രാപ്തിക്കും വഴിയൊരുക്കുമെന്ന് പ്രധാൻ വിലയിരുത്തി. ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പാക്കുന്നതിൽ കേന്ദ്ര സംസ്ഥാന പങ്കാളിത്തം ശക്തമാക്കുന്നതിനും സഹകരണ ഫെഡറലിസം ഉറപ്പാക്കാനും ഊന്നൽ നൽകുകയാണ് ഗവൺമെന്റിന്റെ ലക്ഷ്യമെന്നും കേന്ദ്രമന്ത്രി കുറിച്ചു. CBSEയുടെ റിസൾട്ടാനന്തര പോർട്ടൽ June 1 പ്രവർത്തനമാരംഭിക്കും. ഉത്തരക്കടലാസ് പരിശോധനയ്ക്കും പുനർമൂല്യനിർണയത്തിനും സുതാര്യതയും പ്രശ്നരാഹിത്യവും ഉറപ്പാക്കുകയാണ് പോർട്ടലിന്റെ ലക്ഷ്യമെന്ന് CBSE കേന്ദ്രങ്ങൾ അറിയിച്ചു. മൂല്യനിർണയത്തിന്റെ ഉയർന്ന നിലവാരം നടപടിയിലൂടെ സാധ്യമാകുമെന്ന് CBSE വ്യക്തമാക്കി. ഉടമസ്ഥരെ കണ്ടെത്താൻ കഴിയാത്ത ബാങ്ക് ആസ്തികളെക്കുറിച്ച് എളുപ്പത്തിൽ വിവരങ്ങൾ ലഭ്യമാക്കാൻ ധനകാര്യ സേവന വകുപ്പ് പോർട്ടൽ തുടങ്ങി. രാജ്യത്തെ 12 പൊതുമേഖലാ ബാങ്കുകൾക്ക് കീഴിലെ സംയുക്ത സംരംഭമായാണ് പോർട്ടൽ വികസിപ്പിച്ചത്. ഉടമസ്ഥരില്ലാത്ത ബാങ്ക് നിക്ഷേപങ്ങൾ, ഇൻഷുറൻസ് ക്ലെയിമുകൾ, ഓഹരികൾ, ഡിവിഡന്റുകൾ, മ്യൂച്വൽ ഫണ്ടുകൾ തുടങ്ങിയവയുടെ വിവരങ്ങൾ പോർട്ടലിൽ ലഭ്യമാകും. ന്യൂഡൽഹി ഇന്ദിരാഗാന്ധി വിമാനത്താവളത്തിൽ ഇന്ത്യൻ വ്യോമയാന ചരിത്രത്തിൽ പുതിയ അധ്യായം കുറിച്ച് സ്കൈകാസ്റ്റ് പദ്ധതി കേന്ദ്രമന്ത്രി ഡോ ജിതേന്ദ്രസിംഗ് ഉദ്ഘാടനം ചെയ്തു. അതിനൂതന സാങ്കേതിക വിദ്യയിലൂടെ റിമോട്ട് സെൻസിംഗ് വഴി കാലാവസ്ഥാ നിരീക്ഷണത്തിന് ഉപയോഗിക്കുന്ന സ്കൈകാസ്റ്റ് പദ്ധതി സ്വായത്തമാക്കുന്ന 19-ാമത്തെ രാജ്യമാണ് ഇന്ത്യയെന്ന് അദ്ദേഹം പറഞ്ഞു. രാജ്യത്തെ കൂടുതൽ വിമാനത്താവളങ്ങളിലേക്ക് സംവിധാനം വ്യാപിപ്പിക്കുമെന്നും ഡോ സിംഗ് അറിയിച്ചു. കഴിഞ്ഞ സാമ്പത്തിക വർഷം ബാങ്കുകളടക്കം ധനകാര്യ സ്ഥാപനങ്ങളിൽ 48,021 കോടിയിലേറെ രൂപയുടെ സാമ്പത്തിക തട്ടിപ്പ് ഉണ്ടായതായി റിസർവ് ബാങ്ക് അറിയിച്ചു. 10,114 തട്ടിപ്പ് കേസുകളാണ് കഴിഞ്ഞ വർഷം റിപ്പോർട്ട് ചെയ്തത്. കഴിഞ്ഞ 3 വർഷത്തിൽ പൊതു സ്വകാര്യ മേഖലാ ബാങ്കുകളിൽ സാമ്പത്തിക തട്ടിപ്പിന്റെ എണ്ണം കുറഞ്ഞെങ്കിലും തട്ടിപ്പിന്റെ തുക വർദ്ധിക്കുകയായിരുന്നു. സംസ്ഥാനത്ത് സമ്പൂർണ്ണ ശുചിത്വം ലക്ഷ്യമിട്ട് ആരോഗ്യവകുപ്പിന്റെ ജനകീയ മഹാശുചീകരണ പ്രവർത്തന യജ്ഞം തുടക്കം രാവിലെ മന്ത്രി കെ മുരളീധരൻ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും. മെഡിക്കൽ കോളേജ് ക്യാമ്പസിലേതടക്കം വെള്ളക്കെട്ട് ഒഴിവാക്കാനും കൊതുകുജന്യ രോഗങ്ങൾ നിയന്ത്രിക്കാനും മാലിന്യ നിർമ്മാർജ്ജനം, രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ എന്നിവ ശക്തിപ്പെടുത്താനും ലക്ഷ്യമിടുന്നതാണ് പദ്ധതി. പരിപാടിയിൽ ആശുപത്രിയും കോളേജും ഓഫീസ് പരിസരവും ശുചീകരിക്കും. ഡ്രെയിനേജ് സംവിധാനവും മാലിന്യ സംസ്കരണ കേന്ദ്രങ്ങളും വൃത്തിയാക്കാനും നടപടിയുണ്ടാകും. മുൻമന്ത്രിയും കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം ഡെപ്യൂട്ടി ചെയർമാനുമായിരുന്ന TU കുരുവിള അന്തരിച്ചു. അദ്ദേഹത്തിന് 89 വയസ്സായിരുന്നു. ശ്വാസകോശ രോഗത്തെ തുടർന്ന് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ഇന്നലെ രാത്രിയായിരുന്നു അന്ത്യം. സംസ്കാരം നാളെ ഉച്ചകഴിഞ്ഞ് കോതമംഗലം ചേലാട് സെന്റ് സ്റ്റീഫൻസ് ബസനിയ വലിയപള്ളിയിൽ നടത്തും. അരനൂറ്റാണ്ടിലേറെ

0: രാഷ്ട്രീയ പൊതുമേഖലകളിലെ സജീവ സാന്നിധ്യമായിരുന്നു ടി യു കുരുവിള. 2006ലും 2011ലും കോതമംഗലത്ത് നിന്ന് നിയമസഭയിലെത്തി. 2016ൽ മത്സരിച്ചെങ്കിലും പരാജയപ്പെട്ടു. 2006ൽ വി എസ് അച്യുതാനന്ദൻ മന്ത്രിസഭയിൽ പൊതുമരാമത്ത് മന്ത്രിയായിരുന്നു. പ്ലാന്റേഷൻ കോർപ്പറേഷൻ, ഹൌസിംഗ് ബോർഡ് എന്നിവയുടെ ചെയർമാനായും പ്രവർത്തിച്ചു. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ടി യു കുരുവിളയുടെ നിര്യാണത്തിൽ അനുശോചനം അറിയിച്ചു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. കോഴിക്കോട് മുൻ മേയറും മുതിർന്ന സിപിഐഎം നേതാവുമായിരുന്ന ടി പി ദാസൻ കോഴിക്കോട്ട് അന്തരിച്ചു. അദ്ദേഹത്തിന് 76 വയസ്സായിരുന്നു. സംസ്ഥാന സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ്, കെ ടി ഡി സി ഡയറക്ടർ തുടങ്ങിയ നിലകളിൽ പ്രവർത്തിച്ചിരുന്നു. 1967ൽ സിപിഐഎം അംഗമായ ദാസൻ പാർട്ടി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായും കെ എസ് എഫ് ജില്ലാ സെക്രട്ടറിയായും ഡിവൈഎഫ്ഐ സ്ഥാപക പ്രസിഡന്റായും പ്രവർത്തിച്ചിട്ടുണ്ട്. മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ എംപിയുമായിരുന്ന കെ പി ധനബാലൻ എറണാകുളത്ത് നിര്യാതനായി. 76 വയസ്സായിരുന്നു. ശാരീരിക അസ്വാസ്ഥ്യത്തെ തുടർന്ന് പുലർച്ചെ പറവൂരിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം. അതിരപ്പള്ളിയിൽ കാട്ടാനാക്രമണത്തിൽ ഒരാൾ മരിച്ചു. വെറ്റിലപ്പാറ സ്വദേശി പുല്ലാർക്കാട്ട് മോഹനാണ് പുലർച്ചെ കാട്ടാനയെ ഓടിക്കാൻ ശ്രമിക്കുന്നതിനിടെ ആനയുടെ ആക്രമണത്തിൽ മരിച്ചത്. ഐ പി എൽ ക്രിക്കറ്റ് രണ്ടാം ക്വാളിഫയറിൽ ഗുജറാത്ത് ടൈറ്റൻസ് രാജസ്ഥാൻ റോയൽസിനെ 7 വിക്കറ്റിന് തകർത്തു. ഇതോടെ അവർ രണ്ടാം ഫൈനലിസ്റ്റുകളായി. ന്യൂ ചണ്ഡിഗഡിൽ 215 റൺസ് വിജയലക്ഷ്യവുമായി കളിക്കാനിറങ്ങിയ ഗുജറാത്ത് 8 പന്തുകൾ ശേഷിക്കെ 3 വിക്കറ്റിന് 219 റൺസ് എടുത്തു. ഗുജറാത്ത് ടൈറ്റൻസ് നാളെ നിലവിൽ ചാമ്പ്യന്മാരായ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ ഫൈനൽ മത്സരത്തിൽ നേരിടും. വൈകിട്ട് 7:30 മത്സരം. ഏഷ്യയിലെ ഏറ്റവും വലിയ വൈറ്റ് വാട്ടർ കയാക്കിംഗ് മത്സരവും സാഹസിക കായികമേളയുമായ മലബാർ റിവർ ഫെസ്റ്റിവലിന്റെ 12ാം പതിപ്പ് ജൂലൈ 30, 31, ഓഗസ്റ്റ് 1, 2 തീയതികളിൽ കോഴിക്കോട്ട് നടത്തും. മന്ത്രി പി സി വിഷ്ണുനാഥിന്റെ അധ്യക്ഷതയിൽ നിയമസഭാ മന്ദിരത്തിൽ ചേർന്ന ആലോചനാ യോഗത്തിൽ റിവർ ഫെസ്റ്റിവലിന്റെ ഒരുക്കങ്ങൾ വിലയിരുത്തി. കാസർകോടിന്റെ മുഖഛായ മാറ്റാൻ 100 കോടി രൂപയുടെ വികസന പാക്കേജ് കരട് പദ്ധതി സമർപ്പിച്ചു. കാസർകോട്ട് നിന്ന് പി ജഗന്നിവാസൻ.
1: ആരോഗ്യം, വിദ്യാഭ്യാസം, അടിസ്ഥാന സൌകര്യ വികസനം, വിനോദസഞ്ചാരം, കാർഷികം തുടങ്ങിയ മേഖലകളിൽ വലിയ കുതിച്ചുചാട്ടം ലക്ഷ്യമിടുന്ന 27 സുപ്രധാന പദ്ധതികളാണ് സമഗ്രമായ ഈ കരടിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ആരോഗ്യമേഖലയ്ക്കും എൻഡോസൾഫാൻ ദുരിതബാധിതർക്കുമാണ് പദ്ധതിയിൽ വലിയ പരിഗണന നൽകിയിരിക്കുന്നത്. കാസർഗോഡ് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ കൂടുതൽ സൌകര്യങ്ങൾ ഏർപ്പെടുത്തുന്നതിനായി 10 കോടി രൂപയും പുതിയ അപകട ട്രോമ കെയർ സൌകര്യത്തിനായി 5 കോടി രൂപയും കരട് വാർഷിക പദ്ധതി വകയിരുത്തി. വയോജന ആശുപത്രി ബ്ലോക്ക് സ്ഥാപിക്കാൻ 2.65 കോടി രൂപയും കരട് പദ്ധതിയിൽ അനുവദിച്ചിട്ടുണ്ട്.
0: തിരുവനന്തപുരം ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ അമൂല്യ വജ്രാഭരണവും വിളക്കും ക്ഷേത്രത്തിൽ തന്നെ സൂക്ഷിച്ചിട്ടുണ്ടെന്ന് ക്ഷേത്ര അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ പരിശോധിച്ച് കണ്ടെത്തി. ഭക്തജനങ്ങൾ സമർപ്പിച്ച സ്വർണ്ണനാണയങ്ങളും സ്വർണ്ണക്കെട്ടുകളും ഉൾപ്പെടെ സമർപ്പിത വസ്തുക്കൾ സുരക്ഷിതമാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു. സംസ്ഥാന പോലീസ് മേധാവി ഗവൺമെന്റിന് നൽകിയ റിപ്പോർട്ടിൽ വൈരനാമമെന്ന വജ്രാഭരണവും വിളക്കും നഷ്ടപ്പെട്ടെന്ന് അറിയിച്ചിരുന്നു. വസ്തുതകൾ പരിശോധിക്കാതെയും അന്വേഷിക്കാതെയും വസ്തുതാവിരുദ്ധ റിപ്പോർട്ട് സമർപ്പിച്ച പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ ഉചിതമായ നടപടിയെടുക്കണമെന്ന് ക്ഷേത്ര ഭരണസമിതി ഗവൺമെന്റിനോട് ആവശ്യപ്പെടും. ഇന്നലെ ചേർന്ന ഭരണസമിതി യോഗത്തിലാണ് തീരുമാനം. കൊച്ചി നഗരസഭയുടെ സുസ്ഥിര വികസനവും അടിസ്ഥാന സൌകര്യങ്ങളും ലക്ഷ്യമിടുന്ന 9 മുൻഗണനാ പദ്ധതികളുടെ സമഗ്ര നിർദ്ദേശം മേയറുടെ നേതൃത്വത്തിൽ മുഖ്യമന്ത്രിക്ക് കൈമാറി. നഗരം നേരിടുന്ന ഗതാഗതക്കുരുക്ക്, കുടിവെള്ളക്ഷാമം, മാലിന്യ പ്രശ്നങ്ങൾ എന്നിവയ്ക്ക് ദീർഘകാല പരിഹാരം കാണുകയാണ് പദ്ധതികളുടെ ലക്ഷ്യം. കോഴിക്കോട്ടെ ആകാശവാണി ദൂരദർശൻ നിലയങ്ങളുടെ പ്രോഗ്രാം മേധാവി കെ വി ശരത്ചന്ദ്രൻ സർവീസിൽ നിന്ന് വിരമിച്ചു. റേഡിയോ നാടകങ്ങളിലൂടെ ശ്രദ്ധേയനായ ശരത്ചന്ദ്രൻ ഇന്ത്യൻ സിനിമയുടെ സംഗീത ചരിത്രം അടയാളപ്പെടുത്തിയ ഗാനലോകവീഥികളിൽ എന്ന പരിപാടിയുടെ രചയിതാവാണ്. ആകാശവാണി നിലയങ്ങളിൽ 34 വർഷത്തോളം നീണ്ട പ്രശസ്ത സേവനത്തിന് ശേഷമാണ് അദ്ദേഹം ഇന്നലെ വിരമിച്ചത്. ദേശീയ പുരസ്കാരങ്ങൾക്ക് പുറമെ സംസ്ഥാന ഗവൺമെന്റിന്റെ മാധ്യമ പുരസ്കാരവും വി ടി കുമാരൻ അവാർഡും ഇടച്ചേരി അവാർഡും ശരത്ചന്ദ്രന് ലഭിച്ചിട്ടുണ്ട്. കലാമണ്ഡലം കൃഷ്ണൻകുട്ടി പൊതുവാളിന്റെ 102ാം ജന്മദിനാഘോഷവും കലാസാഗർ പുരസ്കാര സമർപ്പണവും ചെറുപ്പളശ്ശേരിയിൽ ഇന്നലെ നടത്തി. കഥകളി മേഖലയിലെ പ്രാഗൽഭ്യം തെളിയിച്ചവർക്ക് ചടങ്ങിൽ പുരസ്കാരങ്ങൾ സമ്മാനിച്ചു. മട്ടന്നൂർ ശങ്കരൻകുട്ടിമാരാർ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. പ്രധാന വാർത്തകൾ വീണ്ടും. പശ്ചിമേഷൻ സംഘർഷം കണക്കിലെടുത്ത് 30 ദിവസത്തെയെങ്കിലും എൽ പി ജി കരുതൽ ശേഖരം ഉറപ്പുവരുത്തണമെന്ന് പൊതുമേഖലാ എണ്ണ കമ്പനികൾക്ക് കേന്ദ്ര നിർദ്ദേശം. സിബിഎസ്ഇയുടെ റിസൾട്ടാനന്തര പോർട്ടൽ ജൂൺ 1 പ്രവർത്തനമാരംഭിക്കും. ആരോഗ്യവകുപ്പിന്റെ ജനകീയ മഹാശുചീകരണ പ്രവർത്തന യജ്ഞം തുടക്കം. രാവിലെ മന്ത്രി കെ മുരളീധരൻ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും. മുൻമന്ത്രിയും കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം ഡെപ്യൂട്ടി ചെയർമാനുമായിരുന്ന ടി യു കുരുവിള കൊച്ചിയിൽ അന്തരിച്ചു. ഐ പി എൽ ക്രിക്കറ്റ് 2ാം ക്വാളിഫയറിൽ വിജയിച്ച് ഗുജറാത്ത് ടൈറ്റൻസ് ഫൈനൽ ബർത്ത് സ്വന്തമാക്കി. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.

0: ആകാശവാണി കണ്ണൂർ.
1: മക്കളുടെ പഠന പിന്നോക്കാവസ്ഥയോ സ്വഭാവ മാറ്റങ്ങളോ നിങ്ങളെ അലട്ടുന്നുണ്ടോ? പരീക്ഷാ പേടി, ശ്രദ്ധക്കുറവ്, മൊബൈൽ, ലഹരി ഉപയോഗം എന്നിവയിൽ നിന്ന് അവരെ തിരികെ കൊണ്ടുവരാം. കാഞ്ഞങ്ങാട് ഗവൺമെന്റ് ഹോമിയോ ആശുപത്രിയുടെ സത്യമയ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനവും സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ടീച്ചറുടെയും ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിന്റെയും സേവനം തികച്ചും സൌജന്യം. സത്യമയ ഗവൺമെന്റ് ജില്ലാ ഹോമിയോ ആശുപത്രി, കാഞ്ഞങ്ങാട്. ഫോൺ 0467220454.
0: ട്രെയിൻ യാത്രക്കാർ ശ്രദ്ധിക്കുക, ട്രെയിൻ നമ്പർ 2 28 51 സാന്ദ്രകച്ചി മംഗലാപുരം വിവേക് സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് 1 മണിക്കൂറും 20 910 പോർബന്തർ കൊച്ചുവേളി എക്സ്പ്രസ് 1 മണിക്കൂർ 45 മിനിറ്റും 1 66 49 മംഗലാപുരം കന്യാകുമാരി പരശുരാം എക്സ്പ്രസ് 10 മിനിറ്റും 1 63 45 ലോകമാന്യ തിലക് തിരുവനന്തപുരം നേത്രാവതി എക്സ്പ്രസ് 1 മണിക്കൂർ 30 മിനിറ്റും വൈകി ഓടിക്കൊണ്ടിരിക്കുന്നു. കണ്ണൂരിലൂടെ കടന്നുപോകുന്ന മറ്റെല്ലാ ട്രെയിനുകളും കൃത്യസമയം പാലിക്കുന്നു.
2: ദിവസവും രാവിലെ 7:35 കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ FM ഡയറി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ, രാജ്യത്തിന് അഭിമാനമായ വിദ്യാഭ്യാസ സ്ഥാപനം.
3: റീഗ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
4: പരിപൂർണ പരിശുദ്ധി ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു 100% 916 HYDBIS ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങൾ.
1: കുഞ്ഞുങ്ങളുടെ ശോഭനമായ ഭാവിക്ക് ശരിയായ ചുവടുവെപ്പുകൾ ഇന്ന് തന്നെയാവാം. പഠന വൈകല്യങ്ങൾക്കും പെരുമാറ്റ പ്രശ്നങ്ങൾക്കും പരിഹാരമായി കേരള സർക്കാർ ഹോമിയോപ്പതി വകുപ്പിന്റെ സദ്ഗമയ പദ്ധതി. സദ്ഗമയ നയിക്കാം നേർവഴിയിലേക്ക്, വാർത്തെടുക്കാം ഒരു പുതിയ തലമുറയെ. ഗവൺമെന്റ് ജില്ലാ ഹോമിയോ ആശുപത്രി, കക്കാട് റോഡ്, കണ്ണൂർ.
5: നിങ്ങളുടെ വിദ്യാഭ്യാസ സ്വപ്നങ്ങൾക്ക് ചിറവ് നൽകാൻ ഉത്തര മലബാറിലെ ഏറ്റവും മികച്ച ക്യാമ്പസായ കൂത്തുപറമ്പ് നിർമ്മലഗിരി കോളേജിലേക്ക് സ്വാഗതം.
6: കണ്ണൂർ യൂണിവേഴ്സിറ്റിക്ക് കീഴിലെ ഏക ഓട്ടോണമസ് കോളേജ്,
5: നാക് A++ ഗ്രേഡ് ഉള്ള ഏക കോളേജ്, KIRF റാങ്കിംഗിൽ 14th.
6: മികച്ച കോഴ്സുകളും കരിയറും സ്വന്തമാക്കാൻ കൂത്തുപറമ്പ് നിർമ്മലഗിരി കോളേജ് ഓട്ടോണമസ്.
5: 11 എയ്ഡഡ് UG കോഴ്സുകൾ, 8 അൺഎയ്ഡഡ് UG കോഴ്സുകൾ,
6: 4 എയ്ഡഡ് PG കോഴ്സുകൾ, 2 അൺഎയ്ഡഡ് PG കോഴ്സുകൾ.
5: കാലത്തിനൊപ്പം സഞ്ചരിക്കാൻ നിങ്ങളെ പ്രാപ്തരാക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക്
6: www.nirmalagirikollege.ac.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. ഫോൺ 7902200064.
7: FM ഡയറി. FM ഡയറിയിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
8: കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്.
9: 2024-25 വർഷത്തെ മികച്ച സഹകരണ ബാങ്കിനുള്ള ഫ്രോണ്ടിയേഴ്സ് ഇൻകോപ്പറേറ്റീവ് ബാങ്കിന്റെ ദേശീയ അവാർഡും സംസ്ഥാന സർക്കാർ, NCDC, കേരള ബാങ്ക് എന്നിവയുടെ ബെസ്റ്റ് പെർഫോമൻസ് അവാർഡും നേടി. കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് വീണ്ടും രാജ്യത്തിന് മാതൃകയാകുന്നു.
8: കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് നിക്ഷേപങ്ങൾക്ക് പരിപൂർണ സുരക്ഷിതത്വം ഉറപ്പു നൽകുന്നു.
9: ദിവസവും രാവിലെ 7 മണി മുതൽ രാത്രി 8 മണി വരെ ബാങ്കിംഗ് സേവനം, ATM, CDM സൗകര്യം. ജനവിശ്വാസമർപ്പിച്ച ജനങ്ങളുടെ സ്വന്തം ബാങ്ക് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ഹെഡ് ഓഫീസ് കതിരൂർ.

0: ചെയ്യുവാൻ നിന്റെ കൈക്ക് വരുന്നതൊക്കെയും നിന്റെ ശക്തിയോടെ ചെയ്യുക എന്ന ബൈബിൾ വാക്യത്തെ അനുസ്മരിപ്പിച്ചുകൊണ്ട് ദാഹജലത്തിന് നീരുറവ് തേടി വരുന്നവർക്കായി തന്റെ അധ്വാനത്തെ ഉപയോഗപ്പെടുത്തുന്ന സവിശേഷതയാർന്ന വ്യക്തിത്വത്തെ പരിചയപ്പെടുത്തുകയാണിന്ന്. പോലീസ് സേനയിൽ നീണ്ടകാലം ജോലി ചെയ്ത് സബ് ഇൻസ്പെക്ടറായി വിരമിച്ച ശേഷവും വന്ന വഴി മറക്കാതെ കിണർ കുഴിക്കുന്ന ജോലിയിൽ ഏർപ്പെട്ടിരിക്കുകയാണ് പയ്യന്നൂർ മാവിച്ചേരിയിലെ ബാബു അക്കരക്കാരൻ.
1: ഞാൻ മരിക്കുന്നത് വരെ ഇത് തുടർന്ന് കൊണ്ടുപോകണം എന്നാണ് എന്റെ ആഗ്രഹം. ഇത് കൊണ്ടുപോകണം തന്നെ. എടുക്കാൻ പറ്റാത്തൊരു സാഹചര്യം ആകുമ്പോൾ അത് പറഞ്ഞു കൊടുക്കാൻ പറ്റൂ, ആ രീതിയിലെങ്കിലും ഞാൻ ചെയ്യും.
0: കുട്ടിക്കാലം മുതൽ ആകർഷിച്ചിരുന്ന ഈ ജോലിയിലൂടെ നൂറുകണക്കിന് കിണറുകളുടെ പണി പൂർത്തിയാക്കിയ ബാബു അക്കരക്കാരനാണ് ഇന്ന് ജാലകത്തിന്റെ അതിഥി.
2: വളരെയധികം അപകട സാധ്യതയുള്ള ഒരു ജോലിയാണല്ലേ, അതിലേക്ക് വരാൻ താല്പര്യം തോന്നി തുടങ്ങിയത് എങ്ങനെയാണ്?
1: ചെറുപ്പം മുതലേ ഞാൻ കിണർ കുഴിക്കുന്ന പണിയാണ്. അതായത് പഠിക്കുന്ന കാലത്ത് സി വി രാമന്റെ വാട്ടർ ഈസ് ദി എലിക്സിയർ ഓഫ് ലൈഫ് എനിക്ക് പഠിക്കാനുണ്ടായ ഒരു ഭാഗമായിരുന്നു. ജീവന്റെ ഉൽപ്പത്തി നിലനിൽക്കുന്നത് ജലത്തിലാണ്. ജീവൻ

0: തന്നെ നിലനിർത്താമെന്ന് അത്യന്താപേക്ഷിതമാണ്. അത് ഭക്ഷണം കിട്ടിയില്ലെങ്കിൽ നമുക്ക് കുറച്ചു കാലം ജീവിക്കാൻ
1: പറ്റും,
0: പരമപ്രധാനമാണ്. അതുകൊണ്ടാണ് ആ ഫീൽഡിൽ എനിക്ക് തന്നെ വരാനുള്ളൊരു
1: താല്പര്യം. എത്ര വയസ്സ് മുതൽ ഇങ്ങനെ ചെയ്യാൻ തുടങ്ങി?
0: ആദ്യ കാലഘട്ടത്തിൽ 18 വയസ്സിൽ തന്നെ കിണർ കുഴിക്കാൻ വേണ്ടി തുടങ്ങിയിരുന്നു.
1: വിദ്യാഭ്യാസം
0: അത് രണ്ടും കൂടെ ഒന്നിച്ച് കൊണ്ടുപോകായിരുന്നു.
1: എത്ര വരെ പഠിച്ചു?
0: ഞാൻ MA വരെ പഠിച്ചിട്ടുണ്ട്. MA എക്കണോമിക്സ് ആണ്. എല്ലാ സമയത്ത് പഠിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ കിണർ പണി തുടർന്ന് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു.
1: ഇങ്ങനെ ചെയ്യുന്നതിൽ അങ്ങനെ ഒരു മാതൃകയായി തോന്നുന്ന ആരെങ്കിലും ഉണ്ടോ?
0: എന്റെ അച്ഛൻ തന്നെയായിരുന്നു. അച്ഛൻ നല്ലൊരു കിണർ കുഴിക്കുന്ന ഒരു വർക്കറായിരുന്നു. ഒരു സാധാരണ കർഷക കുടുംബത്തിൽ ജനിച്ച ഒരാളാണ്.
1: ചെറുപ്പത്തിലെ അത് കണ്ട്
0: അച്ഛൻ ഈ കിണർ കുഴിയും അതിന്റെ അപകടങ്ങളെ കുറിച്ചിട്ടും ഒക്കെ വീട്ടിൽ വന്ന് പറയും. ചെറിയ പ്രായത്തിൽ അത് കേട്ട് വളർന്നു. ആ ഒരു അച്ഛന്റെ
1: താല്പര്യം പകർന്നു കിട്ടി.
2: ഈ കിണർ പണിയോട് താല്പര്യം തോന്നി തുടങ്ങിയ കാലത്ത് അതെങ്ങനെയാ ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങൾ ആരിൽ നിന്നാണ് പഠിച്ചെടുത്തത്?
0: അച്ഛൻ അതിന്റെ ഗുരുവാണെങ്കിലും അച്ഛൻ എന്നെ പ്രാക്ടിക്കലായിട്ട് ഈ ഫീൽഡിലേക്ക് ഇറക്കിയിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് ഞാൻ അച്ഛന്റെ ജോലി എന്ന നിലയിലാണ് ഞാൻ അതിനെ
1: കണ്ടത്.
0: അച്ഛൻ എന്നെ തീർത്തും എന്നെ അവഗണിക്കുകയായിരുന്നു ചെയ്തു. മറിച്ച് ആ കാലഘട്ടത്തിൽ പണിയെടുക്കുന്ന കോറോത്തമ്പോട്ടൻ, തത്തഭാസ്കരാട്ടൻ, നമ്പീശൻ ഗോപാലേട്ടൻ, രാഘവേട്ടൻ, മോഹനൻ, പുരുഷു, ആ ഒരു ഗ്രൂപ്പായിരുന്നു എന്റെ ഒന്നിച്ചുണ്ടായിരുന്നത്. ഞാൻ പഠിച്ചതും ഇവരിൽ നിന്നാണ്. എന്തായാലും ആർക്ക് അതിനോടില്ല ഒരു അർപ്പണം, ഏതൊരു കാര്യം നേടിയെടുക്കണം എന്നുള്ള എന്റെ മനസ്സിന്റെ വലിയ ആഗ്രഹമാണ്. അതിനനുസരിച്ച് കൂടുതൽ ഞാൻ വർക്ക് ചെയ്യും. മാക്സിമം അതിലൊരു ഗവേഷണം നടത്തുന്ന പോലെയായിരുന്നു ഞാൻ ചെയ്തത്.
1: പിന്നെ ഈ കിണർ കുഴിക്കുന്നതിന് ഒരു സ്ഥാനം കാണുക, ഇന്ന സ്ഥലത്ത് വെള്ളമുണ്ട്, ഭൂഗർഭജലത്തിന്റെ ആ ഒരു ലഭ്യത ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുന്നത് എങ്ങനെയാണ്?
0: അതിപ്പം സാധാരണ ഗതിയിൽ ഒരു വാസ്തു പ്രകാരം വീടെടുക്കുമ്പോൾ അതിന് അതിന്റെ ഒരു സ്ഥലമുണ്ട്. ഇന്നിപ്പം നമ്മുടെ ഇതിൽ എന്ന് പറഞ്ഞാൽ ഏകദേശം 4-5 സെന്റിൽ പയ്യന്നൂർ ടൗണിലൊക്കെ ചെയ്യുന്നത് 5 സെന്റ്
1: ഇവിടെ
0: ആ തന്നെയാണ്. അപ്പൊ അതിന്റെ ആ സ്ഥാനമുണ്ട്. സ്ഥാനം എന്ന് പറഞ്ഞാൽ കിണർ വീടിന്റെ വടക്ക് കിഴക്കേ മൂല, അതാണ് ഉത്തമമായ സ്ഥാനം
1: കുഴിക്കാൻ.
0: അവിടെ തന്നെയാണ് നല്ല വെള്ളം കിട്ടല്. ഒന്നാമത് സൂര്യപ്രകാശം അത്യന്താപേക്ഷിതമാണ്. ഇതിൽ ചില സ്ഥലങ്ങളിലൊക്കെ ഇപ്പം നാം കാണുന്നത് കിണർ കുഴിച്ചു കഴിഞ്ഞാൽ അതൊക്കെ സ്ലാബ് ഇട്ട് മൂടുകയും സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലത്തായിരിക്കണം
1: കുഴിക്കേണ്ടത്.
0: ഇന്നിപ്പോ എല്ലാവരും 3/4 ഭാഗം സ്ലാബ് ഇട്ട് മൂടിയിട്ടാണ് കിണർ കുഴിക്കുന്നത്. അത് ശരിയായ ഒരു പ്രവണതയല്ല.
1: സൂര്യപ്രകാശം
0: അതാണ് അതിന്റെ ശരിയായ കാരണം. ചില സ്ഥലങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ ആ വെള്ളത്തിനെയും
1: അതൊക്കെയുണ്ട്.
0: അതായത് കുറെ കാലങ്ങൾ കഴിയുമ്പോൾ നമ്മൾ ഭൂമിയിൽ നിന്ന് വരുന്ന ഈ ഉറവയായിട്ട് വരുന്ന വെള്ളത്തിന് നിറവ്യത്യാസം വരുന്നുണ്ട്. അയണിന്റെ അംശങ്ങളും ഭൂമിയിൽ എല്ലാ സ്ഥലത്തും ഒരുപോലെയല്ല. വെള്ളം ഇല്ലതിൽ വ്യത്യാസമുണ്ട്. ഏകദേശം 6-7 അടി കഴിഞ്ഞാൽ ഈ മണ്ണിൽ തന്നെ, അതായത് അയൺ കൂടിയ ഒരു മണ്ണുണ്ട്, ആ മണ്ണിലേക്കൂടെ വരുന്ന വെള്ളം കല്ല് കെട്ടി കിണറിലേക്ക് വരുമ്പോൾ അത് ചുവന്ന നിറമായിട്ട് താഴോട്ട് വലിച്ചിറങ്ങുന്നുണ്ട്. ആ ലെയറിൽ ആണ് നമുക്ക് വെള്ളം ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് സാധാരണ നല്ല മണ്ണിലൂടെ വന്നു കഴിഞ്ഞാൽ നല്ല വെള്ളം കിട്ടും. അത് എങ്ങനെ ബ്ലോക്ക് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിണർ കെട്ടുന്ന സമയത്ത് തന്നെ ഈ ഒരു കാര്യം മനസ്സിലാക്കിയിട്ട് അതിന്റെ പിറക് സൈഡ് നല്ല രീതിയിൽ തേച്ച് കൊടുക്കണം. ആ ലെയറിൽ സിമെന്റ് കൊണ്ട് തേച്ച് കൊടുക്കണം. കല്ല് കെട്ടുന്നുണ്ട്, കല്ല് കെട്ടിയാലും ഇതിലേക്കൂടെ കുറെ കാലപ്പഴക്കം തെല്ലുമ്പോൾ അത് ഇങ്ങനെ
1: ഒലിച്ചു വരും.
0: അതായത് ഈ ചെറിയ ഭാഗം മാത്രമേ അത് ഫുള്ള് ഫില്ല് ആവൂല. കാരണം കല്ല് കിട്ടുമ്പോൾ തന്നെ ഒരു കല്ലുമായിട്ടുള്ള ചേർച്ചയിൽ അത് കൃത്യമായിട്ട് ഇതാവൂല, അതിൽ ഉറവുണ്ടാവും. ആ ഒരു ലെയറിൽ തേച്ച് നല്ല കണ്ടീഷൻ ആക്കി കഴിഞ്ഞാൽ ആ അതിൽ നിന്ന് വരുന്ന വെള്ളത്തിന് ഇപ്പം ഞാൻ പല സ്ഥലങ്ങളിലും അത് പരീക്ഷിച്ചാണ് നന്നായിട്ട് പോകുന്നുണ്ട്.
1: എത്ര കിണറുകൾ കുഴിച്ചിട്ടുണ്ടാവും ചെറുപ്പകാലത്ത്?
0: ഞാൻ ഏകദേശം ഒരു 10-18 വയസ്സിൽ തുടങ്ങിയാണ്. അന്ന് സാധാരണ അതിന്റെ ഉത്തരവാദിത്വം മുഴുവൻ ഏറ്റെടുത്തുകൊണ്ട് ചെയ്യുന്ന ഒരു വർക്കായിരുന്നു. കുറെ ആൾക്കാരുണ്ടെങ്കിലും അതിന്റെ ഹെഡായിട്ട് തന്നെയാണ് ഞാൻ പ്രവർത്തിച്ചതും. ആ കാലഘട്ടം ഇപ്പൊ ഏകദേശം ഒരു വർഷത്തിൽ 30 കിണർ, അത് ഏറ്റവും ചുരുങ്ങിയതാണ് ഞാൻ കുഴിക്കുന്നത്. ഏകദേശം ഒരു 10-12 വർഷത്തോളം ഞാൻ കണ്ടിന്യൂസ് ആയിട്ട്. ചില സമയം അതിൽ കൂടുന്നുണ്ട്. ഈ 30 എന്നതിൽ രാവിലെ മുതൽ ഉച്ച വരെ ഒരു വർക്ക് ചെയ്തിട്ട് ചില സമയത്ത് ഫ്രീ ആവുന്ന സമയത്ത് ഞാൻ ഉച്ചയ്ക്ക് ശേഷം കൂടെ പോകുന്നുണ്ട്. കായികപരമായിട്ട് നല്ല രീതിയിൽ അധ്വാനിക്കേണ്ട ഇതാണ് കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്.
1: കുഴിക്കുമ്പോ എങ്ങനെയാണ് ഓരോരോ ഘട്ടം കഴിയുന്നില്ലേ വെള്ളം കാണുന്നവരെ വെള്ളം നിലയായി കിട്ടുന്നത്, അതെങ്ങനെയാണ് ചെയ്യുന്നത്?
0: അതാ ആദ്യം തന്നെ സാധാരണഗതിയിൽ പൂഴിപ്രദേശമാണ് പയ്യന്നൂർ മുനിസിപ്പാലിറ്റിന്റെ കീഴിൽ. പയ്യന്നൂരല്ല, ഞാൻ പല സ്ഥലങ്ങളിലും ചെയ്തിട്ടുണ്ട്. ഇവിടെ ചെയ്യുന്ന ചില പാറയില്ലാത്ത സ്ഥലങ്ങളാണെങ്കിലും നമ്മൾ സാധാരണഗതിയിൽ മണൽ നീക്കും. അതായത് രണ്ടാളുടെ ഹൈറ്റിൽ മണൽ കംപ്ലീറ്റ് എടുത്ത് നീക്കും. നീക്കിയതിന് ശേഷം അവിടെ അടിയിൽ ഒരു ആർച്ച്, അതായത് കോൺക്രീറ്റ് ബീം ഇടും. ആ കോൺക്രീറ്റ് ബീമിന്റെ മുകളിൽ ഏകദേശം ഒരു 10-20 വരി കല്ലോളം കെട്ടി നിർത്തും. എന്നിട്ടാകുമ്പം അതിന്റെ ബാക്ക് സൈഡൊക്കെ തേക്കണം. ആ തേക്കേണ്ടതൊക്കെ തേച്ച് കണ്ടീഷൻ ആക്കിയ ശേഷം പിന്നീട് ഏകദേശം വാട്ടർ ലെവലിലാണ് നമ്മൾ ഈ വാർപ്പ് കോൺക്രീറ്റ് ബീം ഇടുന്നത്. വാട്ടർ ലെവലായി അപ്പൊ അതിനുശേഷം കുഴിക്കലാണ്. പിന്നീട് കുഴിച്ചിട്ട് അടിയിലും കോൺക്രീറ്റ് ബെൽറ്റ് ഇട്ടുകൊണ്ട് ഒന്നും ഷെയ്ക്കാവൂല, പൊട്ടൂല, ഒന്നും ചെയ്യില്ല. അതിന്റെ മുകളിൽ കെട്ടിയിരിക്കുന്ന കല്ല് ഓൾറെഡി താഴ്ന്നു പോവുക ചെയ്യാം. ഈ ഉള്ളിൽ നിന്ന് മണ്ണ് മാന്തുമ്പോൾ, അതായത് കോൺക്രീറ്റ് ബീമിന്റെ അടിയിൽ നിന്ന് മണ്ണ് മാന്തിയെടുക്കും, സ്വാഭാവികമായിട്ടും അത് താഴ്ന്നു പോകും. അങ്ങനെ താഴ്ത്തി കൊണ്ടുപോകും. ഇന്നലെ ഞാൻ ഇപ്പോൾ

ചെയ്തൊരു വർക്ക് എന്ന് പറഞ്ഞാൽ ഏകദേശം ഈ മെഷീൻ കല്ലിന്റെ ഹൈറ്റ് നമ്മുടെ പയ്യന്നൂർ തന്നെയാണ് ചെയ്തത്, മാവിച്ചേരി തന്നെയാണ്. അപ്പൊ അവിടെ ചെയ്ത 13 മെഷീൻ കല്ലിന്റെ ഹൈറ്റിൽ ഇന്നിപ്പം നിലവിൽ വെള്ളമുണ്ട്, ഇന്നലെ ചെയ്ത അതിന്റെ അകത്ത്. അത് വളരെയധികം സന്തോഷമാണ്. എല്ലാം മതി മറന്നിട്ട് ഈ ഇതിൽ തന്നെ ജീവിക്കുക, അതിൽ പിന്നെ ആർക്ക് വേറെ ഒന്നുമില്ല, വേറെ

0: സെർവറിൽ ഞാൻ ജോലി ചെയ്തു. അതിനുശേഷമാണ് ലോക്കൽ പോലീസിലേക്ക് വരുന്നത്.
1: ആദ്യം
0: കണ്ണൂർ ടൗൺ പോലീസ് സ്റ്റേഷനിലാണ് ഞാൻ ജോലി ചെയ്തത്. പിന്നീട് പെരിങ്ങോം, തളിപ്പറമ്പ്, പയ്യന്നൂര്, വളപട്ടണം, വീണ്ടും തളിപ്പറമ്പ്. അവസാനം റിട്ടയർ ആവുന്നത് ഞാൻ തളിപ്പറമ്പ് പോലീസ് സ്റ്റേഷനിൽ നിന്നായിരുന്നു. ഒരു സബ് ഇൻസ്പെക്ടറായിട്ട് ഞാൻ റിട്ടയർ ആയതാണ്.
1: ജോലി ചെയ്ത പയ്യന്നൂർ സ്റ്റേഷനിൽ ഒരു കിണർ കുഴിച്ചിട്ടുണ്ടെന്ന് അറിഞ്ഞു. അത്
0: 2016 ഞാൻ പയ്യന്നൂർ പോലീസ് സ്റ്റേഷനിൽ വർക്ക് ചെയ്യുന്ന കാലഘട്ടത്തിലാണ് പയ്യന്നൂർ പോലീസ് സ്റ്റേഷനിൽ ഒരു കിണർ കുഴിക്കേണ്ട അത്യാവശ്യം. കാരണം ഞാൻ 2012 മുതലേ അവിടെ ജോലി ചെയ്യുന്നുണ്ട്. പയ്യന്നൂർ പോലീസ് സ്റ്റേഷനിൽ വെള്ളത്തിന്റെ ലഭ്യത വളരെ കുറവായ ഒരു സാഹചര്യമായിരുന്നു. ഏകദേശം 50 പോലീസുകാർ അവിടെ ജോലി ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല, പോലീസ് സ്റ്റേഷനിൽ ഇഷ്ടംപോലെ ആൾക്കാർ വരുന്നുണ്ട്. ബാത്റൂമിൽ പോകാനോ ബാക്കി ഇല്ലേനോ വെള്ളത്തിന്റെ യാതൊരു ലഭ്യതയുമില്ല. പയ്യന്നൂർ പോലീസ് സ്റ്റേഷന്റെ തെക്ക് പടിഞ്ഞാറേ മൂലയിൽ ഒരു ചക്രക്കായ് മരത്തിന്റെ കീഴിൽ ഒരു ചെറിയ റിങ്ങിന്റെ ഒരു കിണറുണ്ടായിരുന്നു. ആ കിണറിനാണ് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അതിൽ ഒരു ഏപ്രിൽ മാസമാകുമ്പോൾ വെള്ളം തീരെ ഉണ്ടാവില്ല. പിന്നീട് ഈ ഒരു വർക്ക് അറിയുന്നതുകൊണ്ട് അതിന്റെ ഉള്ളിൽ കുഴിച്ചിട്ട് നല്ല അടി പൂഴി പ്രദേശമാണ്. ഈ പൂട്ടുവാഴ്വ് അതിൽ ഇറക്കി വെച്ചിട്ട് എന്നാലും കുറച്ച് മാത്രം വെള്ളം കിട്ടും. അപ്പൊ അതാണൊക്കെ വല്ലാത്തൊരു വിഷമം തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഇതിന് ഏറ്റവും കൂടുതൽ അതിന് എന്റെ മേലുദ്യോഗസ്ഥരായ എല്ലാവരും പരിപൂർണ സപ്പോർട്ട്
1: ചെയ്യുകയും
0: പോലീസുകാർ തന്നെ ആയിരുന്നു മൊത്തം ചെയ്തത്. ഏകദേശം 10-20 പോലീസുകാർ വേറെ പുറമേ നാളെ കൂട്ടിയിട്ട് ചെയ്തതല്ല. കല്ല് കിട്ടുന്ന ജോലി മാത്രമേ പുറമേ നിന്ന് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. ഇറക്കുന്നത്, മാന്തുന്നത്, കുഴിക്കുന്നത് എല്ലാം പോലീസുകാരുടെ. അത് മാത്രമല്ല, പോലീസുകാരുടെ വേതനത്തിൽ നിന്ന് അല്പം കളക്ട് ചെയ്തുകൊണ്ടാണ് ആ ഒരു വർക്ക് പൂർത്തീകരിച്ചത്. വെള്ളമെടുക്കുന്നുണ്ട്. ഈ കഴിഞ്ഞ ദിവസം ഞാൻ അത് ക്ലീൻ ചെയ്യാൻ വേണ്ടി പോയി. അപ്പൊ ഒരു മോട്ടർ കൊണ്ടുവന്നിട്ട് പറ്റുന്നില്ല, രണ്ടെണ്ണം വെച്ചു. ആ രീതിയിൽ അത്രയും അബണ്ടൻസ് സപ്ലൈ ഓഫ് വാട്ടർ അതിൽ ഉണ്ട്. നമുക്ക് ഇനി എത്ര ആൾക്കാർ പോലീസ് സ്റ്റേഷനിൽ വന്നു കഴിഞ്ഞാലും ആ സമയത്ത് ഈ വെള്ളം ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കുന്നു എന്നതാണ് അതിന്റെ ഏറ്റവും വലിയ
1: സന്തോഷം. ഇപ്പൊ തളിപ്പറമ്പ് സ്റ്റേഷനിൽ നിന്ന് റിട്ടയർ ചെയ്തു അല്ലേ? പക്ഷേ ഈ ഒരു മുൻപ് ചെയ്ത ആ ജോലി പിന്നെ തുടരണം എന്ന് എന്താണ് തോന്നാൻ കാരണം?
0: ഇന്നിപ്പോ നാട്ടിലൊക്കെ കണ്ടുവരുന്നത് ഒരു പോസ്റ്റിൽ നിന്ന് റിട്ടയർ ആയാല് പിന്നെ ഒരു ജോലിയും ചെയ്യില്ല. എല്ലാം മടക്കി വീട്ടിലിരുന്നു കഴിഞ്ഞാല് സ്വാഭാവികമായിട്ടും അസുഖം വരും. ഡോക്ടർക്ക് അധികം പൈസ കൊടുക്കേണ്ട എന്ന ആ ഒരു കണ്ടീഷൻ എന്റെ ഒരു കൺസെപ്റ്റ് ആയിരുന്നു. അതുകൊണ്ട് നമ്മൾ കഴിയുന്നത്ര ജോലി ചെയ്യണം,
1: അധ്വാനിക്കണം.
0: അതിന്റെ പുറത്താണ് ഞാൻ ഈ കാര്യം
1: ചെയ്യാൻ തോന്നിയത്.
0: അതും മാനസികമായ സന്തോഷവും കിട്ടുന്നുണ്ട്. ഇതിൽ സന്തോഷം കിട്ടുന്നുണ്ട്. വീട്ടിൽ തന്നെ ഇങ്ങനെ കെട്ടിയിട്ട പോലെ ആയി കഴിഞ്ഞാലും മാനസികമായിട്ട് ഡിപ്രഷനും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ
1: അത് വരും.
0: അത് ഒഴിവാക്കാം എന്നതാണ് അതിനനുസരിച്ച് ഞാൻ
1: സന്തോഷപൂർവ്വം
0: ചെയ്യുന്നത്.
1: ഇപ്പൊ ഈ റിട്ടയർ ചെയ്തതിന്റെ ശേഷം എത്ര കിണർ കുഴിച്ചിട്ടുണ്ടാവും?
0: ഞാൻ ഏകദേശം ഒരു 100-120 കിണർ കുഴിച്ചിട്ടുണ്ട്. ദൂരൊക്കെ ചെയ്തിട്ടുണ്ട്, നേരത്തെയും ചെയ്തിട്ടുണ്ട്. ഈ രാമന്തളി, തൃക്കരപ്പൂര്, കാസർഗോഡ്, പരിയാരം, കരിവള്ളൂര്, ഈ സ്ഥലങ്ങളിലൊക്കെ ചെയ്തിട്ടുണ്ട്.
1: വലിയൊരു മൈതാനം പോലത്തെ സ്ഥലത്ത് എങ്ങനെയാണ് ഈ ഇതിന്റെ കൃത്യമായിട്ടൊരു ഇന്ന സ്ഥാനത്ത് വെള്ളം ലഭിക്കും അല്ലെങ്കിൽ ജലലഭ്യതയുണ്ട് എന്നെങ്ങനെ മനസ്സിലാക്കുക?
0: ഈ ഭൂമിയില് വാട്ടർ എല്ലാ സ്ഥലത്തും ഒരുപോലെയാണ് വാട്ടർ ലെവലില്. ഇനി എത്ര മൈതാനം പോലെ എത്ര വലിയ സ്ഥലമായി കഴിഞ്ഞാലും കുന്നും പ്രദേശം അല്ലെങ്കിൽ, അതായത് നിരപ്പായ പ്രദേശത്ത് കിഴക്കേ അറ്റത്ത് ആയി കഴിഞ്ഞാലും പടിഞ്ഞാറേ അറ്റത്തായി കഴിഞ്ഞാലും അതുപോലെ വടക്കേ മൂലക്കായി കഴിഞ്ഞാലും എല്ലാം ആ ലെവൽ ഒരുപോലെ ആയിരിക്കും ഭൂമിയുടെ അടിയിലത്തെ വാട്ടർ ലെവൽ. അതിലും വലിയ ഇതില്ല,
1: വ്യത്യാസം ഉണ്ടാവില്ല. ഈ കിണർ കുഴിച്ചോണ്ടിരിക്കുമ്പോ ചിലപ്പോ ഒരുപാട് ആഴം കൂടുമ്പോ ഈ ഓക്സിജൻ ലഭ്യതയെല്ലാം കുറയില്ലേ? അന്നേരം അതെങ്ങനെയാണത് മേക്കപ്പ് ചെയ്യുന്നത്?
0: അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അത് സാധാരണ നമ്മൾക്ക് ഇറങ്ങുമ്പോൾ, അതായത് ഈ ഫ്രഷായിട്ടുള്ള കിണറിന്റെ അകത്ത് കുഴിക്കുന്ന സമയത്ത് സാധാരണ ഉണ്ടാവാറില്ല. കാരണം ആ ഓക്സിജൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഇറങ്ങിയും പോകുമ്പോ ഒക്കെ ആകുമ്പോൾ അത് നടക്കും. അതേ കിണർ നിർമ്മിക്കാൻ നമുക്ക് ഏകദേശം ഒരു 3 മാത്രമേ വേണ്ടി വരുള്ളൂ. പാറ ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ കിണറിലും നമ്മൾ ഈ കല്ല് കെട്ടിയിട്ട് ഇറക്കുന്നതാണ്. ഒരു വട്ടം കല്ല് കെട്ടി ഇറക്കിയ ശേഷം പിന്നെ വീണ്ടും അതിന് ശേഷം കല്ല് കിട്ടും. അതും ഇറക്കിയതിനു ശേഷം വീണ്ടും അതിന് കല്ല് കിട്ടും. അങ്ങനെ ഒരു പൗപ്പത്ത് വെച്ച് കെട്ടിയ ശേഷമാണ്
1: 3
0: വേണ്ടി വരുമല്ലോ. 3 എന്ന് പറഞ്ഞാൽ ആദ്യം നീക്കെടുക്കുമ്പോൾ കുറപ്പ് വേണ്ടി വരും. അപ്പൊ അങ്ങനെയാവുമ്പോ ഫ്രഷ് ആയിട്ടുള്ള കിണർ നിർമ്മിക്കുമ്പോൾ ഓക്സിജന്റെ
1: ലഭ്യത
0: കുറയില്ല. പഴയ കിണറിൽ വേസ്റ്റുകളൊക്കെ നിറഞ്ഞിട്ടും ബാക്കിയുള്ള ചളി അതൊക്കെ വന്ന് നിറഞ്ഞിട്ടുണ്ടാവും. അത് നീക്കം ചെയ്താൽ മാത്രമേ ശരിയായ രീതിയിൽ ഉറവ വരുമല്ലോ, നല്ല ഫ്രഷ് വാട്ടർ എത്തണമെങ്കിൽ. അപ്പോ ഈ ചളിയും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ
1: എടുത്ത്
0: മാറ്റണം. പിന്നെ നമ്മൾ ഇറങ്ങുന്ന സമയത്ത് തന്നെ സഫോക്കേഷൻ അനുഭവപ്പെടാറുണ്ട്. അപ്പൊ അത്തരം സമയത്ത് എന്താ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ആദ്യം തന്നെ ഇതിലേക്ക് ഇറങ്ങുന്ന സമയത്ത് മോട്ടർ വെച്ചിട്ട് വെള്ളം ഈ കിണറിന്റെ ഉള്ളിലേക്ക് അടിക്കും. വെള്ളം കിണറിന്റെ ഉള്ളിലേക്ക് പമ്പ് ചെയ്തിരിക്കുമ്പോൾ അതിൽ നിന്ന് ഒരു വല്ലാത്തൊരു സ്മെല്ലുണ്ടാവും. ആ സ്മെല്ല് കംപ്ലീറ്റ് പോയ ശേഷം പിന്നെയും ഇറങ്ങുന്ന സമയത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ വീണ്ടും അതേപോലെ വെള്ളം പമ്പ് ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് ആള് നിൽക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഇറങ്ങുന്നുണ്ടെങ്കിൽ പമ്പ് ചെയ്ത് തരും. ഒന്നാമത് ചൂട് സമയത്തും അതിന്റെ ഒരു വല്ലാത്തൊരു വിഷമം ഉണ്ടാവാറുണ്ട്.
1: ഈ ചൂട് സമയത്തും താഴോട്ട്
0: ആ സമയത്തും വല്ലാത്ത വിഷമമുണ്ട്. ആ സമയത്തും ഫ്രഷ് വാട്ടർ പമ്പ് ചെയ്ത് ഉള്ളിലിട്ടിരിക്കും. അപ്പോൾ നമുക്കറിയാം

0: ഏകദേശം ശ്വാസം കിട്ടുന്നില്ലെങ്കിൽ നമുക്കത് അറിയാം. ഇപ്പോൾ തന്നെ ബാക്കിയുള്ള സജ്ജീകരണങ്ങളും അതും ഇതൊക്കെ ഉണ്ടാവും, അതിനനുസരിച്ചിട്ട് നമ്മൾ പെട്ടെന്ന് കയറി വരികയും ചെയ്യും. സാധാരണ അതിലില്ലാത്ത സമയത്ത് നമ്മൾ എന്താന്ന് പറഞ്ഞാൽ ഫാൻ ഇറക്കിയിട്ട്, അതും അല്ലെങ്കിൽ നമ്മൾ ഈ പച്ച മരത്തിന്റെ മാവിന്റെയോ എന്തെങ്കിലും കൊമ്പുകൾ കെട്ടിയിട്ട് അത് കയറും കൂടെ തൂക്കിയിട്ട് കപ്പിയിലിട്ടിൽ വലിക്കും. ഒന്ന് രണ്ട് വലി അങ്ങോട്ടും ഇങ്ങോട്ടും വലിക്കുമ്പോൾ ഇതിലത്തെ മോശമായ വായുവിനെ പുറത്തേക്ക് തള്ളുകയും നല്ല എയർ ഇത് ഉള്ളിരിക്കും. അതെല്ലാം കഴിഞ്ഞ് വിളക്ക് കത്തിച്ചിട്ട് ഓക്സിജൻ ഇല്ലെങ്കിൽ അത് സാധാരണ ഇതിൽ കെട്ടുപോകും. അതും വളരെ താഴ്ചയില്ലെങ്കിലും മാത്രം ഇറങ്ങുമ്പോൾ സാധാരണ ചെയ്യുന്നതാണ്. നമ്മുടെ സാധാരണ പൂഴി പ്രദേശത്ത് ഇത്തരം കാര്യങ്ങളിൽ അത്ര വരുന്നില്ല. സാധാരണ വലിയ ആഴത്തിൽ നമുക്ക് ഏകദേശം ഒരു അഞ്ചാറ് കല്ല് ആഴത്തിൽ ഒരു ദിവസം പണിയെടുത്താൽ തീരും. രണ്ട് കല്ലോ അല്ലെങ്കിൽ മൂന്ന് കല്ലിന് മാക്സിമം പോയാൽ രണ്ട് രണ്ടര കല്ല് അത്രേ പോകും. കുറച്ച് പാറയാണെങ്കിൽ അപ്പോൾ ഒരു 10-12 ദിവസം എടുക്കും. ഇത് ഇറക്കിയിട്ട് തന്നെ കല്ല് കെട്ടിയിട്ട് ഇറക്കിയിട്ട് തന്നെ പോകും. അവസാനം ചേടി എത്തുന്ന ആഴത്തേക്ക് വരെ കൊണ്ടുപോകും.
1: വെള്ളത്തിന്റെ അടിയിൽ നെല്ലിപ്പല വെക്കും പറയുന്നില്ലേ, നെല്ലി മരത്തിന്റെ പലക, എന്തുകൊണ്ട് അങ്ങനെ ചെയ്യുന്നത്?
0: ആ നെല്ലിപ്പല കിട്ടാനില്ല. സാധാരണത്തിൽ മണ്ണില് കല്ല് മാത്രം വെച്ച് കഴിഞ്ഞാൽ അത് താഴോട്ടും താഴോട്ടും ഇറങ്ങിപ്പോകും. അപ്പോ അത് സാധാരണ അതിൽ ഇറക്കിയിട്ട് പോകാൻ പറ്റില്ല. കല്ല് കിട്ടിയതിന് ശേഷം ഏകദേശം ഓരോ ഒന്നൊന്നര ആള് എന്റെ താഴ്ചയിൽ പോയാലേ നമുക്ക് വെള്ളം കിട്ടുള്ളൂ. ഈ കല്ല് വെച്ച് കഴിഞ്ഞാൽ താഴെ നിന്ന് മണ്ണെടുത്തിട്ട് പോകുന്ന സമയത്ത് അത് ഇളകി ഇളകി ഇളകി താഴോട്ട് പോകും. അപ്പോ അതിന് ഒരു സപ്പോർട്ട് എന്ന നിലയിൽ ഈ ഒരു നെല്ലിയുടെ പലക വെക്കും. മരത്തിൽ ഏറ്റവും കൂടുതൽ ഗുണമുള്ള സാധനം നെല്ലിയുടെ ഇതാണ്. ദീർഘകാലം ഇട നിൽക്കും മാത്രമല്ല അതിന്റെ ഔഷധ ഗുണവും കൂടെ നെല്ലിക്കുണ്ട്. അപ്പൊ ആ രീതിയിലാണ് പഴയ കാലത്ത് ഈ നെല്ലിയുടെ പലക. അത് ഇന്നിപ്പം എവിടെയും അങ്ങനെ ചെയ്യുന്നില്ല, അത് വളരെ കോസ്റ്റ്ലി ആണ്. അപ്പൊ അത് കിട്ടുന്നില്ല. അത് റൗണ്ടിൽ ആ കിണറിന്റെ അടിഭാഗത്ത്, അതായത് വാട്ടർ ലെവലിന് മുകളിൽ വെച്ച് ഫിറ്റാക്കിയ ശേഷം പിന്നീട് അതിന്റെ മീതിൽ കല്ല് കെട്ടുകയും, പഴയകാലത്ത് കല്ല് കെട്ടുന്ന സിമെന്റിൽ നല്ല ചെറിയ ഇങ്ങനെ പറക്കി വെച്ചിട്ട് ചെയ്യുന്ന ഒരു സിസ്റ്റമായിരുന്നു. സിമെന്റ് കൊണ്ട് ചെയ്യുന്നില്ല. അപ്പൊ കല്ല് കറക്റ്റായിട്ട് വെച്ച് ഈ ഉൾഭാഗം ചെത്തിയിട്ട്
1: നീളം
0: ലോക്ക് ചെയ്യുന്ന പോലെയാണ്. അതുകൊണ്ട് അത് അതതിൽ നിൽക്കും. സാധാരണ അതിൽ കിണർ പൊട്ടിയിട്ട് ഉള്ളോട്ട് വരേണ്ട സാഹചര്യം ഇല്ല. അപ്പം ആ നെല്ലിപ്പല ഇല്ലാത്തത് കൊണ്ട് കിട്ടാത്തത് കൊണ്ടും ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ കോൺക്രീറ്റ് ബീം അടിയിൽ ഈ നെല്ലിപ്പലക്ക് പകരം ബീമിടുന്നു. പിന്നെ അതിന്റെ അടിയിൽ ഒന്നും ഷെയ്ക്ക് വരില്ല. ഈ ഒരു കല്ല് പോയി കഴിഞ്ഞാൽ അല്ല ഇളകി ഇളകി പോകും. കിണർ ഒരു ഭാഗത്ത് കുത്തിക്കഴിഞ്ഞാൽ പിന്നെ അത് നിർക്കണമെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നേരെയുള്ള ഒരു ഗ്ലാസ് ചെരിച്ചു കഴിഞ്ഞാൽ താഴോട്ട് പോകുമ്പോൾ ഈ വിചാരിച്ച പോലെ നിൽക്കൂല. ഇതിന് മൊത്തം ബാലൻസ് ഇല്ല. അത് എടുക്കുമ്പോഴാണ് നാം വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യം. അത് ഒരു കാരണവശാലും ഒരു സൂചിക്ക് തിരിയാതെ കണ്ട് കറക്റ്റ് ആക്കിയിട്ട് എടുക്കാൻ പറ്റും. അതാണ് അതിന്റെ ഏറ്റവും അടിയിൽ ആ വർക്കാണ് ഞാൻ ചെയ്യുന്നത്. വേറൊരാളെയും ഏൽപ്പിക്കൂല. ഒരൊറ്റ മനസ്സായിരിക്കണം ഇതിൽ വർക്ക് ചെയ്യുന്നവരെല്ലാവരും. ഒരൊറ്റ മനസ്സായിരിക്കണം, ഒരു അർപ്പണ മനോഭാവം ഉണ്ടായിരിക്കണം. അതിനോട് തന്നെ ഒരു 100% 100% നീതി പുലർത്തണം. എന്നാൽ മാത്രമേ ഏത് വർക്കായാലും നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകല്ലോ. അത് എല്ലാ വർക്കിലും ഉണ്ട്. ഇതും അതുപോലെ ചെയ്യേണ്ടതാണ്. പിന്നെ ഒരുമ ഒരാൾ പറയുന്ന, അതായത് അതിന്റെ ഹെഡ് പറയുന്നത് ബാക്കി എല്ലാവരും അനുസരിക്കാനുള്ള ഒരു പ്രവണതയും ഉണ്ടായിരിക്കണം. അല്ലാതെ കണ്ട് ഓരോരാളും ഓരോരാൾക്ക് അനുസരിച്ച് ചെയ്തു കഴിഞ്ഞാൽ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും.
1: പ്രത്യേകിച്ച് ഇങ്ങനെ കിണർ പണിക്ക്
0: കാരണം ആ ഒരു ഗ്രൂപ്പ് വർക്കാണ്
1: ഇതിന്റെ വിജയം. റിട്ടയർമെന്റിന് ശേഷം ഇപ്പൊ കിണർ കുഴിച്ചുകൊണ്ടിരിക്കുകയല്ലേ ചെയ്യുന്നത്? ഇനി ഭാവിയിലും എങ്ങനെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്?
0: ഞാൻ മരിക്കുന്നത് വരെ ഇത് തുടർന്ന് കൊണ്ടുപോകണം എന്നാണ് എന്റെ ആഗ്രഹം. എന്റെ ജീവിതത്തിൽ മറ്റ് വേണ്ടാത്ത ഒരു ഇതൊന്നുമില്ല. മദ്യപാനം അത് ജീവിതത്തിൽ ഞാൻ ഇതുവരെ ഉപയോഗിക്കാത്തൊരു മനുഷ്യനാണ്.
1: ജോലിയാണ് ലഹരി അല്ലേ?
0: അതാണ്.
1: ആവുന്ന കാലം വരെ ചെയ്തു കൊണ്ടുപോകണം
0: തന്നെ. എടുക്കാൻ പറ്റാത്തൊരു സാഹചര്യം ആകുമ്പോൾ അത് പറഞ്ഞു കൊടുക്കാൻ,
1: കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ
0: പറ്റും. ആ രീതിയിലെങ്കിലും ഞാൻ ചെയ്യും.
1: പുതിയ തലമുറ ഇങ്ങനത്തെ ജോലിയിൽ വരുന്നുണ്ടാ? എങ്ങനെയാണ് അവരെ താല്പര്യം?
0: ഇന്നത്തെ പുതിയ തലമുറ താല്പര്യമില്ല, നമ്മുടെ പഴയ തലമുറ മാത്രമാണ് ചെയ്തുകൊണ്ടാണ്.
1: കുടുംബത്തിന് ഈ ഒരു ജോലി ചെയ്യുന്നതിനോട് നല്ല താല്പര്യമുണ്ടോ?
0: എന്റെ കുടുംബത്തിന് ഇതിൽ വളരെയധികം താല്പര്യമില്ലാണ്. കാരണം ഞാൻ കല്യാണം കഴിക്കുന്നത് തന്നെ പോലീസുകാരനായിട്ടായിരുന്നില്ല. ഞാൻ സാധാരണ ഈ ഒരു വർക്ക് കാലഘട്ടത്തിൽ തന്നെ എന്റെ ഭാര്യ അതിൽ വളരെയധികം കോഓപ്പറേറ്റ് ചെയ്യുന്ന ഒരാളായിരുന്നു. എന്റെ മക്കൾക്കും രണ്ട് പെൺകുട്ടികളാണ്, അവർക്കും ഇഷ്ടക്കുറവൊന്നുമില്ല. മൂത്താള് ഗസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. രണ്ടാമത്തെ ആള് ഹൈദരാബാദ് IIT ഫിസിക്സിൽ PhD ചെയ്യുന്നുണ്ട്. അച്ഛനും അമ്മ മരിച്ചുപോയി. എന്റെ ഒന്നിച്ച് ഈ ഫീൽഡിൽ രണ്ടനിയന്മാരും ഉണ്ടായിരുന്നു. ഇപ്പം വേറൊരു അനിയൻ പോലീസ് തന്നെയാണ് വർക്ക് ചെയ്യുന്നത്.
1: ഇതൊരു ടീം വർക്ക്. എത്ര ആൾക്കാർ കൂടിയാണ് കിണർ കുഴിക്കുന്നത്?
0: ഏകദേശം 8 ആൾക്കാരുണ്ട്. ഇപ്പം പുതിയ ആൾക്കാരാണ് എന്റെ ഒന്നിച്ചില്ലത്. പഴയതിൽ പുരുഷ് മാത്രമേ എന്റെ ഒന്നിച്ചില്ലൂ. അത് നമ്മൾ സമപ്രായക്കാരനാണ്. മാവിച്ചേരിയിലത്തെ അശോകനും കമലാഷൻ, ബിജു, പിന്നെ സാജൻ, സുകുമാരൻ, മധു, ശശിധരൻ, വള്ളൂരില്ല അനില്, ഇവരൊക്കെ ഇപ്പൊ എന്റെ ഒന്നിച്ച് വർക്ക് ചെയ്യുന്നുണ്ട്.
1: എത്ര മണിക്ക് തുടങ്ങും ഇത്?
0: സാധാരണ 8 മാത്രമേ സ്റ്റാർട്ട് ചെയ്യൂ.
1: ഇപ്പൊ നല്ല പ്രകാശമുള്ള സമയത്തായാലും,
0: സൂര്യപ്രകാശം അങ്ങനെ ഏൽക്കുന്ന നല്ല വെയിലുള്ള സമയമാണെങ്കിൽ നമ്മൾ സാധാരണ പച്ച നെറ്റ് ടെന്റ് കെട്ടിയിട്ടാണ് ചെയ്യല്.
1: അങ്ങനെ നിങ്ങൾ എല്ലാരും കൂടിയുള്ള ഒരു ടീം വർക്കിലാണ് ഈ കിണർ പൂർത്തിയാക്കുന്നത് അല്ലേ? ഒരുപാട് അധ്വാനത്തിന്റെ ശേഷം ഒരു കിണറിൽ ഇങ്ങനെ വെള്ളം കാണുമ്പോൾ ഏത് ഉടമസ്ഥനാണോ ഇത് ചെയ്യിപ്പിക്കുന്നത്, അതിലുപരി നിങ്ങൾ

0: ഈ ടീമിനും ഒരുപാട് സന്തോഷം ഉണ്ടാവും അല്ലേ?
1: ഉണ്ടാവും. സാധാരണ അതിൽ കിണർ കുഴിക്കുമ്പം അതിൽ വെള്ളം കാണുന്ന സമയത്ത് ഉടമസ്ഥൻ പഞ്ചസാര കലക്കിയിട്ട് വെള്ളം തരും. അത് മാത്രമല്ല അപ്പം ഉണ്ടാവും. ഇന്നത്തെ കാലഘട്ടത്തിൽ ആ ദിവസം അത് ആഘോഷമായിട്ടും മാറ്റണം.
0: ഈ കിണറുകളുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് ഭൂഗർഭജലം കുറയില്ലേ? വരുംകാലങ്ങളിൽ ശോഷിച്ചു വരുന്ന ജലത്തെ ദുരുപയോഗം ചെയ്യാതെ സംരക്ഷിക്കേണ്ടതിനെ കുറിച്ച് അങ്ങയുടെ അഭിപ്രായം?
1: മഴ പെയ്ത് വെള്ളം പുറത്തേക്ക് തന്നെ പോവാണ്, ഭൂമിയിലേക്ക് ഇറങ്ങുന്നില്ല. മഴക്കുഴികൾ ഉണ്ടാക്കിയിട്ട് വെള്ളം താഴോട്ട് ഇറക്കേണ്ട സംവിധാനം വേണം. പഴയ കാലത്തൊക്കെ അതുണ്ട്, ഇപ്പൊ അത് കാണുന്നില്ല. ഇപ്പൊ എല്ലാവരും ചെറിയ സ്ഥലങ്ങളാണ്, അവരവർ വീട് കെട്ടി, വീട് നിന്ന് വീഴുന്ന വെള്ളം പുറത്തേക്ക് പോകുന്നു. അത് കോമ്പൗണ്ട് വാളാണെങ്കിൽ അതും കിടക്കുന്നു. അപ്പോൾ വെള്ളം ഒരു തുള്ളി പോലും അകത്ത് നിൽക്കുന്നില്ല. അപ്പോൾ ഓരോരാളും വെള്ളം സംരക്ഷിക്കണം. വെള്ളം സംരക്ഷിച്ചു കഴിഞ്ഞാൽ നമുക്ക് ധാരാളമായിട്ട് കിട്ടുകയുള്ളൂ. ഓരോരാളും ശ്രമിക്കണം.
2: ഈ യജ്ഞം അശ്വമേധത്തിന് തുല്യം. പോലീസ് സബ് ഇൻസ്പെക്ടറായി വിരമിച്ച ശേഷവും കിണർ നിർമ്മാണത്തിലേർപ്പെട്ട പയ്യന്നൂർ മാവിച്ചേരിയിലെ ബാബു അക്കരക്കാരൻ പങ്കെടുത്ത ജാലകം സമാപിക്കുന്നു. അഭിമുഖം സി കെ രാജശ്രീ. നിർവഹണം വിനോദ് ബാബു, എച്ച്.

0: ബാങ്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിച്ചത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്.
1: 2024-25 വർഷത്തെ മികച്ച സഹകരണ ബാങ്കിനുള്ള ഫ്രോണ്ടിയേഴ്സ് ഇൻകോപ്പറേറ്റീവ് ബാങ്കിന്റെ ദേശീയ അവാർഡും സംസ്ഥാന സർക്കാർ, NCDC, കേരള ബാങ്ക് എന്നിവയുടെ ബെസ്റ്റ് പെർഫോമൻസ് അവാർഡും നേടി. കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് വീണ്ടും രാജ്യത്തിന് മാതൃകയാകുന്നു.
0: കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് നിക്ഷേപങ്ങൾക്ക് പരിപൂർണ സുരക്ഷിതത്വം ഉറപ്പു നൽകുന്നു.
1: ദിവസവും രാവിലെ 7 മണി മുതൽ രാത്രി 8 മണി വരെ ബാങ്കിംഗ് സേവനം, ATM, CDM സൗകര്യം. ജനവിശ്വാസം ഉറപ്പിച്ച ജനങ്ങളുടെ സ്വന്തം ബാങ്ക് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്, ഹെഡ് ഓഫീസ് കതിരൂർ.
2: ആകാശവാണി കണ്ണൂർ.
3: സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, നിയർ ഓൾഡ് ബസ് സ്റ്റാൻഡ്, കണ്ണൂർ. അക്കൌണ്ടിംഗ് രംഗത്ത് 37 വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള കോളേജ് ഓഫ് കൊമേഴ്സിലൂടെ നിങ്ങൾക്കൊരു മികച്ച പ്രൊഫഷണൽ GST അക്കൌണ്ടന്റായി മാറാം. കൂടാതെ എളുപ്പം തൊഴിൽ നേടാൻ നിരവധി തൊഴിലധിഷ്ഠിത കോഴ്സുകളും. കോൺടാക്ട് 9567-3237-40. കോളേജ് ഓഫ് കൊമേഴ്സ്, നിയർ ഓൾഡ് ബസ് സ്റ്റാൻഡ്, കണ്ണൂർ.
2: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ. മൊബൈൽ വെറ്ററിനറി ക്ലിനിക്കിലേക്ക് വെറ്ററിനറി ഡോക്ടറെ നിയമിക്കുന്നതിനുള്ള കൂടിക്കാഴ്ച 5 June രാവിലെ 10:30 പരപ്പ ബ്ലോക്ക് പഞ്ചായത്ത് കാര്യാലയത്തിൽ നടക്കും. യോഗ്യത: വെറ്ററിനറി സയൻസിൽ ബിരുദം, കേരള വെറ്ററിനറി കൌൺസിൽ രജിസ്ട്രേഷൻ. ഫോൺ നമ്പർ 9745-06-88-09. അട കേരഞ്ഞോളി ഫിഷ് ഫാമിൽ ജനറേറ്റർ, വാട്ടർ പമ്പ്, എയറേറ്റർ എന്നീ ഉപകരണങ്ങൾ കൈകാര്യം ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള ജോലികൾ ചെയ്യുന്നതിനായി സ്കിൽഡ് ലേബറെ ദിവസവേതനാടിസ്ഥാനത്തിൽ നിയമിക്കുന്നു. SSLC ഇലക്ട്രീഷ്യൻ ട്രേഡിൽ IT യോഗ്യതയുള്ള 45 വയസ്സിന് താഴെയുള്ള പുരുഷന്മാർക്ക് അപേക്ഷിക്കാം. ബയോഡാറ്റയോടൊപ്പം ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളും പകർപ്പുകളും സഹിതം 5 June ഉച്ചയ്ക്ക് 2 മണിക്ക് എരഞ്ഞോളി അഡാക് നോർത്ത് സോൺ റീജിയണൽ ഓഫീസിൽ അഭിമുഖത്തിന് എത്തിച്ചേർന്ന. ഫോൺ നമ്പർ 0490-235-4073. മൊഗ്രാൽ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ VHSE വിഭാഗത്തിൽ വൊക്കേഷണൽ ടീച്ചർ, മാത്തമാറ്റിക്സ്, കെമിസ്ട്രി ജൂനിയർ എന്റർപ്രണർഷിപ്പ് ഡെവലപ്മെന്റ് തസ്തികളിലേക്ക് നിയമനത്തിനുള്ള കൂടിക്കാഴ്ച 1 June ഉച്ചയ്ക്ക് 1 മണിക്ക് നടക്കും. ഫോൺ നമ്പർ 9946-98-5775. കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ കഴിഞ്ഞു.
3: സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കോളേജ് ഓഫ് കൊമേഴ്സ്, നിയർ ഓൾഡ് ബസ് സ്റ്റാൻഡ്, കണ്ണൂർ. ഫോൺ 9567-3237-40.
4: ആർമി, നേവി, എയർഫോഴ്സ്, കേന്ദ്ര പോലീസ് സേനാ വിഭാഗങ്ങളിൽ തൊഴിൽ ആഗ്രഹിക്കുന്ന 16-23 മധ്യേ പ്രായമുള്ള യുവതി യുവാക്കൾക്ക് എഴുത്തു പരീക്ഷയ്ക്കായുള്ള പരിശീലനം. അയേൺ ക്ലാഡ് ഡിഫൻസ് അക്കാദമി, കോളേജ് ഓഫ് കോമേഴ്സ് ക്യാമ്പസ്, കണ്ണൂർ. ഫോൺ 7356052166.
5: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അശ്വതി. പ്രധാന വാർത്തകൾ. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ നാളെ കേരളത്തിലെത്തും. ഇന്ന് ഗോവയുടെ സംസ്ഥാന രൂപീകരണ ദിനാഘോഷങ്ങളിൽ ഉപരാഷ്ട്രപതി പങ്കെടുക്കും. രാജ്യത്തിന്റെ ജനസംഖ്യാഘടന സംരക്ഷിക്കുന്നതിന് അനധികൃത കുടിയേറ്റം ഒഴിവാക്കേണ്ടത് അത്യന്താപേക്ഷിതമെന്ന് കേന്ദ്രമന്ത്രി അമിത്ഷാ. 5 ദിവസത്തെ സന്ദർശനത്തിനായി മ്യാൻമാർ പ്രസിഡന്റ് യു മിൻ വോങ് ഖ്രയങ് ഇന്ന് ഇന്ത്യയിലെത്തും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ

0: പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് നാളെ. കേരളത്തിൽ സമ്പൂർണ്ണ ശുചിത്വം ലക്ഷ്യമിട്ടുള്ള ആരോഗ്യവകുപ്പിന്റെ ജനകീയ മഹാശുചീകരണ യജ്ഞം തുടക്കം ഇന്നു മുതൽ. IPL ക്രിക്കറ്റ് ഫൈനലിൽ കടന്ന് ഗുജറാത്ത് ടൈറ്റൻസ് രാജസ്ഥാൻ റോയൽസിനെ പരാജയപ്പെടുത്തിയത് 7 wicketsന്. വാർത്തകൾ വിശദമായി. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണന്റെ ഗോവ സന്ദർശനം തുടരുന്നു. പനാജിയിൽ ഇന്ന് നടക്കുന്ന ഗോവ സംസ്ഥാന രൂപീകരണ ദിനാഘോഷത്തിൽ ഉപരാഷ്ട്രപതി പങ്കെടുക്കും. വിശദാംശങ്ങളിലേക്ക്.
1: 1961 പോർച്ചുഗീസ് ഭരണത്തിൽ നിന്ന് മോചിതരായ ശേഷം ദാമൻ ദ്വീപിനൊപ്പം കേന്ദ്രഭരണ പ്രദേശമായിരുന്ന ഗോവ 1987 പ്രത്യേക സംസ്ഥാനമായി മാറിയത്. കൊങ്കണി ഭാഷയ്ക്ക് ഔദ്യോഗിക പദവി ലഭിച്ചതും സംസ്ഥാന രൂപീകരണത്തിലേക്ക് നയിച്ച സുപ്രധാന ഘടകമായിരുന്നു. ഇന്നത്തെ ആഘോഷങ്ങളുടെ ഭാഗമായി പ്രശസ്ത കാർട്ടൂണിസ്റ്റ് മാരിയോ മിറാൻഡയുടെ സ്മരണാർത്ഥം തപാൽ സ്റ്റാമ്പ് ഉപരാഷ്ട്രപതി പുറത്തിറക്കും. വിവിധ ക്ഷേമ പദ്ധതികളുടെ ഉദ്ഘാടനവും ചടങ്ങിൽ നടക്കും. തുടർന്ന് ഗോവയിലെ CSIR നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷ്യാനോഗ്രഫി സന്ദർശിക്കുന്ന ഉപരാഷ്ട്രപതി അവിടെയുള്ള ഗവേഷണ സാങ്കേതിക പ്രദർശനങ്ങൾ വീക്ഷിക്കുകയും ശാസ്ത്രജ്ഞരുമായി സംവദിക്കുകയും ചെയ്യും. നാളെ വൈകുന്നേരത്തോടെ കേരളത്തിലെത്തുന്ന ഉപരാഷ്ട്രപതി കോട്ടയത്ത് ദീപിക ദിനപത്രത്തിന്റെ 140th വാർഷികാഘോഷങ്ങളുടെ ഉദ്ഘാടനം നിർവഹിക്കും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: അതിർത്തികൾ സുരക്ഷിതമാക്കുന്നതും അനധികൃത കുടിയേറ്റം ഇല്ലാതാക്കുന്നതും രാജ്യത്തെ ജനങ്ങളുടെ സുരക്ഷയ്ക്ക് അത്യന്താപേക്ഷിതമാണെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ഗുജറാത്തിലെ ഭുജിൽ BSF ഉദ്യോഗസ്ഥരുമായി സംവദിക്കുകയായിരുന്നു അദ്ദേഹം. ഉയർന്നുവരുന്ന സുരക്ഷാ വെല്ലുവിളികളെ ഫലപ്രദമായി നേരിടുന്നതിന് അതിർത്തി സുരക്ഷാ സേനയ്ക്ക് കൂടുതൽ മേഖലകൾ ഏൽപ്പിക്കുന്നത് സർക്കാർ പരിഗണിക്കുന്നുണ്ടെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു.
2: BSF की सीमा सुरक्षा के कंसेप्ट को पूर्णतया बदलने का निर्णय किया है. एक चतुष्कोणीय कंसेप्ट के साथ एक सुरक्षा ग्रिड हम आने वाले दिनों में बनाएंगे और बॉर्डर सुरक्षा की जगह टेरिटोरियल सुरक्षा का एक नया कंसेप्ट भी लॉन्च करेंगे और BSF के जवानों की तो प्रमुख जिम्मेदारी रहेगी ही रहेगी.
0: 5 ഇന്ത്യ സന്ദർശനത്തിനായി മ്യാൻമാർ പ്രസിഡന്റ് യു മിൻ വോങ്ഹ്ലെയിങ് ഇന്ന് ബീഹാറിലെ ഗയയിലെത്തും. വൈകുന്നേരം ന്യൂഡൽഹിയിൽ എത്തുന്ന അദ്ദേഹം വിദേശകാര്യമന്ത്രി S.ജയശങ്കറുമായി കൂടിക്കാഴ്ച നടത്തും. നാളെ മ്യാൻമാർ ഇന്ത്യ ബിസിനസ് ഫോറത്തിൽ അദ്ദേഹം പങ്കെടുക്കും. തിങ്കളാഴ്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി മ്യാൻമാർ പ്രസിഡന്റ് ചർച്ച നടത്തും. വിദ്യാർത്ഥികൾക്കിടയിൽ നൈപുണ്യ വികസനം, പോഷകാഹാരം, കായികം, കല എന്നിവയിൽ പ്രത്യേക ഊന്നൽ നൽകിക്കൊണ്ട് 2020 ദേശീയ വിദ്യാഭ്യാസ നയം ഫലപ്രദമായി നടപ്പിലാക്കുമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. സമഗ്ര ശിക്ഷാഭ്യാന്റെ കീഴിൽ ഫണ്ട് അനുവദിക്കുന്നതിനെക്കുറിച്ചും വിനിയോഗത്തെക്കുറിച്ചും അവലോകന യോഗം നടത്തുകയായിരുന്നു അദ്ദേഹം. പഠിതാക്കളെ വളർത്തിയെടുക്കുന്നതോടൊപ്പം വികസിത ഭാരതത്തിന് ആവശ്യമായ മാനവ മൂലധനം കെട്ടിപ്പടുക്കുന്നതിലും ഈ ശ്രമങ്ങൾ നിർണായക പങ്ക് വഹിക്കുമെന്ന് ശ്രീ പ്രധാൻ അഭിപ്രായപ്പെട്ടു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് നാളെ. പരിപാടിയുടെ 134 പതിപ്പാണിത്. ആകാശവാണിയുടെയും ദൂരദർശന്റെയും മുഴുവൻ ശൃംഖലകളിലൂടെയും മൻ കി ബാത്ത് തത്സമയം കേൾക്കാം. തുടർന്ന് പ്രാദേശിക ഭാഷകളിലെ പരിഭാഷയും ഉണ്ടാകും. രാജ്യത്തെ ആദ്യത്തെ എഡ്ജ് AI സിസ്റ്റം ഓൺ ചിപ്പ് നേത്ര A2000 വികസിപ്പിച്ച് തിരുവനന്തപുരം ആസ്ഥാനമായുള്ള സെമി കണ്ടക്ടർ സ്റ്റാർട്ടപ്പായ നേത്ര സെമി. നൂതനമായ 12 nanometer ടെക്നോളജി നോഡ് ഉപയോഗിച്ച് നിർമ്മിച്ച ചിപ്പ് സ്മാർട്ട് വിഷൻ ആപ്ലിക്കേഷനുകൾക്ക് ശക്തി പകരുമെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഡിസൈൻ ലിങ്ക്ഡ് ഇൻസെന്റീവ് പദ്ധതി രാജ്യത്ത് കൂടുതൽ ഫലപ്രദമാകുന്നുണ്ടെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: കേരളത്തിൽ സമ്പൂർണ്ണ ശുചിത്വം ലക്ഷ്യമിട്ട് ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന ജനകീയ മഹാശുചീകരണ യജ്ഞം തുടക്കം ഇന്ന് തിരുവനന്തപുരത്ത് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്യും. ആശുപത്രി ക്യാമ്പസുകളിലെ വെള്ളക്കെട്ട് ഒഴിവാക്കുക, കൊതുകുജന്യ രോഗങ്ങൾ നിയന്ത്രിക്കുക, മാലിന്യ നിർമ്മാർജ്ജനം കാര്യക്ഷമമാക്കുക, രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുക എന്നിവയാണ് യജ്ഞത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ. മുൻ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയും കേരള കോൺഗ്രസ് ജോസഫ് ഡെപ്യൂട്ടി ചെയർമാനുമായിരുന്ന TO കുരുവിളെ അന്തരിച്ചു. 89 വയസ്സായിരുന്നു. ശ്വാസകോശ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു. സംസ്കാരം നാളെ കോതമംഗലത്ത് നടക്കും. 2006 and 2011 അദ്ദേഹം കോതമംഗലത്ത് നിന്ന് നിയമസഭയിലെത്തി. പ്ലാന്റേഷൻ കോർപ്പറേഷൻ ചെയർമാൻ, ഹൌസിംഗ് ബോർഡ് ചെയർമാൻ, റബ്ബർ ബോർഡ് മെമ്പർ തുടങ്ങിയ പദവികളും അദ്ദേഹം വഹിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് പ്രചരിക്കുന്ന വാർത്തകൾ വസ്തുതാവിരുദ്ധമെന്ന് ക്ഷേത്രം അധികൃതർ. അധികാരികളെയോ ഭരണസമിതിയെയോ സമീപിക്കാതെ വസ്തുതാവിരുദ്ധമായ റിപ്പോർട്ട് സമർപ്പിച്ച പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കാൻ സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെടാൻ ഇന്നലെ ചേർന്ന ഭരണസമിതി യോഗം തീരുമാനിച്ചു. ക്ഷേത്രത്തിൽ നിന്നും നഷ്ടപ്പെട്ടതായി പോലീസ് മേധാവിയുടെ റിപ്പോർട്ടിൽ പറയുന്ന വൈരനാമവും വിളക്കും ശ്രീകോവിലിൽ സുരക്ഷിതമാണെന്നും ഭരണസമിതി അറിയിച്ചു. ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ എബോള രോഗബാധ പടരുന്ന പശ്ചാത്തലത്തിൽ

0: പ്രഥമഘട്ട മെഡിക്കൽ സഹായം ഇന്ത്യ കൈമാറിയതായി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. അടിയന്തരമായി ഉപയോഗിക്കാനുള്ള മരുന്നുകളും മെഡിക്കൽ സാമഗ്രികളും വ്യക്തിഗത സുരക്ഷാ കിറ്റുകളും ഉൾപ്പെടുന്ന ആദ്യ ബാച്ച് സാമഗ്രികളാണ് ആഫ്രിക്കയ്ക്ക് കൈമാറിയതെന്ന് മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ വ്യക്തമാക്കി.
1: We have sent medical supplies to CDC Africa. This was handed over by our High Commissioner in Uganda to CDC office there. And we look forward to further helping in whatever manner we can with the countries and with CDC Africa in dealing with this public health emergency that has happened on the continent.
0: പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ എൽ പി ജി സംഭരണശേഷി വർദ്ധിപ്പിക്കാൻ പൊതുമേഖലാ എണ്ണ കമ്പനികൾക്ക് കേന്ദ്ര സർക്കാർ നിർദ്ദേശം. കുറഞ്ഞത് 30 ദിവസത്തേക്കുള്ള എൽ പി ജി കരുതൽ ശേഖരം ഉറപ്പാക്കണമെന്ന് നിർദ്ദേശം നൽകിയതായി പെട്രോളിയം മന്ത്രാലയം ജോയിന്റ് സെക്രട്ടറി സുജാത ശർമ്മ അറിയിച്ചു. ക്രൂഡ് ഓയിൽ സംഭരണശേഷി വർദ്ധിപ്പിക്കാനും സർക്കാർ നടപടികൾ സ്വീകരിക്കുന്നുണ്ടെന്ന് അവർ വ്യക്തമാക്കി. ഐപിഎൽ ക്രിക്കറ്റിന്റെ ഫൈനലിൽ കടന്ന് ഗുജറാത്ത് ടൈറ്റൻസ്. ഇന്നലെ നടന്ന രണ്ടാം ക്വാളിഫയർ മത്സരത്തിൽ രാജസ്ഥാൻ റോയൽസിനെ 7 വിക്കറ്റിന് തകർത്താണ് ഗുജറാത്ത് ടൈറ്റൻസ് കലാശപ്പോരിന് യോഗ്യത നേടിയത്. വൈഭവ് സൂര്യവംശിയുടെ റെക്കോർഡ് ബാറ്റിംഗ് മികവിൽ രാജസ്ഥാൻ റോയൽസ് ഉയർത്തിയ 215 റൺസിന്റെ വിജയലക്ഷ്യം ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലിന്റെ തകർപ്പൻ സെഞ്ചുറിയുടെ പിൻബലത്തിൽ 18.3 ഓവറിൽ 3 വിക്കറ്റ് നഷ്ടത്തിൽ ഗുജറാത്ത് അനായാസം മറികടന്നു. നാളെ അഹമ്മദാബാദിൽ നടക്കുന്ന ഫൈനലിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ ഗുജറാത്ത് ടൈറ്റൻസ് നേരിടും. ഇന്ത്യ ഇംഗ്ലണ്ട് വനിതാ ടി ട്വന്റി ക്രിക്കറ്റ് പരമ്പരയിലെ രണ്ടാം മത്സരം ഇന്ന് രാത്രി 7 മണിക്ക് ബ്രിസ്റ്റോളിൽ നടക്കും. ഇന്നത്തെ മത്സരം ജയിച്ചാൽ ഇന്ത്യയ്ക്ക് പരമ്പര സ്വന്തമാക്കാം. സിംഗപ്പൂർ ഓപ്പൺ ബാഡ്മിന്റൺ ടൂർണമെന്റിൽ ഇന്ത്യയുടെ പുരുഷ ഡബിൾസ് ജോഡിയായ സാത്വിക് സായിരാജ് രംഗിറെഡ്ഡി ചിരാഗ് ഷെട്ടി സഖ്യം സെമി ഫൈനലിൽ പ്രവേശിച്ചു. മിക്സഡ് ഡബിൾസിൽ മലേഷ്യൻ ജോഡികൾ പരിക്കിനെ തുടർന്ന് പിന്മാറിയതോടെ ഇന്ത്യയുടെ ധ്രുവ് കപിലയും തനിഷ ക്രാസ്റ്റോയും സെമി ഫൈനലിൽ എത്തി. ഫലപ്രഖ്യാപനത്തിന് ശേഷമുള്ള നടപടികൾക്കായി ബോർഡിന്റെ പോർട്ടൽ തിങ്കളാഴ്ച മുതൽ പ്രവർത്തനക്ഷമമാകുമെന്ന് സിബിഎസ്ഇ. ഉത്തരക്കടലാസുകളുടെ പരിശോധനയും പുനർമൂല്യനിർണയവും സുതാര്യവും തടസ്സരഹിതവുമായി നടത്തുമെന്ന് സിബിഎസ്ഇ അറിയിച്ചു. വിദ്യാർത്ഥികൾക്ക് സിബിഎസ്ഇ ടെലികൌൺസിലിംഗ് സേവനങ്ങൾക്കായി 1800 11 8004 എന്ന ഹെൽപ്പ് ലൈൻ നമ്പറിലും റിസൾട്ട് cbse@cbseshiksha.in എന്ന ഇമെയിൽ വിലാസത്തിലും ബന്ധപ്പെടാം. കുട്ടികൾക്ക് ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ സുരക്ഷിതമായ അന്തരീക്ഷം ഒരുക്കുന്നതിന് കർശനമായ നിയന്ത്രണങ്ങളും മേൽനോട്ടവും അനിവാര്യമാണെന്ന് ഐക്യരാഷ്ട്രസഭ മനുഷ്യാവകാശ ഹൈക്കമ്മീഷണർ ഓൾക്കർ ടർക്ക്. ഡിജിറ്റൽ ലോകം കുട്ടികൾക്ക് പഠനത്തിനും സർഗാത്മകതയ്ക്കും അവസരം നൽകുമ്പോൾ തന്നെ അവരുടെ സുരക്ഷയ്ക്കും സ്വകാര്യതയ്ക്കും ഭീഷണിയുണ്ടാകുന്നുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. സാമൂഹിക മാധ്യമങ്ങൾക്ക് സമ്പൂർണ്ണ നിരോധനം ഏർപ്പെടുത്തുന്നതിന് പകരം പ്ലാറ്റ്ഫോമുകൾ രൂപകൽപ്പന ചെയ്യുമ്പോൾ തന്നെ സുരക്ഷ ഉറപ്പാക്കണമെന്നും വിവരങ്ങൾ സംരക്ഷിക്കണമെന്നും ടർക്ക് ആവശ്യപ്പെട്ടു. ഉക്രൈനിലെ സംഘർഷം അവസാനത്തോടെ അടുക്കുകയാണെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ. യുദ്ധരംഗത്തെ നിലവിലെ സാഹചര്യം വിലയിരുത്തിയതിന്റെ അടിസ്ഥാനത്തിലാണിതെന്ന് പ്രസിഡന്റ് പുടിനെ ഉദ്ധരിച്ച് റഷ്യൻ വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു. എന്നാൽ സംഘർഷം എന്ന് അവസാനിക്കുമെന്നതിന് കൃത്യമായ സമയപരിധി നിശ്ചയിക്കുന്നത് അവിവേകമാണെന്നും യുദ്ധത്തിനിടയിൽ അത്തരമൊരു പ്രഖ്യാപനം പ്രായോഗികമല്ലെന്നും പുടിൻ അഭിപ്രായപ്പെട്ടു. ഉക്രൈനുമായി ചർച്ചകൾക്ക് റഷ്യ തയ്യാറാണെന്നും ചർച്ചകൾ ഒരിക്കലും നിഷേധിച്ചിട്ടില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. ക്ലെയിം ചെയ്യാത്ത സാമ്പത്തിക ആസ്തികളെക്കുറിച്ചുള്ള വിവരങ്ങൾ എളുപ്പത്തിൽ കണ്ടെത്തുന്നതിനായി ധനകാര്യ സേവന വകുപ്പ് കോമൺ ലാൻഡിംഗ് പോർട്ടൽ ആരംഭിച്ചു. രാജ്യത്തെ 12 പൊതുമേഖലാ ബാങ്കുകളുടെ കൂട്ടായ്മയായ പബ്ലിക് സെക്ടർ ബാങ്ക് അലയൻസുമായി സഹകരിച്ചാണ് പോർട്ടൽ വികസിപ്പിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ നാളെ കേരളത്തിലെത്തും. ഇന്ന് ഗോവയുടെ സംസ്ഥാന രൂപീകരണ ദിനാഘോഷങ്ങളിൽ ഉപരാഷ്ട്രപതി പങ്കെടുക്കും. രാജ്യത്തിന്റെ ജനസംഖ്യാഘടന സംരക്ഷിക്കുന്നതിന് അനധികൃത കുടിയേറ്റം ഒഴിവാക്കേണ്ടത് അത്യന്താപേക്ഷിതമെന്ന് കേന്ദ്രമന്ത്രി അമിത്ഷാ. 5 ദിവസത്തെ സന്ദർശനത്തിനായി മ്യാൻമാർ പ്രസിഡന്റ് യു മിൻ ഓങ് ഹ്ലെയിൻ ഇന്ന് ഇന്ത്യയിലെത്തും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ. കേരളത്തിൽ സമ്പൂർണ്ണ ശുചിത്വം ലക്ഷ്യമിട്ടുള്ള ആരോഗ്യവകുപ്പിന്റെ ജനകീയ മഹാശുചീകരണ യജ്ഞം തുടക്കം ഇന്ന് മുതൽ. ഐപിഎൽ ക്രിക്കറ്റ് ഫൈനലിൽ കടന്ന് ഗുജറാത്ത് ടൈറ്റൻസ്. രാജസ്ഥാൻ റോയൽസിനെ പരാജയപ്പെടുത്തിയത് 7 വിക്കറ്റിന്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
2: ആകാശവാണി കണ്ണൂർ.
3: മലപ്പട്ടം സർവീസ് സഹകരണ ബാങ്ക് വികസനത്തിന്റെ പുതിയ പാതയിലേക്ക്.
4: വൈവിധ്യവൽക്കരണത്തിന്റെ ഭാഗമായി ചുളിയാട് 16-ാം പറമ്പിലെ ബാങ്ക് കെട്ടിടത്തിൽ നീതി ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ് വിൽപ്പന കേന്ദ്രം ആരംഭിക്കുന്നു.
3: മെയ് 30 ശനിയാഴ്ച രാവിലെ 10 മണിക്ക് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ ഉദ്ഘാടനം ചെയ്യുന്നു.
4: ഉദ്ഘാടന പരിപാടിയിലും തുടർന്നും എല്ലാവരുടെയും സാന്നിധ്യവും സഹകരണവും അഭ്യർത്ഥിക്കുന്നു.
3: മലപ്പട്ടം സർവീസ് സഹകരണ ബാങ്ക്.
4: ഫോൺ 0460-223-5246. നീതി ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ് 7501-01-0167. We'll be right back.
5: 16 വർഷത്തെ പ്രവർത്തന മികവുമായി മലബാർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി അഞ്ചരക്കണ്ടി എഞ്ചിനീയറിംഗ് കോളേജിൽ
6: സ്കോളർഷിപ്പോടുകൂടിയുള്ള ബിടെക് എംടെക് എഞ്ചിനീയറിംഗ്,
5: ബിടെക് സിവിൽ എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ

0: എഞ്ചിനീയറിംഗ് കൂടാതെ ബിടെക് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സൈബർ സെക്യൂരിറ്റി എന്നീ അത്യാധുനിക കോഴ്സുകളിലേക്കും സ്കോളർഷിപ്പോടുകൂടി പഠിക്കാം.
1: അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
0: ഇന്ന് തന്നെ നിങ്ങളുടെ സീറ്റുകൾ ബുക്ക് ചെയ്യും.
2: ഫോൺ 9778769134, മറ്റൊരു നമ്പർ 0497285505.
3: കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ FM ഡയറി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
4: കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ
0: 7000 വിദ്യാർത്ഥികൾ പഠിക്കുന്ന വിദ്യാലയം.
4: ട്യൂഷൻ ഇല്ലാതെ കുട്ടികൾക്ക് മികച്ച അധ്യയനം ലഭിക്കുന്നു.
0: കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ മുഴുവൻ ക്ലാസുകളും ഡിജിറ്റൈസ് ചെയ്യുന്നു.
4: കേരളത്തിലെ വിദ്യാഭ്യാസ രംഗം ഡിജിറ്റൽ വിദ്യാഭ്യാസത്തെക്കുറിച്ച് ചിന്തിക്കുന്നതിന് എത്രയോ മുമ്പ് തന്നെ കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ ഡിജിറ്റൽ ഹൈടെക് വിദ്യാലയമായി മാറി.
0: ഇതാ ഇപ്പോൾ രാജ്യത്തിന് മാതൃകയായി മുഴുവൻ ക്ലാസ് മുറികളും ഡിജിറ്റൽ ഹൈടെക് ആക്കുന്നു.
4: കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
0: കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ 1 മുതൽ 9 വരെ ക്ലാസുകളിലേക്കുള്ള പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു.
5: അപൂർവ ഗാനം.

കാന്താൾ രചിച്ച ഭക്തികാവ്യമായ തിരുപ്പാവയുടെ സംഗീതാവിഷ്കാരമാണ് നിങ്ങൾ കേട്ടത്. ഈ പാട്ടിൽ ആലാപന ശബ്ദങ്ങളായി വരുന്നത് തെന്നിന്ത്യയിലെ ചലച്ചിത്ര നായികമാരായ എട്ട് നടികളാണ് എന്നുള്ളതാണ് ഈ പാട്ടിന്റെ പ്രത്യേകത. രേവതി, സുഹാസിനി, നിത്യ മേനോൻ, രമ്യ നമ്പീശൻ, ജയശ്രീ, ഉമ അയ്യർ, അനു ഹസൻ, കനിഹ എന്നിവരാണ് ഈ പാട്ടിന് ശബ്ദം പകർന്നത്. സംഗീതം രവി ജി.

0: നിങ്ങൾക്കറിയാമോ, മൈ ലൈഫ് എ സ്പോക്കൺ ഓട്ടോബയോഗ്രഫി ആരുടെ ആത്മകഥയാണെന്ന് നിങ്ങൾക്കറിയാമോ? കമ്മ്യൂണിസ്റ്റ് വിപ്ലവ നായകൻ ഫിഡൽ കാസ്ട്രോയുടെ ആത്മകഥയാണ് മൈ ലൈഫ് എ സ്പോക്കൺ ഓട്ടോബയോഗ്രഫി. 2006 സ്പാനിഷ് ഭാഷയിലാണ് ഈ പുസ്തകം പ്രസിദ്ധീകരിക്കപ്പെട്ടത്. ഇഗ്നേഷ്യോ റെമോനെറ്റ് എന്ന പത്രപ്രവർത്തകൻ കാസ്ട്രോയുമായി നടത്തിയ 100 മണിക്കൂർ ദൈർഘ്യമുള്ള അഭിമുഖത്തെ ആസ്പദമാക്കി സ്ക്രൈബ്നർ എന്ന പ്രസാധകരാണ് ഈ പുസ്തകം പുറത്തിറക്കിയത്.
1: കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
2: കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ 1 മുതൽ 9 വരെ ക്ലാസുകളിലേക്കുള്ള പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു.
1: കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
3: സ്പോർട്സ് ടൈം.
0: വോളിബോൾ എന്ന കായിക വിനോദത്തെ ജീവിതത്തിന്റെ ഭാഗമായി ഏറ്റെടുത്ത് കേരളത്തിന്റെ മണ്ണിൽ നിന്നും ഇന്ത്യൻ വോളിബോളിന്റെ ഉയരങ്ങളിലേക്ക് പറന്നുയർന്ന താരത്തിന്റെ ജീവിതവും അനുഭവങ്ങളും ഇന്ന് സ്പോർട്സ് ടൈമിലൂടെ കേൾക്കാം. ചെറുപുഴ ചുണ്ടയിൽ നിന്ന് ഇന്ത്യൻ വോളിബോളിന്റെ അഭിമാനമായി മാറിയ മുൻ ഇന്ത്യൻ വോളിബോൾ ക്യാപ്റ്റൻ ജോബി ജോസഫ്.
4: ഓർമ്മ വെച്ച കാലം മുതൽ വോളിബോളിനെ പറ്റിയുള്ള കഥകൾ കേട്ടിട്ടാണ് വീട്ടിലാണെങ്കിലും നാട്ടിലാണെങ്കിലും ബന്ധുക്കളുടെ ഇടയിലാണ് നമുക്ക് വളർന്നു വന്നിരുന്നത്. മാതാപിതാക്കന്മാരും അതുപോലെ ബന്ധുക്കളും ഒക്കെ വോളിബോളായിട്ട് ബന്ധപ്പെട്ടിരുന്ന ആൾക്കാരാണ്. അത്യാവശ്യം കളിക്കും, സ്പോർട്സിനെയൊക്കെ നന്നായിട്ട് പ്രോത്സാഹിപ്പിക്കുന്ന ആൾക്കാരായിരുന്നു കുടുംബാംഗങ്ങൾ അധികം. പിന്നെ നാടിന് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു, സ്പോർട്സിനും കലയ്ക്കും ഒക്കെ ഒത്തിരി പ്രാധാന്യം നൽകുന്ന ഒരു നാടായിരുന്നു ചുണ്ട. സത്യം പറഞ്ഞാൽ കാലത്ത് കണ്ണൂർ ജില്ലയിൽ ഏറ്റവും തലകെടുപ്പുള്ള ഒരു ക്ലബ്ബായിരുന്നു ഷൈനിങ് സ്റ്റാർ സ്പോർട്സ് ആൻഡ് ആർട്സ് ക്ലബ്ബ് ചുണ്ട എന്ന് പറയുന്നത്. നമ്മുടെ വൈകുന്നേരങ്ങളിൽ വന്ന് കളിച്ചിരുന്നവരൊക്കെ സാധാരണക്കാരാണെന്ന് തോന്നുമെങ്കിലും പിന്നീടാണ് നമുക്കതൊക്കെ മനസ്സിലാകാൻ ശരിക്കും. കേരളത്തിലെ തന്നെ ഏറ്റവും തലയെടുപ്പുള്ള വോളിബോൾ താരങ്ങളായിരുന്നു അന്ന് ചുണ്ടയിലുണ്ടായിരുന്നത്. ഒരു ആധുനിക വോളിബോളിന്റെ എല്ലാ സൗന്ദര്യവും ഒരു ശക്തിയും പവറും ഒക്കെ ഉള്ളൊരു കളികളാണ് എല്ലാ ദിവസവും ചുണ്ടയിൽ വൈകുന്നേരങ്ങളിൽ നടന്നുകൊണ്ടിരുന്നത്. അതെന്റെ ഒരു വോളിബോളിലേക്ക് എന്നെ ആകർഷിച്ചതിൽ ഏറ്റവും വലിയ ഘടകമാണ് ചുണ്ടയിലെ ആ അന്തരീക്ഷ. വോളിബോളിന് ഉണ്ടായിരുന്ന പ്രാധാന്യവും വോളിബോൾ പ്ലേയേഴ്സിന് കിട്ടിയിരുന്ന നിലയും വിലയും അംഗീകാരവും ഒക്കെ വോളിബോളിലേക്ക് വരാൻ എന്നെ പ്രേരിപ്പിച്ച ഒരു ഘടകമാണ്. 6ാം ക്ലാസ് വരെ ചുണ്ടയിൽ അതിനുശേഷം പാലാവില്ലുമായിട്ടാണ് പഠിച്ചത്. സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ സ്കൂളിനെ റെപ്രസെന്റ് ചെയ്ത് ജില്ലാ മത്സരങ്ങളിൽ പങ്കെടുക്കുകയും ഒരു സ്കൂൾ ജില്ലാ ടീമിൽ സെലക്ഷൻ കിട്ടുകയും ചെയ്തിട്ടുണ്ട്. എനിക്ക് 9-ലും 10-ലും ഒക്കെ പഠിക്കുന്ന സമയത്ത് കാസർഗോഡ് ജില്ലയെ പ്രതിനിധീകരിച്ച് ഞാൻ കളിച്ചിട്ടുണ്ട്. SSLC ശേഷം ഞാൻ മട്ടന്നൂർ കോളേജിലേക്ക് നോർമൽ അഡ്മിഷൻ ആയിരുന്നു. സ്പോർട്സ് കോട്ടയിൽ നിന്ന് ആയിരുന്നില്ല, ഹോസ്റ്റലിൽ നിന്നും അല്ലായിരുന്നു. മനസ്സിൽ സാധാരണ ഒരു സ്റ്റുഡന്റ് ആയിട്ട് പോയി അവിടെ കൃഷ്ണൻ നായർ സാറായിരുന്നു. അവിടുത്തെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ മേധാവി അദ്ദേഹമായിട്ട് സംസാരിച്ച് വൈകുന്നേരങ്ങൾ പ്രാക്ടീസ് ചെയ്യാനുള്ള അവസരം തരുമായിരുന്നു. അവിടെ ബാലനമ്പ്യാരായിരുന്നു നേരത്തെ കോച്ച്. അദ്ദേഹത്തിന്റെ കൂടെ ഒരു വർഷം പ്രാക്ടീസ് ചെയ്തു. 3D മട്ടന്നൂർ ചേർന്ന് അവിടെ ഒരു വർഷത്തെ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്താണ് കണ്ണൂർ ജില്ലാ ടീമിലേക്ക് ആദ്യമായിട്ട് ഒരു സെലക്ഷൻ കിട്ടുന്നു. സബ് ജൂനിയർ ജില്ലാ ടീമിൽ സെലക്ഷൻ കിട്ടുന്ന നമ്മുടെ പപ്പൻ മാസ്റ്ററും ജോർജ് സാറും ഒക്കെ ആയിരുന്നു കണ്ണൂർ ജില്ലയെ നയിച്ചുകൊണ്ടിരുന്നത്. തിരുവനന്തപുരത്ത് വെച്ച് നടന്ന ഒരു സംസ്ഥാന ചാമ്പ്യൻഷിപ്പിൽ കണ്ണൂർ ജില്ലാ റണ്ണേഴ്സപ്പ് ഒക്കെ ആയി. ആ വർഷം തന്നെ സ്റ്റേറ്റ് ടീമിലേക്ക് സെലക്ഷൻ കിട്ടി. സബ് ജൂനിയർ നാഷണൽസിൽ കളിക്കാൻ അവസരം കിട്ടിയിരുന്നു. സബ് ജൂനിയർ നാഷണലൊക്കെ നടക്കുന്ന സമയത്താണ് സായിയിൽ ഇങ്ങനെ ഒരു സംവിധാനം ഉണ്ടെന്നും ഒരു സെന്റർ ഓഫ് എക്സലൻസ് സ്കീം തുടങ്ങിയിട്ടുണ്ടെന്നൊക്കെ നമുക്ക് അറിയാൻ സാധിക്കും. സായിയുടെ കോച്ചസ് ഒക്കെ ഇവിടെ സായി ടീമിനെ കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. കണ്ണൂരുകാരൻ തന്നെ അഗസ്റ്റൻ സാറ് സായിയുടെ ടീമൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അവരാണ് നമ്മളെ ഒരു ഗൈഡ് ചെയ്തത് ഇങ്ങനെ സായിയിൽ സെലക്ഷൻ നടക്കുന്നുണ്ട്, നീ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാനൊക്കെ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ എന്റെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ മേടിച്ച് ആ വീട്ടിലോട്ട് വന്നു. പേപ്പർ പബ്ലിക്കേഷനൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ വരുമ്പം തന്നെ എന്റെ മുത്ത ചേട്ടന MM രാജു അപ്പൊ സായിലേക്ക് എനിക്ക് വേണ്ടി ഒരു ആപ്ലിക്കേഷൻ ഒക്കെ ഓൾറെഡി അയച്ചായിരുന്നു. ഇപ്പൊ ഒരു പരസ്യമൊക്കെ കണ്ടു. സായിയുടെ ഒരു ടാലന്റ് ഹണ്ട് എന്ന് പറഞ്ഞ സെന്റർ ഓഫ് എക്സലൻസ് എന്ന് പറഞ്ഞ സ്കീം ഉണ്ടായിരുന്നു. പരീക്ഷണ അടിസ്ഥാനത്തിൽ ചെയ്തതാണ്. ഒരു 6-3 മുകളിൽ ഹൈറ്റ് ഉള്ളവരെ അവരുടെ സ്കില്ലും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് സെലക്ട് ചെയ്ത് 2-3 വർഷം പ്രാക്ടീസ് ഒക്കെ കൊടുത്ത് ഒരു ഗവൺമെന്റ് ഒരു പരീക്ഷണ അടിസ്ഥാനത്തിൽ ചെയ്തതാണ്. അതിന്റെ ആദ്യത്തെ ബാച്ചിൽപ്പെട്ട ആൾക്കാരെ
0: സ്കൂൾ കാലഘട്ടത്തിൽ തന്നെ ജോബി ജോസഫ് വോളിബോൾ താരമായിരുന്നുവെങ്കിലും സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയിലേക്കുള്ള എൻട്രിയാണ് ജോബിയുടെ ജീവിതത്തിന്റെ മറ്റൊരു ടേണിംഗ് പോയിന്റ് ആയി മാറിയത്.
4: 1991 ടെർമ കോളേജിൽ ഒരു ഡിഗ്രി ഒരു വർഷം കഴിഞ്ഞ സമയത്താണ് ഞാൻ അങ്ങോട്ട് ബാംഗ്ലൂരിലേക്ക് പോകുന്നത്. ഹൈറ്റുള്ള താരങ്ങളെയാണ് അവിടെ സെലക്ട് ചെയ്യുന്നതെന്നൊക്കെ അങ്ങനെയായിരുന്നു അതിന്റെ അഡ്വർടൈസ്മെന്റും കാര്യങ്ങളും. അപ്പൊ എന്റെ വിചാരം ഇന്ത്യയിലെ ഏറ്റവും ഹൈറ്റുള്ള ഒരു മനുഷ്യൻ ഞാനായിരിക്കും, അതുകൊണ്ടായിരിക്കും എന്നെ വിളിച്ചത് എന്നുള്ള പ്രതീക്ഷയിലൊക്കെ ഞാൻ അങ്ങോട്ട് സായിലേക്ക് ചെല്ലുന്നത്. ഇൻഡോറൊക്കെ കാണാൻ വേണ്ടി പോയപ്പോ ഓൾറെഡി അവിടെ ഉള്ളവർ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം ഞാൻ ഇൻഡോറിന്റെ ഒരു വെന്റിലേഷന്റെ ഉള്ളിൽ കൂടെ ഇൻഡോറിലേക്ക് ഞാൻ ഒളിഞ്ഞു നോക്കി എന്താ സംഭവം എന്ന് പറയാം. വലിയ ഒച്ചപ്പാടുമ്പോഴൊക്കെ കമ്പന്തടിക്കുന്ന സൗണ്ടൊക്കെ കേട്ട് ഞാൻ നോക്കുമ്പോൾ തിരിച്ചു പോകുന്നാലോ എന്ന് ഞാൻ വിചാരിച്ചതാണ്. കാരണം എന്നെക്കാളും ഒരു 3-4 ഇഞ്ച് ഹൈറ്റ് കൂടിയ ആൾക്കാരല്ലാണ്ട് എന്റെ ഒപ്പത്തിനുള്ള ഒരാൾ പോലും അവിടെ ഇല്ലായിരുന്നു. ഞാൻ അതിനകത്ത് ഏറ്റവും ഹൈറ്റ് കുറഞ്ഞ ആളായിരുന്നു. കളിയെന്നും അത്ര ലെവലിലേക്ക് എത്തിയവരല്ലെങ്കിലും ശാരീരികമായിട്ട് ഭയങ്കര കായികക്ഷമതയുള്ളവരായിരുന്നു എന്നെക്കാളും മണ്ണ്.

0: സെന്റി ഹൈറ്റ് ഉള്ളവരെ എടുക്കാൻ പാടുള്ളൂ എന്നുണ്ടായിരുന്നു. ഞാനവിടെ ചെല്ലപ്പോ എനിക്ക് 1.5 സെന്റിമീറ്റർ ഹൈറ്റ് കുറവാണ് സത്യം പറഞ്ഞ സായിയുടെ മിനിമം മാനദണ്ഡത്തിനേക്കാവും. അപ്പൊ ഭാഗ്യവശാൽ എനിക്ക് മറ്റൊരു പിടിക്കും ഒരു സബ്ജെക്ട് സ്റ്റേറ്റ് ഒക്കെ കളിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ റെപ്രസെന്റേഷൻ ഉള്ള ഒരു കുറവായിരുന്നു, കാരണം ഹൈറ്റും നന്നാവാനുള്ള ഒരു സാധ്യതയും മാത്രമേ ഉണ്ടെന്ന് മാനദണ്ഡം ഉണ്ടായിരുന്നു. ചെറിയൊരു സ്കില്ലൊക്കെ നമുക്ക് നാട്ടിൽ നിന്നൊക്കെ പഠിച്ചൊക്കെ അവരെക്കാളും കുറച്ചുകൂടെ ബെറ്റർ ആയിരുന്നു നമ്മൾ ആ കാര്യങ്ങളൊക്കെ. അതുകൊണ്ട് നമ്മളെ അവിടെ ഒരു പരീക്ഷണമായിട്ട് അവിടെ നിർത്തി. ശ്യാം സുന്ദർ റാവു എന്ന് പറഞ്ഞ ഇന്ത്യയുടെ കാലത്തെ മികച്ച പ്ലെയറും കോച്ചുമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. 1-2 വർഷമാണ് നമ്മളെ ശരിക്കും ഒന്ന് രൂപപ്പെടുത്തി എടുക്കാൻ സാധിച്ചത്. കാരണം ഒരു ബേസൊക്കെ ഉണ്ടായത് ഇന്ത്യക്ക് വേണ്ടി ദീർഘകാലം കളിച്ചാണ് മുകേഷ് ലാല്, അതുപോലെ ഇന്ത്യൻ ടീമിൽ കളിച്ചിരുന്ന ടോമി മാത്യു എന്ന് പറയുന്ന ടൈറ്റാനത്തിലുണ്ടായിരുന്ന പ്ലെയർ, അതോ AGSൽ കളിച്ചുകൊണ്ടിരുന്ന ബൈജു, നിരവധി പേരുണ്ടായി. സായിലെത്തിയ വർഷം തന്നെ ഇന്റർ സായി മത്സരത്തിലൊക്കെ പങ്കെടുക്കാൻ നമുക്ക് അവസരം കിട്ടി. ജൂണിയറിന്റെ താരങ്ങളും അടങ്ങിയ ഹൈദരാബാദ് സായിയും ഒക്കെ ആയിട്ട് നമ്മൾ നല്ല രീതിയിൽ മത്സരിക്കുകയും സെക്കൻഡ് പ്രൈസ് വരികയും ചെയ്തു നമ്മൾ. അതിനുശേഷം 92-ലെ ജൂണിയറിന്റെ ക്യാമ്പിലേക്ക് സെലക്ഷൻ കിട്ടിയിരുന്നു എനിക്ക്. ഒരു ടൈഫോയിഡ് ഒക്കെ വന്നുകൊണ്ട് അന്ന് എനിക്ക് ആ വർഷം ക്യാമ്പ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല. പിന്നെ 93-ലും ആയപ്പോൾ വീണ്ടും അടുത്ത ജൂണിയറിന്റെ ക്യാമ്പിലേക്ക് വന്നു. അപ്പം 94-ല് ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിന് ജൂണിയറിന്റെ ടീമിൽ സെലക്ഷൻ കിട്ടി നമുക്കൊക്കെ. ഖത്തറിൽ വെച്ചായിരുന്നു ജൂണിയർ ഏഷ്യൻ ചാമ്പ്യൻഷിപ്പ്. അതില് നമ്മള് ഒരു 10-20 വർഷത്തിന് ശേഷം സെക്കൻഡ് പ്രൈസാണ് വന്നത്, സിൽവർ മെഡൽ വന്നു. ഭാഗ്യവശാൽ ജൂണിയർ ഏഷ്യയിലെ ഏറ്റവും മികച്ച അറ്റാക്കറായിട്ട് തന്നെ സെലക്ട് ചെയ്യുകയൊക്കെ ചെയ്തിരുന്ന ആ സമയത്ത് ഏഷ്യയിലെ ബെസ്റ്റ് സിക്സിൽ ഞാനും സുർജിത് സിംഗും ഉണ്ടായിരുന്നു, ശ്യാം സുന്ദർ റാവു ആയിരുന്നു, അസിസ്റ്റന്റ് കോച്ച് BL യാദവ്, തേർഡ് കോച്ച് എന്ന് പറയുന്നത് ജയദീപ് സർക്കാരായിരുന്നു. 3 പേരായിരുന്നു, രവികാന്ത് റെഡ്ഡി, MS രാജേഷ്, അമൻ, രത്തൻലാൽ, സുർജിത് സിംഗ്, ചന്ദ്രശേഖർ. കേരളത്തിൽ നിന്നുണ്ടായിരുന്ന എന്റെ പ്രിയ സുഹൃത്ത് അനിൽ, കൊച്ചിൻ പോർട്ടസിലെ എന്റെ ടീംമേറ്റ് ആയിരുന്ന BJ TC യും അനിലും അന്ന് ജൂണിയർ എന്റെ ടീമിലുണ്ടായിരുന്നു.
1: സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയിൽ നിന്നും ആരംഭിച്ച യാത്ര പിന്നീട് ലോകമറിയപ്പെടുന്ന താരത്തിലേക്കാണ് എത്തിയത്.
0: 91-ലാണ് സായിലെത്തുന്നത്. ശ്യാം സുന്ദർ റാവു എന്ന ഒരു കോച്ചിന്റെ സ്തനി സ്വരൂപമൊക്കെ നമ്മൾ കാണുന്ന അന്നാരമാണ്. വളരെ ടഫായിട്ടുള്ള പ്രാക്ടീസ് ആയിരുന്നു, ഒരു ഡെയിലി ഒരു 3 സെഷനോളം ഉണ്ടായിരുന്നു. 94 ജൂണിയർ ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിന് ശേഷം ആ ടീമിനെ അതേപോലെ തന്നെ ഒരു സീനിയർ ഇന്ത്യൻ ക്യാമ്പിലേക്ക് എടുക്കുക ചെയ്തു. ആ ടീമിലുണ്ടായിരുന്ന ഒരു 12 പേരും ബാക്കി നേരെ സീനിയർ ഇന്ത്യൻ ക്യാമ്പിലേക്ക് എടുക്കും. ആ ജൂണിയർ ടീമും നിലവിലുണ്ടായിരുന്ന സീനിയേഴ്സിനെ ഒരു കുറെ പേരും കൂടെ കൂട്ടിയിട്ടാണ് 95-ൽ ഒരു ക്യാമ്പ് തുടങ്ങുന്നത്. 95-ല് മദ്രാസിൽ വെച്ചിട്ടായിരുന്നു സാഫ് ഗെയിംസ് നടന്നത്, അതിനുവേണ്ടിയിട്ടുള്ള ഒരു ക്യാമ്പായിരുന്നത്. സാഫ് ഗെയിംസിൽ ഗോൾഡ് മെഡൽ നേടുകയും ചെയ്തിട്ടുണ്ട്. 1993 മുതൽ ഒരു 2005 വരെ സജീവമായിട്ട് ഇന്ത്യൻ ടീമിന്റെ ഭാഗമായിട്ടുണ്ടായിരുന്നു. 98-ല് തായ്ലൻഡ് വെച്ച് നടന്ന ഏഷ്യാഡിലും 2002-ൽ കൊറിയയിൽ വെച്ച് നടന്ന ഏഷ്യാഡിലും പങ്കെടുക്കാനുള്ള ഒരു ഭാഗ്യം നമുക്ക് ലഭിച്ചിട്ടുണ്ട്. 2002-ലെ നമ്മളൊരു മെഡൽ സാധ്യതയുള്ള ഒരു ടീമായിരുന്നു. ഇറാനുമായിട്ട് നമ്മളൊരു ലീഗ് റൗണ്ടിലൊക്കെ 5 സെറ്റ് കളിച്ചിട്ട് ഒരു പോയിന്റ് ഡിഫറൻസിലൊക്കെ നമ്മൾ തോറ്റ ഇറാനുമായിട്ട്. ആ ഇറാനാണ് അന്ന് ശരിക്ക് സിൽവർ വന്നത്. 2002-ലെ ഏഷ്യാഡിലെ രവികാന്ത് റെഡ്ഡി, ടോം ജോസഫ്, സുബ്ബാറാവു, രാജേഷ്, അതുപോലെ അമനുണ്ടായിരുന്നു, അഭിജിത്ത് ഭട്ടാചാര്യ ഉണ്ടായിരുന്നു. ഒരു മികച്ച ടീമായിരുന്നു. പക്ഷെ നമ്മൾ ഭാഗ്യപ്പെട്ടുകൊണ്ട് മാത്രമാണ് നമുക്കൊരു മെഡൽ വരാൻ സാധിക്കാണ്ട് പോയത്.
1: വോളിബോളിലെ അറ്റാക്കിംഗ്, റിസീവ്, ബ്ലോക്കിംഗ് തുടങ്ങിയവയൊക്കെ അനായാസം കൈകാര്യം ചെയ്യുന്ന മികച്ച താരമായിരുന്നു ജോബി ജോസഫ്. അദ്ദേഹത്തിന്റെ പരിശീലകനായിരുന്ന ശ്യാം സുന്ദർ റാവുവിനൊപ്പമുള്ള അനുഭവങ്ങൾ.
0: അധിക സമയം ശ്യാം സുന്ദർ സാറായിരുന്നു കോച്ച് എന്ന്. അദ്ദേഹം ഏതൊരു ടീമിന്റെ മത്സരങ്ങള് അവസരം കിട്ടുമ്പോഴൊക്കെ വീക്ഷിക്കുകയും പ്രാക്ടീസുകൾ കാണുകയും നല്ല രീതിയിൽ അനലൈസ് ചെയ്യുന്ന ഒരാളാണ്. കാരണം അദ്ദേഹം ഒരു ശക്തി കൊണ്ടല്ല, ബുദ്ധി കൊണ്ട് കളിച്ചിരുന്ന ഒരാളാണ്. ഒരു സപ്പോസ് ഏഷ്യൻ ചാമ്പ്യൻഷിപ്പ് മറ്റു ടീമുകളെല്ലാം നമുക്ക് ഒരു പക്ഷേ ഈസിയായി, ഇറാൻ ആയിരിക്കും കേട്ടോണ്ട്. അപ്പൊ നമുക്ക് ജയസാധ്യത കുറഞ്ഞ ഒരു ടീം ഇറാനാണെങ്കിൽ അദ്ദേഹം ക്യാമ്പിൽ തന്നെ ആ കോച്ചിങ്ങിന്റെ പാറ്റേണൊക്കെ ടോട്ടലി മാറ്റി ഇറാൻ വേണ്ടിയിട്ടുള്ളതായിരിക്കും പിന്നെ പ്രാക്ടീസൊക്കെ നമ്മൾ. അപ്പൊ മനസ്സിൽ ഇപ്പൊ ഒരു ഇറാന്റെ കൂടെ ഒരു ലെഫ്റ്റ് ഹാൻഡർ ഉണ്ടെങ്കിൽ അവനെ എങ്ങനെ വരും? ഇപ്പൊ പാകിസ്ഥാനുമായിട്ട് നമ്മൾ എപ്പോഴും വാശിയേറിയ മത്സരങ്ങൾ നടക്കും. അപ്പൊ അതിനകത്ത് എന്റെ ഞാനൊക്കെ ജൂണിയറിന്റെ കളിക്കുമ്പോൾ മുതൽ ജൂണിയറായിട്ട് തന്നെ തുടങ്ങി അബ്ബാസ് എന്ന് പറഞ്ഞൊരു പ്ലെയർ ഇന്ന് പറഞ്ഞു ലെഫ്റ്റ് ഹാൻഡറാണ്, ഷാർപ്പായിട്ടുള്ള അറ്റാക്കറാണ്, അദ്ദേഹത്തിന് ബ്ലോക്ക് ചെയ്യുക എന്നൊക്കെ പറഞ്ഞ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പൊ അദ്ദേഹത്തിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ മണിക്കൂറുകൾ അയാളുടെ ഒരു രീതിയിലുള്ള അറ്റാക്ക് വരും, അതെങ്ങനെ ഡിഫൻസ് ചെയ്യുക എന്ന രീതിയിൽ ടോട്ടലി മാറ്റുമായിരുന്നു കോച്ചിങ്ങിന്റെ പാറ്റേൺ. നമ്മൾ എതിരാളിയുടെ ഒരു ശക്തിയും വീക്ക്നെസ്സും മനസ്സിലാക്കിക്കൊണ്ട് അവരുടെ ഏതാണ് വീക്ക്നെസ് ആ രീതിയിൽ അത് നമ്മൾ മാക്സിമം എക്സ്പ്ലോയിറ്റ് ചെയ്യാനുള്ള അവസരങ്ങളും പ്രാക്ടീസിലേക്ക് മൊത്തത്തിൽ മാറുമായിരുന്നു. കാരണം ഏതൊരു ടീം ഓരോ ടീമിനു വേണ്ടിയിട്ട് നമ്മൾ ഓരോ പ്രാക്ടീസും കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഓരോ പാറ്റേണിൽ സർവീസിന്റെ സ്റ്റൈൽ മാറ്റുക, ഡിഫൻസിന്റെ ശൈലി, ഫോർമേഷൻ മാറ്റി, ഇതൊക്കെ പല രീതിയിലും നമ്മൾ മാറ്റി പരീക്ഷിക്കുന്ന ഒരാളാണ് ശ്യാം സുന്ദർ റാവു. യൂറോപ്പിലെ മികച്ച ടീമുകളും ഒക്കെ ആയിട്ട് നമുക്ക് ജയം വളരെ കുറവായിരുന്നു. കാരണം നമുക്ക് പിടിച്ചു നീക്കാൻ പാടായിരുന്നു. കാരണം ഏഷ്യയിലെ ഒരുമാതിരി എല്ലാ ടീമും ഒക്കെ ആയിട്ട് നമുക്ക് നല്ല മത്സരങ്ങൾ കാഴ്ചവെക്കാൻ പറ്റിയിട്ടുണ്ട്, ഇപ്പം ജപ്പാനും ചൈനയും കൊറിയയും ഒക്കെ ആയിട്ട്. എന്നാലും ഞങ്ങളുടെ കാലഘട്ടത്തില് ഇവരെയൊക്കെ ജയിക്കുക എന്ന് പറയുന്നത് അല്പം ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം തന്നെയായിരുന്നു. ചുരുക്കം ചില മത്സരങ്ങളൊക്കെ ജയിച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. അവരുടെ ഒരു സ്കില്ലിന്റെ മുമ്പിൽ നമ്മൾക്ക് അത്രയും പിടിച്ചു നീക്കാൻ പറ്റിയിട്ടില്ല സത്യം.
1: 1997 സീനിയർ ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിൽ ക്യാപ്റ്റനായി ടീമിനെ നയിക്കുകയും പിന്നീട് മികച്ച ക്ലബുകളുടെ ഭാഗമാവുകയും ചെയ്തിരുന്നു ജോബി. ജിമ്മി ജോർജിന് ശേഷം ഇന്ത്യക്ക് പുറത്തുള്ള പ്രൊഫഷണൽ ക്ലബുകൾക്കായി

0: കളിച്ച രണ്ടാമത്തെ ഇന്ത്യൻ താരമാണ് ഇദ്ദേഹം.
1: ഒരു മികച്ച പ്രകടനം ഇന്ത്യൻ ടീം കാഴ്ചവെച്ചു. അപ്പൊ അവിടെ നിന്ന് നമ്മളൊരു ശ്രദ്ധിക്കപ്പെട്ടിരുന്നു, അവിടെ ഒരു ബെസ്റ്റ് പ്ലെയറൊക്കെ എനിക്ക് കിട്ടിയിരുന്നു. അപ്പൊ ആ ഒരു ഇന്ത്യൻ ടീമിന്റെ പ്രകടനമൊക്കെ അവിടെയുള്ള ക്ലബ്ബുകളൊക്കെ ശ്രദ്ധിച്ചത്. അപ്പൊ ആ വർഷം തന്നെ എനിക്ക് അവിടെ നിന്ന് ഒരു ഓഫർ ഉണ്ടായിരുന്നു, അവിടുത്തെ ക്ലബ്ബുകൾക്ക് ഒരു പ്രൊഫഷണലായിട്ട് കളിക്കാൻ വേണ്ടിട്ട് അറബ് ലീഗ് കളിക്കാൻ വേണ്ടിയിട്ടുള്ള ഓഫർ ഉണ്ടായിരുന്നു. ആ വർഷം പോകാൻ സാധിച്ചില്ല. പക്ഷെ 95 സാഫ് ഗെയിംസിന് ശേഷം BFA അനുവദിച്ച് പോയി കളിച്ചോളാനുള്ള പ്രൊമോഷൻ തന്നു. ഖത്തറിലുണ്ട് റയാൻ ക്ലബ്ബിലേക്ക് ഒരു വർഷം കളിക്കാൻ പോയിരുന്നു. അപ്പൊ 95 തൊട്ട് ഒരു 2002 വരെ 6-7 സീസൺ ഖത്തറിലെ വിവിധ ക്ലബ്ബുകൾക്കും അതുപോലെ കുവൈത്തിലെ കാഴ്ച ക്ലബിനു വേണ്ടിയിട്ട് ഒരു 7 സീസണോളം ഞാൻ പുറത്ത് കളിക്കുന്നുണ്ടായിരുന്നു. ഗൾഫിലും അതുപോലെ മാലദ്വീപ്സിലും ചില ക്ലബിനു വേണ്ടിയിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നു. ഞാനും ആ ജൂണിയർ എന്ന ടീമിലുണ്ടായിരുന്ന ബിജു ടി സിയും കൂടെ ഒരുമിച്ചാണ് കൊച്ചിൻ പോർട്ടിൽ ജോയിൻ ചെയ്തത്. അന്ന് ഞങ്ങളുടെ ടീമേറ്റ് ആയിരുന്ന അനിൽ ഓൾറെഡി അവിടെ കൊച്ചിൻ പോർട്ടലിന്റെ ഒരു സെറ്ററായിരുന്നു, പ്രധാന കളിക്കാരനായിരുന്നു കൊച്ചിൻ പോർട്ടൽസിൽ. അപ്പൊ അനിലിന്റെ ഒരു നിർദ്ദേശപ്രകാരമാണ് ഞങ്ങൾ രണ്ടും അവിടെ പോയി ജോയിൻ ചെയ്യുന്നത്. കൊച്ചിൻ പോർട്ടൽ 95 ജോയിൻ ചെയ്തു. 98 ഞാൻ IOB മാറിയിരുന്നു കൊച്ചിൻ പോർട്ടലിൽ നിന്ന്. അതിനുശേഷം തമിഴ്നാടിന് വേണ്ടിയിട്ടും ഇന്ത്യൻ ഓവർസീസ് ബാങ്കിന് വേണ്ടിയിട്ടും ഞാൻ അധികം കളിച്ചിരുന്നു. ഇന്ത്യൻ ഓവർസീസ് ബാങ്കിന് വേണ്ടിയിട്ട് തൂത്തുക്കുടിയിൽ വെച്ച് കിടന്ന ഫെഡറേഷൻ കപ്പ് വിൻ ചെയ്തിരുന്നു നമ്മൾ, അതുപോലെ തിരുപ്പൂർ വെച്ച് കിടന്ന നാഷണൽ ലീഗും ഫെഡറേഷൻ കപ്പും വിൻ ചെയ്തിട്ടുണ്ട്. പീക്ക് സമയത്തൊക്കെ ഞാൻ വിദേശത്തെ ക്ലബ്ബുകളിൽ കളിച്ചിട്ടും പ്രധാനപ്പെട്ട ടൂർണമെന്റ് മാത്രമേ ഇവിടെ വന്ന് കളിക്കാറുണ്ടായിരുന്നുള്ളൂ. അതുപോലെ ഇന്റർ ബാങ്ക് സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പ് സീനിയർ നാഷണൽസ് ഫെഡറേഷൻ ഇത്തരം ടൂർണമെന്റുകളായിരുന്നു. സെലക്ടീവ് ആയിട്ടുള്ള ടൂർണമെന്റ് മാത്രമേ എനിക്ക് ഇന്ത്യയിൽ ഞാൻ കളിക്കാറുണ്ടായിരുന്നുള്ളൂ. കാരണം സെയിം ടൈമിൽ പുറത്ത് അസൈൻമെന്റ് ഉണ്ടായിരുന്നുകൊണ്ട് പുറത്തായിരുന്നുണ്ടായിരുന്നു. ആ മത്സരങ്ങളൊക്കെ അന്ന് IOB കളിക്കുമ്പോൾ ഒരു മികച്ച ടീമായിരുന്നു. നമുക്കൊരു ടീമിന്റെ ഭാഗമായിരുന്നു രാജേഷ് തുളസി റെഡ്ഡിയൊക്കെ അടക്കമുള്ള ഒരു മികച്ച ടീമായിരുന്നു. എപ്പോഴും ഒരു 1-4 അല്ലെങ്കിൽ 1-3 ഉണ്ടായിരുന്ന ഒരു ടീമായിരുന്നു. നല്ല അനുഭവങ്ങളായിരുന്നു.
0: വോളിബോളിന് വേണ്ടി ജീവിതം ഉഴിഞ്ഞുവെച്ച ഒരു കുടുംബത്തിലെ അംഗമാണ് ജോബി ജോസഫ്.
1: എന്റെ ഫാദർ തിരുവാങ്കൂറിലെ ശ്രീ MJ ജോസഫ് കുട്ടിച്ചനെന്നാണ് നാട്ടുകാരൊക്കെ വിളിച്ചുകൊണ്ടിരുന്നത്. ഈ ഏരിയയിലേക്കുള്ള ഏറ്റവും ആദ്യത്തെ മൈഗ്രന്റ് ആണ് പാലാ ഏരിയ എന്നുള്ളത്. എന്റെ പിതാവൊക്കെ നാട്ടിലാണ് പഠിച്ചിരുന്നത്, പാലായാലും മാനിക്കാടൊക്കെ പഠിച്ചത്. അതിനുശേഷം ഒരു 10 ക്ലാസ്സിനൊക്കെ ശേഷമാണ് നാട്ടിലേക്ക് വരുന്നത്. അവരുടെ സമഫലമായിട്ടാണ് ഞങ്ങളുടെ നാട്ടിലെ കളിയും ക്ലബ്ബും ഒക്കെ സജീവമായിട്ട് പൊക്കോണ്ടിരുന്നത്. മുണ്ടമറ്റം കുടുംബത്തിൽ ജനിക്കുന്ന ആണുങ്ങളൊക്കെ അത്യാവശ്യം വോളിബോൾ കളിക്കാത്ത ആരും തന്നെ ആ കാലത്ത് ഉണ്ടായിരുന്നില്ല. അപ്പൊ എല്ലാവർക്കും സന്തോഷം, ഒരു ആൺകുട്ടി ഉണ്ടായാലും എന്തായാലും കുറച്ചെങ്കിലും അല്പ സ്വല്പമെങ്കിലും പന്ത് കളിക്കും എന്നുള്ളൊരു പ്രതീക്ഷ നാട്ടുകാർക്കും വീട്ടുകാർക്കും ഒക്കെ ഉണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ട് ഞാനും ഒക്കെ അങ്ങനെയാണ് കളി തുടങ്ങുന്നത്. ഞങ്ങൾ 5 പേരായിരുന്നു, 4 സിസ്റ്റേഴ്സും ഞാനാണ്, ഞാൻ 4-ാമത്തെ ആളാണ്. അവരൊക്കെ 10-ാം ക്ലാസ് വരെയൊക്കെ സ്പോർട്സ് ചെയ്തുള്ളൂ എന്നേ ഉള്ളൂ. അവരൊക്കെ എന്നെക്കാൾ മികച്ച അത്ലറ്റുകളായിരുന്നു സ്കൂൾ ലെവലിലെ. ഞാൻ വോളിബോൾ 10-ാം ക്ലാസ് ശേഷം കണ്ടിന്യൂ ചെയ്തു എന്നൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. 2005 എന്റെ വിവാഹം. ഷിനിയാണ് ഭാര്യ, ഇരിട്ടി സ്വദേശിയാണ്. 3 കുട്ടികളാണ്, മൂത്ത 2 പെൺകുട്ടികളും 1 ആൺകുട്ടിയാണ്. മൂത്തയാള് മരിയ ജോണ് BTECH പഠിക്കുന്നു ബാംഗ്ലൂർ ക്രൈസ്റ്റില്. 2-ാമത്തെയാള് SSLC കഴിഞ്ഞിട്ടിരിക്കുകയാണ്. 3-ാമത്തെയാള് ജോസഫ് ജോൺ 2-ാം ക്ലാസ്സിലേക്ക് ആവുന്ന ഉള്ള ഈ വർഷം. മൂത്ത കുട്ടികളാരും സജീവമായിട്ട് സ്പോർട്സ് രംഗത്തില്ല, ചെറിയ രീതിയിലൊക്കെ തുടങ്ങിയിരുന്നെങ്കിലും ഇപ്പൊ സജീവമായിട്ട് മൂത്ത ആൾക്കാരില്ല. ഒരു പുതുതലമുറക്ക് ഒരു ഉപദേശം എന്ന് പറയുന്നില്ല, എനിക്ക് പറയാനുള്ളത് സീരിയസ് ആയിട്ട് സ്പോർട്സിനെ എടുക്കുകയാണെങ്കിൽ അതിനകത്ത് ഷോർട്ട് കട്ടുകളൊന്നുമില്ല. കഠിനാധ്വാനം സ്മാർട്ട് വർക്ക് കൊണ്ടൊക്കെ നമുക്ക് നേടാൻ പറ്റുള്ളൂ. കാരണം യാതൊരുവിധ കുറുക്കുവഴിയില്ല സ്പോർട്സിൽ. നമുക്ക് കമ്മിറ്റഡ് ആയിട്ടുള്ള കഠിനാധ്വാനം കൊണ്ടും സ്ഥിരതയുള്ള കഠിനാധ്വാനം കൊണ്ടും മാത്രമേ നമുക്ക് അതിനകത്ത് എന്തെങ്കിലും നേടാൻ സാധിക്കുള്ളൂ.
0: ഇന്ത്യൻ വോളിബോളിന്റെ രാജകുമാരൻ എന്നറിയപ്പെടുന്ന വോളിബോൾ താരമാണ് ജോബി ജോസഫ്. മുൻ ഇന്ത്യൻ വോളിബോൾ ക്യാപ്റ്റൻ ജോബി ജോസഫിന്റെ വോളിബോൾ ജീവിതവും അനുഭവങ്ങളുമാണ് ഇന്ന് സ്പോർട്സ് ടൈമിലൂടെ കേട്ടത്. ഇന്നത്തെ സ്പോർട്സ് ടൈം സമാപിക്കുന്നു.
2: കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ FM ഡയറി നിങ്ങൾക്കായി സമർപ്പിച്ചത് കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
3: കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ
4: 7,000-ത്തിലധികം വിദ്യാർത്ഥികൾ പഠിക്കുന്ന വിദ്യാലയം.
3: കേരളത്തിലെ വിദ്യാഭ്യാസ രംഗം ഡിജിറ്റൽ വിദ്യാഭ്യാസത്തെ കുറിച്ച് ചിന്തിക്കുന്നതിന് എത്രയോ മുമ്പ് തന്നെ കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ ഡിജിറ്റൽ ഹൈടെക് വിദ്യാലയമായി മാറി.
4: ഇതാ ഇപ്പോൾ രാജ്യത്തിന് മാതൃകയായി മുഴുവൻ ക്ലാസ് മുറികളും ഡിജിറ്റൽ ഹൈടെക് ആക്കുന്നു.
3: കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
5: റീഗൽ ജുവല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ. പ്രായോജകർ
6: റീഗൽ ജുവല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
5: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
7: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജുവല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജുവല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ? റീഗൽ ജുവല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജുവല്ലേഴ്സ്.
8: റീഗൽ ജുവല്ലേഴ്സ് റെയിൽവേ അറിയിപ്പുകൾ. ട്രെയിൻ നമ്പർ 1:63:45 ലോകമാന്യ തിലക് തിരുവനന്തപുരം നേത്രാവതി എക്സ്പ്രസ്, 1:30. ട്രെയിൻ നമ്പർ 1:66:10 മംഗലാപുരം പാലക്കാട് എക്സ്പ്രസ്, 20 മിനിറ്റും വൈകി ഓടിക്കൊണ്ടിരിക്കുന്നു.

0: കണ്ണൂരിലൂടെ കടന്നുപോകുന്ന മറ്റെല്ലാ ട്രെയിനുകളും കൃത്യസമയം പാലിക്കുന്നു.
1: ഇതുവരെ കേട്ടത് റീഗൽ ജ്വല്ലേഴ്സ് റെയിൽവേ അറിയിപ്പുകൾ.
2: പ്രായോജകർ
3: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
2: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
4: 16 വർഷത്തെ പ്രവർത്തന മികവുമായി മലബാർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി അഞ്ചരക്കണ്ടി എഞ്ചിനീയറിംഗ് കോളേജിൽ
5: സ്കോളർഷിപ്പോടുകൂടിയുള്ള ബിടെക് എംടെക് എഞ്ചിനീയറിംഗ്,
4: ബിടെക് സിവിൽ എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, കൂടാതെ ബിടെക് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, സൈബർ സെക്യൂരിറ്റി എന്നീ അത്യാധുനിക കോഴ്സുകളിലേക്കും സ്കോളർഷിപ്പോടുകൂടി പഠിക്കാം.
5: അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
4: ഇന്ന് തന്നെ നിങ്ങളുടെ സീറ്റുകൾ ബുക്ക് ചെയ്യും.
5: ഫോൺ 9778769134, മറ്റൊരു നമ്പർ 0497285555.
6: നേത്രപരിചരണ രംഗത്ത് പതിറ്റാണ്ടിന്റെ അനുഭവ സമ്പത്തുമായി ഡോക്ടർ പിനോസ് സൺറൈസ് ഐ കെയർ ആൻഡ് ലാസിക് സെന്റർ കണ്ണൂർ ചെട്ടിപ്പീടികയ്ക്ക് പുറമെ തലശ്ശേരിയിലും രെറ്റിന, ലാസിക് ഉൾപ്പെടെയുള്ള ലോകോത്തര ശസ്ത്രക്രിയകളും അതിനൂതന തിമിര ശസ്ത്രക്രിയയും ഉൾപ്പെടെ ഏറ്റവും മികച്ച നേത്രപരിചരണം ഉത്തര മലബാറിൽ NABH പരിപൂർണ അംഗീകാരമുള്ള ഏക കണ്ണാശുപത്രി ഡോക്ടർ പിനോസ് സൺറൈസ് ഐ കെയർ ആൻഡ് ലാസിക് സെന്റർ, ചെട്ടിപ്പീടിക, കണ്ണൂർ, ചുങ്കം, തലശ്ശേരി.
7: ആർമി, നേവി, എയർഫോഴ്സ്, കേന്ദ്ര പോലീസ് സേനാ വിഭാഗങ്ങളിൽ തൊഴിൽ ആഗ്രഹിക്കുന്ന 16-നും 23-നും മധ്യേ പ്രായമുള്ള യുവതി യുവാക്കൾക്ക് എഴുത്തു പരീക്ഷയ്ക്കായുള്ള പരിശീലനം. അയൺ ക്ലാഡ് ഡിഫൻസ് അക്കാദമി, കോളേജ് ഓഫ് കോമേഴ്സ് ക്യാമ്പസ്, കണ്ണൂർ. ഫോൺ 7356052166.
8: എടാ, പ്ലസ് ടു കഴിഞ്ഞ റിസൾട്ടും വന്നു, ഇനിയിപ്പോ എന്താ പ്ലാൻ? ജോലിയാണോ അതോ ഡിഗ്രിയോ?
9: രണ്ടും കൂടെ ഒന്നിച്ച് കിട്ടുമെങ്കിൽ അതല്ലേടാ ഹീറോയിസം. കണ്ണൂർ കോളേജ് ഓഫ് കൊമേഴ്സിൽ ഡിഗ്രിയോടൊപ്പം തന്നെ മികച്ച തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസവും നേടാം.
8: അതെങ്ങനെയാ?
9: അവിടെ BCOM, BBA, BCA, BA തുടങ്ങിയ ഡിഗ്രി പ്രോഗ്രാമുകൾക്കൊപ്പം കരിയർ വളർത്താൻ സഹായിക്കുന്ന സ്കിൽഡ് കോഴ്സുകളുമുണ്ട്. ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ, GST അക്കൗണ്ടിംഗ്, ബിൽഡിംഗ് ഡിസൈനിങ്, ഹോട്ടൽ മാനേജ്മെന്റ്, അങ്ങനെ നിനക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം, ഗവൺമെന്റ് അംഗീകൃത സർട്ടിഫിക്കറ്റോടെ.
8: എടാ, സംഭവം കൊള്ളാലോ.
9: എടാ, അത് മാത്രമല്ല, ജർമ്മൻ, ജാപ്പനീസ് ഭാഷകൾ പഠിക്കാൻ അവസരമുണ്ട്. ചുരുക്കി പറഞ്ഞാൽ കരിയർ ഗ്യാരണ്ടിയാണ് മോനെ.
10: കോളേജ് ഓഫ് കോമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
6: മക്കളുടെ പഠന പിന്നോക്കാവസ്ഥയോ സ്വഭാവ മാറ്റങ്ങളോ നിങ്ങളെ അലട്ടുന്നുണ്ടോ? പരീക്ഷാ പേടി, ശ്രദ്ധക്കുറവ്, മൊബൈൽ, ലഹരി ഉപയോഗം എന്നിവയിൽ നിന്ന് അവരെ തിരികെ കൊണ്ടുവരാം. കാനങ്ങാട് ഗവൺമെന്റ് ഹോമിയോ ആശുപത്രിയുടെ സത്യമയ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനവും സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ടീച്ചറുടെയും ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിന്റെയും സേവനം തികച്ചും സൌജന്യം. സത്യമയ ഗവൺമെന്റ് ജില്ലാ ഹോമിയോ ആശുപത്രി, കാനങ്ങാട്. ഫോൺ 0467220454.
11: പ്ലസ് ടു സേ സയൻസ്, കോമേഴ്സ്, ഹ്യൂമാനിറ്റീസ് ഓരോ വിഷയത്തിനും പ്രത്യേകം ട്യൂഷൻ. ന്യൂ മലബാർ കോളേജ്, യോഗശാല റോഡ്, കണ്ണൂർ. ഫോൺ 9446986751.
6: സ്വപ്നങ്ങൾ മെഴുതുറക്കട്ടെ. ഒരു കുഞ്ഞു തന്നലായി വന്ധ്യതാ ചികിത്സയിൽ പുതിയ പ്രതീക്ഷയുമായി കാഞ്ഞങ്ങാട് ജില്ലാ ഹോമിയോ ആശുപത്രിയിലെ ജനനെ. ആധുനിക ചികിത്സകൾ പരാജയപ്പെട്ടിടത്തും സർക്കാർ മേൽനോട്ടത്തിൽ ശാസ്ത്രീയമായ ഹോമിയോപ്പതി ചികിത്സയിലൂടെ ഇതാ പരിഹാരം. 200-ലധികം ദമ്പതികൾക്ക് ഇതിനകം സാഫല്യം നൽകിയ ജനനെ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഫോൺ 9400061911. ജനനെ വന്ധ്യതാ ചികിത്സാ കേന്ദ്രം, ജില്ലാ ഹോമിയോ ആശുപത്രി, കാഞ്ഞങ്ങാട്.
7: നേത്രപരിചരണ രംഗത്ത് 50 വർഷത്തെ സേവന മികവുമായി ഡോക്ടർ ബഡ്സ് നേത്രജ്യോതി ഹൈ ഹോസ്പിറ്റൽ, ഇപ്പോൾ മട്ടന്നൂരിലും.
4: അത്യാധുനിക തിമിര ശസ്ത്രക്രിയാ വിഭാഗം, കോർണിയ, ഡയബറ്റിക് റെറ്റിനോപ്പതി, ഗ്ലോക്കോമ വിഭാഗങ്ങൾ,
7: കുട്ടികളുടെ പ്രത്യേക വിഭാഗം.
4: ഡോക്ടർ ബഡ്സ് നേത്രജ്യോതി ഐ ഹോസ്പിറ്റൽ, വായന്തോട്, മട്ടന്നൂർ.
7: ഫോൺ 8590460017.
4: ബ്രാഞ്ചസ് ചിറവക്ക്, തളിപ്രമ്പ, അശോക ഹോസ്പിറ്റൽ, കണ്ണൂർ.
12: 4 പതിറ്റാണ്ടിലേറെയായി കണ്ണൂരിന്റെ ഹൃദയത്തിൽ പതിഞ്ഞ നാമം
13: കൊയ്ലി ഹോസ്പിറ്റൽ, കണ്ണൂർ. താങ്ങാൻ കഴിയാത്ത ചികിത്സാ ചെലവ് നിങ്ങളെ അലട്ടുന്നുണ്ടോ? ഒട്ടും വിഷമിക്കേണ്ട, മിതമായ നിരക്കിൽ മികച്ച ചികിത്സാ സൗകര്യങ്ങളുമായി
12: 42-ാം വർഷത്തിലും കണ്ണൂരിനൊപ്പം കൊയ്ലി ഹോസ്പിറ്റൽ, തളാപ്, കണ്ണൂർ. കണ്ണൂരിന്റെ ഹൃദയപക്ഷത്ത്.
0: FM ഡയറി വീണ്ടും നാളെ രാവിലെ 7 മണിക്ക് ആകാശവാണി, കണ്ണൂർ. ഇനി 8 മണിക്ക് സമാചാര പ്രഭാ, തുടർന്ന് മോർണിംഗ് ന്യൂസ് ഡൽഹിയിലെ.
14: घर खर्च के पैसे दो हस्बैंड जी,
15: ये राशन के 15,000, सब्जियों के 2,000
14: और लाइट बिल के
15: अब 0 रुपए कैसे दूं?
14: ओहो, भूल ही गई थी, अब तो सोलर पैनल लग गए हैं ना, तो जो 4,000 बचे हैं उससे शॉपिंग हो जाए.
15: पक्का.
16: PM सूर्य घर मुफ्त बिजली योजना, जुड़ने के लिए रजिस्टर करें PM सूर्य घर.gov.in.
17: हर घर सूर्य घर.
18: नमस्कार, आकाशवाणी से समाचार प्रभात के साथ मैं कनकलता.

0: ചേട്ടന്മാരെ ചേച്ചിമാരെ, നിങ്ങൾ പ്ലസ് ടു പഠനം നിർത്തിയതാണോ? എങ്കിലൊരു ഗുഡ് ന്യൂസ് ഉണ്ട്. പഠനത്തിൽ ബ്രേക്ക് വന്നവർക്കും പ്രായപരിധിയില്ലാതെ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഇതാ ഒരു സുവർണ അവസരം. കോളേജ് ഓഫ് കൊമേഴ്സ് ട്യൂഷൻ ക്യാമ്പസ് വഴി SSLC നേരിട്ടും പ്ലസ് ടു വെറും 6 മാസം കൊണ്ടും പൂർത്തിയാക്കാം. NIOS വഴി എല്ലാ അംഗീകാരത്തോടും കൂടി. അടിപൊളിയല്ലേ? സ്കൂൾ കോളേജ് കുട്ടികൾക്കായി ഏറ്റവും മികച്ച ട്യൂഷൻ ഓൺലൈൻ സൗകര്യവും ഇവിടെയുണ്ട്. അഡ്മിഷൻ തുടരുന്നു.
1: ട്യൂഷൻ ക്യാമ്പസ്, കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ. മാറുന്ന ലോകം, പുതിയ തൊഴിൽ സാധ്യതകൾ, ഈ വെല്ലുവിളികളെ നേരിടാൻ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടത് കേവലം ഒരു ഡിഗ്രി മാത്രമല്ല, മികച്ച പരിശീലനവും ശരിയായ ദിശാബോധവുമാണ്.
2: കണ്ണൂർ യൂണിവേഴ്സിറ്റി അഫിലിയേഷനും AICTE അംഗീകാരവുമുള്ള മുട്ടന്നൂർ കോൺകോർഡ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, BCOM കോർപ്പറേഷൻ ആൻഡ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, BBA, BCA, BA ഇംഗ്ലീഷ് തുടങ്ങിയ തൊഴിലധിഷ്ഠിത പ്രോഗ്രാമുകളിലേക്ക് 2026-27 അധ്യയന വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചു.
1: അറിവ് പകർന്നു നൽകാൻ പരിചയസമ്പന്നരായ അധ്യാപകർ, അത്യാധുനിക ലാബ്, ലൈബ്രറി സൗകര്യങ്ങൾ,
2: പ്രകൃതി രമണീയമായ ക്യാമ്പസിൽ ചാലോടിൽ നിന്നും ബസ് സൗകര്യവും,
1: മക്കളുടെ ശോഭനമായ ഭാവി ഇന്ന് തന്നെ ഉറപ്പുവരുത്തൂ. ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം, സുരക്ഷിതമായ ഭാവി.
2: കോൺകോർഡ് കോളേജ്, ഇരിക്കൂർ റോഡ്, മുട്ടന്നൂർ, ചാലോട്. കോൺടാക്ട് നമ്പേഴ്സ് 0490-248-6633, 9847-484950, 8893-949598.
3: കുഞ്ഞുങ്ങളുടെ ശോഭനമായ ഭാവിക്ക് ശരിയായ ചുവടുവെപ്പുകൾ ഇന്ന് തന്നെയാവാം. പഠന വൈകല്യങ്ങൾക്കും പെരുമാറ്റ പ്രശ്നങ്ങൾക്കും പരിഹാരമായി കേരള സർക്കാർ ഹോമിയോപ്പതി വകുപ്പിന്റെ സദ്ഗമയ പദ്ധതി. സദ്ഗമയ നയിക്കാം, നേർവഴിയിലേക്ക് വാർത്തെടുക്കാം ഒരു പുതിയ തലമുറയെ. ഗവൺമെന്റ് ജില്ലാ ഹോമിയോ ആശുപത്രി, കക്കാട് റോഡ്, കണ്ണൂർ.
4: പുതിയ സ്കൂൾ, പുതിയ ഫ്രണ്ട്സ്, പുതിയ യൂണിഫോം, കൂടെ പുതിയ ലാപ്ടോപ്പ് ആയാലോ?
5: ലാപ്ടോപ്പോ?
4: അതെയല്ലോ, കമ്പ്യൂട്ടർ കെയറിന്റെ സ്കൂൾ റീഓപ്പണിംഗ് മെഗാ സെയിൽ. ലാപ്ടോപ്പ്, CCTV, കമ്പ്യൂട്ടർ ഉൾപ്പെടെ എല്ലാം ഇപ്പൊ നല്ല ഓഫറിലും ബെസ്റ്റ് പ്രൈസിലും സ്വന്തമാക്കാം.
6: ഈ സ്കൂൾ സീസണിലെ സ്മാർട്ട് ചോയ്സ് കമ്പ്യൂട്ടർ കെയർ. കമ്പ്യൂട്ടർ എന്നാൽ കമ്പ്യൂട്ടർ കെയർ.
7: സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30. സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
8: KJ കുമാറിന്റെ വരികൾ, ജെറി അമൽദേവിന്റെ സംഗീതം, യേശുദാസിനൊപ്പം സുജാത. അന്നു സന്ധ്യയ്ക്ക് നമ്മൾ എന്നാരംഭിക്കുന്നു.

ഇന്ന് രാവിലെ 9 മണിക്ക് പ്രിയം പ്രിയതരം ആകാശവാണി കോഴിക്കോട് നിലയം പ്രോഗ്രാം വിഭാഗം അസിസ്റ്റന്റ് ഡയറക്ടർ കെ വി ശരത്ചന്ദ്രൻ അവതരിപ്പിക്കുന്ന ഇഷ്ടഗാനങ്ങൾ കേൾക്കാം. ഇന്ന് 9 മണിക്കുള്ള പ്രിയം പ്രിയതരത്തിൽ 10 മണിക്ക് നേർവഴി കാഴ്ചാപരിമിതി നേരിടുന്നവർക്കായുള്ള പ്രത്യേക പരിപാടികൾ, 10:15 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ, 11 മണിക്ക് ആൽബം ഗാനങ്ങൾ, ഉച്ചയ്ക്ക് 12:15 അയ്യപ്പൻ പാട്ട് എ വേലായുധനും സംഘവും അവതരിപ്പിച്ചത്, 12:40 ആരോഗ്യദീപ്തി. മെയ് 31 ലോക പുകയില വിരുദ്ധ ദിനം. ഇതോടനുബന്ധിച്ച് കണ്ണൂർ ജില്ലാ ടി ബി സെന്ററിലെ ശ്വാസകോശ രോഗവിദഗ്ധ ഡോക്ടർ രജന ശ്രീധരനുമായുള്ള അഭിമുഖം 1-ാം ഭാഗം. ഉച്ചയ്ക്ക് 1 മണിക്ക് ഓർമ്മയിലൊരു ഗാനം. 2:30 നാട്ടുവഴിയിലെ ഇണങ്ങൾ. കൂത്തുപറമ്പ് ആമ്പിലാട് എന്ന ഗ്രാമത്തിൽ നിന്നുള്ള വിശേഷങ്ങൾ കേൾക്കാം. വൈകുന്നേരം 6:50 കിസാൻ വാണിയിൽ തില്ലങ്കേരി കാഞ്ഞിരാട്ടെ എൻ ഷിംജിത്തിന്റെ കാർഷികാനുഭവങ്ങൾ. രാത്രി 7:35 യുവവാണിയിൽ തളിപ്പറമ്പ് ടാഗോർ വിദ്യാനികേതൻ ഹയർ സെക്കൻഡറി സ്കൂളിലെ +2 വിദ്യാർത്ഥിനിയും വളർന്നുവരുന്ന എഴുത്തുകാരിയുമായ മെസ്ന കെവി അതിഥിയായി എത്തുന്നു. ഇന്ന് രാത്രി 7:35 യുവവാണിയിൽ. 9:15 കായികലോകം. 9:30 സാറ്റർഡേ നൈറ്റ് ഫീവർ. 10 മണിക്ക് ദേശീയ സംഗീത പരിപാടി. സംഗീതമാധുരി തുടരുന്നു. ഇനി

0: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ ദിവസവും രാവിലെ 7 മണിക്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസമർപ്പിച്ച് ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
1: റീഗൽ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
2: പരിപൂർണ പരിശുദ്ധി ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു 100% 916 HUID BIS ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങൾ.
3: സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30. സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
4: ദിവസവും രാവിലെ 7:35 കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ FM ഡയറി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ, രാജ്യത്തിന് അഭിമാനമായ വിദ്യാഭ്യാസ സ്ഥാപനം.
0: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
5: നിങ്ങളുടെ വിദ്യാഭ്യാസ സ്വപ്നങ്ങൾക്ക് ചിറവ് നൽകാൻ ഉത്തര മലബാറിലെ ഏറ്റവും മികച്ച ക്യാമ്പസായ കൂത്തുപറമ്പ് നിർമ്മലഗിരി കോളേജിലേക്ക് സ്വാഗതം.
6: കണ്ണൂർ യൂണിവേഴ്സിറ്റിക്ക് കീഴിലെ ഏക ഓട്ടോണമസ് കോളേജ്,
5: NAAC A++ ഗ്രേഡുള്ള ഏക കോളേജ്, KIRF റാങ്കിംഗിൽ 14th സ്ഥാനം,

0: മികച്ച കോഴ്സുകളും കരിയറും സ്വന്തമാക്കാൻ കൂത്തുപറമ്പ് നിർമ്മലഗിരി കോളേജ് ഓട്ടോണമസ്.
1: 11 എയ്ഡഡ് യു ജി കോഴ്സുകൾ, 8 അൺഎയ്ഡഡ് യു ജി കോഴ്സുകൾ,
0: 4 എയ്ഡഡ് പി ജി കോഴ്സുകൾ, 2 അൺഎയ്ഡഡ് പി ജി കോഴ്സുകൾ.
1: കാലത്തിനൊപ്പം സഞ്ചരിക്കാൻ നിങ്ങളെ പ്രാപ്തരാക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക്
0: www.nirmalagirikollege.ac.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. ഫോൺ 7902200064
1: 9446266760.
2: സംഗീതമാത്രയിൽ ഒരു ഗാനം കൂടി കേൾക്കാം. ഈ ഗാനം യേശുദാസും സംഘവും പാടിയത്. ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് രവീന്ദ്രന്റെ സംഗീതം. ഉത്രാട പൂനിലാവേ വാ.

0: ആകാശവാണി കണ്ണൂർ. FM പ്രധാന വാർത്തകൾ. 29th സംസ്ഥാന രൂപീകരണ ദിനം ആഘോഷിക്കുന്ന ഗോവയിലെ ജനങ്ങൾക്ക് രാഷ്ട്രപതി ദ്രൗപദി മുർമുവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആശംസകൾ നേർന്നു. സമ്പന്നമായ സാംസ്കാരിക പൈതൃകത്തിനും ഊഷ്മളമായ ആതിഥ്യമര്യാദയ്ക്കും സ്റ്റാർട്ടപ്പുകൾ, സുസ്ഥിര വികസനം എന്നിവയിലെ ശ്രദ്ധേയ പുരോഗതിക്കും ഗോവ പ്രശസ്തമാണെന്ന് രാഷ്ട്രപതി പറഞ്ഞു. സാംസ്കാരിക പാരമ്പര്യത്തിനും പ്രകൃതി സൗന്ദര്യത്തിനും പേരുകേട്ട ഗോവ രാജ്യപുരോഗതിക്ക് മഹത്തായ സംഭാവനയാണ് നൽകുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഗോവയിലെ ജനങ്ങളെ പ്രധാനമന്ത്രി സാമൂഹിക മാധ്യമത്തിലൂടെയാണ് ആശംസ അറിയിച്ചത്. 5 ദിവസത്തെ ഇന്ത്യാ സന്ദർശനത്തിന് മ്യാൻമർ പ്രസിഡന്റ് യു മിനോങ് ഹ്ലൈങ് ഇന്ന് ബീഹാറിലെ ഗയയിലെത്തും. വൈകിട്ട് ന്യൂഡൽഹിയിൽ അദ്ദേഹം വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കറുമായി കൂടിക്കാഴ്ച നടത്തും. രാജ്യത്തെ ആദ്യ എഡ്ജ് AI സിസ്റ്റം ഓൺ ചിപ്പ് നേത്ര A2000 വികസിപ്പിച്ച് തിരുവനന്തപുരം ആസ്ഥാനമായ സെമി കണ്ടക്ടർ സ്റ്റാർട്ടപ്പായ നേത്ര സെമി. നൂതന 12 nanometer ടെക്നോളജി നോഡ് ഉപയോഗിച്ച് നിർമ്മിച്ച ചിപ്പ് സ്മാർട്ട് വിഷൻ ആപ്ലിക്കേഷനുകൾക്ക് ശക്തി പകരുമെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. കർണാടകയിൽ പുതിയ മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കാൻ കോൺഗ്രസ് നിയമസഭാ കക്ഷിയോഗം വൈകിട്ട് ചേരും. മുഖ്യമന്ത്രി സിദ്ധരാമയ്യ സമർപ്പിച്ച രാജിക്കത്ത് ഗവർണർ സ്വീകരിച്ച പശ്ചാത്തലത്തിലാണ് യോഗം. മഞ്ചേശ്വരം അനന്തപുരം വ്യവസായ മേഖലയിലെ ഓയിൽ റീസൈക്ലിംഗ് യൂണിറ്റിനെതിരെ സമർപ്പിച്ച പരാതിയിൽ ജില്ലാ കളക്ടർ നടപടിയെടുത്തു. സ്ഥാപനത്തിലെ പോരായ്മകൾ പരിഹരിച്ച് മലിനീകരണ നിയന്ത്രണ സംവിധാനം കാര്യക്ഷമമാക്കിയ ശേഷമേ തുടർ പ്രവർത്തനങ്ങൾക്ക് അനുമതി നൽകാവൂ എന്ന് ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ നിർദ്ദേശിച്ചു. വിഴിഞ്ഞത്തെ മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ ജില്ലാ കളക്ടറുടെ ചേംബറിൽ യോഗം ചേർന്നു. പ്രശ്നപരിഹാരത്തിന് അടിയന്തര നടപടിയെടുക്കുമെന്നും സമയബന്ധിതമായ പുരോഗതി വിലയിരുത്തുമെന്നും ജില്ലാ കളക്ടർ അറിയിച്ചു. ഇന്ത്യ ഇംഗ്ലണ്ട് വനിതാ T20 ക്രിക്കറ്റ് പരമ്പരയിലെ 2nd മത്സരം ഇന്ന് രാത്രി 7 മണിക്ക് ബ്രിസ്റ്റോളിൽ. ഇന്നത്തെ മത്സരം ജയിച്ചാൽ ഇന്ത്യയ്ക്ക് പരമ്പര സ്വന്തമാക്കാം. FM പ്രധാന വാർത്തകൾ വീണ്ടും 9:58 കേൾക്കാം. ആകാശവാണി കണ്ണൂർ.
1: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്. കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്
2: ആകാശവാണി. നിങ്ങളൊരു യഥാർത്ഥ സിനിമ ആസ്വാദകനാണോ?
1: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
2: എങ്കിൽ തയ്യാറായിക്കൊള്ളൂ,
1: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
2: ഏറ്റവും പുതിയ റിലീസുകൾ,
1: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ
2: നമുക്ക് ആസ്വദിക്കാം കണ്ണൂർ ടാക്കീസിലൂടെ.
1: കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്
2: പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ 2:30.
3: ഈ കസ്റ്റമർ കെയർ എവിടെയാ?

0: മാഡം.
1: ആ പറയൂ.
0: ഈ KYC അപ്ഡേറ്റ് ചെയ്യാൻ എനിക്കെന്തിനാ ഇടയ്ക്കിടയ്ക്ക് മെസ്സേജ് വരുന്നേ?
1: കാരണം ബാങ്കിംഗ് സേവനങ്ങൾക്കായി കൃത്യസമയത്ത് KYC അപ്ഡേറ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്.
0: എങ്ങനെ ചെയ്യേണ്ടത്?
1: ഐഡന്റിറ്റിയിലോ അഡ്രസ്സിലോ മാറ്റങ്ങൾ ഇല്ലെങ്കിൽ നിങ്ങളുടെ ബാങ്കിലേക്കോ ATMലേക്കോ അല്ലെങ്കിൽ ബിസിനസ് കറസ്പോണ്ടന്റ് അതായത് BC അടുത്തോ ചെല്ലുക. അല്ലെങ്കിൽ ബാങ്കിൽ രജിസ്റ്റർ ചെയ്ത ഇമെയിൽ, മൊബൈൽ നമ്പർ, മൊബൈൽ ബാങ്കിംഗ് ആപ്പ് എന്നിവ മുഖേന അതിന്റെ സത്യവാങ്മൂലം കൊടുക്കുക.
0: അത് ശരി. മാറ്റങ്ങൾ ഉണ്ടെങ്കിലോ?
1: മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ ഐഡന്റിറ്റി, അഡ്രസ് എന്നിവയുടെ രേഖകൾ കാണിച്ച് KYC അപ്ഡേറ്റ് ചെയ്യാം.
0: ഇത്രയുള്ളൂ?
1: ഇത്രയുള്ളൂ.
0: ഇപ്പോൾ മനസ്സിലായി.
1: നിങ്ങളുടെ KYC അപ്ഡേറ്റ് ചെയ്യാനായി നിങ്ങളുടെ അടുത്തുള്ള ഗ്രാമപഞ്ചായത്തിലെ ക്യാമ്പോ ബാങ്ക് ശാഖയോ സന്ദർശിക്കൂ.
0: RBI പറയുന്നു,
2: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ. ആകാശവാണി കണ്ണൂർ. പ്രിയം പ്രിയതരം, പ്രിയം പ്രിയതരത്തിൽ ഇന്ന് അതിഥിയായി എത്തുന്നത് ആകാശവാണി കോഴിക്കോട് നിലയം പ്രോഗ്രാം മേധാവിയും പ്രോഗ്രാം അസിസ്റ്റന്റ് ഡയറക്ടറുമായ KV ശരത് ചന്ദ്രൻ. ആകാശവാണിയിൽ ചിലര് ശബ്ദം കൊണ്ട് ശ്രോതാക്കളുടെ മനസ്സിൽ ചേക്കേറുന്നു. എന്നാൽ മറ്റു ചിലർ ശബ്ദം ഉപയോഗിക്കാതെ തന്നെ പ്രോഗ്രാമുകളുടെ സൃഷ്ടികളിലൂടെ ആകാശവാണിയിൽ സ്വന്തം സാന്നിധ്യം നമ്മെ അനുഭവിപ്പിക്കുന്നു. അങ്ങനെ ഒരാളായ ശരത് സാറിന് പ്രിയം പ്രിയതരം എന്ന ഇഷ്ടഗാനങ്ങൾ അവതരിപ്പിക്കുന്ന ഈ പരിപാടിയിലേക്ക് സ്നേഹസ്വാഗതം.
3: നന്ദി, നമസ്കാരം.
2: ഒന്നര വർഷമായിട്ട് കോഴിക്കോടാണെങ്കിലും പ്രോഗ്രാമുകളിലൂടെ കണ്ണൂർ നിലയത്തോട് ഇന്നും ചേർന്ന് നിൽക്കുന്ന ആളാണ് ശരത് സാർ. ഔദ്യോഗിക ജീവിതം അവസാനിക്കുന്ന ഈ വേളയിൽ ശരത് സാറിന്റെ ഇഷ്ടഗാനങ്ങളോടൊപ്പം ആകാശവാണി ജീവിതവും വ്യക്തി ജീവിതവും ഒക്കെ ചോദിച്ചറിയാം.
3: സന്തോഷം.
2: ആകാശവാണി ജീവിതത്തിന് മുമ്പുള്ള ഒരു ശരത് സാറിനെ കുറിച്ച് അറിയണമെന്നുണ്ട്, അവിടെ നിന്ന് തുടങ്ങിക്കോളൂ.
3: എന്റെ അച്ഛനും അമ്മയും ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥരായിരുന്നു. അവരുടെ ഈ സ്ഥലം മാറ്റത്തിന് അനുസരിച്ചിട്ട് ഈ സർക്കസ് സംഘത്തിനെ പോലെ പല പല ദേശങ്ങളിലും ഇങ്ങനെ സഞ്ചരിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ എന്റെ പഠനം പല പല സ്കൂളുകളിലായിരുന്നു. താവക്കര സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്, പിന്നെ അഴീക്കോട് സൗത്ത് UP സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്, പാപ്പിനശ്ശേരി പഞ്ചായത്ത് സ്കൂളിൽ പഠിച്ചു, പിന്നെ പ്രീ ഡിഗ്രി ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജിലായിരുന്നു, പിന്നെ കണ്ണൂർ SN കോളേജിൽ ഡിഗ്രി, പിന്നെ കോഴിക്കോട് യൂണിവേഴ്സിറ്റിയിൽ മലയാള സാഹിത്യം MA. ഇത് കഴിഞ്ഞിട്ട് ഞാൻ ബാങ്കിലാണ് ജോയിൻ ചെയ്യുന്നത്. മലയാള സാഹിത്യ പഠനം കഴിഞ്ഞിട്ട് ഞാൻ തെരഞ്ഞെടുക്കുന്ന എന്റെ തൊഴിൽ മേഖല ബാങ്കായിരുന്നു. അവിടെ ഒരു 4 വർഷത്തെ മുഷിപ്പൻ ജീവിതത്തിന് ശേഷം ഞാൻ ആകാശവാണിയിലേക്ക് വരികയായിരുന്നു.
2: 3 സ്കൂള്, 3 കോളേജ്, ആകാശവാണിയിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായിട്ടുള്ള ബാങ്കിംഗ് എന്ന ഒരു അങ്ങനത്തെ ഒരു മേഖലയിൽ ഉള്ള ജോലി 4 വർഷത്തോളം അവിടെ ഉണ്ടായിരുന്നു. അപ്പോ അവിടെ നിന്ന് നേരെ വരുന്നത് ആകാശവാണിയിലേക്ക്. ആകാശവാണിയിൽ ഇത്രയധികം വൈവിധ്യമാർന്ന പ്രോഗ്രാമുകൾ ചെയ്യുന്ന എന്നതിന് പുറമെ തികഞ്ഞ ഒരു സംഗീതാസ്വാദകനും ഗായകനും ഒക്കെയാണല്ലോ. അപ്പോ ചെറുപ്പത്തിലെ ആ ഒരു പാട്ടിനോടുള്ള ഒരു ആഭിമുഖ്യം ഉണ്ടല്ലോ, അപ്പൊ ആ സമയത്തൊക്കെ മൂളി നടന്ന ഒരു ഗാനം ഏതെങ്കിലും പറയാമോ?
3: നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഗായകൻ എന്ന സംജ്ഞയുടെ വൈപുല്യം വളരെ വലുതാണ്. പക്ഷെ ഞാനും ചെറിയൊരു ഗായകനായിരുന്നു. സ്കൂൾ തലങ്ങളിലൊക്കെ ഞാനൊരു സ്ഥിരം സാന്നിധ്യമായിരുന്നു അവിടുത്തെ വേദികളിൽ. അപ്പോഴൊക്കെ പാടി നടന്ന ഒരു പാട്ട് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അത് നേരത്തെ സൂചിപ്പിച്ച ബാല്യ കൗമാരങ്ങളെയൊക്കെ സ്പർശിച്ച് കടന്നു പോകുന്ന ഒരു ഗാനമാണ്, എവിടെയോ കളഞ്ഞുപോയ കൗമാരം ഇന്നെന്റെ ഓർമ്മയിൽ എന്നുള്ളൊരു തിരയുന്നു. അത് ശക്തി എന്ന സിനിമയിലാണ് തോന്നുന്നു. അന്ന് ഞാനൊക്കെ ജയന്റെ വലിയ ഫാനായിരുന്നു. അപ്പോ സിനിമയിൽ ഇത് ജയനല്ല പാടുന്നത്, കൃഷ്ണേന്ദ്രനാണ് സ്ക്രീനിൽ പാടുന്നത് അല്ലെ, വെള്ളിത്തിരിയിൽ പാടുന്നത്. ആ പാട്ട് ഞാൻ ഏതൊക്കെയോ സ്കൂൾ തല വേദികളിൽ പാടിയിട്ടുണ്ട് എന്നാണ് എന്റെ ഒരു ഓർമ്മ. ആ പാട്ടായിക്കോട്ടെ.

0: ആകാശവാണി എന്നുള്ള ജോലി കിട്ടിയപ്പോ ഒത്തിരി സന്തോഷമായി കാണുമല്ലോ.
1: പിന്നെ ഞാൻ ആഗ്രഹിച്ചൊരു ജോലിയാണ്.
0: പണ്ട് മുതലേ ആകാശവാണി എന്നുള്ളത് അവിടെ ഉദ്യോഗസ്ഥനാവണമെന്നൊന്നും ചിന്തിച്ചിട്ടുണ്ടാവില്ലെങ്കിലും ഒരുപാട് ഹൃദയത്തോട് ഒട്ടി നിൽക്കുന്ന ഒരു സ്ഥാപനം തന്നെയാണല്ലോ ആകാശവാണി.
1: ചിന്തിച്ചിരുന്നു എന്നതാണ് സത്യം. ഞാൻ റേഡിയോയുടെ ഒരു സ്ഥിരം ശ്രോതാവ് എന്നൊന്നും പറയുന്നില്ല, പക്ഷെ എന്നെ ചുറ്റിപ്പറ്റി എന്നെ ചൂഴ്ന്ന് നിന്നുകൊണ്ട് ആകാശവാണി ഉണ്ടായിരുന്നു എപ്പോഴും. ഞാനൊരു കാര്യം എപ്പോഴും ഓർക്കുന്നത്, എനിക്ക് ഈ ആകാശവാണിയോട് അത്യധികം ആഭിമുഖ്യം വരാനിടയായ ഒരു സാഹചര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒരു മാസത്തോളം ഞാൻ ഈ ചിക്കൻ ബോക്സ് വന്നിട്ട് വീട്ട് തടങ്കലിലായിരുന്നു. ഒരു മനുഷ്യനും എന്നെ കാണാൻ വേണ്ടി മുറിയിലേക്ക് വരുന്നില്ല. അത്രക്ക് ഏകാന്തത അനുഭവിക്കുന്ന ആ ഒരു കാലഘട്ടത്തിൽ ഈ ആകാശവാണിയായിരുന്നു എന്റെ ഒരു കൂട്ടുകാരൻ. അന്നാണ് ഞാൻ ഈ ഒരു സ്ഥാപനത്തിന്റെ ഒരു വിശാലവും വൈവിധ്യവും വിപുലവുമായിട്ടുള്ള അതിന്റെ ഒരു പരിപാടികൾ ആ രീതിയിൽ കേൾക്കുന്നത്. അപ്പൊ അന്ന് മുതൽ എവിടെയോ എന്റെ മനസ്സിലൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതിന്റെ സഫലീകരണമാണ് ഈ 1992 ജൂലൈ മാസം നടക്കുന്നത്.
0: ബാങ്കിങ് നിന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ള ആകാശവാണിയിലേക്ക് സാറ് വന്നപ്പം ഒരുപാട് പ്രതീക്ഷകളോടെ ആയിരിക്കുമല്ലോ നമ്മള്. അങ്ങനെയുള്ള കാര്യങ്ങളാണോ, എന്താണ് അവിടെ ഉണ്ടായിരുന്നത്, ഒരു അന്തരീക്ഷം, സാർ എങ്ങനെ അത് ഉൾക്കൊണ്ടു ആ ഒരു സമയം?
1: അതെ, നമ്മൾ പുറമേ നിന്ന് നോക്കിക്കാണുമ്പോൾ ആകാശവാണിയിൽ വെറും കലാ സാംസ്കാരിക പ്രവർത്തനങ്ങൾ മാത്രമാണ് നടക്കുന്നു തോന്നും. അങ്ങനെയല്ല, എന്റെ ആ ബാങ്കിങ് ജീവിതത്തിന്റെ ഒരു എക്സ്റ്റൻഷൻ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടെ ഡ്യൂട്ടി റൂം എന്ന് പറഞ്ഞിട്ട് ഒരു ഇടമുണ്ട്. ആ ഇടത്തിലാണ് ഇതുമായിട്ടുള്ള അഡ്മിനിസ്ട്രേറ്റീവ് വർക്കിന്റെ കുറെ കാര്യങ്ങൾ ചെയ്യുന്നത്. ചുരുക്കി പറഞ്ഞാൽ എന്റെ ആകാശവാണി ജീവിതത്തിന്റെ ആദ്യഘട്ടം മുഴുക്കൻ എന്ന് തന്നെ പറയാം.
0: ട്രാൻസ്മിഷൻ
1: എക്സിക്യൂട്ടീവ് ലോഗിങ്, ഈ രജിസ്റ്റർ സ്റ്റേറ്റ്മെന്റ്, അത്തരം പരിപാടികളായിരുന്നു. പക്ഷെ എന്റെ ചുറ്റും എന്റെ മുന്നിലൂടെ സാഹിത്യകാരന്മാർ ഒഴുകി പോകുന്നു, സംഗീതജ്ഞർ വരുന്നു പോകുന്നു. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ആദ്യഘട്ടം എനിക്ക് വേണ്ടത്ര സജീവമായിട്ട് ഇതിന്റെ ഈ പ്രോഗ്രാം നിർമ്മിതിയുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ സാധിച്ചിട്ടില്ല.
0: ട്രാൻസ്മിഷൻ എക്സിക്യൂട്ടീവ് ആയിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കും, നമ്മളൊക്കെ ഡ്യൂട്ടി റൂമിലായിരിക്കും കൂടുതൽ ഉണ്ടാവുക. അപ്പോ റേഡിയോ അടുത്ത് തന്നെ ഉണ്ടാവും, നമ്മളത് കേട്ടിരിക്കണമെന്നാണല്ലോ. ചലച്ചിത്ര ഗാനങ്ങളും ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടേയിരിക്കും. അപ്പൊ അങ്ങനെ കേട്ട പാട്ടുകളിൽ വളരെയധികം താങ്കളെ ഒന്ന് ത്രസിപ്പിച്ച എന്നൊക്കെ പറയുന്ന അങ്ങനെ ഒരു ഗാനം ഏതെങ്കിലും പറയാമോ?
1: ഒരു ഗാനം എനിക്ക് പറയാനുണ്ട്. ആകാശവാണിയിൽ വരുന്നതിനും എന്റെ പ്രിയ ഗായിക എസ് ജാനകി ആയിരുന്നു. എസ് ജാനകിയുടെ ഒരു കൊടും ആരാധകൻ തന്നെ പറയാം. ഒരു വേള പി സുശീലനെ ഒന്ന് എകഴ്ത്തി സംസാരിക്കുന്ന കൂട്ടത്ത് പോലും ആയിരുന്നു ഞാൻ. പക്ഷെ ആ ഒരു ചിന്താഗതിക്ക് മാറ്റം വരുന്നത് ഒരു ദിവസം ഞാൻ ഡ്യൂട്ടി റൂമിൽ ഇരിക്കുമ്പോൾ കേട്ട ഒരു

പാട്ടാണ്. അങ്ങനെ ഒരു പാട്ട് ഞാൻ കേട്ടിരുന്നില്ല. ആ പാട്ട് തന്നെ എനിക്ക് പരിചിതമായിരുന്നില്ല. ഒരു എന്താ പറയാ, ഒരു മന്ദമാരുതനെ പോലെ നമ്മളിലേക്ക് കടന്നു വരികയും അത് അങ്ങനെ നമ്മൾ നോക്കി നിൽക്കെ അപ്രത്യക്ഷമായി പോവുകയും ചെയ്ത ഒരു പാട്ട്. അത് ഏകദേശം ഒരു മർമറിങ് പോലെയായിരുന്നു ആ പാട്ട്. അതിന്റെ ഗാന സാഹിത്യവും അത്യുജ്ജലം എന്ന് തന്നെ പറയാം. ചിത്രം അവൾ ഗാനരചന

0: അതിനുശേഷം ഞാൻ പി സുശീലയെ ഒരു ദീർഘമായിട്ട് അഭിമുഖം ചെയ്യുന്നുണ്ടായിരുന്നു. നമ്മുടെ ഗാനലോക വീഥികൾ വർഷങ്ങൾക്ക് ശേഷം എന്ന പരമ്പരയ്ക്ക് വേണ്ടി അന്ന് ഈ ഗാനത്തെക്കുറിച്ച് ഞാൻ പി സുശീലമ്മയെ ഓർമ്മിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും അവരുടെ ഓർമ്മകളിൽ നിന്ന് ആ പാട്ട് അകന്നും മാറി കഴിഞ്ഞിരുന്നു. എന്നോട് ആ പാട്ട് ഒന്ന് പാടാൻ പറ്റുമോ എന്ന് ചോദിക്കുകയുണ്ടായി. ഞാൻ എന്റെ അവിദഗ്ധമായ രീതിയിൽ പാടുകയുണ്ടായി. അപ്പോഴും അവർക്ക് ആ പാട്ട് ഓർത്തെടുക്കാനായിട്ടില്ല.
1: അപ്പൊ ചില പാട്ടുകൾ അങ്ങനെയുണ്ട്. ഇപ്പൊ എല്ലാവരുടെയും പി സുശീലയമ്മയുടെ പാട്ടുകൾ എന്നൊക്കെ പറയുമ്പോൾ പൂന്തേനരുവി, ശ്രാവണ ചന്ദ്രിക പൂച്ചോടിച്ചു, അങ്ങനത്തെയൊക്കെ പാട്ടുകളാണ് പെട്ടെന്ന് ഇവരും ഓർമ്മിക്കുക. വേറൊരു തലത്തിലുള്ള ആസ്വാദകരാണ് ഇങ്ങനത്തെയുള്ള പാട്ടുകളൊക്കെ മനസ്സിൽ കൊണ്ടു നടക്കുന്നതെന്ന് തോന്നുന്നു അല്ലേ.
0: മറ്റൊരു കാര്യം കൂടി പറയാം, ഈ പാട്ട് കേട്ടതിന് ശേഷം ഞാൻ പി സുശീലമ്മയുടെ പാട്ടുകൾ ശ്രദ്ധിച്ച് കേൾക്കാൻ നോക്കി. അവരുടെ കരിയർ എത്രമാത്രം സമ്പന്നമാണെന്ന് ഞാൻ മനസ്സിലാക്കി. അപ്പോൾ എസ് ജാനകിയോടുള്ള ആരാധന കുറഞ്ഞിട്ടൊന്നുമില്ല, പക്ഷേ പി സുശീലയും പിന്നീട് അതുപോലുള്ള പലരുടെയും ഫാനായി മാറുകയുണ്ടായി.

0: ആകാശവാണിയിൽ ഒരുപാട് വിഷയങ്ങളിലുള്ള പ്രോഗ്രാമുകൾ ഉണ്ടല്ലോ, സംഗീതം, സാഹിത്യം, നാടകങ്ങള്, നമ്മുടെ ജാലകം പോലുള്ള പരിപാടികൾ, അങ്ങനെ ഒത്തിരി പ്രോഗ്രാമുകൾ ഉണ്ടല്ലോ. അപ്പം ഈ തുടക്കകാലത്ത് ഏതുതരം പ്രോഗ്രാമുകളാണ് ചെയ്തിരുന്നത്?
1: ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ആദ്യമൊക്കെ ഈ ഡ്യൂട്ടി റൂമില് തടവിലാക്കപ്പെട്ട ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. പിന്നീട് പതിയെ പ്രോഗ്രാം കാര്യങ്ങളിൽ ഇടപെട്ട് തുടങ്ങി. അപ്പോൾ നമ്മൾ ട്രാൻസ്മിഷൻ എക്സിക്യൂട്ടീവ് എന്നുള്ള പോസ്റ്റിലായിരുന്നു. അപ്പോൾ മറ്റ് പ്രോഗ്രാം എക്സിക്യൂട്ടീവുകളുടെ അസിസ്റ്റന്റായിട്ട് ജോലി ചെയ്യേണ്ട ഒരു സ്ഥിതി വിശേഷം ഉണ്ടായിരുന്നു. പക്ഷേ അന്നുണ്ടായിരുന്ന പ്രോഗ്രാം എക്സിക്യൂട്ടീവ് ആരൊക്കെ വളരെ ഉദാര വിശാല ഹൃദയന്മാരായ ഉണ്ട്, നമുക്ക് സ്വതന്ത്രമായിട്ട് തന്നെ പ്രോഗ്രാം ചെയ്യാൻ. അപ്പോൾ അതിൽ അന്ന് ഞാൻ

0: ഇവിടുത്തെ ജാലകം പോലുള്ള ഈ സമകാലീന വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു പരിപാടിയുണ്ടായിരുന്നു, സമകാലികം. അതിൽ ഈ മനുഷ്യന്റെ വിവിധ പ്രതലങ്ങളിലുള്ള അവന്റെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ട പല പ്രശ്നങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു സമകാലികമായിട്ടുള്ള കാഴ്ചപ്പാടുകൾ എന്നെ വിലയിരുത്തുന്ന ഒരു പരിപാടിയായിരുന്നു. അപ്പൊ ആ പ്രോഗ്രാം കുറെ കാലം ചെയ്യുകയുണ്ടായി. പക്ഷെ ഞാനായിട്ട് അവിടെ തുടങ്ങിയ ഒരു പരിപാടി ചിത്രതരംഗം എന്നുള്ള പേരിലുള്ള ഒരു സിനിമയുമായി ബന്ധപ്പെട്ട ഒരു പ്രോഗ്രാമായിരുന്നു. അതിന് വലിയ ജനപ്രീതി ഉണ്ടായി ആ സമയത്ത്. എന്താന്ന് വെച്ചാൽ ആ സമയത്ത് ഈ ചാനൽ പ്രളയമുണ്ടായിരുന്നില്ല, ഉള്ള ചാനലിൽ തന്നെ ഈ രീതിയിൽ ഈ സിനിമ ആയിട്ട് ബന്ധപ്പെട്ട പരിപാടികൾ അധികം ഉണ്ടായിരുന്നില്ല. കൊച്ചിയിൽ അന്ന് ഒരു സവിശേഷ സാഹചര്യം ഉണ്ടായിരുന്നത് എന്താണെന്ന് വെച്ചാൽ, ആ സമയത്ത് മലയാള സിനിമ മദ്രാസിൽ നിന്ന്, ചെന്നൈയിൽ നിന്ന്, അല്ലെങ്കിൽ കോടമ്പാക്കത്തിൽ നിന്ന് പറിച്ച് നടപ്പെടുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായത്. അത് മിക്കതും വന്നത് കൊച്ചിയിലും തിരുവനന്തപുരത്തും. അപ്പൊ ആ സമയത്ത് അവിടെ കുറെ കലാകാരന്മാരെ അവൈലബിൾ ആയിരുന്നു. അപ്പൊ അന്നൊക്കെ ആകാശവാണിക്ക് ഒരു ജനസ്വാധീനം ആ സമയത്ത് കൈവരുന്നത് ഇത്തരം സിനിമാ പരിപാടികൾ പ്രക്ഷേപണം ചെയ്തതിനു ശേഷമാണ് ഈ ഒരു രീതിയിലുള്ള ഒരു ലിസണിങ് അവിടെ വന്നത്. ഇതൊരു പ്രതിവാര പരിപാടിയായിരുന്നു. അപ്പൊ അതിൽ ഫീച്ചറായിട്ടും പിന്നെ ചില പ്രശസ്ത കലാകാരന്മാരുടെ ചരമവാർഷികങ്ങളും ഇത്തരം കാര്യങ്ങളൊക്കെ അതിനകത്ത് റെഗുലറായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് കുറെ ചലച്ചിത്ര പ്രവർത്തകരെ ഈ പരിപാടികളിൽ ഉൾപ്പെടുത്താനും സാധിച്ചു. ക്രമേണ മറ്റ് പരിപാടികളിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ തുടങ്ങി. അതിനിടെയാണ് ഈ കൊച്ചി ആകാശവാണി നിലയത്തിന്റെ 10th anniversary സമുചിതമായിട്ട് ആഘോഷിക്കണം എന്നുള്ളൊരു നിർദ്ദേശം വരികേണ്ടത്. അപ്പൊ അന്ന് നമ്മൾ തുടങ്ങിയ ഒരു പ്രോഗ്രാമാണ് ഓർമ്മകളുടെ സംഗീതം. ഇന്ന് കണ്ണൂർ നിലയത്തിൽ അതുണ്ട്, കോഴിക്കോട് നിലയത്തിലുണ്ട്. അത് ഒരു സംഗീത സംവിധായകൻ അല്ലെങ്കിൽ ഈ ചലച്ചിത്ര സംഗീതവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു വ്യക്തിയുടെ കരിയർ, അയാളുടെ ആ ഒരു കർമ്മ മേഖലയെ അദ്ദേഹത്തിന്റെ പാട്ടുകൾ കൂടി ചേർത്ത് ചെയ്യുന്ന ഒരു വിനോദ പരിപാടിയായിരുന്നു. അപ്പൊ ആ ഒരു പരമ്പര അന്നാണ് തുടങ്ങുന്നത്. അതിന്റെ രസം എന്താന്ന് വെച്ചാൽ 10th anniversary 10 പ്രതിഭകളെ അവതരിപ്പിച്ചു, 11th 11 പ്രതിഭകളെ അവതരിപ്പിച്ചു, 12th anniversary 12 പ്രതിഭകളെ അവതരിപ്പിച്ചു. അങ്ങനെ അതൊരു വലിയ സമാഹാരമായി സ്വയമേവ വികസിക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ അതിപ്പം അതിന്റെ ഒരു 100 or 150 കലാകാരന്മാരെ നമ്മൾ ഇതിനകം.
1: അപ്പോ ഇത്രയും, അതായത് ഒരുപാട് പേര് താമസം നമ്മുടെ നാട്ടിലല്ല ഇവരൊക്കെ, അപ്പോ ഇവരുടെ എല്ലാം വോയിസ് എടുക്കാൻ വേണ്ടിയിട്ട് എത്ര മാത്രം ഒരു എഫേർട്ട് അതിന്റെ എടുത്തു.
0: അപ്പൊ ഒരർത്ഥത്തില് നമ്മള് ചെന്നൈയിൽ വരെ പോവുകയുണ്ടായി. ചെന്നൈയിൽ പോയി അവിടെ താമസിക്കുന്ന എസ് ജാനകി, പി സുശീല, പി വസന്ത, വാണിജറാം, പി ലീല, എ പി കോമള, ജിക്കി, ഇവരൊക്കെ നമ്മൾ അവിടെ പോയിട്ട് ആണ് ചെയ്യുന്നത്. അതിനു പുറമെ പി ബി ശ്രീനിവാസ് പോലുള്ള ആൾക്കാരൊക്കെ. ഇതിന്റെ ഒരു തുടർച്ച എന്ന രീതിയിലാണ് ഒരു ഗാനലോക വീഥികളിൽ എന്നുള്ള പരിപാടി കൂടി വരുന്നത്. അപ്പൊ ഇത്രയും കലാകാരന്മാരുടെ ഒരു സമുച്ചയം നമ്മളിൽ വന്നു ചേർന്നപ്പോ നമുക്ക് സിനിമ പിന്നണി ചരിത്രം രേഖപ്പെടുത്താൻ കുറെ കൂടി എളുപ്പം ആണെന്നുള്ള ഒരു സ്ഥിതി വന്നപ്പോഴാണ്
1: ഇങ്ങനൊരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത്.
0: കലലോകവീഥികളിൽ 1938 മുതലുള്ള മലയാള സിനിമ സംഗീത ചരിത്രം രേഖപ്പെടുത്തുന്ന ഒരു ബൃഹത് പരമ്പരയാണ്. നിങ്ങൾക്കൊക്കെ അറിയുന്ന പോലെ
1: അതിനൊക്കെ ഒരുപാട് പഠനം ആവശ്യമാണല്ലോ.
0: അതെ,
1: ഇങ്ങനെയാണ് അതെല്ലാം.
0: അതിന് ഇപ്പോൾ നമ്മുടെ കൂടെയില്ലാത്ത ബി വിജയകുമാർ എന്ന ഒരു സംഗീത ഗവേഷകന്റെ നേതൃത്വത്തിൽ ഒരു ടീം നമ്മൾ സെറ്റ് ചെയ്തിരുന്നു. ആ ടീമിന്റെ ഒരു ഉത്സാഹം, ആവേശം, സമർപ്പണ ബുദ്ധി, ഇതൊക്കെ കൂടി ചേർന്നാണ് അത്തരം ഒരു വലിയ ടാസ്ക്. എനിക്ക് തോന്നുന്നു എന്റെ ഈ പ്രക്ഷേപണ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു ഫലശ്രുതി എന്ന് പറയുന്നത് അതായിരിക്കും. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഒരു ഓറൽ ഹിസ്റ്ററിയാണ്. 1938 മുതൽ 1962 വരെയുള്ള സംഗീത ചരിത്രം ഏകദേശം ഏറെക്കുറെ സമഗ്രമായി തന്നെ അതിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. 1962 ഒരു പ്രത്യേകതയുണ്ട്, നിങ്ങൾക്കറിയാം, യേശുദാസിന്റെ എൻട്രി പോയിന്റാണ്, അവിടെയാണ് നമ്മൾ നിർത്തിയത്. പരമ്പര നിർഭാഗ്യവശാൽ തുടരാൻ പറ്റിയില്ല. ഇനിയും എനിക്ക് ശേഷം വരുന്ന യുവതലമുറ അത് ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകും എന്ന് നമുക്ക്
1: പ്രതീക്ഷിക്കാം. അപ്പൊ ഈ ഗാനലോക വീഥികളെ പോലെയൊക്കെയുള്ള ഒരു പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് ഒരു ഇതിലേക്കൂടി മലയാള ചലച്ചിത്ര ഗാനങ്ങളെ കുറിച്ച് പറയുന്നതിന് ഒപ്പം തന്നെ ഇതും പറയുന്നുണ്ട്. തെന്നിന്ത്യൻ സംഗീതവും ഉത്തരേന്ത്യൻ സംഗീതവും മൊത്തം ഇന്ത്യയിൽ വരുന്ന ചലച്ചിത്ര ഗാനങ്ങളെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെ അതിന്റെ അകത്തൊക്കെ കുറെ ഇതിനെ കണക്ട് ചെയ്തിട്ട് ഇത്രയും പ്രതിഭകളെയൊക്കെ ഇന്റർവ്യൂ ചെയ്യലും ഏതെങ്കിലും ഒരു മനസ്സിൽ തട്ടിയ ഒരു ഗാനം, ഇത്രയും സ്പർശിച്ച ഒരു ഗാനം എന്നൊക്കെ പറയാൻ ഒരു ഗാനമുണ്ടോ?
0: അതുണ്ട്. അത് ജീജ സൂചിപ്പിച്ചതുപോലെ ഇത് മലയാള സിനിമയുടെ ചരിത്രം മാത്രം നമുക്ക് സ്വതന്ത്രമായിട്ട് ഇങ്ങോട്ടേക്ക് മാറ്റിയെടുത്തിട്ട് പഠിക്കുന്നതിനേക്കാളും വസ്തു നിഷ്ഠമാവുക, ഈ എല്ലാ തെന്നിന്ത്യൻ ഭാഷകളിലെയും ഇന്ത്യൻ ഭാഷകളിലെയും സംഗീത ചരിത്രത്തിന്റെ സമാന്തരമായി സഞ്ചരിച്ചേ നമുക്ക് പറ്റും. അങ്ങനെ ഇരിക്കെ നമ്മൾ അതിശയപ്പെടുത്തിയ ഒരു ഗാനം എന്റെ ശ്രദ്ധയിലേക്ക് വന്നത് വർഷം ഏതാണെന്ന് എനിക്ക് കൃത്യമായി ഓർമ്മയില്ല. 1958 ആ സമയങ്ങളിലുള്ള ഒരു തമിഴ് പടം, അത് തമിഴ് പടമല്ല, തെലുങ്ക് പടത്തിന്റെ തമിഴ് വേർഷൻ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. സമ്പൂർണ്ണ രാമായണം, എൻ ടി രാമറാവു ഒക്കെ അഭിനയിച്ചിട്ടുള്ള ഒരു പടമാണ്. അതിൽ സി എസ് ജയരാമൻ എന്ന് പറഞ്ഞ ഒരു ആദ്യകാല പിന്നണി ഗായകൻ പാടിയ ഒരു തമിഴ് ഗാനം കേട്ടിട്ട് എന്റെ ഹൃദയം നിലച്ചു എന്ന് തന്നെ പറയാം. ആ രീതിയിലാണ് അതിന്റെ ഒരു ആവിഷ്കാരം. ആലാപനമാവട്ടെ, അതിന്റെ ഒരു സന്ദർഭം കൂടി പറഞ്ഞാലേ നിങ്ങൾക്ക് അതിന്റെ ഒരു ആ ഗാംഭീര്യം മനസ്സിലാവും.
1: ആ പാട്ടിന്റെ ഒരു വരി ഒന്ന് പാടി.

0: അങ്ങനെയാണ് തുടങ്ങുന്നത്. ഇതിന്റെ സന്ദർഭം രാമരാവണ യുദ്ധം. ശ്രീരാമനുമായിട്ടുള്ള യുദ്ധത്തിൽ ആദ്യ ദിവസം ആയുധങ്ങൾ നഷ്ടപ്പെട്ടിട്ട് ശ്രീരാമന്റെ മുന്നിൽ നിസ്തേജനായി നിൽക്കുന്ന രാവണൻ, ആ രാവണനോട് കേവലം മനുഷ്യനായിട്ടുള്ള ശ്രീരാമൻ പറയുകയാണ്, ഇന്ന് പോയിട്ട് നാളെ വാ, എന്താ വെച്ചാൽ ആയുധമില്ലാത്ത ഒരാളായിട്ട് ഞാൻ ഏറ്റുമുട്ടില്ല. ഈ 17-14 ലോകങ്ങളിലും പ്രജാപതിയായിട്ട് നിൽക്കുന്ന ഈ രാവണൻ അപമാനിതനാവുകയാണ്. കേവലം ഒരു മനുഷ്യന്റെ മുന്നിൽ ഞാൻ അപമാനിക്കപ്പെട്ടു, അദ്ദേഹത്തിന് ശ്രീരാമന് വേണേ എന്നെ കൊന്നുകളയായിരുന്നു എന്നുള്ള രീതിയിൽ അങ്ങനെ അപമാനിക്കപ്പെട്ട ഈ രാവണൻ സ്വന്തം ഇഷ്ടദേവനായിട്ടുള്ള പരമശിവന്റെ മുന്നിൽ പാടുന്നൊരു പാട്ടാണ്. ആ പാട്ടിന്റെ പ്രത്യേകത അത് കേട്ടാലേ മനസ്സിലാവും. അത് അവസാനിക്കുന്നത് തന്നെ ഒരു ആരോഹണത്തിലാണ്, തിരിച്ചൊരു അവരോഹണമില്ല. ആ ഗാനം കേട്ട് തന്നെ അതിന്റെ ഒരു മാധുര്യവും, മാധുര്യം എന്നല്ല പറയേണ്ടത്, മഹത്വം അറിയാൻ പറ്റും.
1: കേട്ടു നോക്കാം.
2: ഇന്ദു പോയി നാളെ വാറാ

0: റേഡിയോ നാടകരംഗം കൈകാര്യം ചെയ്യാൻ തുടങ്ങിയത് ഏത് ഘട്ടം മുതലാണ്? അപ്പം സാറ് നാടകങ്ങൾ എടുത്തു നോക്കിയാൽ ഒരുപാട് നാടകങ്ങളൊന്നും ഇല്ല. അങ്ങനെ അധികം നാടകങ്ങൾ ചെയ്യാതെ എങ്ങനെയാണ് റേഡിയോ നാടകരംഗത്തൊരു വ്യക്തി മുദ്ര പതിപ്പിക്കാൻ പറ്റിയത്?
1: എന്റെ റേഡിയോ നാടക ജീവിതം തുടങ്ങുന്നത് എൽ കെ സെബാസ്റ്റ്യൻ എന്ന് പേരുള്ള ഒരു പ്രോഗ്രാം എക്സിക്യൂട്ടീവിന്റെ കീഴിൽ അസിസ്റ്റന്റായി നിന്നുകൊണ്ടാണ് ഞാൻ നാടകം തുടങ്ങുന്നത്. നാടകം പ്രൊഡക്ഷൻ മാത്രമല്ല, അവിടെ വരുന്ന പരസ്യം നാടക രചനകളെ തിരുത്തിയും ഈ റേഡിയോ നാടക രൂപത്തിലേക്ക് മാറ്റിയും ഒക്കെ ആണ് എന്റെ ആദ്യകാലത്തെ ട്രെയിനിങ്. അപ്പൊ അതുവഴിയാണ് എനിക്ക് ഈ രചനയിലൊക്കെ എന്തെങ്കിലും പ്രാവീണ്യം എന്ന് പറയാമെങ്കിൽ അത് വരുന്നത്. അതിനുശേഷമാണ് ഞാൻ സ്വതന്ത്രമായിട്ട് നാടക രചന ിലേക്കും സംവിധാനത്തിലേക്ക് വരുന്നത്.
0: ആദ്യമൊക്കെ സംവിധാനം മാത്രമായിരുന്നു അല്ലേ?
1: ആ, ആദ്യമൊക്കെ സംവിധാനം മാത്രമായിരുന്നു. 2001 സെബാസ്റ്റ്യൻ സാർ പിരിയുന്ന വേളയിൽ ഞാനൊരു ഗുരുദക്ഷിണ എന്നുള്ള രീതിയിൽ ഞാൻ സാറിന് വേണ്ടി ഒരു നാടകം എഴുതി കൊടുക്കുകയും സാർ അത് സംവിധാനം ചെയ്തിട്ടാണ് അദ്ദേഹം പടിയിറങ്ങുന്നത്. അദ്ദേഹം ആ പടിയിറങ്ങുമ്പോൾ അതിൽ അഖില കേരള റേഡിയോ നാടകോത്സവത്തിനൊക്കെ അന്ന് അവാർഡുകൾ പ്രഖ്യാപിക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. അന്ന് ആ നാടകത്തിൽ മികച്ച നടി ഒഴിച്ചുള്ള എല്ലാ പുരസ്കാരങ്ങളും ഈ ശാന്തസമുദ്രം എന്ന് പറഞ്ഞ നാടകത്തിന് കിട്ടി. അതിന് കേരള സംസ്ഥാന മാധ്യമ പുരസ്കാരം കിട്ടി. ദേശീയ അവാർഡ് ആദ്യമായിട്ട് എനിക്ക് ലഭിക്കുന്നത് ഈ ശാന്തസമുദ്രമാണ്. അതിനുശേഷം പിന്നെ പല നാടകങ്ങളും വരുന്നു. ശത്രു എന്ന് പറഞ്ഞൊരു നാടകം വരുന്നു. പിന്നീട് സെബാസ്റ്റ്യൻ സാർ പോയതോടുകൂടി രചനയും സംവിധാനവും ഞാൻ തന്നെ നിർവഹിച്ച കുറച്ചധികം നാടകങ്ങൾ വന്നു. കുറച്ചധികം എന്ന് പറഞ്ഞാൽ അതിന്റെ

0: എണ്ണം ഇപ്പോഴും 10 കുറവാണ്. ഞാൻ എഴുതി ഞാൻ തന്നെ സംവിധാനം ചെയ്ത നാടകങ്ങളുടെ എണ്ണം 10 കുറവാണ്. അതിനു പുറമെ പ്രശസ്തരായിട്ടുള്ള പല എഴുത്തുകാരുടെയും സിനിമാ പ്രവർത്തകരുടെ ഒക്കെ രചനകളെ മുൻനിർത്തി ഞാൻ നാടകം സംവിധാനം ചെയ്യുക ഉണ്ടായിട്ടുണ്ട്. ഉദാഹരണത്തിന് മായ എന്ന നാടകം, അത് ഗാനരചയിതാവും തിരക്കഥാകൃത്തുമായിട്ടുള്ള ഷിബു ചക്രവർത്തിയുടെ നാടകമാണ്. അദ്ദേഹം എഴുതിയ നാടകം ഞാൻ സംവിധാനം ചെയ്തു. അതുപോലെ തിരക്കഥാകൃത്തും നോവലിസ്റ്റുമായ PF മാത്യൂസിന്റെ നാടകം ഞാൻ സംവിധാനം ചെയ്യുകയുണ്ടായി. പിന്നെ നാടക പ്രവർത്തകരായിട്ടുള്ള CS മുരളീബാബുവിന്റെ ഒരു നാടകം, അതുപോലെ ചെറുനീയൂർ ജയപ്രസാദ് എന്ന് പേരുള്ള പ്രൊഫഷണൽ നാടകകർത്താവിന്റെ 10 Down Express, അങ്ങനെയുള്ള നാടകങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്.
1: ഇപ്പൊ സ്വന്തമായി എഴുതുകയും സംവിധാനം ചെയ്യുകയും ചെയ്ത നാടകങ്ങളിൽ എന്തെങ്കിലുമൊക്കെ ഒരു പ്രത്യേകത, സാധാരണയുള്ള നാടകങ്ങളിൽ നിന്ന് അപ്പുറമായിട്ട് ഒരു വേറെ തന്നെ എനിക്ക് അതിന്റെ അകത്ത് ചെയ്യണം എന്നൊക്കെ തോന്നിയിട്ടുള്ള കുറച്ച് നാടകങ്ങൾ അവസാനം വന്ന് കൊല്ലത്തിൽ ഒരെണ്ണം വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോ അങ്ങനെ കൊണ്ടുവരണ ഒരു നിർബന്ധ ബുദ്ധി ഉള്ളത് പോലെയായിരുന്നു ഇങ്ങനെ ചെയ്ത നാടകങ്ങളെല്ലാം. അതിനുള്ള ഒരു പ്രചോദനം എന്താണ്?
0: അത് ഞാൻ വരുന്ന കാലത്ത് റേഡിയോ നാടകങ്ങളുടെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ ഒരു തരം തളം കെട്ടി നിൽക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. ഒരേ വാർപ്പിലുള്ള ഒരേ പ്രമേയങ്ങൾ കൈകാര്യം ചെയ്യുന്ന, അതിൽ മിക്കതും കുടുംബ പശ്ചാത്തലത്തിലുള്ള നാടകങ്ങൾ ആ രീതിയിലായിരുന്നു. അപ്പോഴാണ് ഇതിലൊരു ഭാവുകത്വപരമായിട്ടുള്ള ഒരു നവീകരണം വേണം. ഒരു തളം കെട്ടി നിന്ന് ഒരു ജലരാശിയെക്കാളും ഒഴുകുന്ന ഒരു, അത് ചരിത്രപരമായും സൗന്ദര്യപരമായിട്ടും ഒഴുകിക്കൊണ്ടിരിക്കണം. അപ്പം മാറ്റങ്ങൾ ഉണ്ടായിരണം, എന്നാലേ ജനങ്ങൾ ഇതിൽ ആകർഷകരാവൂ. റേഡിയോ നാടകത്തിന്റെ നഷ്ടപ്പെട്ടുപോയ ജനകീയതയും സൗന്ദര്യാത്മകതയും തിരിച്ചുപിടിക്കാൻ പറ്റൂ എന്നുള്ളൊരു തിരിച്ചറിവിൽ നിന്നാണ് എന്റെ നാടകങ്ങൾ മുന്നോട്ട് പോകുന്നത്. അതിന് ഇത്തരം ചില പരീക്ഷണങ്ങൾ നടത്തി. പരീക്ഷണങ്ങൾ നടത്തുമ്പോഴും എനിക്കൊരു നിർബന്ധ ബുദ്ധി ഉണ്ടായിരുന്നു, ഒരു നാടകവും ഒരു പരീക്ഷണവും സാമാന്യ ജനങ്ങളുടെ തലക്ക് മീതെ പോകരുത് എന്ന്. എന്താ വെച്ച് കഴിഞ്ഞാൽ റേഡിയോ എന്ന് പറഞ്ഞാൽ അൾട്ടിമേറ്റ്, അത് മാസിന്റെ ഒരു മീഡിയയാണ്. അതുകൊണ്ട് ഞാൻ അവിടെ എന്താണ് ദൈക്ഷണികമായിട്ടുള്ള അഭ്യാസങ്ങൾക്കൊന്നും മുതിർന്നില്ല. ശ്രോതാക്കളെ അവര് നിൽക്കുന്ന ഒരു അവസ്ഥയിൽ നിന്ന് പതിയെ ലിഫ്റ്റ് ചെയ്യാനുള്ള ഒരു ഉത്തരവാദിത്വം കൂടി പ്രക്ഷേപകർക്കുണ്ട് എന്നുള്ള ഒരു ബോധത്തിന്റെ അടിസ്ഥാനത്തിൽ അവരുടെ സെൻസിബിലിറ്റിയെ വിശ്വാസത്തിലെടുത്ത് പതിയെ അവരുടെ ഒരു ഈ സംവേദനാത്മകതയെ ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ള ഒരു ലക്ഷ്യമുള്ളതുകൊണ്ട് ആ രീതിയിലാണ് ഞാൻ നാടകരചനയും സംവിധാനവും നിർവഹിച്ചു പോന്നിട്ടുള്ളത്.
1: തിലകനെ കഥാപാത്രമാക്കിക്കൊണ്ട് പിയാനോ, ഒറ്റ, അതൊക്കെ ഒറ്റയൊക്കെ അദ്ദേഹം മാത്രമുള്ള നാടകമായിരുന്നു. അതുപോലെ വിതക്കുന്നവന്റെ ഉപമ, സിദ്ദിഖ് 7 കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച വിതക്കുന്നവന്റെ ഉപമ, അതുപോലെ സയനോര മെയിൻ ക്യാരക്ടറായിട്ടുള്ള രക്തം സാക്ഷി, പിന്നെ ഏറ്റവും ഒടുവിലായിട്ട് വന്നിട്ടുള്ള ഈ പ്രാവശ്യത്തെ അഖില കേരള റേഡിയോ നാടകോത്സവത്തിൽ പ്രക്ഷേപണം ചെയ്ത കാണുക കടലിനെ കൺതുറക്കാതെ, ആ ഒരു നാടകം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു നാടകമായിരുന്നു. അപ്പോ എങ്ങനെയാണ് ഇങ്ങനൊരു തീം കോഴിക്കോട് ആകാശവാണിയിൽ ഇരിക്കെ ചെയ്തതാണ്? തിക്കൊടിയനെ, എന്റെ ജീവിതം, അദ്ദേഹത്തിന്റെ മകളെ അതിലേക്ക് കൊണ്ടുവരും, ഇതൊക്കെ എങ്ങനെയാണ് അങ്ങനെ ഒരു ചിന്തയിലേക്ക് പോയത്?
0: എന്റെ സർവീസ് ജീവിതം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, 1992 ആരംഭിക്കുന്നു. കൊച്ചി നിലയത്തിൽ ട്രാൻസ്മിഷൻ എക്സിക്യൂട്ടീവായി 21 കൊല്ലമാണ് ജോലി ചെയ്തത്. അതിനുശേഷമാണ് ഞാൻ കണ്ണൂർ നിലയത്തിലെത്തുന്നത്. കണ്ണൂർ നിലയത്തിൽ പ്രോഗ്രാം എക്സിക്യൂട്ടീവായി 2025 വരെ ഉണ്ടായിരുന്നു. ഇവിടുന്ന് ഞാൻ ട്രാൻസ്ഫറായി പോകുന്നത് കോഴിക്കോട് നിലയത്തിലാണ്. കോഴിക്കോട് നിലയത്തിൽ എത്തിപ്പെട്ടപ്പോഴാണ് നമ്മൾ പലപ്പോഴും വായിച്ചറിവൊക്കെ ഉണ്ടെങ്കിലും ആ നിലയത്തിന്റെ ഒരു മഹിതമായിട്ടുള്ള ഒരു പൈതൃകം എന്താണെന്നുള്ളത് അവിടെ എത്തിയപ്പോഴാണ് മനസ്സിലാക്കുന്നത്. അവിടെ നമ്മൾ ഇന്ന് ആരാധിക്കുന്ന എന്ന് തന്നെ പറയാവുന്ന പ്രശസ്തരായിട്ടുള്ള എഴുത്തുകാരുടെ സാന്നിധ്യം കൊണ്ടും അവരുടെ സംഭാവനകൾ കൊണ്ടൊക്കെ വളരെ സമ്പന്നമായിട്ടുള്ള ഒരു സർഗാത്മക സ്ഥലമായിരുന്നു അത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ തിക്കോടിയ മാഷെ കുറിച്ചിട്ട് ഉള്ള ഒരു ആത്മകഥ അറിയാമല്ലോ എല്ലാവർക്കും, അരങ്ങ് കാണാത്ത നടൻ. ഞാൻ മുമ്പൊരിക്കലും ഇത് വായിച്ചിട്ടുണ്ട്. ഞാൻ അവിടെ എത്തിപ്പെട്ടതിന്റെ പശ്ചാത്തലത്തിൽ ഞാൻ ഒന്നുകൂടി വായിക്കുകയാണ്. അത് വായിക്കുമ്പോഴാണ് ആ ഒരു മനുഷ്യന്റെ ഒരു മഹാത്മ്യത്തിനെ കുറിച്ചിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത്. ആ ആത്മകഥ എന്ന് പറയുന്നത് അദ്ദേഹത്തിനെ കുറിച്ചൊന്നും പറയാതെ, പേര് പോലും എവിടെയും പരാമർശിക്കാതെ, അദ്ദേഹത്തിന്റെ കാലത്തെയും ദേശങ്ങളെയും ഒക്കെ പരാമർശിച്ച് അന്ന് നടന്ന സമരോത്സുകമായിട്ടുള്ള ഒരു കാലത്തെ കുറിച്ചിട്ടൊക്കെ പരാമർശിച്ചിട്ട് കടന്നുപോകുന്നു. ഞാൻ വെറും നിസ്സാരനെന്ന് മട്ടും നിൽക്കുന്നു. അദ്ദേഹത്തിന്റെ വ്യക്തിപരമായിട്ടുള്ള പരാമർശങ്ങൾ വളരെ അപൂർവം സ്ഥലങ്ങളിൽ മാത്രമേ വരുന്നുള്ളൂ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ആലോചിച്ചു, ഇദ്ദേഹം എന്തുമാത്രം ആത്മസമർപ്പണം നടത്തിയിട്ടാണ് ഈ ആകാശവാണി പോലുള്ള ഒരു പ്രസ്ഥാനത്തെ അതിന്റെ ഒരു ഫോർമേറ്റീവ് ഇയേഴ്സിൽ, അതിന്റെ ഒരു രൂപീകരണ സമയത്ത് തിക്കോടിനെ പോലുള്ള കുറെ കലാകാരന്മാരുടെ ഒരു സമർപ്പണത്തിന്റെയും അധ്വാനത്തിന്റെയും ഫലമാണ് അതിന്റെ ഒരു പൈതൃകം എന്ന് പറയുന്നത്. പിന്നീട് തിക്കോടിനെ കുറിച്ച് കുറെ പുസ്തകങ്ങളും ആ കാലത്തെ കുറിച്ചുള്ള കുറെ പുസ്തകങ്ങളൊക്കെ പഠിച്ചപ്പോൾ എനിക്ക് ബോധ്യപ്പെട്ടൊരു കാര്യം, ഇദ്ദേഹത്തെ രേഖപ്പെടുത്തണം. തിക്കോടിയൻ എന്ന കലാകാരനെ രേഖപ്പെടുത്തുന്നത് ഈ ആകാശവാണിക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞുവെച്ച ഒട്ടേറെ കലാകാരന്മാരുടെ ഒരു പ്രതിനിധി എന്ന രീതിയിലാണ് തിക്കോടിയൻ വരുന്നത്. അങ്ങനെയാണ് ഇങ്ങനെ ഒരു നാടകം എന്തുകൊണ്ട് ആയിക്കൂടാ എന്ന് തോന്നുന്നത്. പ്രത്യേകിച്ചും ഞാൻ പിരിഞ്ഞു പോകുന്ന വേളയിൽ ആകാശവാണി എന്ന മഹാസ്ഥാപനത്തിനും ആകാശവാണിയുടെ കോഴിക്കോട് നിലയത്തിന് വേണ്ടിയും എന്തെങ്കിലും ഒരു മഹത്തായ ഒരു സ്മാരകം ഉണ്ടാക്കി വെക്കണം എന്നുള്ള ഒരു ആഗ്രഹത്തിലാണ് ഇതിന്റെ രചനയും നിർവഹണവും ചെയ്തിട്ടുള്ളത്.

0: ഒഴുകിയ ഒരാളായത് കാരണം നാടകങ്ങളെ കുറിച്ച് പറഞ്ഞാല് ഇത് എവിടെയും തീർക്കാൻ കഴിയില്ല. അപ്പോ ഈ നാടകങ്ങളോട് മനസ്സിൽ വെക്കുമ്പം നാടകങ്ങളെ ഓർത്തുകൊണ്ട് ആ ഒരു റിഹേഴ്സൽ ടൈം, അത് എഴുതിയ നമ്മളെ സൃഷ്ടിയുടെ വേദന എന്നെല്ലാം പറയുമ്പോൾ, നമ്മൾ പൊതുവെ പറയും തീക്ഷ്ണ വികാരങ്ങൾ ഉള്ളവർക്ക് മാത്രമേ എഴുതാൻ കഴിയുള്ളൂ. അപ്പൊ ആ അനുഭവിച്ച കുറെ സംഘർഷങ്ങള്, നാടകത്തിൽ വരുന്ന ആർട്ടിസ്റ്റുമാരോടുള്ള ഇടപെടലുകള്, നാടകം മുളയ്ക്കുന്നത് മുതൽ അത് പ്രക്ഷേപണം ചെയ്യുന്നവരെല്ലാം, ആ ഒരു കാലം ഒരു പ്രത്യേകതയുള്ള കാലമാണ്. അതിനെല്ലാം ഓർത്തുകൊണ്ട് എന്തെങ്കിലും ഒരു ഗാനം ഇപ്പൊ മനസ്സിൽ വരുന്നുണ്ടോ?
1: എന്റെ നാടകങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഈ സംഗീതമായിട്ട് ഏതെങ്കിലും തരത്തിൽ ബന്ധപ്പെട്ട കുറെ ആൾക്കാരെ ആണ് ഞാൻ ഈ നാടകങ്ങളിലേക്ക് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നിങ്ങൾ വിചാരിക്കുന്നത് പോലെ സൈനോര ഫിലിപ്പിനെ ഞാൻ കണ്ണൂർ ദേഹത്തിന്റെ രക്തസാക്ഷി എന്ന നാടകത്തിൽ,
0: അവരിവിടെ സത്യം പറഞ്ഞ ഒരു പ്രോഗ്രാം അവതരിപ്പിക്കാൻ വന്നതായിരുന്നു. അന്നാണ് അവരുടെ സൗണ്ടിലുള്ള ആ ഒരു മോഡുലേഷനൊക്കെ സാർക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞു. അങ്ങനെയാണല്ലേ.
1: അതുപോലെ തിലകൻ ചേട്ടൻ ഒരു പഴയകാല ഗായകനായിരുന്നുള്ള വസ്തുത നിങ്ങൾക്കറിയാമോ? അങ്ങനെയായിരുന്നു. അദ്ദേഹത്തിന്റെ പേര് വെച്ചിട്ട് നോട്ടീസ് പോലും വന്നിട്ടുണ്ട്. തിലകന്റെ ഗാനാലാപനം ഉണ്ടായിരിക്കും, ഉച്ചഭാഷണം ഉണ്ടായിരിക്കും. ഇവിടെ തന്നെ തിലകൻ ചേട്ടന്റെ പഴയ ജീവചരിത്രം അദ്ദേഹത്തിന്റെ തന്നെ വാക്കുകളിൽ ഞാൻ തന്നെയാണ് ഇത് റെക്കോർഡ് ചെയ്തിട്ട് ഇവിടെ പ്രക്ഷേപണം ചെയ്തത്. അപ്പോ അദ്ദേഹം അതുപോലെ സിദ്ധിക്ക് ഒരു ഗായകനായിരുന്നു. നന്നായി റിഹേഴ്സൽ സമയത്തൊക്കെ ഒഴിവ് സമയങ്ങളിലൊക്കെ പാടി നമ്മളെ രസിപ്പിക്കാറുണ്ടായിരുന്നു. എൻ എം ഫർഗീസ് അതെ. അപ്പൊ ഇവർക്കൊക്കെ സംഗീതത്തിനോട് ഒരു അഭിമുഖ്യം ഉള്ള ആൾക്കാരായിരുന്നു. ഇപ്പോൾ ഞാൻ ചെയ്ത കാൺക കടലിനെ കൺ തുറക്കാതെ എന്ന നാടകം തിക്കോടിയനെ കുറിച്ചുള്ളതായിരുന്നല്ലോ. തിക്കോടിയൻ ഗാനരചന നിർവഹിച്ചിട്ടുണ്ട് ചില സിനിമകളിൽ. അത് അപ്രതീക്ഷിതമായിട്ടാണെങ്കിലും അപ്പോഴും പറഞ്ഞില്ലേ പോരണ്ട പോരണ്ട എന്നുള്ള ഗാനരചന നിർവഹിച്ചത് തിക്കോടിയൻ ചേട്ടനാണ്. പക്ഷെ ഞാനിപ്പോൾ ഇവിടെ പറയാൻ പോകുന്ന ഒരു പാട്ട് അതെനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു പാട്ടാണ്. നമ്മുടെ ചില സ്നേഹ വിരുന്നുകളിലൊക്കെ അവസാനം അത് എന്നെ കൊണ്ട് പാടിക്കുക എന്നുള്ളത് സുഹൃത്തുക്കൾക്ക് ഒരു ഹരമായിരുന്നു. അപ്പൊ ആ പാട്ട് ഞാൻ പറയാം. ആ സിനിമക്ക് തിക്കോടിയനുമായിട്ടുള്ള ബന്ധം എന്താണെന്ന് ചോദിച്ചാൽ, ഉത്തരായനം എന്ന സിനിമയുടെ സ്ക്രിപ്റ്റ് റൈറ്റർ തിക്കോടിയനായിരുന്നു. എന്ന് മാത്രമല്ല, തിക്കോടിയന്റെ ജീവിതത്തിലെ പല സന്ദർഭങ്ങളും ഈ സിനിമയിൽ കടന്നു വരുന്നുണ്ട്. അങ്ങനെയുള്ള ഉത്തരായനം എന്ന സിനിമയിലെ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ആ ഗാനം, കെ രാഘവൻ മാസ്റ്ററാണ് സംഗീതം, ജി കുമാരപ്പിള്ളയുടെ വരികളാണ് പാട്ട്. ഇതാണ് ഹൃദയ.

0: ആകാശവാണി കോഴിക്കോട് നിലയം പ്രോഗ്രാം മേധാവിയും പ്രോഗ്രാം അസിസ്റ്റന്റ് ഡയറക്ടറുമായ കെ വി ശരത് ചന്ദ്രൻ അവതരിപ്പിക്കുന്ന പ്രിയം പ്രിയതരമാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്.
1: ഈ ഒരു പാട്ടുകളോടുള്ള ഒരു ഇഷ്ടം കൊണ്ട് തന്നെ ശരസാറ് കണ്ണൂർ ജവഹർ ലൈബ്രറി ആയിട്ടൊക്കെ ചേർന്നിട്ട് പിന്നെ കുറെ ഗായകർ വന്ന് പാടുന്നു, പ്രൊഫഷണൽ ഗായകർ വന്ന് പാടുന്നു, അങ്ങനെയല്ലാതെ ആകാശവാണി കേൾക്കുന്ന ആകാശവാണിയുടെ പ്രിയപ്പെട്ട ശ്രോതാക്കളെയൊക്കെ ഒരു പാട്ടിനായിട്ട് ക്ഷണിച്ചുകൊണ്ടുള്ള പ്രോഗ്രാമുകൾ ഒരുപാടെണ്ണം ഉണ്ടായിരുന്നു. അപ്പൊ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയാവുന്നത് ഒരു വർഷത്തോളം നീണ്ട ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു, പി ഭാസ്കരന്റെ ജന്മശതാബ്ദിയോടനുബന്ധിച്ച് നടത്തിയിട്ടുള്ളത്. അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളവർക്കൊക്കെ ഒരിക്കലും മറക്കാൻ ഒരു ദിവസമായി ആ ഒരു പ്രോഗ്രാം മാറി എന്നുള്ളതാണ്. അപ്പൊ ശരസാറിന്റെ നേതൃത്വത്തിൽ നടത്തിയിട്ടുള്ള ആ ഒരു പ്രോഗ്രാമിനെ ഓർമ്മിച്ചുകൊണ്ടൊരു ഗാനം, ഭാസ്കര മാഷിന്റെ ഏതെങ്കിലും ഒരു പാട്ട് പറഞ്ഞൂടെ?
2: അത് നിശ്ചയമായിട്ടും ആകാശവാണി ഏറ്റെടുക്കേണ്ട ഒരു ദൌത്യമായിരുന്നു. ജന്മശതാബ്ദി, അദ്ദേഹത്തിന്റെ ജന്മശതാബ്ദി, അത് അർഹിക്കുന്ന ഗൌരവത്തോടുകൂടി അത് ഏറ്റെടുത്ത് സംഘടിപ്പിച്ച് പൊതുജനങ്ങൾക്ക് മുമ്പ് എത്തിക്കേണ്ടത് ആകാശവാണിയുടെ ഒരു നിയോഗമാണ്. അതാണ് അന്ന് നമ്മൾ ഏറ്റെടുത്തത്. അന്ന് എല്ലാവരും ഉണ്ടായിരുന്നു, നമ്മുടെ ആകാശവാണി നിലയത്തിലുള്ള എല്ലാവരും, പൊതുസമൂഹത്തിലുള്ള പല സംഗീത പ്രേമികളും ചില സംഘടനകളും, ജവഹർ ലൈബ്രറി പോലുള്ള സംഘടനകളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അത് സാക്ഷാത്കരിക്കപ്പെട്ടത്. അപ്പൊ ഭാസ്കര മാഷ് എനിക്ക് പ്രിയപ്പെട്ട ഒരു ഗാനരചയിതാവാണ്. നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ അദ്ദേഹം ചന്ദ്രിക മുതൽ മലയാളത്തിലുണ്ട്. അപ്പൊ വലിയൊരു ദീർഘകാല ചരിത്രമുണ്ട്. ഈ ദൈർഘ്യം മാത്രമല്ല, ഇതിന് നൽകിയ കോൺട്രിബ്യൂഷൻ വളരെ വലുതാണ്. ഈ ഗാനരംഗത്ത് മാത്രമല്ല, നമ്മുടെ സിനിമ ഒരു ഇൻഡസ്ട്രി എന്നുള്ള രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ അദ്ദേഹം എടുത്തണിഞ്ഞ വേഷങ്ങൾ, നിർമ്മാതാവിന്റെ, സംവിധായകന്റെ, തിരക്കഥാകൃത്തിന്റെ എല്ലാ വേഷങ്ങളും അണിഞ്ഞിട്ടുള്ളൊരു ആ മനുഷ്യനെ നമ്മുടെ ഫാൽക്കെ പുരസ്കാരങ്ങളൊന്നും വന്ന് തൊട്ടനുഗ്രഹിച്ച് പോയിട്ടില്ല. അതുപോട്ടെ, ഭാസ്കര മാഷിന്റെ ഒരു സവിശേഷതയായിട്ട് തോന്നിയിട്ടില്ല, പല സവിശേഷതകൾ ഈ ഉള്ള ഒരു വ്യക്തിയാണ് ഗാന രചന രംഗത്ത്. അദ്ദേഹത്തിന്റെ മാത്രം ഒരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള ചില ഈ വാക്കുകളിലൂടെ ചില ദൃശ്യ ബിംബങ്ങൾ ഉണ്ടാക്കുക, അത് നിന്നിട്ട് നമ്മൾ അതേപടി അനുഭവിപ്പിക്കുക എന്നുള്ള ഒരു സമ്പ്രദായം, അത് പല ഗാനങ്ങളിലും അദ്ദേഹം ആ മാജിക് കാണിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു പാട്ട് സ്ത്രീ എന്ന ചിത്രത്തിൽ ഇന്ന്

ആ പാട്ടിലൊരു സവിശേഷ സന്ദർഭത്തിൽ, നീലമാമരങ്ങളിൽ ചാരി നിന്നിളം തന്നൽ താളമടിക്കാൻ പോലും മറന്നുപോയി എന്ന് അദ്ദേഹം വാക്കുകളിൽ കുറിച്ചിടുമ്പോൾ നമുക്ക് ആ ഗാനത്തിന്റെ ഒരു മാന്ത്രികത ആണ് നമുക്ക് അനുഭവ വേദ്യമാവുന്നത്. അപ്പൊ അത്തരം പരശതം ഗാനങ്ങൾ ഒരുക്കിയിട്ടുള്ള പി ഭാസ്കരന്റെ ഗാനപ്രപഞ്ചത്തിൽ നിന്ന് ഇഷ്ടഗാനം എന്നൊന്ന് പറഞ്ഞെടുക്കുക വളരെ ദുഷ്കരമാണ്. എങ്കിലും ഈ പാട്ട് എന്റെ പ്രിയഗാനമായി ശ്രോതാക്കൾക്ക് സമർപ്പിക്കുന്നു.

0: ആകാശവാണിയുടെ എല്ലാതരം പ്രോഗ്രാമുകൾ ഒരുപാട് ചെയ്തിട്ടുണ്ട്. സാറ് ചെയ്ത പ്രോഗ്രാമുകളിൽ ഇപ്പോഴും കണ്ണൂർ നിലയത്തിലെ ശ്രോതാക്കളെ വളരെയധികം ആകർഷിച്ചിട്ടുള്ള, ഇപ്പോഴും ആകർഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രോഗ്രാമാണ് ഞായറാഴ്ചകളിൽ രാവിലെ പോകുന്ന ഓലച്ചൂട്ട്. അപ്പോ എന്തുകൊണ്ടാണ് നമ്മുടെ നാട്ടുകാർക്ക് മാത്രം വേണ്ടി പ്രക്ഷേപണം ചെയ്യുന്നത് പോലെ ഇങ്ങനെ ഒരു ഈ ഓലച്ചൂട്ട് എന്നുള്ള അതിന്റെ ഒരു തീമും, അതെങ്ങനെ അത് ശ്രോതാക്കൾ സ്വീകരിച്ചു എന്നാണ് താങ്കൾ വിചാരിക്കുന്നത്?
1: എനിക്ക് തോന്നുന്നു ഇത് ആദ്യം ഒരു പല പരീക്ഷണങ്ങൾ നടന്ന കൂട്ടത്തിൽ വെറുതെ അങ്ങോട്ട് തുടങ്ങിയ ഒരു പരിപാടിയാണ്. എങ്ങനെ ഉണ്ടാവും എന്നുള്ള രീതിയിൽ വടക്കൻ കേരളത്തിന്റെ ചില സവിശേഷ സാംസ്കാരിക ചിഹ്നങ്ങളെ ഒന്ന് പ്രദർശിപ്പിക്കാം എന്നുള്ള രീതിയിൽ തുടങ്ങി വെച്ചൊരു പരിപാടിയാണ്. നമ്മളൊരു രണ്ടോ മൂന്നോ എപ്പിസോഡുകൾ ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും അതൊരു വലിയ ജനകീയത അതിന് കൈവന്നു.
0: കുറച്ച് എപ്പിസോഡിൽ നിർത്താന്നാണോ
1: വിചാരിച്ചിരുന്നത്? അങ്ങനെയാണ്. ഒരു അഞ്ച് എപ്പിസോഡിനുള്ള ഒരു സ്ക്രിപ്റ്റാണ് ഞാൻ വി കെ അനിൽകുമാർ എന്ന പ്രശസ്തനായിട്ടുള്ള അല്ലെങ്കിൽ പ്രഗത്ഭനായിട്ടുള്ള എഴുത്തുകാരനിൽ നിന്ന് ഞാൻ വാങ്ങിവെച്ചിരുന്നത്. ഒരു മൂന്നോ നാലോ എപ്പിസോഡുകൾ കഴിഞ്ഞപ്പോൾ അതിന് ഇവിടെ വന്ന പ്രതികരണങ്ങൾ ഇത് തുടർന്നു പോകാൻ പ്രേരിപ്പിക്കുന്ന രീതിയിലുള്ള പ്രതികരണങ്ങളാണ് വന്നത്. പിന്നീട് നമുക്കത് ഒരിക്കലും നിർത്താൻ പറ്റാത്ത വിധത്തിൽ ഉള്ള ഒരു പരമ്പരയായി മാറി. ഇത് ഈ പരിപാടി എനിക്ക് തോന്നുന്നു ഒരു 40 വയസ്സിന് മുകളിലുള്ളവരെ അവരുടെ ഭൂതകാലത്തെ അല്ലെങ്കിൽ നൊസ്റ്റാൾജിയ എന്ന് നമ്മൾ വിളിക്കുന്ന പ്രത്യേക ആ മാനസികമായിട്ടുള്ള ആ ഒരു ഭൂതകാല അഭിരതി എന്നൊക്കെ പറയുന്ന ആ നൊസ്റ്റാൾജിയെ തൊട്ടുണർത്തുന്ന കാര്യങ്ങളായിരുന്നു. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പോലും അറിയാതെ അപ്രത്യക്ഷമായി പോകുന്ന കുറെ സാംസ്കാരിക സംഭവങ്ങളുണ്ടല്ലോ. ആചാരങ്ങളാവട്ടെ, നമ്മുടെ ഉപകരണങ്ങളാവട്ടെ, പല കാര്യങ്ങൾ ഇങ്ങനെ നമ്മൾ നോക്കി നിൽക്കെ അകന്നു പോവുകയാണ്. ജനങ്ങൾ അത് അത്യധികം ആവേശത്തോടുകൂടി സ്വീകരിച്ചപ്പോൾ എന്റെ പ്രക്ഷേപണ ജീവിതത്തിൽ മറ്റൊരു സുപ്രധാന പരിപാടിയായിട്ട് അത് മാറുകയായിരുന്നു. അതിന്റെ ക്രെഡിറ്റ് ഞാൻ വി കെ അനിൽകുമാറിനും ഇതിനെ പ്രോത്സാഹിപ്പിച്ച ശ്രോതാക്കൾക്കും വിട്ടുകൊടുക്കുകയാണ്. അപ്പൊ ഇതില് നമ്മുടെ ഗ്രാമീണ ജീവിതം, ആ ഗ്രാമീണ ജീവിതത്തിലെ ഓരോ അടരുകളും അതിൽ ഇങ്ങനെ പൊക്കി എടുത്തുകൊണ്ടിരുകയാണ് വി കെ അനിൽകുമാർ ചെയ്യുന്ന ഓരോ ആവശ്യം. ചൂലാവട്ടെ, മുണ്ടാവട്ടെ, കോഴി, അങ്ങനെ പല പല പല നമ്മുടെ നിത്യജീവിതമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന പല. അപ്പൊ അതിനെ അദ്ദേഹത്തിന്റെ സ്ക്രിപ്റ്റ് നിരന്തര ഗവേഷണത്തിന്റെയും അദ്ദേഹത്തിന്റെ എന്താ പറയാ അതിനെ പിന്തുടർന്നു പോകുന്ന ഒരു എഴുത്തും ഇതിനൊരു സൗണ്ട്സ്കേപ്പ് ഒരുക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. അത് മ്യൂസിക്കൽ ആയിട്ടും അല്ലെങ്കിൽ പശ്ചാത്തല ശബ്ദങ്ങൾ വെച്ചിട്ടും അത് സൗണ്ട്സ്കേപ്പും കൂടി വെക്കുമ്പോഴാണ് അതിന് ഭംഗി. ഇതിൽ പറയുന്ന കാര്യങ്ങൾ ശ്രോതാക്കളിൽ എത്തണമെങ്കിൽ ഇങ്ങനെ ഒരു വിദ്യ പ്രയോഗിക്കേണ്ടി വരും. അപ്പൊ അങ്ങനെ സാർത്ഥകമായിട്ടുള്ളൊരു പരമ്പരയായിട്ട് അത് മാറി അതിന്റെ ഭാഗമായി നിൽക്കാൻ പറ്റിയതിലുള്ള ചാരിതാർത്ഥ്യം ഞാൻ ഇന്ന് അനുഭവിക്കുന്നുണ്ട്.
0: ഒരു പാട്ടിന്റെ സമയമാണ്.
1: പാട്ട് എനിക്കിഷ്ടപ്പെട്ട ഇങ്ങനെ ഞാനിപ്പോ വടക്കൻ കേരളത്തിന്റെ കാര്യം പറഞ്ഞു, പക്ഷെ അതുപോലെ കേരളത്തിലുടനീളം പല ഗ്രാമങ്ങളുണ്ട്. അവിടെയൊക്കെ ഇങ്ങനെയുള്ള ഗ്രാമീണ സംസ്കാരത്തിന്റെ ചിഹ്നങ്ങളുണ്ട്. അപ്പൊ അതിലൊരു സംഭവമാണ് നമ്മൾ ഇപ്പൊ പതിയെ അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുന്ന ഒരു ഘടകം അല്ലെങ്കിൽ ഒരു ഗ്രാമീണ സ്ഥലം എന്ന് പറയുന്നത് ചായക്കടകളാണ്. മുമ്പുണ്ടായിരുന്ന അത്രയും ചായക്കടകൾ ഇന്നില്ല. അതൊക്കെ ഇങ്ങനെ അപ്രത്യക്ഷമായി പോകുന്നുണ്ട്. അപ്പൊ എനിക്ക് ആരവം എന്ന ചിത്രത്തിലെ ആ ഏഴു നില ഉള്ള ചായക്കടയെ കുറിച്ചിട്ട് ഒരു ഓർമ്മ വരുന്നു. ആ പാട്ട് കേൾക്കാൻ എനിക്കും താല്പര്യമുണ്ട്.

0: 34 വർഷം നീണ്ട സർവീസ് കാലം ആകാശവാണിയില്, അതില് എത്രയോ വ്യത്യസ്തമായ പരിപാടികൾ ചെയ്തിട്ടുണ്ട്. നാടകരംഗത്താണെങ്കില് കയ്യൊപ്പ് പതിഞ്ഞ ഒരുപാട് നാടകങ്ങള്, 4 ദേശീയ അവാർഡ്, വി ടി കുമാരൻ പുരസ്കാരം, കേരള സംസ്ഥാനത്തിന്റെ മാധ്യമ പുരസ്കാരം, ഇടശ്ശേരി അവാർഡ്, ഇങ്ങനെയുള്ള ബഹുമതികളൊക്കെ തേടിയെത്തിയിട്ടുണ്ട്. വളരെ സാർത്ഥകമായിട്ടുള്ള സർവീസ് ജീവിതമായിട്ട് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? ആകാശവാണിക്ക് വേണ്ടി ഒട്ടേറെ സംഭാവനകൾ ചെയ്തിട്ടുണ്ടല്ലോ. ഇപ്പം ഈ ഔദ്യോഗിക ജീവിതം അവസാനിക്കുമ്പോൾ എന്താണ് തോന്നുന്നത്?
1: എനിക്ക് വലിയ നിരാശ തോന്നും. മറ്റൊന്നും കൊണ്ടല്ല, ഞാൻ ചെയ്ത കാര്യങ്ങളെ കുറിച്ചിട്ട് എനിക്ക് അഭിമാനമുണ്ട്, സന്തോഷമുണ്ട്. പക്ഷെ എനിക്ക് ഇനിയും ഇതിനകത്ത് ചെയ്യാൻ പറ്റുന്ന കുറെ കാര്യങ്ങളുണ്ട്. അത് ചെയ്യാൻ ഇനി അവസരമില്ല എന്നുള്ള കാര്യം ആലോചിക്കുമ്പോൾ എനിക്ക് ഒരു ഇച്ഛാഭംഗമാണ് അനുഭവപ്പെടുന്നത്.
0: നമ്മുടെ ഒരു സ്ഥാപനത്തിന്റെയൊക്കെ ഒരു പ്രത്യേകതയാണ്, നമുക്ക് പല കാരണങ്ങൾ കൊണ്ടും വിചാരിക്കുന്ന പലതും ചെയ്യാൻ കഴിയില്ല എന്നുള്ളത്.
1: അതുണ്ട്. എന്ത് തന്നെയായാലും ഇങ്ങനൊരു മഹത്തായ സ്ഥാപനത്തിൽ ചെറിയ രീതിയിലെങ്കിലും ചില സംഭാവനകൾ അർപ്പിക്കാൻ പറ്റിയതിൽ എനിക്ക് സന്തോഷമുണ്ട്. നിങ്ങളൊക്കെ പിരിയുന്നതിലും എനിക്ക് വലിയ സങ്കടവുമുണ്ട്.
0: ആകാശവാണിയെ സംബന്ധിച്ച് പ്രക്ഷേപകരെ പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് ശ്രോതാക്കളും. അവരോട് താങ്കളുടെ ഒരു നിലപാട് എന്താണ്?
1: ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ശ്രോതാക്കൾ ഇവിടെ ഈ നിലയത്തിലുള്ള മറ്റ് ജീവനക്കാരെ പോലെ, മറ്റ് പ്രക്ഷേപകരെ പോലെ തന്നെ ഇതിന്റെ ഒരു നെടും തൂണാണ് ശ്രോതാക്കൾ എന്നുള്ള വിഭാഗം. അത് പല പ്രക്ഷേപകരും മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് എന്റെ ഒരു സങ്കടം. ഇത് ആരെ ഉദ്ദേശിച്ചിട്ടാണ് കൊടുക്കുന്നത്? അവരോട്, അവര് മനസ്സിലുണ്ടായിരിക്കുക, അവരുടെ മാനസികമായ ഉല്ലാസത്തിനും മാനസിക ഉന്നമനത്തിനും ഒക്കെ ഉള്ള പരിപാടികൾ ഡിസൈൻ ചെയ്യുക എന്നുള്ള ഉത്തരവാദിത്തം പല പ്രക്ഷേപകരും മറന്നു പോകുന്നുണ്ട്. ഇതൊരു കേവലം യാന്ത്രികമായ ജോലിയായിട്ട് എടുക്കേണ്ട ഒരു കലയല്ല പ്രക്ഷേപണ കല. അതിനൊരു വലിയ ഉത്തരവാദിത്തമുണ്ട്.
0: ഏത് പ്രോഗ്രാം ചെയ്യുമ്പോഴും ശ്രോതാക്കളെ മുന്നിൽ കണ്ടിട്ട് തന്നെ ചെയ്യുള്ളൂ എന്നൊരു നിർബന്ധ ബുദ്ധി ഉള്ള ഒരാളാണ് എന്ന് പറയാം.
1: അതെ, അങ്ങനെ പറയാം.
0: ശ്രോതാക്കൾക്കായിട്ടൊരു ഗാനമായാലോ?
1: തീർച്ചയായും. എന്റെ ജ്യേഷ്ഠ തുല്യനും ആത്മസുഹൃത്തുമായിട്ടുള്ള ബി ടി മുരളിച്ചേട്ടൻ, അദ്ദേഹം, ഞാൻ ആകാശവാണി വന്ന പിന്നെ ഉണ്ടാവുന്ന ഒരു ബന്ധമാണ്. നമ്മുടെ എല്ലാ പരിപാടികൾക്കും എന്റെ തുണയായി നിൽക്കുകയും ഒക്കെ ചെയ്യുന്ന ബി ടി മുരളിച്ചേട്ടൻ പാടിയിട്ടുള്ള ചില ഗാനങ്ങളിൽ കൊണ്ടാടപ്പെട്ട ഒരു പാട്ടാണ് ഓത്തുപള്ളിയിൽ അന്ന് നമ്മൾ എന്നുള്ള ഗാനം. പക്ഷെ എനിക്ക് വ്യക്തിപരമായിട്ട് ഇഷ്ടമുള്ള അദ്ദേഹത്തിന്റെ പാട്ട് വെച്ച് ഈ പരിപാടി അവസാനിപ്പിക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഉയരും ഞാൻ നാടകം എന്ന ചിത്രത്തിലെ

0: കുടുംബം.
1: എന്റെ ഭാര്യ പ്രീത, എനിക്ക് രണ്ടാൺകുട്ടികളുള്ളത്. മൂത്തവൻ ചാരുദത്തൻ, രണ്ടാമൻ ശന്തനു. ഇവര് രണ്ടുപേരും ബാംഗ്ലൂരിൽ ജോലി ചെയ്യുന്നു.
0: നീലേശ്വരത്തെ വീട്ടില് സാറും പ്രീതേച്ചിയും മാത്രം. ഇപ്പൊ ഒരു അധ്യായം ഇവിടെ അവസാനിക്കുമ്പോൾ പുതിയൊരു ജീവിതത്തെ കുറിച്ച് എന്താണ് ഇപ്പോൾ ചിന്തിക്കുന്നത്?

0: ഭാവി വിശ്രമ ജീവിതം എന്ന ഒരു ഘട്ടത്തിലേക്കാണ് ഞാൻ പോകുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നു ഞാൻ വിശ്രമിക്കാനിടയില്ല. ഏതെങ്കിലും കർമ്മ മേഖലയിൽ ഞാൻ ഉണ്ടാവും, ഒന്നുമില്ലെങ്കിൽ വായനയും സംഗീതാസ്വാദനവുമായിട്ട് ഞാൻ എന്റെ വീട്ടിലുണ്ടാവും. അപ്പോഴും കർമ്മനിരതനായിരിക്കും.
1: എല്ലാ ആശംസകളും നേരുന്നു.
0: സന്തോഷം.
2: ആകാശവാണി കോഴിക്കോട് നിലയം പ്രോഗ്രാം മേധാവിയും പ്രോഗ്രാം അസിസ്റ്റന്റ് ഡയറക്ടറുമായ കെ വി ശരത് ചന്ദ്രൻ അവതരിപ്പിച്ച ഇഷ്ടഗാനങ്ങളാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. പ്രിയം പ്രിയതരം സമാപിക്കുന്നു. അഭിമുഖം ജീജ ശ്രീജിത്ത്, കൂടെ മഞ്ജു മുകുന്ദൻ, സാങ്കേതിക സഹായം റിനേഷ് എൻ കെ, സജിത് കുമാർ തലശ്ശേരി. Thank you.

0: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ.
1: ഹലോ പ്രിയ ഗീതം.
2: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ ദിവസവും രാവിലെ 7 മണിക്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസമർപ്പിച്ച് ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
3: എഫ്എം പ്രധാന വാർത്തകൾ. സംസ്ഥാന നിയമസഭാ ഡെപ്യൂട്ടി സ്പീക്കറെ ചൊവ്വാഴ്ച തെരഞ്ഞെടുക്കും. കോൺഗ്രസിലെ ഷാനിമോൾ ഉസ്മാനും സിബിഐയിലെ മുഹമ്മദ് മോഹ്സിനുമാണ് മത്സരിക്കുന്നത്. കർണാടകയിൽ പുതിയ മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കാൻ കോൺഗ്രസ് നിയമസഭാ കക്ഷിയോഗം വൈകിട്ട്. മുഖ്യമന്ത്രിയായി ഡി കെ ശിവകുമാറിനെ തെരഞ്ഞെടുക്കുന്നതിന് 136 എംഎൽഎമാരോടും നിയമസഭാ കക്ഷി യോഗത്തിൽ പങ്കെടുക്കാൻ കോൺഗ്രസ് ആവശ്യപ്പെട്ടു. അതിനൂതന സാങ്കേതിക വിദ്യയിലൂടെ റിമോട്ട് സെൻസിംഗ് വഴി കാലാവസ്ഥാ നിരീക്ഷണത്തിന് ഉപയോഗിക്കുന്ന സ്കൈകാസ്റ്റ് പദ്ധതി സ്വായത്തമാക്കുന്ന 19-ാമത്തെ രാജ്യമാണ് ഇന്ത്യയെന്ന് കേന്ദ്രമന്ത്രി ഡോ ജിതേന്ദ്ര സിംഗ്. രാജ്യത്തെ കൂടുതൽ വിമാനത്താവളങ്ങളിലേക്ക് സംവിധാനം വ്യാപിപ്പിക്കുമെന്നും ഡോ സിംഗ് അറിയിച്ചു. രാജ്യത്ത് ഇന്ധനക്ഷാമമില്ലെന്നും ആവശ്യത്തിന് പെട്രോൾ, ഡീസൽ, എൽപിജി എന്നിവയുടെ കരുതൽ ശേഖരമുണ്ടെന്നും പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം ജോയിന്റ് സെക്രട്ടറി സുജാത ശർമ്മ. എല്ലാ റിഫൈനറികളും മികച്ച നിലവാരത്തിലാണ് പ്രവർത്തിക്കുന്നതെന്നും അദ്ദേഹം അന്തർമന്ത്രാലയ സമിതി യോഗത്തിന് ശേഷം മാധ്യമങ്ങളോട് പറഞ്ഞു. കുട്ടികൾക്ക് ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ സുരക്ഷിതമായ അന്തരീക്ഷമൊരുക്കുന്നതിന് കർശന നിയന്ത്രണങ്ങളും മേൽനോട്ടവും അനിവാര്യമാണെന്ന് ഐക്യരാഷ്ട്രസഭാ മനുഷ്യാവകാശ ഹൈക്കമ്മീഷണർ വോൾക്കർ ടർക്ക്. ഡിജിറ്റൽ ലോകം കുട്ടികൾക്ക് പഠനത്തിനും സർഗാത്മകതയ്ക്കും അവസരം നൽകുമ്പോൾ തന്നെ അവരുടെ സുരക്ഷയ്ക്കും സ്വകാര്യതയ്ക്കും ഭീഷണിയുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ഐപിഎൽ ക്രിക്കറ്റ് ഫൈനലിൽ നാളെ ഗുജറാത്ത് ടൈറ്റൻസ് നിലവിൽ ചാമ്പ്യന്മാരായ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. വൈകിട്ട് 7:30 അഹമ്മദാബാദ് നരേന്ദ്രമോദി സ്റ്റേഡിയത്തിലാണ് മത്സരം. എഫ്എം പ്രധാന വാർത്തകൾ കഴിഞ്ഞു. അല്പസമയത്തിനുള്ളിൽ അടുത്ത പരിപാടി.

0: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്ന് നേർവഴിയിൽ അധ്യാപകനായ നാസിമുദ്ദീനുമായി സെവിൽജികൾ നടത്തുന്ന അഭിമുഖം.
1: നേർവഴിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. നേർവഴിയിലെ ഇന്നത്തെ അതിഥി നാവായിക്കുളം SNV LP സ്കൂളിലെ അധ്യാപകനായ നാസിമുദ്ദീനാണ്. നമസ്കാരം.
2: നമസ്കാരം.
1: പരിപാടിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം.
2: താങ്ക് യു.
1: ഇപ്പോ ഈ അധ്യാപന ജീവിതത്തിലേക്ക് പ്രവേശിച്ചിട്ട് എത്ര കാലമായി?
2: 2 വർഷമായി.
1: എങ്ങനെയാണ് അതിന് എൻജോയ് ചെയ്ത് നന്നായിട്ട്?
2: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും വളരെ നല്ല അനുഭവമാണ്, സന്തോഷകരമായിട്ടുള്ള. നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ ഇപ്പൊ LP സ്കൂൾ പൊതുവേ കുറച്ച് പ്രയാസം പറയുന്നൊരു മേഖലയാണ്. അതായത് LP കുട്ടികളാണല്ലോ, കുറച്ച് ചെറിയ കുട്ടികളെ ഹാൻഡിൽ ചെയ്യാൻ പൊതുവേ കുറച്ച് പ്രയാസമാണെന്ന് പറയപ്പെടാറുണ്ട്. അപ്പൊ അത് നമ്മൾ കേട്ടിട്ടാണ് അങ്ങനെ പോയത്. ഇന്നസെന്റ് ആയിട്ടുള്ള സ്നേഹം, അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ
1: അനുഭവിക്കാൻ
2: കഴിയുന്നു. 2024 ഞാൻ ജോയിൻ ചെയ്ത് 4ാം ക്ലാസ്സാണ് എടുത്തിരുന്നത്. അപ്പൊ LP സ്കൂളാണ്, അപ്പൊ 4ാം ക്ലാസ് കഴിഞ്ഞാൽ കുട്ടികൾ പോകും. അപ്പൊ ഇവരാണ് ചോറ് തിന്നാനും ഒക്കെ കൊണ്ടുപോകുക, നമ്മളെ കിച്ചണിലേക്ക് പോയിട്ടാ കഴിക്കുക. അപ്പൊ അവിടേക്ക് കൊണ്ടുപോകുന്നതും കൊണ്ടുവരുന്നതും എല്ലാം ഇവരാ. ഞാൻ 100% എംപ്ലോയി ആണ്. ഭക്ഷണം കഴിച്ചിട്ട് തിരിച്ചു വരുമ്പോൾ ഒരു കൂട്ടം തന്നെ ഉണ്ടാവും. അപ്പൊ ഇവര് ഇങ്ങനെ നടന്നു വരുമ്പോൾ ഒരു എന്നടുത്ത് പറഞ്ഞു, സാറ് നടന്നു, ഞങ്ങൾ 4 ചുറ്റുണ്ട്, കൈ പിടിച്ചാൽ എപ്പോഴും
1: കൊണ്ടുപോവാ.
2: ഞങ്ങള് പുറകിലും ഫ്രണ്ടിലും സൈഡിലും ഒക്കെ ഞങ്ങളുണ്ട്, സാറ് നേരെ നടന്നോ എന്ന് പറഞ്ഞു. ശരി, നടക്കാണ്, കുറച്ച് നടക്കണം. അപ്പം നടക്കാണ്. അപ്പം ഈ കൂട്ടത്തിൽ ഇല്ലാത്ത അതേ ക്ലാസ്സിൽ ഒരു കുട്ടി വന്നിട്ട്, എന്തിനാ സാറിനെ ഇങ്ങനെ നടത്തുന്നത്, അതിന്റെ ആവശ്യം എന്താ, നിങ്ങൾ എന്തിനാ കൈവിട്ട് നടത്തണത്? അപ്പൊ നീ എന്താ ഈ പറയണത്, നമ്മൾ ഇനി ഇപ്പൊ കുറച്ച് ദിവസം കൂടെ ഉള്ളൂ, നമ്മൾ പോയാൽ പിന്നെ എങ്ങനെയാണ് സാറിന്റെ കാര്യങ്ങളൊക്കെ നടക്കേണ്ടത്, ആരാ സാറിനെ കൊണ്ടു. അപ്പൊ അതിനു മുമ്പ് സാറിനെ ഇൻഡിപെൻഡന്റ് ആക്കണം അവർക്ക്. അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് രസകരമല്ലേ, അത്രയും നിഷ്കളങ്കമായിട്ടുള്ള
1: കുഞ്ഞുമക്കളാണെങ്കിൽ അവർ അത്രയും കാര്യം,
2: ഞാനത് ആലോചിച്ചു, അത്രയും അവരെ ചിന്തിച്ചത്,
1: അങ്ങനെയുള്ള ഒരു സ്നേഹം,
2: ഭയങ്കര മനസ്സ് നിറഞ്ഞൊരു അനുഭവം.
1: ഇങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെയാണ് നമ്മൾ മുന്നോട്ട് പോകാൻ.
2: തീർച്ചയായിട്ടും.
1: ഈ ഒരു ജോലി കിട്ടാൻ വേണ്ടിയുള്ള ഒരു തയ്യാറെടുപ്പൊക്കെ എങ്ങനെയായിരുന്നു?
2: തയ്യാറെടുപ്പ് ഞങ്ങള് ഫ്രണ്ട്സ് ഗ്രൂപ്പ് TTC ഞാൻ കഴിഞ്ഞ ആ ഗ്രൂപ്പ് ഉണ്ട്, അപ്പൊ അങ്ങനെ ചെയ്യും. പിന്നെ KFB അണ്ടറിലുള്ള ഗ്രൂപ്പുകൾ ഉണ്ടായിരുന്നു. നിലവിൽ എയ്ഡഡ് സ്കൂളാണ്, കോടതി വിധി പ്രകാരം ഇപ്പൊ എയ്ഡഡ് സ്കൂളിലും സംവരണം ഏർപ്പെടുത്തി. അങ്ങനെ ഇന്റർവ്യൂ കഴിഞ്ഞ് അങ്ങനെ കയറിയതാണ്. പിന്നെ PSC ലിസ്റ്റിൽ അഡ്വൈസ് പോയിട്ട് ഇപ്പൊ അപ്പോയിന്റ്മെന്റിന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തോണ്ടിരിക്കാണ്.
1: ഈ എക്സാം പ്രിപ്പറേഷൻ വീട്ടിലിരുന്ന് തന്നെ ഓൺലൈൻ ഗ്രൂപ്പ്?
2: അതെ, അങ്ങനെയാണ് ചെയ്തത്.
1: ടൈമിംഗ് ഒക്കെ എങ്ങനെയാണ്, അതിനൊരു കൃത്യമായ സമയം ഉണ്ടോ?
2: നമ്മള് ഗ്രൂപ്പിൽ ഇങ്ങനെ പ്രിപ്പയർ ചെയ്തിട്ട് ഇപ്പം നമ്മള് യൂട്യൂബും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അപ്പൊ അതില് നമ്മള് ഓരോ ഏരിയ പരസ്പരം വീതിച്ചെടുത്ത് അതിനെ പ്രിപ്പയർ ചെയ്തിട്ട് അതിന് നമ്മൾ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കി ഗ്രൂപ്പിലേക്ക് ഇടുക, വിഷയത്തെ സംബന്ധിച്ച് ചർച്ച നടത്തുക. എല്ലാവർക്കും കൺവീനിയന്റ് ആയിട്ടുള്ള ടൈമുകൾ നിശ്ചയിച്ച് ഈ ചർച്ചകൾ നടക്കുന്നത് ഈ ടൈമിലായിരിക്കും.
1: പ്രിപ്പയർ ചെയ്തിട്ട് പരസ്പരം
2: ഓരോ ഏരിയ ഓരോരുത്തർ കവർ ചെയ്തിട്ട് അങ്ങനെ.
1: ഹിസ്റ്ററിയുടെ ഒരു പോർഷൻ ഇന്നാള്
2: പഠിപ്പിക്കും.
1: ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ആരാണ് തരുന്നത് ഈ ഒരു പ്രയാണത്തില്?
2: ഒരുപാട് പേരാണ്, എന്റെ വാപ്പാവും അവരുടെ എല്ലാ തരത്തിലുള്ള സപ്പോർട്ട് ഉണ്ട്.
1: പിന്നെ പേര്,
2: വാപ്പയുടെ പേര് അബ്ദുൽ ഖാദർ എന്നാണ്, ഉമ്മ റഫീഖ, ഞാന് വിവാഹിതനായ ഭാര്യ തസ്നി, പിന്നെ എന്റെ സഹോദരിയും സഹോദരനൊക്കെ ഉണ്ട്. പിന്നെ എന്റെ അധ്യാപകര്, ഞാൻ പഠിച്ച പല കാലഘട്ടത്തിലുള്ള അധ്യാപകരുടെ പിന്തുണ വളരെ വലുതാണ്. പിന്നെ സുഹൃത്തുക്കള്, എല്ലായിടങ്ങളിൽ നിന്നുള്ള പിന്തുണ
1: സപ്പോർട്ട്. സ്കൂളിംഗ് ഒക്കെ എവിടെയായിരുന്നു?
2: ഞാന് 1ാം ക്ലാസ് മുതൽ 3ാം ക്ലാസ് വരെ ഗവൺമെന്റ് UPS അമ്പലത്ര, അതായത് സൈറ്റഡ് സ്കൂളാണ്, സാധാരണ സ്കൂളിലാണ് പഠിച്ചത്. അതിനുശേഷം തിരുവനന്തപുരം ഗവൺമെന്റ് ബ്ലൈൻഡ് സ്കൂളിലേക്ക് മാറി.
1: സ്കൂൾ ചേഞ്ച് ചെയ്യാനുള്ള പ്രത്യേകിച്ച് കാരണം എന്തെങ്കിലും?
2: അത് സബ് ജില്ലാ കലോത്സവത്തിന് പോയപ്പോ ഇവിടെ നിന്നുള്ള ടീച്ചേഴ്സും സ്റ്റുഡൻസും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അവര് ഇങ്ങനെ പറഞ്ഞിട്ട് കൂടുതൽ ആപ്റ്റ് ആവൂലേ എന്നുള്ള രീതിയിൽ ഞങ്ങളെ വീട്ടിൽ നിന്നും ഒക്കെ ചിന്തിച്ച് അങ്ങനെ മാറിയതാണ്. 4ാം ക്ലാസ്സിൽ അങ്ങോട്ട് ചെന്നു, അവിടെ നിന്ന് 6ാം ക്ലാസ് വരെ അവിടെ ഉണ്ടായിരുന്നു. പിന്നെ 7ാം ക്ലാസ്സിലേക്ക് കോഴിക്കോട് കുളത്തറ ബ്ലൈൻഡ് സ്കൂളിലേക്ക് മാറി. പിന്നെ ഞാൻ എന്റെ ബാക്കി സ്കൂളിംഗ് ഒക്കെ കോഴിക്കോടായിരുന്നു. അതിനുശേഷം ഡിഗ്രി കോഴിക്കോട് ഫറൂഖ് കോളേജിലാണ് പഠിച്ചത്. MA ചെയ്തത് തുഞ്ചത്തെഴുത്തച്ഛൻ മലയാള സർവകലാശാലയിലാണ്.
1: MA ഏതിലാ ചെയ്തേ?
2: സോഷ്യോളജിയാണ്. MA സോഷ്യോളജിയിലായിരുന്നു.
1: സോഷ്യോളജി എടുക്കാൻ പ്രത്യേകിച്ച് എന്തെങ്കിലും കാരണമുണ്ടോ?
2: +2 ഹ്യൂമാനിറ്റീസിന്റെ ഭാഗമായിട്ട് സോഷ്യോളജി വന്നത്. അപ്പൊ അതിനോട് തോന്നിയൊരു താല്പര്യം എന്ന് വെച്ചാല് സമൂഹത്തിന്റെ എല്ലാ കാര്യങ്ങളും ഓരോരോ ബ്രാഞ്ചസ് ആയിട്ട് അങ്ങനെ ചർച്ച ചെയ്യുന്നു എന്നുള്ള ആ ഒരു ഇൻട്രസ്റ്റ് തോന്നിയോണ്ടാണ് അങ്ങനെ എടുത്തത്.
1: UGയും PGയും അതിൽ തന്നെയാണ് സോഷ്യോളജി. ഇപ്പൊ സ്കൂൾ കാലഘട്ടം പല സ്കൂളുകളിലായിട്ടാണല്ലോ പഠിച്ചത്. അപ്പൊ അതില് ഓർത്തിരിക്കുന്ന അല്ലെങ്കിൽ മറക്കാനാവാത്ത അനുഭവമോ അല്ലെങ്കിൽ അധ്യാപകരോ ഉണ്ടോ?
2: ഒരുപാട് പേരുണ്ട്. പക്ഷെ അതിലെനിക്ക് എപ്പോഴും മനസ്സിൽ തങ്ങി നിൽക്കുന്ന, 7ാം ക്ലാസ്സിൽ ഞാൻ പറഞ്ഞല്ലോ കോഴിക്കോടേക്ക് പോയി എന്ന് പറഞ്ഞല്ലോ, അപ്പൊ 8ാം ക്ലാസ് മുതൽ പൊതുവിദ്യാലയത്തിൽ അയച്ചാണ് പഠിപ്പിച്ചത്. അപ്പൊ അവിടെ ചെല്ലുമ്പോൾ അവിടെ അധ്യാപകരൊക്കെ നല്ല സപ്പോർട്ടാണ്. അതിലൊരു മലയാള അധ്യാപകൻ ഉണ്ടായിരുന്നു, ആനന്ദൻ മാഷ്. അദ്ദേഹം നമ്മളോട് ചോദ്യങ്ങൾ കൂടുതലായിട്ട് ചോദിക്കുക, പ്രതികരണങ്ങൾക്കൊക്കെ വളരെ ശ്രദ്ധ, കൺസിഡറേഷൻ, വല്ലാണ്ട് അങ്ങനത്തെ കൺസിഡറേഷൻ, നമ്മളെ മുന്നിലേക്ക് എത്തിക്കുക എന്നുള്ള നിലയ്ക്ക് ചോദ്യങ്ങൾ ചോദിക്കാൻ നമ്മൾ. അപ്പം സാറിന്റെ ഒരു ഇതുണ്ടായിരുന്നു, പത്രം വായിക്കാൻ പറയും. തുല്യതയ്ക്ക് വേണ്ടി ചിലർക്ക് ചില പ്രത്യേക പരിഗണനകൾ കൊടുക്കണം എന്നുള്ള ഒരു ഇതുണ്ടല്ലോ. ഇന്നും എന്റെ അടുത്ത് വന്നിട്ട് നസീമുദ്ദീനെ പത്രം വായിച്ചോ, എന്താ ഇന്നത്തെ പ്രധാന വാർത്ത എന്ന് ചോദിക്കും. അപ്പൊ ഇദ്ദേഹം സീനിയർ അധ്യാപകനാണ്, അപ്പൊ അവിടെ ഒരുപാട് തിരക്കുകളുള്ള ആളാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ പീരീഡുകൾ പോലും ചിലപ്പോൾ അദ്ദേഹത്തിന് ക്ലാസ്സിൽ വരാൻ കഴിയില്ല. പത്രം കുട്ടികൾക്ക് കൊടുക്കും, കുട്ടികളുടെ അടുത്ത് നിന്ന് വായിപ്പിക്കും അദ്ദേഹം. ഞാനിങ്ങനെ കറങ്ങി നടക്കണൊക്കെ എവിടെ കണ്ടു കഴിഞ്ഞാൽ സാറ് വന്നിട്ട് ഇങ്ങനെ നടന്നോ, പത്രം വായിച്ചോ എന്ന് ചോദിക്കും. അവിടെ പുറത്തുനിന്ന് കണ്ടാലും അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ഫ്രീ പീരീഡ് ഉണ്ടായിരുന്നു. അദ്ദേഹം വരുന്നത് നമ്മുടെ സ്വപ്നത്തിൽ പോലും വിചാരിക്കുന്നില്ല. അപ്പൊ അദ്ദേഹം വന്നു, വന്നപ്പോ തന്നെ അവൻ ചിലപ്പോൾ ചോദിക്കില്ലായിരിക്കും. വന്ന ഉടനെ ചോദിച്ചു, നസീമുദ്ദീനെ പത്രം വായിച്ചോ, എന്താ പ്രധാന വാർത്ത? ഞാൻ എണീറ്റ് നിന്റെ പറഞ്ഞു, സാർ വായിച്ചില്ല. അപ്പൊ സാറ് പറഞ്ഞു, അതെന്താ വായിക്കാത്തത്? മോനെ, ഈ ഇരിക്കുന്ന എല്ലാവർക്കും കല്ലും മണ്ണും ചുമന്നിട്ടാണെങ്കിലും ജീവിക്കാം, നിനക്ക് അരി വാങ്ങിക്കാനുള്ളത് ഇതിൽ നിന്നേ കിട്ടുള്ളൂ. അങ്ങനെ ഒരുപാട് ശാസിച്ചു. പക്ഷെ നമുക്ക് അറിയാലോ, ചിലപ്പോ നമ്മൾ കുട്ടികളായിരിക്കുമ്പോൾ നമ്മളെ ശാസിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് ദേഷ്യം തോന്നില്ല അധ്യാപകരോട്. എനിക്ക് എന്തുകൊണ്ടോ ആ സമയത്ത് പോലും അദ്ദേഹത്തോട് ഒരു ദേഷ്യം തോന്നിയില്ല എന്ന് മാത്രമല്ല, അതെന്റെ മനസ്സിൽ ഇങ്ങനെ തറച്ചു കയറി. എന്നിട്ട് അവസാനം അദ്ദേഹം അത് വൈൻഡപ്പ് ചെയ്യുന്ന എങ്ങനെയാന്ന് വെച്ചാല്, അദ്ദേഹം ഇവൻ ഇങ്ങനെ വായിക്കുന്നുണ്ട്, ഈ ക്ലാസ്സിൽ ഞാൻ രണ്ട് പത്രം തരുന്നുണ്ട്, എന്നിട്ടും നീ വായിച്ചില്ല, ആരുടെ കയ്യിലാണ് ഞാൻ ഇന്ന് പത്രം തന്നത്? അത് അടുത്ത സൈക്കോളജി, ആരുടെ കയ്യിലാണ് ഞാൻ ഇന്ന് പത്രം തന്നത്? അപ്പൊ ഒരു കുട്ടി എണീറ്റ്, നീ എന്തുകൊണ്ട് വായിച്ചു കൊടുത്തില്ല, അല്ലെങ്കിൽ വായിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കില്ലെന്നു പറഞ്ഞാൽ ആ കുട്ടിക്ക് അടി. അത് എന്നെ ബാധിക്കുന്നുള്ളത് സാറിന് നന്നായിട്ട് എന്നെ സാറത് മനസ്സിലാക്കി. എനിക്ക് രണ്ട് അടി കിട്ടിയാൽ ഞാനത് ഒരുപക്ഷെ വിട്ടുപോകും. അപ്പൊ ഞാൻ വലിയ സംഭവം എന്നുള്ളത് എനിക്ക് പറയാനല്ല, കാരണം എന്റെ ഒരു മൈൻഡ് അങ്ങനെയായിരുന്നു. വെച്ചാൽ ഞാൻ കാരണം ഒരാൾക്ക് ശിക്ഷ കിട്ടുന്നു എന്നുള്ളത് അത് എന്നെ കുറച്ചും കൂടി ബാധിക്കുന്ന ഒരു വിഷയമായിരുന്നു. അപ്പം അതിനുശേഷം പിന്നെ പത്രവായന മുടക്കിയിട്ടില്ല. അതൊരു ഭയങ്കര അനുഭവമാണ്, എനിക്ക് ഭയങ്കര എന്നെ ഹൃദയത്തിൽ തൊടുന്ന ഒരു അനുഭവമാണ്. ഞാൻ ഒരുപാട് സ്നേഹിക്കുന്ന
1: ആനന്ദൻ മാഷ് അല്ലേ?
2: അതെ അതെ അതെ. ചെറുതായിട്ടാണെങ്കിലും നെഗറ്റീവ് അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. RPWD ആക്ടിന്റെ അടിസ്ഥാനത്തിലുള്ള വിധി വന്നതിന് ശേഷം എല്ലാ എയ്ഡഡ് സ്കൂളിലും ഭിന്നശേഷി നിയമനം നിർബന്ധമായി. അപ്പൊ അങ്ങനെ ഭിന്നശേഷി നിയമനങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം എനിക്ക് പല ഇന്റർവ്യൂകൾ വന്നു, അപ്പൊ അതിനൊക്കെ അറ്റൻഡ് ചെയ്തു, പലതും പല രീതിയിൽ പോയി. അപ്പൊ ഒരു ഇന്റർവ്യൂവിന് ഇങ്ങനെ വിളി വന്നു. അപ്പൊ നമുക്ക് അടുത്തുള്ള സ്ഥലം എന്നുള്ള നിലയ്ക്ക് നമ്മൾ അതിനെ പരിഗണിച്ചു. അതിനു മുമ്പ് എനിക്ക് ഇവിടെ കിട്ടി, ആ അടുത്തുള്ള സ്ഥലം എന്നുള്ള നിലയ്ക്ക് അവരോട് ക്യൂസൊക്കെ പറഞ്ഞ് ഇന്റർവ്യൂവിന് വന്നു. ഇന്റർവ്യൂവിന് കയറിയപ്പോൾ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നു, എങ്ങനെയാണ് ചെയ്യുക പറയുന്നത്, ബോഡി യൂസ് ചെയ്യുക എന്നത് എങ്ങനെയാണ്.

0: ചോദ്യങ്ങൾ. അപ്പൊ ആ ചോദ്യങ്ങൾക്കൊക്കെ നമ്മൾ ഉത്തരം പറയുന്നു, സമർത്ഥിക്കുന്നു. അപ്പൊ സമർത്ഥിക്കുമ്പോൾ ഒരാൾ എന്നോട് പറയാണ്, നിങ്ങൾ കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് അവതരിപ്പിക്കുന്നുണ്ട്, നല്ല കഴിവുണ്ട്, പിന്നെ നിങ്ങൾ പറയുന്നതിൽ നല്ല ക്ലാരിറ്റി ഉണ്ട്. നിങ്ങൾക്ക് ഈ ആകാശവാണിയിൽ പല പോസ്റ്റുകളും ഉണ്ടാവും, അത്തരം ജോലികളിലേക്ക് ഏർപ്പെടുന്നതാണ് നല്ലതെന്ന് ഞാൻ പറഞ്ഞാൽ ഇഷ്ടപ്പെടുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു നിങ്ങൾ സ്വാതന്ത്ര്യമാണ് നിങ്ങൾക്ക് പറയാം. അപ്പൊ ആകാശവാണി എന്ന് പറഞ്ഞാൽ വളരെ മഹത്തരമായിട്ടുള്ള കാര്യമാണ്, നമ്മൾ കാഴ്ച പരിമിതരെ സംബന്ധിച്ച് വളരെ മഹത്തരമായിട്ടുള്ള കാര്യമാണ്. നമ്മൾ ആകാശവാണി ആശ്രയിച്ചിടത്തോളം പല മാധ്യമങ്ങളെ ആശ്രയിച്ചിട്ടില്ല. പുറമേ നിന്നൊരാൾ ആകാശവാണിയിൽ പ്രോഗ്രാം അവതരിപ്പിക്കാൻ പറ്റുന്ന ശബ്ദമാണ്, അതിനുള്ള കഴിവുണ്ടെന്ന് പറഞ്ഞാൽ നമുക്കത് ഭയങ്കര അഭിമാനമാണ്. പക്ഷെ ഇത് കോണ്ടെക്സ്റ്റ് വേറെയാണ്. എൽപി സ്കൂൾ അല്ലെങ്കിൽ യു പി സ്കൂൾ ടീച്ചറുടെ ഇന്റർവ്യൂവിന് പോയിരിക്കുമ്പോൾ അവർ പറയേണ്ട കാര്യമുണ്ടോ? ഇതൊക്കെ ടീച്ചിങ് ജോലിയുടെ ഭാഗമാണല്ലോ, ടീച്ചിങ് ജോലിക്ക് വേണ്ടതാണ് ക്ലാരിറ്റി, സമർത്ഥിക്കാനുള്ളതൊക്കെ ഇതൊക്കെ ഉണ്ട്. പക്ഷെ ടീച്ചിങ് ജോലിക്ക് നീ കാഴ്ചയില്ലാത്തതുകൊണ്ട് സ്യൂട്ടബിൾ അല്ലാന്ന് ഇൻഡയറക്റ്റ് ആയിട്ട് പറയുക ചെയ്തു. ഞാൻ പറഞ്ഞു നിങ്ങളുടെ ഫ്രീഡം ആണ്, നിങ്ങൾക്ക് അത് പറയാം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നെ സംബന്ധിച്ച് നമ്മളെ മുൻഗാമികൾ ചെയ്ത സമരങ്ങളുടെയൊക്കെ ഒരുപാട് ബെനിഫിറ്റ് അനുഭവിക്കാൻ ഭാഗ്യം ചെയ്തൊരു തലമുറയാണ് നമ്മളൊക്കെ കാഴ്ചയില്ലാത്തവരുടെ. അപ്പം അതുകൊണ്ട് തന്നെ നെഗറ്റീവ് അനുഭവങ്ങളിൽ മുൻഗാമികളെ അപേക്ഷിച്ച് വളരെ കുറവാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഉണ്ടാവുന്നത് നമ്മളെ മനസ്സിൽ ഇങ്ങനെ തങ്ങി നിൽക്കും. മറ്റേ അവരെ സംബന്ധിച്ചെന്ന് വെച്ചാൽ ഒരുപാടുള്ളത് കൊണ്ട് അവരതൊക്കെ അങ്ങ് നമ്മളൊക്കെ വളരെ കുറച്ചേ ഉള്ളൂ എന്നുള്ളത് ഒരു വലിയ കാര്യമാണ്. അപ്പൊ അങ്ങനെയുള്ളത് ഇങ്ങനെ തങ്ങി നിൽക്കും എന്നുള്ളതാ.
1: എന്താണെങ്കിൽ ഇതൊന്നും നസീമുദ്ദീനെ തളർത്തിയിട്ടില്ലല്ലോ, മുന്നോട്ട് ഇതേപോലെ തന്നെ പോകാൻ സാധിക്കട്ടെ. നമുക്കറിയാം കോളേജ് കാലഘട്ടമാണ് നമ്മൾ ഏറ്റവും ഓർത്തിരിക്കുന്ന മനോഹരമായ ഒരു കാലഘട്ടം. അതിലേറ്റവും ഓർത്തിരിക്കുന്ന ഒരു സംഭവമോ അല്ലെങ്കിൽ ഓർത്തിരിക്കുന്ന ഒരു മൊമെന്റോ ഒന്ന് പങ്കുവയ്ക്കാം.
0: കോളേജ് കാലഘട്ടം എന്ന് പറഞ്ഞാൽ പി ജിയിൽ പോയപ്പോൾ ഞങ്ങൾ ഒരു സൗഹൃദ വലയുണ്ട്, എൻ്റെ രണ്ട് സുഹൃത്തുക്കൾ അൻവർ അശ്വതി, ഇവർ രണ്ടുപേരും കാഴ്ചയുള്ളവരാണ്, മലയാള സർവകലാശാല. അവിടെ നിന്ന് ഞങ്ങൾ ഓരോ സ്ഥലത്തേക്കും യാത്ര പോകും. അപ്പം ഒരിക്കൽ വരിക്കാശ്ശേരി മന, അവിടേക്ക് ഞങ്ങൾ പോയി. പോയിട്ട് തിരിച്ചു വരണം. ഞങ്ങളുടെ യാത്രയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അതിന് പ്രത്യേകിച്ച് വലിയ പ്ലാനിംഗ് ഒന്നും ഉണ്ടാവില്ല. അതുപോലെ പോയിട്ട് തിരിച്ച് ഞങ്ങള് കോയമ്പത്തൂർ ട്രെയിൻ വരുന്നു എന്ന് പറഞ്ഞപ്പോൾ അതിൽ കയറി ഒറ്റപ്പാലത്ത് നിന്ന് മങ്കര എന്ന് പറഞ്ഞ സ്റ്റേഷൻ കണ്ടപ്പോൾ അവിടുത്തെ പ്രകൃതി ഭംഗി കണ്ടപ്പോഴത്തേക്ക് അവർ പറഞ്ഞു നമുക്കിവിടെ ഇറങ്ങാം. അവിടെ ഇറങ്ങി വെള്ളച്ചാട്ടവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെയൊക്കെ ഞങ്ങൾ പോയിട്ട് ഗേൾസിന് അവിടെ 7 മണിക്കൊക്കെ കയറണം, ഞങ്ങളിവിടെ എത്തിയപ്പോൾ 5:30. അവിടെയൊക്കെ കയറിയിട്ട് ഞങ്ങൾ തിരിച്ച് ട്രെയിൻ നോക്കുമ്പോൾ ട്രെയിനില്ല. അവിടെ നിന്ന് പിന്നെ ഷൊർണൂരേക്ക് ലോക്കൽ ട്രെയിൻ കയറി 10 മണി തിരിച്ചെത്തുമ്പോൾ ഞങ്ങളപ്പോൾ മിസ്സിനെ വിളിച്ച് ഇങ്ങനെ പ്രൊജക്ട് വർക്കിന്റെ ഭാഗമായിട്ട് മങ്കര പോയി, തിരിച്ച് ട്രെയിനില്ല. എന്റെ അപ്പോഴത്തെ പ്രൊജക്ട് വർക്കും ബ്ലൈൻഡ് റിലേറ്റഡ് ആയിരുന്നു. അപ്പൊ ഏത് സാറാണ്, ആരാണ് മങ്കരയുള്ളത്? അപ്പൊ ഞാൻ പെട്ടെന്ന് എന്റെ വായിൽ നമ്മൾ എല്ലാവർക്കും അറിയുന്നതാണ് സത്യശീലൻ മാഷ. ഞാൻ സത്യം മാഷ, ആ സത്യം മാഷിനെ ഞാനൊന്ന് കാണാം. അവർക്ക് അറിയില്ല എന്നാലും പറയാം, ആ സത്യം മാഷിനെ ഞാനൊന്ന് കാണട്ടെ, ചോദിക്കട്ടെ, കാര്യം അറിയാം. പക്ഷെ നമ്മൾ അവർക്ക് കൺവീനിയന്റ് ആയിട്ടുള്ള റീസൺ പറയുന്നു. അതിനുശേഷമൊക്കെ കാണുമ്പോൾ ചോദിക്കും യാത്രകളൊക്കെ ഉണ്ടോ ഇപ്പോഴും. അതൊരു ഭയങ്കര അനുഭവമായിരുന്നു, ട്രെയിൻ ഇല്ലാതായി പോയതും ഒക്കെ.
1: സാഹസികമാണെങ്കിൽ ഇപ്പൊ ഓർക്കുമ്പോൾ വളരെ രസമുള്ള അനുഭവം.
0: അതെ അതെ അതെ.
1: പിന്നെ ഇനി നമുക്ക് വീണ്ടും നമ്മുടെ സ്കൂളിലേക്ക് തിരിച്ചു വരാം. ഫസ്റ്റ് ഡേ സ്കൂളിൽ പോകുമ്പോഴേ നമുക്കൊരു ടെൻഷൻ ഉണ്ടാവുമല്ലോ, ക്ലാസ് ഒക്കെ എങ്ങനെ എടുക്കാം അല്ലെങ്കിൽ എങ്ങനെ ഇത് ഒന്ന് സെറ്റായി വരാന്നുള്ള ഒരു ടെൻഷനിലായിരിക്കുമല്ലോ. ആദ്യത്തെ ദിവസത്തിനെ കുറിച്ച് ഒന്ന് പറയാമോ?
0: ആദ്യത്തെ ദിവസം സബ്ജക്ട് പഠിപ്പിക്കുന്ന ഒരവസ്ഥയായിരുന്നില്ല, ഇൻട്രൊഡക്ഷൻ ആയിരുന്നു. അപ്പൊ കുറച്ച് ഗെയിംസും കാര്യങ്ങളൊക്കെ ആയിട്ട് അവരെ കയ്യിലെടുക്കാൻ പറ്റി, അതുകൊണ്ട് അത് സ്മൂത്ത് ആയിട്ട് അങ്ങ് പോയി.
1: ഗെയിംസ് എന്തൊക്കെയാണ് നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി സെറ്റ് ആക്കിയത്?
0: അത് ഒരക്ഷരം വെച്ച് ഏറ്റവും കൂടുതൽ വാക്ക് എഴുതുന്ന അത്തരം കാര്യങ്ങൾ അതൊക്കെ ചെയ്തിട്ട് എനിക്ക് തോന്നുന്നു മറ്റുള്ളവരുടെ ക്ലാസ്സിൽ സഹകരിക്കുന്നതിനേക്കാൾ കൂടുതലായിട്ട് എന്റെ ക്ലാസ്സിൽ അവർ സഹകരിച്ചു എന്നുള്ളൊരു തോന്നലുണ്ട്. ചെറിയ ചെറിയ പൊടിക്കൈകളൊക്കെ ഉണ്ട്. നിങ്ങൾ അടങ്ങിയിരുന്നില്ലെങ്കിൽ എച്ച് എം എന്നെ മാറ്റുന്നു പറയുന്നുണ്ട്. അപ്പൊ 4ാം ക്ലാസ്സിൽ പരീക്ഷയ്ക്ക് നിങ്ങൾ മാർക്ക് വാങ്ങിയില്ലെങ്കിൽ എന്നെ ഇവിടുന്ന് ക്ലാസ് നിന്ന് മാറ്റി 3ാം ക്ലാസ്സിലേക്കൊക്കെ ഇടുന്നു പറയുന്നതായിട്ട് കേട്ടു ഞാൻ എന്നൊക്കെ പറയും. അങ്ങനെ പല പ്രാവശ്യം പറഞ്ഞു. ഒരു ദിവസം ഇവരെല്ലാരും കൂടി ജാഥയായിട്ട് ഉച്ചയ്ക്ക് എച്ച്എമ്മിന്റെ അടുത്ത് വന്നു, സാറിനെ മാറ്റരുത്, ഞങ്ങൾ അങ്ങനെ ചെയ്തോളാം ഇങ്ങനെ ചെയ്യാം. സാറിനപ്പൊ കാര്യം മനസ്സിലായി, ഞാൻ ഇങ്ങനെ ഇട്ടായിരുന്നു
1: ചെറിയ ഭീഷണി.
0: അപ്പൊ സാറിന് മനസ്സിലായി, സാർ പറഞ്ഞു ഞാൻ നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞു.
1: അതുപോലെ ഓർത്തിരിക്കുന്ന വേറെ കാര്യം എന്തെങ്കിലും ഉണ്ടോ മനസ്സിനോട് ചേർത്ത്?
0: അതുപോലെ ഓർക്കുന്ന കുറച്ച് തമാശ കലർന്ന സംഭവം, അതായത് ഞാനും അപ്പോഴത്തെ സീനിയർ അസിസ്റ്റന്റ്, അദ്ദേഹം ഇപ്പൊ എച്ച് എം ആണ്, ഞങ്ങളിങ്ങനെ സ്റ്റാഫ് റൂമിൽ ഇരുന്ന് സംസാരിക്കാം. അപ്പം ഒരു കുട്ടി, അപ്പോഴത്തെ 4ാം ക്ലാസ്സിലെ ഫസ്റ്റ് ബാച്ചാ, ഞാൻ പോയ എന്റെ ഫസ്റ്റ് ബാച്ച്. അപ്പൊ അവിടുത്തെ ഒരു കുട്ടി വന്നിട്ട് ഹായ് സാർ എന്ന് പറഞ്ഞു. അപ്പൊ ഇവർ എന്റെ അടുത്താണ് പറയുന്നത്, അപ്പൊ ഞാൻ കാണുന്നില്ല, അവർ കൈ കാണിക്കുന്നുണ്ടാവും. അപ്പം സാറ് പറഞ്ഞു ഹായ് എന്ന് തിരിച്ചു പറഞ്ഞു. സാറിന്റെ അടുത്തല്ല, ഞങ്ങളെ സാറിന്റെ അടുത്ത്. സാറ് തിരിച്ചിട്ട് അവര് പറഞ്ഞത് കേട്ടോ
1: ഞങ്ങളെ സാറിന്റെ അടുത്ത്
0: എന്ന് പറഞ്ഞു. അതൊരു കൊറേ ഉണ്ട്, അല്ല ഞാൻ പറഞ്ഞത് രസകരമായിട്ടുള്ള ചില കാര്യങ്ങള്.
1: അപ്പൊ തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു നമ്മുടെ കിട്ടുന്ന ശമ്പളത്തേക്കാൾ അല്ലെങ്കിൽ സൗകര്യങ്ങളെക്കാൾ ഏറ്റവും കൂടുതൽ മനുഷ്യന് വേണ്ടത് മറ്റുള്ളവരുടെ ആ ഒരു സ്നേഹവും സപ്പോർട്ടും അല്ലേ, അത് ആവോളം കിട്ടുന്നുണ്ട്. ഫ്യൂച്ചർ പ്ലാൻ എന്താണ്?
0: ഇനിയിപ്പോ പി എസ് സി അഡ്വൈസ് പോയിട്ടുണ്ട്, അപ്പോയിന്റ്മെന്റിനായിട്ട് വെയിറ്റ് ചെയ്യാണ്. അത് LPSC തന്നെയാണ്. പിന്നെ എയ്ഡഡ് ആവുമ്പോൾ അവിടെ നിന്ന് ഞാൻ മാറാൻ ഉദ്ദേശിക്കുന്നതിന്റെ കാരണം എന്ന് വെച്ചാൽ ഇവിടെ നിന്ന് എനിക്കൊരു 50 കിലോമീറ്റർ
1: ദൂരമുണ്ട്.
0: അപ്പോ ആ ഒരൊറ്റ സ്കൂളെ ആ മാനേജ്മെന്റിന്റെ കീഴിലുള്ളു. മാനേജ്മെന്റും മറ്റൊക്കെ നല്ല സപ്പോർട്ടാണ്. പക്ഷെ അപ്പം അങ്ങനെയുള്ളതുകൊണ്ട് അതിന്റെ സാധ്യതകൾ നമുക്ക് പിന്നെ ഉണ്ടാവില്ലല്ലോ, അതുകൊണ്ട് മാറാൻ വിചാരിക്കുന്നുണ്ട്. യു പി ലിസ്റ്റിലും വന്നിട്ടുണ്ട്, അതിന് അഡ്വൈസ് ആയിട്ടില്ല.
1: പിന്നെ
0: ഇനിയിപ്പം BEd ചെയ്ത് ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി ആ ലെവലിലേക്ക് ഉള്ള ശ്രമങ്ങൾ നടത്തണം എന്നുള്ള ആലോചനയാണുള്ളത്.
1: ഇപ്പം ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നത്, ഇതിന്റെ ഇടയിലൊക്കെ വീണ്ടും പ്രിപ്പയർ ചെയ്യാനും അല്ലെങ്കിൽ പഠിക്കാനും ഒക്കെ ഉള്ള ഒരു മോട്ടിവേഷൻ എങ്ങനെയാണ് കിട്ടുന്നത്? കാരണം നമ്മൾക്കിപ്പോ ഒരു ജോലി ഉള്ളപ്പോഴേ പിന്നെ കുറച്ചൊക്കെ മടിയാവുമല്ലോ. പിന്നെ
0: അത് സ്വാഭാവികമായിട്ടും അങ്ങനെ ഉണ്ട്.

0: മടിയുണ്ടാവും. പക്ഷെ ഈ പറഞ്ഞതുപോലെ ഇങ്ങനെ ഒരു എയിം മനസ്സിലുണ്ട്. പിന്നെ വീട്ടിൽ നിന്നൊക്കെ ഉമ്മയൊക്കെ എപ്പോഴും പറയും ബി എഡ് ചെയ്യണ്ടേ, അത് പിന്നെ അടുത്ത
1: നിരന്തരം പറഞ്ഞു
0: പറയും. അപ്പൊ അതൊരു മോട്ടിവേഷനാണ്.
1: പഠിക്കുന്നുണ്ട്, വായനയുണ്ട്, അതല്ലാതെ വേറെ എന്തെങ്കിലും ഹോബി ഉള്ളത് എന്താണ്?
0: ഒരുപാട് വായന കൂട്ടായ്മകളുണ്ട് കാഴ്ചയില്ലാത്തവർക്ക് വേണ്ടിയിട്ടുള്ള. അപ്പം അത്

0: ക്കാൻ സാധിക്കട്ടെ. ഇതേ പോസിറ്റീവ് എനർജിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ. എല്ലാവിധ നന്മകളും നേരുന്നു.
1: താങ്ക് യു, താങ്ക് യു,
0: താങ്ക് യു സോ മച്ച്.
2: അധ്യാപകനായ നാസിമുദ്ദീനെയാണ് ഇന്ന് നേർവഴിയിലൂടെ പരിചയപ്പെട്ടത്. പരിചയപ്പെടുത്തിയത് സെവിൽ ജിഹാൻ. നിർവഹണ സഹായം ശോഭ ബീറ്റി.
3: നേർവഴി.
4: മൻ കി ബാത്.
3: മനസ്സ് പറയുന്നത് ജനങ്ങൾ പറയുന്നത്
4: കേൾക്കാം. പോരാട്ടങ്ങളുടെ വിജയങ്ങളുടെ കഥകൾ
3: അറിയാം. അറിയപ്പെടാത്ത പൈതൃകങ്ങളെ കുറിച്ച്
4: പങ്കുവയ്ക്കാം. ഭാരതത്തെക്കുറിച്ചുള്ള പുതുപ്രതീക്ഷകൾ.
3: രാജ്യം കാത്തിരിക്കുന്നു എല്ലാ മാസവും അവസാനത്തെ ഞായറാഴ്ചയ്ക്കായി.
4: മൻ കി ബാത് ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യുന്നു. കേൾക്കൂ ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലൂടെയും.
3: തുടർന്ന് മലയാള പരിഭാഷ.
4: പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം രാത്രി 8 മണിക്ക്. മൻ കി ബാത് നാളെ രാവിലെ 11 മണിക്ക്.

ഇന്ന് 11 മണിക്ക് ആൽബം ഗാനങ്ങൾ, 12:15 എ വേലായുധനും സംഘം അവതരിപ്പിക്കുന്ന അയ്യപ്പൻ പാട്ട് കേൾക്കാം, 12:40 ആരോഗ്യദീപ്തി, 31 ലോക പുകയില വിരുദ്ധ ദിനം. ഇതോടനുബന്ധിച്ച് കണ്ണൂർ ജില്ലാ TB സെന്ററിലെ ശ്വാസകോശ രോഗവിദഗ്ധ ഡോക്ടർ രചന ശ്രീധരനുമായുള്ള അഭിമുഖം 1-ാം ഭാഗം. 1 മണിക്ക് ഓർമ്മയിലൊരു ഗാനം, 2:15 തുടർനാടകം, 2:30 നാട്ടുവഴിയിലെ ഇനങ്ങൾ, കൂത്തുപറമ്പ് ആമ്പലാട് എന്ന ഗ്രാമത്തിൽ നിന്നുള്ള വിശേഷങ്ങൾ കേൾക്കാം, 5:15 കേളിക്കൊട്ട്, KV രാമചന്ദ്രനും സംഘവും അവതരിപ്പിച്ചത്, 6:40 നല്ല വാർത്ത, 6:50 കിസാൻ വാണിയിൽ തില്ലങ്കേരി കാഞ്ഞിരാട്ടെ എൻ ഷിംജിത്തിന്റെ കാർഷികാനുഭവങ്ങൾ കേൾക്കാം, 7:35 യുവവാണിയിൽ തളിപ്പറമ്പ് ടാഗോർ വിദ്യാനികേതൻ ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് ടു വിദ്യാർത്ഥിനിയും വളർന്നുവരുന്ന എഴുത്തുകാരിയുമായ മെസ്ന KV അതിഥിയായി എത്തുന്നു. രാത്രി 8 മണിക്ക് ചലച്ചിത്ര ഗാനങ്ങൾ, 9:15 കായികലോകം, 9:30 സാറ്റർഡേ നൈറ്റ് ഫീവർ, 10 മണിക്ക് ദേശീയ സംഗീത പരിപാടി, 11 മണിക്ക് സ്പോട്ട് ലൈറ്റ്. ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം ശ്രീനിവാസും ശാലിനിയും ചേർന്ന് പാടിയ ഗാനം, ചിത്രം പഞ്ചതന്ത്രം.

0: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
1: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
2: റീഗ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
3: പരിപൂർണ 100% ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു 100% 916 HUID BIS ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങൾ.
4: സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30. സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
5: ദിവസവും രാവിലെ 7:35 കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ FM ഡയറി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ, രാജ്യത്തിന് അഭിമാനമായ വിദ്യാഭ്യാസ സ്ഥാപനം.
6: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
7: ഗായകർ ഉണ്ണികൃഷ്ണൻ, സാധന സർഗം, ചിത്രം ന്യൂ.

0: ഭഗവതി എന്ന ചിത്രത്തിനു വേണ്ടി ഡിമ്മിയും സാധന സർഗവും ചേർന്ന് പാടിയ ഗാനമാണ് കേട്ടത്.
1: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ
2: ഹലോ പ്രിയ ഗീതം.
3: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
4: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ ദിവസവും രാവിലെ 7 മണിക്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസമർപ്പിച്ച് ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
5: കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം.

0: ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
1: നിങ്ങളൊരു യഥാർത്ഥ സിനിമാ ആസ്വാദകനാണോ?
2: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
1: എങ്കിൽ തയ്യാറായിക്കൊള്ളൂ,
2: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
1: ഏറ്റവും പുതിയ റിലീസുകൾ,
2: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ
3: നമുക്ക് ആസ്വദിക്കാം കണ്ണൂർ ടാക്കീസിലൂടെ.
0: കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
1: പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ 2:30.
4: തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. അടുത്ത ഗാനം അയ്യ എന്ന ചിത്രത്തിനു വേണ്ടി ജനനി ഭരദ്വാജ് പാടിയത്.

തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ സമാപിച്ചു. ആകാശവാണി കണ്ണൂർ. FM പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന മൻ കി ബാത്ത് പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി നാളെ. പരിപാടിയുടെ 134-ാം പതിപ്പാണ് ഇത്. സാംസ്കാരിക പാരമ്പര്യത്തിനും പ്രകൃതി സൌന്ദര്യത്തിനും പേരുകേട്ട ഗോവ രാജ്യപുരോഗതിക്ക് മഹത്തായ സംഭാവനയാണ് നൽകുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഗോവ സംസ്ഥാന രൂപീകരണ ദിനാചരണ ആഘോഷത്തിന് സാമൂഹ്യ മാധ്യമത്തിലൂടെ ആശംസ നേരുകയായിരുന്നു പ്രധാനമന്ത്രി. മ്യാൻമാർ പ്രസിഡന്റ് യുമിൻ ഓങ് ഹ്ലൈങ് 5-ദിന ഇന്ത്യ സന്ദർശനത്തിനായി ബീഹാറിലെത്തി. വൈകിട്ട് വിദേശകാര്യമന്ത്രി ഡോ എസ് ജയശങ്കറുമായി അദ്ദേഹം ഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തും. സൗദി ഹജ്ജ് ഉംറ മന്ത്രാലയത്തിൽ നിന്ന് ഇന്ത്യൻ ഹജ്ജ് മിഷന് 2 ലബൈത്തും അവാർഡുകൾ ലഭിച്ചതായി കേന്ദ്രമന്ത്രി കിരൺ റിജിജു. ഹജ്ജ് ഏകോപനത്തിലും ആശയവിനിമയത്തിലും മികവ് പുലർത്തിയതിനാണ് ആദ്യമായി ഇങ്ങനെയൊരു അവാർഡ് ലഭിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാന ബജറ്റ് അടുത്ത മാസം 19-ന് ധനമന്ത്രിയുടെ ചുമതല വഹിക്കുന്ന മുഖ്യമന്ത്രി വി ഡി സതീശൻ അവതരിപ്പിക്കും. അടുത്ത മാസം 22, 23, 24 തീയതികളിൽ ബജറ്റ് ചർച്ച ചെയ്യും. മണ്ണിടിച്ചിൽ സാധ്യത മുൻനിർത്തി കൊങ്കൺ പാതയിൽ പ്രത്യേക പട്രോളിംഗിന് റെയിൽവേ ജീവനക്കാരെ നിയോഗിച്ചു. പ്രധാനമന്ത്രി സ്റ്റേഷനുകളിൽ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂമുകളും തുറന്നിട്ടുണ്ട്. പ്രധാനപ്പെട്ട സ്റ്റേഷനുകളിൽ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂമുകളും തുറന്നിട്ടുണ്ട്. അന്തരിച്ച മുൻ എംപിയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ കെ പി ധനപാലന്റെ ഭൌതികദേഹം അല്പസമയത്തിനകം പറവൂർ മുനിസിപ്പൽ ടൌൺഹാളിൽ പൊതുദർശനത്തിന് വയ്ക്കും. സംസ്കാരം വൈകിട്ട് 5-ന് പറവൂരിൽ നടത്തും. 12-ാമത് മലബാർ റിവർ ഫെസ്റ്റിവലിന്റെ ഒരുക്കങ്ങൾ മന്ത്രി പി സി വിഷ്ണുനാഥിന്റെ അധ്യക്ഷതയിൽ നിയമസഭാ മന്ദിരത്തിൽ ചേർന്ന ആലോചനാ യോഗത്തിൽ വിലയിരുത്തി. ജൂലൈ 30, 31, ഓഗസ്റ്റ് 1, 2 തീയതികളിൽ കോഴിക്കോട്ട് വച്ചാണ് പരിപാടി. FM വാർത്തകളാണ് കേട്ടത്. ആകാശവാണി കണ്ണൂർ. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ആൽബം ഗാനങ്ങൾ കേൾക്കാം.

നിലാവിന്റെ കയ്യൊപ്പ് എന്ന ആൽബത്തിലെ ഗാനമാണ് ആദ്യം. ആരാധികെ ഒരു പീലിക്കിനാവായി തീരാൻ എന്നാരംഭിക്കുന്നു. എം ജി ശ്രീകുമാർ പാടിയത്, എസ് രമേശൻ നായരുടെ വരികൾ, മനു രമേശന്റെ സംഗീതം.

നിലാവിൻ്റെ കയ്യൊപ്പ് എന്ന ആൽബത്തിലെ ഗാനങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. എസ് രമേശൻ നായരുടെ വരികളും മനോരമേശൻ്റെ സംഗീതവും. ഈ പാടവരമ്പത്തൊരു പാട്ടും കേട്ട് എന്നാരംഭിക്കുന്നു അടുത്ത ഗാനം ഫെബി മണി പാടിയത്.

0: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
1: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
2: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
3: നിലാവിന്റെ കയ്യൊപ്പ് എന്ന ആൽബത്തിലെ ഗാനങ്ങൾ തുടരുന്നു. കാണാത്ത സ്വപ്നം ചേതോഹരം എന്നാരംഭിക്കുന്നു അടുത്ത ഗാനം. വിധു പ്രതാപ് പാടിയത്.

നിലാവിൻ്റെ കയ്യൊപ്പ് എന്ന ആൽബത്തിലെ ഗാനങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം പകൽ കിനാവിൽ ഞാൻ കാണും സ്നേഹമോന്നി എന്നാരംഭിക്കുന്നു. വിധു പ്രതാപ് പാടിയത്. ഗാനരചന മഹേഷ് നാരായണൻ, മനു രമേശിൻ്റെ സംഗീതം.

പൊന്നോടക്കുഴലേ എന്നോ മലറിയാൻ. എം ജി ശ്രീകുമാറും സുജാതയും പാടിയത്. ഗാനരചന എസ് രമേശൻ നായർ, മനോരമേശന്റെ സംഗീതം.

നിലാവിന്റെ കയ്യൊപ്പ് എന്ന ആൽബത്തിലെ ഗാനങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഗാനരചന എസ് രമേശൻ നായർ, സംഗീതം മനോരമേശൻ. അടുത്ത ഗാനം പ്രണയകാലം മണ്ണിനു പൂക്കാലം എന്നാരംഭിക്കുന്നു. വിധു പ്രതാപും സുജാതയും ചേർന്ന് പാടിയത്.

നിലാവിൻ്റെ കയ്യൊപ്പ് എന്ന ആൽബത്തിലെ ഗാനങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഇനി മധുര ഗീതങ്ങൾ എന്ന ആൽബത്തിലെ ഗാനങ്ങൾ കേൾക്കാം. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീത സംവിധാനം രഘുകുമാർ. ആദ്യം യേശുദാസ് പാടിയ ഗാനം മിഴികൾ നിന്റെ മിഴികൾ എന്നാരംഭിക്കുന്നു.

0: മധുരഗീതങ്ങൾ എന്ന ആൽബത്തിലെ ഗാനങ്ങളാണ് ശ്രോതാക്കൾ കേട്ടത്. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീത സംവിധാനം രഘുകുമാർ.
1: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ.
2: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
3: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.

12:40 ആരോഗ്യദീപ്തി. May 31 ലോക പുകയില വിരുദ്ധ ദിനം. ഇതോടനുബന്ധിച്ച് കണ്ണൂർ ജില്ലാ TB സെന്ററിലെ ശ്വാസകോശ വിദഗ്ധ ഡോക്ടർ രചന ശ്രീധരനുമായുള്ള അഭിമുഖം 1-ാം ഭാഗം. 1 മണിക്ക് ഓർമ്മയിൽ ഒരു ഗാനം. 1:58 FM പ്രധാന വാർത്തകൾ. 2:15 തുടർ നാടകം.

2:30 നാട്ടുവഴിയിൽ ഈണങ്ങൾ. കൊത്തുപറമ്പ് ആമ്പിലാട് എന്ന ഗ്രാമത്തിൽ നിന്നുള്ള വിശേഷങ്ങൾ കേൾക്കാം. 5:00 സംസ്കൃത പാഠം. 5:15 കേളികൊട്ട് കെ വി രാമചന്ദ്രനും സംഘവും അവതരിപ്പിച്ചത്. 5:30 ചലച്ചിത്ര ഗാനങ്ങൾ. 5:45 ലളിത ഗാനങ്ങൾ കേൾക്കാം. 5:58 FM പ്രധാന വാർത്തകൾ. 6:00 ലക്ഷദ്വീപ് വൃത്താന്തം. 6:15 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. 6:40 നല്ല വാർത്ത. ആറൻപതിനുള്ള കിസാൻ വാണിയിൽ തില്ലങ്കേരി കാഞ്ഞിരാട്ടെ എൻ ഷിംജിത്തിന്റെ

കാർഷിക അനുഭവങ്ങൾ, 7:20 കമ്പോള വിലനിലവാരം, 7:35 യുവവാണി, തളിപ്പറമ്പ് ടാഗോർ വിദ്യാനികേതൻ ഹൈസ്കൂളിലെ ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് ടു വിദ്യാർത്ഥിനിയും വളർന്നുവരുന്ന എഴുത്തുകാരിയുമായ മെസ്ന കെ വി അതിഥിയായി എത്തുന്നു. 8:00 ചലച്ചിത്രഗാനങ്ങൾ കേൾക്കാം. 8:30 സേവന വാർത്തകൾ, 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ.

9:15 കായിക ലോകം, 9:30 സാറ്റർഡേ നൈറ്റ് ഫീവർ, 10 മണിക്ക് ദേശീയ സംഗീത പരിപാടി, 11 മണിക്ക് സ്പോട്ട്ലൈറ്റ്.

0: days as West Asia conflict persists, disrupting global energy supplies. Joint Secretary at the Ministry of Petroleum and Natural Gas, Sujata Sharma, stated this while talking to the reporters yesterday during the interministerial press briefing on the West Asia conflict. Outlining the precautionary measures to safeguard against supply shocks, Ms. Sharma said India was also working to increase crude oil storage capacity. Minority Affairs Minister Kiran Rijiju today informed that for the first time, Indian Hajj Mission has received two prestigious Labetum Awards from the Saudi Ministry of Hajj and Umrah for excellence in Hajj coordination and communication. The India Meteorological Department has forecast heavy to very heavy rainfall over West Uttar Pradesh, Bihar, Odisha, Tamil Nadu, Puducherry, Karaikal and Andaman and Nicobar Islands today. The India Meteorological Department has also predicted thunderstorm accompanied with hailstorm over Haryana, Punjab, Delhi, Rajasthan, Vidarbha and Chhattisgarh. In cricket, Gujarat Titans stormed into the final of the IPL 2026 with a commanding 7-wicket victory over Rajasthan Royals in Qualifier 2 at New Chandigarh last night. With this victory, Gujarat Titans have set up the title clash against defending champions Royal Challengers Bengaluru, which will be played in Ahmedabad tomorrow at 7:30 p.m. In women's cricket, India to take on hosts England in the second T20 International in Bristol today, with the visitors aiming to seal the three-match series. The match is scheduled to begin at 7 p.m. Indian Standard Time. India currently lead the series 1-0 after a commanding 38-run victory in the opening match in Chelmsford on Thursday. And that is the end of this news bulletin.
1: Akashvani, Kannur. സേവന വാർത്തകൾ. മൊബൈൽ വെറ്റിനറി ക്ലിനിക്കിലേക്ക് വെറ്റിനറി ഡോക്ടറെ നിയമിക്കുന്നതിനുള്ള കൂടിക്കാഴ്ച ജൂൺ 5 രാവിലെ 10:30 പരപ്പ ബ്ലോക്ക് പഞ്ചായത്ത് കാര്യാലയത്തിൽ നടക്കും. യോഗ്യത വെറ്റിനറി സയൻസിൽ ബിരുദം, കേരള വെറ്റിനറി കൌൺസിൽ രജിസ്ട്രേഷൻ. ഫോൺ നമ്പർ 9745068809. അടാക്ക് എരഞ്ഞോളി ഫിഷ് ഫാമിൽ ജനറേറ്റർ, വാട്ടർ പമ്പ്, എയറേറ്റർ എന്നീ ഉപകരണങ്ങൾ കൈകാര്യം ചെയ്യുന്നതുൾപ്പെടെയുള്ള ജോലികൾ ചെയ്യുന്നതിനായി സ്കിൽഡ് ലേബർമാരെ ദിവസവേതനാടിസ്ഥാനത്തിൽ നിയമിക്കുന്നു. SSLCയോടൊപ്പം ഇലക്ട്രീഷ്യൻ ട്രേഡിൽ ITI യോഗ്യതയുള്ള 45 വയസ്സിൽ താഴെയുള്ള പുരുഷന്മാർക്ക് അപേക്ഷിക്കാം. ബയോഡാറ്റയോടൊപ്പം ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളും പകർപ്പുകളും സഹിതം ജൂൺ 5 ഉച്ചയ്ക്ക് 2 മണിക്ക് എരഞ്ഞോളി അടാക്ക് നോർത്ത് സോൺ റീജിയണൽ ഓഫീസിൽ അഭിമുഖത്തിന് എത്തണം. ഫോൺ നമ്പർ 0490023543. മുഗ്രൽ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ VHSC വിഭാഗത്തിൽ വൊക്കേഷണൽ ടീച്ചർ മാത്തമാറ്റിക്സ്, കെമിസ്ട്രി, ജൂനിയർ എന്റർപ്രണർഷിപ്പ് ഡെവലപ്മെന്റ് തസ്തികകളിലേക്ക് നിയമനത്തിനുള്ള കൂടിക്കാഴ്ച ജൂൺ 1 ഉച്ചയ്ക്ക് 1 മണിക്ക് നടക്കും. ഫോൺ നമ്പർ 9946985775. കാസർഗോഡ് തേലമ്പാടി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ VHSC വിഭാഗത്തിൽ താൽക്കാലിക അധ്യാപക നിയമന കൂടിക്കാഴ്ച ജൂൺ 2 രാവിലെ 11 നടക്കും. കാസർഗോഡ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ HST ഫിസിക്കൽ സയൻസ് ഇംഗ്ലീഷ് അധ്യാപകരെ നിയമിക്കുന്നതിനുള്ള കൂടിക്കാഴ്ച ജൂൺ 1 ഉച്ചയ്ക്ക് 2 മണിക്ക് സ്കൂൾ ഓഫീസിൽ നടക്കും. കണ്ണൂർ റൂറൽ ജില്ലാ പോലീസ് DHQ ക്യാമ്പിൽ 59 ദിവസത്തേക്ക് താൽക്കാലികമായി ക്യാമ്പ് ഫോളോവർ തസ്തികയിൽ സ്വീപ്പർ കുക്ക് നിയമനം നടത്തുന്നു. മുൻപരിചയമുള്ളവർ അസിൽ തിരിച്ചറിയൽ രേഖ, പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന രേഖകൾ സഹിതം ജൂൺ 2 രാവിലെ 10:30 മാങ്ങാട്ടുപറമ്പിലുള്ള കണ്ണൂർ ജില്ലാ പോലീസ് ആസ്ഥാനത്ത് അഭിമുഖത്തിന് എത്തണം. അഴീക്കൽ ഗവൺമെന്റ് റീജിയണൽ ഫിഷറീസ് ടെക്നിക്കൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ VHSC വിഭാഗത്തിൽ ദിവസവേതന വ്യവസ്ഥയെ താൽക്കാലിക അടിസ്ഥാനത്തിൽ നോൺ വൊക്കേഷണൽ ടീച്ചർ, ജൂനിയർ എന്റർപ്രണർഷിപ്പ് ഡെവലപ്മെന്റ് തസ്തികയിൽ ഒഴിവുണ്ട്. മാസ്റ്റർ ബിരുദത്തോടൊപ്പം BEd സെറ്റ് യോഗ്യതയുള്ളവർ അസൽ സർട്ടിഫിക്കറ്റുകളുമായി ജൂൺ 2 രാവിലെ 10 മണിക്ക് സ്കൂൾ ഓഫീസിൽ അഭിമുഖത്തിന് എത്തണം. കണ്ണൂർ സർക്കാർ ആയുർവേദ കോളേജിലെ സ്വസ്ഥവൃത്ത വകുപ്പിൽ ഹോണററി യോഗ ഇൻസ്ട്രക്ടറുടെ ഒഴിവിലേക്ക് നിയമനം നടക്കും. യോഗ്യത BNYS അല്ലെങ്കിൽ BMMS വിത്ത് PG ഡിപ്ലോമ ഇൻ യോഗ, MSc യോഗ, പ്രായപരിധി 45 വയസ്സ്, ജനനത്തീയതി, വിദ്യാഭ്യാസ യോഗ്യത, പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകളും പകർപ്പുകളും സഹിതം ജൂൺ 8 രാവിലെ 11 മണിക്ക് അഭിമുഖത്തിന് എത്തണം. കാസർഗോഡ് ജനറൽ ആശുപത്രിയിൽ കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയിൽ ഡയാലിസിസ് ടെക്നീഷ്യൻ നിയമനം നടത്തുന്നതിനുള്ള കൂടിക്കാഴ്ച ജൂൺ 4 രാവിലെ 10:30 സൂപ്രണ്ടിന്റെ ചേംബറിൽ നടക്കും. യോഗ്യത ഡയാലിസിസ് ടെക്നീഷ്യൻ ബിരുദം, ഡിപ്ലോമ, കേരള പാരാമെഡിക്കൽ കൌൺസിൽ രജിസ്ട്രേഷൻ

ഫോൺ നമ്പർ 0499-423-0080. ഉദുമ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ഡോക്ടറെ നിയമിക്കുന്നതിനുള്ള കൂടിക്കാഴ്ച June 2 രാവിലെ 11 ഉദുമ FHSC യിൽ കൂടിക്കാഴ്ച നടത്തും. MBBS, TCMC രജിസ്ട്രേഷൻ

Pasewani. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് മണികണ്ഠൻ. പ്രധാന വാർത്തകൾ. സംസ്ഥാന നിയമസഭാ ഡെപ്യൂട്ടി സ്പീക്കറെ ചൊവ്വാഴ്ച തെരഞ്ഞെടുക്കും. കർണാടകയിൽ പുതിയ മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കാൻ കോൺഗ്രസ് നിയമസഭാ കക്ഷി യോഗം വൈകിട്ട് ചേരും. ആരോഗ്യവകുപ്പിന്റെ പ്രവർത്തനങ്ങളോട് സഹകരിക്കുന്ന എല്ലാ ജീവനക്കാരെയും ഗവൺമെന്റ് സംരക്ഷിക്കുമെന്ന് മന്ത്രി കെ മുരളീധരൻ. ഈ വർഷത്തെ ഹജ്ജ് തീർത്ഥാടനത്തിന് ഇന്ന് സമാപനമാകും. ഐപിഎൽ ക്രിക്കറ്റ് ഫൈനലിൽ നാളെ ഗുജറാത്ത് ടൈറ്റൻസ് നിലവിൽ ചാമ്പ്യന്മാരായ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. വാർത്തകൾ വിശദമായി. സംസ്ഥാന നിയമസഭാ ഡെപ്യൂട്ടി സ്പീക്കറെ ചൊവ്വാഴ്ച തെരഞ്ഞെടുക്കും. കോൺഗ്രസിലെ ഷാനിമോൾ ഉസ്മാനും സിപിഐയിലെ മുഹമ്മദ് മൊഹ്സീനുമാണ് മത്സരിക്കുന്നത്. അന്തരിച്ച മുൻ കേന്ദ്രമന്ത്രി കെ പി ഉണ്ണികൃഷ്ണന് രണ്ടാം തീയതി നിയമസഭ ചരമോപചാരമർപ്പിക്കും. 2, 3, 4 തീയതികളിലാണ് ഗവർണറുടെ നയപ്രഖ്യാപനത്തിനുമേൽ അംഗങ്ങൾ നന്ദി പ്രമേയ ചർച്ച നടത്തുക. അടുത്ത മാസം 19-ന് UDF ഗവൺമെന്റിന്റെ ആദ്യ ബജറ്റ് ധനമന്ത്രിയുടെ ചുമതല കൂടി വഹിക്കുന്ന മുഖ്യമന്ത്രി വി ഡി സതീശൻ അവതരിപ്പിക്കുക. 22, 23, 24 തീയതികളിലാണ് ബജറ്റ് ചർച്ച. തുടർന്ന് കാര്യപരിപാടികൾക്കായി 29-നും 30-നും സഭ ചേരും. പശ്ചിമേഷ്യൻ സംഘർഷം കണക്കിലെടുത്ത് കുറഞ്ഞത് 30 ദിവസത്തേക്കെങ്കിലും LPG കരുതൽ ശേഖരം ഉറപ്പുവരുത്തണമെന്ന് പൊതുമേഖലാ എണ്ണ കമ്പനികളോട് കേന്ദ്ര ഗവൺമെന്റ് ആവശ്യപ്പെട്ടു. രാജ്യത്തെ LPG ഉൽപ്പാദനം പ്രതിദിനം 92,000 മെട്രിക് ടണ്ണായി വർദ്ധിച്ച് റെക്കോർഡ് നേട്ടം കൈവരിച്ചതായി പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം ന്യൂഡൽഹിയിൽ അറിയിച്ചു. CBSEയുടെ റിസൾട്ടാനന്തര പോർട്ടൽ മറ്റന്നാൾ പ്രവർത്തനമാരംഭിക്കും. ഉത്തരക്കടലാസ് പരിശോധനയ്ക്കും പുനർമൂല്യനിർണയത്തിനും സുതാര്യതയും പ്രശ്നരാഹിത്യവും ഉറപ്പാക്കുകയാണ് പോർട്ടലിന്റെ ലക്ഷ്യമെന്ന് CBSE കേന്ദ്രങ്ങൾ അറിയിച്ചു. മൂല്യനിർണയത്തിന്റെ ഉയർന്ന നിലവാരം നടപടിയിലൂടെ സാധ്യമാകുമെന്ന് CBSE വ്യക്തമാക്കി. ഉടമസ്ഥരെ കണ്ടെത്താൻ കഴിയാത്ത ബാങ്ക് ആസ്തികളെക്കുറിച്ച് എളുപ്പത്തിൽ വിവരങ്ങൾ ലഭ്യമാക്കാൻ ധനകാര്യ സേവന വകുപ്പ് പോർട്ടൽ തുടങ്ങി. രാജ്യത്തെ 12 പൊതുമേഖലാ ബാങ്കുകൾക്ക് കീഴിലെ സംയുക്ത സംരംഭമായാണ് പോർട്ടൽ വികസിപ്പിച്ചത്. ഉടമസ്ഥരില്ലാത്ത ബാങ്ക് നിക്ഷേപങ്ങൾ, ഇൻഷുറൻസ് ക്ലെയിമുകൾ, ഓഹരികൾ, ഡിവിഡന്റുകൾ, മ്യൂച്വൽ ഫണ്ടുകൾ തുടങ്ങിയവയുടെ വിവരങ്ങൾ പോർട്ടലിൽ ലഭ്യമാകും. കർണാടകയിൽ പുതിയ മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കാൻ കോൺഗ്രസ് നിയമസഭാ കക്ഷി യോഗം വൈകിട്ട് ചേരും. മുഖ്യമന്ത്രി സിദ്ധരാമയ്യ സമർപ്പിച്ച രാജിക്കത്ത് ഗവർണർ താവർചന്ദ് ഗെലോട്ട് സ്വീകരിച്ച പശ്ചാത്തലത്തിലാണ് യോഗം. പുതിയ നേതാവിനെ തെരഞ്ഞെടുക്കുന്നതുവരെ കാവൽ മുഖ്യമന്ത്രിയായി സിദ്ധരാമയ്യയോട് തുടരാൻ ഗവർണർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഡി കെ ശിവകുമാറിനെ പുതിയ മുഖ്യമന്ത്രിയായി തെരഞ്ഞെടുക്കുന്നതിന് 136 MLA മാരോടും നിയമസഭാ കക്ഷിയോഗത്തിൽ പങ്കെടുക്കാൻ കോൺഗ്രസ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കർണാടകയുടെ ചുമതല വഹിക്കുന്ന AICC ജനറൽ സെക്രട്ടറി രൺദീപ് സിംഗ് സുർജേവാല കേന്ദ്ര നിരീക്ഷകനായി യോഗത്തിൽ പങ്കെടുക്കും. ഇന്ന് ഗോവ 29-ാം സംസ്ഥാന രൂപീകരണ ദിനം ആഘോഷിക്കുന്നു. ദിനാചരണത്തിൽ ഗോവയിലെ ജനങ്ങൾക്ക് രാഷ്ട്രപതി ദ്രൌപദി മുർമുവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആശംസകൾ നേർന്നു. സമ്പന്നമായ സാംസ്കാരിക പൈതൃകത്തിനും ഊഷ്മളമായ ആതിഥ്യ മര്യാദയ്ക്കും സ്റ്റാർട്ടപ്പുകൾ, സുസ്ഥിര വികസനം എന്നിവയിലെ ശ്രദ്ധേയ പുരോഗതിക്കും ഗോവ പ്രശസ്തമാണെന്ന് രാഷ്ട്രപതി പറഞ്ഞു. സാംസ്കാരിക പാരമ്പര്യത്തിനും പ്രകൃതി സൌന്ദര്യത്തിനും പേരുകേട്ട ഗോവ രാജ്യപുരോഗതിക്ക് മഹത്തായ സംഭാവനയാണ് നൽകുന്നതെന്ന് പ്രധാനമന്ത്രി സന്ദേശത്തിൽ പറഞ്ഞു. CBSEയുടെ റിസൾട്ടാനന്തര പോർട്ടൽ മറ്റന്നാൾ പ്രവർത്തനം ആരംഭിക്കും. ഉത്തരക്കടലാസ് പരിശോധനയ്ക്കും പുനർമൂല്യനിർണയത്തിനും സുതാര്യതയും പ്രശ്നരാഹിത്യവും ഉറപ്പാക്കുകയാണ് പോർട്ടലിന്റെ ലക്ഷ്യമെന്ന് CBSE കേന്ദ്രങ്ങൾ അറിയിച്ചു. മൂല്യനിർണയത്തിന്റെ ഉയർന്ന നിലവാരം നടപടിയിലൂടെ സാധ്യമാകുമെന്ന് CBSE വ്യക്തമാക്കി. കുട്ടികൾക്ക് ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ സുരക്ഷിതമായ അന്തരീക്ഷം ഒരുക്കുന്നതിന് കർശനമായ നിയന്ത്രണങ്ങളും മേൽനോട്ടവും അനിവാര്യമാണെന്ന് ഐക്യരാഷ്ട്രസഭ മനുഷ്യാവകാശ ഹൈക്കമ്മീഷണർ വോൾക്കർ ടർക്ക് പറഞ്ഞു. ഡിജിറ്റൽ ലോകം കുട്ടികൾക്ക് പഠനത്തിനും സർഗാത്മകതയ്ക്കും അവസരം നൽകുമ്പോൾ അവരുടെ സുരക്ഷയ്ക്കും സ്വകാര്യതയ്ക്കും ഭീഷണിയും ആകുന്നുണ്ടെന്ന് അദ്ദേഹം വ്യക്തമാക്കി.

സാമൂഹിക മാധ്യമങ്ങൾക്ക് സമ്പൂർണ്ണ നിരോധനം ഏർപ്പെടുത്തുന്നതിന് പകരം പ്ലാറ്റ്ഫോമുകൾ രൂപകൽപ്പന ചെയ്യുമ്പോൾ തന്നെ സുരക്ഷ ഉറപ്പാക്കണമെന്നും വിവരങ്ങൾ സംരക്ഷിക്കണമെന്നും അദ്ദേഹം നിർദ്ദേശിച്ചു. വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ പ്രഥമ ഉത്തരവാദിത്തം വനവകുപ്പിന് തന്നെയാണെന്ന് മന്ത്രി ഷിബു ബേബിജോൺ കൊല്ലത്ത് പറഞ്ഞു. ഒരാഴ്ചയ്ക്ക് ഉള്ളിൽ മൂന്നാമത്തെ മരണമാണ് ആതിരപ്പള്ളിയിൽ നടന്നതെന്ന് മന്ത്രി പറഞ്ഞു. ഫെൻസിംഗ് മറികടന്നാണ് അവിടെ കാട്ടാന ആക്രമണം നടന്നത്. ഇത് സംബന്ധിച്ച് ബന്ധപ്പെട്ടവരിൽ നിന്ന് വിശദമായ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും മന്ത്രി അറിയിച്ചു. ആരോഗ്യ വകുപ്പിന്റെ പ്രവർത്തനങ്ങളോട് സഹകരിക്കുന്ന എല്ലാ ജീവനക്കാരെയും ഗവൺമെന്റ് സംരക്ഷിക്കുമെന്ന് മന്ത്രി കെ മുരളീധരൻ പറഞ്ഞു. സംസ്ഥാനത്തെ ഗവൺമെന്റ് ആശുപത്രി പരിസരങ്ങളിൽ ശുചിത്വം ഉറപ്പാക്കാൻ നടപ്പാക്കുന്ന ജനകീയ മഹാശുചീകരണ പ്രവർത്തനം തുടക്കം പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ജനങ്ങളുമായി നേരിട്ട് ബന്ധപ്പെടുന്ന വകുപ്പാണ് ആരോഗ്യ വകുപ്പെന്നും എല്ലാ ശുചീകരണ തൊഴിലാളികളും തുടക്കം പദ്ധതിയുടെ ജീവനാഡിയാണെന്നും മന്ത്രി പറഞ്ഞു. ആശുപത്രികളിൽ രോഗികൾ നിലത്ത് കിടക്കുന്ന അവസ്ഥ ഇല്ലാതാക്കുകയാണ് ഗവൺമെന്റിന്റെ അടുത്ത ലക്ഷ്യമെന്നും അതിന്റെ പ്രവർത്തനങ്ങൾ ഉടൻ ആരംഭിക്കുമെന്നും മുരളീധരൻ അറിയിച്ചു. ഉടമസ്ഥരെ കണ്ടെത്താൻ കഴിയാത്ത ബാങ്ക് ആസ്തികളെക്കുറിച്ച് എളുപ്പത്തിൽ വിവരങ്ങൾ ലഭ്യമാക്കാൻ ധനകാര്യ സേവന വകുപ്പ് പോർട്ടൽ തുടങ്ങി. രാജ്യത്തെ 12 പൊതുമേഖലാ ബാങ്കുകൾക്ക് കീഴിലെ സംയുക്ത സംരംഭമായാണ് പോർട്ടൽ വികസിപ്പിച്ചത്. ഉടമസ്ഥരില്ലാത്ത ബാങ്ക് നിക്ഷേപങ്ങൾ, ഇൻഷുറൻസ് ക്ലെയിമുകൾ, ഓഹരികൾ, ഡിവിഡന്റുകൾ, മ്യൂച്വൽ ഫണ്ടുകൾ തുടങ്ങിയവയുടെ വിവരങ്ങൾ പോർട്ടലിൽ ലഭ്യമാകും. ഈ വർഷത്തെ ഹജ്ജ് തീർത്ഥാടനത്തിന് ഇന്ന് സമാപനമാകും. മുഴുവൻ തീർത്ഥാടകരും ഇന്ന് മിനായോട് വിട പറയും. ചൊവ്വാഴ്ച മുതലാണ് ഇന്ത്യൻ ഹാജിമാരുടെ മടക്കയാത്ര. കേരളത്തിൽ നിന്ന് ഹ്രസ്വ ഹജ്ജിന് നേരിട്ട് ജിദ്ദയിലെത്തിയവരുടെ മദീന സന്ദർശനം 7 June ആരംഭിക്കുക. ഇവർ 3 ദിവസം മദീനയിൽ തങ്ങിയ ശേഷം നാട്ടിലേക്ക് തിരിക്കും. സൌദി ഹജ്ജ് ഉംറ മന്ത്രാലയത്തിൽ നിന്ന് ഇന്ത്യൻ ഹജ്ജ് മിഷന് 2 ലബൈത്തം അവാർഡുകൾ ലഭിച്ചതായി കേന്ദ്രമന്ത്രി കിരൺ റിജിജു. ഹജ്ജ് ഏകോപനത്തിലും ആശയവിനിമയത്തിലും മികവ് പുലർത്തിയതിനാണ് ആദ്യമായി ഇങ്ങനെയൊരു അവാർഡ് ലഭിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. തിരുവനന്തപുരം പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ വിഷയം ഗവൺമെന്റ് കൂടുതൽ ഗൌരവത്തോടെ ചർച്ച ചെയ്യുമെന്ന് കെ മുരളീധരൻ പറഞ്ഞു. ഒരു ക്ഷേത്രസ്വത്തും അപഹരിക്കാൻ പാടില്ലെന്നും ആഭ്യന്തര വകുപ്പുമായി ആലോചിച്ച് ഗവൺമെന്റ് ഇക്കാര്യത്തിൽ അന്വേഷണം നടത്തുമെന്നും മന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു. അന്തരിച്ച മുൻ കോൺഗ്രസ് നേതാവും മുൻ MP കെ പി ധനപാൽ സംസ്കാരം വൈകിട്ട് പറവൂരിൽ നടത്തും. ഇന്ന് പുലർച്ചെ പറവൂരിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു 76-കാരനായ അദ്ദേഹത്തിന്റെ അന്ത്യം. KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗമാണ്. KPCC വൈസ് പ്രസിഡന്റ്, എറണാകുളം DCC പ്രസിഡന്റ്, UDF ജില്ലാ ചെയർമാൻ, മിൽമ ക്ഷേമനിധി ബോർഡ് സ്ഥാപക ചെയർമാൻ തുടങ്ങിയ പദവികളിൽ അദ്ദേഹം വഹിച്ചിട്ടുണ്ട്. 6 വർഷം എറണാകുളം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റായി പ്രവർത്തിച്ചിട്ടുണ്ട്. 2009 ചാലക്കുടിയിൽ നിന്നാണ് ലോക്സഭാംഗമായി തെരഞ്ഞെടുക്കപ്പെടുന്നത്. ഇന്നലെ രാത്രി അന്തരിച്ച മുൻ മന്ത്രിയും കേരള കോൺഗ്രസ് ഡെപ്യൂട്ടി ചെയർമാനുമായിരുന്ന TU കുരുവിളയുടെ സംസ്കാരം നാളെ ഉച്ചകഴിഞ്ഞ് കോതമംഗലം ചേലാട് സെന്റ് സ്റ്റീഫൻസ് ബെസനിയ വലിയ പള്ളിയിൽ നടത്തും. ശ്വാസകോശ രോഗത്തെ തുടർന്ന് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു 89-കാരനായ അദ്ദേഹത്തിന്റെ അന്ത്യം. അരനൂറ്റാണ്ടിലേറെ രാഷ്ട്രീയ പൊതുമേഖലകളിലെ സജീവ സാന്നിധ്യമായിരുന്നു TU കുരുവിള. 2006 2011 കോതമംഗലത്ത് നിന്ന് നിയമസഭയിലേക്കെത്തി. 2010 മത്സരിച്ചെങ്കിലും 2006 അച്യുതാനന്ദ സഭയിൽ മന്ത്രി പ്ലാറ്റ്ഫോം കോർപ്പറേഷൻ ഹൌസ് എന്നിവയുടെ ചെയർമാനായി പ്രവർത്തിച്ചു. ഇന്നലെ കോഴിക്കോട് മുൻ സ്പോർട്സ് കൌൺസിൽ ദാസന്റെ ഭൗതികദേഹം വൈകിട്ട് 5 മുതൽ കോഴിക്കോട്ടെ അശോകപുരത്തെ വീട്ടിലും നാളെ രാവിലെ 8 മുതൽ 9:30 വരെ CPIM ജില്ലാ കമ്മിറ്റി ഓഫീസിലും അതിനുശേഷം ടൌൺ ഹാളിലും പൊതുദർശനത്തിന് വയ്ക്കും. തുടർന്ന് മാവൂർ റോഡ് ശ്മശാനത്തിൽ സംസ്കരിക്കും. IPL ക്രിക്കറ്റ് ഫൈനലിൽ നാളെ ഗുജറാത്ത് ടൈറ്റൻസ് നിലവിൽ ചാമ്പ്യന്മാരായ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. വൈകിട്ട് 7:30 അഹമ്മദാബാദ് നരേന്ദ്രമോദി സ്റ്റേഡിയത്തിലാണ് മത്സരം. 2 ക്വാളിഫയറിൽ രാജസ്ഥാൻ റോയൽസിനെ തോൽപ്പിച്ചാണ് ഗുജറാത്ത് ടൈറ്റൻസ് ഫൈനലിൽ പ്രവേശിച്ചത്. 1 ക്വാളിഫയറിൽ ഗുജറാത്ത് ടൈറ്റൻസിനെ തോൽപ്പിച്ചാണ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ആദ്യം ഫൈനലിസ്റ്റുകളായത്. കൊങ്കൺ പാതയിൽ മൺസൂൺ കാല ട്രെയിൻ സമയം അടുത്ത മാസം 15 നിലവിൽ വരും. ഇതനുസരിച്ച് ട്രെയിനുകളുടെ സമയത്തിൽ മാറ്റം വരും. ട്രെയിനുകൾ പതിവിലും വേഗം കുറച്ചാണ് സർവീസ് നടത്തുക. 20 October ട്രെയിനുകളുടെ സമയത്തിലെ മാറ്റം. മണ്ണിടിച്ചിൽ സാധ്യത മുൻനിർത്തി പ്രത്യേക പെട്രോളിംഗിന് റെയിൽവേ ജീവനക്കാരെ നിയോഗിച്ചിട്ടുണ്ട്. പ്രധാനപ്പെട്ട സ്റ്റേഷനുകളിൽ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂമുകളും തുറന്നിട്ടുണ്ട്. കോഴിക്കോട്ടെ ആകാശവാണി ദൂരദർശൻ നിലയങ്ങളുടെ പ്രോഗ്രാം മേധാവി KV ശരത് ചന്ദ്രൻ സർവീസിൽ നിന്ന് വിരമിച്ചു. ആകാശവാണി നിലയങ്ങളിൽ 34 വർഷത്തെ സേവനത്തിന് ശേഷമാണ് അദ്ദേഹം ഇന്നലെ വിരമിച്ചത്. പ്രജാപിത ബ്രഹ്മകുമാരീസ് ഈശ്വരീയ വിദ്യാലയത്തിന്റെ 90-ാം വാർഷികത്തിന്റെ ഭാഗമായി 1 വർഷം നീളുന്ന ആഘോഷങ്ങൾക്ക് നാളെ കോഴിക്കോട്ട് തുടക്കമാകും. സിറ്റി ഹൌസ് ഹാളിൽ കെ ജയന്ത് MLA പരിപാടി ഉദ്ഘാടനം ചെയ്യും. ഓൺലൈൻ ട്രേഡിംഗിൽ വൻ ലാഭം വാഗ്ദാനം ചെയ്ത് കൊല്ലം പുത്തൂർ സ്വദേശിയുടെ 1,83,00,000 രൂപ തട്ടിയെടുത്ത കേസിലെ മുഖ്യപ്രതിയെ ഹിമാചൽ പ്രദേശിൽ നിന്ന് പിടികൂടി. ബാബാനഗർ സ്വദേശി സൂര്യ

0: ശ്രീകാന്തിനെയാണ് കൊല്ലം റൂറൽ സൈബർ ക്രൈം ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിൽ പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. പ്രതിയെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് ജനറൽ അനിൽ ചൌഹാൻ സൈനിക സേവനത്തിൽ നിന്നും വിരമിച്ചു. ന്യൂഡൽഹിയിലെ ദേശീയ യുദ്ധസ്മാരകത്തിൽ ആചാരപരമായ ഗാർഡ് ഓഫ് ഓണർ സ്വീകരിച്ച ശേഷമായിരുന്നു രാജ്യത്തെ ഉന്നത സൈനിക പദവിയിൽ നിന്നും അദ്ദേഹം വിടവാങ്ങിയത്. യുദ്ധസ്മാരകത്തിൽ പുഷ്പചക്രം അർപ്പിച്ച ശേഷം സേന അദ്ദേഹത്തിന് ഗാർഡ് ഓഫ് ഓണർ നൽകി. ആതിരപ്പള്ളിയിൽ കാട്ടാനാക്രമണത്തിൽ ഒരാൾ മരിച്ചു. വെറ്റിലപ്പാറ സ്വദേശി പുല്ലാർക്കാട്ട് മോഹനനാണ് പുലർച്ചെ കാട്ടാനയെ ഓടിക്കാൻ ശ്രമിക്കുന്നതിനിടെ ആനയുടെ ആക്രമണത്തിൽ മരിച്ചത്. കൊച്ചി നഗരസഭയുടെ സുസ്ഥിര വികസനവും അടിസ്ഥാന സൌകര്യങ്ങളും ലക്ഷ്യമിടുന്ന 9 മുൻഗണനാ പദ്ധതികളുടെ സമഗ്ര നിർദ്ദേശം മേയറുടെ നേതൃത്വത്തിൽ മുഖ്യമന്ത്രിക്ക് കൈമാറി. നഗരം നേരിടുന്ന ഗതാഗതക്കുരുക്ക്, കുടിവെള്ളക്ഷാമം, മാലിന്യ പ്രശ്നങ്ങൾ എന്നിവയ്ക്ക് ദീർഘകാല പരിഹാരം കാണുകയാണ് പദ്ധതികളുടെ ലക്ഷ്യം. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാന നിയമസഭാ ഡെപ്യൂട്ടി സ്പീക്കറെ ചൊവ്വാഴ്ച തെരഞ്ഞെടുക്കും. കർണാടകയിൽ പുതിയ മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കാൻ കോൺഗ്രസ് നിയമസഭാ കക്ഷിയോഗം വൈകിട്ട് ചേരും. ആരോഗ്യവകുപ്പിന്റെ പ്രവർത്തനങ്ങളോട് സഹകരിക്കുന്ന എല്ലാ ജീവനക്കാരെയും ഗവൺമെന്റ് സംരക്ഷിക്കുമെന്ന് മന്ത്രി കെ മുരളീധരൻ. ഈ വർഷത്തെ ഹജ്ജ് തീർത്ഥാടനത്തിന് ഇന്ന് സമാപനമാകും. IPL ക്രിക്കറ്റ് ഫൈനലിൽ നാളെ ഗുജറാത്ത് ടൈറ്റൻസ് നിലവിൽ ചാമ്പ്യന്മാരായ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.
1: ആകാശവാണി കണ്ണൂർ. May 31 ലോക പുകയില വിരുദ്ധ ദിനം. ഇതോടനുബന്ധിച്ച് കണ്ണൂർ ജില്ലാ TB സെന്ററിലെ ശ്വാസകോശ വിദഗ്ധ ഡോക്ടർ രചന ശ്രീധരനുമായുള്ള അഭിമുഖമാണ് ഇന്ന് ആരോഗ്യദീപ്തിയിൽ. കൂടെ ശ്രീകലാ ബിജു.
2: നമസ്കാരം ഡോക്ടർ.
3: നമസ്കാരം.
2: ഇന്ന് മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളത്തിൽ മുതിർന്നവരെക്കാൾ കൂടുതലായിട്ടും യുവാക്കളാണ് പുകയില ഉൽപ്പന്നങ്ങൾ കൂടുതലായിട്ടും ഉപയോഗിച്ചു വരുന്നതായിട്ട് കാണുന്നത്. അതായത് അവർ പല രൂപത്തിൽ തന്നെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇതിന് അവരിൽ വലിയ ആരോഗ്യ പ്രശ്നങ്ങളും കണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഈ ഉപയോഗിക്കുന്നവരെക്കാൾ ഉപരി മറ്റുള്ളവരെ കൂടി ഇത് ബാധിക്കുന്നു എന്ന് വരുമ്പോൾ ഇതിന് ശക്തമായൊരു നടപടി കൂടി ആവശ്യമാണല്ലോ. ജനങ്ങളെ ബോധവാന്മാരാക്കാൻ വേണ്ടി തന്നെയായിരിക്കാം എല്ലാ വർഷവും May 31 പുകയില വിരുദ്ധ ദിനമായിട്ട് ആചരിക്കുന്നതും അല്ലേ? അപ്പൊ ഇങ്ങനൊരു ദിവസം ആചരിക്കുന്നതിന്റെ ലക്ഷ്യവും ഈ വർഷത്തെ പ്രമേയം കൂടി ഒന്ന് വിശദമാക്കാമോ?
3: എല്ലാ കൊല്ലവും May 31 ലോകാരോഗ്യ സംഘടന ലോക പുകയില വിരുദ്ധ ദിനമായിട്ടാണ് ആചരിക്കുന്നത്. ഓരോ കൊല്ലവും ആ കാലത്തിനനുസൃതമായിട്ട് ഓരോ തീമും അതിന് ഉണ്ടാവാറുണ്ട്. അപ്പൊ ഇക്കൊല്ലത്തെ തീം അൺമാസ്കിംഗ് ദ പീൽ കൗണ്ടറിംഗ് നിക്കോട്ടിൻ ആൻഡ് ടൊബാക്കോ അഡിക്ഷൻ എന്നാണ്. അതായത് നമുക്കറിയാം ടൊബാക്കോ ഒരു $multi-million ഇൻഡസ്ട്രിയാണ്. കൺവെൻഷണൽ ആയിട്ട് ഇപ്പം സിഗരറ്റ്സിന്റെ ഒക്കെ സെയിൽ കുറഞ്ഞു വരും. അതിനെപ്പറ്റി കൂടുതലായിട്ട് ബോധവൽക്കരണം ഉണ്ടാവുന്ന സമയത്ത് അവർ യുവാക്കളെ ആകർഷിക്കാൻ വേണ്ടി പുതിയ പുതിയ മെത്തേഡ്സ്, അതായത് ടൊബാക്കോ ഫ്രീ എന്ന് പറയും, ഇ സിഗരറ്റ്സ് വഴിയും, അതായത് നമുക്കതൊരു മോശമായിട്ട് തോന്നാത്ത രീതിയിൽ യുവാക്കളെ ആകർഷിക്കാൻ അവർ പുതിയ പുതിയ മെത്തേഡ്സ് ടൊബാക്കോ ഇൻഡസ്ട്രി കൊണ്ടുവരുന്നുണ്ട്. അപ്പൊ അതിനെ ചെറുത്തു നിൽക്കാനും അതിന്റെ യൂസേജ് കുറക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്രാവശ്യം WHO കൂടുതലായിട്ട് എംഫസൈസ് ചെയ്യുന്നത്.
2: അപ്പോൾ ഇതിന്റെ ഇപ്പോഴത്തെ സ്ഥിതി വിവരക്കണക്കുകൾ, സ്റ്റാറ്റിസ്റ്റിക്സ് ഒന്ന് പറയാമോ?
3: അതായത് ഓരോ കൊല്ലവും ഏകദേശം ലോകമെമ്പാടും 80 ലക്ഷം ആൾക്കാരാണ് പുകയിലയുടെ ഉപയോഗം കാരണം മരണപ്പെടുന്നത്. അതിൽ ഏകദേശം 13 ലക്ഷം ആൾക്കാർ സെക്കൻഡ് ഹാൻഡ് സ്മോക്കാണ്, അതായത് അവർ നേരെ പുകവലിക്കാതെ ബാക്കിയുള്ള ചുറ്റുമുള്ള ആൾക്കാർ പുകവലിക്കുന്ന കാരണമാണ് അവർ മരണപ്പെടുന്നത്. ഇന്ത്യയിലെ കണക്ക് പ്രകാരം ഏകദേശം 10 ലക്ഷമാണ്. നമുക്കറിയാം അത് ഉപയോഗിക്കുന്ന ഏകദേശം 50% ആൾക്കാർ പുകയില കൊല്ലും. അതായത് ഏകദേശം ലോകത്തിലെ 1/5 ടൊബാക്കോ യൂസ് ചെയ്യുന്നതാണ് പറയുന്നത്. ഇ സിഗരറ്റ്സ് എന്ന കാര്യം അത് വ്യാപനം കൂടി വരുന്നുണ്ട്. ലോകത്തെ ഏകദേശം 100 മില്യൺ ആൾക്കാർ ഇ സിഗരറ്റ്സ് ഉപയോഗിക്കുന്നുണ്ട്. അതിന്റെ ഉപയോഗം കൂടുതൽ നമ്മളെ കൗമാരപ്രായക്കാരിലും പിന്നെ ഡെവലപ്ഡ് കൺട്രീസിലുമാണ് കാണുന്നത്.
2: അപ്പോൾ ഈ പുകയിലയിൽ അടങ്ങിയിരിക്കുന്ന മാരകമായ ഘടകങ്ങൾ എന്തൊക്കെയാണ്, ഇതെങ്ങനെയാണ് ശരീരത്തെ ബാധിക്കുന്നത്?
3: പുകയിലയിൽ ഏകദേശം നമ്മൾ സ്മോക്ക് ചെയ്യുമ്പോൾ ഏകദേശം ഒരു 4000-ത്തിലധികം കെമിക്കൽസ് സ്മോക്കിലുണ്ട്. അതിൽ ഏകദേശം 60 എണ്ണം കാർസിനോജനിക് ആണ്, അതായത് ക്യാൻസർ ഉണ്ടാക്കാൻ സാധ്യതയുള്ള കെമിക്കൽസ് ആണ്. നമ്മൾ കൂടുതലായിട്ട് പറയാറ് ഏറ്റവും ഹാംഫുൾ ആയിട്ടുള്ള രണ്ട് കെമിക്കൽസ് ഒന്ന് ടാറും നിക്കോട്ടിനുമാണ്. നിക്കോട്ടിനാണ് ഈ ആസക്തി ഉണ്ടാക്കുന്ന ഒരു പദാർത്ഥം അതിൽ. അതായത് നമ്മൾ നിക്കോട്ടിൻ ബ്ലഡ്
2: സ്ട്രീമിലോട്
3: ആസക്തി ഉണ്ടാക്കുന്നത്, അതായത് നിക്കോട്ടിൻ അബ്സോർബ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ശരീരത്തിൽ ഡോപ്പമീൻ എന്നൊരു പദാർത്ഥം ഉൽപ്പാദിപ്പിക്കും. നമുക്കൊരു നല്ലൊരു റിലേറ്റഡ് മൂഡ്, നമ്മളൊരു വിഷമിച്ചേക്കുന്ന സമയത്ത് നമ്മൾ സിഗരറ്റ് വലിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു റിലേറ്റഡ് മൂഡ് ഉണ്ടാവുന്ന, നമ്മൾ സ്ട്രെസ് ഒക്കെ കുറയും.

0: എന്നത് ആൾക്കാർ പൊതുവെ അങ്ങനെയാണല്ലോ സിഗരറ്റ് വലിക്കാറ്. സ്ട്രെസ് ഉണ്ടാവുന്ന സമയത്ത് സ്ട്രെസ് റിലീവർ എന്നുള്ള രീതിയിൽ, അപ്പൊ ഈ ഡോപ്പിൻ ഉണ്ടാവുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ നമുക്കൊരു നല്ലൊരു ഹാപ്പി ഫീലിംഗ് ഉണ്ടാവും. പക്ഷെ ആദ്യം ചിലപ്പോൾ ഒരു സിഗരറ്റ് വലിച്ചാൽ ആ ഹാപ്പി ഫീലിംഗ് വരും, പിന്നെ പിന്നെ ചിലപ്പം ഒരു സിഗരറ്റിൽ മതിയാവില്ല, നമ്മൾ രണ്ട് സിഗരറ്റ് വലിക്കേണ്ടി വരും, ഈ ഒരു ഹാപ്പി ഫീലിംഗ് വരും. അങ്ങനെ കാലക്രമേണ ഈ ഒരു സിഗരറ്റിന്റെ നമ്പർ കൂടി വന്ന് നമുക്ക് കൂടുതൽ കൂടുതൽ സിഗരറ്റ് വലിച്ചാൽ മാത്രമേ നമുക്ക് ഈ ഡോപ്പമീന്റെ റിലീസ് ഇത്രയൊരു അളവിൽ കിട്ടാൻ. അപ്പം കൂടുതലായിട്ട് നമ്മൾ അഡിക്റ്റഡ് ആയി വരുവാണ്.
1: അതാണ് ഈ ഒന്നിൽ തുടങ്ങിയിട്ട് നമുക്കത് ഒഴിച്ചുകൂടാനാവാത്ത ഒരു വസ്തുവായി മാറുന്നത്.
0: അതായത് ഈ നമ്മൾ പറയുന്ന സാധാരണ ഈ സ്മോക്കിംഗ് അധികവും തുടങ്ങുന്നത് ഒരു 15-14 വയസ്സിലൊക്കെയാണ്, പിയർ പ്രഷർ കാരണം. പിന്നെ നമ്മൾ ഈ പിക്ചറൊക്കെ കണ്ടു കഴിഞ്ഞാൽ ആക്ടർ വലിക്കുന്ന എന്തോ ഒരു നല്ല കാര്യമാണെന്നുള്ള രീതിയിൽ ആ പ്രൊജക്ഷൻ ടിവിയിലും നേരെയുള്ള അഡ്വർടൈസിംഗ് ബാൻഡാണ്. പക്ഷെ ഇൻഡയറക്റ്റ് അഡ്വർടൈസിംഗ്, അതായത് ഈ പിക്ചറിലൊക്കെ ഇത് വലിക്കുന്നത് കണ്ട് എന്തോ ഒരു വലിയൊരു കാര്യമെന്നുള്ള രീതിയിൽ ഒരു എക്സ്പെരിമെന്റൽ ആയിട്ടാണ് മിക്ക യുവാക്കളും ഒരു 14-15 വയസ്സിലൊക്കെ അവർ പുകവലി തുടങ്ങുന്നത്. ഈ 15 വയസ്സിൽ തുടങ്ങിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു 20 വയസ്സാകുമ്പോഴത്തേക്ക് 50% അഡിക്ഷൻ ഉണ്ടാവും, 30 വയസ്സാകുമ്പോഴത്തേക്ക് 80% അഡിക്ഷൻ ഉണ്ടാവും. നമുക്കൊരു തിരിച്ചറിവ് വന്ന ആ ഒരു സമയം ചിലപ്പോൾ നമ്മൾ ഭയങ്കര ലേറ്റ് ആയിരിക്കും. ആ സമയത്ത് നമ്മൾ വിചാരിച്ചാലും നമുക്ക് പുകവലി ചിലപ്പം നിർത്താൻ പറ്റണമെന്നില്ല.
1: ഇങ്ങനെ ഈ പുകയില ഉൽപ്പന്നങ്ങൾ ഏതൊക്കെ തരത്തിലാണ് ഡോക്ടർ കണ്ടുവരുന്നത്?
0: സാധാരണ നമ്മൾ കൂടുതൽ പുകയില എന്ന് പറയുന്ന സമയത്ത് നമുക്ക് മനസ്സിൽ വരുന്നത് ബീഡിയും സിഗരറ്റാണ്, അത് കൺവെൻഷണൽ സിഗരറ്റ്സ് ആണ്. പക്ഷെ ഇപ്പം അതിന് കാലം കുറേ അത് ഡെവലപ്പ് ചെയ്ത് കുറേ നമ്മൾ വിചാരിക്കാൻ വരെ പറ്റാത്ത രീതിയിലേക്ക് പ്രോഡക്ട്സ് ഇപ്പം വന്നു തുടങ്ങി. പിന്നെ നമ്മൾ ഇന്ത്യയിൽ കൂടുതൽ ഈ ചൂയിങ് ടൊബാക്കോ ഉണ്ട്, അതായത് അങ്ങനത്തെ കുറേ ഉൽപ്പന്നങ്ങൾ നമ്മൾ കൂടുതലായിട്ട് ഓറൽ ക്യാൻസേഴ്സ് ഒക്കെ ഉണ്ടാക്കുന്ന അങ്ങനത്തെ ഉൽപ്പന്നങ്ങളുണ്ട്. പിന്നെ യുവാക്കളിൽ കൂടുതൽ എനിക്കൊന്ന് ഉപയോഗിക്കുന്നത് ഇ സിഗരറ്റ്സ്, അതായത് വേപ്പിങ്ങും പിന്നെ നിക്കോട്ടിൻ പൗച്ചസ്. അപ്പൊ ഇതൊക്കെ കുറച്ച് മാർക്കറ്റ് ചെയ്യുന്ന ടൊബാക്കോ ഫ്രീ എന്ന് പറഞ്ഞിട്ടാണ്. പക്ഷെ ഈ നിക്കോട്ടിൻ പൗച്ചസിലൊക്കെ ഭയങ്കര ഹൈ ലെവലിൽ നിക്കോട്ടിൻ ഉണ്ടാവും. അപ്പൊ ഇതെന്ന് വെച്ചാൽ ചെറിയൊരു പൗച്ച് മാറി നമ്മൾ വായിൻ്റെ ഉള്ളിൽ വെക്കാം. അപ്പൊ നമ്മൾ പണ്ടൊക്കെ കുട്ടികൾ പുക വലിച്ചാൽ മാതാപിതാക്കൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും, മണം ഉണ്ടാവും, വലിക്കുന്ന ആൾക്കാരായതൊക്കെ നമുക്ക് മനസ്സിലാവും, ടീത്ത് സ്റ്റെയിനിങ് അങ്ങനത്തെ കുറെ ഫിസിക്കൽ എഫക്ട്സ് ഉണ്ടാവും. പക്ഷെ ഇപ്പോൾ ഈ നിക്കോട്ടിൻ പൗച്ചസ് തന്നെ നമ്മൾ ഈ ലിപ്സിന്റെ ഉള്ളിൽ വെക്കുന്നതാണ്. അപ്പൊ സ്ലോ ആയിട്ട് നിക്കോട്ടിൻ റിലീസ് ചെയ്തുകൊണ്ടിരിക്കും, ഫ്ലേവേർഡ് ആണ്, മണം ഉണ്ടാവില്ല. അപ്പം ബാക്കിയുള്ള ഓട്ടർക്ക് ഇത് മനസ്സിലാവണമെന്ന് വരെയില്ല നിക്കോട്ടിൻ യൂസ് ചെയ്യുന്നില്ല. അപ്പൊ കൂടുതൽ ഡേഞ്ചറസും ആണ്. പക്ഷേ ബാക്കിയുള്ള ഓട്ടർക്ക് അധികം
1: പേരൻസിനൊക്കെ
0: അത് കണ്ടുപിടിക്കാനും ബുദ്ധിമുട്ടാണ്.
1: അതായത് ഇപ്പോ സ്മോക്കിംഗ് പ്രോഡക്ട്സും സ്മോക്ക്ലെസ് പ്രോഡക്റ്റും ആയിട്ട്,
0: അതായത് ഈ സിഗരറ്റ്സിൽ ബേസിക്കലി എയറോസോൾ വഴിയാ ജനറേറ്റ് ചെയ്യുന്ന, സ്മോക്ക് അധികം ജനറേറ്റ് ചെയ്യുന്നില്ല.
1: പണ്ട് നമ്മൾ ഈ പുകവലി മാത്രമായിരുന്നു കണ്ടത് അല്ലെ, ഇപ്പോഴാണ് ഇങ്ങനെയുള്ള ഐറ്റങ്ങളൊക്കെ കൂടുതലായിട്ടും കണ്ടുവരുന്നത്.
0: അത് പൊതുവേ നമുക്ക് പുകവലി ഒരു മോശം ശീലമായിട്ടും അത് ഭയങ്കര ദൂഷ്യഫലങ്ങൾ ഉണ്ടാക്കുന്ന രീതിയിൽ ആൾക്കാർ മനസ്സിലാക്കും. ഇതൊക്കെ കുറച്ചും കൂടി സേഫ് ആണെന്നുള്ള രീതിയിൽ തെറ്റിദ്ധാരണ. അത് ബേസിക്കലി എനിക്കൊന്ന് ടൊബാക്കോ ഇൻഡസ്ട്രി ക്രിയേറ്റ് ചെയ്തതാണ്, ഇതിലധികം ദോഷഫലങ്ങൾ ഉണ്ടാവില്ല എന്നുള്ള രീതിയിലാണ് ബേസിക്കലി യങ്സ്റ്റേഴ്സ് ഇതിലേക്ക് കൂടുതൽ അട്രാക്റ്റഡ് ആവുന്നത്.
1: അതെ, ഇപ്പൊ ഈ തീമിൽ പറഞ്ഞതുപോലെ തന്നെ അതിലേക്ക് ആകർഷണം ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത് അല്ലെ.
0: അതാണ്. പിന്നെ ഈ ഫ്ലേവേർഡ് ആണ്, ചിലതൊക്കെ നല്ല ഫ്ലേവേഴ്സ് അല്ലെ വരും. അപ്പൊ അതൊക്കെ കൂടുതൽ ഈ യങ്സ്റ്റേഴ്സിന് കൂടുതൽ ഇതിലേക്ക് ആകർഷിക്കാൻ വേണ്ടിയിട്ടാണ് അവർ ചെയ്യുന്നത്.
1: പിന്നെ ഈ പുകവലി ശ്വാസകോശത്തെ എങ്ങനെയാണ് ഡോക്ടറെ ബാധിക്കുന്നത്?
0: പുകവലി നമ്മൾ ഏകദേശം എല്ലാ അവയവത്തിനെയും ബാധിക്കും. പക്ഷെ ഏറ്റവും കൂടുതലായിട്ട് ബാധിക്കുന്നത് ശ്വാസകോശത്തെയാണ്. അത് ഏറ്റവും കൂടുതലായിട്ട് ഈ COPD, അതായത് ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് എയർവേ ഡിസീസ്, അതായത് ശ്വാസമുട്ടലായിട്ട്, ക്രോണിക് ബ്രോങ്കൈറ്റിസ് ശ്വാസമുട്ടലായിട്ട് ചുമച്ച് കവന്തുപ്പുന്ന രീതിയിലൊക്കെയാണ് അത് പ്രസന്റ് ചെയ്യുക. പിന്നെ ആസ്മയുള്ള ആൾക്കാരിൽ ആസ്മ കൂടുതലായിട്ട് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പിന്നെ പുകവലിക്കുന്ന ആൾക്കാർ ഫാമിലി മെമ്പേഴ്സിൽ ആസ്മ വരാൻ സാധ്യത, ഇപ്പം മാതാപിതാക്കൾ പുകവലിക്കുന്ന സമയത്ത് കുട്ടികളിൽ ആസ്മ വരാനും ഉള്ള സാധ്യത കൂടുതലാണ്. പിന്നെ അല്ലാതെ ലങ് ക്യാൻസേഴ്സ്, ഏകദേശം 90% ലങ് ക്യാൻസേഴ്സ് ഉണ്ടാവുന്നത് പുകവലിക്കുന്ന ആൾക്കാരിലാണ്.
1: ഈ പുകയിലയുടെ ഉപയോഗം ക്യാൻസറിലേക്കും വഴിവെക്കുന്നുണ്ട് അല്ലേ. അപ്പോ ഏതൊക്കെ തരം ക്യാൻസറുകളാണ് പുകയില ഉൽപ്പന്നങ്ങൾ മൂലം അധികമായി കാണുന്നത്?
0: പ്രധാനമായിട്ട് രണ്ട് ക്യാൻസേഴ്സ് ആണ്. ഒന്ന്, നമ്മൾ ഈ ലങ് ക്യാൻസർ, നമ്മൾ 90%ത്തിലധികം ലങ് ക്യാൻസേഴ്സ് സിഗരറ്റ് സ്മോക്കിംഗ് വഴിയാണ് ഉണ്ടാവുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞു ച്യൂ ചെയ്യുന്ന ടൊബാക്കോ, അതായത് ചവക്കുന്ന ടൊബാക്കോ കാരണം ഓറൽ ക്യാൻസേഴ്സ്, അതായത് ചില സ്ഥലങ്ങളിൽ നോർത്തേൺ ഇന്ത്യയിലൊക്കെ കൂടുതലായിട്ട് ഓറൽ ക്യാൻസേഴ്സ് കാണുന്നത് ഈ ചവക്കുന്ന ടൊബാക്കോ കാരണമാണ്. പിന്നെ ബാക്കി ഏത് അവയവത്തിലും ക്യാൻസർ ഉണ്ടാക്കാം, അതായത് പാൻക്രിയാസിൽ ഉണ്ടാക്കാം, ഏത് അവയവത്തിലും ക്യാൻസറിന് ഒരു കാരണമാണ് പുകയിലെ ഉപയോഗം.
1: ഡോക്ടർ, ഇപ്പൊ ഈ ക്യാൻസറിന്റെ കാര്യം പറഞ്ഞു, മറ്റു എന്തൊക്കെയാ അസുഖങ്ങളായിരിക്കാം ഇതുമൂലം ഉണ്ടാകുന്നത്?
0: പുകവലി കാരണം ഒന്ന്, നമുക്ക് ഹാർട്ട് അറ്റാക്ക് വരാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. സ്മോക്കിംഗ് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാക്കാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ സ്ട്രോക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ ഒട്ടുമിക്ക അവയവങ്ങളിലും എന്തെങ്കിലും രീതിയിലൊരു സൈഡ് എഫക്ട്സ് ഉണ്ടാക്കും. ഇപ്പം കണ്ണിലാണെങ്കിൽ കാറ്ററാക്ട് വരാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ വന്ധ്യതക്ക് സാധ്യത, ഇൻഫെർട്ടിലിറ്റി ഇഷ്യൂസ് ഈ സ്മോക്കിംഗ് കാരണം ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ കുട്ടികളിൽ സഡൻ ഇൻഫന്റ് ഡെത്ത് സിൻഡ്രോം, പെട്ടെന്നുള്ള മരണം കുട്ടികളിൽ ഉണ്ടാവാൻ, കുട്ടികളിൽ ന്യൂമോണിയ വരാൻ, ആസ്മ വരാനിലൊക്കെ

0: സാധ്യത കുട്ടികൾ നേരെ സ്മോക്ക് ചെയ്യുന്നതുകൊണ്ടല്ല, പേരൻസ് സ്മോക്ക് ചെയ്യുന്നതുകൊണ്ട് വരാനുള്ള ഒരു സാധ്യത കൂടുതലാണ്.
1: ലോക പുകയില വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് കണ്ണൂർ ജില്ലാ ടി ബി സെന്ററിലെ ശ്വാസകോശ വിദഗ്ധ ഡോക്ടർ രജന ശ്രീധരനുമായുള്ള അഭിമുഖം തുടരും തിങ്കളാഴ്ച ആരോഗ്യദീപ്തിയിൽ.
2: ആരോഗ്യദീപ്തി തിങ്കൾ മുതൽ ശനി വരെ ഉച്ചയ്ക്ക് 12:40.
1: ആകാശവാണി കണ്ണൂർ, സമയം 12 കഴിഞ്ഞ് 49:40. ഇനി 12:50 മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം.

0: ആകാശവാണി. നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് അഞ്ജന പുതിയമഠം. പ്രധാന വാർത്തകൾ. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ നാളെ കേരളത്തിലെത്തും. കോട്ടയത്തും കണ്ണൂരും വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 134-ാം പതിപ്പ് നാളെ രാവിലെ 11 മണിക്ക്. 5 ദിവസത്തെ സന്ദർശനത്തിനായി മ്യാൻമാർ പ്രസിഡന്റ് ബിഹാറിലെത്തി. ഹജ്ജ് ഏകോപന മികവിനുള്ള സൌദി ഹജ്ജ് ഉംറ മന്ത്രാലയത്തിന്റെ 2 അവാർഡുകൾ നേടി ഇന്ത്യൻ ഹജ്ജ് മിഷൻ. കേരളത്തിൽ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴ തുടരും. 10 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഇന്ത്യ ഇംഗ്ലണ്ട് വനിതാ T20 ക്രിക്കറ്റ് പരമ്പരയിലെ 2-ാം മത്സരം ഇന്ന്. IPL ക്രിക്കറ്റിൽ നാളെ ഫൈനൽ പോരാട്ടം. വാർത്തകൾ വിശദമായി. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണന്റെ ഗോവ സന്ദർശനം തുടരുന്നു. പനാജിയിൽ ഗോവ സംസ്ഥാന രൂപീകരണ ദിനാഘോഷത്തിൽ അദ്ദേഹം പങ്കെടുത്തു. ആഘോഷങ്ങളുടെ ഭാഗമായി പ്രശസ്ത കാർട്ടൂണിസ്റ്റ് മാരിയോ മിറാൻഡയുടെ സ്മരണാർത്ഥം തപാൽ സ്റ്റാമ്പ് ഉപരാഷ്ട്രപതി പുറത്തിറക്കി. വിവിധ ക്ഷേമ പദ്ധതികളുടെ ഉദ്ഘാടനവും ചടങ്ങിൽ നിർവഹിച്ചു. തുടർന്ന് ഗോവയിലെ CSIR നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷ്യാനോഗ്രഫി സന്ദർശിക്കുന്ന ഉപരാഷ്ട്രപതി ശാസ്ത്രജ്ഞരുമായി സംവദിക്കും. ഗോവ സന്ദർശനം പൂർത്തിയാക്കി ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ നാളെ കേരളത്തിലെത്തും. വൈകുന്നേരത്തോടെ എത്തുന്ന അദ്ദേഹം കോട്ടയത്ത് ദീപിക ദിനപത്രത്തിന്റെ 140-ാമത് വാർഷികാഘോഷങ്ങളുടെ ഉദ്ഘാടനം നിർവഹിക്കും. നഗരത്തിൽ നാളെ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. തുടർന്ന് രാജ്യസഭാംഗം സി സദാനന്ദൻ മാസ്റ്റർ സംഘടിപ്പിക്കുന്ന സ്വകാര്യ ചടങ്ങിൽ പങ്കെടുക്കുന്നതിന് ഉപരാഷ്ട്രപതി കണ്ണൂരും സന്ദർശിക്കും. 5 ദിവസത്തെ ഇന്ത്യാ സന്ദർശനത്തിനായി മ്യാൻമാർ പ്രസിഡന്റ് യു മിൻ ഓങ് ഹ്ലൈങ് ബിഹാറിലെ ഗയയിലെത്തി. ചരിത്രപ്രസിദ്ധമായ സുജാത ക്ഷേത്രത്തിലും മഹാബോധി ക്ഷേത്രത്തിലും അദ്ദേഹം ദർശനം നടത്തി. ഗയയിലെ ബുദ്ധമന്ദിരങ്ങളും അദ്ദേഹം സന്ദർശിക്കും. വൈകുന്നേരം ന്യൂഡൽഹിയിലെത്തുന്ന മ്യാൻമാർ പ്രസിഡന്റ് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായി കൂടിക്കാഴ്ച നടത്തും. മ്യാൻമാർ ഇന്ത്യ ബിസിനസ് ഫോറത്തിൽ നാളെ അദ്ദേഹം പങ്കെടുക്കും. തിങ്കളാഴ്ചയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി മ്യാൻമാർ പ്രസിഡന്റിന്റെ കൂടിക്കാഴ്ച. മാതൃ ശിശു ആരോഗ്യം, പോഷകാഹാരം, സാമ്പത്തിക സുരക്ഷ എന്നിവയിൽ രാജ്യം കൈവരിച്ച പുരോഗതി പ്രതിഫലിപ്പിക്കുന്ന ദേശീയ കുടുംബാരോഗ്യ സർവേ ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം പുറത്തിറക്കി. 2023-24 കാലയളവിൽ 715 ജില്ലകളിലായി 6.79 ലക്ഷം കുടുംബങ്ങളെ ഉൾപ്പെടുത്തി നടത്തിയ സർവേ റിപ്പോർട്ടാണ് പുറത്തിറക്കിയത്. വിശദാംശങ്ങളിലേക്ക്.
1: രാജ്യത്തെ ആരോഗ്യ കേന്ദ്രങ്ങളിൽ നടക്കുന്ന പ്രസവങ്ങൾ 2019-2021 കാലയളവിൽ 88.6% നിന്ന് 2023-24 90.6% ഉയർന്നതായി റിപ്പോർട്ടിൽ പറയുന്നു. ഗർഭിണികളിൽ 95.9% പേർക്കും പ്രസവപൂർവ്വ പരിചരണം ലഭിച്ചു. 12 മുതൽ 23 മാസം വരെ പ്രായമുള്ള കുട്ടികളിലെ വാക്സിനേഷൻ നിരക്ക് 96%ത്തിലധികമായി ഉയർന്നതായും റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. മിഷൻ പരിവാർ വികാസ് ഉൾപ്പെടെയുള്ള ദേശീയ കുടുംബാസൂത്രണ പദ്ധതികളുടെ കാര്യക്ഷമമായ നടത്തിപ്പാണ് നേട്ടങ്ങൾക്ക് കാരണമെന്ന് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ഡിജിറ്റൽ മേഖലയിലെ സ്ത്രീകളുടെ പങ്കാളിത്തത്തിലും സാമ്പത്തിക ശാക്തീകരണത്തിലും തുടർച്ചയായ പുരോഗതി കൈവരിച്ചതായും സർവേ രേഖപ്പെടുത്തുന്നു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11 മണിക്ക്. പരിപാടിയുടെ 134-ാം പതിപ്പാണ് ഇത്. ആകാശവാണിയുടെയും ദൂരദർശന്റെയും മുഴുവൻ ശൃംഖലകളിലൂടെയും മൻ കി ബാത് തത്സമയം കേൾക്കാം. തുടർന്ന് പ്രാദേശിക ഭാഷകളിലെ പരിഭാഷയുമുണ്ടാകും.

0: ഹജ്ജ് ഉംറ മന്ത്രാലയത്തിന്റെ രണ്ട് ലബായത്ത് അവാർഡുകൾ ഇന്ത്യൻ ഹജ്ജ് മിഷന് ലഭിച്ചതായി കേന്ദ്രമന്ത്രി കിരൺ റിജിജു. ആദ്യമായാണ് രാജ്യത്തിന് ഈ അംഗീകാരം ലഭിക്കുന്നത്. ഹജ്ജ് ഏകോപനത്തിലും ആശയവിനിമയത്തിനുമുള്ള മികവിനാണ് അംഗീകാരം. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ LPG സംഭരണശേഷി വർദ്ധിപ്പിക്കാൻ പൊതുമേഖലാ എണ്ണ കമ്പനികൾക്ക് കേന്ദ്ര സർക്കാർ നിർദ്ദേശം. കുറഞ്ഞത് 30 ദിവസത്തേക്കുള്ള LPG കരുതൽ ശേഖരം ഉറപ്പാക്കണമെന്ന് നിർദ്ദേശം നൽകിയതായി പെട്രോളിയം മന്ത്രാലയം ജോയിന്റ് സെക്രട്ടറി സുജാത ശർമ്മ അറിയിച്ചു. ക്രൂഡ് ഓയിൽ സംഭരണശേഷി വർദ്ധിപ്പിക്കാനും സർക്കാർ നടപടികൾ സ്വീകരിക്കുന്നുണ്ടെന്ന് അവർ വ്യക്തമാക്കി. ഒഡീഷയിൽ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം ഇന്നു മുതൽ ആരംഭിക്കും. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നേതൃത്വത്തിൽ ഒരു മാസം നീളുന്ന നടപടിക്രമങ്ങൾ June 28 വരെ തുടരും. സംസ്ഥാനത്തുടനീളമുള്ള 3,33,00,000 വോട്ടർമാരെയാണ് ഇതിൽ ഉൾപ്പെടുത്തുന്നത്. പുതിയ നിയമസഭാ കക്ഷി നേതാവിനെ തെരഞ്ഞെടുക്കാൻ കർണാടകയിൽ കാവൽ മുഖ്യമന്ത്രി സിദ്ധരാമയ്യ കോൺഗ്രസ് MLA മാരുടെ പ്രത്യേക യോഗം വിളിച്ചു. KPCC അധ്യക്ഷൻ DK ശിവകുമാർ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരുമെന്നാണ് സൂചനകൾ. ഇന്ന് വൈകുന്നേരം 4 മണിക്കാണ് യോഗം. 136 കോൺഗ്രസ് MLA മാർക്കും യോഗത്തിൽ പങ്കെടുക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഗവർണർ തവർചന്ദ് ഗെലോട്ട് ശ്രീ സിദ്ധരാമയ്യയുടെ രാജി സ്വീകരിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: കേരളത്തിൽ സമ്പൂർണ്ണ ശുചിത്വം ലക്ഷ്യമിട്ട് ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ ജനകീയ മഹാശുചീകരണ യജ്ഞം തുടക്കം ആരംഭിച്ചു. തിരുവനന്തപുരത്ത് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു. ആശുപത്രി പരിസരങ്ങളിൽ വെള്ളക്കെട്ട് ഒഴിവാക്കുക, കൊതുകുജന്യ രോഗങ്ങൾ നിയന്ത്രിക്കുക, മാലിന്യ നിർമ്മാർജ്ജനം കാര്യക്ഷമമാക്കുക, രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുക എന്നിവയാണ് യജ്ഞത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ. ജമ്മുകശ്മീരിലെ അന്താരാഷ്ട്ര അതിർത്തിയുടെ 15 കിലോമീറ്റർ പരിധിയിലുള്ള അനധികൃത നിർമ്മാണങ്ങളും പ്രവർത്തനങ്ങളും തടയാനുള്ള കേന്ദ്ര സർക്കാർ തീരുമാനത്തെ സ്വാഗതം ചെയ്ത് പ്രദേശവാസികൾ. അർണിയ, ആറസ്പുര, സുചേത്ഗഡ് എന്നിവയുൾപ്പെടെയുള്ള അതിർത്തി പ്രദേശങ്ങളിലെ ആളുകൾ നടപടിക്ക് പിന്തുണ അറിയിച്ചു. സംയുക്ത സേനാ മേധാവി ജനറൽ അനിൽ ചൌഹാൻ സൈനിക സേവനത്തിൽ നിന്ന് ഔദ്യോഗികമായി ഇന്ന് വിരമിച്ചു. ന്യൂഡൽഹിയിലെ ദേശീയ യുദ്ധസ്മാരകത്തിലെത്തിയ അദ്ദേഹം ഔപചാരികമായ ഗാർഡ് ഓഫ് ഓണർ സ്വീകരിച്ച ശേഷമാണ് വിരമിച്ചത്. യുദ്ധസ്മാരകത്തിൽ പുഷ്പചക്രം അർപ്പിച്ച ശേഷം 3 സേനകളുടെയും ഗാർഡ് ഓഫ് ഓണറോടെ വിരമിക്കുന്നത് ഏറെ അഭിമാനകരമാണെന്ന് ശ്രീ ചൌഹാൻ പറഞ്ഞു.
2: It's a matter of great honor for me to suffer and wait with the Tri-Services Guard of Honor. I thank the 3 services and headquarter IDS for it. With the conclusion of the Guard of Honor, I bid farewell to my colleagues in uniform, comrades in arms forever. I laid the wreath at the war memorial for the last time in uniform as a humble tribute to those who laid down their lives in the line of duty.
0: കേരളത്തിൽ ചിലയിടങ്ങളിൽ ഇന്ന് ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന കാലാവസ്ഥാ വകുപ്പ്. 10 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ത്യ ഇംഗ്ലണ്ട് വനിതാ T20 ക്രിക്കറ്റ് പരമ്പരയിലെ 2ാം മത്സരം ഇന്ന് രാത്രി 7 മണിക്ക് ബ്രിസ്റ്റോളിൽ നടക്കും. ഇന്നത്തെ മത്സരം ജയിച്ചാൽ ഇന്ത്യയ്ക്ക് പരമ്പര സ്വന്തമാക്കാം. IPL ക്രിക്കറ്റ് ഫൈനൽ പോരാട്ടം നാളെ. അഹമ്മദാബാദിൽ നടക്കുന്ന ഫൈനലിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ ഗുജറാത്ത് ടൈറ്റൻസ് നേരിടും. ഇന്നലെ നടന്ന 2ാം ക്വാളിഫയർ മത്സരത്തിൽ രാജസ്ഥാൻ റോയൽസിനെ 7 വിക്കറ്റിന് തകർത്താണ് ഗുജറാത്ത് ടൈറ്റൻസ് ഫൈനലിൽ കടന്നത്. തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് പ്രചരിക്കുന്ന വാർത്തകൾ വസ്തുതാവിരുദ്ധമെന്ന് ക്ഷേത്രം അധികൃതർ. അധികാരികളെയോ ഭരണസമിതിയെയോ സമീപിക്കാതെ വസ്തുതാവിരുദ്ധമായ റിപ്പോർട്ട് സമർപ്പിച്ച പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കാൻ സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെടാൻ ഇന്നലെ ചേർന്ന ഭരണസമിതി യോഗം തീരുമാനിച്ചു. അതേസമയം പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ വിഷയം സർക്കാർ കൂടുതൽ ഗൌരവത്തോടെ ചർച്ച ചെയ്യുമെന്ന് മന്ത്രി കെ മുരളീധരൻ പറഞ്ഞു. ആഭ്യന്തരവകുപ്പുമായി ആലോചിച്ച് അന്വേഷണം നടത്തുമെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. സ്വർണ്ണവില കുറഞ്ഞു. പവന് 440 രൂപ താഴ്ന്ന് 115,160 രൂപയും ഗ്രാമിന് 14,395 രൂപയുമാണ് ഇന്നത്തെ വില. ഫലപ്രഖ്യാപനത്തിന് ശേഷമുള്ള നടപടികൾക്കായി ബോർഡിന്റെ പോർട്ടൽ തിങ്കളാഴ്ച മുതൽ പ്രവർത്തനക്ഷമമാകുമെന്ന് CBSE. ഉത്തരക്കടലാസുകളുടെ പരിശോധനയും പുനർമൂല്യനിർണയവും സുതാര്യവും തടസ്സരഹിതവുമായി നടത്തുമെന്നും CBSE അറിയിച്ചു. വിദ്യാർത്ഥികൾക്ക് CBSE ടെലി കൌൺസിലിംഗ് സേവനങ്ങൾ 1800 11 8004 എന്ന ഹെൽപ്പ് ലൈൻ നമ്പറിലും റിസൾട്ട് CBSE2026@CBSE.in എന്ന ഇമെയിൽ വിലാസത്തിലും ലഭിക്കും. സിംഗപ്പൂരിൽ നടക്കുന്ന ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ സ്ട്രാറ്റജിക് സ്റ്റഡീസ് ഷാങ്രി ലാ ഡയലോഗിനിടെ നെതർലാൻഡ്സ് പ്രതിരോധ മന്ത്രിയുമായി പ്രതിരോധ സെക്രട്ടറി രാജേഷ് കുമാർ സിംഗ് ഉഭയകക്ഷി ചർച്ചകൾ നടത്തി. ഇന്ത്യയും നെതർലാൻഡ്സും തമ്മിൽ പ്രതിരോധ സഹകരണം വർദ്ധിപ്പിക്കുക, സൈനിക ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുക, പ്രതിരോധ വ്യാവസായിക സഹകരണത്തിനുള്ള സാധ്യതകൾ തേടുക തുടങ്ങിയവ ചർച്ച ചെയ്തു.

0: ഏകദേശം 11,000 ലബനീസ് പൌരന്മാരുടെ നാടുകടത്തൽ നടപടി നീട്ടിവച്ച ട്രംപ് ഭരണകൂടം. ലബനനിൽ നിന്നുള്ളവർക്ക് 6 മാസത്തേക്ക് കൂടി അമേരിക്കയിൽ താമസിക്കാനും ജോലി ചെയ്യാനും അനുമതി നൽകി. തെക്കൻ ലബനനിൽ ഇസ്രായേൽ സേനയും സായുധ സംഘമായ ഹിസ്ബുള്ളയും തമ്മിൽ ഏറ്റുമുട്ടലുകൾ തുടരുന്ന സാഹചര്യത്തിലാണ് നടപടി. ഇറാനുമായി കരാറിലെത്താനുള്ള ശ്രമങ്ങൾ പരാജയപ്പെട്ടാൽ സൈനിക നടപടി പുനരാരംഭിക്കുമെന്ന് US പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഗ്സെത്ത്. ഇറാനുമായുള്ള സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിലും ഏഷ്യ പസഫിക് മേഖലയുമായുള്ള ബന്ധം ശക്തമായി നിലനിൽക്കുന്നുണ്ടെന്നും സിംഗപ്പൂരിൽ നടക്കുന്ന ഷാങ്രി ലാ ഡയലോഗിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ നാളെ കേരളത്തിലെത്തും. കോട്ടയത്തും കണ്ണൂരും വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 134 പതിപ്പ് നാളെ രാവിലെ 11 മണിക്ക്. 5 ദിവസത്തെ സന്ദർശനത്തിനായി മ്യാൻമാർ പ്രസിഡന്റ് ബിഹാറിലെത്തി. ഹജ്ജ് ഏകോപന മികവിനുള്ള സൌദി ഹജ്ജ് ഉംറ മന്ത്രാലയത്തിന്റെ 2 അവാർഡുകൾ നേടി ഇന്ത്യൻ ഹജ്ജ് മിഷൻ. കേരളത്തിൽ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴ തുടരും. 10 ജില്ലകളെ ഇന്ന് മഞ്ഞ ജാഗ്രത. ഇന്ത്യ ഇംഗ്ലണ്ട് വനിതാ T20 ക്രിക്കറ്റ് പരമ്പരയിലെ 2ാം മത്സരം ഇന്ന്. IPL ക്രിക്കറ്റിൽ നാളെ ഫൈനൽ പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.
1: ആകാശവാണി കണ്ണൂർ.

0: ഓർമ്മകളെ തഴുകിയുണർത്തുന്ന ഹൃദയരാഗങ്ങളും നേരനുഭവങ്ങളും പങ്കുവയ്ക്കുന്ന പരിപാടി. ചില ഓർമ്മകളുണ്ട് മറവിക്കു പോലും മായ്ക്കാനാവാത്തവ. ചിലപ്പോൾ ആ ഓർമ്മകൾക്ക് അകമ്പടിയായി പാട്ടുകളും ഉണ്ടാകും. നിങ്ങളുടെ ഓർമ്മയിലെ ഒരു ഗാനവും അതുമായി ബന്ധപ്പെട്ട നേരനുഭവങ്ങളും പങ്കുവയ്ക്കാനായുള്ള ഒരു പരിപാടിയാണിത്. ഓർമ്മയിൽ ഒരു ഗാനം.
1: ഒരു ഗാനം.
0: ഹലോ.
2: ഹലോ.
0: ആ, പേര് പറഞ്ഞേ.
2: പേര് നവാസ്.
0: ആ, നവാസ്. എവിടുന്നാണ്?
2: നവാസ്
0: വള്ളിയായി എന്ന് വിളിക്കുന്നു. ഈ ഒരു പ്രോഗ്രാമിലേക്ക് വിളിച്ചത് എന്തോ ഒരു കാര്യം പറയാനാണല്ലോ. എന്താണ്?
2: അത് ഞാൻ ഈ ആകാശദൂത് ഇറങ്ങിയ സമയത്തേനു. അപ്പൊ ആകാശദൂത് ഇറങ്ങിയ സമയത്ത് അന്ന് ടാക്സീസിലൊന്നും അങ്ങനെ പോക്കില്ലേനു. അപ്പൊ നമ്മളെ ഒരു കുടുംബത്തിലൊരാൾ ഗൾഫിൽ നിന്ന് വരുമ്പോഴാണ് അന്ന് കേസറ്റെല്ലാം കൊണ്ടുവരിക, വി സി ആറിലല്ലേ.
0: ശരി.
2: ആ സമയത്ത് അവർ കേസറ്റ് കൊണ്ടത്തന്ന്, അത് എടുത്തിട്ട് നമ്മളെ തൊട്ട് കുറച്ച് ദൂരമുള്ള ഒരു വീട്ടിൽ പോയിട്ട് നമ്മള് സിനിമ കാണുക. അപ്പൊ നമ്മളെ വീട്ടില് ടി വി അങ്ങനത്തെ ഒന്നുമില്ല, റേഡിയോ മാത്രമേ ഉള്ളൂ. ആ അപ്പൊ അവിടുന്ന് ആ കേസറ്റ് എടുത്ത് പോകണോ പോക്കില്ല, നമ്മളെ കുടുംബം അടക്കം പോകുന്ന വീട്ടിലുള്ളവരും സിനിമ കാണേ, ഇത് കിട്ടിയ സന്തോഷത്തിന് ഇങ്ങനെ പോകണം. ആകാശദൂതിന്റെ കേസറ്റ് കിട്ടിയ സമയത്ത്, അപ്പൊ പോകുന്ന സമയത്ത് എന്റെ പെങ്ങളെ കാതില് വീണുപോയി.
0: അയ്യോ.
2: ആ കാതില് വീണ്, അപ്പഴ് ഏകദേശം രൂപം കിട്ടും ചെറിയ കാട് പോലത്തെ സ്ഥലേനു. അപ്പൊ അത് ആ അതപ്പടെ വീണ സ്ഥലം നമ്മള് ഈ കേസറ്റ് കിട്ടിയ സന്തോഷത്തിൽ നമ്മള് പറഞ്ഞ് കാതില് വലിയ എടുക്കുക, ഏകദേശം രൂപ ഉണ്ടല്ലോ അവിടെ വീണ്, അതുകൊണ്ട് നമ്മക്ക് സിനിമ കണ്ടിട്ട് വരാന്ന് പറഞ്ഞു. ആ അവിടെ കേസറ്റ് എടുത്ത് അപ്പടെ വീട്ടിൽ പോയി. അവിടുന്ന് സിനിമയെല്ലാം കണ്ട് കുറച്ച് കാര്യമെല്ലാം ചെയ്ത് നല്ല പടമല്ലേ ആകാശദൂത്. ആ കൊറേ കണ്ടുകൊണ്ടിരിക്കും പിന്നെ കാണാൻ പറ്റുന്നില്ല, ലാസ്റ്റ് രംഗയെല്ലാം കണ്ടപ്പോ. അതും കണ്ട് വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോ നമ്മള് പരതി കാതിലേക്ക്, അങ്ങനെ കൊറേ പരതി പരതി ശരിയാണ് കിട്ടി. ഈ പാട്ട് എപ്പോ റേഡിയത്തിന് പാടുമ്പോ എപ്പോ നമ്മക്ക് ഇതാ ഓർമ്മ വരിക.
0: നിങ്ങൾ എത്ര പേരാ പോയത്?
2: നമ്മള് വീട്ടിലുള്ള എല്ലാരും പോയതാ.
0: പക്ഷെ കാതില പോയിട്ട് വലിയ ടെൻഷനൊന്നും ഉണ്ടായില്ല അല്ലേ?
2: ഒന്നുമില്ല, കാതില് നമുക്ക് എടുക്കാം. ഇത് സിനിമ
0: സിനിമ ഇത് എത്രയും പെട്ടെന്ന് കാണണം.
2: അതായത്
0: സിനിമ
2: നല്ല പടാന്ന് പറഞ്ഞോണ്ട് കരയാണ്ട് ആ ഒരു സിനിമ കാണാൻ പറ്റൂല പറഞ്ഞല്ല.
0: കരയാൻ തയ്യാറായി പോയി.
2: നമ്മളെല്ലാം ഫുള്ള് കരഞ്ഞ് പേടികളായിനേനു.
0: കാതില് വീണതെല്ലാം മറന്നുപോയി അല്ലേ?
2: അതെല്ലാം മറന്നുപോയി. അങ്ങനെ ചേച്ചി വരുമ്പോ വരുതി വരിക കിട്ടി.
0: മറക്കാൻ പറ്റാത്ത, അതായത് സങ്കടം വരുന്ന ഒരുപാട് സിനിമകളുണ്ട്. പക്ഷെ ആകാശദൂത് പോലെ ഒന്നും ഉണ്ടാവോന്ന് അറിയില്ല അല്ലേ? അത്രയും
2: ആകാശദൂത ഇറങ്ങിയിട്ടില്ല.
0: അതിലെ ഏത് ഗാനം കൊടുക്കണം നവാസേ?
2: അത് രാപ്പാടി എന്നുള്ള
0: പാട്ട് കൊടുക്കാം.

0: ഹലോ.
1: ഹലോ.
0: ആ, പേര് പറഞ്ഞേ.
1: പേര് റീത്ത റെൻസി.
0: റീത്ത റെൻസി. ഏതാണ് ഓർമ്മയിലെ ഗാനം?
1: ഓർമ്മയിലൊരു ഗാനം, പിന്നെ നാടോടിക്കാറ്റിലെ വൈശാഖ സന്ധ്യ എന്ന പാട്ടാണ്. അത് ഞങ്ങള് സ്കൂളിൽ പഠിക്കുന്ന സമയം യൂത്ത് ഫെസ്റ്റിവലിന് അന്നേരം ഈ പാട്ടെല്ലാം ഭയങ്കര

0: ഹിറ്റായൊരു പാട്ടല്ലേ?
1: അതെ അതെ.
0: അപ്പൊ അത് കേൾക്കുമ്പോ ഞാനും വിചാരിക്കും ഈ പാട്ടൊക്കെ നമുക്കൊക്കെ പാടാൻ പറ്റിയെങ്കിൽ എന്ന് വിചാരിക്കേ. അപ്പൊ കേട്ട് കേട്ട് അങ്ങനെ പഠിച്ച് അത്യാവശ്യം ചെറുതായിട്ടല്ല പാടും, എന്നാലും അത് കേട്ട് കേട്ട് പഠിച്ച് അങ്ങനെ ഇങ്ങനെ ചെറിയ ചെറിയ വേദികളിലൊക്കെ ആ പാട്ട് പാടാൻ സാധിച്ചു.
1: അങ്ങനെ എവിടേക്കാ പാട്ട് പാടിയത്? ഈ പാട്ട് നാട്ടിലാണോ? നാട്ടിലെ പല
0: പിന്നെ ഫംഗ്ഷൻ, ചെറിയ ചെറിയ ഫംഗ്ഷനെല്ലാം പാടലുണ്ട്.
1: ഈ വൈശാഖ സന്ധ്യ പഠിച്ചതിന് ശേഷം പിന്നെ ഇതന്നെ ആയിരുന്നല്ലേ കുറെ കാലം പാടുന്നത്?
0: അത് അത് രണ്ടു മൂന്ന് പ്രൈസ് പാടി, പിന്നെ വേറെ വേറെ പാട്ട് അങ്ങനെ പാടാൻ ഒരു ഇത് വന്ന്.
1: ഇപ്പൊ ഒരു പാട്ട് പാടിയേ.

0: റീതയുടെ വീട്ടിലിപ്പോ ആരൊക്കെയാ ഉള്ളത്?
1: വീട്ടില് അച്ഛനുണ്ട്, അമ്മയുണ്ട്, ഹസ്ബൻഡ് ഉണ്ട്, മോനുണ്ട്, മകളുണ്ട്.
0: ഓക്കെ, അപ്പം അവിടെ മാടായി സ്കൂളിലാണോ പഠിച്ചത്?
1: മാടായി
0: ഗേൾസ്. ഓക്കെ, അപ്പോ ആ ഒരു സമയത്ത് ആയിരിക്കുമല്ലേ ഈ പാട്ടെല്ലാം ഇറങ്ങുന്നത്?
1: അത് ഭയങ്കര എനിക്ക് ഇഷ്ടപ്പെട്ട പാട്ടാണ്. എന്നിട്ട് അത് ഞാൻ രണ്ടു മൂന്ന് വേദികളിൽ അത് പാടി.
0: അത് ചില നമുക്കിങ്ങനെ പാടാൻ ഇഷ്ടമുള്ളവര് ചിലപ്പം പുതിയ പുതിയ പാട്ട് വരുന്ന സമയത്ത് ഇത് പാടാൻ പറ്റുമോ, ആ സമയത്ത് ട്രെൻഡിങ് ആയിട്ടുള്ള പാട്ട് ഏതാണ് അത് നമുക്ക് പാടാൻ പറ്റുന്നതാണോ അത്, എന്നിട്ട് അത് പഠിച്ചിട്ട് അത് വെക്കുക. ഇതൊക്കെ അന്നത്തെ ഒരു പ്രത്യേക ഹോബിയായിരുന്നു. അതുപോലെ പെട്ടെന്ന് യൂട്യൂബ് ഒന്നും ഇല്ലല്ലോ,
1: അപ്പൊ
0: റേഡിയോയിലൊക്കെ വരുമ്പോ എഴുതിയെടുത്ത് പഠിക്കലൊക്കെയാണ്. അപ്പൊ അങ്ങനത്തെ ഒരു കാലം മുഴുവൻ മനസ്സിലേക്ക് വരികയാണ് ഈ ഗാനം കേൾക്കുമ്പോൾ. ഓക്കെ.

ഒരു സന്ദേശം. ഞാൻ അനിത നീലേശ്വരം. എന്റെ ഓർമ്മയിലെ ഗാനം നീലാംബുജങ്ങൾ വിടർന്നു. ഈ ഗാനം ഓർമ്മിക്കുവാൻ കാരണം 1999 എന്റെ മകനെയും കൊണ്ട് കാഞ്ഞങ്ങാട് ഹോസ്പിറ്റലിൽ പോയി തിരിച്ചു വരുമ്പോൾ ലൈൻ ബസ്സിലാണ് വരുന്നത്. കാഞ്ഞങ്ങാട് നിന്ന് ബിരിക്കുളം പരപ്പ CMBSലാണ് ഞങ്ങൾ വരുന്നത്. പടന്നക്കാട് എത്തുമ്പോഴേക്കും ട്രെയിൻ പോകാൻ വേണ്ടി ഗേറ്റ് അടച്ചു. ആ സമയത്താണ് പുറത്ത് ഹോട്ടലിൽ നിന്ന് ഈ ഗാനം കേൾക്കുന്നത്. ഇപ്പോഴും ഈ ഗാനം കേൾക്കുമ്പോൾ ഹോസ്പിറ്റലും CMBSഉം എല്ലാം ഓർക്കും. അകനിപ്പോൾ എറണാകുളത്ത് ജോലി ചെയ്യുന്നു. സന്ദേശം അയച്ചത് അനിത നീലേശ്വരം.

0: സുഖദുഃഖങ്ങൾ കൊണ്ട് സമരസപ്പെടുന്ന ജീവിതം പോലെ. കണ്ണീരും പുഞ്ചിരിയും ഇടകലർന്ന സ്നേഹസല്ലാപം. ഓർമ്മയിലൊരു ഗാനം, നിങ്ങൾക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒരു ഗാനവും അതുമായി ബന്ധപ്പെട്ട അനുഭവങ്ങളും പങ്കുവെക്കാം. 8281 3144 എന്ന വാട്സ്ആപ്പ് നമ്പറിലൂടെ. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 8281 3144.
1: ഒരു ഗാനം
2: ഹൃദയരാഗം.
0: ഹലോ.
3: ഹലോ.
0: പേര് പറയൂ.

0: ശ്രീധരൻ.
1: ശ്രീധരൻ എവിടുന്നാണ്? ചെറക്കൽ മന്ന എന്നാണ് വിളിക്കുന്നത്. എന്ത് ചെയ്യുന്നു?
0: ഞാൻ ഇപ്പോഴൊന്നും ചെയ്യുന്നില്ല.
1: എന്തായിരുന്നു ജോലി?
0: ജോലി നേരത്തെ ബേഡി തിരക്കായിരുന്നു.
1: ആണോ? എവിടെയാണ് കമ്പനിയില് പോയിട്ട് ബീഡി തിരക്കല?
0: ദിനേശ് ബീഡി കമ്പനി. ഞാനൊന്നും ചെയ്യുന്നില്ല.
1: ഓക്കെ, അപ്പൊ ഇപ്പൊ വിളിച്ചിരിക്കുന്നത് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു പാട്ടിനെ കുറിച്ച് പറയാനാണ്. ഏതാണ് ആ പാട്ട്?
0: ആകാശദീപമേ ആർദ്ര നക്ഷത്രമേ.
1: ചിത്രമേള സിനിമയിലെ ഗാനം അല്ലേ?
0: അതെ.
1: അപ്പൊ അതെന്തുകൊണ്ടാണ് ഈ മനസ്സിലെപ്പോഴും ഇങ്ങനെ ഈ പാട്ടിനെ കുറിച്ച് ഓർക്കുന്നത്?
0: കുറച്ചു കാലം മുമ്പ് വരെ രാവിലെ ഞാൻ എഴുന്നേൽക്കുമ്പോൾ ഉടനെ തന്നെ പ്രഭുകേന്ദ്രത്തിൽ പോയി പാല് വാങ്ങി തിരിച്ചു വരിക എന്നുള്ളതായിരുന്നു. അങ്ങനെ നിത്യവും ആ കറവിലിരുന്ന് പാല് വാങ്ങി പുറത്തു വന്നു. ഒരു പൂട്ടിയിട്ട കടയില് പത്രക്കാരൻ വെച്ചു പോയ പത്രം എടുത്ത് വായിച്ചു. അങ്ങനെയാണ് വീട്ടിലേക്ക് എപ്പോഴും മടങ്ങി വരാറ്. അങ്ങനെ ഒരു ദിവസം ഇങ്ങനെ പാലും വാങ്ങിച്ച് തുറക്കാത്ത പീടിക ഷട്ടറിന് തിരികെ വെച്ച പത്രം എടുത്ത് വായിക്കാൻ തുടങ്ങിയപ്പോ അതിന് പത്രത്തിനരികിൽ തന്നെ ഒരു പുഷ്പം കണ്ടു. അതൊരു കടലാസ് പൂവായിരുന്നു. ആ ഭംഗിയുള്ള കടലാസ് പൂവെടുത്ത് വിരലിനടിയിൽ തിരികി പത്ര വായന തുടർന്നപ്പോ ഒരു സുന്ദരി കുട്ടി വന്നു എന്നോട് ചേട്ട ആ പൂത്തരുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇത് കടലാസ് പൂവാണ് എന്ന് പറഞ്ഞു. സാരമില്ല, എനക്കത് മതി എന്ന് പറഞ്ഞു. ഞാൻ പൂവ് ആ കുട്ടിക്ക് നൽകി പത്രം വായന തുടർന്നു. അടുത്ത ദിവസം പാൽ കേന്ദ്രത്തിൽ എത്തിയപ്പോൾ ആകെ ഒരു ശ്മശാന മൂകത, അവിടെ ഒന്നും ഒരു ചലനമില്ലാത്ത പോലെ. അപ്പോൾ ആ കുട്ടിയെ നിത്യം കാണാറുള്ള ആ കുട്ടിയെ കണ്ടില്ല. ഞാൻ ആ പാൽ കച്ചവടക്കാരനോട് തിരക്കി, എന്താണ് തിരക്കി, എന്താണ് ഇവിടെ ഇങ്ങനെ ഒരു വല്ലാത്തൊരു അന്തരീക്ഷം? അവൾ പോയി എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു എന്തായാലും അയാൾക്കൊന്നും പറയാൻ കഴിഞ്ഞില്ല. അങ്ങനെ ഞാൻ ഒരു വല്ലാത്ത വിഷമത്തിൽ പുറത്തേക്ക് ഇറങ്ങി നടക്കാൻ തുടങ്ങുമ്പോ അടുത്ത കടയിൽ നിന്നും ആ ഗാനം ഒഴുകി വരുന്നു.
1: ആകാശദീപമേ ആർദ്ര നക്ഷത്രമേ.
0: ആർദ്ര നക്ഷത്രമേ. അപ്പോ ആ പാട്ട് ഞാൻ എപ്പോഴും കേൾക്കുമ്പോൾ ആ കുട്ടിയെ ഞാൻ ഓർക്കും.
1: ഈ സംഭവമൊക്കെ നടക്കുന്നത് എത്ര കൊല്ലം മുമ്പാണ്?
0: ഒരു 10-30 കൊല്ലത്തിന്
1: മുമ്പാണ്.
0: അത് ഞാൻ ഇന്നും ഓർക്കും.
1: ആ പെൺകുട്ടിയുടെ പേരോ വീടോ ഒന്നും അറിയില്ല?
0: പേര് അറിയാം, വീടും ഏതാണ്. പക്ഷെ നമ്മൾ അങ്ങനെ കൂടുതൽ ഇങ്ങനെ ബന്ധപ്പെടാറില്ല. പക്ഷെ എന്നാലും ആ കുട്ടിയെ എപ്പോഴും ഞാൻ കാണാറുണ്ട്. ആ പൂ വാങ്ങിപ്പോയതിനു ശേഷമുള്ള ഒരു പ്രയാസം മനസ്സിൽ. എല്ലാ ആളുകൾക്കും ഇഷ്ടപ്പെട്ട കുട്ടിയായിരുന്നു.
1: അങ്ങനെ ചിലവർക്കൊരു പ്രത്യേകതയുണ്ട്, ഇങ്ങനെ ഒരു പ്രസരിപ്പോടെ എല്ലാവർക്കും ഒരു സന്തോഷം പകരാൻ കഴിയുന്ന ചിലവരുണ്ട്. അധികം ആയുസും കിട്ടിയില്ല. അപ്പൊ നിങ്ങളുടെയൊക്കെ ആ ഒരു നിങ്ങളെ ആ ഒരു നടത്തവും പേപ്പർ വായന അതിന്റെ ഒക്കെ ഭാഗമാകുന്ന ഒരു കുട്ടിയായിരുന്നു അല്ലെ? എല്ലാ ദിവസവും നമ്മൾ കാണുന്നത് കൊണ്ട് ഒരു ദിവസം അതിനെ കണ്ടില്ലെങ്കിൽ ഇന്ന് കണ്ടില്ലല്ലോ. എന്തിനാണെന്ന് വെച്ചാൽ അറിയില്ല, പക്ഷെ ചില ബന്ധങ്ങൾ അങ്ങനെ
0: ഉണ്ടാകും. എനിക്ക് എപ്പോഴും ആ കുട്ടിയെ
1: ഓർമ്മ വരും.
0: ഓർക്കുമ്പോ ഈ ഗാനം ഓർമ്മ വരും. ഗാനം ഓർമ്മിക്കുമ്പോ ആ കുട്ടിയെ ഓർമ്മ വരും. അങ്ങനെയാണ്, ഗാനം കേൾക്കുമ്പോ ആ കുട്ടിയെ ഓർമ്മ വരും.
1: ഓക്കെ എന്നാ ശരി.

0: ഹലോ, ആരാണ്?
1: എന്റെ പേര് മനോജ്. ഞാൻ ചെറുവിന്ന് താമം എന്ന സ്ഥലത്താണ് താമസിക്കുന്നത്.
0: ഓക്കെ, എന്ത് ചെയ്യുന്നു?
1: ഞാനിവിടെ ഒരു ടൂ വീലർ മെക്കാനിക്കാണ്. ബൈക്കിന്റെ റിപ്പയർ നടത്തുന്ന ആളാണ്.
0: ശരി. ഇപ്പൊ വിളിച്ചിരിക്കുന്നത് ഒരു ഓർമ്മയിലെ ഒരു ഗാനം, ഓർമ്മയിൽ എന്നും നിറഞ്ഞു നിൽക്കുന്ന ഒരു ഗാനം. ഓർമ്മകൾ വരുമ്പോ ഒരു ഗാനം ഓർമ്മ വരും അല്ലെ? അതെന്താണ്?
1: അതായത് എന്റെ വീടിനെ കുറച്ച് അങ്ങോട്ട് തിയേറ്റർ ഉണ്ടായിരുന്നു, ശക്തി തിയേറ്റർ എന്ന് പറ്റി. അപ്പൊ നമ്മള് ചെറിയ കാലത്തെ സമയത്ത് അവിടെ രണ്ടേ മുക്കാലാകുമ്പം വൈകുന്നേരം മൂൺസോൺ പാട്ട് വെക്കുമായിരുന്നു. അത് മറ്റേ നീലക്കടമ്പിന്റെ ചിത്രത്തിലെ കുടജാതിയിൽ കുടികൊള്ളും മഹേശ്വരന്റെ പാട്ടാണ് വെച്ചത്. അപ്പൊ അതും അതുപോലെ ദീപം ദീപം സന്ധ്യാദീപം. അത് നമ്മൾ ചെറിയ സമയത്ത് ആ പാട്ട് രണ്ടേ മുക്കാലാകുമ്പോൾ തിയേറ്റർ പടം തുടങ്ങാനായി പാട്ട് വെച്ച് നമ്മൾ അറിയിക്കുന്നത്. അപ്പൊ അന്നൊരുപാട് കെട്ടിടങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല, കുറച്ച് വയലുകളും കാര്യങ്ങളാണ്. അപ്പൊ അവിടുന്ന് കേൾക്കുന്നത് നമ്മുടെ വീട്ടിൽ സിനിമ കാണുന്നത് പോലെയാണ് കേൾക്കല്. അപ്പൊ ഇപ്പൊ ഏത് സമയത്ത് ഈ ഒരു പാട്ട് കേൾക്കുമ്പോൾ സിനിമാ തിയേറ്റർ ഒന്നും ഇല്ല, അത് അടച്ചു കൂട്ടി. അപ്പൊ ഏത് സമയത്ത് ഈ പാട്ട് കേൾക്കുമ്പോൾ നമ്മളെ ചെറിയ കുട്ടിക്കാലത്ത് ശക്തി സിനിമ തുടങ്ങാനായി പാട്ടാണ് കേൾക്കുന്നത്, രണ്ടേ മുക്കാലായി എന്നോട് ഓർമ്മ എപ്പോഴും
0: മനസ്സിലുണ്ടാവുക. എത്ര സിനിമ കണ്ടിട്ടുണ്ട്?
1: ഒരുപാട് സിനിമ ഉണ്ട്, ചെറുപ്പം മുതലേ കണ്ടിട്ട്. 125 കൊടുത്ത് ടിക്കറ്റ് കണ്ടതാ.
0: ഓ, അങ്ങനെ
1: ഫ്രണ്ടിൽ ഇരുന്നിട്ട്. അപ്പൊ ഇപ്പൊ അതെല്ലാം കഴിഞ്ഞ് ഇപ്പം സിനിമാ തിയേറ്ററിൽ ഒന്നുമില്ല. ഈ പാട്ട് എപ്പോ കേൾക്കുമ്പോ ആ ഒരു ഓർമ്മ അതാണ് ആ തിയേറ്റർ. അപ്പൊ നമ്മളെ മക്കളോളം പറയും പിന്നെ അച്ഛന്റെ ദിവസം ശക്തി ടാങ്കി സിനിമക്ക് പോകാനാണ് ഒരു കാലം ഇത്. അപ്പൊ അതിന്റെ രാത്രിക്കുന്ന സിനിമന്റെ ഡയലോഗ് വരെ വീട്ടിൽ കിടക്കുന്ന ചെറുങ്ങനെ കേൾക്കും ഓരോ ഡയലോഗും. അപ്പൊ അങ്ങനെ ആ ഒരു തിയേറ്ററും ആ ഒരു ഓർമ്മയിലായിട്ട് ഭയങ്കര ബന്ധമാണ്.
0: കണ്ട സിനിമയാണെങ്കിൽ തന്നെ ആ ഡയലോഗ് ചില ഡയലോഗ് ഇപ്പം വരും എന്ന് വെച്ചിട്ട് കാതോർത്തിരിക്കുന്നുണ്ടാവും അല്ലെ? ആ ഡയലോഗ് ഇപ്പൊ വരും. സിനിമ കാണാൻ പോകുമ്പോ ആരൊക്കെയാണ് കൂട്ട്? കൂട്ടുകാരാണ്. വീട്ടിലാരും സിനിമ കാണല് പതിവില്ല?
1: വീട്ടിലെ കാണാം. നമ്മളൊരു ശനിയാഴ്ച എല്ലാവരും പടം കാണാൻ പോകും. അച്ഛനും അച്ഛനും അമ്മ ഞാൻ എന്റെ പെങ്ങള് അനിയത്തി അഞ്ചുപേരാണ്
0: പോകും.
1: പിന്നെ ബാക്കിലുള്ള ശനിയാഴ്ച ദിവസങ്ങളും കൂട്ടുകാരേറ്റി പിന്നെ പിന്നെ പ്രായം ചെയ്യുന്ന സെക്കൻഡ് ഷോളം കാണാൻ പോകും. അടുത്താണല്ലോ, കുറച്ച് അടുത്താണ്. ഇപ്പൊ അത് പോയ ശേഷം നമ്മള് സിനിമ കാണല് തിയേറ്ററിൽ പടം കാണലേ ഇല്ല.
0: അത് ഒരു കാലത്ത് അല്ലേ നമ്മുടെ നമുക്കുള്ള കാര്യമായിട്ടുള്ള ഒരു ഹോബി എന്ന് പറയുന്നത് സിനിമ, അതിനനുബന്ധിച്ചിട്ടുള്ള കാര്യങ്ങള്, പാട്ടുകള്, സിനിമയ്ക്ക് പോകുമ്പോഴുണ്ടാകുന്ന സ്നേഹബന്ധങ്ങള് അല്ലേ? ഒരു ഒരുമിച്ച് കിട്ടും, ഒരുമിച്ച് ഇരുന്നൊരു സിനിമ കാണാം. നമ്മൾ ഒറ്റയ്ക്കൊരു സിനിമ കാണുമ്പം അത്രയും നമുക്ക് സന്തോഷിക്കാൻ കഴിയില്ല. പക്ഷെ അതൊക്കെ ഒരുമിച്ച് കുറെ ആള് പോകുന്നതും അവിടെ ഇരുന്ന് സിനിമ ആസ്വദിക്കുന്നതും പിന്നെ അതിനെ തിരിച്ചു വരുമ്പോൾ അതിനെ പറ്റിയുള്ള ചർച്ചകളും ഒക്കെ ആയിട്ടുള്ള ഒരു അന്നത്തെ ഒരു ഹോബി കാര്യമായിട്ട് അതൊക്കെ ആയിരിക്കും അല്ലേ?
1: അപ്പൊ അങ്ങനെ കളിച്ച പണം കുഴിലെത്തി.

0: അത് മുതൽ കാണുന്നുണ്ട്.
1: ഫാമിലി ആയിട്ട് പോയത് അന്ന് ചെറിയ പ്രായമാണ് അച്ഛന്റെ കൂടെ അച്ഛന്റെ അമ്മേടെ കൂടെ കുയിലച്ചേരി കാണാൻ പറ്റാതെ.
0: ഇപ്പൊ ഒരു പാട്ട് പാടി.
1: പാലായി തീരം കണ്ടു ഞാൻ, സ്നേഹത്തിന്നാഴം കണ്ടു ഞാൻ, പാലായി തീരം

0: ഒരു സ്വർഗാരാമം നിന്നെ കൈ.
1: ഓ മനോജ് നന്നായി പാടി. ഓർമ്മകളിലെ ഗാനം കുടജാദ്രിയിലാണെങ്കിലും ഒരു പാട്ട് ഒന്ന് പാടു, ഏതെങ്കിലും ഒരു പാട്ട് എന്ന് പറയുമ്പോ പാടിയതും നല്ലൊരു അമ്മ
0: സ്നേഹത്തിന്റെ.
1: ശരി, അപ്പൊ ഒത്തിരി സിനിമകൾ കണ്ടിട്ടില്ല, ആ ഒരു ഓർമ്മകളെ മുഴുവൻ കൊണ്ടുവരികയാണ് നീലക്കടമ്പിലെ പാട്ടുകൾ അല്ലെ, കുടജാദ്രി, നീലക്കടമ്പുകളിൽ നീലക്കുറിഞ്ഞികൾ പൂക്കുന്ന വീഥിയിൽ, ദീപം ദീപം സന്ധ്യാദീപം, ആ പാട്ടൊന്നും എത്ര കേട്ടാലും അല്ലെ, എല്ലാ ദിവസവും രണ്ടേ കാലിൽ വെച്ചാലും നമ്മൾ കേട്ടുപോകും അല്ലെ.
0: ഓക്കെ,
1: അപ്പൊ നല്ല ഗാനങ്ങൾ, അതിലെ ഏറ്റവും നല്ല ഭക്തി ഗാനം എന്ന് നമ്മളെ മൂകാംബിക അല്ലെ, ദേവിയെ ആലോചിക്കുമ്പോൾ മനസ്സിൽ വരുന്ന ഗാനം.
2: കുടികൊള്ളും മഹേശ്വരി ഗുണദായിനി സർവ

0: ആരാണ്?
1: ഒരു പാട്ട് വേണം.
0: ആ പാട്ട് തരാം. പാട്ടിനൊപ്പം നിങ്ങളുടെ ഓർമ്മകൾ പറയണം.
1: പേര് പാർവതി കണ്ണാടിപ്പറമ്പ്. ചെറുപ്പത്തിലെ നമ്മളെ അമ്മേനെ കാണാണ്ട് സിനിമക്ക്
0: പോവും.
1: നമ്മളെ അപ്പുറം ഇപ്പുറം ഉള്ള ഒന്ന് രണ്ട് കുട്ടികളെ.
0: ഇതെങ്ങനെ സാധിക്കുന്നു? അമ്മ അറിയൂലേ ഇത്ര സമയം വീട്ടിലില്ല.
1: അമ്മ പണിക്ക് പോവും.
0: ഓ അങ്ങനെ.
1: ആ അന്നേരം വരുമ്പളേക്ക് മേക്കനിക്ക പോവാ, വരുമ്പളേക്ക് വരികയും ചെയ്യും. അപ്പോ ആ ഒരു ഓർമ്മയില് ഒരു പാട്ട് വേണമെന്ന് തോന്നി. കൊറേ ആയി.
0: ഏതാണ് പാട്ട്?
1: അധ്യാപികയില് പള്ളിമണികളെ പള്ളിമണികളെ എന്നൊരു പാട്ടാണ്.
0: അതെ. ഈ അധ്യാപികയൊക്കെ ഇങ്ങനെ അമ്മേനോട് പറയാതെ പോയി കണ്ട സിനിമയാണോ?
1: അതെ.
0: അപ്പൊ ഈ അമ്മ പണിക്ക് പോകുമ്പോ നിങ്ങൾക്കൊക്കെ ഓരോ ഡ്യൂട്ടി തന്നിട്ടുണ്ടാവില്ലേ, ഇതെല്ലാം ചെയ്തു വെക്കണം എന്നൊക്കെ? ആ അതൊക്കെ നേരത്തെ തീർക്കും. ഭയങ്കര ഉഷാറാണ് പണി. അല്ലാത്ത ദിവസമൊക്കെ മെല്ലെ മെല്ലെ ആയിരിക്കും ഡ്യൂട്ടി ചെയ്യുന്നത്. സിനിമയ്ക്ക് പോകുന്ന ദിവസം രാവിലെ തന്നെ എല്ലാം ഒരുങ്ങിയിട്ടുണ്ടാവും അല്ലേ? ആ വീട്ടില് വേറെ ആരും ഇല്ലേ ഇതെല്ലാം കാണാൻ, ഈ കള്ളത്തരങ്ങൾ കാണാൻ?
1: ഇപ്പം വേറെ ആരുമില്ല.
0: അല്ലല്ല, അന്ന് അന്ന് അന്നത്തെ കാര്യമാണ് പറയുന്നത്.
1: അച്ഛനുണ്ട്, അച്ഛൻ പോവും, അമ്മയും പോവും, പിന്നെ ഏച്ചലുണ്ട്. ഇങ്ങനെ പഠിക്കാനെല്ലാം പോകുന്ന സമയത്ത് പിന്നെ നമ്മളെല്ലാം അങ്ങനെ അടുത്തുള്ളവര് പഠിക്കാൻ പോവാതെ ആ സമയത്താണ് പോവുക. ശനിയാഴ്ച ഞായറാഴ്ച അങ്ങനെ
0: അങ്ങനെയൊക്കെ പോവും. ശരി,
1: അങ്ങ് പോവും.
0: ഇപ്പൊ ആരൊക്കെയാ ഉള്ളത്?
1: ഇപ്പൊ ആരും ഇല്ല, ഞാൻ
0: ഒറ്റയ്ക്കാണ്. കൊറേ കൂട്ടിന് കൊറേ ഓർമ്മകൾ വരുമല്ലോ അല്ലേ? സങ്കടവും സന്തോഷവും ഒക്കെ നിറഞ്ഞ ഒരുപാട് നിമിഷങ്ങൾ അനുഭവിച്ചു വന്നവരല്ലേ? അപ്പൊ ചിലപ്പോ മനസ്സ് അങ്ങോട്ടേക്ക് തന്നെ പോകും, പ്രത്യേകിച്ച് ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയത്ത്. അപ്പൊ ഇതൊക്കെ ഓർമ്മ വരും, കൂടെ ഈ പാട്ടും ഉണ്ടാകും
1: അല്ലേ?
0: കല്യാണം കഴിഞ്ഞു പോയി അങ്ങനെ. ശരിയെന്നാ.

രമണി വേണുഗോപാൽ, റിട്ടയേർഡ് ടീച്ചറാണ്. വളരെ സന്തോഷം തോന്നിയ ഒരു ഒരു നിമിഷം ഉണ്ടായിരുന്നു എനിക്ക്. കാരണം ഞങ്ങൾ BSc പഠിക്കുമ്പോൾ പേടിച്ച് കുറച്ചുകൊണ്ടൊരു പാട്ട് സുവോളജി അസോസിയേഷന്റെ ഉദ്ഘാടനത്തിന് പാടിയിരുന്നു. അത് ഈ പാട്ടായിരുന്നു.

0: ഇത് ഇപ്പൊ പാടാൻ കാരണം ഞാനൊരു യാത്രയിലാണ്. ഞാൻ ആനിമിഷം എന്ന് പറഞ്ഞില്ലേ, ഞങ്ങളൊരു ഗെറ്റ് ടുഗദർ ഉണ്ടായിരുന്നു ഡിഗ്രീന്റെ. അപ്പോ അതിന്റെ കുട്ടികളെല്ലാം ഇപ്പൊ അമ്മമ്മമാരും അച്ചാച്ചന്മാരും എല്ലാം ആയി. അപ്പൊ പറഞ്ഞു, രമണി പണ്ട് പാടുന്ന പാട്ടല്ലേ ഇത്, ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞ് 10-35 വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷം അവരിങ്ങനെ ഓർമ്മിക്കുന്നുണ്ടല്ലോ എന്നില്ലേ, ഒരു എന്താ പറയണ്ടത്, ആ ഒരു നിമിഷം എനിക്ക് ഇത്രയും തന്നെ ഞാൻ പാടിയ പാട്ട് ഓർമ്മിക്കുന്നുണ്ടല്ലോ എന്ന് എനിക്ക് വളരെയധികം സന്തോഷം, എന്താ പറയണ്ടെന്ന് അറിയുന്നില്ല. അതുകൊണ്ട് ആ ഓർമ്മയിൽ ഒരു ഗാനം, ഈ പാട്ട് ഒന്ന് ആകാശവാണിയിലൂടെ കേൾക്കണം എന്നുണ്ടായിരുന്നു.
1: കറുത്ത തോണിക്കാരാ

0: എന്റെ പേര് ജെറി.
1: ജെറി എവിടുന്ന് വിളിക്കുന്നു?
0: മാറ്റൂൽ നിന്ന്.
1: ജോലി ചെയ്യുന്നുണ്ടോ?
0: ഇല്ല, ഇന്ന് ലീവ്.
1: ഇന്ന് ലീവാണ്. എന്ത് ജോലിയിലാണുള്ളത്? കാർപ്പന്റർ ആണ്. ഇന്നില്ല. ഓക്കെ, അപ്പൊ ഏതാണ് ഇഷ്ടപ്പെട്ട ഗാനം എന്ന് പറയാൻ കഴിയില്ല. ഇഷ്ടപ്പെട്ടത് ചിലപ്പോ നമ്മൾ ഓർമ്മയിലെ ഗാനം ആവണമെന്നില്ല. ഇപ്പൊ പറയുന്ന പാട്ട് ഏതാണ്? മണി, കലാഭവൻ മണി പാടിയ മിന്നാമിനുങ്ങ്. എന്താണ് ഇതിങ്ങനെ? ഇങ്ങനെ
0: പള്ളിയിൽ
1: കൊയറിൽ പാടാറുണ്ടായിരുന്നു.
0: അപ്പൊ കൊറേ കാലമായിട്ട് ഞാൻ ഇവിടെ നാട്ടിലുണ്ടായി. എന്റെ മകളെ കല്യാണത്തിന്, കല്യാണം കഴിഞ്ഞ അതൊക്കെ കഴിഞ്ഞാലും ഒരു ഗാനമേളയുണ്ടായിരുന്നു. ഗാനമേളയുണ്ടായിട്ട് ഗാനമേളയിൽ ഈ പാട്ട് പാടി
1: പാടി മിന്നാമിനുങ്ങി പാടി.
0: എന്റെ അമ്മ ഊട്ടി വന്നിട്ട് ഒരു ഉമ്മ തന്നു. എന്റെ കൂട്ടുകാരന്മാര് ഡാൻസും കളിച്ച് ആ ഡാൻസൊക്കെ കല്യാണമൊക്കെ കഴിഞ്ഞ് പോയിട്ട് ആ ഡാൻസ് കളിച്ച പിള്ളമാരെ പിന്നെ ഇങ്ങോട്ട് വരുന്ന നാണക്കരായി.
1: അതെന്തേ മിന്നാമിനുങ്ങി എന്നുള്ള പാടിന് ഡാൻസ് ചെയ്യാൻ പറ്റുമോ?
0: ഇല്ല, പറ്റില്ല. അതിനെ ഡാൻസ് കളിച്ച് എന്നെ കൊണ്ട് നിർബന്ധിച്ച് പാടിച്ചതാ.
1: അതല്ല, ഇതിന്റെ ഈ ഇത്ര സ്ലോ ആയിട്ടുള്ള പാട്ടിന് ഡാൻസ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ ചോദിച്ചു. അവര് ഏത് പാട്ടിനും കളിച്ചോളൂ അല്ലേ? അപ്പൊ നിങ്ങള് വിചാരിച്ചു ചടപടുള്ള പാട്ട് പാടിക്കഴിഞ്ഞാൽ ഇവര് വല്ലാതെ അർമാദിക്കും, അത് കാരണം കുറച്ച് സ്ലോ പാട്ട് പാടാ വെച്ചു. പക്ഷെ അതിനും അവര് കളിച്ചു തകർത്തു അല്ലേ?
0: ഓക്കെ.

ഓർമ്മയിലൊരു ഗാനം സമാപിക്കുന്നു. നിങ്ങളുടെ ഓർമ്മയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു ഗാനവും അതുമായി ബന്ധപ്പെട്ട അനുഭവങ്ങളും പങ്കുവയ്ക്കാനായി 82 81 311 344 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. നമ്പർ ഓർമ്മിപ്പിക്കുന്നു, 82 81 311 344.

0: റീഗൽ ജ്വല്ലേഴ്സ് ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ് താവക്കര, റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
1: പരിപൂർണ പരിശുദ്ധി ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു 100% 916 HYD BIS ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങൾ.
2: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ ദിവസവും രാവിലെ 7 മണിക്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസമർപ്പിച്ച് ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
3: സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30. സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
2: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
4: ദിവസവും രാവിലെ 7:35 കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ FM ഡയറി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ, രാജ്യത്തിന് അഭിമാനമായ വിദ്യാഭ്യാസ സ്ഥാപനം.
2: നേത്രപരിചരണ രംഗത്ത് 10 ആണ്ടിന്റെ അനുഭവ സമ്പത്തുമായി ഡോക്ടർ പിനോസ് സൺറൈസ് ഐ കെയർ ആൻഡ് ലാസിക് സെന്റർ കണ്ണൂർ ചെട്ടിപ്പീടികയ്ക്ക് പുറമെ തലശ്ശേരിയിലും റെറ്റിന ലാസിക് ഉൾപ്പെടെയുള്ള ലോകോത്തര ശസ്ത്രക്രിയകളും അതിനൂതന തിമിര ശസ്ത്രക്രിയയും ഉൾപ്പെടെ ഏറ്റവും മികച്ച നേത്രപരിചരണം ഉത്തര മലബാറിൽ NABH പരിപൂർണ അംഗീകാരമുള്ള ഏക കണ്ണാശുപത്രി ഡോക്ടർ പിനോസ് സൺറൈസ് ഐ കെയർ ആൻഡ് ലാസിക് സെന്റർ, ചെട്ടിപ്പീടിക, കണ്ണൂർ, ചുങ്കം, തലശ്ശേരി.
5: സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്
6: നിങ്ങളൊരു യഥാർത്ഥ സിനിമ ആസ്വാദകനാണോ?
5: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
6: എങ്കിൽ തയ്യാറായിക്കൊള്ളൂ,
5: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
6: ഏറ്റവും പുതിയ റിലീസുകൾ,
5: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ നമുക്ക് ആസ്വദിക്കാം കണ്ണൂർ ടാക്കീസിലൂടെ. കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്
6: പുനഃപ്രക്ഷേപണം. വെള്ളിയാഴ്ചകളിൽ 2:30.

ആകാശവാണി കണ്ണൂർ. എഫ്എം പ്രധാന വാർത്തകൾ. കേരള സന്ദർശനത്തിനായി ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ നാളെ കോട്ടയത്തെത്തും. ഉപരാഷ്ട്രപതിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് നാളെ ഉച്ചയ്ക്ക് 1 മുതൽ നഗരത്തിൽ ഗതാഗത നിയന്ത്രണം ഉണ്ടായിരിക്കുമെന്ന് പോലീസ് അറിയിച്ചു. ഇന്ത്യ കാനഡ ബന്ധത്തെ പുതിയ തലങ്ങളിലെത്തിക്കാൻ ഇക്കഴിഞ്ഞ കാനഡ സന്ദർശനം സഹായിച്ചെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാർണിയുമായി നടത്തിയ കൂടിക്കാഴ്ചയുടെ ചില പ്രസക്ത ഭാഗങ്ങൾ അദ്ദേഹം സാമൂഹിക മാധ്യമത്തിൽ പങ്കുവച്ചു. കാലാവധി തീരാൻ ദിവസങ്ങൾ മാത്രം ബാക്കിയിരിക്കെ സബ് ഇൻസ്പെക്ടർ റാങ്ക് ലിസ്റ്റിൽപ്പെടുന്ന 43 പേർക്ക് നിയമനം ലഭ്യമാക്കാൻ അഡീഷണൽ ചീഫ് സെക്രട്ടറിക്ക് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ നിർദ്ദേശം. അടുത്തമാസം 9 ലിസ്റ്റിന്റെ കാലാവധി അവസാനിക്കാനിരിക്കെയാണ് മന്ത്രിയുടെ നിർദ്ദേശം. അതിരപ്പള്ളിയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ ഒരാൾ മരണപ്പെട്ട സംഭവത്തിൽ പ്രതിഷേധിച്ച് നടന്ന വഴിതടയൽ സമരം അവസാനിപ്പിച്ചു. മന്ത്രി ഷിബു ബേബി ജോൺ എംഎൽഎ സനീഷ് കുമാറുമായി ഫോണിൽ നടത്തിയ ചർച്ചയിലാണ് സമരം അവസാനിപ്പിച്ചത്. സംസ്ഥാനത്തെ സ്കൂളുകൾ മറ്റന്നാൾ തുറക്കും. സ്കൂൾ പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരം പട്ടം ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ നിർവഹിക്കും. മേര യുവഭാരത് സംസ്ഥാന ഡയറക്ടർ എം അനിൽകുമാർ ഇന്ന് സർവീസിൽ നിന്ന് വിരമിക്കും. കോട്ടയത്തെ നെഹ്റു യുവകേന്ദ്രയുടെ ജില്ലാ യൂത്ത് കോർഡിനേറ്ററായി 1992 നിയമിതനായ അദ്ദേഹം വിവിധ ജില്ലകളിലും മാഹി പുതുച്ചേരി എന്നിവിടങ്ങളിലും മേര യുവഭാരത് ജില്ലാ മേധാവിയുമായി സേവനം അനുഷ്ഠിച്ചു. സ്വർണവില കുറഞ്ഞു. പവന് 440 രൂപ താഴ്ന്നു. 115,160 രൂപയും ഗ്രാമിന് 14,395 രൂപയുമാണ് ഇന്നത്തെ വില. ഐ പി എൽ ക്രിക്കറ്റ് ഫൈനൽ നാളെ അഹമ്മദാബാദിലെ നരേന്ദ്ര

0: ഡോസ്റ്റോയെവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർനാടകം 33-ാം ഭാഗം. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകുന്നത് നരിയാപുരം വേണുഗോപാൽ, അനന്തപുരം രവി. സംവിധാനം പി എ ബിജു.
1: റഷ്യയിലെ സാർ ഭരണത്തിന്റെ സായാഹ്നകാലങ്ങളിലെ ന്യൂനപക്ഷ സമ്പന്നരും ഭൂരിപക്ഷ ദരിദ്രരും തമ്മിലുള്ള വേദനിപ്പിക്കുന്ന വേർതിരിവുകളാണ് റസ്കോൾനിക്കോവ് എന്ന പഠനം മുടങ്ങിയ, സ്വപ്നങ്ങൾ തകർന്ന നിയമ വിദ്യാർത്ഥിയെ പലിശക്കാരി വൃദ്ധയെ കൊല്ലാൻ പ്രേരിപ്പിച്ചത്. അതേസമയം ആൺപെൺ വേർതിരിവുകളിലെ അന്യായങ്ങൾ സമ്പന്ന ദരിദ്ര വിഭാഗങ്ങളിൽ ഒരുപോലെ നടമാടിയിരുന്നുവെന്നും കുറ്റവും ശിക്ഷയും വരച്ചുകാട്ടുന്നു. കുടിയൻ മർമലഡോവിനു വേണ്ടി രോഗിണി കൂടിയായ ഭാര്യ കാതറീനെയും മകൾ സോണിയെയും സമാനതകളില്ലാത്ത ദുരിതങ്ങൾ പേറുന്നത് ഒരു വശത്ത്. ധനികൻ സുഡ്രിഗൈലോഗിന്റെ വഴിവിട്ട ജീവിതത്തിനും ശാരീരിക പീഡനങ്ങൾക്കും മുന്നിൽ നിസ്സഹായയായി മരണപ്പെട്ട ഭാര്യ മർഫ പെട്രോവിന മറുവശത്തും. ഉണ്ടിട്ട് കുളിക്കുന്നവനെ കണ്ടാൽ കുളിക്കണമെന്ന് നമ്മുടെ നാട്ടിലൊരു ചൊല്ലുണ്ടല്ലോ. ഡോസ്റ്റോവ്സ്കിയുടെ നൂറ്റാണ്ട് പഴക്കമുള്ള റഷ്യൻ ക്ലാസിക്കിലെ വിഷയലമ്പടൻ സുഡ്രിഗൈലോഗ് ഈ ചൊല്ലിന്റെ കുട ചൂടുന്നുണ്ട് സ്വന്തം ഭാര്യയുടെ മരണത്തെ സാധൂകരിക്കാൻ. സമ്പന്നരിൽ പോലുമുള്ള ആൺകോയ്മയുടെ അടയാളവാക്യങ്ങളാണ് സുഡ്രിഗൈലോഗിലൂടെ ഇതുവരെ ഒഴുകിയതെങ്കിൽ ഭാര്യയുടെ മരണത്തെക്കുറിച്ച് പറഞ്ഞ ശേഷം അയാളുടെ ഭാവം മാറിവരുന്നുവോ? നിക്കോവിനെ പോലെ സുഡ്രിഗൈലോഗും മരണങ്ങൾക്കു ശേഷം പതറുന്നുവോ?
2: അപ്പോൾ നിങ്ങളൊരു ചീട്ടുകളിക്കാരനായിരുന്നു?
3: അതെ, 8 വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ ഒരു സംഘം ആളുകൾ ഉണ്ടായിരുന്നു. എല്ലാവരും സമൂഹത്തിലെ ഉന്നതരായ വ്യക്തികൾ. നാട്ടും പുറത്തുകാരനായ ഞാൻ റഷ്യൻ സമൂഹത്തിലെ ഉന്നതരുമായി ചങ്ങാത്തത്തിലായിരുന്നു. ചൂതാട്ടുകാരനായ ഒരു ഗ്രീക്കുകാരന്റെ കടം വീട്ടാൻ കഴിയാതെ ഞാൻ ജയിലിലടയ്ക്കപ്പെട്ടിട്ടുണ്ട്. 70,000 കടം. അപ്പോൾ എന്റെ കാമുകി മാർഫ പെട്രോവിന എത്തി വിലപേശി അത് 30,000 രൂപളാക്കി കുറച്ചു. പിന്നെ ഞങ്ങൾ നിയമാനുസൃതം വിവാഹിതരായി. ഒരു നിധി പോലെ അവൾ എന്നെയാണ് കാത്തത്. എന്നേക്കാൾ 5 വയസ്സിന് മൂപ്പുണ്ടവർക്ക്. ഞാൻ എന്തെങ്കിലും കാര്യത്തിൽ അവളെ എതിർത്തിരുന്നെങ്കിൽ അവൾ എന്നെ കിടിയിൽപ്പെടുത്തിയത്. എന്നോട് എത്രമാത്രം പ്രേമമുണ്ടായിരുന്നെങ്കിലും അവൾ അത് ചെയ്തേനെ. പൊതുവേ സ്ത്രീകൾ അതിലൊന്നും തെറ്റ് കാണാത്തവരാണ് കെണിയൊരുക്കുന്നതിൽ.
2: ആ ഒരു ഭയമില്ലായിരുന്നെങ്കിൽ നിങ്ങൾ അവളെ ഉപേക്ഷിക്കുമായിരുന്നു അല്ലേ?
3: ഈ ചോദ്യത്തിന് ഞാൻ എന്താണ് മറുപടി പറയേണ്ടത്? ഞാൻ ഒരിടത്തും പോകാൻ ആഗ്രഹിച്ചില്ല. ഞാൻ മുഷിഞ്ഞിരിക്കുമ്പോൾ ഭാര്യ എന്നെ വിദേശത്ത് പോകാൻ പ്രേരിപ്പിക്കും. ഇട്ടുമൂടാനുള്ള പണമുണ്ടായിരുന്നു ഞങ്ങൾക്ക്. യാത്രയേക്കാൾ വീടാണ് ഭേദമെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. ഒരുപക്ഷെ ഉത്തരധ്രുവത്തിലേക്ക് യാത്ര പോയേനെ. കാരണം മദ്യപാനം ഞാൻ വെറുക്കുന്നു. വീഞ്ഞ് മാത്രമേ ഇപ്പോൾ കഴിക്കാറുള്ളൂ. എല്ലാ സൗഭാഗ്യങ്ങളും ഭാര്യ നേടിത്തന്നതാണ്.
2: നിങ്ങളുടെ ഭാര്യയുടെ മരണത്തിൽ ഇപ്പോൾ നിങ്ങൾ വല്ലാതെ ദുഃഖിക്കുന്നുണ്ടോ?
3: ശരിക്കും ഞാൻ ദുഃഖിക്കുന്നു. അതിനിടയിൽ ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ, നിങ്ങൾ ഭൂതപ്രേതാദികളിൽ വിശ്വസിക്കുന്നുണ്ടോ?
2: എന്ത്, പ്രേതങ്ങളോ?
3: അതെ, പ്രേതങ്ങൾ.
2: നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ?
3: ഞാൻ 3 തവണ അവളെ കണ്ടു. ആദ്യം കണ്ടത് അവളുടെ ശവസംസ്കാര ദിവസം. മൃതദേഹം മറവ് ചെയ്ത് 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ. 2 കണ്ടത് ഞാൻ ഇവിടേക്ക് വരുന്നതിന് മുമ്പ്. 3 പ്രാവശ്യം കണ്ടത് 2 മണിക്കൂർ മുമ്പ്.

0: അപ്പോഴെല്ലാം നിങ്ങൾ ഉണർന്നിരിക്കുകയായിരുന്നു.
1: അതെ, ഞാൻ ചിന്തിക്കുന്നത് വ്യത്യസ്തമായിട്ടാണ്. മനുഷ്യർ എപ്പോഴും മരണാനന്തര ജീവിതം നമ്മുടെ സങ്കല്പങ്ങൾക്ക് അതീതമാണെന്ന് കരുതുന്നു. നിർവചിക്കാനാവാത്ത എന്തോ ഒന്ന്. എന്നാൽ അതൊരു കൊച്ചു മുറിയാണെന്ന് സങ്കല്പിച്ചാലോ? ഗ്രാമത്തിലെ കുളിമുറി പോലെ അഴുക്ക് പിടിച്ച് എല്ലാ മുക്കിലും മൂലയിലും ചിലന്തികൾ കൂടുകൂട്ടിയ ഒരു മുറി.
0: മരണാനന്തര ജീവിതത്തെപ്പറ്റി ഇതിനേക്കാൾ മെച്ചപ്പെട്ട സങ്കല്പം നിങ്ങൾക്കില്ലേ?
1: ഓർത്തു നോക്കൂ, അരമണിക്കൂർ മുമ്പ് പരിചയപ്പെടും വരെ നമ്മൾ പരസ്പരം ശത്രുക്കളായിരുന്നു. നമുക്കിടയിൽ തീരുമാനിക്കപ്പെട്ടിട്ടില്ലാത്ത ഒരു കാര്യമുണ്ട്, അത് നമ്മൾ മാറ്റിവെച്ചിരിക്കുകയാണ്. എന്നിട്ട് വേദാന്തം പ്രസംഗിക്കുന്നു. നമ്മൾ ഒരേ വർഗത്തിൽപ്പെട്ടവരാണെന്ന് ഞാൻ പറഞ്ഞു.
0: തനി വിഡ്ഢിത്തം, ഇനിയും വെറുതെ വർത്തമാനം പറഞ്ഞ സമയം കളയാതെ. അല്ല, നിങ്ങൾക്ക് പറയാനുള്ളത് മുഴുവൻ പറഞ്ഞു കഴിഞ്ഞോ? ഞാൻ സ്വല്പം തിരക്കിലാണ്, എനിക്കിനി സമയം കളയാനില്ല, ഉടനെ പുറത്തു പോകണം.
1: ഓ, തീർച്ചയായി നിങ്ങളുടെ തിരക്ക് എനിക്ക് മനസ്സിലാവും. നിങ്ങളുടെ അനിയത്തി ഡോണിയ മിസ്റ്റർ ലൂഷിനെ വിവാഹം കഴിക്കാൻ പോവുകയാണ് അല്ലേ?
0: എന്റെ അനിയത്തിയെ പറ്റിയുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്കൊന്ന് നിർത്താമോ? അവളുടെ പേരിനും മിണ്ടിപ്പോകരുത്.
1: ഞാനിവിടെ വന്നത് അവളെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയാണ്. പിന്നെങ്ങനെ ഞാൻ അവളുടെ പേര് ഉച്ചരിക്കാതിരിക്കും?
0: എന്നാൽ വേഗം പറയൂ, കാര്യമെന്താണെന്ന്.
1: മിസ്റ്റർ ലൂഷിനെ കുറിച്ച് ഇതിനകം നിങ്ങൾ ഒരു അഭിപ്രായം രൂപീകരിച്ചു കാണുമല്ലോ. അയാൾ എന്റെ ഭാര്യയുടെ ബന്ധുവാണ്. അയാളുമായി അരമണിക്കൂർ സംസാരിച്ചു കഴിഞ്ഞാൽ ആളുടെ തനി നിറം മനസ്സിലാവും. ഏയ്, ധോണിയ്ക്ക് പറ്റിയ ഭർത്താവല്ല ലൂഷിൻ. സ്വന്തം കുടുംബത്തിന് വേണ്ടി ജീവിതം ബലി നൽകുന്നവളാണ് ധോണിയ. അവൾ വിശാല മനസ്കയാണ്.
0: എല്ലാം നിങ്ങൾ നിഷ്കളങ്കമായി പ്രകടിപ്പിക്കുന്നു, ക്ഷമിക്കണം, ധിക്കാരത്തോടെ എന്ന് വേണം പറയാൻ.
1: ഞാൻ സ്വാർത്ഥിയാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നു. അങ്ങനെ ആയിരുന്നെങ്കിൽ നിങ്ങളുടെ അടുത്ത് വന്ന് ഇക്കാര്യം ഞാൻ പറയുമായിരുന്നോ? ഞാൻ അത്രയ്ക്ക് വിഡ്ഢിയല്ല.
0: അല്ലാതെ പിന്നെ?
1: ഞാൻ എന്റെ ഭാര്യയുടെ പ്രേമത്തെ ന്യായീകരിച്ചുകൊണ്ട് സംസാരിച്ചു. ഞാൻ ആ പ്രേമത്തിന്റെ ഇരയായെന്ന്. എന്നാൽ ഇപ്പോൾ അവളോട് പ്രേമ വികാരമേ ഇല്ലെന്ന് ഞാൻ തുറന്നു പറയട്ടെ? അല്പം പോലുമില്ല. അതെന്നെ അത്ഭുതപ്പെടുത്തുന്നു.
0: അത് നിങ്ങളുടെ കുത്തഴിഞ്ഞ ജീവിതം കൊണ്ട് തോന്നുന്നതാണ്, ദൂഷിച്ച ആലസ ജീവിതം.
1: ശരിയാണ് നിങ്ങൾ പറയുന്നത്, ശരിയാണ്. ഞാൻ അലസനും ദുർനടത്തക്കാരനുമാണ്. എന്നാൽ നിങ്ങളുടെ സഹോദരി അത്രയ്ക്ക് സൽസ്വഭാവിയും നിഷ്കളങ്കയും ആയതിനാൽ എനിക്കവളെ ആദരിക്കാതിരിക്കാനാവില്ല. എല്ലാം അസംബന്ധം.
0: എത്ര നാളായി ഈ പുതിയ കാഴ്ചപ്പാട് തുടങ്ങിയിട്ട്?
1: മിനിഞ്ഞാന്ന് മുതൽ, പീറ്റേഴ്സ്ബർഗിൽ കാലുകുത്തിയ മുതൽ. മോസ്കോവിൽ ഇരുന്നപ്പോൾ ഡോണിയായ ലൂഷനിൽ നിന്ന് വേർപെടുത്തി സ്വന്തമാക്കണമെന്ന് മാത്രമായിരുന്നു ചിന്ത.
0: സമയമായി, ഇനി എന്തെങ്കിലും പറയാനുണ്ടോ? ഞാൻ പറഞ്ഞില്ലേ എനിക്ക് പുറത്തു പോകണമെന്ന്?
1: ഞാനിനി ഒരു ദൂരയാത്രയ്ക്ക് പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അതിനുവേണ്ടി ചിലത് ചെയ്തു തീർക്കാനുണ്ട്. ഞാൻ കുട്ടികളെ അവരുടെ അടുത്ത ബന്ധുവിന്റെ വീട്ടിലാക്കി. അവർക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തിട്ടുണ്ട്. എന്റെ സാന്നിധ്യം അവർക്കിനി ആവശ്യമായി വരില്ല. ഒരിക്കലും ഞാൻ നല്ലൊരു അച്ഛനായിരുന്നില്ല. ഒരു വർഷം മുമ്പ് എന്റെ ഭാര്യ എനിക്ക് സമ്മാനമായി തന്ന തുക മാത്രമേ ഞാൻ കയ്യിലെടുത്തിട്ടുള്ളൂ. എനിക്ക് നിങ്ങളുടെ സഹോദരിയെ കാണണം. ലൂഷനിൽ നിന്ന് ദ്രോഹമല്ലാതെ ഗുണമൊന്നും ഉണ്ടായില്ലെന്ന് പറയണം. ഞാൻ അവളോട് ചെയ്ത എല്ലാ ദ്രോഹത്തിനും മാപ്പ് പറയണം.
0: നിങ്ങൾക്ക് മുഴുത്ത ഭ്രാന്താണ്. ഇനി ഒരു നിമിഷം നിങ്ങൾ ഇവിടെ നിൽക്കരുത്, ഞാൻ ഇറങ്ങുകയാണ്.
1: നിങ്ങൾ അടങ്ങൂ.

0: എനിക്കെല്ലാം അവളോട് ഏറ്റു പറയണം. ലൂസിനെ വിവാഹം കഴിക്കിയ വഴി അവൾ പണം നേടുക തന്നെയാണല്ലോ ചെയ്യുന്നത്. ദേഷ്യപ്പെടരുത് റെസ്കോൾനിക്കോ, നിങ്ങൾ ശാന്തമായി ബുദ്ധിപൂർവം ആലോചിച്ചു നോക്കൂ.
1: എനിക്ക് ആലോചിക്കാനൊന്നുമില്ല.
0: ഈ ലോകത്തിൽ ഒരു മനുഷ്യൻ തന്റെ അയൽക്കാരന് ദ്രോഹം മാത്രമേ ചെയ്യാവൂ എന്നാണോ? ഒരിക്കൽ കൂടി നിങ്ങളുടെ സഹോദരിയെ കാണാൻ എനിക്ക് ആഗ്രഹമുണ്ട്.
1: അവൾക്ക് നിങ്ങളെ കാണാൻ ആഗ്രഹമില്ലെന്ന് പറഞ്ഞില്ലേ?
0: ഇല്ലെങ്കിൽ വേണ്ട, തൽക്കാലം ഞാൻ പോകുന്നു. ഇടയ്ക്കൊരു പ്രധാന കാര്യം, നിങ്ങൾ അനിയത്തിയോട് പറയുക, മർഫ പെട്രോവിന, അതായത് എന്റെ ഭാര്യ, വിൽപ്പത്രത്തിൽ എഴുതി വച്ചിരുന്നു 3000 രൂപൾ അവൾക്ക് വേണ്ടി നീക്കി വച്ചിട്ടുണ്ടെന്ന്. സത്യമാണ്, ഡോണിയക്ക് ഇഷ്ടദാനം എഴുതിയിട്ടുണ്ട്, മരിക്കുന്നതിന് 1 ആഴ്ച മുമ്പ്. എന്റെ സാന്നിധ്യത്തിലാണ് എഴുതി വച്ചത്. ഡോണിയക്ക് അത് ലഭിക്കും.
1: നിങ്ങൾ സത്യമാണോ പറയുന്നത്?
0: സത്യം. അവളോട് പറയൂ, തൽക്കാലത്തേക്ക് ഞാൻ പോകുന്നു. ഇവിടെ നിന്നും വളരെ അടുത്താണ് ഞാൻ താമസിക്കുന്നത്. കാണാം.
1: വേണ്ട.

0: ഡോസ്റ്റോയെവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർനാടകം 33-ാം ഭാഗം സമാപിക്കുന്നു. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും റസ്കോൾനിക്കോവ്, നരിയാപുരം വേണുഗോപാൽ, സ്വിഡ്രിഗെയ്ലോഗ്, അനന്തപുരം രവി. പശ്ചാത്തല സംഗീതം ധീരജ് സുകുമാരൻ. ശബ്ദമിശ്രണം, സംവിധാന സഹായം വി എൻ ദീപ. ശബ്ദലേഖനം ബിജു കല്ലുവാതുക്കൽ, എൻ സുനിത. സംവിധാനം പി എ ബിജു.
1: ആകാശവാണി കണ്ണൂർ.

ശ്രോതാക്കളെ, ഇന്ന് 5:15 കേളികൊട്ട് കെ വി രാമചന്ദ്രനും സംഘവും അവതരിപ്പിച്ചത്. 5:30 ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. 5:45 ലളിത ഗാനങ്ങൾ. 5:55 FM പ്രധാന വാർത്തകൾ. 6:10 ലക്ഷദ്വീപ് വൃത്താന്തം. 6:15 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ കേൾക്കാം. നല്ല വാർത്ത. 6:50 കിസാൻവാണിയിൽ തില്ലങ്കേരി കാഞ്ഞിരാട്ടെ എൻ ഷിംജിത്തിന്റെ കാർഷികാനുഭവങ്ങൾ കേൾക്കാം. 7:20 കമ്പോള വില നിലവാരം. 7:35 യുവവാണി. തളിപ്പറമ്പ് ടാഗോർ വിദ്യാനികേതൻ ഹയർ സെക്കൻഡറി സ്കൂളിലെ +2 വിദ്യാർത്ഥിനിയും വളർന്നുവരുന്ന എഴുത്തുകാരിയുമായ മെസ്ന കെവി അതിഥിയായി എത്തുന്നു. 8:00 ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. 8:30 സേവന വാർത്തകൾ. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ.

0: നാട്ടുവഴിയിലീണങ്ങൾ, പാട്ടും പറച്ചിലുമായി ജനങ്ങൾക്കിടയിലൂടെ. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, പാട്ടും പറച്ചിലുകളും തേടി നാട്ടുവഴിയിലീണങ്ങൾ ഇന്ന് കൂത്തുപറമ്പിനടുത്ത് ആമ്പിലാട് പാറ എന്ന് പറയുന്ന ഒരു പ്രദേശത്തിലാണ് എത്തി നിൽക്കുന്നത്. ഇവിടെയുള്ള വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ ഈ നാട്ടുകാരായ ചിലർ ഒപ്പം ചേരുന്നു. മേസ്ത്രിപ്പണി ചെയ്യുന്ന സുരേന്ദ്രൻ ചേട്ടന്റെ വിശേഷങ്ങൾ കേൾക്കാം.
1: ഞാൻ 68 വർഷമായി ഈ ജോലി ചെയ്യുന്നു. കൂത്തുപറമ്പ് പഴയത്ത് എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു താമസം. അങ്ങനെ 2020 ഞാൻ ഇവിടെ സ്ഥലം എടുത്തിട്ട് ആമ്പിലാട് പാറ എന്ന സ്ഥലത്ത് താമസമാക്കിയത്. ഇപ്പോഴും ജോലിക്ക് പോകുന്നുണ്ട്.
2: എത്ര വയസ്സുണ്ട്?
1: ഇപ്പൊ 68 വയസ്സുണ്ട്. 68 വയസ്സ് ഇപ്പോഴും ജോലിക്ക് പോകുന്നുണ്ട്. വേറെ ശരീരത്തിന് വേറെ അസുഖങ്ങളൊന്നുമില്ല. ഇപ്പോഴും മിഷങ്കല് ഒരു 200 കല്ലെങ്കിൽ ഒരു ദിവസം ഞാൻ ഇപ്പോഴും വെക്കുന്നുണ്ട്.
2: ഒരുപക്ഷെ ഈ അധ്വാനമായിരിക്കാം അല്ലെ ശരീരത്തിന് അസുഖങ്ങളില്ലാതെ സംരക്ഷിക്കുന്നത്?
1: ഒന്നുമില്ല ശരീരത്തിന്.
2: നിങ്ങളെ ഇവിടെ തൊട്ടടുത്ത് ഒരു കനാല് കാണുന്നു. ഇത് പഴശ്ശി കനാലാണോ?
1: പഴശ്ശി കനാലാണ്. അന്ന് തൊഴിലാളികള് മിഷീനും ഇല്ലാതെ വെറും നാട്ടു തൊഴിലാളികൾ മാത്രം കാസർഗോഡുകാർ വന്നിച്ച് എടുത്തതാണ് പഴശ്ശി കനാല്. അന്ന് നമ്മളെ ചെറുപ്പത്തിലെ ഇതാണ് കണ്ടത്.
2: അന്ന് ഇവിടുത്തെ നാട്ടുകാരൊക്കെ അതിന്റെ നിർമ്മാണ പ്രവൃത്തിയിൽ ഏർപ്പെട്ടിട്ടുണ്ട്.
1: അതെ, കാസർഗോഡ് നിന്നവരും ഇവിടുത്തെ തൊഴിലാളികളും കൂടി സഹകരിച്ചാണ് എടുത്തിട്ടുള്ളത്. അന്ന് കനാല് വരുന്ന സമയത്തെല്ലാം എന്ന് പറഞ്ഞാൽ ഇവിടെ കണ്ണൂരേക്ക് പോകുന്നതെല്ലാം ചുരുങ്ങിയ ബസ് മാത്രമേ ഉള്ളൂ. 3 ബസ്സായിട്ടില്ല, AKBS, MRS ഇങ്ങനെയുള്ള ബസ്സേ ഉള്ളൂ. അങ്ങനെ കൂത്തുപറമ്പ് ടൗണ് ബസ് സ്റ്റാൻഡെല്ലാം ചെറിയ ബസ് സ്റ്റാൻഡായിരുന്നു. നമ്മൾ പഴയത്ത് വന്ന് കൂത്തുപറമ്പില് വന്ന് കളിക്കാൻ പോവുക. അന്ന് കബഡി ഇങ്ങനത്തെ എല്ലാം കളിയാന്ന് തന്നെ നമ്മള് അടുത്ത് സ്ഥിരം കളിക്കാൻ പോവുക. അന്ന് ചുരുങ്ങിയ കടകളെ കൂത്തുപറമ്പ് ടൗണിൽ, ഇന്ന് വികസിച്ചിട്ട് വലിയ കടകളായി.
2: ഈ തൊട്ടടുത്തുള്ള കോട്ടയം ക്ഷേത്രം,
1: കോട്ടയം തൃക്കൈക്കൊന്നമ്പലം അന്നത്തെ കാലത്തെല്ലാം ക്ഷേത്രങ്ങൾ ഉത്സവങ്ങളില്ലാണ്ട് പൂട്ടിക്കിടക്കുന്ന സമയമായിരുന്നു. അപ്പൊ നമ്മൾ ആ സമയത്ത് തൃക്കൈക്കൊന്നമ്പലത്തിന്റെ അവിടെയെല്ലാം പോയിട്ട് കളിക്കുന്നതെന്ന് വെച്ച് കോട്ടയം ചെറയില് നമ്മൾ കുളിക്കാൻ പോകും. ചെറേന്റെ ഇക്കരക്കുന്ന നമ്മൾ ചെറയില് തുള്ളിയിട്ട് അക്കരക്ക് പോയിട്ടാണ് നീന്തിയിട്ട് ഇപ്പുറം തിരിച്ചു വരിക. 14 ഏക്കർ വിസ്തീർണമുള്ള ചെറയായിരുന്നു. ഇപ്പൊ അത് 10-300 ഇല്ലു. ബാക്കിയെല്ലാം പുറത്തിലോട്ടെല്ലാം കൂട്ടി പിടിച്ചിട്ട് ചുരുങ്ങിയ അവസ്ഥയിലാണ് ഇപ്പൊ ഉള്ളത്.
2: അതുമായി ബന്ധപ്പെട്ട് പഴശ്ശിരാജാവിന്റെ ഒരു അല്ലെ ചരിത്രമുണ്ട്.
1: പഴശ്ശിരാജാവിന്റെ ഒരു ഇതില് ഒരു വന്ന ഒരു ഇതാണ് ക്ഷേത്രം. അന്ന് ക്ഷേത്രത്തില് നേർച്ചയെ പോലെ അയാൾ ഒരു പ്രത്യക്ഷപ്പെട്ടതാണ്. അരിയാലിന്റെ മുകളിൽ തൃക്കൈയുള്ള ഒരു ദേവൻ ശിവനെ പ്രത്യക്ഷപ്പെട്ടത് കൊണ്ടാണ് ആ തൃക്കൈക്കൊന്നമ്പലം എന്ന് പറഞ്ഞ ക്ഷേത്രം പണിതിട്ടുള്ളത്. ആ ക്ഷേത്രം എന്ന് പറഞ്ഞാല് ഈ കോട്ടയം ിൽ നിന്ന് മണ്ണെടുത്തിട്ട് ഉയർത്തി ആ ക്ഷേത്രത്തിൽ അരിയാലിന്റെ മുകളിൽ ഭഗവാനെ കണ്ടതിന്റെ അതേ ഉയരത്തില് ക്ഷേത്രം പണിയേണ്ടതുകൊണ്ടാണ് കോട്ടയം ചെറയിൽ നിന്ന് മണ്ണെടുത്തിട്ട് ഇത്രയും ഉയരത്തില് മണ്ണിട്ടിട്ടാണ് ക്ഷേത്രം പണിതിട്ടില്ല. അങ്ങനെയാണ് അവിടെ 14 ഏക്കർ സ്ഥലമില്ലത് കുളമുണ്ടായത്. കോട്ടയം ചെറ എന്ന് പറയുന്ന കുളമുണ്ടായത്
2: ഏറ്റവും വലിയൊരു ക്ഷേത്രം ചെറിയായിട്ട് പറയപ്പെടുന്നുണ്ട്.
1: 14 ഏക്കർ സ്ഥലത്ത് നിന്നാണ് ഈ മണ്ണെടുത്തിട്ട് ക്ഷേത്രം ഉയർത്തിയിട്ട് ആ ക്ഷേത്രം ഉള്ളത്.
2: ഒരുപാട് കാര്യങ്ങള് നമ്മുടെ സുരേന്ദ്രൻ ചേട്ടൻ പറഞ്ഞിട്ടുണ്ട്. റേഡിയോ പരിപാടികളൊക്കെ,
1: റേഡിയോ പരിപാടികൾ കേൾക്കുന്നതാണ്. അന്ന് നമ്മള് റേഡിയോ പരിപാടി സ്ഥിരം കൂത്തുപറമ്പിൽ താമസിക്കുന്ന സമയത്ത് റേഡിയോ വെച്ചിട്ട് കേൾക്കുന്നതാണ്. അന്ന് പിന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് TV മാത്രമാണ് ഉള്ളത്. അപ്പോൾ അതിനുശേഷം ഇവിടെ വന്നു. ഇവിടെ വന്നപ്പോൾ ഞാൻ ഇപ്പോഴും റേഡിയോ വാങ്ങി വെച്ചിട്ട് ഇത് കേൾക്കലുണ്ട്.
2: ഈ പരിപാടി നമ്മുടെ കണ്ണൂർ ആകാശവാണിയുടെ നാട്ടുവഴിയിൽ ഇനങ്ങളാണ്. സുരേന്ദ്രേട്ടന് ഒരു പാട്ട് വേണ്ട അല്ലേ? പാടുവോ?
1: പാടില്ല, എനിക്ക് ഇഷ്ടമില്ല പാട്ട് എന്ന് പറഞ്ഞാൽ ബലി കുടീരങ്ങൾ എന്ന് പറയുന്ന പാട്ടാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. നാടകമാണ്.
2: നാടകമാണല്ലേ? നമുക്ക് ആ പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം സുരേന്ദ്രൻ.
1: ഓക്കേ.

0: നിങ്ങൾ ഇന്ന് തമരാങ്കണ ഭൂവിൽ നിന്നണിഞ്ഞ കവചങ്ങളുമായി വന്നു ഞങ്ങൾ മലനാട്ടിലെ മണ്ണിൽ നിന്നിതാ പുതിയ ചെങ്കൊടി നേടി
1: പേര് പറയും.
2: എന്റെ പേര് ദിനേശൻ. ഞാൻ പ്രവാസിയായിരുന്നു. ഇപ്പൊ നാട്ടിൽ തന്നെ നിർമ്മാണ മേഖലയിൽ ജോലി ചെയ്യുന്നു.
1: പ്രവാസിയായിട്ട് ഏത് സ്ഥലത്തായിരുന്നു?
2: ഞാൻ സൗദിയിലായിരുന്നു. സൗദിയിൽ 10-15 വർഷത്തിന് മേലെ അവിടെ ഉണ്ടായിരുന്നു.
1: അവിടെ എന്ത് ജോലിയായിരുന്നു ചെയ്തത്?
2: അവിടെ ജോലി തന്നെയായിരുന്നു, നിർമ്മാണ മേഖല തന്നെയായിരുന്നു ചെയ്തിരുന്നത്.
1: എത്രാമത്തെ വയസ്സിലാണ് സൗദിയിലേക്ക് പോകുന്നത്?
2: ഞാൻ 96 ഇവിടുന്ന് പോകുന്നുണ്ട്. അതായത് 96.
1: അന്ന് എത്ര പ്രായമുണ്ട്?
2: അന്ന് 26 ആ വയസ്സ് പോകുന്നുണ്ട്.
1: 26-ാമത്തെ വയസ്സിലല്ലേ? 26-ാമത്തെ വയസ്സ് 96 പ്രവാസിയായി സൗദിയിൽ പോകുന്നു. അന്ന് പോകുന്ന സമയത്ത് ഈ കൂത്തുപറമ്പ് പ്രദേശം അല്ലെങ്കിൽ നിങ്ങളുടെ യാമ്പലാട് പ്രദേശം അന്ന് എങ്ങനെയായിരുന്നു ആ പോകുന്ന സമയത്ത് ഒരു ഓർമ്മയില്?
2: എന്നിട്ട് ഈ മേഖല പറയാന്ന് വിചാരിച്ചാല് അന്ന് ചെത്ത് കല്ല് നാട്ടിൽ നിന്ന് കൊത്തിയെടുക്കുന്ന കല്ലായിരുന്നു. അപ്പൊ അത് ചെത്തല് ആ മേഖല തന്നെ ഇഷ്ടംപോലെ പണിയുണ്ടായിരുന്നു. ഇപ്പോ ആ പണി ഇല്ലാണ്ടായി. ഇപ്പം എല്ലാം മിഷൻ മുറിയായതുകൊണ്ട് ആ പണി നിന്നിട്ടാണുള്ളത്. പിന്നെ അന്നത്തെ ഇപ്പോൾ അന്ന് അത്യാവശ്യം പണി ഉണ്ടായിരുന്നു എങ്കിലും കുറച്ചും കൂടി ശമ്പളം കൂടെ കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ് അന്ന് ഗൾഫിലേക്ക് പോയത്.
1: സ്വന്തമായിട്ട് ഒരു ജീവിതം കെട്ടിപ്പടുക്കാനുള്ള ഒരു സാമ്പത്തിക ഭദ്രത അല്ലെ ജീവിതത്തിന് വേണമെന്നുള്ള തോന്നലിന്റെ അടിസ്ഥാനത്തിലായിരിക്കും പോയിട്ടുള്ളത്?
2: തീർച്ചയായും. അങ്ങനെ പോയതുകൊണ്ട് ഒരു വീട് സ്വന്തമായിട്ട് ഉണ്ടാക്കി.
1: എത്ര വർഷം അവിടെ? 10 വർഷമാണോ?
2: അല്ല, 15 വർഷത്തോളം ഉണ്ടായിരുന്നു.
1: അതിനിടയിൽ നാട്ടിൽ എത്ര തവണ ആദ്യം പോയിട്ട് എത്രാമത്തെ വർഷം നാട്ടിൽ തിരിച്ചെത്തി?
2: ഞാൻ ആദ്യത്തെ പോയിട്ട് 2 വർഷം കഴിയുമ്പോൾ, പിന്നെ 1.5 വർഷം, 2 വർഷം ആദ്യം മുന്നേ നാട്ടിൽ വരും. നാട്ടിൽ വന്നാൽ 6 മാസം നിന്നിട്ട് തിരിച്ചു
1: പോകും.
2: 6 മാസം ഫുള്ളായി നിന്നിട്ട് പോകും.
1: അതിനുശേഷമാണ് കല്യാണം കഴിച്ചത്?
2: ആദ്യം ഒരു ഫസ്റ്റിൽ പോയി വന്നതിന് ശേഷമാണ് കല്യാണം കഴിച്ചത്.
1: മറ്റെന്തെങ്കിലും വിശേഷങ്ങളുണ്ടോ?
2: നമ്മൾ ആകാശവാണിയായിട്ട് ബന്ധപ്പെട്ട് പറയാന്ന് വെച്ചാൽ, ഞാൻ റേഡിയോ കേൾക്കാറുണ്ട്, എനിക്ക് വീട്ടിൽ പശു ഉണ്ട്, അത് കാരണം ആലയിൽ ഈ റേഡിയോ ഓണാക്കി വെച്ചിട്ടാണ് ഞാൻ അതുമായി ബന്ധപ്പെട്ട എല്ലാം പറഞ്ഞു ചെയ്യുന്നത്.
1: അപ്പോ പശുക്കളുണ്ട്?
2: പശു 5 പശുക്കളും ഉണ്ടായിരുന്നു, ഇപ്പം കുറഞ്ഞു. ഇപ്പൊ നിലവിലിപ്പോ 1 പശു മാത്രമേ ഉള്ളൂ.
1: അപ്പൊ ക്ഷീരകർഷകനായിരുന്നു?
2: അതെ, തീർച്ചയായും.
1: അത് പ്രവാസ ജീവിതം കഴിഞ്ഞ് നാട്ടിൽ വന്നപ്പോഴാണോ ഇതിലേക്ക് മാറിയത്?
2: അതെ, അതിനുശേഷമാണ് തിരിഞ്ഞത്.
1: ക്ഷീരകർഷകൻ എന്ന് പറയുമ്പോ അത് നല്ലൊരു മാർഗ്ഗമല്ലേ, വരുമാന മാർഗ്ഗമല്ലേ അല്ലേ? അതെന്താണ് പിന്നെ അത് ചുരുങ്ങി ചുരുങ്ങി ഒരു പശുവിലേക്ക്?
2: വരുമാന മാർഗ്ഗം, അത് കൂടാതെ അധ്വാനമാണ്. അപ്പോ നമുക്ക് ഇതുപോലെ പുറത്തുകടിയും പോകാൻ പറ്റാത്തൊരവസ്ഥയുണ്ട്. അതിന്റെ ജോലിയും കാര്യമെല്ലാം നോക്കിയിട്ട് നിൽക്കുമ്പോൾ നമുക്ക് പുറത്തുകടിയും പോകാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഒരു ടൂറോ കാര്യം ഒന്നിനും പോകാൻ പറ്റാത്തൊരു സ്ഥിതിയുണ്ട്. അത് ഉണ്ടാകുന്ന കുറച്ച് ചുരുക്കിയത്.
1: ഓക്കെ, ഇത് ആകാശവാണിയുടെ നാട്ടുവഴിയിൽ ഈണങ്ങളാണ്. ഇതിലൂടെ കേൾക്കാൻ ഇഷ്ടമുള്ള ഒരു പാട്ട് പാടുമോ? രണ്ടുപേര് പാടാലോ?
2: പാട്ട് പാടാൻ തീരെ പറ്റൂല.
1: ഇഷ്ടപ്പെട്ട പാട്ട് പറഞ്ഞു.
2: മഞ്ഞളും കുന്നിലെ മാൻപേടയോ എന്നുള്ളൊരു ആ പാട്ടായിരുന്നു ഇഷ്ടം. മഞ്ഞളും കുന്നിലെ മാൻപേടയോ.
1: ശരി, നമുക്ക് നേരെ ആ പാട്ടിലേക്ക് പോകാം.
2: ശരി.

0: അമ്പലാട് പാറയിൽ ഇതൊരു നീലഷേട്ടൊക്കെ ഇട്ടിട്ടുള്ള ഒരു ചേട്ടൻ അല്ലേ, നിർമ്മാണ തൊഴിലാളിയാണെന്ന് പറഞ്ഞു, പേര് പറയും.
1: എന്റെ പേര് സജീവൻ, നിർമ്മാണ തൊഴിലാളിയാണ്. 10 വർഷമായിട്ട് നിർമ്മാണ മേഖലയിൽ വർക്ക് ചെയ്ത് കൊടുക്കുന്ന ആളാണ്. സ്വന്തമായിട്ട് പണിയെടുപ്പിക്കുന്നതാണ്. ഇത് പഞ്ചായത്തിന്റെ ബിൽഡിംഗ് ആണ്. അപ്പൊ ഇതിന്റെ ചുറ്റുപാടുള്ള ബിൽഡിംഗ് വീടൊക്കെ ഞാൻ എടുത്തതാണ്.
0: എങ്ങനെ പോകുന്നു ഇപ്പോഴത്തെ നിർമ്മാണ മേഖല? പ്രതിസന്ധി ഘട്ടത്തിലാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും? ഇപ്പം സിമെന്റിന്, പൂഴിക്ക്, കല്ലിന്, ചെങ്കലിന് അങ്ങനെയുള്ള ക്ഷാമം നേരിടുന്ന ഒരു അവസ്ഥയാണോ ഇപ്പോഴുള്ളത്?
1: നിർമ്മാണ മേഖല ഇപ്പം വളരെ പുറകോട്ടാണ് പോകുന്നത്. കാരണം വെച്ചാൽ, ഒന്ന്, ബംഗാളികൾ കംപ്ലീറ്റ് നാട്ടിൽ പോയോണ്ട് എല്ലാ വർക്കും സ്റ്റക്കായിട്ടുള്ളത്. കല്ലിന് ഭീമമായ വില വർധനവ്, അതങ്ങനെ നിൽക്കുന്നു. അപ്പൊ എല്ലാം കൊണ്ടും നിർമ്മാണ മേഖല ഇപ്പൊ സ്തംഭിച്ച പോലെയുള്ളത്.
0: കൂട്ടായ വർക്കാണോ?
1: ആ, നമ്മുടെ നാട്ടിൽ തന്നെയുള്ള പിന്നെ ഒരു 5 പിന്നെ ചെറുപ്പക്കാരാണ് നമ്മള് വർക്ക് എടുക്കുന്നത്. വേമേ തീർത്ത് തീർത്ത് വരുന്നതാണ്. ഇപ്പൊ ഈ സാധനത്തിന്റെ വില കൂടുതൽ കൊണ്ട് ജനങ്ങള് പണി ഇപ്പൊ നിർത്തിയിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ കുറച്ച് വർക്ക് കുറവായി.
0: നേരത്തെ പറഞ്ഞു അന്യ സംസ്ഥാന തൊഴിലാളികൾ, അവരെ ആശ്രയിച്ചാണ് ഇപ്പോഴും നിർമ്മാണ മേഖല കൂടുതലും പോകുന്നത്. അതെന്തായിരിക്കും അതിന്റെ ഒരു കാരണം?
1: നിർമ്മാണ മേഖല മുഴുവൻ മുന്നോട്ട് പോകേണ്ടി അന്യ സംസ്ഥാന തൊഴിലാളികളിൽ പോകണം. കാരണം വെച്ചാല്, ഈ ബംഗാളികൾ വരുന്നതിന് മുന്നേ തമിഴ്നാട്ടിലെ ഊട്ടനയുടെ കേരളത്തിൽ മൊത്തം വർക്ക് കൊണ്ടുപോയത് അവര് പോയതൊക്കെ ബംഗാളി വന്ന്. ഇപ്പൊ ബംഗാളിയും പോയി, ഇപ്പൊ മൊത്തത്തില് സ്റ്റക്കായിരിക്കുള്ളു. ഇപ്പൊ ഇനിയിപ്പോ അവര് വരാണ്ട് ഒരു രക്ഷയുമില്ല. നാട്ടിലെ കൂട്ടുന്ന പിന്നെ കൂടുതൽ അധ്വാനിക്കാന്ന് ഒരു ഇതിലാണ് ആൾക്കാരാണ്.
0: അധ്വാനശീലര് പുറത്തുള്ള അന്യ സംസ്ഥാനക്കാരാണെന്നാണ് സജീവട്ടം പറയുന്നത് അല്ലെ. ഇനി നമുക്ക് മറ്റു കാര്യങ്ങളിലേക്ക് കടക്കും. നിങ്ങളുടെ വാനശാലയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ, യോഗ ക്ലാസ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു.
1: നമ്മളെ ഇവിടെ വെച്ചാല് ഈ അങ്കനവാടിന്റെ മുകളിലത്തെ ഒരു ബിൽഡിംഗ് ആണ്. അപ്പൊ അവിടെ യോഗേന്റെ ക്ലാസ്, ഇവിടെ നമ്മൾ യോഗേന്റെ ഇത് പ്രാക്ടീസ് ചെയ്തിട്ട് പിന്നെ നാഷണൽ ലെവല് വരെ എത്തിയിട്ടുണ്ട്, എത്തിയ കുട്ടികളുണ്ട്. അപ്പൊ എല്ലാം കൊണ്ട് യോഗ ഗ്രാമം തന്നെ നമുക്ക് ഇവിടെ പറയാൻ പറ്റും. കാരണം നമ്മളൊരു അനുകരണിക എന്ന് പറയുന്ന കുട്ടി യോഗയില് നല്ല ഹൈ ലെവലിൽ എത്തിയ കുട്ടിയാണ്.
0: ഇതിന് തൊട്ടടുത്തൊരു കളരി കാണുന്നു, അത് വന്നിട്ട് എത്ര വർഷം? അത് കുഴിക്കളരിയാണോ അല്ലെങ്കിൽ എങ്ങനെയാണ് അത്?
1: നമ്മളെ ഇവിടുത്തെ കളരി എന്ന് പറയുന്നത് കുഴിക്കളരിയാണ്. 3 ആയി ഇവിടെ കളരി തുടങ്ങിയിട്ട്. കാരണം യേച്ചൂരിലെ വിശ്വഭാരത് കലാസംഘത്തിന്റെ ഒരു ശാഖയാണ് ഇവിടെ ഇപ്പോൾ ഉള്ളത്. അപ്പൊ എല്ലാം കൊണ്ടും നല്ല രീതിക്ക് മുന്നോട്ട് പോകുന്നുണ്ട്. ഇപ്പം തന്നെ ഒരു 70 കുട്ടികൾ ഇവിടുന്ന് കളരി പഠിക്കുന്നുണ്ട്. ഞാൻ ആകാശവാണിന്റെ സ്ഥിരം ശ്രോതാവാണ്. ഇപ്പൊ രാവിലെ പിന്നെ എണീറ്റമാണ് ഞാൻ റേഡിയോ കേൾക്കുന്ന ആളാണ്. അപ്പൊ അതൊരു ഒരു രാവിലത്തെ ഒരു ഭയങ്കര ഇത് തന്നെയാണ്. ഒരു ദിവസം കേട്ടില്ലെങ്കിൽ ഭയങ്കര ഒരു ഇതാണ്. കാരണം വെച്ചാൽ അത് സ്ഥിരം കേൾക്കുന്ന ആളെ ആയതുകൊണ്ടേക്കും. പിന്നെ വൈകുന്നേരത്തെ ഒരു ആകാശവാണി ഒരു ടൂണുണ്ട്. ഒരു വൈകുന്നേരം 6:30 ടൂണ്. അത് കേൾക്കാൻ വേണ്ടി തന്നെ ഞാൻ വീട്ടിൽ വന്നിട്ടിരുന്ന അധികം കേൾക്കുന്ന ആളാണ്. ചിത്രഗീതം പരിപാടി സ്ഥിരമായിട്ട് കേൾക്കുന്ന ആളും കൂടിയാണ്. ആകാശവാണി കൂടി കേൾക്കുമ്പോൾ ഒരു രസമൊന്നും പറഞ്ഞറിയിക്കാൻ കഴിയില്ല.
0: ഈ റേഡിയോ നാടകങ്ങളൊക്കെ കേൾക്കാറുണ്ടായിരുന്നു?
1: റേഡിയോ നാടകം സ്ഥിരമായിട്ട് കേൾക്കുന്ന ആളെ. ഇപ്പം ടി വി വന്നതൊക്കെയാണ് കുറച്ച് ഇതായത്. സെയ്തൂന സിറാജ് എന്ന് പറയുന്നൊരു നാടകം ഉണ്ട് റേഡിയത്തിൽ. അത് സ്ഥിരമായിട്ട് കേട്ട ഒരാളാണ് ഞാൻ, സെയ്തൂന സിറാജ്.
0: ഒരുപാട് സന്തോഷമുണ്ട്. പാട്ട് പാടുമോ രണ്ടുപേരെ?
1: പാട്ട് അങ്ങനെ പാടലൊന്നുമില്ല, എന്നാലും ഒരു ചെറിയൊരു പാട്ട് പാടാം. പാമ്പുകൾ കുമാളമുണ്ട്, പറവകൾക്കാകാശമുണ്ട്, മനുഷ്യപുത്രൻ തലചായ്ക്കാൻ മണ്ണിനിടമില്ല.
0: ഓക്കെ, എന്നാ നമുക്ക് പാട്ട് കേട്ട് തിരിച്ചുതരാം കേട്ടോ.
2: ഇല്ലുമേടയിലിരുന്നൽ

0: അങ്ങനെ പ്രിയ ശ്രോതാക്കളെ, ആമ്പലാട് പാറ എന്ന് പറയുന്ന സ്ഥലത്താണ് ഉള്ളത്. അതാ ഇവിടെ വേറൊരു ചേട്ടനുണ്ട്, പേര് സജീവൻ അല്ലേ.
1: ടൈൽസിന്റെ വർക്കാണ് ചെയ്യുന്നത്. മുന്നേ വാർപ്പ് ടേപ്പ് എല്ലാം ചെയ്യുന്നുണ്ട്. ഇപ്പോ ഫ്ലോറിന്റെ വർക്ക് വന്നത്. ടൈല്, ഗ്രാനൈറ്റ്, മാർബിള്, അതിപ്പോ അതാണ് ജോലി ചെയ്യുന്നത്.
0: എങ്ങനെയുണ്ട് ഈ മേഖല, എങ്ങനെ പോകുന്നു?
1: മേഖല കുഴപ്പമില്ല, പണിയെല്ലാം ഉണ്ട്. ജോലിയുണ്ട്.
0: കൂടെ സഹായികളുണ്ട്. നിങ്ങൾ എത്ര പേരാണ്?
1: നമ്മൾ 5 പേരുണ്ട്. ഒരു കുഴപ്പം, ഇപ്പൊ അന്യ സംസ്ഥാന തൊഴിലാളികള് വന്നതുകൊണ്ട് നമുക്ക് ചെറിയൊരു പ്രയാസം. പിന്നെ അവരുടെ കൂലി കുറവാണ്, രാത്രിയെല്ലാം നിന്ന് പണിയെടുക്കും. അപ്പൊ നമ്മൾ ഏതാ നാട്ടിലെ ആൾക്കാർ അങ്ങനെ ചെയ്യില്ല. അപ്പൊ അതുകൊണ്ട് അതേ പ്രയാസമുണ്ട്.
0: അതായത് ടൈൽസിന്റെ പണിയാണെന്ന് പറഞ്ഞു അല്ലെ. തുടക്കത്തിൽ വന്നതിൽ നിന്ന് ഇപ്പൊ കുറെ മാറ്റങ്ങളുണ്ടായില്ല. ഇപ്പൊ എപ്പോക്സി ആക്കിയിട്ടുണ്ട്. പഴയ രീതിയിലുള്ള ടൈലുകളിൽ നിന്നും അല്ലെ ജോലി ചെയ്യാൻ ഇപ്പം എന്തെങ്കിലും എളുപ്പമാ ഇതുണ്ടോ? അതായത് ജോലിക്ക് കൂടുതൽ എളുപ്പമാണോ ഇപ്പോൾ ചെയ്യുന്ന വലിയ ടൈലുകളും പുതിയ രീതിയിലുള്ള എപ്പോക്സികളും ഒക്കെ?
1: ജോലി ഓരോ കൊല്ലം കൂടുമ്പോൾ ജോലിയിൽ കുറെ മാറ്റങ്ങൾ വരും. നിലവിൽ ആദ്യമെല്ലാം ചെറിയ ടൈലാണ്. ഇപ്പൊ വലിയ ടൈൽ 6, 4, 8, 4 എല്ലാം ടൈലാന്നുള്ളത്. അപ്പൊ ആ വലിയ ടൈലെല്ലാം പേസറിട്ട് വെക്കണം, അതുപോലെ അതിന്റെ ഗമ്മിലാന്ന് വെക്കണ്ടേ. അപ്പൊ അതിന്റെ പ്രയാസങ്ങളുണ്ട്. ഓരോ പണിക്കോ അതിന്റേതായ വിഷമങ്ങളുണ്ടാവുമല്ലോ.
0: വർഷങ്ങളായിട്ട് ഈ മേഖലയിൽ ജോലി ചെയ്യുന്ന ഒരാളെന്ന നിലയിൽ കാവി ഉപയോഗിച്ചു ചിപ്സിലേക്ക് മാറി, അതിൽ നിന്ന് പിന്നെ മാർബിളിലേക്ക് വന്നു, പിന്നീട് ടൈലിലേക്ക് വന്നു അല്ലെ. അപ്പൊ ഇങ്ങനെയുള്ള മാറ്റങ്ങളിലൂടെ കടന്നു വന്ന്, തുടക്കം മുതൽ മാറ്റങ്ങളിലൂടെ കടന്നു വന്നപ്പം നിലവിൽ എന്താ തോന്നുന്നു, ആളുകൾ കൂടുതലായിട്ട് ചൂസ് ചെയ്യുന്നത് ഏത് തരം ഉപയോഗിക്കണം? ഇപ്പം
1: കൂടുതൽ ടൈലിലേക്ക് പോയി. പിന്നെ ആദ്യം ചിപ്സ് ആയിരുന്നു. ചിപ്സിന്റെ ഞാൻ ആദ്യം എന്റെ പഴയ മെസ്സിന്റെ പേര് നിൽക്കുന്ന ടൈമിന് ചിപ്സ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഇപ്പൊ മാർബിൾ കൂടുതൽ വന്ന്, ഇപ്പൊ കൂടുതൽ ടൈലാ മാർബിളിന്റെ അതേ ടൈല് വരുന്നുണ്ട്, വലിയ ടൈല്. അപ്പൊ സാമ്പത്തികം നോക്കുമ്പോ മാർബിളിനെക്കാട്ടും ടൈല് വെക്കുന്നതാണ് ലാഭം. ഇപ്പൊ കൂടുതൽ 8, 4 വലിയ ടൈലെല്ലാം ഉണ്ട്, നല്ല മാർബിളിന്റെ അതേ ഡിസൈനിൽ വരുന്ന ടൈലുണ്ട്. അപ്പൊ അതാണ് കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കുന്നത്. ഭക്ഷണം എടുത്തിട്ട് പോവാ,
0: ഉച്ചക്ക് രാവിലത്തെ കൊണ്ടുപോകും,
1: രാവിലത്തെ കൊണ്ടുപോകും. ഉച്ചക്കുള്ള ഭക്ഷണം കുഴപ്പമില്ലോ. അത് ചില ടൈമിൽ നമ്മൾ രാവിലെ പണി തുടങ്ങി ഉച്ചക്ക് 4 മണിക്ക് വീട്ടിലെത്തി, വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്ന ഇത് അടുത്തല്ലാന്ന് തന്നെ ചെയ്യും. ദൂരാണെങ്കിൽ പിന്നെ ഹോട്ടൽ ഭക്ഷണം തന്നെ ചൂസ് ചെയ്യും, ആശ്രയിക്കും.
0: സജീവട്ടാ, മറ്റു ഒഴിവ് സമയമൊക്കെ കിട്ടുമ്പോ എന്താണ് ഹോബി?
1: അപ്പൊ നമുക്ക് ഒഴിവ് സമയങ്ങൾ അത് തന്നെയാണ്. പണി കഴിഞ്ഞ് ഇവിടെ അമ്പലാട് സ്ഥലത്ത് വന്ന് അത്യാവശ്യം വർക്ക്, വീട് കയറി എന്തെങ്കിലും വർക്ക് ചെയ്യാണ് ചെയ്യാം.
0: വീട്ടിൽ ആരൊക്കെ?

0: വീട്ടിൽ ഇപ്പോ പുതിയ വീട് എടുത്തിട്ട് താമസം മാറി. എന്റെ ഭാര്യ രണ്ട് മക്കളാണുള്ളത്.
1: കുട്ടികൾ വലിയ കുട്ടികളാ?
0: ഇല്ല, കുട്ടികൾ മൂത്തത് 9ാം ക്ലാസ് പഠിക്കുന്നതാണ്, ഇളയത് 4ാം ക്ലാസ് പഠിക്കുന്നതാണ്.
1: ഓക്കെ, ഒരുപാട് സന്തോഷമുണ്ട്. ഇത് കണ്ണൂർ ആകാശവാണിയുടെ നാട്ടുവഴിയിലെ ഇണങ്ങളാണ്. ഇതിലൂടെ കേൾക്കാൻ ഇഷ്ടമുള്ള പാട്ട് പാട്ട് പാടോ?
0: പാടാറില്ല.
1: ഇഷ്ടമുള്ള പാട്ട് പറഞ്ഞു.
0: കഥളി ചെങ്കതളി എന്ന് പറഞ്ഞ ഒരു പാട്ടുണ്ട്.
1: അത് പഴയ പാട്ടുകളോടാണ് അല്ലെ ഇഷ്ടം? ഈ പണിയെടുക്കുന്ന സൈറ്റിലൊക്കെ മൊബൈലിൽ പാട്ടൊക്കെ വെച്ച് കേൾക്കും.
0: നമ്മള് വർക്ക് ആകുമ്പോ അത് കഴിയില്ല. നമ്മള് ടൈൽ വർക്ക് ആകുമ്പോ അധികം മെഷീന്റെ സൗണ്ട് ഇപ്പോൾ ഉണ്ടാവും, അപ്പൊ അത് കഴിയില്ല. മുന്നേ വീട് തറവാടില്ലാതെ സ്ഥിരം റേഡിയോ കേൾക്കണ്ടായിരുന്നു.
1: എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട്. നമുക്ക് ഈ പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം കേട്ടോ.
0: ഓക്കെ ഓക്കെ.

0: നമ്മൾ ഈ നിൽക്കുന്ന വായനശാലയ്ക്ക് തൊട്ടു താഴെ അംഗനവാടിയുണ്ട്. 41 വർഷം ഇതേ അംഗനവാടിയിൽ ജോലി ചെയ്ത് റിട്ടയർ ചെയ്ത ആമ്പിലാട്ടെ പ്രസന്ന ടീച്ചർ കൂടെയുണ്ട്.
1: ഞാൻ 41 വർഷം അംഗനവാടിയിൽ ടീച്ചറായിരുന്നു. 1984 ആഗസ്റ്റ് 1-നാണ് അംഗൻവാടി വർക്കറായിട്ട് ഞാൻ ജോലിയിൽ പ്രവേശിച്ചത്. അതിനുശേഷം 41 വർഷം അംഗൻവാടി വർക്കറായി ജോലി ചെയ്ത് 2025 ഏപ്രിൽ 30 ഞാൻ ജോലിയിൽ നിന്ന് വിരമിച്ചു.
0: എത്ര കുട്ടികളെ മാനേജ് ചെയ്യായിരുന്നു?
1: കുട്ടികൾ എന്ന് പറഞ്ഞാൽ നമ്മൾ തുടങ്ങിയ ആ വർഷമെല്ലാം 40-45 കുട്ടികളുണ്ടായിരുന്നു. ഇപ്പോൾ അവസാനം ഞാനിപ്പോൾ റിട്ടയർ ചെയ്യുന്ന സമയത്ത് ഒരു 15-14 കുട്ടികൾ വരെ ഉണ്ടായിട്ടുണ്ട്.
0: ചെറിയ മക്കളല്ലേ, എത്ര പ്രായം മുതലാണ് അംഗൻവാടിയിൽ കുട്ടികൾ വരുന്നത്?
1: 3 വയസ്സ് മുതൽ 4 വയസ്സ് വരെയുള്ള കുട്ടികളെ അംഗൻവാടിയിൽ ഇപ്പം കിട്ടുന്നുള്ളൂ. കാരണം ഇപ്പോൾ എല്ലാവരുടെയും LKG UKG തുടങ്ങിയതുകൊണ്ട് 3.5 വയസ്സാകുമ്പോഴേക്കും കുട്ടികളെ LKG യിലേക്ക് പോകുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പം 3 വയസ്സ് മുതൽ ഒരു 4 വയസ്സ് വരെ പ്രതീക്ഷിക്കണ്ടും കുട്ടികളെ അംഗൻവാടിയിലേക്ക്.
0: തുടക്കത്തിലോ 40 വർഷം മുമ്പ്
1: അന്ന് LKG UKG ഇല്ല. അതായത് ഫീസ് കൊടുത്തിട്ട് സാമ്പത്തികമായിട്ട് മുന്നോക്കം നിൽക്കുന്ന രക്ഷിതാക്കൾക്ക് മാത്രമേ അന്ന് LKG യിലും UKG യിലും കുട്ടികളെ ചേർക്കാൻ പറ്റിയുള്ളൂ. കാരണം വെച്ചാൽ റാണി ജയ് പിന്നെ അതുപോലെയുള്ള വലിയ വലിയ സ്കൂൾ മാത്രമേ അന്നുള്ളൂ. ഇപ്പൊ എല്ലാ സ്കൂളിനോടും അനുബന്ധിച്ചിട്ട് LKG UKG തുടങ്ങി.

0: തുടങ്ങിയതുകൊണ്ട് അംഗൻവാടിയിൽ കുട്ടികൾ കുറവ് തന്നെയാണ്, നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ
1: കുഞ്ഞുമക്കളല്ലേ, പാട്ടുപാടിയും കഥകൾ പറഞ്ഞു അല്ലേ, എങ്ങനെയായിരുന്നു അവരുടെ കൂടെയുള്ള 41 വർഷം?
0: നല്ല സന്തോഷമുള്ള ജീവിതമായിരുന്നു. അതായത് കുട്ടികൾക്ക് കുശുമ്പോ അങ്ങനത്തെ ദുഷ്ടത്തരം ഒന്നുമില്ല, നല്ല മക്കളാണ്. നമ്മൾ എന്ത് പറഞ്ഞാലും കുഞ്ഞുമക്കള് അതുപോലെ അനുസരിക്കും.
1: കരച്ചിലൊക്കെ ഉണ്ടാവും അല്ലേ?
0: കരച്ചിലൊക്കെ കൊണ്ടാക്കുന്ന സമയത്ത് എന്തായാലും കരച്ചിലുണ്ടാവും. അതായത് അമ്മേന്റെ സാരിത്തുമ്പിന്ന് നമ്മൾ പിടിച്ചു മാറ്റിയിട്ട് കൊണ്ടുവരുന്ന സമയമല്ലേ, ആ സമയത്ത് എന്തായാലും നമ്മൾ ചില കുട്ടികൾക്ക് ഒരു പ്രശ്നമൊന്നും ഉണ്ടാവില്ല. പക്ഷെ ചില കുട്ടികൾ കുറെ ഒരാഴ്ച ഒന്ന് രണ്ടാഴ്ച നമ്മൾ അമ്മമാർ എടുത്ത് നടക്കുന്നത് പോലെ തന്നെ കുട്ടികളെ എടുത്തിട്ട് നടക്കേണ്ടി വരും.
1: ശരിക്കും അവരെ കൂടെ ഇങ്ങനെ നിൽക്കുമ്പോൾ നമ്മളെല്ലാ വിഷമങ്ങളും മറക്കും അല്ലേ?
0: ഒന്നും അറിയില്ല. കാരണം വെച്ചാൽ രാവിലെ 9:30 മുതൽ 3:30 വരെയും ഈ കുഞ്ഞുമക്കളെ കൂടെ ആകുമ്പോൾ നമുക്ക് ഒരു വിഷമവും അറിയില്ല. നല്ല സന്തോഷമായിരിക്കും. മക്കളോട് ചിരിച്ചും കളിച്ചും പറഞ്ഞു. ചില കുട്ടികൾ നല്ല വികൃതിയുള്ള കുട്ടികളുണ്ടാവും, അല്ലാത്ത മക്കളും ഉണ്ടാവും. അങ്ങനെ നല്ല സന്തോഷം തന്നെയായിരുന്നു.
1: രാവിലെ ഒരു കരച്ചിലായിരിക്കും അല്ലേ ആദ്യം കൊണ്ടുവിടുന്ന സമയത്ത്?
0: അത് കുറച്ച് ദിവസം മാത്രമേ കരച്ചിലുണ്ടാവും. പിന്നെ അങ്ങ് പരിചയപ്പെട്ട കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും വരാൻ അംഗൻവാടിയിൽ.
1: അംഗൻവാടി കുട്ടികളുടെ ഒരു രാവിലെ മുതൽ 3:30 വരെ, അപ്പൊ അതിനിടയിൽ അവർക്കുള്ള ഭക്ഷണങ്ങളൊക്കെ അംഗൻവാടിയിൽ തന്നെ ഉണ്ടാവുമല്ലേ?
0: ഭക്ഷണമെല്ലാം അംഗൻവാടിയിലുണ്ട്. അതായത് രാവിലെ 10:30 പാല് കൊടുക്കുന്നുണ്ട്, ചില ദിവസങ്ങളിൽ മുട്ടയുണ്ട്, പിന്നെ 12:30 കഞ്ഞി കൊടുക്കുന്നുണ്ട്. നമ്മളുള്ള സമയത്ത് ഉപ്പുമാവായിരുന്നു. അതിന് 3 മണിക്ക് ഉള്ള ഭക്ഷണം നോൺ ഫീഡിംഗ് ആയിട്ട് അല്ല നോൺ ഫീഡിംഗ് അല്ല വൈകുന്നേരത്തെ ഭക്ഷണമായിട്ട് നമ്മൾ കൊടുക്കുന്നത്. ഇപ്പൊ അതിലെന്തെല്ലോ മാറ്റം വന്നിട്ടുണ്ട്. ഇപ്പം ഭക്ഷണക്രമം മെനു എല്ലാം മാറ്റിയിട്ടാണ് ഇപ്പോഴത്തെ ഭക്ഷണം ഉള്ളത്.
1: അധ്യാപിക ആവണം, അതും കുഞ്ഞു കുട്ടികളെ നോക്കുന്ന അല്ലെ അംഗൻവാടിയിലെ അധ്യാപിക ആവണം, എങ്ങനെയായിരുന്നു ഈ ഒരു ഇതിലേക്ക് കടന്നു വന്നത്?
0: അംഗൻവാടിയിലേക്ക് ആളെ എടുക്കുന്നുണ്ട് എന്നുള്ള ഒരു പത്രപരസ്യം കണ്ടിട്ട് അതുപോലെ അപേക്ഷിച്ച് നമുക്ക് ജോലി കിട്ടി.
1: അപ്പൊ ടീച്ചറുടെ വീട് ഈ ആമ്പലാട് തന്നെ ആയിരുന്നു?
0: അതെ, ആമ്പലാട് തന്നെയായിരുന്നു. അംഗൻവാടിന്റെ ഏകദേശം അടുത്തായിട്ട് വരും. ആ സമയത്ത് നമ്മൾ അതാത് വാത അവരവരെ വാർഡിലുള്ള ആൾക്കാർ മാത്രമേ അംഗൻവാടിയിൽ ജീവനക്കാരായിട്ട് എടുക്കുന്നുണ്ടായിരുന്നു.
1: അങ്ങനെയാണ് ആമ്പലാട് നിന്ന് തൊട്ടടുത്തുള്ള അംഗൻവാടിയിലേക്ക് വരുന്നത് 41 വർഷം മുന്നേ. ഇപ്പൊ റിട്ടയറായി ഇത്രയും വർഷം കഴിഞ്ഞു, റിട്ടയർമെന്റിന് ശേഷം എന്ത് തോന്നുന്നു?
0: പ്രത്യേകിച്ച് എനിക്ക് വിഷമമൊന്നും തോന്നിയിട്ടില്ല, കാരണം വീട്ടിലാരും ഇല്ല. അതുകൊണ്ട് കുറച്ച് സന്തോഷമേ ഉള്ളൂ. റിട്ടയർഡ് ആയതിനു ശേഷം വീട് കുറെ കാലമായിട്ട് എല്ലാരും ഒറ്റക്കാക്കിയിട്ടുള്ള ഒരു ജീവിതല്ലേ. ഇപ്പൊ എല്ലാരും കൂടെ സുഖമായിട്ട് പോകുന്നു.
1: അല്ല, ആരൊക്കെ ഉണ്ട് വീട്ടില്?
0: വീട്ടില് ഭർത്താവും 2 മക്കളുമാണുള്ളത്. മൂത്ത മോനും ഗൾഫിലാന്നുള്ളത്. ഇളയമോൻ എന്റെ കൂടെ തന്നെയുണ്ട്. അപ്പൊ നമ്മൾ ഇപ്പൊ സുഖമായിട്ട് പോകുന്നു.
1: ഓക്കെ, ഒരുപാട് സന്തോഷം. ഇത് കണ്ണൂർ ആകാശവാണിയുടെ നാട്ടുവഴിയിൽ ഈണങ്ങളാണ്. ഒരു പാട്ട് ഇല്ല, പാടില്ല, പാട്ട് ചോദിക്കുമ്പോൾ തന്നെ ആകെ. അപ്പോ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു പാട്ട് വേണം, ഇഷ്ടപ്പെട്ട പാട്ട് പറഞ്ഞോളൂ.
0: എന്നാ ലാലേട്ടന്റെ ഏതെങ്കിലും ഒരു നല്ല പാട്ട് നോക്കിയിട്ട്.
1: ലാലേട്ടനാണ് അപ്പൊ ഇഷ്ടനടൻ അല്ലേ? ലാലേട്ടന്റെ പുതിയ സിനിമകളൊക്കെ കണ്ടോ?
0: കണ്ടു.
1: ലാലേട്ടന്റെ ഏതെങ്കിലും ഒരു പാട്ട് കേട്ടിട്ട് തിരിച്ചു.
0: ആയിക്കോട്ടെ.

0: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ.
1: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
2: വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ എത്തുന്നത് ഒരു അധ്യാപകനാണ്. പേര്?
3: എന്റെ പേര് വിനോദ്.
2: മാഷെ, എവിടെയാണ്, ഏത് സ്കൂളിലാണ്?
3: ഞാൻ ഇപ്പോ ജോലി ചെയ്യുന്നില്ല, ഞാൻ റിട്ടയർ ചെയ്തു 2 വർഷമായി.
2: ഏത് സ്കൂൾ വെച്ചാണ് റിട്ടയർ ആയത്?
3: ഞാൻ കതിരൂരിന് അടുത്തുള്ള ചുണ്ടങ്ങാപ്പൊയിൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് റിട്ടയർ ചെയ്തു.
2: ഏത് വിഷയമാണ് മാഷ് കൈകാര്യം ചെയ്തത്?
3: സാമൂഹ്യ ശാസ്ത്രമായിരുന്നു. 2024 റിട്ടയർ ചെയ്തു.
2: മാഷിന്റെ വീട് ഇവിടെ ആമ്പലാടാണോ?
3: ഇവിടെ തന്നെയാണ്.
2: ജനിച്ചു വളർന്ന സ്ഥലം?
3: ഇവിടെ തന്നെയാണ്.
2: ഓക്കെ, വീട്ടില് ആരൊക്കെയുള്ളത്?
3: വീട്ടില് ഭാര്യയും 2 മക്കളും.
2: സ്ഥിരമായിട്ട് റേഡിയോ പരിപാടികൾ കേൾക്കുന്ന ഒരാളാണെന്ന് നേരത്തെ പറഞ്ഞു.
3: ആകാശവാണി ചെറുപ്പത്തിലേ ഉണ്ട്, വളരെ ചെറുപ്പത്തിലേ. നമ്മുടെ നാട്ടില് എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടൊക്കെ റേഡിയോ വന്നത് എന്റെ വീട്ടിലാണോ എന്ന് എനിക്ക് സംശയം തന്നെ ഉണ്ട്. ഇപ്പോഴും വർഷത്തെ പഴക്കമുണ്ട് ആകാശവാണിയായിട്ട്.
2: റിട്ടയർമെന്റ് ലൈഫ് എങ്ങനെ പോകുന്നു?
3: ബോറിംഗ് ഒന്നുമില്ല. എൻഗേജ്മെന്റ് എല്ലാ ദിവസവും എന്തെങ്കിലും ഒക്കെ ആയിട്ട് പരിപാടികൾ ഉണ്ടാവും, അതൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നു. നാട്ടിലെ പരിപാടികൾക്കൊക്കെ മിക്കവാറും എല്ലാത്തിനും എത്താറുണ്ട്.
2: ഇത് ആകാശവാണിയുടെ നാട്ടുവഴിയിൽ ഈണങ്ങളാണ്. രണ്ടുപേര് പാട്ട് പാടുവോ അല്ലെങ്കിൽ പറയോ?
3: പാട്ട് പാടുകയും പറയുമൊന്നുമില്ല, പാട്ട് കേൾക്കും.
2: ഇഷ്ടപ്പെട്ട പാട്ട് പറഞ്ഞോളൂ.
3: സ്വപ്നങ്ങളൊക്കെയും പങ്കുവെക്കാം എന്നുള്ള പാട്ട്.
2: ശരി, നമുക്ക് ആ പാട്ട് കേട്ട് തിരിച്ചു വരാം കേട്ടോ.
3: താങ്ക് യു.

0: അങ്ങനെ ആമ്പലാട് പാറ എന്ന് പറയുന്ന സ്ഥലത്താണുള്ളത്. ഇവിടെ ഒരു ചേട്ടന്റെ പേര് പറയും.
1: പേര് വിനീഷ്.
0: എന്ത് ചെയ്യുന്നു?
1: ഇലക്ട്രീഷ്യൻ ആണ്. അതുപോലെ മരം കട്ടർ, വുഡ് കട്ടർ അങ്ങനെ ജോലി ചെയ്യുന്നുണ്ട്.
0: അതായത് മരത്തിന്റെ മരം മുറിക്കുക അങ്ങനെയുള്ള ജോലി. അതെങ്ങനെയാണ്, കരാർ എടുത്തിട്ടാണോ അല്ലെങ്കിൽ?
1: കൂലി അവസ്ഥയിൽ.
0: ഇലക്ട്രീഷ്യൻ ആയിട്ട് ഇപ്പം എത്ര വർഷമായി?
1: ഇപ്പോ 10 വർഷത്തിന് വരെ.
0: ഇങ്ങനെ പോകുന്നു ജോലി ഇപ്പോഴത്തെ അവസ്ഥയിൽ?
1: ദിവസത്തില് ജോലി തിരക്കാൻ, മെയിൻറ്റനൻസ് വർക്കുകൾ ഒരുപാട് വരുന്നുണ്ട്. അതുപോലെ പുതിയ വർക്കുകൾ ചെയ്ത് തീർക്കാൻ പറ്റാത്ത പ്രയാസമുണ്ട്.
0: ഏതെങ്കിലും കമ്പനിയുടെ കൂടെ വർക്ക് ചെയ്യുകയാണോ അല്ലെങ്കിൽ സ്വന്തമായിട്ട് തന്നെയാണോ?
1: സ്വന്തമായി ലൈസൻസ് എടുത്ത് അങ്ങനെ ചെയ്യുന്നതാണ്.
0: നിങ്ങളുടെ ആമ്പലാട് പാറ, എന്താണ് ഈ സ്ഥലത്തിന് ഇങ്ങനെ ഒരു പേര് വരാൻ കാരണം? ഈ സ്ഥലത്തിന്റെ പ്രത്യേകത എന്തൊക്കെയാണ്? സാംസ്കാരികമായ, സാമൂഹ്യപരമായ എന്തൊക്കെ കാര്യങ്ങളാണ് ഇവിടെ ഉള്ളത്? വായനശാല കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാവുമല്ലോ?
1: അതെ, ഉണ്ട്. ഇപ്പൊ നമ്മൾ ഇരിക്കുന്ന സ്ഥലം നയനാർ സ്മാരക വായനശാലയാണ്. അംഗൻവാടിക്ക് മുകളില് പഞ്ചായത്ത് ഫണ്ട് പാസാക്കിക്കൊണ്ടാണ് ഈ ഒരു ബിൽഡിംഗ് എടുത്തിട്ടുള്ളത്. ഇവിടെ ദൈനംദിനം പിന്നെ യോഗ ക്ലാസ്സുകൾ നടക്കലുണ്ട്. അതുപോലെ നമ്മളെ പിന്നെ വനശാല കുറി നടക്കുന്നുണ്ട്.
0: നാടിന്റെ എല്ലാവിധ പ്രവർത്തനത്തിനും ഉള്ള യുവജന കൂട്ടായ്മ ഇവിടെ ഉണ്ടോ?
1: ഉണ്ട്, എല്ലാത്തിനും ഉണ്ടാകലുണ്ട്. അത് ഓണാഘോഷം ആയിക്കോട്ടെ, അതുപോലെ പിന്നെ പെരുന്നാളായിക്കോട്ടെ, നോമ്പുതുറ ആയിക്കോട്ടെ, ഏത് രീതിയിലായി കഴിഞ്ഞാലും ഇവിടെ നല്ല പങ്കാളിത്തം ഉണ്ടാവാറുണ്ട്. നല്ല രീതിയിൽ പ്രവർത്തിച്ചു പോകുന്നുണ്ട്.
0: സിനിമകളൊക്കെ കാണോ? എങ്ങനെയാണ്?
1: ഉണ്ട്, മറന്ന് ആ സമയത്ത് പോയിട്ട് കാണും.
0: ഇവിടെ തൊട്ടടുത്ത് നിങ്ങൾക്കുള്ള തിയേറ്റർ എവിടെയാണ്?
1: കൂത്തുറമ്പ് ബേബി സിനിമാസ്, അവിടെ പോയി കാണും. അതല്ലെങ്കിൽ മട്ടന്നൂര് ഉണ്ട്, സൈന. ഓരോരുത്തർ വ്യത്യസ്ത കാഴ്ചപ്പാടായിരിക്കും സിനിമ കാണുമ്പോ. അപ്പൊ നമ്മൾ കണ്ടതായിരിക്കില്ല അവർക്ക് ഇഷ്ടപ്പെട്ട സിനിമയായിരിക്കില്ല നമുക്ക് ഇഷ്ടപ്പെടുക. അപ്പൊ ഓരോ വ്യക്തികളെ ഓരോ കാഴ്ചപ്പാടാണ് സിനിമ കാണുന്നതിനോട്. അതിന്റെ കഥയും കാര്യങ്ങളും അതുപോലെ സോങ് ഉണ്ടാവും, അങ്ങനെ ഓരോ രീതിയിലുള്ള കാഴ്ചപ്പാടായിരിക്കും ഓരോ സിനിമ കാണുമ്പോൾ. അപ്പൊ നമ്മള് കണ്ട് അത് നമ്മള് വിലയിരുത്തുക, അതാണ് അതിന്റെ കാര്യം.
0: ഇഷ്ട നടനാരാ?
1: നടൻ എല്ലാ നടന്മാരും ഇഷ്ടമാണ്, എല്ലാം നടനം നടത്തുന്ന എല്ലാ നടന്മാരും ഇഷ്ടമാണ്.
0: ഇത് ആകാശവാണിയുടെ നാട്ടുവഴിയിൽ ഇനങ്ങളാണ്. റേഡിയോ പരിപാടി കേൾക്കാറുണ്ടോ?
1: കേൾക്കാറുണ്ട്. കാറ് ചാവി ഓണാക്കി കഴിഞ്ഞാൽ നേരെ ആകാശവാണി പരിപാടിയാണ് കിട്ടുക. അപ്പൊ അത് ആസ്വദിച്ചിട്ട് അങ്ങനെ യാത്ര ചെയ്യലുണ്ട്.
0: ഈ പരിപാടിയിലൂടെ കേൾക്കാൻ ഇഷ്ടമുള്ള പാട്ട് പറയൂ. പാട്ട് പാടുമോ?
1: പാട്ട് പാടില്ല, കേട്ട് ആസ്വദിക്കലുണ്ട്. അതുപോലെ മണിച്ചേട്ടന്റെ ഒരു മിന്നാ മിനിങ്ങേ, ആ ഒരു പാട്ടാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത്.
0: നമുക്ക് ആ പാട്ട് കേട്ടി തിരിച്ചു വരാം.

0: അങ്ങനെ ഇതാ ഇവിടെ വേറൊരു ചേട്ടനുണ്ട്, പേര് പറയും.
1: അജിത്.
0: എന്ത് ചെയ്യുന്നു?
1: ഞാൻ പ്രവാസിയാണ്.
0: ഏത് സ്ഥലത്താണ്?
1: ഷാർജ.
0: ഇവിടെ അമ്പലാട് പാറക്കടുത്താണോ വീട്?
1: അടുത്തുണ്ട്.
0: ഇപ്പൊ ലീവിന് വന്നതാണോ നാട്ടിലേക്ക്?
1: വിസയുണ്ട്, ഇടയ്ക്ക് വന്നിട്ട് പോവാറ. സ്വന്തം ബിസിനസ് ആണ് ഇവിടെ.
0: എത്ര വർഷമായി പ്രവാസിയായിട്ട്?
1: 29 വർഷമായി.
0: തുടക്കം ഷാർജയിലാണോ ആദ്യം പോയത്?
1: ഷാർജ തന്നെ.
0: എത്ര വർഷം മുന്നേറുന്നു?
1: 97 പോയി.
0: അന്നത്തെ എയർപോർട്ട് എവിടെയായിരുന്നു? കോഴിക്കോട് വെച്ചാണോ അല്ലെങ്കിൽ മംഗലാപുരം എവിടെയാണ്?
1: കോഴിക്കോടായിരുന്നു. 97 പോയി, അവര് ഇവരുടെ കമ്പനിയിൽ ജോലി ചെയ്ത് പിന്നീട് 3 വർഷം കഴിഞ്ഞ ശേഷം സ്വന്തമായിട്ട് ഷാർജ റോളെ തന്നെ.

0: സ്ഥാപനം സ്റ്റാർട്ട് ചെയ്ത് ഫാമിലി എല്ലാം അവിടെ തന്നെയായിരുന്നു. എല്ലാവരും
1: ഇപ്പൊ സ്വന്തം ബിസിനസ് ആണ് അവിടെ.
0: ബിസിനസ്
1: ആദ്യം ഇങ്ങനെ പ്രവാസി ആയിരിക്കുന്ന സമയത്ത് നാട് എന്ന് പറയുന്നത് വലിയൊരു ഫീലിംഗ് ആയിരിക്കും. നാടിനെ കുറിച്ച് ആലോചിക്കുമ്പോ അല്ലെ, എന്തൊക്കെ കാര്യങ്ങളാ ആദ്യം മിസ് ചെയ്തിരുന്നത്?
0: ഇവിടുത്തെ എല്ലാ ആൾക്കാരെയും കാര്യങ്ങളും, നമ്മളെ വിദേശത്ത് നിൽക്കുമ്പോ ഇവിടുത്തെ കൂടുതൽ

0: ആഴ്ചക്കൊരു ദിവസമുള്ള ഒരു കോൾ ആയിരിക്കും അല്ലെ? അങ്ങനെ ആയിരിക്കും വെള്ളിയാഴ്ച ദിവസങ്ങളിൽ. അവധി ദിവസം
1: അവധി ദിവസങ്ങളായിരുന്നു ആ സമയത്ത് കോൾ ചെയ്യല്ലേ.
0: ഇവിടുന്ന് ആദ്യമായിട്ട് അവിടെ എത്തിയ സമയത്ത് ജോലി തേടിപ്പോയതാണോ അല്ലെങ്കിൽ അവിടെ ജോലി ശരിയാക്കിയിട്ടാണോ ഷാർജയിൽ ആദ്യം എത്തുന്നത്?
1: ജോലി ശരിയാക്കിയിട്ടാ പോയത്. അതിനുശേഷം ഒരു കമ്പനിയിൽ 3 വർഷം ജോലി ചെയ്തതിന് ശേഷം സ്വന്തമായിട്ട് തന്നെ ഒരു സ്ഥാപനം സ്റ്റാർട്ട് ചെയ്തു. ഇവിടുന്ന് ഒത്തിരി പേരെ കൊണ്ടുപോയിട്ടുണ്ട്, 10-30 ആൾക്കാരെ ഗൾഫിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. കുറെ പേര് നല്ല രീതിയിൽ രക്ഷപ്പെട്ടിട്ടുണ്ട്.
0: അന്ന് അവിടെ എഫ് എം കേൾക്കാറുണ്ട് എന്ന് പറഞ്ഞു അല്ലേ?
1: അവിടെ എല്ലാ എഫ് എം 5 ഓളം FM ഉണ്ട്. അവരെല്ലാം എല്ലാം എപ്പോഴും കേൾക്കും. നമ്മുടെ വണ്ടിയിൽ എല്ലാ സമയത്തും റെഡി തന്നെയാണ്. ഇവിടുത്തെ കാര്യങ്ങൾ അറിയാൻ ഭയങ്കര താല്പര്യമായിരിക്കല്ലോ.
0: അന്ന് ഈ ചൂട് അവിടുത്തെ കാലാവസ്ഥ ഒക്കെ തുടക്കത്തിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടിയോ?
1: നല്ല ചൂടായിരുന്നു. 50-52 ഡിഗ്രി വരെ ചൂടുണ്ടാവും ഈ 6 മാസം. തണുപ്പ് കാലാവസ്ഥ വരുന്നത് ഡിസംബറോടുകൂടി മാത്രമേ ഉള്ളൂ.
0: ഒരുപാട് സന്തോഷമുണ്ട്. ഇഷ്ടപ്പെട്ട പാട്ട് രണ്ടുപേര് പാടുമോ?
1: ഇല്ല, പാടാറില്ല, പാട്ട് കേൾക്കാറുണ്ട്.
0: ഇഷ്ടപ്പെട്ട പാട്ട് പറഞ്ഞോളൂ.
1: വനുവിന്റെ ഒരു വട്ടം കൂടി എന്നുള്ള പാട്ട് കേൾക്കാൻ താല്പര്യം.
0: ശരി, നമുക്ക് ആ പാട്ട് കേട്ട് തിരിച്ചു തരാം കേട്ടോ.

0: ചേർന്ന് നടത്തുന്നതാണ് ഈ മില്ല്. കൂടുതൽ വിശേഷങ്ങൾ ദയവിടെയുള്ള ചേച്ചിയോട് തന്നെ ചോദിക്കാം. പേര് പറയും. എങ്ങനെയാണ് ഇങ്ങനെ ഒരു മില്ല് തുടങ്ങാനുണ്ടായ ഒരു സാഹചര്യം എന്ന് പറയാമോ?
1: എല്ലാരും കൂടി ഒരു കുടുംബശ്രീയിൽ ഇങ്ങനെ നടന്നു പോകുമ്പോൾ വെറുതെ എല്ലാവരും വീട്ടിലിരിക്കുന്നില്ല എന്നുള്ള ഒരു അഭിപ്രായം വന്നു. അങ്ങനെ വെറുതെ ഒരു ചോദ്യം, ഒരു മില്ല് തുടങ്ങിക്കൂടെ നമ്മുടെ നാട്ടിൽ നിന്ന്. അപ്പോ രണ്ടുമൂന്ന് ആൾക്കാർ ഓക്കെ പറഞ്ഞു, അങ്ങനെ എല്ലാരും കൂടി തുടങ്ങിയതാണ് മില്ല്.
0: ഇതിപ്പം തുടങ്ങിയിട്ട് എത്ര വർഷമായി?
1: 6 വർഷം കഴിഞ്ഞു.
0: കോവിഡിന് മുന്നേ തുടങ്ങിയതാണ്?
1: കോവിഡിന് മുന്നേ തുടങ്ങിയതാണ്. കോവിഡിന്റെ സമയത്ത് നല്ല പണിയെല്ലാം ഉണ്ടായിരുന്നു, ആ സമയത്തൊക്കെ കുഴപ്പമില്ലാണ്ട് പോയിന്.
0: ഈ മില്ലിന്റെ പേര് ചൈതന്യ എന്ന് തന്നെയാണ് ഇട്ടിരിക്കുന്നത്?
1: മില്ലിന്റെ പേര് ചൈതന്യ തന്നെ ഇട്ടിരിക്കുന്നത്. ഏതായാലും നമ്മുടെ കുടുംബശ്രീയുടെ പേര് ചൈതന്യ എന്നാണല്ലോ, അതുകൊണ്ട് മില്ലിന്റെ പേരും ചൈതന്യ തന്നെ ഇട്ടു.
0: അങ്ങനെ മില്ല് തുടങ്ങണം, അതായത് പലതരം സംരംഭങ്ങൾ തുടങ്ങാൻ മുന്നോട്ട് വരും അല്ലെ, മില്ല് തുടങ്ങണം എന്നുള്ള ഒരു ആശയം ആർക്കാ ഉദിച്ചത് നിങ്ങൾ അഞ്ചുപേരില്?
1: ഞാൻ തന്നെയാണ് ആ ആശയം മുന്നോട്ട് വെച്ചത്. മില്ലാവുമ്പോ പിന്നെ നാട്ടിൽ ഇവിടെ ആരുടെയും മില്ലില്ലല്ലോ, അപ്പോ കുറച്ചെന്തായാലും ചുറ്റുവട്ടമുള്ള ആൾക്കാർക്കൊക്കെ സൗകര്യമായിരിക്കും എന്നുള്ള രീതിയിൽ മില്ല് എന്നുള്ളൊരു പേര് പറഞ്ഞു.
0: ഇവിടെ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാ പൊടിച്ചു കൊടുക്കുന്നതിന് പുറമെ മറ്റെന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്?
1: വൈകുന്നേരം ചായന്റെ കടികളൊക്കെ ഉണ്ട്.
0: അതായത് പലഹാരങ്ങൾ കൂടെ ഇതിന്റെ ഭാഗമായിട്ട് നിങ്ങൾ കൊടുക്കുന്നുണ്ട് അല്ലെ?
1: ചെറുതര അച്ചാറുകളുണ്ട്,
0: അതൊക്കെ നിങ്ങൾ തന്നെ ചെയ്യുന്നതാണ്?
1: ആദ്യ ഒരാള് ചെയ്തു തന്നു, അതിപ്പോ പഠിച്ചിട്ട് നമ്മള് തന്നെ സ്വന്തം എല്ലാം ചെയ്യാൻ തുടങ്ങി.
0: എന്തെങ്കിലും ഒരു വരുമാനം സ്ത്രീകൾക്ക് ഉണ്ടാവണം. എല്ലാവരുടെയും വീട് ഇവിടെ തൊട്ടടുത്താണോ?
1: എല്ലാവരുടെയും വീട് അടുത്തടുത്താണ്. തുടങ്ങിയോണ്ട് കുഴപ്പമൊന്നുമില്ല, നമ്മൾ സ്വന്തമായിട്ട് ഇപ്പം ബിൽഡിംഗെല്ലാം നമ്മളത് വരാൻ പോകുന്നുണ്ട്, സ്ഥലമൊക്കെ നമ്മള് സ്വന്തമായിട്ട് എടുത്തു.
0: അഞ്ചുപേരും ഒത്തൊരുമയോടെ അല്ലെ? രാവിലെ എത്ര മണിക്ക് വരും നിങ്ങളുടെ ഈ ചൈതന്യ മില്ലില്?
1: രാവിലെ 9:30. ഒരാൾക്ക് ആവശ്യമാണെങ്കിൽ മറ്റുള്ളവർ മാറി മാറി, അങ്ങനെ കുഴപ്പമൊന്നുമില്ല. ആരും ലീവ് എടുക്കേണ്ട സമയത്ത് ലീവ് എടുക്കാം, പിന്നെ സമയം അഡ്ജസ്റ്റ് ചെയ്തിട്ട് മാറി മാറി നിൽക്കും.
0: അതുകൂടാതെ നിങ്ങൾ നിങ്ങളുടേതായ ഉൽപ്പന്നങ്ങൾ ഇവിടെ പൊടിച്ചു കൊടുക്കുന്നുണ്ട്. ആളുകൾ കൊണ്ട് തന്ന് പൊടിക്കുന്നതിന് പുറമെ പൊടികളൊക്കെ നിങ്ങളുടേതായ എന്തെങ്കിലും പേരിൽ ബ്രാൻഡിൽ നിങ്ങൾ ചെയ്യുന്നുണ്ടോ?
1: ബ്രാൻഡിലില്ല, പിന്നെ നമ്മുടെ കുടുംബശ്രീന്റെ പേരിൽ ജില്ലാ മിഷന്റെ ഇതിൽ കൺസോഷൻ എന്നുള്ളൊരു സംഭവം ഉണ്ട്. അപ്പൊ കൺസോഷൻ്റെ കീഴിലാണ് ഇപ്പൊ നമ്മുടെ പൊടികളെല്ലാം കൊടുക്കുന്നത്. പുട്ടുപൊടിയുണ്ട്, പത്തിരിപ്പൊടിയുണ്ട്, എല്ലാ മസാല പൊടികളും ഉണ്ട്. എല്ലാം ബ്രാൻഡാണ്, നല്ല ബ്രാൻഡഡ്. എവിടെ പോയി കഴിഞ്ഞാലും ഇപ്പോ മറ്റുള്ള കമ്പനികളെക്കാളെ മറികടക്കുന്ന തരത്തിലുള്ള ബ്രാൻഡഡ് കവറുകളാണ് നമ്മുടെ കൈവലിയുള്ളത്. അപ്പൊ എല്ലാവരും ചോദിക്കും ഇത്രയും നല്ല കവറുകളാണല്ലോ എന്ന്. നമ്മൾ മാത്രമല്ല, ഒരു 65 യൂണിറ്റ് ഉണ്ട് നമ്മുടെ കൺസോഷത്തിൽ. അപ്പൊ ആ 65 യൂണിറ്റും ഒരുപോലെയുള്ള സാധനങ്ങളാണ് കൊടുക്കുന്നത്. അപ്പൊ സമയമില്ലേ നമുക്ക്?
0: ഇത്രയും തിരക്കാണോ?
1: ഇപ്പൊ രാവിലെ വന്നു കഴിഞ്ഞാൽ പിന്നെ സമയമില്ല. രാവിലെ മുതലേ തിരക്കാൻ മില്ലിന്റേതായ കാര്യങ്ങളുണ്ടാവും, പിന്നെ ഈ വൈകുന്നേരത്തെ പരിപാടികൾ ഉണ്ടാവും,
0: വൈകുന്നേരത്തെ പലഹാരത്തിന്റെ
1: പലഹാരത്തിന്റെ പരിപാടികൾ ഉണ്ടാവും, പിന്നെ അതിന്റെ നടുക്ക് അച്ചാർ ഉണ്ടെങ്കിൽ ആ അച്ചാറിന്റെ പരിപാടികൾ നോക്കാനുണ്ടാവും. ആദ്യമൊക്കെ നമ്മൾ കുറച്ച് വെറുതെ ഇരുന്നിരുന്നു, പക്ഷെ ഇപ്പൊ അതൊന്നുമില്ല. ഇതാ ഇരുന്ന് എല്ലാവരും വർത്തമാനം പറഞ്ഞ് ചിരിച്ച് നമ്മളെ കാര്യങ്ങളൊക്കെ
0: ചെയ്തു പോകുന്നു. കൂടെ 2-3 ചേച്ചിമാരുണ്ട്, ഉള്ളി മുറിക്കുന്നു, കല്ലുമ്മക്കായയുടെ പരിപാടികൾ ചെയ്യുന്നുണ്ട്, വൈകുന്നേരം ഇവിടെ ഒരു പലഹാര പരിപാടികളുണ്ട്. അപ്പൊ ഇവിടെയുള്ള നാട്ടുകാർ തന്നെയാണോ വന്ന് വാങ്ങിക്കുന്നത്?
1: നല്ല സഹകരണം, നാട്ടുകാരുടെ സഹകരണം കൊണ്ടാണ് നമ്മളിതിപ്പം ചായന്റെ പരിപാടിയെല്ലാം നല്ല രീതിയിൽ പോകുന്നത്.
0: പ്രത്യേകിച്ചും ഇവിടെ അടുത്തൊരു ചായക്കടയോ ഹോട്ടലോ ഒന്നും ഇല്ല
1: ഇല്ല, അതുകൊണ്ട് വൈകുന്നേരം നല്ല തിരക്കായിരിക്കും. 4 മണി തൊട്ട് കഴിഞ്ഞാൽ ഇവിടെ ആൾക്കാർ നല്ല തിരക്കായിരിക്കും. നമ്മുടെ സാധനം ഇതുവരെ അങ്ങനെയൊന്നും ബാക്കിയായിട്ടില്ല, നമ്മളാക്കുന്ന സാധനങ്ങളൊക്കെ തീരാറുണ്ട്.
0: എന്നാലും നല്ല രീതിയിൽ ഇത് നടന്നു പോട്ടെ. പാട്ട് പാടുമോ?
1: ഇല്ല.
0: ഇത് കണ്ണൂർ ആകാശവാണിയുടെ നാട്ടുവഴിയിൽ ഈണങ്ങളാണ്. ഇതിലൂടെ കേൾക്കാൻ ഇഷ്ടമുള്ള ഒരു പാട്ട്.
2: വെട്ടത്തിലെ പാട്ട്.
0: വെട്ടത്തിലെ ഏത് പാട്ടാ?
2: മഴത്തുള്ളികൾ പൊഴിഞ്ഞു.
0: എന്തായാലും നമുക്ക് വെട്ടത്തിലെ മഴത്തുള്ളികൾ എന്ന പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം കേട്ടോ.
2: ഓക്കെ.

0: നാട്ടുവഴിയിൽ ഈണങ്ങൾ എന്ന പരിപാടിയിൽ നിങ്ങൾക്കും പങ്കെടുക്കണം എന്ന ആഗ്രഹമുണ്ടോ? ഉണ്ടെങ്കിൽ ഇനി പറയുന്ന നമ്പറിൽ ഒരു സന്ദേശമോ ശബ്ദ സന്ദേശമോ അയക്കുക. 9495967080 നമ്പർ ഒരിക്കൽ കൂടി 9495967080 ഇന്നത്തെ നാട്ടുവഴിയിൽ ഈണങ്ങൾ ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്ത ആഴ്ച മറ്റൊരു നാട്ടിൻ പ്രദേശത്തെ വിശേഷങ്ങളുമായി നാട്ടുവഴിയിൽ ഈണങ്ങൾ വീണ്ടും കേൾക്കാം. അവതരണം രമ്യ രാജേഷ്.
1: നാട്ടുവഴിയിൽ ഈണങ്ങൾ, പാട്ടും പറച്ചിലുമായി ജനങ്ങൾക്കിടയിലൂടെ.

ഇന്ന് ആറെട്ടതിനുള്ള കിസാൻ വാണിയിൽ തില്ലങ്കേരി കാഞ്ഞിരാട്ടെ എൻ ഷിംജിത്തിന്റെ കാർഷികാനുഭവങ്ങൾ കേൾക്കാം. 7:35 യുവവാണിയിൽ തളിപ്പറമ്പ് ടാഗോർ വിദ്യാനികേതൻ ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് ടു വിദ്യാർത്ഥിനിയും വളർന്നുവരുന്ന എഴുത്തുകാരിയുമായ മെസ്ന കെവി അതിഥിയായി പങ്കെടുക്കുന്നു. 8:00 ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. 9:15 കായിക ലോകം. ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ സമയം 3:30. ഇതോടെ ഈ പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം വൈകിട്ട് 5:00 ആരംഭിക്കും. നമസ്കാരം.

0: ആകാശവാണി കണ്ണൂർ. പ്രിയ ശ്രോതാക്കളെ നമസ്കാരം. 101.5 MHz എഫ് എം ബാൻഡിൽ ഞങ്ങളുടെ സായാഹ്ന പ്രക്ഷേപണം ആരംഭിക്കുന്നു. സമയം 5 മണി. അല്പസമയത്തിനുള്ളിൽ സംസ്കൃത പാഠം. തിരുവനന്തപുരം മുരളി.
1: ആകാശവാണി തിരുവനന്തപുരം കേന്ദ്രം. അദ്യതന സംസ്കൃത കാര്യക്രമേ ശ്രീ നാരായണ ഭട്ടപാദ വിരചിതസ്യ നാരായണീയസ്യ പ്രസിദ്ധയോഹ ദ്വയോഹ ദശകയോഹ പാരായണം ശൃണുമഹ. നാരായണീയ പാരായണം കരോതി എം ആർ രഞ്ജിനി. പ്രഥമം നാരായണീയസ്യ ഏകോന സപ്തതി തമാത് ദശകാത് കേശപാശ ഇതി ആരഭ്യമാണാൻ ശ്ലോകാൻ ശൃണുമഹ.
2: മേൽപ്പത്തൂർ ശ്രീ നാരായണ ഭട്ടതിരി വിരചിതം നാരായണീയാഖ്യ മഹാകാവ്യാത് ഉദ്ധൃതഃ അംശഃ അയമത്ര അവതാരയാമി.
3: കേശപാശധൃതപിഞ്ചികാവിതതി സഞ്ജലൻ മകരകുണ്ഡലം ഹാരജാ

ശൂരം സലംബിതകരാംബുജം ശ്രോണിബിംബചലദംബരം ഭജദരാസകേളിരസഡംബരം.

സഞ്ജു ചുംബുജമഞ്ജിതോരു പുളകാംകുരം കാവികണ്ഡഭുവി സന്നിധായ നിജഗണ്ഡമാകുലിതകുണ്ഡലം.

ഇദാനീം നാരായണീയസ്യ പഞ്ച പഞ്ചാശതമാത് ദശകാത് അഥ വാരിണി ഇതി ആരഭ്യമാണാൻ ശ്ലോകാൻ ശൃണുമഹാ.

ദ്രുതമാരുതീരഗനീപദരും വിഷമാരുതശോഷിതപർണചയം അധിരുഹ്യ

പുരധഫണിനം സമലോകയത ബഹുശൃംഗിണമഞ്ജനശൈലമിവ ജ്വലദക്ഷിപരിക്ഷരദുഗ്രവിഷ സ്വ

0: ആകാശവാണി കണ്ണൂർ.
1: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
2: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ.
3: നേത്ര പരിചരണ രംഗത്ത് 10 ആണ്ടിന്റെ അനുഭവ സമ്പത്തുമായി ഡോക്ടർ പിനോസ് സൺറൈസ് ഐ കെയർ ആൻഡ് ലാസിക് സെന്റർ കണ്ണൂർ ചെട്ടിപ്പീടികയ്ക്ക് പുറമെ തലശ്ശേരിയിലും രെറ്റിന ലാസിക് ഉൾപ്പെടെയുള്ള ലോകോത്തര ശസ്ത്രക്രിയകളും അതിനൂതന തിമിര ശസ്ത്രക്രിയയും ഉൾപ്പെടെ ഏറ്റവും മികച്ച നേത്ര പരിചരണം ഉത്തര മലബാറിൽ NABH പരിപൂർണ അംഗീകാരമുള്ള ഏക കണ്ണാശുപത്രി ഡോക്ടർ പിനോസ് സൺറൈസ് ഐ കെയർ ആൻഡ് ലാസിക് സെന്റർ ചെട്ടിപ്പീടിക കണ്ണൂർ ചുങ്കം തലശ്ശേരി.
4: ദിവസവും രാവിലെ 7:35 കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ FM ഡയറി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ, രാജ്യത്തിന് അഭിമാനമായ വിദ്യാഭ്യാസ സ്ഥാപനം.
5: റീഗൽ ജ്വല്ലേഴ്സ് ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ് താവക്കര, റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
6: പരിപൂർണ പരിശുദ്ധി ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു 100% 916 HUID BIS ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങൾ.
7: കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
8: നിങ്ങളൊരു യഥാർത്ഥ സിനിമാ ആസ്വാദകനാണോ?
9: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
8: എങ്കിൽ തയ്യാറായിക്കൊള്ളൂ,
9: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
8: ഏറ്റവും പുതിയ റിലീസുകൾ,
9: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ
7: നമുക്ക് ആസ്വദിക്കാം കണ്ണൂർ ടാക്കീസിലൂടെ.
9: കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
8: പുനഃപ്രക്ഷേപണം.

0: വെള്ളിയാഴ്ചകളിൽ 2:30.
1: സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30. സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
0: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
2: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080, 9495967080.
3: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
4: ഓരോ സ്വപ്നത്തിനും ഒരു തുടക്കമുണ്ട്, ഓരോ വിജയത്തിനും പിന്നിൽ ഒരു കഥയുണ്ട്. റെഡിയാണോ സ്പോർട്സ് ലോകത്തിന്റെ റിയൽ സ്റ്റോറികൾക്ക്? സ്പോർട്സ് ടൈം. ഇവിടെ ഹീറോസ് സിനിമയിലല്ല, കളിക്കളങ്ങളിലാണ് പിറക്കുന്നത്. ആ കഥകൾ കേൾക്കാൻ, അറിയാൻ സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40. വിവിധ സ്പോർട്സ് താരങ്ങളുമായുള്ള എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾ, വൈവിധ്യമാർന്ന കായിക ഇനങ്ങളുടെ പരിചയം, കായിക ലോകത്തെ അറിയാം, പ്രചോദനം നേടാം, സ്വപ്നങ്ങൾക്ക് ദിശ നൽകാം. കേൾക്കാൻ മറക്കരുത് സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40.
5: ഈ കസ്റ്റമർ കെയർ എവിടെയാ? മാഡം.
6: പറയൂ.
5: ഈ KYC അപ്ഡേറ്റ് ചെയ്യാൻ എനിക്കെന്തിനാ ഇടയ്ക്കിടയ്ക്ക് മെസ്സേജ് വരുന്നേ?
6: കാരണം ബാങ്കിംഗ് സേവനങ്ങൾക്കായി കൃത്യസമയത്ത് KYC അപ്ഡേറ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്.
5: എങ്ങനെ ചെയ്യേണ്ടത്?
6: ഐഡന്റിറ്റിയിലോ അഡ്രസ്സിലോ മാറ്റങ്ങൾ ഇല്ലെങ്കിൽ നിങ്ങളുടെ ബാങ്കിലേക്കോ ATMലേക്കോ അല്ലെങ്കിൽ ബിസിനസ് കറസ്പോണ്ടന്റ് അതായത് BC അടുത്തോ ചെല്ലുക. അല്ലെങ്കിൽ ബാങ്കിൽ രജിസ്റ്റർ ചെയ്ത ഇമെയിൽ, മൊബൈൽ നമ്പർ, മൊബൈൽ ബാങ്കിംഗ് ആപ്പ് എന്നിവ മുഖേന അതിന്റെ സത്യവാങ്മൂലം കൊടുക്കുക.
5: അത് ശരി. മാറ്റങ്ങൾ ഉണ്ടെങ്കിലോ?
6: മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ ഐഡന്റിറ്റി, അഡ്രസ് എന്നിവയുടെ രേഖകൾ കാണിച്ച് KYC അപ്ഡേറ്റ് ചെയ്യാം.
5: ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ മനസ്സിലായി.
6: നിങ്ങളുടെ KYC അപ്ഡേറ്റ് ചെയ്യാനായി നിങ്ങളുടെ അടുത്തുള്ള ഗ്രാമപഞ്ചായത്തിലെ ക്യാമ്പോ ബാങ്ക് ശാഖയോ സന്ദർശിക്കൂ.
5: RBI പറയുന്നു,
6: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
7: ഇപ്പോൾ ലളിത ഗാനങ്ങൾ കേൾക്കാം. ബ്രഹ്മഗിരി കൊടുമുടിതൻ.

ലളിത ഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്. ആകാശവാണി കണ്ണൂർ. FM പ്രധാന വാർത്തകൾ. ലോക ക്ഷീരദിനാഘോഷത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി വി ഡി സതീശൻ മറ്റന്നാൾ തിരുവനന്തപുരത്ത് നിർവഹിക്കും. സെലിബ്രേറ്റിംഗ് വിമൻ ഫാമേഴ്സ് എന്നതാണ് ഈ വർഷത്തെ ദിനാചരണ പ്രമേയം. 50-ലധികം ജീവനക്കാരുള്ള പൊതു സ്വകാര്യ മേഖലാ സ്ഥാപനങ്ങളിൽ ശിശു സംരക്ഷണ കേന്ദ്രങ്ങൾ ഒരുക്കുന്നത് പരിഗണനയിലെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ. അംഗൻവാടി പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം കൊല്ലത്ത് മന്ത്രി നിർവഹിച്ചു. തിരുവനന്തപുരത്ത് തീരദേശ മേഖലയിൽ കാലവർഷ മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത് സംബന്ധിച്ച് ഗതാഗതമന്ത്രി സി പി ജോണിന്റെ അധ്യക്ഷതയിൽ ഉന്നതതല അവലോകന യോഗം ചേർന്നു. അപ്രതീക്ഷിത കാലാവസ്ഥാ വ്യതിയാനങ്ങളും മണ്ണിടിച്ചിൽ ഉൾപ്പെടെയുള്ള ദുരന്ത സാധ്യതകളും മുന്നിൽ കണ്ട് എല്ലാ വകുപ്പുകളും കാലവർഷത്തിന് മുന്നോടിയായുള്ള പ്രവൃത്തികൾ അടിയന്തിരമായി പൂർത്തിയാക്കണമെന്ന് മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ തിരുവനന്തപുരത്തെ വീട്ടിൽ റെയ്ഡ് നടത്തി മടങ്ങിയ ഇ ഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ 5 പ്രതികളുടെ ജാമ്യാപേക്ഷ കോടതി തള്ളി. തിരുവനന്തപുരം ജുഡീഷ്യൽ 1 ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയുടേതാണ് ഉത്തരവ്. കേരള സന്ദർശനത്തിനായി ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ നാളെ കോട്ടയത്തെത്തും. നഗരത്തിൽ നാളെ ഉച്ച മുതൽ ഗതാഗത നിയന്ത്രണം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് നാളെ രാവിലെ 11 മണിക്ക്. സംസ്ഥാനത്ത് ജൂൺ 9 അർദ്ധരാത്രി മുതൽ ജൂലൈ 31 അർദ്ധരാത്രി വരെ ട്രോളിംഗ് നിരോധനം ഏർപ്പെടുത്തുമെന്ന് ഫിഷറീസ് വകുപ്പ് അറിയിച്ചു. സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴ ശക്തം. തിരുവനന്തപുരത്ത് ഓറഞ്ച് ജാഗ്രത. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നു മുതൽ ബുധനാഴ്ച വരെ മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്നും നിർദ്ദേശം. FM പ്രധാന വാർത്തകളാണ് ഇതുവരെ കേട്ടത്. ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം.

0: ആകാശവാണി കോഴിക്കോട്. ഇനി കേൾക്കാം ലക്ഷദ്വീപ് വൃത്താന്തം.
1: ആകാശവാണി കോഴിക്കോട്. ലക്ഷദ്വീപ് വൃത്താന്തം.
2: ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേഷന്റെ വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള എല്ലാ സ്കൂളുകളും വേനൽ അവധിക്ക് ശേഷം ജൂൺ 5 അധ്യയന വർഷത്തിനായി തുറക്കുമെന്ന് വിദ്യാഭ്യാസ ഡയറക്ടർ എം ഭരണി അറിയിച്ചു. സ്കൂൾ തുറക്കുന്ന ജൂൺ 5 എല്ലാ അധ്യാപകരും അനധ്യാപകരും അതാത് സ്കൂളുകളിൽ റിപ്പോർട്ട് ചെയ്യേണ്ടതാണെന്നും ജൂൺ 5 മുതൽ 9 വരെയുള്ള ദിവസങ്ങൾ സ്കൂളുകളിലെ ഒരുക്കങ്ങൾ പൂർത്തിയാക്കുന്നതിനായി വിനിയോഗിക്കണമെന്നും ഉത്തരവിൽ വ്യക്തമാക്കുന്നു. ഈ ദിവസങ്ങളിൽ പുതിയ അധ്യയന വർഷത്തിലേക്കുള്ള ആസൂത്രണം, ക്ലാസ് മുറികളുടെ ക്രമീകരണങ്ങൾ, ടൈം ടേബിൾ തയ്യാറാക്കൽ, സ്കൂൾ സന്നദ്ധത പ്രവർത്തനങ്ങൾ എന്നിവ പൂർത്തിയാക്കാൻ ജീവനക്കാർക്ക് നിർദ്ദേശം നൽകി. വിദ്യാർത്ഥികൾക്കായി ജൂൺ 10 മുതലായിരിക്കും റെഗുലർ ക്ലാസുകൾ ആരംഭിക്കുക. കുട്ടികൾക്ക് മികച്ച രീതിയിൽ പഠനം ആരംഭിക്കുന്നതിനാവശ്യമായ എല്ലാ മുൻ ക്രമീകരണങ്ങളും സ്കൂൾ മേധാവികളും പ്രിൻസിപ്പൽമാരും ഉറപ്പുവരുത്തണമെന്ന് ഔദ്യോഗിക സർക്കുലറിൽ വ്യക്തമാക്കുന്നു. ലക്ഷദ്വീപ് അണ്ടമാൻ നിക്കോബാർ ദ്വീപ് സമൂഹങ്ങളിലെ മത്സ്യബന്ധന മേഖലയിൽ കേന്ദ്ര സർക്കാരിൻ്റെ പ്രത്യേക മേൽനോട്ടത്തിൽ നൂതന പരിഷ്കാരങ്ങൾ നടപ്പിലാക്കാൻ ഒരുങ്ങുന്നതായി ലക്ഷദ്വീപ് ഫിഷറീസ് വകുപ്പ് അറിയിച്ചു. കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയലും കേന്ദ്ര മത്സ്യബന്ധന മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി രാജീവ് രഞ്ജൻ സിംഗും സംയുക്തമായി ഡൽഹിയിൽ ചേർന്ന ഉന്നതതല യോഗത്തിലാണ് ലക്ഷദ്വീപിന്റെ മത്സ്യബന്ധന മേഖലയ്ക്ക് പ്രത്യേക പരിഗണന നൽകിയതെന്ന് ലക്ഷദ്വീപ് ഫിഷറീസ് വകുപ്പ് അധികൃതർ വ്യക്തമാക്കി. നൂതന പദ്ധതികളിലൂടെ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുകയും അന്താരാഷ്ട്ര വിപണിയിൽ മത്സ്യവിഭവങ്ങൾക്ക് കൂടുതൽ സ്വീകാര്യത ഉറപ്പാക്കുകയും ചെയ്യുമെന്ന് കേന്ദ്ര മന്ത്രാലയങ്ങൾ അറിയിച്ചു. ഇന്ത്യയുടെ സമുദ്രോൽപ്പന്ന കയറ്റുമതിയിൽ നിർണായക പങ്കുവഹിക്കാൻ ശേഷിയുള്ള ഈ മേഖലകളിലെ വിഭവങ്ങൾ പൂർണ്ണമായും പ്രയോജനപ്പെടുത്തുന്നതിനായി എക്സ്ക്ലൂസീവ് എക്കണോമിക് സോൺ ചട്ടങ്ങളും ഹൈസീസ് ഗൈഡ്ലൈൻസ് 2025 കേന്ദ്ര സർക്കാർ വിജ്ഞാപനം ചെയ്തതായി അറിയിച്ചു.

0: വിഭവ സമൃദ്ധമായ പ്രദേശങ്ങളിൽ നിന്നും കയറ്റുമതി വർദ്ധിപ്പിക്കുന്നതിലൂടെ പ്രാദേശിക സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്താനും സുസ്ഥിരമായ മത്സ്യബന്ധന രീതികൾ ഉറപ്പാക്കാനും സാധിക്കുമെന്ന് യോഗം വിലയിരുത്തി. അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കുന്നതിനായി ദേശീയ ട്രൈസബിലിറ്റി ഫ്രെയിംവർക്ക് നടപ്പിലാക്കുന്നത് വഴി ലക്ഷദ്വീപിലെ മത്സ്യത്തൊഴിലാളികൾക്ക് ആഗോള വിപണിയിൽ നേരിട്ട് ഇടപെടാനുള്ള അവസരമൊരുങ്ങുമെന്നും അവർ അറിയിച്ചു. ലക്ഷദ്വീപിലേക്ക് വിവിധ തൊഴിൽ മേഖലയിൽ ജോലി ചെയ്യാനായി വരുന്ന അന്യസംസ്ഥാന തൊഴിലാളികൾക്ക് ഇനി മുതൽ പ്രവേശന പെർമിറ്റുകൾ ലഭിക്കുന്നതിനായി വില്ലേജ് ദ്വീപ് പഞ്ചായത്തുകളിൽ നിന്നും നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കേണ്ടതില്ലെന്ന് ലക്ഷദ്വീപ് റവന്യൂ വകുപ്പ് പുതിയ നിർദ്ദേശം പുറപ്പെടുവിച്ചു. പുതിയ ഉത്തരവ് പുറത്തുവന്നതോടെ 1999 മുതൽ നിലനിന്നിരുന്ന കർശന വ്യവസ്ഥകൾക്കാണ് അടിയന്തര പ്രാബല്യത്തോടെ മാറ്റം വന്നിരിക്കുന്നത്. ഇനി മുതൽ വില്ലേജ് ദ്വീപ് പഞ്ചായത്തുകളുടെ NOC ഇല്ലാതെ തന്നെ ഓൺലൈൻ എൻട്രി പെർമിറ്റ് പോർട്ടൽ വഴി തൊഴിലാളികൾക്കായുള്ള അപേക്ഷകൾ സമർപ്പിക്കാമെന്നും അധികൃതർ വ്യക്തമാക്കി. വിവിധ ദ്വീപുകളിലെ ഡെപ്യൂട്ടി കളക്ടർമാർക്കും ബ്ലോക്ക് ഡെവലപ്മെന്റ് ഓഫീസർമാർക്കും ഇതുമായി ബന്ധപ്പെട്ട് അപേക്ഷകൾ വേഗത്തിൽ പ്രോസസ് ചെയ്യാനുള്ള നിർദ്ദേശം നൽകി. നിലവിലുള്ള മറ്റ് നിയമങ്ങളും നിർദ്ദേശങ്ങളും കർശനമായി പാലിച്ചുകൊണ്ടായിരിക്കും അപേക്ഷകളിൽ തുടർ നടപടികൾ സ്വീകരിക്കുക. വ്യാജ ലേബർ പെർമിറ്റുകൾ നൽകുന്നത് തടയുന്നതിനായി ഉദ്യോഗസ്ഥർ അതീവ ജാഗ്രത പുലർത്തണമെന്നും ഉത്തരവിൽ പ്രത്യേകം വ്യക്തമാക്കി. കേന്ദ്രഭരണ പ്രദേശമായ ലക്ഷദ്വീപിൽ ഭവനങ്ങളുടെ പട്ടിക തയ്യാറാക്കലും ഭവന സെൻസസ് പ്രവർത്തനങ്ങളും ഉൾപ്പെടുന്ന സെൻസസ് 2027 ആദ്യഘട്ടം പൂർത്തിയാക്കിയതായി ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേഷൻ അറിയിച്ചു. 16 മുതൽ 15 വരെ ആദ്യഘട്ടത്തിനുള്ള ഫീൽഡ് വർക്കുകൾ നടത്തുകയും ചെയ്തു. ലക്ഷദ്വീപിലെ മുഴുവൻ ഡാറ്റാ ശേഖരണവും മൊബൈൽ അപ്ലിക്കേഷൻ വഴി ഡിജിറ്റലായി നടത്തുകയുമുണ്ടായി. ഗാർഹിക ആസ്തികളുടെയും ലഭ്യമായ സൗകര്യങ്ങളെക്കുറിച്ചുള്ള 33 പ്രധാന സൂചകങ്ങളെക്കുറിച്ചും വിവരങ്ങൾ ശേഖരിച്ചു. രണ്ടാം ഘട്ടമായ ജനസംഖ്യാ കണക്കെടുപ്പ് 2027 ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ നടത്തുമെന്നും ലക്ഷദ്വീപ് ജില്ലാ കലക്ടറേറ്റ് അറിയിച്ചു. ലക്ഷദ്വീപിലെ വിവിധ ദ്വീപുകളിൽ ഈ മാസം 28-29 തീയതികളിലായി വലിയ പെരുന്നാൾ ആഘോഷിച്ചു. കവരത്തി ജുമാ മസ്ജിദിൽ നടന്ന പെരുന്നാൾ നിസ്കാരം ഖത്തീബ് ആഷിഖ് ഫൈസി നേതൃത്വം വഹിച്ചു. സമൂഹത്തിൽ സ്നേഹവും സാഹോദര്യവും ഐക്യവും വളർത്തിയെടുക്കുന്നതിനു വേണ്ടി പ്രവർത്തിക്കണമെന്നും ദേശീയ സുരക്ഷയ്ക്കും ലോക സമാധാനത്തിനുമായി എല്ലാവരും പ്രാർത്ഥിക്കണമെന്നും അദ്ദേഹം വിശ്വാസികളെ ഓർമ്മപ്പെടുത്തി. കവരത്തി മർക്കസ് പള്ളിയിൽ പെരുന്നാൾ നിസ്കാരത്തിന് മുഹമ്മദ് റാഫി നൂറാണി നേതൃത്വം നൽകി. തുടർന്ന് പുരാതനമായ ഉജ്റാ പള്ളിയിൽ നടന്ന മുഹിദ്ദീൻ റിഫായി ദിക്കർ പ്രാർത്ഥനകളിൽ നിരവധി വിശ്വാസികൾ പങ്കെടുത്തു. സമാനമായി മറ്റെല്ലാ ദ്വീപുകളിലും ഖാദിമാരുടെ നേതൃത്വത്തിൽ വിവിധ പള്ളികൾ കേന്ദ്രീകരിച്ച് പെരുന്നാൾ നിസ്കാരവും പ്രത്യേക പ്രാർത്ഥനകളും അന്നദാന ചടങ്ങുകളും സംഘടിപ്പിച്ചു.
1: ലക്ഷദ്വീപ് വൃത്താന്തം സമാപിക്കുന്നു. തയ്യാറാക്കി അവതരിപ്പിച്ചത് ആകാശവാണി ലക്ഷദ്വീപ് പ്രതിനിധി അബ്ദുൾ സലാം.
2: ആകാശവാണി കണ്ണൂർ. അറിയിപ്പുകൾ ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയുമായി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. ആദ്യം ഇന്നത്തെ പരിപാടികൾ. 6:40 നല്ല വാർത്ത, 6:50 കിസാൻ വാണിയിൽ തില്ലങ്കേരി കാഞ്ഞിരാട്ടെ എൻ ഷിംജിത്തിന്റെ കാർഷികാനുഭവങ്ങൾ, 7:20 കമ്പോള വില നിലവാരം, 7:35 യുവവാണി, തളിപ്പറമ്പ് ടാഗോർ വിദ്യാനികേതൻ ഹയർ സെക്കൻഡറി വിഭാഗത്തിലെ +2 വിദ്യാർത്ഥിനിയും വളർന്നുവരുന്ന എഴുത്തുകാരിയുമായ മെസ്സിന KB അതിഥിയായി എത്തുന്നു. 8:00 ചലച്ചിത്രഗാനങ്ങൾ, 8:30 സേവന വാർത്തകൾ, 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ, 9:15 കായിക ലോകം, 9:30 സാറ്റർഡേ നൈറ്റ് ഫീവർ വെസ്റ്റേൺ മ്യൂസിക്, 10:00 ദേശീയ സംഗീത പരിപാടി, 11:00 സ്പോട്ട് ലൈറ്റ്. ഇനി നാളത്തെ പരിപാടികൾ. രാവിലെ 5:55 സുഭാഷിതം സുകുമാരൻ പെരിയച്ചൂർ തയ്യാറാക്കി അവതരിപ്പിക്കുന്നു. 6:00 FM പ്രധാന വാർത്തകൾ അറിയിപ്പുകൾ. 6:10 കാവ്യാഞ്ജലി, 6:15 അർച്ചന, 6:30 സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ, 7:00 ട്രെയിൻ സമയം, തുടർന്ന് FM ഡയറിയിൽ കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് ജാലകം, 7:20 സേവന വാർത്തകൾ, 7:35 കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ FM ഡയറിയിൽ റെഡി മിക്സ് കറി പൗഡർ ദർപ്പണം, 7:55 റീഗൽ ജ്വല്ലേഴ്സ് റെയിൽവേ അറിയിപ്പുകൾ, 8:30 ഭക്തിഗാനങ്ങൾ, പി ജയചന്ദ്രൻ, സുജാത, കെസ്റ്റർ, ചിത്ര, സുദീപ് കുമാർ, ബിനോയ് ചാക്കു എന്നിവർ പാടിയത്, 8:58 9:58 FM പ്രധാന വാർത്തകൾ, 9:00 ഓർമ്മകളുടെ സംഗീതം, 10:00 ചലച്ചിത്രഗാനങ്ങൾ, 10:15 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ, 10:25 കിളിക്കൂട്ടം മൊവഞ്ചേരി UP സ്കൂളിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ, 10:55 മൻ കി ബാത് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി, 11:30 പ്രഭാഷണ പരിപാടിയുടെ മലയാള പരിഭാഷ, ഉച്ചയ്ക്ക് 12:10 സേവന വാർത്തകൾ, 12:15 നാട്ടിപ്പാട്ട് MV ശ്രീദേവിയും സംഘവും അവതരിപ്പിച്ചത്, 12:40 നാടകഗാനങ്ങൾ പീറ്റർ MLC

അഞ്ച് 45 ലളിത ഗാനങ്ങൾ, 6:15 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ, 6:40 വാർത്താ വീക്ഷണം, 6:50 വയലും വീടും, 7:20 സേവന വാർത്തകൾ, 7:35 ചലച്ചിത്ര ഗാനങ്ങൾ, 8:00 മൻ കി ബാത്. പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടിയുടെ മലയാള പരിഭാഷ പുനഃപ്രക്ഷേപണം. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ, 8:40 സേവന വാർത്തകൾ, 9:15 ദർപ്പണം, 9:30 ഉപരാഷ്ട്രപതിയുടെ കേരള സന്ദർശനത്തിൽ കോട്ടയത്ത് പങ്കെടുക്കുന്ന പരിപാടികളെക്കുറിച്ചുള്ള റിപ്പോർട്ട്, 10:00 രവിവാസരി അഖില ഭാരതീയ സംഗീത സഭ, 11:00 ചലച്ചിത്ര ഗാനങ്ങൾ. പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകളാണ് ഇതുവരെ കേട്ടത്.

0: ആകാശവാണി കണ്ണൂർ. ഇനി 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ ഡൽഹിയിലെ, തുടർന്ന് 6:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ.
1: ഇയം ആകാശവാണി. സമ്പ്രതി വാർത്താഃ ശ്രൂയന്താം. പ്രവാചകഃ പുരുഷോത്തം ശർമ്മ. ആദൌ മുഖ്യാഃ വാർത്താഃ. കർണാടകേ കോൺഗ്രസ് ദളസ്യ നേതൃത്വ വിധായകദളസ്യ നേതുഃ ചയനായ ഉപവേശനം പ്രവർത്തതി. മ്യാമാരസ്യ രാഷ്ട്രപതിഃ മിൻ ആങ് ലൈൻ ഇത്യസൌ അദ്യ പഞ്ചദിവസീയ ഭാരതയാത്രായൈ ബിഹാരസ്യ ഗയാം സംപ്രാപ്തഃ. തേന മഹാബോധിമന്ദിരസ്യ ദർശനം കൃതം. ഋതുവിജ്ഞാന വിഭാഗേന ഉക്തം യത് വായുമണ്ഡലീയ പരിസ്ഥിതിഭിഃ അനുമീയതേ യത് ദക്ഷിണ പശ്ചിമ പ്രാവിട് ആഗാമിഷു ചതുർപഞ്ച ദിനേഷു കേരളസ്യ തമിഴ്നാടോഃ ച കതിപയ ഭാഗേഷു ആഗമിഷ്യതി. അമേരിക്കായാഃ രക്ഷാമന്ത്രി പീറ്റ് ഹെക്സേത് ഇത്യസൌ അവോചത് യത് യദി സന്ധേഃ പ്രയാസാഃ വിഫലാഃ ഭവിഷ്യന്തി ചേത് അമേരിക്കായാഃ സേന ഇറാനം വിരുദ്ധ്യ സൈന്യകാര്യാചരണം വിധാതും പൂർണ്ണരൂപേണ സന്നദ്ധാ വർത്തതേ. അപി ച ബാഡ്മിന്റൺ ക്രീഡായാം സിംഗപ്പൂർ ഓപ്പൺ ടൂർണമെന്റ് ഇതി സ്പർദ്ധായാം ഭാരതസ്യ സാത്വിക് സൈരാജ് റങ്കിരെഡ്ഡി ചിരാഗ് സെട്ടി ഇത്യനയോഃ യുഗലം നിർണായകചക്രേ പ്രവിഷ്ടം. അഥ വാർത്താഃ വിസ്തരേണ. കർണാടകേ കോൺഗ്രസ് ദളസ്യ നേതൃത്വ വിധായകദളസ്യ നേതുഃ ചയനായ ഉപവേശനം പ്രവർത്തതി. നിവർത്തമാന മുഖ്യമന്ത്രിണഃ സിദ്ധാരമയ്യവര്യസ്യ ത്യാഗപത്രം രാജ്യപാലേന ഥാവർചന്ദ് ഗെഹ്ലോത്തേന പൂർവമേവ സ്വീകൃതം. ഉപവേശനസ്യ അനന്തരം അഖിലഭാരതീയ കോൺഗ്രസ് കമ്മിറ്റി ഇത്യസ്യ സചിവഃ രണദീപ്സിംഗ് സുരജേവാല വാർത്താഹരാൻ സംബോധയിഷ്യതി. അസ്മാക്കം വാർത്താഹരേണ സൂചിതം യത് അസ്മിൻ ഉപവേശനെ ഡി കെ ശിവകുമാരഃ ഔപചാരികരൂപേണ വിധായകദളസ്യ നേതാ ചയനിതോ ഭവിഷ്യതി. ഇതഃ പൂർവം അപി ഡി കെ ശിവകുമാരഃ രാജ്യപാലം അമിലത്. ഉപവേശനസ്യ അനന്തരം പ്രശാസനസ്യ രചനായൈ അപി സഃ രാജ്യപാലായ പ്രതിവേദനം ദാസ്യതി. ഇലക്ട്രോണിക് സൂചനാ പ്രൌദ്യോഗികീ മന്ത്രി അശ്വിനി വൈഷ്ണവ അദ്യ നോയിഡായാ സൂരജ്പുരസ്ഥിത ലോഹും ഇതി സമവായസ്യ ഭ്രമണം അകരോത്. അയം സമവായ മഹത്വപൂർണ ഖനിനാം ഉന്നത സാമഗ്രീണാം ച ഉത്പാദനം വിദധാതി. അത്രാവസരെ ശ്രീ വൈഷ്ണവ അവോചത് യത് ലിഥിയം ബാറ്ററി സ്ഥായി ചുംബക് ഇത്യേതൌ ആധുനിക പ്രൌദ്യോഗികിയാം മഹത്വപൂർണാം ഭൂമികാം നിഭാലയതഃ. പ്രധാനമന്ത്രിണഃ നരേന്ദ്രമോദിനഃ പരികല്പനാ വർത്തതേ യത് ഏതേഷാം നിർമ്മാണം ഭാരതേ സ്യാത്. ഏതേഷാം പ്രൌദ്യോഗികിയഃ വികാസഃ സ്വദേശസ്തരേ ഭവേത്. ശ്രീ വൈഷ്ണവേന ഉക്തം യത്

0: तस्याः परिकल्पनायाः अनुरूपं लौहम् नामकेन समवायेन सफलतापूर्वकं जटिल प्रौद्योगिकी विकसिता।
1: एक यंग स्टार्टअप लोहम, इन्होंने कंप्लीट टेक्नोलॉजी को डेवलप किया है और टेक्नोलॉजी को डेवलप करने के बाद में वहां से प्रोडक्शन का लेवल लेके आए। आज उस प्लांट को देखने का मौका मिला। लिथियम कार्बोनेट बनाने की मशीनें जो कि आगे सीधा बैटरी बनाने में काम में आए, और परमानेंट मैग्नेट बनाने की मशीनें जो कि बहुत ही एक अच्छे, बहुत ही कॉम्प्लेक्स टेक्नोलॉजी को अच्छे तरीके से डेवलप किया।
0: म्यांमारस्य राष्ट्रपतिः मिन आंग लाइंग इत्यसौ अद्य पञ्चदिवसीय भारत यात्रायै बिहारस्य गयां सम्प्राप्तः। तेन बोधगया स्थितस्य विश्व प्रसिद्धस्य महाबोधि मन्दिरस्य दर्शनं विहितम्। राष्ट्रपतिना तत्र बोधि वृक्षस्य अधः प्रार्थना अपि कृता। अत्रावसरे म्यांमारस्य राष्ट्रपतिना बकराउर स्थिते ऐतिहासिके सुजाता मन्दिरे शिरं नत्वा बोधगया स्थितस्य बर्मी मठस्य यात्रा कृता। राष्ट्रपतिना सह वरिष्ठाधिकारिणः, बौद्ध प्रतिनिधयः, उच्चस्तरीय प्रतिनिधिमण्डलम् अपि अवर्तत। संस्कृतवार्तायाः संस्करणम् इदम् इदानीम् आकाशवाणीतः प्रसार्यते। सममेव अयं कार्यक्रमः आकाशवाण्याः अन्तर्जालपटले www.newsonair.gov.in इत्यत्र अथ newsonair चलदूरभाषीयतन्त्रांशे अपि उपलब्धो भविष्यति। ऋतुविज्ञान विभागेन उक्तं यत् वायुमण्डलीय परिस्थितिभिः अनुमीयते यत् दक्षिण पश्चिम प्राविट आगामिषु चतुष्पञ्च दिनेषु केरलस्य तमिलनाडोः च कतिपय भागेषु आगमिष्यति। अरबसागरे बंगालखात्यां लक्षद्वीपे कन्याकुमार्यां च प्राविट अग्रे समेधते। ऋतुविज्ञान विभागेन केरलस्य अष्टजनपदेषु अद्य प्रचण्ड वृष्टेः पूर्वानुमानं विधाय पीतवर्ण संचेतना प्रसारिता। ऋतोः प्रतिकूलता कारणेन जून मासस्य तृतीय दिनं यावत् मत्स्यजीविनः केरल लक्षद्वीप तटयोः समुद्रे उद्यमं न कुर्वन्तु इति परामर्शः अपि प्रदत्तः। सेनाप्रमुखः जनरल उपेन्द्र द्विवेदी अवोचत् यत् भारतीय सशस्त्र बलानि उच्चस्तरीय सतर्कतायां विद्यन्ते। आवश्यकता विद्यते सति ऑपरेशन सिन्दूर 2.0 इति सिन्दूराभियानस्य द्वितीय चरणाय सन्नद्धानि सैन्यबलानि वर्तन्ते। पुणे नगरस्य खडकवासला स्थितायां राष्ट्रिय रक्षाकादम्यां स्नातकान् सार्धैकशततमस्य दलस्य पासिंग आउट परेड इति प्रयाणं सम्बोधयता जनरल द्विवेदिना उक्तं यत् सिन्दूराभियाने दृढसंकल्पेन प्रत्युत्तरप्रदानस्य क्षमता प्रदर्शिता। तेनोक्तं यत् एतत् अभियानम् इदानीम् अपि सन्ततं प्रवर्तते। जनरल उवेदी अवोचत् यत् सिन्दूराभियाने भारतीय सैन्यबलानां मध्ये तारतम्यम् अवलोकितम्। सममेव वयं भविष्यकालाय आत्मानं सन्नद्धं कुर्महे। सेनाप्रमुखेण स्नातकाः व्यावसायिकनेतृत्वस्य राष्ट्रसेवायाः च सर्वोच्चमानकान् यथावत् प्रवर्तितुम् आकारिताः।
2: जहाँ तक ऑपरेशन सिंदूर की बात है, ये अभियान अभी जारी है। इसमें फिलहाल केवल अस्थायी रूप से संघर्ष विराम है, इसलिए भारतीय सशस्त्र बल ऑपरेशन सिंदूर 2.0 की संभावना को ध्यान में रखते हुए पूरी तैयारी कर रहे हैं। इस समय हमारा ध्यान तीनों सेनाओं के बीच बेहतर तालमेल बढ़ाने पर है। साथ ही हम भविष्य के युद्धों के लिए खुद को और अधिक सक्षम बना रहे हैं। जैसा कि मैंने पहले कहा था, आने वाले समय के युद्ध केवल जमीन, समुद्र और हवा तक सीमित नहीं रहेंगे।
0: प्रधानमंत्री नरेन्द्र मोदी श्वः प्रातः 11 वादने आकाशवाण्याः मन की बात कार्यक्रमे जनैः साकं स्वविचारान् प्रकटयिष्यति। कार्यक्रमोऽयं मासिक रेडियो कार्यक्रमस्य 34th प्रभागः वर्तते। अयं कार्यक्रमः आकाशवाणी दूरदर्शनयोः अन्तर्जालीय पटले प्रसारयिष्यते। एतदतिरिच्य कार्यक्रमोऽयम् आकाशवाण्याः अन्तर्जालीय वेबफलकं समेत्य न्यूज ऑन एआईआर मोबाइल ऐप इति तन्त्रांशे अपि उपलब्धः भविष्यति। प्रमुखः रक्षाध्यक्षः जनरल अनिल चौहानः अद्य नवदिल्लीस्थे राष्ट्रिय समर स्मारके सैन्यत्रयेण प्रदत्तेन गार्ड ऑफ ऑनर इति सम्मानेन सह सैन्यसेवाभ्यः निवृत्तिं स्व्यकरोत्। अयं समारोहः देशस्य सर्वोच्च सैन्याधिकारी रूपेण तदीय विशिष्ट कार्यकालस्य समापनस्य प्रतीकः अवर्तत। समर स्मारके पुष्पांजलिम समर्प्य जनरल चौहानेन उक्तम यत् सैन्यत्रयस्य गार्ड ऑफ ऑनर इति सम्मानेन सह सेवानिवृत्ति तस्मै अत्यन्तं सम्मानप्रदं वर्तते। जनरल अनिल चौहान गतशताब्दस्य एकाशीतितमे वर्षे भारतीय सेनायां सेवाम् अवाप्य चत्वारिंशदधिक वर्षेषु देशसेवायां महत्वपूर्ण पदेषु कार्यम् अकरोत्। लेफ्टिनेंट जनरल एन एस राजा सुब्रमण्यम् जनरल अनिल चौहानस्य स्थानं स्वीकरिष्यति। अमेरिकायाः रक्षामंत्री पीट हेग्सेथ इत्यसौ अवोचत् यत् यदि संधेः प्रयासाः विफलाः भविष्यन्ति चेत् अमेरिकायाः सेना ईरानं विरुध्य सैन्य कार्याचरणं विधातुं पूर्णरूपेण सन्नद्धा वर्तते। अल्पसंख्यक कार्यमंत्री किरेन रिजिजू अद्य सूचितवान् यत् प्रथमवारं भारतीय हज मिशन संस्थया हज समन्वयस्य संचारस्य च उत्कृष्टतायै सऊदी हज उमराह मंत्रालययोः प्रतिष्ठितौ लाबाट्यूम पुरस्कारौ प्राप्तौ। सामाजिक संचार माध्यमेन श्री रिजिजू अकथयत् यत् 26,000 वर्षस्य हज यात्रायाः मुख्य चरणस्य सफलता अल्पसंख्यक कार्य मंत्रालयस्य भारतीय हज समित्याः सऊदी अरब देशे भारतीय राजदूतस्य नेतृत्वे भारतीय हज मिशन इत्यस्य जेद्दाह नगरस्य महाव्यवस्थापकस्य च मध्ये अविच्छिन्न समन्वयं प्रतिबिम्बयति। बैडमिंटन क्रीडायां सिंगापुर ओपन टूर्नामेंट इति स्पर्धायां भारतस्य सात्विक साईराज रिंकी रेड्डी चिराग सेट्टी इत्यनयोः युगलं निर्णायक चक्रे प्रविष्टम्। उपांत्य चक्रे भारतीय दलेन दक्षिण कोरिया दलं पराजितम्। महिलानां अन्ताराष्ट्रिय क्रिकेट क्रीडायां अद्य भारत इंग्लैंड दलयोः द्वितीया 20-20 स्पर्धा भविष्यति। इयं स्पर्धा ब्रिस्टल नगरे भविष्यति। भारतीय समयानुसारेण सायं 7 स्पर्धा आरप्स्यते। इति वार्ताः।
3: ആകാശവാണി സമയം 6:30 അല്പസമയത്തിനകം പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
4: മോനെ, ഞാൻ ഇന്നലെ അനന്തരവന്റെ വീട്ടിൽ പോയി. അവിടെ കണ്ട കാര്യങ്ങൾ എന്നെ അത്ഭുതപ്പെടുത്തി. അവർ പകൽ മുഴുവനും എ സി ഇടും, ദിവസവും വാഷിംഗ് മെഷീൻ ഉപയോഗിക്കും, ഒപ്പം 2 ഫ്രിഡ്ജും. എന്നിട്ട് അവിടുത്തെ കറണ്ട് ബിൽ എത്രയാണെന്ന് അറിയാമോ? 0. ഞാൻ ചോദിച്ചപ്പോൾ അവൻ പറയുകയാ, അമ്മാവാ, എല്ലാം മുകളിലുള്ളവന്റെ കൃപയാണെന്ന്. അതായത് സോളാർ പാനൽ. അപ്പോൾ തന്നെ ഞാൻ തീരുമാനിച്ചു, നമുക്കും ഈ പാനൽ വെക്കണം. PM സൂര്യാഗർ മുഫ്ത് ബിജ്ലി യോജന, ഇതിൽ ചേരാനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യാഗർ .gov.in.
5: സ്കൂള് തുറക്കാറായി.
6: ബാഗ് അത് തന്നെ മതിയാവില്ലേ? യൂണിഫോമും ഷൂവും ഈ വർഷം കൂടി യൂസ് ചെയ്തൂടെ?
5: പക്ഷെ അവനെല്ലാം പുതിയത് തന്നെ വേണമെന്നാ പറയുന്നത്.
6: ഒപ്പം ഫീസും ബുക്സും എല്ലാം വേണ്ടേ?
7: കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും വേണ്ട. മണപ്പുറം ഫിനാൻസ് നൽകുന്നു വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായി സ്പെഷ്യൽ ഗോൾഡ് ലോൺ. ഉടൻ വിളിക്കൂ 1-800-420-2233.
3: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അഞ്ജന പുതിയമഠൻ. പ്രധാന വാർത്തകൾ. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണന്റെ ഏകദിന കേരള സന്ദർശനം നാളെ. കോട്ടയത്തും കണ്ണൂരും വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 134 പതിപ്പ് നാളെ രാവിലെ 11:00. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വസതിയിലെ റെയ്ഡിനെ തുടർന്ന് ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ 5 പ്രതികളുടെ ജാമ്യാപേക്ഷ തിരുവനന്തപുരം മജിസ്ട്രേറ്റ് കോടതി തള്ളി. 16th കേരള നിയമസഭയുടെ 1st സമ്മേളനം പുനഃക്രമീകരിച്ചു. ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പ് June 2. സംസ്ഥാനത്ത് 52 ദിവസത്തെ ട്രോളിംഗ് നിരോധനം അടുത്ത മാസം 9 ആരംഭിക്കും. കേരളത്തിൽ മഴ ശക്തി പ്രാപിക്കുന്നു. തിരുവനന്തപുരത്ത് ഇന്ന് ഓറഞ്ച് ജാഗ്രത. 7 ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രത. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ വിശദമായി. കേരള സന്ദർശനത്തിനായി ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ നാളെ കോട്ടയത്തെത്തും. ദീപികാ ദിനപത്രത്തിന്റെ 140th വാർഷികാഘോഷ പരിപാടികൾ മാമൻ മാപ്പിള ഹാളിൽ ഉപരാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്യും. ഉപരാഷ്ട്രപതിയുടെ സന്ദർശനത്തോട് അനുബന്ധിച്ച് നാളെ ഉച്ചയ്ക്ക് 1 നഗരത്തിൽ ഗതാഗത നിയന്ത്രണം ഉണ്ടായിരിക്കുമെന്ന് പോലീസ് അറിയിച്ചു. കണ്ണൂരിൽ രാജ്യസഭാംഗം സി സദാനന്ദൻ മാസ്റ്റർ സംഘടിപ്പിക്കുന്ന സ്വകാര്യ ചടങ്ങിലും ഉപരാഷ്ട്രപതി പങ്കെടുക്കും. ഗോവ സന്ദർശനത്തിന് ശേഷമാണ് അദ്ദേഹം കേരളത്തിൽ എത്തുന്നത്. പതിനാറാം കേരള നിയമസഭയുടെ ഒന്നാം സമ്മേളനത്തിന്റെ സമയക്രമത്തിൽ മാറ്റം. സമ്മേളനം ചൊവ്വാഴ്ച ആരംഭിക്കും. അന്നേ ദിവസം ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പ് നടക്കും. ജൂൺ 1 സ്കൂൾ പ്രവേശനോത്സവം കണക്കിലെടുത്താണ് സഭാ സമ്മേളനത്തിന്റെ സമയക്രമത്തിൽ മാറ്റം വരുത്തിയത്. ജൂൺ 4 വരെ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന്മേലുള്ള നന്ദി പ്രമേയം ചർച്ച ചെയ്യും. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ തിരുവനന്തപുരത്തെ വീട്ടിൽ റെയ്ഡ് നടത്തി മടങ്ങിയ ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ 5 പ്രതികളുടെ ജാമ്യാപേക്ഷ കോടതി തള്ളി. തിരുവനന്തപുരം ജുഡീഷ്യൽ 1 ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയുടേതാണ് ഉത്തരവ്. പഥശ്രമം, പൊതുമുതൽ നശിപ്പിക്കൽ, ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തൽ തുടങ്ങിയ വകുപ്പുകളാണ് ഇവർക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. കേരളത്തിൽ ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസ് നടത്തിയ പരിശോധനയിൽ 24 കിലോഗ്രാമിലധികം മയക്കുമരുന്നുകളും സൈക്കോട്രോപിക് വസ്തുക്കളും പിടികൂടി. ഓപ്പറേഷൻ ചക്രവ്യൂഹത്തിന്റെ ഭാഗമായി കൊച്ചി, മലപ്പുറം, തിരുവനന്തപുരം എന്നിവിടങ്ങളിൽ നിന്ന് ലഹരിക്കടത്ത് ശൃംഖലകളിൽ ഉൾപ്പെട്ട 5 പേരെ കസ്റ്റഡിയിലെടുത്തതായി ധനകാര്യമന്ത്രാലയം അറിയിച്ചു. അടുത്ത മാസം 9 കാലാവധി തീരുന്ന സബ് ഇൻസ്പെക്ടർ PSC റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട 43 പേർക്ക് നിയമനം ലഭ്യമാക്കാൻ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല നിർദ്ദേശം നൽകി. ആഭ്യന്തര വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിക്കാണ് ഇത് സംബന്ധിച്ച നിർദ്ദേശം നൽകിയത്. ഉദ്യോഗാർത്ഥികൾ നൽകിയ അപേക്ഷയുടെ അടിസ്ഥാനത്തിലാണ് തീരുമാനം. ആരോഗ്യവകുപ്പിന്റെ പ്രവർത്തനങ്ങളോട് സഹകരിക്കുന്ന എല്ലാ ജീവനക്കാരെയും സർക്കാർ സംരക്ഷിക്കുമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. സംസ്ഥാനത്ത് ആരോഗ്യവകുപ്പ് നടപ്പിലാക്കുന്ന ജനകീയ മഹാശുചീകരണ പ്രവർത്തനം തുടക്കം പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങൾ മുതൽ മെഡിക്കൽ കോളേജുകൾ വരെ പൂർണ്ണമായും അണുവിമുക്തമാക്കി പരിസരം ശുചിയായി സൂക്ഷിക്കുന്നതാണ് പദ്ധതി. കോഴിക്കോട് ജില്ലയിലെ ശുചീകരണ യജ്ഞത്തിന്റെ കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ജില്ലാ പ്രതിനിധി നസീർ ബാബു.
8: ജനകീയ മഹാശുചീകരണ പ്രവർത്തന യജ്ഞത്തിന്റെ ജില്ലാതല ഉദ്ഘാടനമാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നടന്നത്. പരിപാടിയുടെ ഭാഗമായി ആശുപത്രി, കോളേജ്, ഹോസ്റ്റൽ, ക്വാർട്ടേഴ്സ്, ഓഫീസ് പരിസരങ്ങൾ, ഡ്രെയിനേജ് സംവിധാനങ്ങൾ, മാലിന്യ സംസ്കരണ കേന്ദ്രങ്ങൾ തുടങ്ങിയ ഭാഗങ്ങളിൽ സമഗ്ര ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി. എല്ലാ വിഭാഗം തങ്ങളുടെ നിയന്ത്രണത്തിലുള്ള പ്രദേശങ്ങൾ തിരിച്ചറിഞ്ഞ് ശുചീകരണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കും. എല്ലാ പൊതുജനങ്ങളും, ജീവനക്കാരും, വിദ്യാർത്ഥികളും പരിപാടിയിൽ സജീവമായി പങ്കെടുത്തു.
3: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11 മണിക്ക്. പരിപാടിയുടെ 134-ാം പതിപ്പാണ് ഇത്. ആകാശവാണിയുടെയും ദൂരദർശന്റെയും മുഴുവൻ ശൃംഖലകളിലൂടെയും മൻ കി ബാത് തത്സമയം കേൾക്കാം. തുടർന്ന് പ്രാദേശിക ഭാഷകളിലെ പരിഭാഷയുമുണ്ടാകും. ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40 പ്രക്ഷേപണം ചെയ്യും. ഇന്നത്തെ പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത എന്ന പരിപാടി കേൾക്കാവുന്നതാണ്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
9: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_ TVM X ഹാൻഡിലും ലഭ്യമാണ്.
3: സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴ തുടരുന്നു. തിരുവനന്തപുരം ജില്ലയിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. 7 ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. അടുത്ത 5 ദിവസങ്ങൾക്കുള്ളിൽ കേരളത്തിലെയും തമിഴ്നാട്ടിലെയും ചില ഭാഗങ്ങളിൽ തെക്കു പടിഞ്ഞാറൻ കാലവർഷം എത്തുന്നതിന് അനുകൂല സാഹചര്യമാണെന്ന് കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു. മോശം കാലാവസ്ഥ കണക്കിലെടുത്ത് കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. തിരുവനന്തപുരം ജില്ലയിൽ കനത്ത മഴ. രാവിലെ തുടങ്ങിയ മഴ നഗര ഗ്രാമ വ്യത്യാസമില്ലാതെ ഇപ്പോഴും തുടരുകയാണ്. നഗരത്തിൽ പലയിടത്തും വെള്ളക്കെട്ടുണ്ടായത് ജനജീവിതത്തെ ബാധിച്ചു. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കൂലിയക്കോട്.
10: തിരുവനന്തപുരം നഗരത്തെ കൂടാതെ കഴക്കൂട്ടം, കാട്ടാക്കട, കാട്ടായിക്കോണം, പോത്തൻകോട്, വെഞ്ഞാറമൂട്, വെള്ളായണി, കാര്യവട്ടം, ബാലരാമപുരം, വർക്കല എന്നിവിടങ്ങളിലെല്ലാം ശക്തമായ മഴയാണ് രാവിലെ മുതൽ അനുഭവപ്പെടുന്നത്. നെടുമങ്ങാട് ഉൾപ്പെടെയുള്ള മലയോര മേഖലകളിലും മഴ ശക്തമാണ്. കനത്ത മഴയെ തുടർന്ന് നഗരത്തിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി. ചാക്ക ഉൾപ്പെടെ നഗരത്തിലെ വിവിധയിടങ്ങളിൽ ഗതാഗതക്കുരുക്കും രൂക്ഷമാണ്. കനത്ത മഴയിലും കാറ്റിലും തിരുവനന്തപുരം പ്രസ് ക്ലബ് റോഡിൽ മരം കടപുഴകി വീണ് ഒരു ബൈക്ക് യാത്രക്കാരന് പരിക്കേറ്റു. തലസ്ഥാന ജില്ലയിൽ വരും മണിക്കൂറുകളിലും ശക്തമായ മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്.
3: കനത്ത മഴയെ തുടർന്ന് അരുവിക്കര ഡാമിന്റെ 2 ഷട്ടറുകൾ കൂടുതൽ ഉയർത്തുന്ന സാഹചര്യത്തിൽ സമീപ പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. അതിനിടെ നേമത്തിനും തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനുമിടയിൽ റെയിൽവേ ട്രാക്കിൽ മണ്ണിടിഞ്ഞു വീണു. സംസ്ഥാനത്ത് 52 ദിവസത്തെ ട്രോളിംഗ് നിരോധനം അടുത്ത മാസം 9 അർദ്ധരാത്രി മുതൽ ആരംഭിക്കും. ജൂലൈ 31 അർദ്ധരാത്രി വരെ നിരോധനം തുടരും. മത്സ്യസമ്പത്ത് സംരക്ഷിക്കുകയും ശാസ്ത്രീയ മത്സ്യബന്ധനം ഉറപ്പാക്കുകയും ചെയ്യുന്നതിനായാണ് ട്രോളിംഗ് നിരോധനമെന്ന് ഫിഷറീസ് വകുപ്പ് അറിയിച്ചു. അപ്രതീക്ഷിത കാലാവസ്ഥാ വ്യതിയാനങ്ങളും ദുരന്ത സാധ്യതകളും കണക്കിലെടുത്ത് കാലവർഷത്തിന് മുന്നോടിയായുള്ള പ്രവൃത്തികൾ എല്ലാ വകുപ്പുകളും അടിയന്തരമായി പൂർത്തിയാക്കണമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. കാലവർഷ മുന്നൊരുക്കങ്ങൾ വിലയിരുത്തുന്നതിന് തിരുവനന്തപുരത്ത് ചേർന്ന ഉന്നതതല യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഓറഞ്ച് ബുക്കിലെ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കണ്ണൂർ കൊട്ടിയൂർ വൈശാഖോത്സവത്തിന് തിരക്കേറി. സ്ത്രീകൾ ഇന്നു മുതൽ അക്കരെ കൊട്ടിയൂരിൽ പ്രവേശിക്കാം. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ.ഒ. ശശിധരൻ.
11: മണത്തണ കരിമ്പനക്കൽ ഗോപുരത്തിൽ നിന്ന് എഴുന്നള്ളിച്ചു കൊണ്ടുവന്ന ഭണ്ഡാരം ഇന്നലെ അർദ്ധരാത്രിയോടെ

0: കൊട്ടിയൂരിലെത്തിച്ചു. ഭഗവാന്റെ തിരുവാഭരണങ്ങളും പൂജാവിധികൾക്കായി ഉപയോഗിക്കുന്ന പവിത്രമായ സ്വർണ വെള്ളിപ്പാത്രങ്ങളും വെള്ളി വിളക്കുകളും അടങ്ങുന്ന നിധി 11 മാസങ്ങൾക്ക് ശേഷം അക്കരെ കൊട്ടിയൂരിൽ എത്തിക്കുന്നതാണ് ഭണ്ണാരം എഴുന്നള്ളത്ത്. ഇന്നു മുതൽ അക്കരെ കൊട്ടിയൂരിൽ സ്ത്രീകൾക്ക് പ്രവേശിക്കാം. ജൂൺ 20 മകം കലം വരെയാണ് സ്ത്രീകൾക്ക് പ്രവേശനം. വലിയ തിരക്കാണ് ഇന്ന് അനുഭവപ്പെടുന്നത്. 4 ആരാധനകളിൽ ആദ്യത്തേതായ തിരുവോണം ആരാധന ജൂൺ 5 ജൂൺ
1: 50-ലധികം ജീവനക്കാരുള്ള പൊതു സ്വകാര്യ മേഖലാ സ്ഥാപനങ്ങളിൽ ശിശു സംരക്ഷണ കേന്ദ്രങ്ങൾ ഒരുക്കുന്നത് പരിഗണനയില്ലെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ. അങ്കണവാടി പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം കൊല്ലത്ത് നിർവഹിക്കുകയായിരുന്നു മന്ത്രി. അങ്കണവാടി ഭക്ഷണത്തെ സംബന്ധിച്ച ആശങ്കകൾ പരിഹരിക്കുമെന്നും ശ്രീമതി ബിന്ദു കൃഷ്ണ അറിയിച്ചു. മധ്യവേനൽ അവധിക്ക് ശേഷം സംസ്ഥാനത്തെ സ്കൂളുകൾ മറ്റന്നാൾ തുറക്കും. സ്കൂൾ പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരം പട്ടം ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ നിർവഹിക്കും. സ്കൂൾ പ്രവേശനോത്സവത്തിൽ വിദ്യാർത്ഥികൾ സൈബർ സുരക്ഷാ പ്രതിജ്ഞയെടുക്കും. സൈബർ ലോകത്തെ ചതിക്കുഴികളെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുന്നതിനുള്ള കേരള പോലീസ് സൈബർ വിഭാഗത്തിന്റെ കിറ്റ് ഗ്ലോവ് പദ്ധതി സംസ്ഥാനത്തൊട്ടാകെ നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായാണ് ഇത്. പൊതുമരാമത്ത് വകുപ്പ് മുൻമന്ത്രി ടി യു കുരുവിളയ്ക്ക് വിട. സംസ്കാരം നാളെ കോതമംഗലത്ത് നടക്കും. ശ്വാസകോശ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിലായിരുന്ന അദ്ദേഹം ഇന്നലെയാണ് അന്തരിച്ചത്. 89 വയസ്സായിരുന്നു. 2006 2011 അദ്ദേഹം കോതമംഗലത്ത് നിന്ന് നിയമസഭയിലെത്തി. ഐപിഎൽ ക്രിക്കറ്റ് ഫൈനൽ പോരാട്ടം നാളെ. അഹമ്മദാബാദിൽ നടക്കുന്ന ഫൈനലിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ ഗുജറാത്ത് ടൈറ്റൻസ് നേരിടും. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണന്റെ ഏകദിന കേരള സന്ദർശനം നാളെ. കോട്ടയത്തും കണ്ണൂരും വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 134 പതിപ്പ് നാളെ രാവിലെ 11 മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വസതിയിലെ റെയ്ഡിനെ തുടർന്ന് ഇഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ 5 പ്രതികളുടെ ജാമ്യാപേക്ഷ തിരുവനന്തപുരം മജിസ്ട്രേറ്റ് കോടതി തള്ളി. 16 കേരള നിയമസഭയുടെ 1 സമ്മേളനം പുനഃക്രമീകരിച്ചു. ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പ് ജൂൺ 2. സംസ്ഥാനത്ത് 52 ദിവസത്തെ ട്രോളിംഗ് നിരോധനം അടുത്ത മാസം 9 ആരംഭിക്കും. കേരളത്തിൽ മഴ ശക്തി പ്രാപിക്കുന്നു. തിരുവനന്തപുരത്ത് ഇന്ന് ഓറഞ്ച് ജാഗ്രത. 7 ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രത. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
2: നമസ്കാരം. തിരക്കേറിയ നമ്മുടെ ജീവിതത്തിനിടയിൽ, നെട്ടോട്ടങ്ങൾക്കിടയിൽ ഒരൽപനേരം മനസ്സിന് സന്തോഷവും പ്രചോദനവും നൽകുന്ന ഏതാനും കൊച്ചു കൊച്ചു വിശേഷങ്ങൾ കേട്ടാലോ? ആകാശവാണി വാർത്താവിഭാഗം അവതരിപ്പിക്കുന്ന നല്ല വാർത്തയിലേക്ക് സ്വാഗതം. ജൂൺ 5 ലോക പരിസ്ഥിതി ദിനം വരുന്നു. പരിസ്ഥിതിയെ സംരക്ഷിക്കുന്നതിനുള്ള ഏറ്റവും പ്രധാന തത്വങ്ങളിലൊന്നാണ് റെഡ്യൂസ് റീസൈക്കിൾ റീയൂസ്. അതായത് ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കുക, ഉപയോഗിച്ചത് പുനഃചംക്രമണം ചെയ്യുക, അത് പുതിയ ഉൽപ്പന്നങ്ങളാക്കി വീണ്ടും ഉപയോഗിക്കുക. ഈ തത്വങ്ങൾ അടിസ്ഥാനമാക്കി നമുക്ക് ചുറ്റും നടക്കുന്ന ചില നല്ല വാർത്തകളാണ് ഇന്നത്തെ പരിപാടിയിൽ. പുതിയ അധ്യയന വർഷം ഇങ്ങെത്തി. സംസ്ഥാനത്തെ പൊതുവിദ്യാലയങ്ങൾ തിങ്കളാഴ്ച തുറക്കും. പുതിയ അധ്യയന വർഷം എന്നാൽ പുതിയ ബാഗ്, പുതിയ ചെരുപ്പ്, പുതിയ കുട, അങ്ങനെ എല്ലാം പുതിയത് വേണം എന്നാഗ്രഹിക്കുന്നവരും അതൊരു അഭിമാനമായി കണ്ട് ചിലപ്പോൾ വാശി പിടിക്കുന്നവരുമാണ് നമ്മുടെ കുട്ടികൾ. എന്നാൽ ഈ തെറ്റായ അഭിമാനബോധത്തെ മാറ്റി പകരം കേടാകാത്ത പഴയ ബാഗും കുടയുമൊക്കെ പിന്നെയും ഉപയോഗിക്കുന്ന വിദ്യാർത്ഥികളെ കണ്ടെത്തി അവർക്ക് സമ്മാനം നൽകുന്ന ഒരു പദ്ധതിയുമായി എത്തിയിരിക്കുകയാണ് കോഴിക്കോട് ജില്ലാ ഭരണകൂടം. പുനരുപയോഗത്തിന്റെ സന്ദേശവുമായി ജില്ലാ ഭരണകൂടത്തിന്റെ സഹകരണത്തോടെ കോഴിക്കോട് ജില്ലാ ശുചിത്വ മിഷൻ റീയൂസ് ഹീറോസ് ദ റിയൽ ഹീറോസ് ക്യാമ്പയിന് തുടക്കമിട്ടു. വിദ്യാർത്ഥികളിൽ പുനരുപയോഗശീലം വളർത്തുക, പ്രകൃതി വിഭവങ്ങളുടെ അമിതോപയോഗവും മാലിന്യ നിർമ്മാർജ്ജനവും ഉറപ്പുവരുത്തുക എന്നിവ ലക്ഷ്യമിട്ടാണ് ഈ ക്യാമ്പയിൻ റീയൂസ് ഹീറോസ് ദ റിയൽ ഹീറോസ് ക്യാമ്പയിൻ സംഘടിപ്പിച്ചിരിക്കുന്നത്. പഴയ വസ്തുക്കൾ പുനരുപയോഗിക്കുന്ന കുട്ടികളെ കണ്ടെത്തി അഭിനന്ദിക്കുകയും സമ്മാനങ്ങൾ നൽകുകയും മറ്റുള്ളവരെ ഈ പാതയിലേക്ക് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നതാണ് ക്യാമ്പയിൻ. ക്യാമ്പയിന്റെ ഭാഗമായി പുനരുപയോഗ വസ്തുക്കളുമായി വിദ്യാലയങ്ങളിൽ എത്തുന്ന വിദ്യാർത്ഥികൾക്ക് എ പോസിറ്റീവ് സാക്ഷ്യപത്രം നൽകും. ഇതിനായി വിദ്യാർത്ഥികൾ വീണ്ടും ഉപയോഗിക്കുന്ന വസ്തുക്കളോടൊപ്പമുള്ള ഫോട്ടോ അപ്ലോഡ് ചെയ്യണം. കൂടാതെ ഭാവിയിൽ ഈ ആശയത്തിന്റെ ഭാഗമാകും എന്നറിയിക്കുന്നവർക്ക് ബി പോസിറ്റീവ് എന്ന സാക്ഷ്യപത്രവും ലഭിക്കും. വിദ്യാർത്ഥികൾക്ക് മാത്രമല്ല, ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികളെ ക്യാമ്പയിനിൽ പങ്കെടുപ്പിക്കുന്ന സ്കൂൾ, അധ്യാപകർ, മികവാർന്ന പ്രചാരണ പ്രവർത്തനങ്ങൾ നടത്തുന്ന വിദ്യാർത്ഥികൾ എന്നിവർക്കും പ്രത്യേക പുരസ്കാരം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ക്യാമ്പയിനിൽ പങ്കെടുക്കാൻ ശുചിത്വ മിഷൻ കോഴിക്കോട് .in വെബ് പോർട്ടലിൽ വിവരങ്ങൾ രജിസ്റ്റർ ചെയ്യണം. ആദ്യം പറഞ്ഞത് സ്കൂൾ വിദ്യാർത്ഥികൾക്കായുള്ള സംരംഭമാണെങ്കിൽ കോളേജ് വിദ്യാർത്ഥികളെ ഉൾപ്പെടുത്തിക്കൊണ്ടും കോഴിക്കോട് കോർപ്പറേഷനും ശുചിത്വ മിഷനും ചേർന്ന് മറ്റൊരു സംരംഭം ആരംഭിച്ചിട്ടുണ്ട്. പൊതുവിടങ്ങളിൽ മാലിന്യം വലിച്ചെറിയുന്ന ശീലം മാറ്റിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി നാഷണൽ സർവീസ് സ്കീമിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന വലിച്ചെറിയരുത് എന്ന തിരിച്ചറിവാണ് മാറ്റം ബോധവൽക്കരണ ക്യാമ്പയിൻ ആരംഭിച്ചു. ആദ്യഘട്ടത്തിൽ കോഴിക്കോട് ബീച്ച് കേന്ദ്രീകരിച്ചാണ് ക്യാമ്പയിൻ പ്രവർത്തനങ്ങൾ നടത്തുക. പൊതുജനങ്ങൾ കൂടുതലെത്തുന്ന ഒഴിവ് ദിവസങ്ങളിൽ 15 മുതൽ 20 വോളണ്ടിയർമാരെ വരെ ബീച്ചിൽ നിയോഗിക്കും. മാലിന്യങ്ങൾ വലിച്ചെറിയുന്നത് ശ്രദ്ധയിൽപ്പെട്ടാൽ അവരോട് സംസാരിച്ച് ബോധവൽക്കരണം നടത്തും. ബീച്ചിലെ എല്ലാ കടകൾക്ക് മുന്നിലും പൊതുജനങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിൽ വേസ്റ്റ് ബിന്നുകൾ സ്ഥാപിച്ചിട്ടുണ്ട് എന്നുറപ്പാക്കും. ബിന്നുകൾ കൂടുതൽ ആവശ്യമുള്ള ഇടങ്ങളിൽ അവ സ്ഥാപിക്കാൻ നടപടിയെടുക്കും. മാലിന്യം കൃത്യമായി ബിന്നിൽ നിക്ഷേപിക്കുന്നവരെ പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി പ്രത്യേക സമ്മാനങ്ങൾ നൽകുകയും അവ ചിത്രീകരിച്ച് സമൂഹമാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുകയും ചെയ്യും. ക്യാമ്പയിന്റെ ഭാഗമായി NSS സന്നദ്ധ പ്രവർത്തകരുടെ സഹായത്തോടെ മെഗാ ക്ലീനിംഗ് യജ്ഞവും സംഘടിപ്പിക്കും. ജലം ഒരു അമൂല്യ ഊർജ സ്വത്താണെന്ന് പറയേണ്ടതില്ലോ. ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കുകയും പരമാവധി ജലം പാഴാക്കാതെ സംരക്ഷിക്കുകയും ചെയ്യുക എന്നതാണ് നമുക്ക് പിന്തുടരാൻ പറ്റുന്ന കാര്യം. അതായത് ജലം പരമാവധി പുനരുപയോഗം ചെയ്യുക. അത്തരത്തിൽ ശ്രദ്ധ നേടിയിരിക്കുകയാണ് അഹമ്മദാബാദിലെ പശ്ചിമ റെയിൽവേയുടെ കീഴിലുള്ള കാങ്കരിയ കോച്ചിംഗ് ഡിപ്പോ. സമ്പൂർണ്ണ ജല നിഷ്പക്ഷത അഥവാ വാട്ടർ ന്യൂട്രാലിറ്റി എന്ന നാഴികക്കല്ലായ നേട്ടമാണ് ഈ ഡിപ്പോ കൈവരിച്ചിരിക്കുന്നത്. അതായത് കോച്ചുകൾ കഴുകുന്നതിലൂടെയും അറ്റകുറ്റപ്പണികളിലൂടെയും ഉണ്ടാകുന്ന മലിനജലം ഈ ഡിപ്പോ ഏതാണ്ട് പൂർണ്ണമായും സംസ്കരിച്ച് പുനരുപയോഗിക്കുന്നു. ഇതിലൂടെ ശുദ്ധജലത്തിനായി പുറത്തുള്ള സ്രോതസ്സുകളെ ആശ്രയിക്കുന്നത് ഒഴിവാക്കാനാവും. ഇന്ത്യയിലെ ചുരുക്കം ചില വ്യവസായശാലകൾക്ക് മാത്രം അവകാശപ്പെടാനാവുന്ന വാട്ടർ ന്യൂട്രാലിറ്റി എന്ന നേട്ടമാണ് ഈ കോച്ച് ഡിപ്പോ കരസ്ഥമാക്കിയിരിക്കുന്നത്. ഇതുകൂടാതെ ഊർജ്ജ സംരക്ഷണ പ്രവർത്തനങ്ങളിൽ നിർണായക മുന്നേറ്റമാണ് ഇന്ത്യൻ റെയിൽവേ കാഴ്ചവച്ചിട്ടുള്ളത്. 2025 ഡിസംബറിലെ കണക്കുകൾ അനുസരിച്ച് റെയിൽവേ ശൃംഖലയിലുടനീളം ഏകദേശം 909 മെഗാവാട്ട് സൌരോർജ്ജ പ്ലാന്റുകളും 103 മെഗാവാട്ട് കാറ്റിൽ നിന്നുള്ള ഊർജ്ജ നിലയങ്ങളും കമ്മീഷൻ ചെയ്തിട്ടുണ്ട്. ഈ പ്രവർത്തനങ്ങളുടെ എല്ലാം ഫലമായി 2025 ദേശീയ ഊർജ്ജ സംരക്ഷണ പുരസ്കാരങ്ങളിൽ 3 വിഭാഗങ്ങളിലായി 7 പുരസ്കാരങ്ങളാണ് ഇന്ത്യൻ റെയിൽവേ കരസ്ഥമാക്കിയത്. ഈ അവാർഡുകൾ കേവലം പ്രതീകാത്മകമല്ല, മറിച്ച് ഇന്ത്യയിലെ ഊർജ്ജ കാര്യക്ഷമതാ മേഖലയിലെ മാതൃകാ സ്ഥാപനമായി റെയിൽവേ അടയാളപ്പെടുത്തുന്നു. പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ പുനഃചംക്രമണം അഥവാ റീസൈക്കിൾ ചെയ്ത് ടീഷർട്ട് നിർമ്മിച്ച ഒരു കോളേജ് ക്യാമ്പസിന്റെ വാർത്തയാണ് ഇനി. മുംബൈയിലെ വിസ്ലിംഗ് വുഡ്സ് ഇന്റർനാഷണൽ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലെ വിദ്യാർത്ഥികൾ തങ്ങളുടെ ക്യാമ്പസിൽ നിന്നും ശേഖരിച്ച 100 കിലോഗ്രാം പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ പുനരുപയോഗിച്ച് ടീഷർട്ടുകളാക്കി മാറ്റി. ഈ ടീഷർട്ടുകൾ മുംബൈയിലെ ചേരി പ്രദേശങ്ങളിലെ കുട്ടികൾക്ക് ഒരു NGOയുടെ സഹായത്തോടെ വിതരണം ചെയ്തു. 2024 ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഖ്വാബ് എന്ന സാമൂഹ്യ പ്രതിബദ്ധത പദ്ധതി CSR പ്രോഗ്രാമിന്റെ ഭാഗമായി ഈ പ്ലാസ്റ്റിക് സമാഹരണം ആരംഭിച്ചത്. ക്യാമ്പസിൽ പ്രത്യേക ബിന്നുകൾ സ്ഥാപിച്ച് വിദ്യാർത്ഥികളും ഹൌസ് കീപ്പിംഗ് ജീവനക്കാരും ചേർന്നാണ് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വേർതിരിച്ച് ശേഖരിച്ചത്. ഇത് ഏകദേശം 100 കിലോഗ്രാം പ്ലാസ്റ്റിക് മാലിന്യമായപ്പോൾ മുംബൈ ആസ്ഥാനമായുള്ള ഒരു ക്രിയേറ്റീവ് ഏജൻസിക്ക് കൈമാറി. അവർ ഈ പ്ലാസ്റ്റിക് വൃത്തിയാക്കി ചെറുതായി മുറിച്ച് നൂൽ രൂപത്തിലാക്കി അതിൽ നിന്ന് ടീഷർട്ട് നിർമ്മിച്ചു. ഇതിലൂടെ മനോഹരമായ 50 ടീഷർട്ടുകളാണ് അവർക്ക് നിർമ്മിക്കാൻ സാധിച്ചത്. ചേരി പ്രദേശത്തെ പാവപ്പെട്ട കുട്ടികൾക്ക് നൽകുന്നതിലൂടെ അത് പരിസ്ഥിതി സംരക്ഷണത്തിനൊപ്പം ജീവകാരുണ്യത്തിന്റെ മറ്റൊരു നേട്ടവുമായി. ഗാസയിലെ പൊടിപടലങ്ങൾക്കിടെ

യിൽ പിറന്ന പ്രതീക്ഷയുടെ ഒരു കഥയാണ് ഇനി. ഇസ്രായേൽ ബോംബാക്രമണത്തിൽ സ്വന്തം വീട് തകർന്നതോടെ ടെന്റിൽ കഴിയേണ്ടി വന്ന രണ്ട് സഹോദരിമാർ അവശിഷ്ടങ്ങൾക്കിടയിൽ ഒരു കണ്ടുപിടുത്തവുമായി ലോകത്തിന്റെ ശ്രദ്ധ നേടിയിരിക്കുന്നു. 17ഉം 15ഉം വയസ്സുള്ള സഹോദരിമാരായ തലത് മൂസയും ഫറാ മൂസയും. തുടർച്ചയായ ബോംബാക്രമണങ്ങളിൽ തകർന്ന കെട്ടിടാവശിഷ്ടങ്ങൾ പലർക്കും നാശത്തിന്റെ അടയാളമായപ്പോൾ തലത്തിനും ഫറയ്ക്കും അത് പുനർനിർമ്മാണത്തിന്റെ അവസരമായിരുന്നു. തകർന്ന കെട്ടിടങ്ങളിലെ അവശിഷ്ടങ്ങൾ പൊടിച്ചും അരിച്ചും മണ്ണ്, ചാരം, ഗ്ലാസ് പൌഡർ എന്നിവ ചേർത്തും പുതിയ ബ്ലോക്കുകൾ നിർമ്മിക്കുന്ന സാങ്കേതിക വിദ്യയാണ് അവർ വികസിപ്പിച്ചത്. ഈ നിർമ്മാണ ബ്ലോക്കുകൾ പൂന്തോട്ടങ്ങൾ, നടപ്പാതകൾ, പാർട്ടീഷനുകൾ തുടങ്ങിയ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന വിധത്തിലായിരുന്നു. ഈ ആശയത്തിലൂടെ ഈ വർഷത്തെ എർത്ത് പ്രൈസ് എന്ന ആഗോള പരിസ്ഥിതി മത്സരത്തിൽ ഇവർ പശ്ചിമേഷ്യയിൽ നിന്നുള്ള വിജയികളായി മാറി. ബോംബുകൾക്ക് ഈ പെൺകുട്ടികളുടെ വീട് എന്ന സുരക്ഷയെ കവർന്നെടുക്കാൻ കഴിഞ്ഞെങ്കിലും സ്വപ്നങ്ങളെ കവരാനായിട്ടില്ല. ഗാസയുടെ ചാരക്കൂമ്പാരങ്ങളിൽ നിന്ന് അവർ പണിയുന്നത് പുതിയ ആകാശമാണ്, സ്വപ്നങ്ങളും പ്രതീക്ഷകളും നിറഞ്ഞ അതിജീവനത്തിന്റെ ആകാശം. നല്ല വാർത്ത: ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലും ലഭ്യമാണ്. നല്ല വാർത്തയെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ അഭിപ്രായം നല്ല വാർത്ത @gmail.com എന്ന ഇമെയിൽ ഐഡിയിലും യൂട്യൂബ് കമന്റായും അറിയിക്കാവുന്നതാണ്. നല്ല വാർത്ത അവതരിപ്പിച്ചത് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം. ഏകോപനം ലമീജി നായർ. അവതരണം ലിൻസ സിറാജ്. നല്ല വിശേഷങ്ങൾ നിറഞ്ഞ നല്ല നിമിഷങ്ങളുമായി ശ്രോതാക്കളിലേക്ക് അടുത്ത ശനിയാഴ്ച വൈകുന്നേരം 6:40 വീണ്ടുമെത്താം. ശുഭാശംസകൾ.

0: കിസാൻ വാണി.
1: കർഷക പക്ഷത്തു നിന്നും കണ്ണൂർ ആകാശവാണിയുടെ ഹരിത ദർശനം. സമർപ്പണം കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാർ.
2: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, കിസാൻ വാണിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയ ശ്രോതാക്കളെ, ഇന്നലെ ഹരിതവിധിയിൽ പ്രക്ഷേപണം ചെയ്ത തെലങ്കേരി കാഞ്ഞിരാട് എന്ന പ്രദേശത്തെ ശ്രീ എൻ ഷിംജിത്തിന്റെ കാർഷികാനുഭവങ്ങളുടെ തുടർന്നുള്ള ഭാഗം കേൾക്കാം ഇന്ന് കിസാൻ വാണിയിൽ. നാല് ഏക്കറിയോളം സ്ഥലത്ത് 1500 ഔഷധ സസ്യങ്ങളുണ്ടല്ലേ. ഇത്രയും ഔഷധ സസ്യങ്ങൾക്ക് പുറമെ ഷിംജിത്ത് പച്ചക്കറി കൃഷിയും തേനീച്ച കൃഷിയും മത്സ്യകൃഷിയും വാഴ നെല്ല് എന്ന് വേണ്ട എല്ലാം ഇവിടെയുണ്ട്. അതേ കുറിച്ചുകൂടി ഒന്ന് സംസാരിച്ചൂടെ.
3: വാഴ ചെയ്യുന്നുണ്ട്, അതുപോലെ നെൽ കൃഷിയുണ്ട്, പിന്നെ മഞ്ഞള്, കിഴങ്ങ് വർഗ്ഗങ്ങള്, അങ്ങനെ എല്ലാം ചെയ്യുന്നുണ്ട്. തേനീച്ചയില് ചെറുതേനും ഉണ്ട്, വലിയ തേന്.
2: ഞാൻ തേനീച്ച കൃഷിയെ കുറിച്ച് ചോദിക്കാം. ചെറുതേനീച്ച ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു അല്ലെ. എത്ര പെട്ടിയുണ്ട് ചെറിയ?
3: ചെറുതേനീച്ചയിലും 30 പെട്ടികളാണ്. ഇത് ഈ കാണുന്നതെല്ലാം ചെറുതേനീച്ചയുടെ വെട്ടികളാണ്. ഇതിലും പ്രത്യേകത നമ്മളെ നിർമ്മിച്ച വെട്ടികളാണ്. ഇതിന്റെ മുകളിലേക്ക് തേനി വരുന്ന ഒരു വെറൈറ്റിയാണ്.
2: ആഹാ, ഇത് എല്ലായിടത്തും കാണുന്ന പോലെ മുളയിലോ അല്ലെങ്കിൽ പെട്ടിയിലോ മരത്തിന്റെ പെട്ടിയിലോ അല്ല അല്ലെ. ഇത് ചട്ടിയില് അല്ലെ.
3: ആ ചട്ടിയില് ചെറുതേനീച്ചന്റെ 30 വെട്ടികളും മറ്റേത് 20.
2: വലിയ തേനീച്ച തേനൊക്കെ എടുക്കുന്ന ആരാണ്?
3: എല്ലാം ഞാൻ തന്നെ.
2: അല്ലെ, വേറെ ഹെൽപ്പിന് ആരെങ്കിലും?
3: ഭാര്യ ഉണ്ടെന്നും. ഭാര്യ ഇപ്പൊ പറഞ്ഞാല് കുറച്ച് തിരക്കിലായിപ്പോയി. മക്കളും സഹായത്തിനുണ്ടാവും.
2: എത്ര മക്കളുണ്ട്?
3: 2 മക്കള്.
2: തേനീച്ച ചെറുതേനീച്ച എപ്പോഴാണ് നിങ്ങൾ തേനെടുക്കുന്നത്?
3: ഇപ്പം ഫെബ്രുവരി മുതൽ എടുത്തു തുടങ്ങും.
2: എടുത്തു തുടങ്ങും. കൊല്ലത്തില് ഒരു തവണയല്ലേ എടുക്കാറുള്ളൂ?
3: തവണ എടുക്കല്ലോ.
2: അത് ശരി. കൊറേ കിട്ടാറുണ്ടോ? അത്
3: ഇല്ല, അത് ചില പെട്ടിന്ന് ഒരു 500 വരെ കിട്ടും.
2: കിട്ടുള്ളൂ. അപ്പൊ എങ്ങനെയാണ് ഇതിന്റെ വിപണനം?
3: ഇത് ഒരു കിലോന് 2500 വരും.
2: എങ്ങനെയാണ്, എവിടെയാണ് വിപണനം?
3: എല്ലാം വീടും തന്നെ. എല്ലാ സാധനങ്ങൾ ആദ്യമെല്ലാം ഞാൻ എല്ലാ മാസവും 2 കണ്ണൂരുണ്ടാവേനു. കണ്ണൂർ സ്റ്റേഡിയം കോർണറിൽ നമ്മളെ ഉൽപ്പന്നങ്ങളും കൂടി ജൈവ സംസ്കൃതി എന്ന് പറഞ്ഞിട്ട് ഒരു സംഘടന ഉണ്ട്, അവരൊപ്പം ഉണ്ടാവേനു. ഇപ്പൊ നോക്കുമ്പോ എല്ലാവരും വീട് വരുന്ന കൊണ്ട് ഇപ്പൊ അങ്ങോട്ട് പോകേണ്ട ആവശ്യമില്ല.
2: വീടും തന്നെ ചോദിച്ചറിഞ്ഞിട്ട് ഇങ്ങോട്ടേക്ക് വരാറുണ്ട്.

0: ആൾക്കാരെ പരിചയപ്പെട്ടു. അവരാണ് നമ്മളെല്ലാം വളർത്തിയത്. ജൈവ സംസ്കൃതി എന്ന് പറഞ്ഞ സംഘടന.
1: അപ്പം വൻതേനീച്ചതോ?
0: വന്ത 20 കൂടാണ് ഉള്ളത്. അത് ഇപ്പം കൊടുക്കുന്നത് 400 രൂപയായിട്ടാണ് ഒരു കിലോ കൊടുക്കുന്നത് തേന്.
1: അത് ശരി. അപ്പം ഈ വന്തേനീച്ചക്ക് പക്ഷെങ്കിൽ എത്ര കൂടുമ്പോ നിങ്ങൾ തേനെടുക്കുന്നത്?
0: അതെന്ന് പറഞ്ഞാല് രണ്ടാഴ്ച കൂടുമ്പോ.
1: പക്ഷെ ഇപ്പൊ ഈ സമയത്ത് അവന്
0: തേന് കുറവാണ്, അതാണ് പ്രശ്നം. ഇക്കൊല്ലം എന്ന് പറഞ്ഞാലും മഴ കാലാവസ്ഥയിലും തേന് കുറവാണ്.
1: അപ്പൊ ഈ തേനീച്ചപ്പെട്ടി ഇപ്പൊ തുളസി കാടിന്റെ നടുവിലോ അല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്ത് വെക്കുമ്പോ ആ തേനിന് ഒരു പ്രത്യേക രുചി ഉണ്ടാവുന്ന പറയുന്നത് സത്യമാണോ?
0: അതെ, അതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല, നമ്മളുടെ തേനിന് കുറച്ച് ഡിമാൻഡ് കൂടുതലാണ്. ഈ ഔഷധ സസ്യങ്ങൾ അടുക്കായ കൊണ്ട് വേറെ തന്നെ നമ്മൾ എടുക്കുമ്പോൾ തന്നെ സാധനങ്ങൾ തീർന്നു പോകുന്നുണ്ട്.
1: അതെ അതെ,
0: അതൊരു പ്രത്യേകത കൂടി ഉണ്ട്.
1: ഉണ്ടല്ലേ. ഓക്കെ. അപ്പൊ വിപണനത്തിനൊന്നും ഒരു ബുദ്ധിമുട്ടും ഇല്ല, തേനിനോ ഒന്നും ഒരു ബുദ്ധിമുട്ടും ഇല്ല അല്ലേ. ഓക്കെ. ഈ തേനീച്ച കൃഷി തുടങ്ങിയിട്ട് എത്ര കാലമായി?
0: തേനീച്ച കൃഷി തുടങ്ങിയിട്ട് ഒരു 25 കൊല്ലങ്ങളായി. ഇത് തന്നെ ചെറുപ്പത്തിലെ ഇതിനോടെല്ലാം ഇഷ്ടമാണ്. ഞാൻ പറഞ്ഞില്ലേ, കൃഷിയായിട്ട് 31-ാമത്തെ കൊല്ലമാണ് ഈ ഫീൽഡിൽ.
1: എത്ര വയസ്സായി ഇപ്പൊ?
0: ഇപ്പൊ എന്ന് പറഞ്ഞാല് 47 വയസ്സായി. SLC പഠിക്കുന്ന സ്കൂളിൽ പഠിക്കുന്ന കാലത്തെ ഇതേനോ. SLC കഴിഞ്ഞാല് 10-ാം ക്ലാസ് വരെ പഠിച്ചു. പിന്നെ
1: കൃഷിയിലേക്ക്,
0: കൃഷിയിലിറങ്ങാനും അച്ഛന്റെ അമ്മയിൽ നിന്ന് കിട്ടിയ അറിവാണ് എന്നെ കൃഷിയിലേക്ക് എത്തിച്ചത്.
1: അപ്പൊ ഒരു പാരമ്പര്യ കർഷകനാണ്.
0: അതെ, അല്ലാണ്ട് എന്ന് പറഞ്ഞാല് നമ്മള് വേറെ എവിടെയും പോയി പഠിച്ചതല്ല. അച്ഛൻ അവരെന്നെ വീട്ടിൽ തറവാട് എന്ന് പറഞ്ഞ വയലിന്റെ കരക്കാണ്. അതിന്റെ തായാണ് വയലെല്ലാം വരാ. അത് കണ്ടു വളർന്ന് അങ്ങനെയാണ് കൃഷിയിലേക്ക് ഇറങ്ങുന്നത്. പിന്നെ അച്ഛനും കൃഷി ഉണ്ടേനും അങ്ങനെ അവരുടെ എല്ലാം സഹായത്തോടെ ഇതിലെത്തിയത്.
1: അത് ശരി. പിന്നെ ഈ തേനീച്ചയുടെ കൃഷി ചെയ്യാനൊക്കെ ഒരു ക്ലാസ്സിന് പോയിട്ടുണ്ടോ?
0: ഇല്ല ഇല്ല, ഒന്നും പോയിട്ടില്ല.
1: സ്വന്തമായിട്ട്
0: തന്നെ പഠിച്ച് ഇതാക്കിയതാണ്.
1: ഓക്കെ. പിന്നെ തേനീച്ച കൃഷി അല്ലാതെ വേറെ എന്താണ്?
0: മത്സ്യകൃഷിയുണ്ട്.
1: മത്സ്യകൃഷിയെ പറ്റി പറഞ്ഞോളൂ, എത്ര കുളങ്ങളുണ്ട്?
0: മത്സ്യകൃഷിയിൽ ഇപ്പൊ 4 കരിങ്കൽ കോറകളുണ്ട്, ചെറിയ 2 പോണ്ടുകളുണ്ട്.
1: പടുതക്കുളല്ല,
0: കുഴിച്ചെടുത്ത സാധാരണ ഒരു പടുതാക്കുളമുണ്ട്.
1: ഇതിനൊക്കെ സബ്സിഡി കിട്ടിയിട്ടുണ്ടോ?
0: ഉണ്ട്, കിട്ടിയിട്ടുണ്ട്. ഫിഷറീസ് ഒരുപാട് നല്ല സഹായങ്ങൾ ചെയ്ത് തരുന്നുണ്ട്. ഫിഷറീസിന്റെ അവര് അതുപോലെ വിത്തുകൾ വരുന്നുണ്ട് മത്സ്യ കുഞ്ഞുങ്ങളുടെ. അതുപോലെ എന്ന് പറഞ്ഞാൽ ഇതിന്റെ തീറ്റേന്റെ സബ്സിഡികൾ ഇതെല്ലാം കിട്ടിയിട്ടുണ്ട്.
1: നല്ല സഹകരണം. അതുപോലെ കൃഷിഭവനുമായിട്ട് നല്ല
0: കൃഷിഭവനുമായിട്ട് നല്ല സഹകരണങ്ങളും ചെയ്ത് തരുന്നുണ്ട്. അതുപോലെ പഞ്ചായത്ത് ഒരുപാട് സഹായങ്ങൾ പഞ്ചായത്ത് നമുക്ക് തിലങ്കരി പഞ്ചായത്ത് ചെയ്ത് തന്നിട്ടുണ്ട്. അതുപോലെ വെള്ളു കൃഷി ചെയ്യലുണ്ട്, മുത്താറി ചെയ്യലുണ്ട്. അതിനുള്ള തൊഴിലുറപ്പ് പോയി നിലവരക്കാനുള്ള അവസരങ്ങൾ ഒരുക്കി തരുന്നുണ്ട്.
1: പിന്നെ ഈ നെല്ലും ഈ മുത്താറിയൊക്കെ എവിടെയാണ് ചെയ്യുന്നത്?
0: ഇത് ഈ പറമ്പിൽ തന്നെ ചെയ്യുന്നുണ്ട്. വരുമ്പം കണ്ടില്ലേ ആ പറമ്പിൽ. ഇനിയിപ്പോ അടുത്തന്നെ ചെയ്യേണ്ട ഒരു പ്ലാനിങ്ങനെ ആലോചിക്കുന്നുണ്ട്. പഞ്ചായത്ത് ചെയ്തു തരുമെങ്കിൽ, സഹായം ചെയ്തു തരുമെങ്കിൽ ചെയ്യാന്നില്ല ഒരു പരിപാടിയാണ്.
1: മത്സ്യകൃഷിയിൽ എന്ത് മത്സ്യമാണ് നിങ്ങൾ?
0: മത്സ്യ കട്ടിലുണ്ട്, പിന്നെ അതുപോലെ വരാലുണ്ട്, ആസാം ബാളയുണ്ട്, പിന്നെ പിലോപ്പിയുണ്ട്. ഇതെല്ലാം ഫിഷറീസ് തരുന്നതാണ്. നെട്ടർ എന്ന് പറഞ്ഞിട്ട് അതിന്റെ
1: എങ്ങനെയാണ് ഇതിന്റെ വിളവെടുപ്പ്?
0: വിളവെടുപ്പ് എന്ന് പറഞ്ഞാല് പിന്നെ ഏകദേശം 1 കൊല്ലാകുമ്പോഴാണ് വിളവെടുക്കല്. പിലോപ്പി 6 മാസം കൊണ്ട്, പിലോപ്പി ഇപ്പം കിട്ടിയതാണ്, 6 മാസം കൊണ്ട് വിളവെടുക്കാന്ന് പിലോപ്പി ആദ്യമായിട്ട് ചെയ്യുന്നതാണ്.
1: ഒരു തവണ എടുത്തു കഴിഞ്ഞാൽ പിന്നെ
0: അതിന്റെ അകത്ത് എന്താന്ന് പറഞ്ഞാല് ഈ കരിങ്കൽ കോറയാകുമ്പോ എന്നാണ് തേച്ച് ഒപ്പനം പിടിച്ചു കിട്ടൂല. അതിന്റെ അകത്ത് എപ്പോ അതില്
1: ഉണ്ടാവും
0: ബാലൻസ് ഉണ്ടാവും.
1: എങ്ങനെയാണ്, എവിടെയാണ് ഈ വിപണനം?
0: അതെല്ലാം ഞാൻ പറഞ്ഞില്ല, അതും ഇവിടുന്ന്
1: ഓൺലൈനായിട്ട്.
0: ഇല്ല, ഓൺലൈനായിട്ട് ഇവിടുന്ന് ഇങ്ങനെ നമ്മൾ ഇവിടുന്ന് പിടിച്ച് തില്ലങ്കേരി കൊണ്ടുപോകുമ്പോൾ അത് തീരും.
1: ഇവിടുന്ന് പിടിച്ച് തില്ലങ്കേരി കൊണ്ടുപോകും.
0: അങ്ങനെ കൊണ്ടുപോകുമ്പോ തന്നെ ലൈനിലെല്ലാം ആളും മേടിക്കും. നമ്മളെ അടുത്ത് എന്ന് പറഞ്ഞാല് അതുപോലെ നമ്മൾ പച്ചക്കറികളിലും റോഡ് സൈഡിൽ നിന്നെല്ലാം വിൽപ്പന നടത്തും. അതുപോലെ ഇവിടുന്ന് ബാക്കിയുള്ള സാധനങ്ങള്.
1: അത് ശരി, അങ്ങനെയാണല്ലേ. അപ്പൊ മത്സ്യകൃഷിക്കും വിപണനത്തിനും ഒരു ബുദ്ധിമുട്ടില്ല? സാധാരണ മത്സ്യകൃഷി ചെയ്യുന്നവര് കർഷകര് പറയാന്ന് വെച്ചാല് വിപണനം ഒരു ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് എന്ന് പറയാറുണ്ട് അല്ലേ. അതിനും ശിംജിത്തിന് ഒരു
0: പ്രശ്നമല്ല, സാധനങ്ല
1: നല്ല സുഗമമായിട്ട് എല്ലാം ചെയ്യുന്നുണ്ട്.
0: ഇല്ലാത്ത പ്രശ്നമല്ലോ. എന്തായാലും മഞ്ഞപ്പൊടിയാ മഞ്ഞപ്പൊടിയൊന്നും സ്റ്റോക്ക് ഇല്ലാണ്ടായി. അങ്ങനെയല്ല, എല്ലാത്തിനും പറഞ്ഞാൽ നമ്മൾ ഓൺലൈനിലെല്ലാം അയച്ചു കൊടുക്കുന്നോണ്ട് വിളിച്ചു കഴിഞ്ഞാൽ
1: മത്സ്യത്തിന്റെ കാര്യമാണ്.
0: മത്സ്യങ്ങളും എല്ലാം പിടിച്ചു കഴിഞ്ഞാൽ തീരുന്നുണ്ട്. എല്ലാത്തിനും
1: വിപണനത്തിന് ഒരു പ്രശ്നമില്ല. ഓക്കെ. അപ്പൊ ഈ മത്സ്യത്തിന് തീറ്റയൊക്കെ നിങ്ങൾ എങ്ങനെയാണ് കൊടുക്കുക?
0: തീറ്റ എന്ന് പറഞ്ഞാല് റെഡിമെയ്ഡ് തീറ്റയും മേടിക്കും. പിന്നെ എന്ന് പറഞ്ഞാല് തവിടും ഉണ്ടാക്കും. എല്ലാം നമ്മൾ അങ്ങനെ തീറ്റ ഉണ്ടാക്കിയും കൊടുക്കുന്നുണ്ട്. അത് അത് പറയണ്ട, അസോളയും ഇതെല്ലാം വർത്തന ചെയ്തിട്ട് അങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പച്ചില ചേമ്പിന്റെ ഇല, അതുപോലെ അത് ചില മീനായിരുന്നു പിലോപ്പിയ, അതിനും അങ്ങനെ ഇല്ലേ ഇലകൾ എന്ന വർത്തനയാണ്. ഇത് എന്നാണ് ആൾ ടൈപ്പ് അങ്ങനെ അത് അഴുകി കഴിഞ്ഞാൽ തിന്നുന്നതാണ്.
1: ഇതെല്ലാം ഒന്നിലാണോ അല്ലെങ്കിൽ സെപ്പറേറ്റ്?
0: എല്ലാം സെപ്പറേറ്റ്
1: സെപ്പറേറ്റ് സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ടാണ്.
0: ഒന്നില് വേറെ ഒന്നും പറ്റൂല.
1: പറ്റൂല. ഇതിന്റെ കുഞ്ഞുങ്ങളെ നിങ്ങൾ വിൽപ്പനക്ക് കൊടുക്കുന്നുണ്ടോ?
0: ഇല്ല ഇല്ല, കുഞ്ഞുങ്ങളെ ഇല്ല.
1: നിങ്ങള് വലുതായിട്ട് പിന്നെ മത്സ്യകൃഷി അല്ലാതെ വേറെ എന്താണ്?
0: പിന്നെ പച്ചക്കറി.
1: പച്ചക്കറികൾ, പച്ചക്കറികളിൽ എന്തൊക്കെയാണ്?
0: പച്ചക്കറികൾ പയറ്, അതുപോലെ വെണ്ട, പിന്നെ ചെറുവാരികളുണ്ട്, പിന്നെ ഉയ്യലുണ്ട്, മമ്പാരി ചെയ്യലുണ്ട്,
1: അതെല്ലാം
0: അങ്ങനെയുള്ള സാധനങ്ങൾ ചെയ്യലുണ്ട്. പിന്നെ വരുന്നതെന്ന് പറഞ്ഞാല് നിത്യവൈദിനി, കയ്പ, കുമ്പളം, വെള്ളേരി, ഇതെല്ലാം ഓരോ സീസണിലാണ് ഓരോ സാധനങ്ങൾ.
1: ഇപ്പൊ എന്തൊക്കെയാണ് ഉള്ളത്?
0: ഇപ്പം പയറുണ്ട്, അതുപോലെ വെണ്ടയുണ്ട്. അതുപോലെ പറഞ്ഞാൽ പച്ചമുളക്, പച്ചമുളക്, പിന്നെ വലിയ പറഞ്ഞാൽ ഇഞ്ചി, മഞ്ഞള്, അങ്ങനെയുള്ള കൃഷികളുണ്ട്. പിന്നെ അവിടെ തന്നെ ഒരു പ്രൊഡ്യൂസർ കമ്പനീന്റെ പേരിൽ മുരിങ്ങ ചെയ്തിട്ടുണ്ട്. ആ മുരിങ്ങ, ഒരു രണ്ടേക്കർ മുരിങ്ങ ചെയ്തിട്ടുണ്ട്. ഇട്ടി, ആ ഇട്ടി ഫാമർ പ്രൊഡ്യൂസർ കമ്പനി എന്ന് പറഞ്ഞിട്ട് ഒരു കമ്പനീന്റെ പേരിൽ മുരിങ്ങ
1: ചെയ്തിട്ടുണ്ട്.
0: അതെന്ന് പറഞ്ഞാൽ ഒരു കൂട്ടായ്മയിലാണ്, അതിൽ കുറെ ആൾക്കാരുണ്ട്. പിന്നെ ഒരു 300 ആൾക്കാര്, അത് നമ്മളെ മേൽനോട്ടത്തിലാണ് ചെയ്തത്. അതിന്റെ ഇല ഉണക്കി കൊടുക്കുന്നുണ്ട്. അതിന് പുറമെ ഇല വാഴകൾ ചെയ്തിട്ടുണ്ട്, ഒരു 800 ഇലവാഴ ചെയ്തിട്ടുണ്ട്. പിന്നെ നേന്ത്ര, നേന്ത്രവാഴ ചെയ്തിട്ടുണ്ട്, 1000 നേന്ത്രവാഴ ചെയ്തിട്ടുണ്ട്. പിന്നെ കുറച്ച് പേഷൻ പൂട്ടുണ്ട്.
1: ഈ പച്ചക്കറികളിൽ നിങ്ങൾ എന്താണ് വള ഉപയോഗിക്കുന്നത്?
0: എല്ലാം പറഞ്ഞാല് പശുണ്ട്, അതുപോലെ കോഴി വള ഉപയോഗിക്കുന്നുണ്ട്.
1: പശു, ഇവിടെ പശുണ്ട്.
0: ആ പശുണ്ട്.
1: എത്ര പശു?
0: രണ്ട് പശു. ഇല്ല,
1: വളത്തിന്റെ ആവശ്യത്തിന്, കൃഷിയുടെ ആവശ്യത്തിന്
0: പുറത്തുനിന്ന് മേടിക്കും. കൂടുതലേറിയ നമുക്ക് ചെറിയ ഇട ഇങ്ങനെ അല്ലേ അതിനെ കൊണ്ടാക്കും, ബാക്കിയെല്ലാം പുറത്തുനിന്ന് മേടിക്കും.
1: അത് ശരി. അപ്പം ഈ കാലിവളം ജൈവം ആണല്ലോ? കാലിവളം മാത്രാണോ ഉപയോഗിക്കുന്നത്?
0: ഇല്ല, കോഴി വളങ്ങൾ ഉപയോഗിക്കാറുണ്ട്, അതുപോലെ എന്ന് പറഞ്ഞാല് പച്ചില വളങ്ങൾ ഉപയോഗിക്കാറുണ്ട്. പിന്നെ ചില പിന്നെ കമ്പനീന്റെ വളങ്ങളുണ്ട്, അങ്ങനെയെല്ലാം ഉപയോഗിക്കാറുണ്ട്. ഇപ്പൊ എല്ലാം നാനോ ടെക്നോളജിയിലുള്ള വളങ്ങള്, 1 രണ്ട് കിലോ അങ്ങനെയുള്ള വളങ്ങളിലില്ലേ, അങ്ങനത്തെ എല്ലാം ഉപയോഗിക്കുന്നുണ്ട്.
1: അത് ശരി. ഓക്കെ. അപ്പൊ ഇതിനൊക്കെ ജലസേചനം, ഇവിടെ മലകളിൽ നിന്ന് വരുന്ന വെള്ളമുണ്ട്.
0: അതെല്ലാം മലേനെ മുകളിൽ നിന്ന് വെള്ളം കിട്ടും.
1: വെള്ളം കിട്ടും, അതിന് ജലസേചനത്തിന് ഒരു ക്ഷാമമില്ല. പിന്നെ വേറെ അത് നിങ്ങൾ എങ്ങനെയാണ്? പൈപ്പ് ഇട്ടിട്ട് സ്പ്രിംഗ്ലർ വെച്ചിട്ട്?
0: സ്പ്രിംഗ്ലർ വെച്ച് നനക്കാൻ ഉപയോഗിക്കും. ഒരു മലേന്റെ മുകളിൽ നിന്ന് ആ ബോസിൽ എന്ന് പറഞ്ഞാൽ ഒരു 50 വാഴകൾ നനക്കാനുള്ള പവറിൽ വരും വെള്ളം.
1: അത് ശരി.
0: അത് മലേന്റെ മുകളിൽ വെച്ചാൽ മതി. ഈ മലേന്റെ നമ്മൾ എത്ര എകരം വേണോ അങ്ങനെ തോട്ടിൽ അവിടെ വെച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് വന്നോളൂ. ഇത് എന്ന് പറഞ്ഞാൽ കുത്തുന്ന കുത്തനെ വരുന്നതാണ്. നമ്മൾ ആവശ്യമുള്ള സ്ഥലത്ത് എകരത്തിനും അനുസരിച്ച് ആ തോട്ടിൽ വെച്ച് കഴിഞ്ഞാല് അത് എത്ര എകരത്തിലോ വേണ്ടെന്ന് വെച്ചാൽ ആ എകരത്തിലേക്ക് അതിന്റെ പോസ് കൊണ്ട്
1: പൈപ്പ് ഇതിലെ സ്പ്രിംഗ്ലറിലേക്ക് കണക്ട് ചെയ്ത്
0: കണക്ട് ചെയ്യുക. വേണ്ടോ?
1: അത്രേ വേണ്ടോ? ഓക്കെ. അപ്പൊ വാഴക്കും മുരിങ്ങക്കും എല്ലാം പച്ചക്കറിക്കും എല്ലാം നടത്തുന്നത്. ഈ വളവിടുന്നത് എങ്ങനെ, എത്ര കൂടിയിട്ടാണ് നിങ്ങൾ
0: വളവിടുന്നത്? എങ്ങനെ വളം ചെയ്യുന്നത്? വളം ചെയ്യുന്നത് ഫസ്റ്റ് എന്ന് പറഞ്ഞാല് വെച്ചിട്ട് ഒരാഴ്ച കഴിഞ്ഞാല്
1: വെക്കുമ്പോ നടുവല്ലേ,
0: ചിലയെന്ന് മാത്രം അടിവളം ഇട്ട് കൊടുക്കും. ചിലയിലെന്ന് പറഞ്ഞാൽ വെച്ച് ഉഷാറായിക്കാം. പിന്നെ ഈ ചാണകം പുണ്ണാക്കും കലക്കി വെച്ചിട്ട് പുളിപ്പിച്ചിട്ട് ഒഴിച്ചു കൊടുക്കും. ഒരു 2 എല്ലാം കൂടുമ്പോ അങ്ങനെ വെച്ചു കൊടുക്കും. അങ്ങനെയെല്ലാം ചെയ്യുന്നത്.
1: എത്ര സ്ഥലത്തുണ്ട് ഈ പച്ചക്കറികള്?
0: പച്ചക്കറികള് ഇപ്പം 1 പച്ചക്കറികൾ പോയില്ലോ. ബാക്കി എന്ന് പറഞ്ഞാല് ഇനിയിപ്പോ സീസൺ കുറച്ച് വയക്കുന്നുണ്ട്. ഇനി വയലിൽ ചെയ്യാനുള്ള പരിപാടി ഉണ്ട്. വയലില് പിന്നെ ചീര ഇതെല്ലാം ചെയ്യാനുണ്ട്.
1: അപ്പൊ ഷിംജിത്ത്, ഇവിടെ വാഴ കൃഷി ഉണ്ടെന്ന് പറഞ്ഞു അല്ലെ? നേന്ത്രവാഴ കൃഷിയാണ് ഉള്ളത് അല്ലെ?
0: നേന്ത്രവാഴ
1: കൃഷിയുടെ കൂടെ റോബസ്റ്റ് ഉണ്ട്, 1000 ഇലവാഴയുണ്ടെന്ന് പറഞ്ഞു അല്ലെ? അതെന്താ, അതെങ്ങനെയാണ്?
0: അത് ഇലവാഴ എന്ന് പറഞ്ഞാല് ഇവിടെ നിന്ന് നമ്മള് ഇല മുറിച്ചു കൊടുക്കുന്നുണ്ട്. ആവശ്യക്കാര്
1: ഹോട്ടലിലേക്കാണോ?
0: അല്ലല്ല, ആവശ്യ കല്യാണം അങ്ങനെയല്ലേ ആവശ്യങ്ങൾക്കെല്ലാം മുറിച്ചു കൊടുക്കും.
1: അത് എങ്ങനെയാ വില തരാ?
0: വില എന്ന് പറഞ്ഞാല് 3 മുറിച്ചു കൊടുക്കുന്നത്.
1: ഒരു ഇലക്ക് 3
0: ഒരു ഇലക്ക് 3 ആയിട്ട് മുറിച്ചു കൊടുക്കും. അവര് വന്ന് മുറിക്കുന്നെങ്കില് അത് 1 2 ആ റേറ്റില് അങ്ങനെയും കൊടുക്കുന്നുണ്ട്. പിന്നെന്ന് പറഞ്ഞാല് പിന്നെ കുറച്ച് റോബസ്റ്റ് ഉണ്ട്, പിന്നെ പല ടൈപ്പ് വാഴകളുണ്ട്. അതിന്റെ അകത്ത് എന്ന് പറഞ്ഞാല് മറ്റേത് കൂടുതൽ വെച്ചതാണ്. വാഴയിൽ ഒരു 30 വെറൈറ്റി ഉണ്ട്.
1: അത് പറയൂ, ഏതൊക്കെ വെറൈറ്റി?
0: അതിന്റെ അകത്ത് എന്ന് പറഞ്ഞാൽ മാമ്പില്ല കുന്നുണ്ട്, പിന്നെ ദേവങ്കദളിയുണ്ട്, ചെങ്കദളിയുണ്ട്, പൂജക്കദളി വരുന്നുണ്ട്, പിന്നെ കുമ്പില്ലാതെ വാഴ, പിന്നെ എന്ന് പറഞ്ഞാൽ കൊല തായോളം വരുന്ന, ഒരു കൊല തന്നെ 2 വാഴകള്. കർപ്പൂരവള്ളി എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാല് അത് പിന്നെ ചെറിയ കൊല വരുന്ന ഇലവാഴക്ക് ഉപയോഗിക്കുന്നതാണ്.
1: ആ
0: ഇലവാഴക്ക് ഉപയോഗിക്കുന്ന ആ വാഴ, അത്
1: ഇലവാഴക്ക് കർപ്പൂരവള്ളിയാണോ ഉപയോഗിക്കുക?
0: കർപ്പൂരവള്ളിയും അതുപോലെ എന്ന് പറഞ്ഞാല് അടക്കാപ്പൂവനും 2 ഉപയോഗിക്കാം. അങ്ങനെ ഇലകളൊക്കെ അതിന് ഇഷ്ടം അത് കന്നു പൊട്ടും. അതാണ് ഇലവാടക്ക് ഇങ്ങനെയുള്ള
1: ഉപയോഗിക്കുന്നത്.
0: ഇല്ല, ആ മുറിക്കുമ്പോൾ അടുത്ത കണ്ണിന് ഇലകൾ വരും, അതിന് വരുന്ന. പക്ഷേ കർപ്പൂര വള്ളീന്റെ എന്ന് പറഞ്ഞാല് ചെറിയ കായായിരിക്കും, അതിന് മധുരം കുറവായിരിക്കും. അങ്ങനെയല്ല ഒരു
1: നിങ്ങൾ പഴം എടുക്കാറുണ്ടോ?
0: ആ പഴം എടുക്കലുണ്ട്,
1: എടുക്കാറുണ്ട് അല്ലേ. അപ്പൊ ഇത് എത്ര സ്ഥലത്തുണ്ട് ഈ പിന്നെ വാഴ കൃഷി?
0: വാഴ കൃഷി ഇപ്പൊ എന്ന് പറഞ്ഞാല് എല്ലാം കൂടി 5 ഏക്കർ സ്ഥലത്ത് വരുന്നുണ്ട്.
1: അത് ശരി. ഇലവാഴ
0: എല്ലാം അടക്കം, ഇലവാഴ, റോബസ്റ്റ്, എന്താ പറയാ, എല്ലാം.

0: അടക്കം. ആന്ധ്ര നമ്മള് പാർട്ട്നർഷിപ്പ് ആയിട്ട് വെച്ചതാണ് ആന്ധ്ര, നാലാള് കൂടിയിട്ട് വെച്ചതാണ് ആന്ധ്ര പഴം.
1: പിന്നെ എള്ള് കൃഷിയൊക്കെ ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഇപ്പം വരുന്ന ഈ കുട്ടികളെടുത്തൊക്കെ എന്താണ് ഉപദേശിക്കാറ്?
0: കുട്ടികൾക്ക് ഇതെല്ലാം കാണിച്ചു കൊടുത്ത് ഇതെല്ലാം വെച്ചു പിടിപ്പിക്കാനോ അങ്ങനെയല്ല,
1: പുതിയ പുതിയ നല്ല നല്ല കർഷകരെ വാർത്തെടുക്കാൻ
0: പറ്റുന്നുണ്ട്. കുറെ ആൾക്കാരെല്ലാം ചെയ്യുന്നുണ്ട്. അതുപോലെ സ്കൂളിലെല്ലാം ക്ലാസ് എടുക്കാൻ പോക്കുണ്ട്. ഇതെല്ലാം പോകുമ്പോ പറഞ്ഞാൽ നമ്മളെ സാധനങ്ങളെല്ലാം കൊണ്ടാപോവ. ഇതിന്റെ ഞാൻ ഇതിന്റെ
1: വേറെകളും കായ്കളും ഇലകളും ഒക്കെ കൊണ്ടാണ്
0: ഇതും കൂടി കണ്ടാലേ അതിന്റെ.
1: ഓക്കെ, കാണാം കാണാം.
0: ഇപ്പൊ നെല്ല് ചെയ്തിട്ടുണ്ട് വയലില്.
1: അത് ഞാൻ ഈ നെല്ല് പറഞ്ഞപ്പോഴാണ് ഓർത്തത്. ഷിംജിത്തിന്റെ കയ്യില് ഞാൻ ചോദിച്ചപ്പോ നേരത്തെ പറഞ്ഞിരുന്നു ഒരുപാട് നെൽവിത്തിനങ്ങൾ, അതായത് പഴയ കാലത്തുണ്ടായിരുന്ന നെൽവിത്തിനങ്ങൾ ഷിംജിത്തിന്റെ കയ്യിലുണ്ടെന്ന് പറഞ്ഞു അല്ലേ? അത് എന്തൊക്കെ തരമാണെന്നൊന്ന് പറയാമോ?
0: നെല്ലില് എന്ന് പറഞ്ഞാൽ ഇപ്പൊ എന്റെ അടുത്ത് 260 നെൽവിത്തുകൾ സംരക്ഷിക്കുന്നുണ്ട്. എന്റെ അകത്ത് എന്ന് പറഞ്ഞാല് ഒരുപാട് നെല്ലുകളുണ്ട്. കയമ, നവര, കങ്ങുംപൂത്താല, ചോമാല, ഇങ്ങനെയുള്ള നെല്ലുകൾ. പിന്നെ നമ്മളടുത്ത് അപൂർവ ഇനത്തെപ്പെട്ട ഒരു നെല്ലിന്റെ ഉള്ളിൽ തന്നെ 2 മണിയിലെ നെല്ലുകളുണ്ട്. രാമലക്ഷ്മണൻ എന്നറ് അങ്ങനെയുള്ള നെല്ലുകൾ. അതുപോലെ അഗോലി ബോറ എന്ന് പറഞ്ഞല്ലോ ഒരു നെല്ല്, വെള്ളത്തിലോ വല്ലോട്ടോ ചോറായി അടുപ്പിൽ വെച്ച് വേവിക്കണ്ട, അങ്ങനെയല്ല നെല്ല്. അതുപോലെ എന്ന് പറഞ്ഞാൽ തുളസി ബോ, ഇന്ത്യയിലെ ഏറ്റവും ചെറിയ നെല്ല്, 1 കിലോന് 2500 രൂപയോളം വില വരും അതിന്. പിന്നെ മുല്ലപ്പൂവിന്റെ ആണോല്ല 3 നെല്ലുകളുണ്ട്, റെഡ് ജാസ്മിൻ, വൈറ്റ് ജാസ്മിൻ, ബ്ലാക്ക് ജാസ്മിൻ, അങ്ങനെയുള്ള നെല്ലുകൾ. പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ പിന്നെ നമ്മളടുത്ത് ഒരു അപൂർവ നെല്ലുണ്ട് അന്നൂരി എന്ന് പറയും. ഇന്ന് രാവിലെ കതിരായി, ഉച്ചക്കേക്ക് പാലർച്ച്, വൈകിട്ടാകുമ്പോൾ കൊഞ്ഞു പോകും, അങ്ങനെയല്ലേ നെല്ലുകൾ. ആ നെല്ലിന്റെ പ്രത്യേകത ഒരു മണ്ണിൽ 50 കൊല്ലം ജീവിക്കാനുള്ള കഴിവുണ്ട് അതിന്. അതിന്റെ അടിയിൽ കിടങ്ങുകളെ ഉണ്ടാകും, അങ്ങനെയല്ലേ. അങ്ങനെയല്ലേ നെല്ലുകൾ. പിന്നെ അതുപോലെ പണ്ടത്തെ കുഞ്ഞു നെല്ല്, പിന്നെ സുഗന്ധയില ജീരകശാല, ഗന്ധകശാല, ബസുമതി, അങ്ങനെയുള്ള നെല്ലുകൾ. ഇതെല്ലാം ഇത് വിത്തിന് വേണ്ടിയിട്ട് ചില നെല്ലുകൾ കുറേശം കുറേശം ചെയ്ത് അങ്ങനെ സംരക്ഷിക്കുന്നുണ്ട്. അത് അന്യം നിന്ന് പോകുന്നതിന്
1: അത് നടാറുണ്ടോ?
0: ആ ഉണ്ട്, നടാറുണ്ട്. ഇപ്പം കഴിഞ്ഞു ഞാൻ മൂർന്ന് വെച്ചിട്ട് അവിടെ ഉണ്ട്. അതിന്റെ കതിരുകൾ കാണിച്ചു തരാം, ഇതിന്റെ മൂപ്പ് ഡീറ്റെയിൽസ് എല്ലാം എഴുതി വെച്ച് കാണിച്ചു തരാം.
1: അത് ശരി. അപ്പൊ ഇതൊക്കെ എവിടുന്നാണ് ഷിംജിത്ത്? അത്രയും പഴക്കമുള്ള നെല്ലുകൾ എങ്ങനെ കിട്ടി?
0: ഇതെന്ന് പറഞ്ഞാല് ആദ്യം എന്റെ ഓർമ്മയില് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഞാൻ പറഞ്ഞില്ലേ അച്ഛന്റെ അമ്മ ചെയ്ത അന്ന് എന്ന് പറഞ്ഞപ്പോ ഒരുപാട് നാടൻ വിത്തുകളാണ് ചെയ്തിരുന്നത്. അച്ഛന്റെ അമ്മ നാടൻ വിത്തുകൾ ചെയ്തു. അങ്ങനെന്ന് പറഞ്ഞാല് ഫസ്റ്റ് നമ്മളെ നാട്ടിൽ വരുന്നതെന്ന് പറഞ്ഞാല് തില്ലങ്കേരി കൃഷിഭവൻ വരുന്നത് നമ്മളെ ഈ സ്റ്റോപ്പിലാണ്, കാഞ്ഞിരാട് എന്ന് പറയുന്ന ഈ സ്ഥലത്താണ്. അന്ന് എന്ന് പറഞ്ഞാൽ കൃഷിഭവൻ വന്ന കാലത്ത് എന്ന് പറഞ്ഞാല് പുതിയ പുതിയ നെൽവിത്തുകൾ, പുതിയ പുതിയ ജ്യോതി, മറ്റേ ആതിര, അങ്ങനെയല്ലേ പുതിയ പുതിയ വിത്തുകൾ. എന്തായാലും എന്ന് പറഞ്ഞാല് പണ്ട് അമ്മ ഞാൻ പറയാം അമ്മമ്മയെല്ലാം ചെയ്തിരുന്ന ജീരകശാല, ഗന്ധകശാല, അങ്ങനെയെല്ലാം ചെയ്തിരുന്നത്. പിന്നെ ഈ പുതിയ നെല്ലുവിത്തുകൾ വരുന്നതിനനുസരിച്ച് ഇവർ നെല്ലുവിത്തുകളെല്ലാം മാറ്റി പുതിയ പരീക്ഷണം തുടങ്ങി. അന്നെന്ന് പറഞ്ഞാല് അതുപോലെ രാസവളങ്ങളും കീടനാശിനികളും ഇഷ്ടംമാതിരി കിട്ടി. നമ്മളെ ചെറുപ്പത്തിൽ എന്ന് പറഞ്ഞാല് സ്ഥലം എത്രയുണ്ടോ അതിന് കണക്കായിട്ടാണ് അന്ന് കൃഷി വകുപ്പ് രാസവളങ്ങളും കീടനാശിനിയും കൊടുത്തിരുന്നത്. ഇതുപോലെ സ്ഥലങ്ങളെല്ലാം ഇഷ്ടംമാതിരി ഇത് കൊടുത്തിരുന്നു. അങ്ങനെ എല്ലാം ഉപയോഗിച്ചു. അതുപോലെ പുതിയ പുതിയ നാടൻ വിത്തുകൾ ഉപയോഗിച്ചു. പിന്നെ അങ്ങനെ ഞാൻ 10ാം ക്ലാസ് പഠിച്ചു കഴിഞ്ഞു. പിന്നെ അതിനുശേഷം എന്ന് പറഞ്ഞാല് നമ്മുടെ അവിടുന്ന് ഈ നാടൻ വിത്തുകളെല്ലാം പോയി. അങ്ങനെ ആ ടൈമിനാണ് അമ്മമ്മ മരിക്കുന്നതും. അമ്മ മരിച്ചു, പിന്നെ ആ നാടൻ വിത്തുകളൊന്നും ഇല്ലാണ്ടായി. പിന്നെ ഇങ്ങനെയുള്ള പുതിയ പുതിയ വിത്തുകളായി. പിന്നെ വീണ്ടും ഞാൻ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇതിനെല്ലാം സംരക്ഷിക്കണം എന്ന് വിചാരിച്ചിട്ട് കുഞ്ഞുനെല്ലിന് വേണ്ടിയിട്ടാണ്, പണ്ടൊരു കുഞ്ഞുനെല്ലുണ്ടായിരുന്നു അമ്മമ്മ ചെയ്തിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് ഒരുപാട്. അത് പായസമെല്ലാം വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര മണമായിരിക്കും, നല്ല ടേസ്റ്റ് ആയിരിക്കും, അങ്ങനെയല്ലേ. അതിനന്വേഷിച്ചു അതിനന്വേഷിച്ചു അങ്ങനെ അത് കിട്ടിയില്ല. അതുപോലെ പൊനം കൃഷി ആയിട്ട് വരുന്ന ഒരു കോയ്യാള എന്ന് പറഞ്ഞ വിത്ത് പണ്ട് കാലത്തുണ്ടായിരുന്നു. പൊനം പണ്ട് കാലത്ത് കിട്ടിയാലും പൊനം കൃഷി ഉണ്ടായിരുന്നു. ആ കോയ്യാള ഇത് രണ്ടും കിട്ടാൻ അതിനെ അങ്ങനെ അന്വേഷിച്ച് അതിനൊക്കെ കോയ്യാള വിത്ത് കിട്ടി. ഉളിക്കല്ല മാത്യു എന്ന് പറയുന്ന ഒരു നമ്മുടെ ഒരു സുഹൃത്ത് ഓരോരുന്ന് ഈ കൊയ്യാളേന്റെ വിത്ത് കിട്ടി. അതുപോലെ കുഞ്ഞുനെല്ലും അങ്ങനെയാണ് നാടൻ വിത്തുകൾ അന്വേഷിച്ചു പോകുക. പിന്നെ അങ്ങനെ വയനാട്ടില് തണൽ എന്ന് പറഞ്ഞൊരു സംഘടന ലിനീഷ് എന്ന് പറഞ്ഞിട്ട് അവരടുത്ത് പോയി അവരൊന്നും നാടൻ വിത്തുകൾ കളക്ട് ചെയ്തു. അങ്ങനെയാണ് വിത്തുകൾ കളക്ട് ചെയ്യലോ തുടങ്ങി. അങ്ങനെ വിത്തുകൾ കൊണ്ടുവന്ന് നാടൻ വിത്തുകൾ വയലിൽ ചെയ്തു. അങ്ങനെ ഒരുപാട് ഈ 260 നാടൻ വിത്തുകൾ സംരക്ഷിക്കാൻ കഴിഞ്ഞു. അതെ ചെയ്യുന്നുണ്ട്. അതെന്ന് പറഞ്ഞാല് ഞാൻ ചെയ്തില്ലെങ്കിൽ വേറെ ആ കൊടുത്തിട്ട് അത് തിരിച്ചു മേടിക്കും, ചെയ്യാൻ പറ്റിയില്ല.
1: അതിന്റെ
0: വിത്തുകൾ തിരിച്ചു തരിക, അങ്ങനെ കൂടി ചെയ്യുന്നുണ്ട്.
1: ഓക്കെ, അപ്പൊ ഇത്രയും ആണ് നെല്ല് ചെയ്തുകൊണ്ടിരുന്നത് അല്ലെ? ഇതൊക്കെ ഇതിനൊക്കെ പണിയെടുക്കുന്ന എല്ലാം ഷിംജിത്തൊട്ടക്കാണ്.
0: ഇതെന്ന് പറഞ്ഞാല് വയലെല്ലാം പുറത്തുനിന്ന് ആളെ കൂട്ടും. അതുപോലെ ചില പണിക്കെല്ലാം പുറത്തുനിന്ന് ആളെ കൂട്ടുന്നുണ്ട്.
1: പിന്നെ വേറെന്താണ് ഇവിടെ കൃഷി ഉള്ളത്? 2 പശു ഉണ്ടെന്ന് പറഞ്ഞു അല്ലെ? പാലുണ്ടാകാറുണ്ട്?
0: ഇല്ല, കുത്തി വെച്ചിട്ടാണ്. ഉണ്ടായിരുന്നില്ലത്. പിന്നെ കുറെ പശു ഉണ്ടായിരുന്നു, എല്ലാം കൊടുത്തു. ഇതെല്ലാം ഒപ്പരം നടക്കുന്നില്ല, എല്ലാം ഉണ്ടായിരുന്നു ആദ്യം. പിന്നെ കോഴികളുണ്ട്,
1: കോഴി എത്രയുണ്ട്?
0: കോഴി ഇപ്പം കുറവാണ്. എല്ലാം കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ ആടിന്റെ ആട്ടിനെല്ലാം കൊടുത്തു കളഞ്ഞ്. ആടിന്റെ അതുപോലെ താറാവ് ഉണ്ടായിരുന്നു, താറാവിനും കൊടുത്തു. ഇനി ഇപ്പൊ താറാവിന് അടുത്ത ഒന്നാമതെന്ന് പറഞ്ഞാൽ ഒന്ന് സമയമില്ല. ഇതിപ്പോ കുട്ടികളെല്ലാം വരുന്നോണ്ട് മൊത്തം ആൾക്കാർ വരുമ്പോ എന്ന് പറഞ്ഞാൽ എല്ലാം കൂടി നടക്കൂല. മൊത്തം വന്നു കഴിഞ്ഞാൽ ആർക്കും പറഞ്ഞു കൊടുക്കണം. നിങ്ങൾക്ക് ഇപ്പൊ ഇപ്പം പറഞ്ഞു തന്ന പോലെ തന്നെ ആൾക്കാർ വന്നു കഴിഞ്ഞാൽ ഓരോന്നും കാണിച്ചു പറഞ്ഞു കൊടുക്കും.
1: അതെ അതെ, സമയം പോകും അല്ലെ? എല്ലാ ദിവസവും
0: ആൾക്കാരുണ്ടാവാറുണ്ട്
1: അല്ലെ? പുതുതായിട്ട് ഒരു ചെടി നടണമെങ്കിൽ എന്താണ് ചെയ്യുന്നത്?
0: ഇതിന്റെ ഇപ്പൊ പറഞ്ഞാൽ കുറേന്റെ എല്ലാം വിത്തുകൾ കിട്ടലോ തുടങ്ങി, അതുപോലെ കമ്പ് ലെയർ ചെയ്തിട്ട് അങ്ങനെ തൈകൾ ഉണ്ടാക്കുന്നുണ്ട്. അത് മാത്രല്ല, ഇതിപ്പം നമ്മളടുത്ത് ഒരുപാട് ആൾക്കാർ, നമ്മളെ സ്ഥലം തന്നെ കേന്ദ്ര സർക്കാർ ജൈവ വൈവിധ്യ പഠന കേന്ദ്രമായി പ്രഖ്യാപിച്ചതാണ്. ഫുള്ള് കണ്ണൂർ കൃഷി വിജ്ഞാന കേന്ദ്രമാണ് നമുക്ക് ഫുള്ള് സപ്പോർട്ട് ചെയ്യുന്നത്. അതെന്ന് പറഞ്ഞാല് ഇതെന്ന് പറഞ്ഞാൽ ഒരുപാട് കുട്ടികൾ വരുന്നുണ്ട്, ബോട്ടണി പഠിക്കുന്ന കുട്ടികളും അതുപോലെ വിദേശികള്, സ്കൂള് കുട്ടികള്, അങ്ങനെയെല്ലാം വരുന്നുണ്ട്. അന്നേരം ഈ ഒരു മരത്തിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോ എന്ന് പറഞ്ഞാൽ അതിന്റെ മൊത്തം ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ഇതിന്റെ പൂവ് കായ് എല്ലാം കാണണം, എന്നാലേ മരത്തിന്റെ. അതുകൊണ്ട് ഇതിന്റെ വിത്തുകൾ വേറെ തന്നെ എടുത്തു വെച്ചിട്ടുണ്ട്, വിത്തുകള് വേരുകളെല്ലാം
1: അവർക്ക്
0: പറഞ്ഞു കൊടുക്കും. അതിന്റെ കളക്ഷൻ വേറെ തന്നെ ഉണ്ട്. അതിന് വേണ്ടിട്ട് ഒരു മ്യൂസിയം പോലെ ആക്കേണ്ടിട്ട് ഞാൻ ഒരുപാട് കൃഷി വകുപ്പിനെ എല്ലാം ബന്ധപ്പെട്ട് നോക്കി, നോക്കുമ്പോ ഒന്നും നടക്കുന്നില്ല. അല്ലെന്ന് പറഞ്ഞാൽ അതുപോലെ നവകേരള സദസ്സിൽ ഒരു അപേക്ഷ കൊടുത്തു, അങ്ങനെ എന്ത് ചെയ്തു എന്ന് പറഞ്ഞാല് അവരെല്ലാം വന്നു നോക്കി. ഇപ്പൊ പറഞ്ഞാൽ ഇനി അവര് പറഞ്ഞെന്ന് പറഞ്ഞാൽ ഫണ്ട് ഇല്ലാന്നാ പറഞ്ഞത് കൃഷി വകുപ്പ്. അങ്ങനെ ഒരു മറുപടിയാണ് കിട്ടിയത്. ഇരുത്തി പറഞ്ഞു കൊടുക്കേണ്ട ഒരു സംവിധാനം ഇപ്പൊ പറഞ്ഞാൽ ഇങ്ങനെ എവിടെയും ഇല്ല, ഇങ്ങനത്തെ ഒരു സംവിധാനം ആരും ചെയ്യുന്നുമില്ല. എന്നാന്ന് പറഞ്ഞാല് പിന്നെ എവിടെയും ഇല്ലാതെ കൊണ്ടാണ് നമ്മളടുത്ത് ആൾക്കാർ വരുന്നത്.
1: ഇത് ഓരോന്നും ഷിംജിത്ത് ഓരോ മരത്തിനും ബോർഡ് വെച്ചിട്ട് അതിന്റെ പേരടക്കം ബോർഡ് വെച്ച് ആയിട്ടാണ് നട്ടിരിക്കുന്നത് അല്ലെ? എല്ലാം നല്ല അടുക്കും ചുട്ടിയോടുകൂടിയാണ് ചെയ്തിരിക്കുന്നത്. അത് കുട്ടികൾ വന്നു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് എങ്ങനെ അത് നോക്കിയിട്ട് പഠിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഷിംജിത്ത് ഒരുക്കിയിട്ടുണ്ട്. പുരസ്കാരങ്ങൾ എന്തെങ്കിലും കിട്ടിയിട്ടുണ്ട്?
0: പുരസ്കാരങ്ങൾ തേടിയെത്തിയുണ്ട്, ഞാൻ കാണിച്ചു തരാം അതിന്.
1: അത് ശരി, എല്ലാം ഇവിടെ വീട്ടിലിരിപ്പുണ്ട് അല്ലേ? എന്തൊക്കെയാണെന്ന് ഓർമ്മയുണ്ടോ?
0: ജൈവ കർഷകരുടെ സംസ്ഥാന അവാർഡ് കിട്ടിയിട്ടുണ്ട്, ജൈവ വൈവിധ്യ ബോർഡിന്റെ സംസ്ഥാന അവാർഡ് കിട്ടിയിട്ടുണ്ട്, ജൈവ വൈവിധ്യ ബോർഡിന്റെ ദേശീയ പുരസ്കാരം കിട്ടിയിട്ടുണ്ട്, വനമിത്ര കിട്ടിയിട്ടുണ്ട്, പ്രകൃതി മിത്ര കിട്ടിയിട്ടുണ്ട്, അങ്ങനെ പുരസ്കാരങ്ങൾ
1: പറഞ്ഞാൽ തീരാത്തത്രയും പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട് അല്ലേ?
0: ഓക്കെ.
1: ഷിംജിത്ത് കളക്ട് ചെയ്ത് വെച്ച വിത്തുകളും കായ്കളും ഒക്കെ കാണിക്കാൻ വേണ്ടി വീടിനുള്ളിലേക്ക് ഞങ്ങൾ കയറിയതാണ്. കയറുമ്പോൾ തന്നെ കയറുന്ന ഹാളിൽ തന്നെ നിറയെ പുരസ്കാരങ്ങളാണ്, എല്ലാം നിരത്തി വെച്ച് വെക്കാൻ സ്ഥലമില്ലാന്ന് തോന്നുന്നല്ലേ? ഇനി എല്ലാം നിരത്തി വെച്ചിരിക്കാണ്.
0: ഇതാണ് മരവുരി, സന്യാസിമാർ ഉടുക്കാനോ നേരത്തെ മരം കാണിച്ചു തന്നില്ലേ, മരത്തൊന്ന് പൊളിച്ചെടുക്കുന്നതാണ്. ഇതാണ് പണ്ട് കാലത്ത് റസ്സിന് വയറ് ഉപയോഗിച്ചത്, ഇത് ഇത് അടിച്ചടിച്ചെടുക്കുന്നതാണ്. ഇതിൽ കടന്നു കഴിഞ്ഞാൽ വാദസംബന്ധമായ അസുഖങ്ങളൊന്നും ഉണ്ടാവില്ല. ഇത് നമ്മളെ മരത്തിൽ തന്നെ, ഇതിന്റെ വേറെ ഒരു കാടുള്ള ഒരു സ്ഥലം വേറെ തന്നെ ഉണ്ട്. അതൊക്കെ വേറെ ഉണ്ട്. അതെന്ന് പറഞ്ഞാൽ ആടെ വണ്ടി പോവില്ല, അതങ്ങനെ ഒരു പ്രശ്നമാണ്. അതില് കുറെ ഇങ്ങനെ അപൂർവ മരങ്ങളുണ്ട്.
1: അതായത്
0: കുറച്ച് കേറണം. അത് ചില ആൾക്കാർ വന്നാല് ട്രക്കിങ്ങിന് പോലെ കൂട്ടി കാണിക്കലുണ്ട്. ഇത് അടിച്ചടിച്ചെടുക്കും. ഇത് എന്ന് പറഞ്ഞാല് ഒരുപാട് നമ്മള് കണ്ണൂർ കൊണ്ടുപോയി വിറ്റിരുന്നു ഒരു കാലത്ത്. ഇതാണ് കമണ്ടലു, സന്യാസിമാരുടെ കൈമേലെ വിക്ഷാപാത്രം. ഇതാണ് സന്യാസിമാർ ഭക്ഷണം മേടിച്ചത്, വിക്ഷയച്ചല്ലോ ഈ പാത്രത്തിലാണ് കമണ്ടലു. ഇതാണ് രുദ്രാക്ഷം, രുദ്രാക്ഷം. രുദ്രാക്ഷത്തിന്റെ മുഖം എന്ന് പറയുന്നത് ഈ കട്ടിങ് ആണ്. എത്ര മുഖം? 1, 2, 3, 4 മുഖം, 4 കട്ടിങ്. ഇത് 4 മുഖാംഗിലിയിൽ 4 വിത്തുകൾ വേണം. ഇത് മരത്തിൽ കട്ട് ചെയ്ത് വരുന്നുണ്ട്, പ്ലാസ്റ്റിക്കിൽ കട്ട് ചെയ്ത് വരുന്നുണ്ട്. നമ്മൾ അത് അങ്ങനെ എന്തോ ഡൗട്ട് കൂടുങ്ങി കഴിഞ്ഞാൽ ഇത് പൊട്ടിച്ച് നോക്കിക്കഴിഞ്ഞാല് ഇതില് 4 വിത്തുകൾ വേണം, 4 മുഖാംഗില്. അങ്ങനെയല്ല, ഓരോന്നോരോ പ്രത്യേകതകളാണ്. നമ്മൾ ഈ സാധനം ഇതെല്ലാം മേക്ക് ചെയ്ത് എന്നിട്ട് ഇതുപോലെ കൊടുക്കുന്നുണ്ട്, മാലകളാക്കിയിട്ട്. ഇത് ഇതുപോലെ കപ്പിൽ കെട്ടിയിട്ട് ഇതുപോലെ ഓൺലൈനിലെല്ലാം വിൽപ്പന നടത്തുന്നുണ്ട്.
1: അപ്പൊ ഈ കുരു ഇങ്ങനെ ആക്കി എടുക്കുന്ന ഒരു പ്രോസസ്സ്
0: എന്ന് പറഞ്ഞാല് പച്ചക്കായി അതെന്താണ് എടുക്കുന്ന പറഞ്ഞാൽ നല്ല പകുത്ത്
1: കഴിഞ്ഞാൽ
0: എന്നിട്ട് അത് നീല കളറിലേക്ക് മാറും. നീല കളറിലേക്ക് മാറി നല്ല പഴം പകുത്ത് നല്ല മണവൽ. അത് പകുതി എങ്കിലും ബഹുകാലം ഉണ്ടാവും. നമ്മൾ വീണ് കിട്ടുന്ന അത് പറിച്ചെടുക്കല്ല, വീണ് തായക്ക് വീണ് അതെന്താണ് അതിന്റെ മുകളിലെ പൾപ്പ് കളഞ്ഞ് ബ്രഷിട്ട് തേച്ച് കൈ എള്ളെണ്ണയിൽ ഇട്ട് വെക്കും. വെള്ളെണ്ണയിൽ ഇട്ട് വെച്ചാലാണ് ഈ കളറിൽ കിട്ടുന്നത്. അതിപ്പോ ആ കുപ്പിയിൽ കാണുന്നതല്ല, വെള്ളെണ്ണയിൽ ഇട്ട് വെച്ചതാണ് രുദ്രാക്ഷം. അതെ, അവര് 2 ആഴ്ച വെള്ളെണ്ണയിൽ ഇട്ട് വെക്കും, എന്നിട്ടാണ് ഇത് കൊടുക്കുന്നത്. ഇത് ഏറ്റവും കൂടുതൽ കൊണ്ടുവരുന്നത് വിദേശികളാണ്. ഇവിടെ വിദേശികൾ വന്നു കഴിഞ്ഞാൽ അവരാണ് കൂടുതലായിട്ട് ഇത് കൊണ്ടുവന്ന് കാണുന്നത്.
1: അപ്പൊ ഈ കഴുത്തിലിരിക്കുന്നത് എത്ര മുഖമുള്ള?
0: ഇത് എന്റെ കഴുത്തിൽ അഞ്ചു മുഖാണ്. അഞ്ചു മുഖത്തിന്റെ പുറമെ ഇതിന്റെ അകത്ത് ഒരു ഗൗരി ശങ്കർ എന്ന് പറഞ്ഞൊരു രുദ്രാക്ഷമുണ്ട്, ഇരട്ട ശിവനും പാർവതിയാണ്.
1: അത് അപൂർവമായിട്ട് കിട്ടും.
0: അതിനെന്ന് പറഞ്ഞ ഒറിജിനലിന് 50,000 രൂപയോളം വില വരുന്നുണ്ട്. അതിനെ ഇത് ഇങ്ങനെ കിട്ടുന്ന അപൂർവമായിട്ടേ കിട്ടും.
1: ഇതിപ്പോ നിങ്ങളെ ഈ മരത്തിന്റെ
0: മരുന്ന് വളർന്ന് കിട്ടിയതാണ് ഇത് ഗൗരീശങ്കർ എന്ന് പറയുന്ന ഈ ഉദ്രാസം.
1: ഷിംജിത്തിന്റെ വീട്ടിൽ എല്ലാ നെല്ലി വിത്തിനങ്ങളുടെയും കതിരിന്റെയും ശേഖരം, വലിയൊരു ശേഖരം തന്നെ ഇവിടെ കാണുന്നുണ്ട്. നെൽവിത്ത് വലിയൊരു സൂട്ട് കേസിൽ നിറയ കവറിൽ പേരെഴുതിയിട്ട് എല്ലാം സെപ്പറേറ്റ് ആയിട്ട്, ഒരു കുട്ടികൾ വന്നു കഴിഞ്ഞാൽ, സ്റ്റുഡൻസ് വന്നു കഴിഞ്ഞാൽ അവർക്ക് പഠിക്കേണ്ട വിധത്തിലാണ് ഇതെല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത്. ഷിംജിത്ത് എല്ലാത്തിന്റെയും ഓരോ കതിരും ഒരു പിടി കതിരും കൂടെ പിന്നെ ഒരു സെറ്റ് സെറ്റായിട്ട് കളക്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പിന്നെ ഇതിൻ്റെ അത് കൂടാതെ ഈ ഔഷധ സസ്യങ്ങളുടെ ഒരു വിത്ത് ശേഖരണം കൂടി ഷിംജിത്ത് ഇവിടെ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇനി എന്താണ് പിന്നെ ഒരു സ്വപ്നം പോലെ എന്താണുള്ളത്?
0: ഇനിയിപ്പം പ്രത്യേകിച്ച് ഒരു ഉദ്ദേശം ഒന്നുമില്ല. അത് എന്ന് പറഞ്ഞാൽ ഒരു മ്യൂസിയത്തിന്റെ ആണ്. ഞാൻ കുറെ സ്ഥലങ്ങളിലെല്ലാം അന്വേഷിച്ചു, ഒന്നും നടക്കുന്നില്ല. ഇത് കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, എന്തെങ്കിലും നമുക്ക് സഹായിക്കാൻ പറ്റുമെങ്കിൽ, ഒരുപാട് സ്കൂൾ കുട്ടികളിലും വരുന്നുണ്ട്. സ്കൂൾ കുട്ടികൾ വരുമ്പോ എന്ന് പറഞ്ഞാൽ ഇരുന്ന് സംസാരിക്കാനുള്ള ഒരു സ്ഥലം. അതെന്ന് പറഞ്ഞാല് നമ്മൾ ഇതെല്ലാം കാണിച്ചു കൊടുക്കും. ഇപ്പം തന്നെ വീട്ടിന്റെ അകത്ത് കയറ്റിയിട്ടാണ് എല്ലാവരെയും കാണിച്ചു കൊടുക്കുന്നത്. ഒരു ചെറിയ സ്ഥലത്ത് ഒരു ഷെഡ് പോലെ ആക്കിയിട്ട് അതിലിരുന്ന് സംസാരിക്കാനുള്ള ഒരു ഇതാണ് ഒരുക്കി തരേണ്ടത്. അങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നാല് ഒന്നായിരിക്കും.
1: വേറെ എന്തെങ്കിലും പുതുതായിട്ട് ചെയ്യണം എന്നുള്ളത്?
0: ചെയ്യണം എന്നുള്ളത് എന്ന് പറഞ്ഞാൽ, ഇനിയിപ്പം ഒരു പശുവിന്റെ ഒരു ഫാം തുടങ്ങണം എന്നുള്ളൊരു നാടൻ പശുക്കളെ സംരക്ഷിക്കാനുള്ള ഒരു ഇത്, അതിന്റെ ഒരു ചെറിയൊരു ഇതാണ് ഇപ്പൊ ഉള്ളത്.
1: ഓക്കെ, അപ്പൊ പശു ഫാം ഒക്കെ സബലീകരിക്കട്ടെ എന്ന് ആശംസിക്കും. അതുപോലെ ഒരു മ്യൂസിയം അതും എത്രയും വേഗം തന്നെ നടക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഇത്രയും നേരം ആകാശവാണിയോട് തന്റെ ഔഷധ സസ്യങ്ങളെ പറ്റിയും മറ്റ് കൃഷികളെ പറ്റിയും ഒക്കെ വിശദമായി സംസാരിച്ച ഷിംജിത്തിന് ആകാശവാണിയുടെ എല്ലാവിധ ആശംസകളും. നന്ദി, നമസ്കാരം. തെലങ്കരി കാഞ്ഞിരാട് എന്ന പ്രദേശത്തെ ശ്രീ എൻ ഷിംജിത്തിന്റെ കാർഷികാനുഭവങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.

കർഷകരുടെ സംശയങ്ങൾക്കും പ്രശ്നങ്ങൾക്കും ഇനി വിദഗ്ധരുടെ സഹായം വളരെ എളുപ്പത്തിൽ ലഭ്യമാകുന്നു. കേന്ദ്ര കൃഷി മന്ത്രാലയം നടപ്പിലാക്കി വരുന്ന കിസാൻ ഹെൽപ്പ് ലൈൻ സേവനം ഇപ്പോൾ കേരളത്തിലും പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ്. കൃഷിയുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങളിൽ കർഷകർക്ക് പ്രാദേശിക ഭാഷയിൽ തന്നെ നിർദ്ദേശങ്ങളും മാർഗനിർദ്ദേശങ്ങളും ലഭ്യമാക്കുക എന്നതാണ് ഈ സേവനത്തിന്റെ പ്രധാന ലക്ഷ്യം. വിളപരിപാലനം, വളങ്ങൾ, കീടനാശിനികൾ, പുതിയ കാർഷിക സാങ്കേതിക വിദ്യകൾ, കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ, കാർഷിക ഉൽപ്പന്നങ്ങളുടെ വിപണി വില വിവരങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള സംശയങ്ങൾക്ക് വിദഗ്ധരുടെ ഉപദേശം ലഭിക്കുന്നതാണ്. കൃഷിയുമായി ബന്ധപ്പെട്ട പരാതികൾ പരിഹരിക്കുന്നതിനും നിലവിലുള്ള സർക്കാർ പദ്ധതികളെക്കുറിച്ചുള്ള വിവരങ്ങൾ അറിയുന്നതിനും കിസാൻ ഹെൽപ്പ് ലൈൻ സഹായകരമാകും. സേവനം ലഭ്യമാക്കുന്നതിനായി കർഷകർക്ക് ടോൾ ഫ്രീ നമ്പറായ 1800 180 1551 എന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്. എല്ലാ ദിവസവും രാവിലെ 6 മണി മുതൽ രാത്രി 10 മണി വരെ സേവനം ലഭ്യമാണ്. ഫോൺ മുഖേന നൽകിയ നിർദ്ദേശങ്ങൾ പ്രാദേശിക ഭാഷയിൽ SMS വഴിയും ലഭ്യമാക്കുന്നതാണ്. കൂടാതെ ഹെൽപ്പ് ലൈൻ സെന്റർ വഴി നൽകുന്ന സേവനങ്ങളെക്കുറിച്ച് കർഷകരുടെ അഭിപ്രായങ്ങളും പ്രതികരണങ്ങളും അറിയുന്നതിനായി കിസാൻ ഹെൽപ്പ് ലൈനിൽ രജിസ്റ്റർ ചെയ്ത തിരഞ്ഞെടുത്ത കർഷകരെ തിരിച്ചു വിളിക്കുന്ന സംവിധാനവും നിലവിലുണ്ട്. തിരുവനന്തപുരത്തെ ആനയറ വേൾഡ് മാർക്കറ്റിനോടനുബന്ധിച്ചാണ് കേരളത്തിന്റെയും ലക്ഷദ്വീപിന്റെയും കിസാൻ ഹെൽപ്പ് ലൈൻ സെന്റർ പ്രവർത്തിക്കുന്നത്. ഓർക്കുക, കർഷകരുടെ പുരോഗതിക്കായി കൂടുതൽ ശാസ്ത്രീയവും ഫലപ്രദവുമായ കൃഷിരീതികൾക്ക് പിന്തുണയുമായി കിസാൻ ഹെൽപ്പ് ലൈൻ. പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ കിസാൻ വാണി ഇവിടെ സമാപിക്കുന്നു. നിർവഹണം HVinod Babu, കൂടെ ശിഷാ മാനു.

ആകാശവാണി കണ്ണൂർ 2026 മെയ് 30 കമ്പോള വിലനിലവാര ബുള്ളറ്റിൻ. ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിലെ മാർക്കറ്റ് ഇന്റലിജൻസ് വിഭാഗം തയ്യാറാക്കിയത്. വെളിച്ചെണ്ണ ക്വിന്റലിന് കണ്ണൂർ 25,333 രൂപ, കാഞ്ഞങ്ങാട് 26,000 രൂപ, കാസർഗോഡ് 32,000 രൂപ, തളിപ്പറമ്പ് 25,400 രൂപ. കൊപ്ര ക്വിന്റലിന് കണ്ണൂർ 13,300 രൂപ, തലശ്ശേരി 12,800 രൂപ, കാസർഗോഡ് 13,000 രൂപ, തളിപ്പറമ്പ് 12,500 രൂപ, കാഞ്ഞങ്ങാട്ട് 12,000 രൂപ. തേങ്ങാപ്പിണ്ണാക്ക് ക്വിന്റലിന് കണ്ണൂർ 3,700 രൂപ. നാളികേരം തൊണ്ടില്ലാത്തത് ക്വിന്റലിന് കണ്ണൂർ 4,400 രൂപ, തലശ്ശേരി 4,100 രൂപ, കാസർഗോഡ് 4,200 രൂപ, തളിപ്പറമ്പ് 4,000 രൂപ. കുരുമുളക് ക്വിന്റലിന് തലശ്ശേരി 68,000 രൂപ, തളിപ്പറമ്പ് 67,500 രൂപ, കാഞ്ഞങ്ങാട്ട് 67,000 രൂപ, കാസർഗോഡ് 65,000 രൂപ. റബ്ബർ ക്വിന്റലിന് തളിപ്പറമ്പ് 21,000 രൂപ, കാഞ്ഞങ്ങാട്ട് 22,000 രൂപ. കശുവണ്ടി ക്വിന്റലിന് കാസർഗോഡ് 8,500 രൂപ, തലശ്ശേരി 8,000 രൂപ, കൊട്ടപ്പാക്ക് ക്വിന്റലിന് തളിപ്പറമ്പ് 40,000 രൂപ, കാഞ്ഞങ്ങാട്ട് 44,000 രൂപ, കാസർഗോഡ് 50,000 രൂപ, തലശ്ശേരി 38,000 രൂപ. നേന്ത്രക്കായ ക്വിന്റലിന് കണ്ണൂർ 5,600 രൂപ, തലശ്ശേരി 5,600 രൂപ, തളിപ്പറമ്പ് 5,200 രൂപ, കാഞ്ഞങ്ങാട്ട് 5,500 രൂപ, കാസർഗോഡ് 5,500 രൂപ. പച്ചക്കപ്പ ക്വിന്റലിന് കണ്ണൂർ 3,000 രൂപ. കോഴിമുട്ട 100 കണ്ണൂർ 600 രൂപ, തളിപ്പറമ്പ് 640 രൂപ, തലശ്ശേരി 620 രൂപ. അടയ്ക്കപ്പഴുത്തത് 1,000, തലശ്ശേരി 3,500 രൂപ, കാസർഗോഡ് 4,500 രൂപ. കമ്പോള വില നിലവാരമാണ് ഇതുവരെ കേട്ടത്.

735 യുവബാണിയിൽ തളിപ്പറമ്പ് ടാഗോർ വിദ്യാനികേതൻ HSSലെ +2 വിദ്യാർത്ഥിനിയും വളർന്നുവരുന്ന എഴുത്തുകാരിയുമായ മിസ്ന കെ വി അതിഥിയായി എത്തുന്നു 735 യുവബാണിയിൽ.

0: ആകാശവാണി കണ്ണൂർ. ഇനി 7:25 മലയാളത്തിൽ വാർത്തകൾ. തിരുവനന്തപുരം റിലേ.
1: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ലക്ഷ്മി ശ്രീ വിജയ. പ്രധാന വാർത്തകൾ. ഒരു ദിവസത്തെ കേരള സന്ദർശനത്തിനായി ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ നാളെ കോട്ടയത്തെത്തും. സാഹചര്യം ആവശ്യപ്പെടുകയാണെങ്കിൽ ഓപ്പറേഷൻ സിന്ദൂർ 2.0 ഇന്ത്യൻ സൈന്യം സജ്ജമാണെന്ന് കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി. പൊതുജനങ്ങൾക്ക് ഏതുവിധ പരാതികളും ലളിതമായി രജിസ്റ്റർ ചെയ്യാനായി തയ്യാറാക്കിയ സമാധാൻ ദീദി എന്ന നിർമ്മിത ബുദ്ധി വോയിസ് ചാറ്റ്ബോട്ട് കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യയിലെ തിരഞ്ഞെടുപ്പുകൾ ഭരണഘടനാപരവും സുതാര്യവുമെന്ന് മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11:00. ഇന്ത്യ ഇംഗ്ലണ്ട് വനിതാ T20 ക്രിക്കറ്റ് പരമ്പരയിലെ രണ്ടാം മത്സരം ബ്രിസ്റ്റോളിൽ പുരോഗമിക്കുന്നു. IPL ക്രിക്കറ്റ് ഫൈനൽ പോരാട്ടം നാളെ. വാർത്തകൾ വിശദമായി. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഒരു ദിവസത്തെ സന്ദർശനത്തിനായി നാളെ കേരളത്തിലെത്തും. കോട്ടയത്ത് നടക്കുന്ന ദീപിക മലയാള ദിനപത്രത്തിന്റെ 140th സ്ഥാപക വാർഷികാഘോഷങ്ങൾ അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് കണ്ണൂരിൽ രാജ്യസഭാ MP സി സദാനന്ദൻ മാസ്റ്റർ സംഘടിപ്പിക്കുന്ന ചടങ്ങിലും അദ്ദേഹം പങ്കെടുക്കും. രാഷ്ട്രപതിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് സംസ്ഥാനത്ത് വിപുലമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ത്യൻ സായുധ സേന അതീവ ജാഗ്രതയിലാണെന്നും കൂടുതൽ സൈനിക നടപടി ആവശ്യമാണെങ്കിൽ ഓപ്പറേഷൻ സിന്ദൂർ 2.0 തയ്യാറാണെന്നും കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി. പൂനെയിലെ നാഷണൽ ഡിഫൻസ് അക്കാദമിയിൽ നടന്ന 150th പാസിംഗ് ഔട്ട് പരേഡിൽ സംസാരിക്കവെയാണ് ജനറൽ ദ്വിവേദി ഇക്കാര്യം പറഞ്ഞത്. പ്രകോപനങ്ങളോട് കൃത്യതയോടും ദൃഢതയോടും പ്രതികരിക്കാനുള്ള രാജ്യത്തിന്റെ ശേഷി ഓപ്പറേഷൻ സിന്ദൂർ പ്രകടമാക്കിയെന്നും ഉയർന്നുവരുന്ന സുരക്ഷാ വെല്ലുവിളികളോടുള്ള രാജ്യത്തിന്റെ പ്രതികരണത്തിന് ഒരു മാനദണ്ഡം സൃഷ്ടിച്ചുവെന്നും സായുധസേനകളുടെ സമന്വയത്തിന്റെ പ്രാധാന്യം അടിവരയിട്ടതായും ജനറൽ ദ്വിവേദി പറഞ്ഞു.
2: As far as Operation Sindoor is concerned, firstly, it is still continuing. There is temporary cessation of hostilities. So the Indian Army or all the three services are preparing well for Operation Sindoor 2.0 if it takes place. Presently, we are looking at enhancing our synergy within the three services. We are looking at equipping ourselves for the next warfare. As I have told you, the next warfare will not be limited to the land, maritime and air alone. The new entries, that is the space, cyber and cognitive warfare, will play a very important role.
1: കേന്ദ്ര ഇലക്ട്രോണിക്സ് IT മന്ത്രി അശ്വിനി വൈഷ്ണവ് ഗ്രേറ്റർ നോയിഡയിലെ സൂരജ്പൂരിലുള്ള ലോഹം സ്റ്റാർട്ടപ്പ് കമ്പനി സന്ദർശിച്ചു. സുസ്ഥിരമായ നിർണായക ധാതുക്കളും ആധുനിക സാമഗ്രികളും ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥാപനമാണിത്. ആധുനിക സാങ്കേതിക വിദ്യകളിൽ സുപ്രധാനമായ ലിഥിയം ബാറ്ററികളും പെർമനന്റ് മാഗ്നറ്റുകളും ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കണമെന്നും അതിന് സാങ്കേതിക വിദ്യ ഇവിടെ തന്നെ വികസിപ്പിക്കണമെന്നുമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കാഴ്ചപ്പാടെന്ന് മന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു. 5 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി ഇന്ത്യയിലെത്തിയ മ്യാൻമർ പ്രസിഡന്റ് യു മിൻ ഓങ് ലെയ്ങ് ന്യൂഡൽഹിയിലെത്തി. ഡൽഹിയിലെത്തുന്നതിന് മുൻപ് ബീഹാറിലെ ഗയ സന്ദർശിച്ച അദ്ദേഹം മഹാബോധി ക്ഷേത്രത്തിൽ പ്രാർത്ഥന നടത്തി. തിങ്കളാഴ്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി നടത്തുന്ന കൂടി

0: കാഴ്ചയിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ചരിത്രപരവും സാംസ്കാരികവുമായ ബന്ധം കൂടുതൽ ശക്തമാക്കുന്നതിനെക്കുറിച്ച് ഇരു നേതാക്കളും ചർച്ച നടത്തും. തുടർന്ന് ബിസിനസ് ഫോറത്തിലും പങ്കെടുക്കുന്ന അദ്ദേഹം ചൊവ്വാഴ്ച വ്യവസായ പ്രമുഖരുമായുള്ള കൂടിക്കാഴ്ചയ്ക്കായി മുംബൈയിലേക്ക് തിരിക്കും. തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യങ്ങൾ നൽകിയ സ്വകാര്യ കോച്ചിംഗ് സെന്ററിന് കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റി 7 ലക്ഷം രൂപ പിഴ ചുമത്തിയതായി കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി അറിയിച്ചു. 2023 യു പി എസ് സി സിവിൽ സർവീസ് പരീക്ഷാ ഫലവുമായി ബന്ധപ്പെട്ട് തെറ്റായ വിവരങ്ങൾ നൽകിയതിനാണ് ഉപഭോക്തൃ സംരക്ഷണ നിയമപ്രകാരം നടപടി സ്വീകരിച്ചത്. ഇതുവരെ വിവിധ കോച്ചിംഗ് സ്ഥാപനങ്ങളിൽ നിന്ന് 1,46,00,000+ രൂപ പിഴയായി ഈടാക്കിയിട്ടുണ്ടെന്നും കേന്ദ്രമന്ത്രി അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11 മണിക്ക് ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ശൃംഖലകളിലൂടെയും മൻ കി ബാത് തത്സമയം ലഭ്യമാകും. തുടർന്ന് പ്രാദേശിക ഭാഷകളിലെ പരിഭാഷയും ഉണ്ടാകും. പൊതുജനങ്ങൾക്ക് ലളിതമായി പരാതികൾ രജിസ്റ്റർ ചെയ്യാനായി സമാധാൻ ദീദി എന്ന നിർമ്മിത ബുദ്ധി വോയിസ് ചാറ്റ്ബോട്ട് കേന്ദ്രമന്ത്രി ജിതേന്ദ്രസിംഗ് ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര പൊതുജന പരാതി പരിഹാര പോർട്ടലായ സി പി ഗ്രാംസിന് വേണ്ടിയാണ് ഇത് വികസിപ്പിച്ചിരിക്കുന്നത്. മലയാളം ഉൾപ്പെടെ ഭരണഘടനയുടെ 8-ാം പട്ടികയിലുള്ള 22 ഇന്ത്യൻ ഭാഷകളിലും സമാധാൻ ദീദിയിലൂടെ സംസാരിച്ചോ ടെക്സ്റ്റ് വഴിയോ പരാതികൾ നൽകാം. പരാതികൾ ബന്ധപ്പെട്ട മന്ത്രാലയങ്ങൾക്കോ വകുപ്പുകൾക്കോ സ്വയം തരംതിരിച്ചു നൽകാൻ ഈ AI സംവിധാനത്തിന് കഴിയും. കേരളത്തിൽ ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസ് നടത്തിയ ഓപ്പറേഷൻ ചക്രവ്യൂഹം റെയ്ഡിൽ 24 കിലോഗ്രാമിലധികം മയക്കുമരുന്ന് പിടികൂടി. കൊച്ചി, മലപ്പുറം, തിരുവനന്തപുരം എന്നിവിടങ്ങളിൽ നിന്നായി മെത്തക്കലോൺ, മെതാംഫൈറ്റാമിൻ, ഹാഷിഷ് ഓയിൽ എന്നിവയാണ് പിടിച്ചെടുത്തത്. ലഹരിക്കടത്ത് സംഘത്തിലെ പ്രധാനികളായ 5 പേരെ അറസ്റ്റ് ചെയ്തു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: അപ്രതീക്ഷിത കാലാവസ്ഥാ വ്യതിയാനങ്ങളും ദുരന്ത സാധ്യതകളും കണക്കിലെടുത്ത് കാലവർഷത്തിന് മുന്നോടിയായുള്ള പ്രവൃത്തികൾ എല്ലാ വകുപ്പുകളും അടിയന്തരമായി പൂർത്തിയാക്കണമെന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. കാലവർഷ മുന്നൊരുക്കങ്ങൾ വിലയിരുത്തുന്നതിനായി തിരുവനന്തപുരത്ത് ചേർന്ന ഉന്നതതല യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി പ്രസിദ്ധീകരിച്ച ഓറഞ്ച് ബുക്കിലെ നിർദ്ദേശങ്ങൾ എല്ലാ വകുപ്പുകളും കൃത്യമായി പാലിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തിൽ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴ തുടരുന്നു. ഇന്ന് തിരുവനന്തപുരം ജില്ലയിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. 7 ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. അടുത്ത 5 ദിവസങ്ങൾക്കുള്ളിൽ കേരളത്തിലെയും തമിഴ്നാട്ടിലെയും ചില ഭാഗങ്ങളിൽ തെക്കുപടിഞ്ഞാറൻ കാലവർഷം എത്തുന്നതിന് അനുകൂല സാഹചര്യമാണെന്ന് കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു. മോശം കാലാവസ്ഥ കണക്കിലെടുത്ത് കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പുകൾ നടത്തുന്നത് ഭരണഘടനയും തെരഞ്ഞെടുപ്പ് നിയമങ്ങളും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സുതാര്യമായ മാർഗനിർദ്ദേശങ്ങളും കർശനമായി പാലിച്ചുകൊണ്ടാണെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനീഷ് കുമാർ. ന്യൂഡൽഹിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പ്രതിനിധീകരിക്കുന്ന അഭിഭാഷകരുടെ 2-ാമത് ദേശീയ സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം.
2: It's only law. It's only transparency. You know how many electors are there in India? You add the continent of America, North America, South America, the entire Europe, the entire Australia, the entire Africa, and still 8 crores counting. We are roughly 95 crores plus today.
0: വോട്ടർ പട്ടിക മാനേജ്മെന്റ്, വോട്ടെണ്ണൽ നടപടിക്രമങ്ങൾ എന്നിവയിലെ സുതാര്യതയും സുരക്ഷാ സംവിധാനങ്ങളും സമ്മേളനത്തിൽ വിശദീകരിച്ചു. രാജ്യത്തെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ വിശ്വാസ്യത നിലനിർത്താൻ സഹായിക്കുന്ന ഘടകങ്ങളും ചർച്ചയായി. ഇന്ത്യ ഇംഗ്ലണ്ട് വനിതാ T20 ക്രിക്കറ്റ് പരമ്പരയിലെ 2-ാം മത്സരം ബ്രിസ്റ്റോളിൽ ആരംഭിച്ചു. ടോസ് നേടിയ ഇംഗ്ലണ്ട് ബാറ്റിംഗ് തെരഞ്ഞെടുത്തു. ഒടുവിൽ റിപ്പോർട്ട് ലഭിക്കുമ്പോൾ ഇംഗ്ലണ്ട് 7 ഓവറിൽ 1 വിക്കറ്റ് നഷ്ടത്തിൽ 47 റണ്ണെന്ന നിലയിലാണ്. ഐപിഎൽ ക്രിക്കറ്റ് ഫൈനൽ പോരാട്ടം നാളെ. അഹമ്മദാബാദിൽ നടക്കുന്ന ഫൈനലിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ ഗുജറാത്ത് ടൈറ്റൻസ് നേരിടും. സിംഗപ്പൂർ ഓപ്പൺ ബാഡ്മിന്റൺ ടൂർണമെന്റിൽ ഇന്ത്യയുടെ സാത്വിക് സായ്രാജ് രംഗിറെഡ്ഡി ചിരാഗ് ഷെട്ടി സഖ്യം പുരുഷ ഡബിൾസ് ഫൈനലിൽ പ്രവേശിച്ചു. ഇന്ന് നടന്ന സെമിഫൈനൽ മത്സരത്തിൽ ദക്ഷിണ കൊറിയൻ സഖ്യത്തെ നേരിട്ടുള്ള സെറ്റുകൾക്കാണ് പരാജയപ്പെടുത്തിയത്. അതേസമയം മിക്സഡ് ഡബിൾസ് സെമിഫൈനലിൽ ഇന്ത്യയുടെ ധ്രുവ് കപില തനിഷ ക്രാസ്റ്റോ സഖ്യം ജപ്പാനോട് പരാജയപ്പെട്ടു. കേരളത്തിൽ ജൂൺ 9 അർദ്ധരാത്രി മുതൽ ജൂലൈ 31 അർദ്ധരാത്രി വരെ

0: ട്രോളിംഗ് നിരോധനം ഏർപ്പെടുത്തും. മത്സ്യസമ്പത്ത് സംരക്ഷിക്കുകയും ശാസ്ത്രീയ മത്സ്യബന്ധനം ഉറപ്പാക്കുകയും ചെയ്യുന്നതിനായാണ് ട്രോളിംഗ് നിരോധനം തുടരുന്നത്. ട്രോളിംഗ് നിരോധന കാലത്ത് തൊഴിൽ നഷ്ടപ്പെടുന്ന തൊഴിലാളികൾക്ക് സൌജന്യ റേഷൻ നൽകുന്നതിന് സിവിൽ സപ്ലൈസ് വകുപ്പുമായി സഹകരിച്ച് നടപടി സ്വീകരിച്ചു വരുന്നതായി ഫിഷറീസ് വകുപ്പ് അറിയിച്ചു. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ തിരുവനന്തപുരത്തെ വീട്ടിൽ റെയ്ഡ് നടത്തി മടങ്ങിയ ഇഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ 5 പ്രതികളുടെ ജാമ്യാപേക്ഷ കോടതി തള്ളി. തിരുവനന്തപുരം ജുഡീഷ്യൽ 1 ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയുടേതാണ് ഉത്തരവ്. രാജ്യത്തെ പരുത്തി ഇറക്കുമതിക്കുള്ള കസ്റ്റംസ് നികുതി കേന്ദ്ര സർക്കാർ താൽക്കാലികമായി ഒഴിവാക്കി. അടുത്ത മാസം 1 മുതൽ ഒക്ടോബർ 31 വരെയാണ് ഇളവ് അനുവദിച്ചിരിക്കുന്നത്. പരുത്തി കർഷകരുടെയും ടെക്സ്റ്റൈൽ മേഖലയുടെയും താൽപര്യങ്ങൾ മുൻനിർത്തിയാണ് തീരുമാനമെന്ന് വസ്ത്രമന്ത്രാലയം അറിയിച്ചു. പരുത്തിയുടെ വിലക്കയറ്റം തടയാനും ആഭ്യന്തര വിപണിയിൽ സ്ഥിരത ഉറപ്പാക്കാനും ഇതിലൂടെ സാധിക്കുമെന്നും മന്ത്രാലയം വ്യക്തമാക്കി. ഒരു ദിവസത്തെ കേരള സന്ദർശനത്തിനായി ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ നാളെ കോട്ടയത്തെത്തും. സാഹചര്യം ആവശ്യപ്പെടുകയാണെങ്കിൽ ഓപ്പറേഷൻ സിന്ദൂർ 2.0 ഇന്ത്യൻ സൈന്യം സജ്ജമാണെന്ന് കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി. പൊതുജനങ്ങൾക്ക് ഏതുവിധ പരാതികളും ലളിതമായി രജിസ്റ്റർ ചെയ്യാനായി തയ്യാറാക്കിയ സമാധാൻ ദീദി എന്ന നിർമ്മിത ബുദ്ധി വോയിസ് ചാറ്റ്ബോട്ട് കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പുകൾ ഭരണഘടനാപരവും സുതാര്യവുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11 മണിക്ക്. ഇന്ത്യ ഇംഗ്ലണ്ട് വനിതാ T20 ക്രിക്കറ്റ് പരമ്പരയിലെ 2 മത്സരം ബ്രിസ്റ്റോളിൽ പുരോഗമിക്കുന്നു. IPL ക്രിക്കറ്റ് ഫൈനൽ പോരാട്ടം നാളെ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.
1: ആകാശവാണി കണ്ണൂർ.

0: യുവവാണി പരിപാടിയിലേക്ക് പ്രിയ ശ്രോതാക്കളെ ഏവർക്കും സ്വാഗതം.
1: പ്രിയരെ, ഇന്നത്തെ യുവവാണിയിൽ നമ്മളോടുകൂടെ ചേരുന്നത് മെസ്ന കെവി. വളർന്നു വരുന്ന ഒരു എഴുത്തുകാരിയാണ് ഇന്നത്തെ നമ്മുടെ അതിഥി. കൂടുതൽ വിശേഷങ്ങൾ അറിയാം മെസ്നയുടെ. മെസ്ന, സ്വാഗതം.
2: താങ്ക് യു.
1: ടാഗോർ വിദ്യാനികേതനിൽ പഠിക്കുന്നു.
2: അതെ, ടാഗോർ വിദ്യാനികേതനിൽ പ്ലസ് ടുവിൽ പഠിക്കുന്നു. ഹ്യൂമാനിറ്റീസ്.
1: കവിതയാണ് എഴുതുന്നത് കൂടുതലായും?
2: അതെ, ചെറുപ്പം മുതലേ ഞാൻ എഴുതുമായിരുന്നു. വായനയായിരുന്നു ആദ്യം. ഒത്തിരി പുസ്തകങ്ങൾ വായിക്കുമായിരുന്നു, പിന്നീട് എഴുത്തിലേക്ക് വന്നു. അങ്ങനെ എഴുതി തുടങ്ങിയപ്പോൾ എന്റെ ചിന്തകളും ആശയങ്ങളും എല്ലാം പങ്കുവെക്കാൻ എനിക്ക് കൂടുതൽ ഇഷ്ടം കവിതയായിരുന്നു. അങ്ങനെ കവിതയുടെ മേഖലയിലേക്ക് വന്നു.
1: മെസ്നയുടെ ഒരു കവിത കേട്ടാലോ, സ്വന്തം കവിത.
2: ആ, കേൾക്കാം. കവിത. കാലം തെറ്റിയ മഴ കോപത്താൽ കത്തിജ്വലിച്ചുകൊണ്ട് സൂര്യൻ പറഞ്ഞു, മനുഷ്യരാണ് നിന്റെ അന്ധകർ. കോപത്താൽ കത്തിജ്വലിച്ചുകൊണ്ട് സൂര്യൻ പറഞ്ഞു, മനുഷ്യരാണ് നിന്റെ അന്ധകർ. അനുജത്തിയുടെ അവസ്ഥ കണ്ട് മനം നൊന്ത് ശുക്രൻ ആശ്വാസവാക്കുകൾ ചൊരിഞ്ഞു. അനുജത്തിയുടെ അവസ്ഥ കണ്ട് മനം നൊന്ത് ശുക്രൻ ആശ്വാസവാക്കുകൾ ചൊരിഞ്ഞു. ഭൂമിദേവിയോടുള്ള സ്നേഹം നിലാവായി ചന്ദ്രൻ പരത്തി. ഭൂമിദേവിയോടുള്ള സ്നേഹം നിലാവായി ചന്ദ്രൻ പരത്തി. ആ പ്രഭയിൽ ഭൂമിയുടെ കവിളത്തെ മിഴിനീർത്തുള്ളികൾ തിളങ്ങി. ആ പ്രഭയിൽ ഭൂമിയുടെ കവിളത്തെ മിഴിനീർത്തുള്ളികൾ തിളങ്ങി. എല്ലാ ഗ്രഹങ്ങളുടെയും കണ്ണുനീർ ഒരുമിച്ച് ഭൂമിയിൽ പെയ്തിറങ്ങി. എല്ലാ ഗ്രഹങ്ങളുടെയും കണ്ണുനീർ ഒരുമിച്ച് ഭൂമിയിൽ പെയ്തിറങ്ങി. വനങ്ങൾ നശിപ്പിച്ച് വയലുകൾ നികത്തി മണിമാളികകൾ പണിത മനുഷ്യർ മാനം നോക്കി അമ്പരന്നു ചൊല്ലി. കാലം തെറ്റിയ മഴ. വനങ്ങൾ നശിപ്പിച്ച് വയലുകൾ നികത്തി മണിമാളികകൾ പണിത മനുഷ്യർ മാനം നോക്കി അമ്പരന്നു ചൊല്ലി. കാലം തെറ്റിയ മഴ.
1: ഈ കവിതയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട് അല്ലേ മെസ്ന?
2: അതെ, ഞാൻ എഴുതിയ ഈ കവിത CBSE 7th ക്ലാസ്സിലെ പാഠപുസ്തകത്തിൽ കുട്ടികൾ പഠിക്കുന്നുണ്ട്.
1: ഏത് വയസ്സിലാണ് മെസ്ന ഈ കവിത എഴുതിയത്?
2: ഞാൻ ഈ കവിത എഴുതിയത് 6th ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ്.
1: അപ്പോൾ ഒരു കൃത്യമായി പറഞ്ഞാൽ 6 വർഷം മുൻപേ എഴുതിയ കവിത ഇന്ന് CBSE 7th ക്ലാസ്സിൽ കുട്ടികൾ പഠിക്കുന്നുണ്ട്.
2: അതെ.
1: എങ്ങനെയാണ് ഈ കവിതയുടെ ആശയത്തിലേക്ക് എത്തിയത്?
2: ഈ കവിത ഞാൻ എഴുതിയത് ആഗോളതാപനവും മറ്റ് കാലാവസ്ഥാ പ്രശ്നങ്ങളും പരിസ്ഥിതി പ്രശ്നങ്ങളും അതിനെക്കുറിച്ചെല്ലാം ഉള്ള വാർത്തകൾ കേട്ട് ആ ആശയത്തിലൊരു കവിത എഴുതാമെന്ന് വിചാരിച്ച് എഴുതിയതാണ്.
1: കവിത എഴുതി കഴിഞ്ഞാൽ ആദ്യം ആരെയാ കാണിക്കുക?
2: ഞാൻ അമ്മയാണ് കാണിക്കുക. ചെറുതിലേക്ക് അമ്മയായിരുന്നു മൊത്തം കറക്ഷൻ പറഞ്ഞുതരല്. ഇപ്പം അമ്മ ചെറുതായിട്ടൊക്കെ പറഞ്ഞു തരാറുള്ളൂ. എന്നാലും ആദ്യം അമ്മയാ കാണിക്കുക. അമ്മ ഓക്കെ പറഞ്ഞാലേ

0: എനിക്കും ഒരു കോൺഫിഡൻസ് കൂടുക.
1: അമ്മയും അച്ഛനെയും കൂടി നമുക്കൊന്ന് പരിചയപ്പെടാം.
0: എന്റെ അമ്മയുടെ പേര് ബീന എന്നാണ്, അച്ഛന്റെ പേര് മെസ്മർ. രണ്ടുപേരും അധ്യാപകരാണ്.
1: അച്ഛനും അമ്മയും ആയിരിക്കാം മെസ്നയെ ഈ വായനയുടെ വഴിയിലേക്ക് എത്തിച്ചത്.
0: അതെ, ചെറുപ്പം തൊട്ടേ അച്ഛനും അമ്മയാണ് എനിക്ക് വായിക്കാൻ പുസ്തകങ്ങൾ തന്നത്. അവരാണ് ലൈബ്രറിയിൽ നിന്നും എല്ലാം പുസ്തകങ്ങൾ എടുത്ത് എന്നിലൊരു വായനാശീലം ഉണ്ടാക്കിയത്. എനിക്ക് ഇഷ്ടമുള്ളൊരു കാര്യമാക്കി മാറ്റിയതും അവരാണ്.
1: ഏത് സ്കൂളിലാണ് അച്ഛനും അമ്മയും?
0: അമ്മ കൊയ്യം ഹൈസ്കൂളിലെ ഇംഗ്ലീഷ് ടീച്ചറാണ്, അച്ഛൻ കരിമ്പം സ്കൂളിലാണ് വർക്ക് ചെയ്യുന്നത്.
1: അപ്പൊ അച്ഛനും അമ്മയും കൂടി വായിക്കുന്ന കൂട്ടത്തിൽ തന്നെയായിരിക്കും അല്ലേ?
0: അതെ, അവരും വായിക്കാറുണ്ട്.
1: ആദ്യമായിട്ട് ഇങ്ങനെ കവിത എഴുതിയത് ഏത് വയസ്സിലാണെന്ന് ഓർക്കാൻ പറ്റുമോ?
0: ഞാൻ ചെറുപ്പം തൊട്ടേ ഈ അക്ഷരം പഠിച്ചപ്പം തന്നെ എനിക്ക് അറിയുന്ന വാക്കുകൾ വെച്ചിട്ട് നാലുവരി കവിതകളും അങ്ങനെയൊക്കെ എഴുതാറുണ്ടായിരുന്നു. പിന്നെ കുറച്ചുകൂടെ ഗൗരവമായിട്ട് എഴുതി തുടങ്ങിയത് ഒരു 6-ാം ക്ലാസ് അതിനുശേഷമായിരിക്കും.
1: കവിത കുട്ടിക്കളിയല്ല എന്ന് തിരിച്ചറിഞ്ഞത് കൊണ്ടാവാം കവിതയിൽ തന്നെ ഒരുപാട് പുരസ്കാരങ്ങളും മെസ്നയെ തേടിയെത്തിയിട്ടുണ്ട്. പുരസ്കാരങ്ങൾ ഏതൊക്കെയാണ് ഇതുവരെ മെസ്നെ നേടിയത് എന്നുള്ളത് പറയാമോ?
0: 2020 സംസ്ഥാന സർക്കാരിന്റെ ഉജ്ജ്വല ബാല്യം പുരസ്കാരം ലഭിച്ചു. 2021 മുല്ലനേഴി കാവ്യപ്രതിഭ പുരസ്കാരം ലഭിച്ചു. 2024 2025 2026 സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ കവിതാരചനയിൽ എ ഗ്രേഡ് നേടി. ഗാന്ധിദർശൻ വേദിയുടെ ഗാന്ധി പുരസ്കാരം ലഭിച്ചു. മലയാള കാവ്യസാഹിതിയുടെ 2025 സംസ്ഥാന കവിതാ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. 2026 സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ മലയാളം ഉപന്യാസ രചനയിലും എ ഗ്രേഡ് ലഭിച്ചു.
1: അപ്പൊ ഉപന്യാസത്തിലും കൈവച്ചിട്ടുണ്ട്.
0: അതെ,
1: പ്രശസ്തരായ കവികൾ പറഞ്ഞിട്ടുണ്ട് നമ്മളൊരു കാഴ്ചയെ കാണുന്നു, ആ കാഴ്ച നമ്മളെ എവിടെയോ സ്വാധീനിക്കാം. പിന്നീട് ആ കാഴ്ച കവിയുടെ മനസ്സിലേക്ക് വരികയും ഒരു ഇമ്പൾസ് ആയി മാറുകയും കവി കവിത എഴുതുന്നു എന്നുള്ള രീതിയിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട്. മെസ്നയെ സംബന്ധിച്ചിടത്തോളം ഒരു കാഴ്ച കണ്ടു, അത് മനസ്സിൽ തട്ടി നിൽക്കുകയാണ്. ആ കാഴ്ച സ്വാധീനിച്ചിട്ടുണ്ടെങ്കിൽ ഏതിലെ കൂടിയാണ് ആ കാഴ്ചയുടെ കാര്യങ്ങൾ പുറത്തേക്ക് വരിക? കവിതയിലൂടെയാണോ ഉപന്യാസത്തിലൂടെയാണോ?
0: കവിതയിലൂടെയായിരിക്കും അത് പുറത്തേക്ക് വരിക. കവിത എന്ന് പറയുന്നത് നമ്മൾ വെറുതെ എഴുതി വെക്കാതെ അതിൽ നമ്മുടേതായ ഒരു അംശവും പിന്നെ നമ്മൾ മുമ്പ് അനുഭവിച്ച അനുഭവങ്ങളും പരിചയപ്പെട്ട ആളുകളുടെ ചിന്തകളും അതെല്ലാം കൂടെ നമ്മുടേതായൊരു രീതിയിൽ കവിതയിൽ നമുക്ക് ഉൾക്കൊള്ളിക്കാൻ പറ്റും. അതിനൊരു പ്രത്യേക ഭംഗിയാണ്.
1: മലയാളത്തിൽ കവിതകൾ എഴുതുമ്പോൾ എന്തൊക്കെയാണ് മെസ്നെ ശ്രദ്ധിക്കാറ്? ഉപയോഗിക്കുന്ന പദങ്ങളിലൊക്കെ?
0: ഞാൻ ലളിതമായ പദങ്ങളാണ് ഉപയോഗിക്കാറ്. വായിക്കുന്ന ആൾക്ക് ആ വാക്ക് വായിക്കുമ്പോൾ അതിലൂടെ നമ്മൾ ഉദ്ദേശിച്ച ഒരു ആശയം കിട്ടുന്നുണ്ടോ എന്നുള്ളതാണ് നോക്കുന്നത്. കവിത എന്ന് പറയുന്നത് ഒരു തരം അനുഭവിപ്പിക്കൽ പോലെയാണ്. നമ്മൾ എഴുതുന്ന കാര്യം അവർക്ക് അതേ രീതിയിൽ ഫീൽ ചെയ്യണം. അതിന് പറ്റിയ വാക്കുകളാണ് തിരഞ്ഞെടുക്കുക.
1: വി ഷുഡ് നോട്ട് റീഡ് പോയട്രി, വി ഷുഡ് ഫീൽ പോയട്രി എന്ന് പറയാറുണ്ട്.
0: അതെ.
1: അപ്പോ മെസ്ന അനുഭവിച്ച ആ വികാരം വായനക്കാരനും അതുപോലെ കിട്ടണം എന്നുള്ളതാണ് ആഗ്രഹം.
0: അതെ.
1: ഇപ്പൊ സ്കൂളിൽ മെസ്ന ഇങ്ങനെ കവിത എഴുതുന്നു എന്ന് പറയുമ്പോൾ അധ്യാപകർ തീർച്ചയായിട്ടും പിന്തുണയ്ക്കും. എങ്ങനെയാണ് അവരുടെ ഒരു റിസീവിംഗ്?
0: ഞാൻ പഠിക്കുന്ന ടാഗോർ വിദ്യാനികേതനില് എല്ലാ അധ്യാപകരും കുട്ടികളും എല്ലാവരും എനിക്ക് ഭയങ്കര സപ്പോർട്ടാണ്. അധ്യാപകർക്കെല്ലാം ഞാൻ എഴുതുന്ന ആളാന്നുള്ളത് അറിയുന്നോണ്ട് തന്നെ അവര് ആ കാര്യത്തിലെല്ലാം എന്നെ സപ്പോർട്ട് ചെയ്യുകയും അതിനുള്ള ഓരോ പിന്തുണകളെല്ലാം നൽകുകയും ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ പഠിച്ച കുർമാത്തൂർ സ്കൂളിലെ അധ്യാപകനായ മധുമാഷ് മലയാള അധ്യാപകനാണ് എഴുത്തിന്റെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ട് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്.
1: എങ്ങനെയുള്ള പുസ്തകങ്ങളാണ് മെസ്നെ വായിക്കുന്നത്? കവിതകൾ തന്നെയാണോ വായിക്കുക, അല്ല നോവല്, നാടകം, ഷോർട്ട് സ്റ്റോറി ഇതൊക്കെ വായിക്കുമോ?
0: എല്ലാത്തരം പുസ്തകങ്ങളും വായിക്കാൻ ശ്രമിക്കാറുണ്ട്. നോവലുകളെല്ലാം വായിക്കാൻ ഇഷ്ടമാണ്. നോൺ ഫിക്ഷൻ വായിക്കുന്നത് കുറവാണ്, എന്നാലും വായിക്കാറുണ്ട്.
1: സ്വതവേ മലയാളത്തിൽ തന്നെയാണോ മെസ്ന കവിതകൾ എഴുതുന്നത്?
0: അതെ, മലയാളത്തിലാണ് എഴുതുന്നത്.
1: ഇംഗ്ലീഷ് ഇഷ്ടമല്ല?
0: ഇഷ്ടമാണ്, പക്ഷേ നമ്മുടെ ചിന്തകളൊക്കെ ഏറ്റവും സത്യമായിട്ടും എല്ലാം അവതരിപ്പിക്കാൻ പറ്റുന്നത് നമ്മുടെ മാതൃഭാഷയിലാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ടാണ് എന്റെ എഴുത്തുകളെല്ലാം മലയാളത്തിൽ. എഴുത്തെല്ലാം എന്റെ ഇഷ്ടത്തിനും എനിക്ക് തോന്നുമ്പോഴൊക്കെ അങ്ങനെ എഴുതുന്നതാണ്.
1: ഏത് വിഷയം അധികരിച്ച് എഴുതാനാണ് കൂടുതൽ ഇഷ്ടം? പ്രകൃതിയാണോ, അല്ലെങ്കിൽ മനുഷ്യന്റെ മനസ്സിനെ കുറിച്ചാണോ? ഏത് രീതിയിലേക്കാണ് മെസ്നയുടെ കവിതകൾ കൂടുതലായിട്ടും ചെല്ലാറ്?
0: എല്ലാ വിഷയങ്ങളെ പറ്റിയും ഞാൻ എഴുതാറുണ്ട്. ഇപ്പൊ പരിസ്ഥിതിയെ പറ്റി എഴുതിയിട്ടുണ്ട്, സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെ കുറിച്ച്, മനുഷ്യരനുഭവിക്കുന്ന വേദനകളെ കുറിച്ച്, അങ്ങനെ എല്ലാതരം പ്രശ്നങ്ങളെ കുറിച്ചും സൗന്ദര്യത്തെ കുറിച്ചും എല്ലാം എഴുതാറുണ്ട്. മനുഷ്യരുടെ വികാരങ്ങൾ അവതരിപ്പിക്കുമ്പോഴും പ്രകൃതിയെ പ്രതീകവൽക്കരിക്കാറുണ്ട്. അങ്ങനെ പ്രകൃതിയും മനുഷ്യനും എല്ലാം ചേർന്നുള്ളതാണ് എന്റെ കവിത. കവിതയുടെ ലോകം.
1: കവിതയുടെ ലോകം ചെറിയ ലോകമല്ല.
0: അല്ല.
1: എന്നാൽ നമുക്ക് ഇനി ഒരു കവിത കേൾക്കാം.
0: കവിത വിരൽ സദ്യ. അവളിലെ ചിത്രശലഭങ്ങളെയെല്ലാം കൊന്നൊടുക്കിയത് അവരുടെ ചൂണ്ടുവിരലുകളാണ്. അവളിലെ ചിത്രശലഭങ്ങളെയെല്ലാം കൊന്നൊടുക്കിയത് അവരുടെ ചൂണ്ടുവിരലുകളാണ്. അതെ, ഓരോ ചൂണ്ടുവിരലും ഒരാൾക്കൂട്ടമാണ്. ദിശാസൂചക ബോർഡുകൾ ഇല്ലാത്ത നാട്ടിൽ വഴിയറിയാതെ ഉഴലുന്നവരുടെ മിഴികൾ ചൂഴ്ന്നെടുക്കാൻ വിരലുകൾ കാത്തിരുന്നു. ദിശാസൂചക ബോർഡുകൾ ഇല്ലാത്ത നാട്ടിൽ വഴിയറിയാതെ ഉഴലുന്നവരുടെ മിഴികൾ ചൂഴ്ന്നെടുക്കാൻ വിരലുകൾ കാത്തിരുന്നു. ചൂണ്ടുവിരൽ ആണിന്റെ മാത്രം അവകാശം. ചൂണ്ടുവിരലില്ലാത്ത സ്ത്രീകൾ അവയെ ഭയന്നു. ജീവിതത്തിന്റെ ദിശ കാണിക്കാനെന്ന ചതിയാൽ നിരാശയുടെ അഗാധ ഗർത്തങ്ങളിലേക്ക് അവളെ തള്ളിയിട്ടവർ. ജീവിതത്തിന്റെ ദിശ കാണിക്കാനെന്ന ചതിയാൽ നിരാശയുടെ അഗാധ ഗർത്തങ്ങളിലേക്ക് അവളെ തള്ളിയിട്ടവർ. അണിഞ്ഞ നിറങ്ങളുടെ നീളമളന്നും ഹസ്തദാനങ്ങളുടെ സമയദൈർഘ്യമളന്നും വഴിയിൽ പരുന്തിൻ കണ്ണുമായി പതുങ്ങി കുറ്റപ്പെടുത്തലിന്റെ ചൂണ്ടുവിരലുകൾ അയച്ചു. അണിഞ്ഞ നിറങ്ങളുടെ നീളമളന്നും ഹസ്തദാനങ്ങളുടെ സമയദൈർഘ്യമളന്നും വഴിയിൽ പരുന്തിൻ കണ്ണുമായി പതുങ്ങി കുറ്റപ്പെടുത്തലിന്റെ ചൂണ്ടുവിരലുകൾ അയച്ചു. ദുഷ്ടതയുടെ കുഴിനഖം വിഴുങ്ങിയ വിരലുകൾ പേടിസ്വപ്നമായി. സ്വന്തമെന്ന് ചൂണ്ടിക്കാണിക്കാൻ പോലും ആരുമില്ലാത്ത അവളിലെ നിസ്സഹായതയെ ബലാത്സംഗം ചെയ്ത് കുഷ്ഠം ബാധിച്ച് വ്രണം നിറഞ്ഞ വിരലുകൾ ചൂണ്ടി അവർ ശരിതെറ്റുകൾ വിധിച്ചു. സ്വന്തമെന്ന് ചൂണ്ടിക്കാണിക്കാൻ പോലും ആരുമില്ലാത്ത അവളിലെ നിസ്സഹായതയെ ബലാത്സംഗം ചെയ്ത് കുഷ്ഠം ബാധിച്ച് വ്രണം നിറഞ്ഞ വിരലുകൾ ചൂണ്ടി അവർ ശരിതെറ്റുകൾ വിധിച്ചു. സമൂഹം കാണിച്ച വഴിയെ നടന്ന് അവളുടെ പാദങ്ങൾ വിണ്ടുകീറി. സമൂഹം കാണിച്ച വഴിയെ നടന്ന് അവളുടെ പാദങ്ങൾ വിണ്ടുകീറി. ദേഹത്തിൽ മാന്തി പൊളിച്ച പാടുകൾ ജീവിതത്തിന്റെ ഭൂപടം വരച്ചിട്ട പോലെ ചോരവാർന്ന്. സദാചാര ഭരണഘടനയിൽ ആൾക്കൂട്ട വിചാരണ നടത്തി അവളെ ചൂണ്ടുവിരലിൻ മുനയിൽ നിർത്തി വധശിക്ഷ വിധിച്ചു. സദാചാര ഭരണഘടനയിൽ ആൾക്കൂട്ട വിചാരണ നടത്തി അവളെ ചൂണ്ടുവിരലിൻ മുനയിൽ നിർത്തി വധശിക്ഷ വിധിച്ചു. സ്വപ്നത്തിന്റെ ആത്മധൈര്യത്തിന്റെ വാളാൽ എല്ലാ ചൂണ്ടുവിരലുകളെയും അവൾ അരിഞ്ഞു തള്ളി. സ്വപ്നത്തിന്റെ ആത്മധൈര്യത്തിന്റെ വാളാൽ എല്ലാ ചൂണ്ടുവിരലുകളെയും അവൾ അരിഞ്ഞു തള്ളി. അവർ സ്ത്രീകൾ അവയുടെ നഖമടർത്തി തൊലി പൊളിച്ച് കറിവെച്ചു. ബാക്കിയുള്ളവ പ്രതീക്ഷയുടെ ഉപ്പിലിട്ടു. സ്വാതന്ത്ര്യത്തിന്റെ വറ്റൽ മുളക് ചേർത്ത് അച്ചാറിട്ടു. ഒരിക്കലും കേടുവരാതിരിക്കാൻ അവർ സ്ത്രീകൾ അവയുടെ നഖമടർത്തി തൊലി പൊളിച്ച് കറിവെച്ചു. ബാക്കിയുള്ളവ പ്രതീക്ഷയുടെ ഉപ്പിലിട്ടു. സ്വാതന്ത്ര്യത്തിന്റെ വറ്റൽ മുളക് ചേർത്ത് അച്ചാറിട്ടു. ഒരിക്കലും കേടുവരാതിരിക്കാൻ. എന്നിട്ടവർ വിരൽ സദ്യയുണ്ടു. പണ്ട് ചൂണ്ടുവിരൽ ഉണ്ടായിരുന്നെന്ന വിടവ് മാത്രം ബാക്കി നിന്ന കൈകളിൽ വിരലുകൾ മുളച്ചു വന്നു. പണ്ട് ചൂണ്ടുവിരൽ ഉണ്ടായിരുന്നെന്ന വിടവ് മാത്രം ബാക്കി നിന്ന കൈകളിൽ വിരലുകൾ മുളച്ചു വന്നു. അതിൽ മഴവിൽ നിറങ്ങളുടെ ചായം തേച്ചു. സന്തോഷത്തിന്റെ ചിത്രശലഭങ്ങളെ തൊടുത്തുവിട്ടു. അതിൽ മഴവിൽ നിറങ്ങളുടെ ചായം തേച്ചു. സന്തോഷത്തിന്റെ ചിത്രശലഭങ്ങളെ തൊടുത്തുവിട്ടു. ഒടകെട്ടി മുടിവെച്ച് മാക്കം തെയ്യം ചൂണ്ടാൻ വിരലില്ലാത്ത ആൺവർഗത്തിനു നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് സ്ത്രീകളോടായി അലറി. ഉടയോനോടായാലും ചോദ്യം ചോദിക്കണം. ഒടകെട്ടി മുടിവെച്ച് മാക്കം തെയ്യം ചൂണ്ടാൻ വിരലില്ലാത്ത ആൺവർഗത്തിനു നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് സ്ത്രീകളോടായി അലറി. ഉടയോനോടായാലും ചോദ്യം ചോദിക്കണം. ഉടയോനോടായാലും ചോദ്യം ചോദിക്കണം.
1: ഏത് ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഈ വിരൽ സദ്യ മെസ്ന എഴുതിയത്?
0: ഞാൻ 10-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ജില്ലാ കലോത്സവത്തിൽ എഴുതിയതാണ്. 1-ാം സ്ഥാനം കിട്ടി.
1: ഈ ഒരു ആശയത്തിലേക്ക് എങ്ങനെയാണ് മെസ്ന എത്തുന്നത്?
0: കവിതയുടെ വിഷയം തന്നത് ചൂണ്ടുവിരലിനായിരുന്നു. ചൂണ്ടുവിരലിനുള്ള ആശയത്തെ, ആ ഒരു വിരലിനെ എങ്ങനെ സമൂഹത്തിന് നേരെ തിരിക്കാമെന്നുള്ള ഒരു കാര്യം ചിന്തിച്ചപ്പോഴാണ് ഇങ്ങനെയൊരു ആശയം വന്നത്. സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ സമൂഹത്തിൽ എന്നും നമ്മൾ കാണുന്നതാണ്. അതിനെക്കുറിച്ചുകൂടിയാണ് എന്റെ കവിത എന്ന് തോന്നി.
1: പലരും പല രീതിയിലും പറഞ്ഞിട്ടുമുള്ളതാണ് ഈ കാര്യം അല്ലെ? സ്ത്രീകളുടെ പ്രശ്നങ്ങളെ കുറിച്ചായാലും ഈ അരികു വൽക്കരിക്കപ്പെടുന്നവരുടെ പ്രശ്നങ്ങൾ എന്നും നമ്മുടെ സമൂഹത്തിൽ ചർച്ചയാണ്. എന്നാലും പ്രശ്നങ്ങൾ നടന്നുകൊണ്ടേയിരിക്കുന്നു, ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കുന്നു.
0: അതെ,
1: കവിതയും ഉപന്യാസവും വായനയും അല്ലാതെ വേറെ എന്ത് ലോകത്താണ് മെസ്ന ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത്?
0: ഞാൻ കഥയും എഴുതാറുണ്ട്, പിന്നെ നൃത്തം പഠിക്കുന്നുണ്ട്. ഭരതനാട്യം, കുച്ചിപ്പുടി, മോഹിനിയാട്ടം ഇതിന്റെ എല്ലാം അരങ്ങേറ്റം കഴിഞ്ഞു. സംഗീതവും പഠിക്കുന്നുണ്ട്.
1: എവിടുന്നാണ് നൃത്തം അഭ്യസിക്കുന്നത്? ആരാണ് ഗുരുനാഥ?
0: തളിപ്പറമ്പിലെ നൃത്താഞ്ജലി കലാക്ഷേത്രയിലെ ജസീന്ദ ടീച്ചറിന്റെ കീഴിലാണ് നൃത്തം പഠിക്കുന്നത്.
1: എത്ര വർഷമായി?
0: ഒന്നാം ക്ലാസ് മുതലേ നൃത്തം പഠിക്കുന്നുണ്ട്.

0: മത്സരത്തിനൊക്കെ പോവാറുണ്ടോ?
1: ഇല്ല, മത്സരത്തിന് എഴുത്തിനാണ് പോവാറ്.
0: സ്റ്റേജ് മത്സരമാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു വലിയ പ്രാക്ടീസ് നടത്തിയിട്ടാണ് ഓരോ മത്സരാർത്ഥിയും വേദിയിലെത്തുന്നത്. ഒരു കവിതാരചന, കഥാരചന എന്നൊക്കെ പറയുമ്പോൾ ഏത് രീതിയിലാണ് അതിന്റെ ഒരു പ്രാക്ടീസ് നടത്തുന്നത്? കാരണം തരാൻ പോകുന്ന വിഷയത്തെക്കുറിച്ച് നമുക്ക് യാതൊരു ധാരണയും ഇല്ലല്ലോ. ഏതൊക്കെ രീതിയിലാണ് മെസ്ന ഒരു പരിശീലനം നടത്തുന്നത്?
1: ഞാൻ ഗദ്യ കവിതകളാണ് എഴുതുന്നത്, അതുകൊണ്ട് ഒരുപാട് ഗദ്യ കവിതകൾ വായിക്കാൻ ശ്രമിക്കാറുണ്ട്. ഓരോ കാഴ്ചകളും എങ്ങനെ കവിതയായിട്ട് ആവിഷ്കരിക്കാന്നുള്ളതിനെ കുറിച്ച് ചിന്തിക്കാറുണ്ട്. അങ്ങനെയാണ് തയ്യാറെടുപ്പ് നടത്തുന്നത്. കലോത്സവത്തിന്റെ വേദിയിലേക്ക് പോകുന്ന വഴിയിൽ കാണുന്ന കാഴ്ചകൾ വരെ എങ്ങനെ കവിതയാക്കാം എന്നുള്ള രീതിയിൽ ചിന്തിച്ചിട്ട് അവിടെ എത്തുമ്പോൾ അവർ തന്ന വിഷയം നമുക്ക് കുറച്ചുകൂടെ പരിചിതമായിട്ട് തോന്നും. അത് നമ്മുടേതാക്കി മാറ്റാൻ നമുക്ക് പറ്റും.
0: എഴുതിയ കവിതകളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കവിത ഏതായിരിക്കും? ഉണ്ടാവുമല്ലോ ഒരു ഒരു ഫേവറേറ്റ് എന്ന് പറയുന്നൊരു?
1: അങ്ങനെ ഇല്ല. എല്ലാ കവിതകളും ഞാൻ എൻ്റെ ഓരോ പ്രായത്തിലെ അല്ലെങ്കിൽ എൻ്റെ ഓരോ സാഹചര്യത്തിലെ എൻ്റെ ചിന്തകള്, ആ സമയത്ത് സമൂഹത്തിൽ നടന്ന പ്രശ്നങ്ങള്, അങ്ങനെ എല്ലാത്തിനെയും കുറിച്ചുള്ളതാണ്. അപ്പൊ അതിൽ ഓരോന്നും പ്രിയപ്പെട്ടതാണ്,
0: ഓരോന്നും വ്യത്യസ്തവുമാണ്.
1: അതെ.
0: ഉജ്ജ്വല ബാല്യ പുരസ്കാരം ലഭിച്ചു എന്ന് പറഞ്ഞു, അത് ഒരു കവിതാ സമാഹാരത്തിനാണോ അല്ല മെസ്നയുടെ ഈ കോൺട്രിബ്യൂഷൻസിനെ മുൻനിർത്തിയിട്ടുള്ളതാണോ?
1: കോൺട്രിബ്യൂഷൻസ്.
0: എങ്ങനെയാണ് ആ ഒരു പുരസ്കാരത്തിലേക്ക് എത്തിയത്?
1: പത്രത്തില് ഉജ്ജ്വല ബാല്യം അവാർഡിന് അപേക്ഷകൾ ക്ഷണിക്കുന്നുവെന്ന് അറിഞ്ഞിട്ട് അച്ഛനാണ് അപ്ലൈ ചെയ്തത്. ആ സമയത്ത് എന്റെ കോൺട്രിബ്യൂഷൻസ് എല്ലാം വെച്ച് കൊടുത്തപ്പോൾ എനിക്ക് കിട്ടി. ഒട്ടും പ്രതീക്ഷിച്ചില്ലായിരുന്നു. പക്ഷെ ഒരു മറക്കാൻ പറ്റാത്ത അനുഭവവും ജീവിതത്തിലെ ഒരു നാഴികക്കല്ലെന്ന് തന്നെ പറയാം ആ ഉജ്ജ്വല ബാല്യം പുരസ്കാരം.
0: കവിതാ സമാഹാരങ്ങൾ മെസ്നയുടേതായിട്ട് പ്രസിദ്ധീകരിക്കപ്പെട്ടോ?
1: ഇല്ല, ഇതുവരെ പ്രസിദ്ധീകരിച്ചിട്ടില്ല. പ്രസിദ്ധീകരിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്.
0: എങ്ങനെയാണ് അപ്പൊ മെസ്നയുടെ കവിതകൾ പുറം ലോകം അറിയുന്നത്? ഈ മത്സരങ്ങളിലൂടെ അല്ലാതെ?
1: മത്സരങ്ങളിലാണ് അധികവും എഴുതാറുള്ളത്. മത്സരങ്ങൾക്ക് അയച്ചു കൊടുക്കുകയും ചെയ്യാറുണ്ട്. വിദഗ്ധരായ വിധികർത്താക്കൾ സ്വന്തം കവിതയെ വിലയിരുത്തുന്നത് എനിക്ക് വളരെ അഭിമാനകരവും സന്തോഷകരമായിട്ടൊക്കെ തോന്നിയിട്ടുണ്ട്. പിന്നെ കലോത്സവത്തിന് എഴുതുന്ന കവിതകൾ സ്കൂൾ വിക്കിയിൽ പ്രസിദ്ധീകരിക്കുന്നുണ്ട്. അത് വായിച്ചിട്ട് ആൾക്കാർ അഭിപ്രായം പറയാറുണ്ട്.
0: ഇത്തവണ മെസ്നയെ നമ്മൾ കാണുന്നത് കണ്ണൂർ ജില്ലാ കലോത്സവത്തിന്റെ കവിതാരചന ഉപന്യാസ രചന വേദിയിൽ വെച്ചാണ് മെസ്നയെ നമ്മൾ പരിചയപ്പെടുന്നത്. അതിനുശേഷം തൃശൂരിൽ നടന്ന സംസ്ഥാന കലോത്സവത്തിലേക്ക് മെസ്ന എത്തി. അവിടെ കിട്ടിയ സബ്ജക്ട് എന്തായിരുന്നു കവിതയ്ക്കും ഉപന്യാസത്തിനും?
1: കവിതയ്ക്ക് ലഭിച്ച വിഷയം എനിക്ക് ഞാൻ അപരിചിതനായി എന്നായിരുന്നു. ഉപന്യാസത്തിന്റെ വിഷയം കേരളീയ നവോത്ഥാനവും മാനവികതയും.
0: കവിതയിൽ എന്തൊക്കെയായിരുന്നു മെസ്ന കൊണ്ടുവന്ന ആശയങ്ങൾ?
1: കവിതയ്ക്ക് ഞാൻ പേര് കൊടുത്തത് കണ്ണാടി കൊണ്ട് മുറിവേറ്റയാൾ എന്നായിരുന്നു. ആധുനിക സാങ്കേതിക വിദ്യകളുടെയും നിർമ്മിത ബുദ്ധിയുടെയും എല്ലാം കാലത്ത് സ്വന്തം വ്യക്തിത്വം നഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ താൻ ആരാണെന്നുള്ള കാര്യത്തിൽ വരെ ആശയക്കുഴപ്പമുണ്ടാകുന്ന മനുഷ്യരെ കുറിച്ച് ആണ് ഈ കവിതയിൽ ഞാൻ പറയാൻ ശ്രമിച്ചിട്ടുള്ളത്.
0: ആശയം തന്നെ വളരെ ഗംഭീരമാണെന്ന് പറയാതിരിക്കാൻ വയ്യ. ഉപന്യാസം
1: കേരളീയ നവോത്ഥാനവും മാനവികതയും എന്നായിരുന്നു വിഷയം.
0: മനസ്സിലേക്ക് ഓടിയെത്തുന്ന ഒരുപാട് കവികളുടെ മുഖം പറയാൻ പറഞ്ഞാൽ ആരുടെയൊക്കെ പേര് പറയും മെസ്ന?
1: എനിക്ക് എല്ലാ കവികളെയും ഇഷ്ടമാണ്. ആനുകാലികങ്ങളിൽ എഴുതുന്നവരെയും മലയാള സാഹിത്യത്തിലെ രത്നങ്ങളായി നിൽക്കുന്ന കവികളെയും എല്ലാവരെയും ഞാൻ വായിക്കാറുണ്ട്. എന്റെ കവിത കൊണ്ട് വായനക്കാരെ ചിന്തിപ്പിക്കാനും കവിതയിലെ അക്ഷരങ്ങളിലൂടെ അവർക്ക് വേദനയും സന്തോഷവും ഒക്കെ പകരാനാണ് ഞാൻ എഴുതുന്നത്. അതിന് ഗദ്യ കവിതകളാണ് എനിക്ക് കൂടുതൽ ഉചിതമായിട്ട് തോന്നിയിട്ടുള്ളത്. എനിക്ക് കവിതയെ കൂടുതൽ മൂർച്ചയുള്ളതാക്കാൻ സഹായിക്കുന്നത് ഗദ്യ കവിതകളിൽ എഴുതുമ്പോഴാണ്.
0: ഗദ്യ കവിതകളെ കുറിച്ച് പറയാൻ പറഞ്ഞാൽ
1: ഗദ്യ കവിതകളിൽ ഞാൻ കൂടുതലായിട്ട് വായിക്കുന്നത് സോമൻ കടലൂർ മാഷിന്റെ കവിതകൾ വായിക്കാറുണ്ട്. അത് വളരെ ഇഷ്ടമാണ്.
0: അദ്ദേഹത്തിന്റെ പദാവലിയും വളരെ സിമ്പിൾ ആയിരിക്കും അല്ലെ? ലളിത പദങ്ങൾ വെച്ച് മെസ്ന പറഞ്ഞ പോലെ കുറിക്കൊള്ളുന്ന രീതിയിലാണ് അദ്ദേഹവും എഴുതുന്നത്.
1: അതെ. കെ ജി ശങ്കരപിള്ള എഴുതുന്ന കവിതകൾ വായിക്കാറുണ്ട്. അതെല്ലാം വളരെ ഇഷ്ടമാണ്. പിന്നെ സ്കൂൾ കലോത്സവത്തിൽ എഴുതുന്ന കുട്ടികളുടെ കവിതകളും വായിക്കാറുണ്ട്. ഇന്നത്തെ കാലത്തെ ശബ്ദങ്ങളാണ് അവരും. അപ്പൊ അവരുടെ കവിതകളും വളരെ വായിച്ച് ആസ്വദിക്കാറുണ്ട്.
0: ആനുകാലികങ്ങളും കൃത്യമായി വായിച്ച് വിലയിരുത്താൻ ശ്രമിക്കാറുണ്ട് അല്ലെ മെസ്ന?
1: അതെ.
0: പ്ലസ് ടുവിലേക്ക് എത്തുന്നു, ഹ്യൂമാനിറ്റീസ് ആണ്. ഇത് കഴിഞ്ഞാൽ എന്ത് എന്നൊരു ചോദ്യത്തിന് ഉത്തരം കണ്ടുപിടിച്ചോ മെസ്ന?
1: ഒന്നും കൃത്യമായി തീരുമാനിച്ചിട്ടില്ല. സിവിൽ സർവീസ് ആണ് ആഗ്രഹം.
0: CBSE 7ാം ക്ലാസ് പാഠപുസ്തകത്തിലെ മലയാളം പാഠപുസ്തകത്തിലേക്കാണ് മെസ്നയുടെ കവിത തെരഞ്ഞെടുക്കപ്പെട്ടത്. എങ്ങനെയായിരുന്നു അതിലേക്കുള്ള വഴി?
1: ഞാൻ കലോത്സവത്തിൽ പങ്കെടുത്തതിന്റെ പത്രവാർത്തകൾ കണ്ടിട്ട് പാഠപുസ്തകം തയ്യാറാക്കുന്നവര് വിളിച്ച് കവിതകള് ആവശ്യപ്പെട്ടു. അപ്പൊ ഞാൻ അയച്ചു കൊടുത്തു, അത് അവർക്ക് ഇഷ്ടമായിട്ട് അവരത് ടെക്സ്റ്റ് ബുക്കിൽ ഉൾപ്പെടുത്തി.

0: ഉൾപ്പെടുത്തി.
1: 7-ാം ക്ലാസ്സിൽ ആ കവിത പഠിപ്പിക്കുന്ന അധ്യാപകരെ മെസ്സിനെ കണ്ടിട്ടുണ്ടോ?
0: ഒരു മത്സര സ്ഥലത്ത് വെച്ച് ഒരു അധ്യാപിക എന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, മെസ്സിനെയല്ലേ ഞാൻ കുട്ടിയുടെ കവിത പഠിപ്പിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് വളരെ സന്തോഷമായി. ഞാൻ എഴുതിയൊരു കവിത കുട്ടികളെ പഠിപ്പിക്കുന്ന, അതിനെപ്പറ്റി അവരോട് ചോദ്യം ചോദിക്കുന്ന, അവർക്ക് പരീക്ഷകളൊക്കെ നടത്തുന്ന ടീച്ചർ എന്നെ കണ്ടിട്ട് വന്ന് സംസാരിച്ചപ്പോൾ വളരെ അധികം അഭിമാനവും സന്തോഷവും ഒക്കെ തോന്നി.
1: കവിയാണ്, കഥാകാരിയാണ്, അത്യാവശ്യം ഉപന്യാസം എഴുതും, നല്ല വായനക്കാരിയാണ്, അതുപോലെ തന്നെ ഒരു ക്വിസ് ബീ കൂടിയാണ് മെസ്ന, അല്ലെ? അത്യാവശ്യം കുറെ അധികം ക്വിസ് മത്സരങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട് അല്ലെ?
0: അതെ, ഈ വർഷത്തെ സംസ്ഥാന ശാസ്ത്രമേളയില് സോഷ്യൽ സയൻസ് ക്വിസിൽ പങ്കെടുത്തിട്ടുണ്ട്.
1: പഠനത്തിലും അതുപോലെ മികവ് പുലർത്തുന്ന ഒരാളാണ് മെസ്ന അല്ലെ?
0: അതെ.
1: എങ്ങനെയായിരുന്നു 10-ാം ക്ലാസ്സിലൊക്കെ ഫുൾ എ പ്ലസ് ഒക്കെ ഉണ്ടോ?
0: അതെ, 10-ാം ക്ലാസ്സിൽ ഫുൾ എ പ്ലസ് ഉണ്ടായിരുന്നു.
1: മെസ്നയുടെ തന്നെ ആയിട്ടുള്ള അടുത്ത ഒരു കവിത കേൾക്കാം നമുക്ക്.
0: കവിത ഓർമ്മയുടെ വേരുകൾ. പുഴയായി ചിലങ്കയണിഞ്ഞാലും തിരയായി ആർ തിരമ്പിയാലും മഴ കൊതിക്കുന്നത് മേഘത്തിലേക്ക് മടങ്ങാനാണ്. പുഴയായി ചിലങ്കയണിഞ്ഞാലും തിരയായി ആർ തിരമ്പിയാലും മഴ കൊതിക്കുന്നത് മേഘത്തിലേക്ക് മടങ്ങാനാണ്. ചില്ലുപാത്രത്തിൽ ജീവനില്ലാതെ ചലിക്കുമ്പോഴും സ്വർണ മത്സ്യം കടലായി അലയടിക്കുന്നു. ചില്ലുപാത്രത്തിൽ ജീവനില്ലാതെ ചലിക്കുമ്പോഴും സ്വർണ മത്സ്യം കടലായി അലയടിക്കുന്നു. രക്തസാക്ഷിയായ മരവും കാഴ്ചവസ്തുവായ മൃഗവും ഉള്ളിൽ കാടായി പച്ചപിടിക്കുന്നു. ഓർമ്മകളാണ് മനുഷ്യന്റെ ഭവനം, ചിരികളും നൊമ്പരങ്ങളും അടുക്കി വച്ചിരിക്കുന്ന ഇടം. ഓർമ്മകളാണ് മനുഷ്യന്റെ ഭവനം, ചിരികളും നൊമ്പരങ്ങളും അടുക്കി വച്ചിരിക്കുന്ന ഇടം. ജീവിതം പോലെ കറ പിടിച്ച ചുമരുകൾ, അവസരങ്ങളുടെ വാതിലുകളും പ്രത്യാശയുടെ ജാലകങ്ങളും വരണ്ടുണങ്ങിയ മനസ്സിലെ കുളിർമഴയായി. അവസരങ്ങളുടെ വാതിലുകളും പ്രത്യാശയുടെ ജാലകങ്ങളും വരണ്ടുണങ്ങിയ മനസ്സിലെ കുളിർമഴയായി. ഞാനെന്ന രണ്ടക്ഷരത്തിൽ കെട്ടിപ്പൊക്കിയ മതിലുകൾ, അടുക്കളയിലെ തിളച്ചു തൂവിയ ഓർമ്മകൾ, സ്വപ്നങ്ങളുടെ സ്ഥിതിയിൽ അടുപ്പുകൂട്ടുമ്പോഴും പ്രതീക്ഷയുടെ ചിറകുകൾ തുന്നിക്കൂട്ടിയവളുടെ നിശ്വാസമായി. ആൺകോയ്മയുടെ കൊമ്പൻ മീശ അടുക്കളയിലേക്കുള്ള വഴിയറിയാതെ കുഴങ്ങുന്നു. ഓർമ്മകൾ ഉപ്പിലിട്ടു വച്ച പളുങ്കുഭരണികൾ ജീവിതത്തിന്റെ രുചിയായി. ആവിയായി ഉയർന്നു പൊങ്ങുന്ന നൊമ്പരങ്ങൾ 4 ചുവരുകൾക്കുള്ളിൽ കരിപുരണ്ട്. സ്നേഹത്തിന്റെ മേശയിലെ കാരുണ്യമായ പാഥേയം ഒട്ടും ചൂടാറാതെ. പഠനമുറിയിൽ വാരിച്ചുറ്റിയ കിനാവിന്റെ മേലങ്കികൾ ചിറകുകളായി. ഏകാന്തതയുടെ കയ്പുനീർ നുകർന്ന നാളുകളിൽ പ്രതീക്ഷകൾ മുട്ടിട്ട ഉദ്യാനങ്ങൾ. നഗരജീവിതം കാർന്നു തിന്നുന്ന മനസ്സിന്റെ അറകളെ എവിടെയോ ശ്വാസത്തിനായി പിടഞ്ഞ്. ആ വീട്ടിലേക്കുള്ള താക്കോൽ മറവിയുടെ മാറാലയ്ക്കുള്ളിൽ കരിപുരണ്ട്. ഗൂഗിൾ മാപ്പിൽ എത്ര തിരഞ്ഞിട്ടും വീട്ടിലേക്കുള്ള വഴി അവന് കണ്ടെത്താനായില്ല. ഒരു മഴയായി പെയ്തിറങ്ങാൻ അവൻ കൊതിച്ചു, വേരുകളുടെ രഹസ്യ ചുരുളി നിവർത്താൻ.
1: അതായത് കവിതയുടെ അവസാനം എത്തുമ്പോഴത്തേനും ഞാനിപ്പോ ശ്രദ്ധിച്ചതാണ്, ഒരു പ്രത്യേക രീതിയിൽ അതിനെ എന്ത് ചെയ്യാനുള്ള ഒരു ശ്രമം നടത്തുന്നുണ്ട്, ഒരു ട്വിസ്റ്റ് എന്നൊക്കെ പറയാറ് ഒരു പുതിയ ഭാഷയിൽ.
0: കവിത വായിച്ചു നിർത്തുമ്പോൾ അത് വായനക്കാരുടെ മനസ്സിൽ ഒരു ഹാങ് ഓവർ പോലെ ഉണ്ടാവണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതിനു വേണ്ടിയിട്ടാണ് അങ്ങനെയൊന്ന് ചെയ്യുന്നത്. ഒരു ട്വിസ്റ്റ് എന്നൊന്നും പറയാൻ പറ്റില്ലെങ്കിലും മനസ്സിൽ തങ്ങി നിൽക്കുന്ന വരികളിൽ കവിത അവസാനിപ്പിക്കാൻ ശ്രമിക്കാറുണ്ട്.
1: എൻഡ് പഞ്ച് എന്ന് പറയൂലേ.
0: ആ
1: പ്രിയ ശ്രോതാക്കളെ, ഇന്ന് യുവവാണിയിൽ നമ്മളോടൊപ്പം ഉണ്ടായത് തളിപ്പറമ്പ ടാഗോർ വിദ്യാനികേതനിലെ +2 വിദ്യാർത്ഥിനി മെസ്ന കെവിയാണ്. മെസ്ന 2020 സംസ്ഥാന സർക്കാരിന്റെ ഉജ്ജ്വല ബാല്യ പുരസ്കാരം നേടിയിട്ടുണ്ട്. 2021 മുല്ലനേഴി കാവ്യപ്രതിഭാ പുരസ്കാരം നേടിയിട്ടുണ്ട്. അതുപോലെ തന്നെ 2024 2025 2026 സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ കവിതാരചനയിൽ എ ഗ്രേഡ് നേടിയിട്ടുണ്ട്. ഗാന്ധി ദർശൻ വേദിയുടെ ഗാന്ധി പുരസ്കാരവും ലഭിച്ചിട്ടുണ്ട് മെസ്നയ്ക്ക്. കൂടാതെ 2025 മലയാള കാവ്യ സാഹിതി സംസ്ഥാന കവിതാ പുരസ്കാരവും നേടിയിട്ടുണ്ട് മെസ്ന. 2026 സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഉപന്യാസ രചനയിലും എ ഗ്രേഡ് നേടിയ മെസ്ന ഇനിയും ഒരുപാട് ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു.
0: താങ്ക് യു. എനിക്ക് ഇങ്ങനെയൊരു അവസരം തന്ന ആകാശവാണിക്ക് നന്ദി അറിയിക്കുന്നു. എന്റെ കവിതകൾ ആസ്വദിച്ച യുവവാണിയുടെ കേൾവിക്കാർക്കും നന്ദി അറിയിക്കുന്നു. നന്ദി.
2: പ്രിയരെ, ഇന്നത്തെ യുവവാണി ഇവിടെ സമാപിക്കുന്നു. നിർവഹണം വിനോദ് ബാബു എച്ച്, കൂടെ മീര ആര്യു, ഉഷ വിനീത്.

ആകാശവാണി കണ്ണൂർ ചലച്ചിത്ര ഗാനങ്ങൾ. എം ജി ശ്രീകുമാറും സംഘവും ചിത്രം മഹാത്മാ.

കളിവീട് എന്ന പടത്തിൽ ജയചന്ദ്രനും ചിത്രയും ചേർന്ന് പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. ഗിരീഷ് പുത്തുഞ്ചിരിയുടെ വരികൾ, മോഹൻ സിത്താരയുടെ സംഗീതം. അടുത്ത ഗാനം യേശുദാസ് പാടുന്നു, ചിത്രം അഗ്രജൻ. ഗാനരചന ONV, സംഗീതം ദേവരാജൻ.

ആയിരം നാവുള്ളാനന്ദൻ, ഇവിടത്തിൽ യേശുദാസും ചിത്രയും ചേർന്ന് പാടിയത്. എസ് രമേശൻ നായരുടെ വരികൾക്ക് ജോൺസണിന്റെ സംഗീതം.

ചിത്രം ഡൊമിനിക് പ്രസന്റേഷൻ. ചിത്രപാടിയത് കൈതപ്രത്തിൻ്റെ വരികൾ വിദ്യാസാഗറിൻ്റെ. വിദ്യാധരൻ്റെ സംഗീതം.

0: ആകാശവാണി കണ്ണൂർ. അല്പസമയത്തിനുള്ളിൽ പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. തിരുവനന്തപുരം മുരളി.
1: ആകാശവാണി, നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ആമിന നജുമ. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഒരു ദിവസത്തെ സന്ദർശനത്തിനായി നാളെ കേരളത്തിലെത്തും. കോട്ടയത്ത് നടക്കുന്ന ദീപിക മലയാള ദിനപത്രത്തിന്റെ 140th സ്ഥാപക വാർഷികാഘോഷങ്ങൾ അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് കണ്ണൂരിൽ രാജ്യസഭാ എംപി സി സദാനന്ദൻ മാസ്റ്റർ സംഘടിപ്പിക്കുന്ന ചടങ്ങിലും അദ്ദേഹം പങ്കെടുക്കും. ഇന്ത്യൻ സായുധസേന അതീവ ജാഗ്രതയിലാണെന്നും കൂടുതൽ സൈനിക നടപടി ആവശ്യമാണെങ്കിൽ ഓപ്പറേഷൻ സിന്ദൂർ 2.0 തയ്യാറാണെന്നും കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി. പൂനെയിലെ നാഷണൽ ഡിഫൻസ് അക്കാദമിയിൽ നടന്ന 150th പാസിംഗ് ഔട്ട് പരേഡിൽ സംസാരിക്കവെയാണ് ജനറൽ ദ്വിവേദി ഇക്കാര്യം പറഞ്ഞത്. സമന്വയത്തിന്റെ പ്രാധാന്യം അടിവരയിട്ടതായും ജനറൽ ദ്വിവേദി പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11 മണിക്ക് ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ശൃംഖലകളിലൂടെയും മൻ കി ബാത് തത്സമയം ലഭ്യമാകും. 16th കേരള നിയമസഭയുടെ 1st സമ്മേളനത്തിന്റെ സമയക്രമത്തിൽ മാറ്റം. സമ്മേളനം ചൊവ്വാഴ്ച ആരംഭിക്കും. അന്നേ ദിവസം ഡെപ്യൂട്ടി സ്പീക്കർ തിരഞ്ഞെടുപ്പ് നടക്കും. ജൂൺ 1 സ്കൂൾ പ്രവേശനോത്സവം കണക്കിലെടുത്താണ് സഭാസമ്മേളനത്തിന്റെ സമയക്രമത്തിൽ മാറ്റം വരുത്തിയത്. ജൂൺ 4 ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന്മേലുള്ള നന്ദിപ്രമേയം ചർച്ച ചെയ്യും. അപ്രതീക്ഷിത കാലാവസ്ഥാ വ്യതിയാനങ്ങളും ദുരന്ത സാധ്യതകളും കണക്കിലെടുത്ത് കാലവർഷത്തിന് മുന്നോടിയായുള്ള പ്രവൃത്തികൾ എല്ലാ വകുപ്പുകളും അടിയന്തരമായി പൂർത്തിയാക്കണമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. കാലാവസ്ഥാ മുന്നൊരുക്കങ്ങൾ വിലയിരുത്തുന്നതിന് തിരുവനന്തപുരത്ത് ചേർന്ന ഉന്നതതല യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മധ്യവേനൽ അവധിക്ക് ശേഷം സംസ്ഥാനത്തെ സ്കൂളുകൾ മറ്റന്നാൾ തുറക്കും. സ്കൂൾ പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരം പട്ടം ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ നിർവഹിക്കും. സ്കൂൾ പ്രവേശനോത്സവത്തിൽ വിദ്യാർത്ഥികൾ സൈബർ സുരക്ഷാ പ്രതിജ്ഞയെടുക്കും. ആരോഗ്യവകുപ്പിന്റെ പ്രവർത്തനങ്ങളോട് സഹകരിക്കുന്ന എല്ലാ ജീവനക്കാരെയും സർക്കാർ സംരക്ഷിക്കുമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. സംസ്ഥാനത്ത് ആരോഗ്യവകുപ്പ് നടപ്പിലാക്കുന്ന ജനകീയ മഹാശുചീകരണ പ്രവർത്തനം തുടക്കം പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. തിരുവനന്തപുരത്ത് തീരദേശ മേഖലയിലെ കാലവർഷ മുന്നൊരുക്കം ഏകോപിപ്പിക്കുന്നത് സംബന്ധിച്ച് മന്ത്രി സി പി ജോണിന്റെ അധ്യക്ഷതയിൽ ഉന്നതതല അവലോകന യോഗം ചേർന്നു. കടലാക്രമണം തടയുന്നതിനാവശ്യമായ ജിയോ ബാഗുകൾ സജ്ജീകരിക്കുന്നതിനും ദുരിതാശ്വാസ ക്യാമ്പുകൾ ഒരുക്കുന്നതിനുമുള്ള അടിയന്തര നടപടികൾ സ്വീകരിക്കാൻ അദ്ദേഹം നിർദ്ദേശം നൽകി. 50-ലധികം ജീവനക്കാരുള്ള പൊതു സ്വകാര്യ മേഖലാ സ്ഥാപനങ്ങളിൽ ശിശുസംരക്ഷണ കേന്ദ്രങ്ങൾ ഒരുക്കുന്നത് പരിഗണനയിലെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ. അങ്കണവാടി പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം കൊല്ലത്ത് നിർവഹിക്കുകയായിരുന്നു മന്ത്രി. മുഖ്യമന്ത്രിയെ അപമാനിച്ച് ഫേസ്ബുക്കിൽ പോസ്റ്റിട്ട സ്കൂൾ പ്രിൻസിപ്പലിനെ സസ്പെൻഡ് ചെയ്ത നടപടി പിൻവലിക്കാൻ മുഖ്യമന്ത്രി വി ഡി സതീശൻ നിർദ്ദേശിച്ചു. ആറ്റിങ്ങൽ മോഡൽ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ എസ് ജവാദിനെയാണ് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ഇന്നലെ സസ്പെൻഡ് ചെയ്തത്. ബ്രിസ്റ്റോളിൽ നടക്കുന്ന ഇന്ത്യ ഇംഗ്ലണ്ട് വനിതാ T20 ക്രിക്കറ്റ് പരമ്പരയിൽ ഇന്ത്യയ്ക്ക് 169 റൺ വിജയലക്ഷ്യം. ടോസ് നേടിയ ഇംഗ്ലണ്ട് ബാറ്റിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു. IPL ക്രിക്കറ്റ് ഫൈനൽ പോരാട്ടം നാളെ. അഹമ്മദാബാദിൽ നടക്കുന്ന ഫൈനലിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ ഗുജറാത്ത് ടൈറ്റൻസ് നേരിടും. സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴ തുടരുന്നു. തിരുവനന്തപുരം ജില്ലയിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. 7 ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. മോശം കാലാവസ്ഥ കണക്കിലെടുത്ത് കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. സംസ്ഥാനത്ത് 52 ദിവസത്തെ ട്രോളിംഗ് നിരോധനം അടുത്ത മാസം 9 അർദ്ധരാത്രി മുതൽ ആരംഭിക്കും. ജൂലൈ 31 അർദ്ധരാത്രി വരെ നിരോധനം തുടരും. മത്സ്യസമ്പത്ത് സംരക്ഷിക്കുകയും ശാസ്ത്രീയ മത്സ്യബന്ധനം ഉറപ്പാക്കുകയും ചെയ്യുന്നതിനായാണ് ട്രോളിംഗ് നിരോധനമെന്ന് ഫിഷറീസ് വകുപ്പ് അറിയിച്ചു. പൊതുജനങ്ങൾക്ക് ലളിതമായി പരാതികൾ രജിസ്റ്റർ ചെയ്യാനായി സമാധാൻ ദീദി എന്ന നിർമ്മിത ബുദ്ധി വോയിസ് ചാറ്റ് ബോർഡ് കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് ഉദ്ഘാടനം ചെയ്തു. മലയാളം ഉൾപ്പെടെ 22 ഇന്ത്യൻ ഭാഷകളിലും പരാതികൾ നൽകാം. പരാതികൾ ബന്ധപ്പെട്ട മന്ത്രാലയങ്ങൾക്കോ വകുപ്പുകൾക്കോ സ്വയം തരംതിരിച്ചു നൽകാൻ ഈ AI സംവിധാനത്തിന് കഴിയും. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ തിരുവനന്തപുരത്തെ വീട്ടിൽ റെയ്ഡ് നടത്തി മടങ്ങിയ ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ 5 പ്രതികളുടെ ജാമ്യാപേക്ഷ കോടതി തള്ളി. തിരുവനന്തപുരം ജുഡീഷ്യൽ 1st ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയുടേതാണ് ഉത്തരവ്. അഞ്ച് ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി ഇന്ത്യയിലെത്തിയ മ്യാൻമർ പ്രസിഡന്റ് യു മിൻ ഓങ് ലെയ്ങ് ന്യൂഡൽഹിയിലെത്തി. ഡൽഹിയിലെത്തുന്നതിന് മുൻപ് ബീഹാറിലെ ഗയ സന്ദർശിച്ച അദ്ദേഹം മഹാബോധി ക്ഷേത്രത്തിൽ പ്രാർത്ഥന നടത്തി. തിങ്കളാഴ്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തും. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
0: ആകാശവാണി കണ്ണൂർ സേവന വാർത്തകൾ. മൊബൈൽ വെറ്റിനറി ക്ലിനിക്കിലേക്ക് വെറ്റിനറി ഡോക്ടറെ നിയമിക്കുന്നതിനുള്ള കൂടിക്കാഴ്ച 5 June രാവിലെ 10:30 പരപ്പ ബ്ലോക്ക് പഞ്ചായത്ത് കാര്യാലയത്തിൽ നടക്കും. യോഗ്യത: വെറ്റിനറി സയൻസിൽ ബിരുദം, കേരള വെറ്റിനറി കൌൺസിൽ രജിസ്ട്രേഷൻ. ഫോൺ നമ്പർ 9745068809. അഡാക്ക് എരഞ്ഞോളി ഫിഷ് ഫാമിൽ ജനറേറ്റർ, വാട്ടർ പമ്പ്, എയറേറ്റർ എന്നീ ഉപകരണങ്ങൾ കൈകാര്യം ചെയ്യുന്നതുൾപ്പെടെയുള്ള ജോലികൾ ചെയ്യുന്നതിനായി സ്കിൽഡ് ലേബർമാരെ ദിവസവേതനടിസ്ഥാനത്തിൽ നിയമിക്കുന്നു. SSLC ഇലക്ട്രീഷ്യൻ ട്രേഡിൽ ITI യോഗ്യതയുള്ള 45 വയസ്സിൽ താഴെയുള്ള പുരുഷന്മാർക്ക് അപേക്ഷിക്കാം. ബയോഡാറ്റയോടൊപ്പം ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളും പകർപ്പുകളും സഹിതം 5 June ഉച്ചയ്ക്ക് 2 എരഞ്ഞോളി അഡാക്ക് നോർത്ത് സോൺ റീജിയണൽ ഓഫീസിൽ അഭിമുഖത്തിനെത്തണം. ഫോൺ നമ്പർ 0490235407 3. മൊഗ്രാൽ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ VHSE വിഭാഗത്തിൽ വൊക്കേഷണൽ ടീച്ചർ, മാത്തമാറ്റിക്സ്, കെമിസ്ട്രി ജൂനിയർ, എന്റർപ്രണർഷിപ്പ് ഡെവലപ്മെന്റ് തസ്തികകളിലേക്ക് നിയമിക്കുന്നതിനുള്ള കൂടിക്കാഴ്ച 1 June ഉച്ചയ്ക്ക് 1 നടക്കും. ഫോൺ നമ്പർ 9946985775. കാസർഗോഡ് ദേലമ്പാടി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ VHSE വിഭാഗത്തിൽ താൽക്കാലിക അധ്യാപക നിയമന കൂടിക്കാഴ്ച 2 രാവിലെ 11 നടക്കും. കാസർഗോഡ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ HST ഫിസിക്കൽ സയൻസ് ഇംഗ്ലീഷ് അധ്യാപകരെ നിയമിക്കുന്നതിനുള്ള കൂടിക്കാഴ്ച 1 ഉച്ചയ്ക്ക് 2 സ്കൂൾ ഓഫീസിൽ നടക്കും. കണ്ണൂർ റൂറൽ ജില്ലാ പോലീസ് DHQ ക്യാമ്പിൽ 59 ദിവസത്തേക്ക് താൽക്കാലികമായി ക്യാമ്പ് ഫോളോവർ തസ്തികയിൽ സ്വീപ്പർ 1, കുക്ക് 2 നിയമനം നടത്തുന്നു. മുൻ പരിചയമുള്ളവർ, അസൽ തിരിച്ചറിയൽ രേഖ, പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന രേഖകൾ സഹിതം 2 രാവിലെ 10:30 മാങ്ങാട്ടുപറമ്പിലുള്ള കണ്ണൂർ ജില്ലാ പോലീസ് ആസ്ഥാനത്ത് അഭിമുഖത്തിനെത്തണം. അഴീക്കൽ ഗവൺമെന്റ് റീജിയണൽ ഫിഷറീസ് ടെക്നിക്കൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ VHSE വിഭാഗത്തിൽ ദിവസവേതന വ്യവസ്ഥയിൽ താൽക്കാലിക അടിസ്ഥാനത്തിൽ നോൺ വൊക്കേഷണൽ ടീച്ചർ, ജൂനിയർ, എന്റർപ്രണർഷിപ്പ് ഡെവലപ്മെന്റ് തസ്തികയിൽ ഒഴിവുണ്ട്. മാസ്റ്റർ ബിരുദത്തോടൊപ്പം BEd സെറ്റ് യോഗ്യതയുള്ള അസൽ സർട്ടിഫിക്കറ്റുകളുമായി 2 രാവിലെ 10 സ്കൂൾ ഓഫീസിൽ അഭിമുഖത്തിനെത്തേണ്ടതാണ്. കണ്ണൂർ സർക്കാർ ആയുർവേദ കോളേജിലെ സ്വസ്ഥവൃത്ത വകുപ്പിൽ ഹോണററി യോഗ ഇൻസ്ട്രക്ടറുടെ ഒഴിവിലേക്ക് നിയമനം നടത്തുന്നു. യോഗ്യത: BNYS, BAMS വിത്ത് PG ഡിപ്ലോമ ഇൻ യോഗ, MSc യോഗ. പ്രായപരിധി 45 വയസ്സ്. ജനനതീയതി, വിദ്യാഭ്യാസ യോഗ്യത, പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകളും പകർപ്പുകളും സഹിതം 8 രാവിലെ 11 അഭിമുഖത്തിനെത്തണം. സേവന വാർത്തകളാണ് ഇതുവരെ കേട്ടത്.

0: Good evening. This is Akashvani and I am Valsa Williams with the news at 9. The headlines. D. K. Shivakumar elected leader of Congress Legislature Party in Karnataka to take oath as Chief Minister on Wednesday. Month-long Khet Bachao Abhiyan to be launched from Monday to promote balanced and judicious use of fertilizers. Prime Minister Narendra Modi to share his thoughts in Mann Ki Baat program on Akashvani tomorrow. IMD forecasts thunderstorms accompanied by hailstorms over East Rajasthan, Himachal Pradesh, Uttarakhand and Vidarbh tomorrow. In badminton, Sattvik Sairaj and Ki Reddy and Chirag Shetty advanced to men's doubles final of Singapore Open. And in women's cricket, England set a target of 169 runs for India in the second T20 International in Bristol. In Karnataka, the Congress Legislature Party meeting in Vidhan Sabha has elected D.K. Shivakumar as its new leader after the resignation of Siddaramaiah. His name was proposed by outgoing Chief Minister Siddaramaiah and Dr. G. Parameshwar. After adopting the resolution, AICC General Secretary K.C. Venugopal made the official announcement. Later, briefing media persons in Bengaluru, Mr. Venugopal said D.K. Shivakumar will visit the governor to stake claim to form the government. He also announced that the swearing-in ceremony will be held on the 3rd of June. More from our correspondent.
1: After a few tense moments in the evening, the news was broken that D.K. Shivakumar has been chosen Legislature Party leader. The outgoing Chief Minister Siddaramaiah had moved a one-line resolution that electing the CLP leader must be left to the discretion of AICC. Thereafter, AICC General Secretaries K.C. Venugopal and Randeep Singh Surjewala held a discussion with Siddaramaiah separately in Chief Minister's chamber in Vidhan Sabha. So, after a break in CLP meeting, when it commenced again, D.K. Shivakumar was elected the leader after a meeting with the governor and seeking his permission for a swearing-in ceremony as the next chief minister on June 3rd at 4:05 p.m. The governor has invited D.K. Shivakumar to take oath along with cabinet members at the requested date and time. Sudhindra, Akashwani News, Bengaluru.
0: The Khet Bachao Abhiyan to promote balanced and judicious use of fertilizers will be launched across the country on the 1st of June and will be carried out throughout the month. Union Minister for Agriculture and Farmers Welfare Shivraj Singh Chauhan chaired a high-level meeting regarding the preparations of the campaign in New Delhi today. He said the campaign should be made a comprehensive national drive connecting farms, farmers and villages. The minister said the focus of the campaign will be on balanced and judicious use of fertilizers, timely advice to farmers in view of weather-related challenges, active participation at panchayat level and delivering the benefits of the schemes directly to the villages. A report.
2: The Khet Bachao Abhiyan will be carried out across the country from Monday till 30th June. The Krishi Vigyan Kendras have been assigned the role of key coordinators for all participating institutions in the campaign. Over 1,600 teams have been formed and a total of 500 teams have been constituted for 100 districts of excessive fertilizer use. During the campaign, the focus will be on saving the farms and providing timely and right guidance to farmers. Agriculture Ministry emphasized that minimizing the reckless use of chemical fertilizers is the prime objective of the campaign. The farmers will be sensitized about the balanced use of fertilizers and other agricultural inputs based on soil tests, motivating them to increase the use of green manures, organic and bio products. Anupam Mishra, Akashwani News, Delhi.
0: Prime Minister Narendra Modi will share his thoughts with the people of the country and abroad in the Mann Ki Baat program on Akashvani at 11 a.m. tomorrow. It will be the 134th episode of the monthly radio program. The program will be broadcast across the entire network of Akashvani and Doordarshan, the AIR News website and the News on AIR mobile app. It will also be live streamed on the YouTube channels of AIR News, DD News, the PMO and the Ministry of Information and Broadcasting. Akashvani will broadcast the program in regional languages immediately after the Hindi broadcast. President of Myanmar, U May Aung Hlaing, arrived in New Delhi this evening on a five-day visit to India. Union Minister of State for External Affairs Kirti Vardhan Singh received him at the airport. Earlier today, the President of Myanmar visited Gaya in Bihar and prayed at Mahabodhi Temple. He is accompanied by a high-level delegation comprising several cabinet ministers, senior officials and business leaders. This is the first visit of President U Mei Aung Lyang to India in his current capacity. External Affairs Minister Dr. S. Jaishankar called on Mr. Lyang in a social media post. Dr. Jaishankar appreciated the Myanmar President's positive sentiment towards deepening the long-standing bilateral cooperation. He said he is looking forward to the meeting of Mr. Lyang with Prime Minister Narendra Modi to advance the partnership for peace, progress and prosperity. The visiting dignitary will also participate in a business forum. Defence Secretary Rajesh Kumar Singh interacted with Singapore President Tharman Shanmugaratnam at the Istana reception hosted on the sidelines of the Shangri-La Dialogue 2026 in Singapore. In a social media post, the Ministry of Defence said the discussions were focused on further strengthening bilateral strategic ties and advancing cooperation in areas of mutual interest. This is Akashwani giving you the news. For quick news updates round the clock, follow us on our X handle at AIR News Alerts. And for details of stories and more, log on to our website www.newsonair.gov.in and download News on AIR app. Welcome back. You're with us on the news at 9. India's economic performance remained resilient despite global uncertainty arising from the ongoing conflict in West Asia. The Finance Ministry's monthly economic review for May 2026 says the foreign exchange reserves remained at comfortable levels even as elevated crude oil prices, tighter financial conditions and slowing growth in major economies created a more challenging global environment. The index of core industries declined marginally by 0.4% in March, though infrastructure and manufacturing activities maintained underlying momentum. Retail inflation remained contained at 3.4% in March. The report also noted that liquidity in the system remained in surplus, while bank credit growth remains steady at over 17% year-on-year. The government has temporarily exempted customs duties on cotton imports from the 1st of June till the 31st of October this year. The Ministry of Textiles in a notification said the decision has been taken keeping the interests of cotton farmers and the entire cotton value chain at the forefront. The Ministry said the measure implemented during the cotton off-season will ensure adequate cotton availability for the textile industry, support MSMEs, reduce input costs and boost the competitiveness of Indian textiles. Minister of State for Personnel, Public Grievances and Pensions Dr. Jitendra Singh today launched the AI-enabled CP Grams voice chatbot Samadhan Didi in New Delhi. Developed by the Department of Administrative Reforms and Public Grievances in collaboration with Bhashini, Samadhan Didi is a voice-based multilingual grievance registration assistant with intelligent AI-based categorization that helps citizens register public grievances through an interactive conversational interface. Addressing the media, Dr. Jitendra Singh described Samadhan Didi as a significant step towards the democratization of the government's grievance redressal mechanism. Electronic and IT Minister Ashwini Vaishnav today visited Loham in Surajpur in Greater Noida, which is producing sustainable critical minerals and advanced materials. Speaking to media, Mr. Vaishnav said lithium batteries and permanent magnets play a crucial role in several modern technologies, and Prime Minister Narendra Modi envisions that this should be manufactured in India and its technology should be developed domestically.
3: A young startup Loham has developed the complete technology. After developing the technology, they have taken it to the production level. Today I got the opportunity to visit this plant. There is a machine for making lithium carbonate which will be directly used in battery manufacturing and the machines used for making permanent magnets. They have developed these very advanced and highly complex technologies in a very efficient manner.
0: To mark the completion of 200 years of Hindi journalism, Communication Minister Jyotiraditya Sindhya today released a commemorative postage stamp and first day cover in honour of the first Hindi newspaper Udant Marthand in New Delhi. On the occasion, Chairman of Indira Gandhi National Centre for the Arts, Ram Bahadur Rai, read out a congratulatory message from Prime Minister Narendra Modi. In his message, the Prime Minister said the bicentenary of Hindi journalism is a celebration of India's consciousness, thought and public awakening. India's Hajj mission won two prestigious awards at this year's Khitam-e-Ahum Misk ceremony in Saudi Arabia, marking a historic first for the country. The Labetum Awards, given annually by the Saudi Hajj Ministry to recognize excellence in pilgrim services, were presented to the Indian Hajj mission under the Best Hajj Coordination and Communication category. The ceremony marks the formal conclusion of the Hajj season. In a statement, the Indian Hajj mission said the recognition reflects the collective dedication, teamwork and commitment of everyone involved in the Hajj operations. The India Meteorological Department, IMD, has forecast thunderstorm accompanied by hailstorm over East Rajasthan, Himachal Pradesh, Uttarakhand and Vidarbh tomorrow. Thunderstorm accompanied by lightning and gusty winds is also expected in most of North India, including Bihar and Gangetic West Bengal tomorrow. Similar weather conditions are likely in Jharkhand, Karnataka, Konkan, Goa, Maharashtra, Marathwada, Rayalaseema, Telangana and Andaman and Nicobar Islands during the next 2 days. Heavy rainfall has been forecast over Andhra Pradesh, Gujarat, Kerala, Mahe, Lakshadweep and northeastern parts of the country tomorrow and in Odisha, Tamil Nadu, Puducherry, Karaikal and Madhya Pradesh during the next 2 days. A gradual fall in maximum temperatures by 2 to 4 degrees Celsius is expected over central India during the next 2 days. Meanwhile, pre-monsoon rains persist across Kerala. The IMD has issued an orange alert for Thiruvananthapuram today as heavy rains lashed many parts of the district. Yellow alert has been issued for 7 districts today and 6 districts tomorrow, predicting isolated heavy rainfall. Fishermen have been advised not to venture into the sea along the Kerala and Lakshadweep coasts until Wednesday. IMD said atmospheric conditions are becoming increasingly favourable for the southwest monsoon to advance into parts of Kerala and Tamil Nadu within the next 4 to 5 days. In badminton, Indian men's doubles pair of Sattvik Sairaj Ranki Reddy and Chirag Shetty advanced to the finals of the Singapore Open tournament. The Indian pair defeated world number one South Korea's duo Seo Seung Jae and Kim Won Ho 21-19-21-18 in the semi-final today. In the mixed doubles, India's Dhruv Kapila and Tanisha Krasto lost to Japan's Sayaka Hobara and Yuichi Shimogami 16-21-21-17-13-21 in the semi-final today. In women's cricket, hosts England have set a target of 169 runs for India in the second T20 international of the three-match series in Bristol. In reply, India was 70 for 2 in 9 overs when reports last came in. Opting to bat first, England posted 168 runs for the loss of 5 wickets in their allotted 20 overs. Freya Kemp was the highest run scorer with 39 not out of just 13 deliveries. For India, Sri Charani took 3 wickets. Indian team is currently leading the series 1-0 after a commanding 38-run victory in the opening match in Chelmsford on Thursday. Indian wrestlers delivered an impressive performance at the Asian Under-17 Wrestling Championships in Da Nang, Vietnam today, securing several medals across different weight categories. In the 73-kilogram category, Garima claimed the gold medal, defeating Mongolia's Namun Setseg Batbold 18-6. In the 43-kilogram category, Deeksha secured gold, beating Uzbekistan's Muklisa Masharipova 6-0. In the 49-kilogram category, Nikita settled for silver after a loss against China's Yuting Yuan. And now before we end the bulletin, the headlines once again. D. Keshavakumar elected leader of Congress Legislature Party in Karnataka to take oath as Chief Minister on Wednesday. Month-long Khet Bachao Abhiyan to be launched from Monday to promote balanced and judicious use of fertilizers. Prime Minister Narendra Modi to share his thoughts in Man Ki Baat program on Akashvani tomorrow. IMD forecasts thunderstorms accompanied by hailstorms over East Rajasthan, Himachal Pradesh, Uttarakhand and Vidarbh tomorrow. In badminton, Sattvik Sairaj, Ranki Reddy and Chirag Shetty advanced to men's doubles final of Singapore Open. And in women's cricket, England set a target of 169 runs for India in the second T20 International in Bristol. That is all in the news at 9. Good night.
4: Akashvani.
5: കായിക ലോകം
6: ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ആരവമുയരുമ്പോൾ ചർച്ച. പങ്കെടുക്കുന്നവർ ഫുട്ബോൾ താരം എബിൻ റോസ്, ഫുട്ബോൾ പരിശീലകൻ വി പി ഷാജി. ചർച്ച നയിക്കുന്നത് സ്പോർട്സ് ജേർണലിസ്റ്റ് അൻസാർ എസ് രാജ്.
7: നമസ്കാരം, കായിക ലോകത്തിലേക്ക് സ്വാഗതം. ഫുട്ബോൾ പ്രേമികളുടെ ഉത്സവകാലം ഫിഫ വേൾഡ് കപ്പ് ഈ വരുന്ന ജൂൺ 11 അമേരിക്കയിലും മെക്സിക്കോയിലും കാനഡയിലുമായി ആരംഭിക്കുകയാണ്. കേരളത്തിന് ഫുട്ബോൾ എന്ന് പറയുന്നത് ഒരു വികാരമാണ്. ഈ ഫുട്ബോൾ ലോകകപ്പിനെ കുറിച്ച് നമ്മളോട് ഇന്ന് ചർച്ച ചെയ്യാൻ ഒപ്പമുള്ളത് കേരളത്തിന്റെ മുൻ താരവും സന്തോഷ് ട്രോഫി ടീമിന്റെ പരിശീലകനും എസ് ബി ഐ ടീമിന്റെ പരിശീലകനും ഒക്കെയായി കേരള ഫുട്ബോൾ രംഗത്ത് തിളങ്ങി നിൽക്കുന്ന ശ്രീ വി പി ഷാജി സാറാണ്. അതോടൊപ്പം കളിക്കാരനായി ദേശീയ തലത്തിൽ നിരവധി ക്ലബ്ബുകൾക്ക് വേണ്ടി കളിക്കുകയും പരിശീലകനായി കോവളം എഫ് സി എന്ന് പറയുന്ന ഒരു ഫുട്ബോൾ ക്ലബിനെ ഉയർത്തിയെടുത്തുകൊണ്ട് വരികയും ചെയ്ത ശ്രീ എബിൻ റോസ് ആണ്. രണ്ടുപേർക്കും കായിക ലോകത്തിലേക്ക് സ്വാഗതം.
8: താങ്ക് യു.
7: ലോകകപ്പ് വരുമ്പോൾ സത്യത്തിൽ എന്താണ് മനസ്സിലേക്ക് വരുന്നത്? ലോകകപ്പ് എന്ന് പറയുന്നത് ആ ഒരു ഫീൽ എന്താണ് ഒരു കളിക്കാരൻ എന്ന നിലയ്ക്ക്?
8: ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം കൂടെ പരിഗണിക്കേണ്ടിയിരിക്കുന്നു. നമുക്കറിയാം ഫുട്ബോൾ കളി കാരണം ലോക മഹായുദ്ധം വരെ നിർത്തിവെച്ചിട്ടുണ്ട്. നമ്മളിപ്പോഴും മറ്റൊരു യുദ്ധത്തിന്റെ വക്കിലാണ്, അല്ലെങ്കിൽ ആ യുദ്ധത്തിന്റെ ഇടയിലാണ്. അവിടെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മാച്ച് എന്ന് പറയുന്നത് ഇറാനും യു എസ് എയും തമ്മിലൊരു മത്സരം വരുമോ എന്നുള്ളത് ഒരു വൈകാരികമായിട്ട് കാണേണ്ട ഒരു ഇതാണ്. പക്ഷേ അതിനോടൊപ്പം തന്നെ ഈ വേൾഡ് കപ്പ് കാരണം ഗൾഫ് നാടുകളിൽ ആ ഒരു യുദ്ധം അവസാനിക്കുമോ എന്നാണ് എനിക്ക് ഈ ഒരു കാര്യം. ഫുട്ബോൾ വിഭാവനം ചെയ്യുന്നത് യൂണിറ്റി, അല്ലെങ്കിൽ ഈ എല്ലാ രാജ്യങ്ങളും ഐക്യരാഷ്ട്ര സംഘടനയേക്കാൾ കൂടുതൽ രാജ്യങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് ഫുട്ബോൾ സംഘടനയിലാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഫുട്ബോൾ ലോകകപ്പ് ചിലപ്പോൾ ചരിത്രത്തിന്റെ ഭാഗമായിട്ട് മാറാം, ഈ ഒരു യുദ്ധം തന്നെ നിർത്തിവെക്കാൻ, അല്ലെങ്കിൽ അതിലൂടെ സമാധാനം പുലരാൻ സാധ്യത ഉണ്ട് എന്നുള്ള ഒരു ആംഗിളിൽ ചിന്തിക്കുന്ന ഒരു ആളാണ് ഞാൻ.
7: ഷായി സാറും ഏറെക്കുറെ അങ്ങനെയാണോ ഈ ലോകകപ്പ്?
9: തീർച്ചയായിട്ടും ഒരു സമാധാനത്തില് വേൾഡ് കപ്പ് കാണുന്ന എല്ലാ രാജ്യക്കാരും വളരെ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ഒരു സമയമാണ്. അപ്പൊ ആ സമയത്ത് ബാക്കിയുള്ള ഒരാൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാകാതെ രീതിയിൽ വേൾഡ് കപ്പ് കാണാനുള്ള ഒരു അവസരം ലോകത്തിലെ ഈ മുതിർന്ന രാഷ്ട്രീയ ആയും രാഷ്ട്ര നേതാക്കളൊക്കെ ചേർന്ന് ഒരു തീരുമാനം എടുക്കണം.
7: കാരണം ഇതിന്റെ ഒരു സൈഡിൽ നിൽക്കുന്നത്, ആതിഥേയരായിട്ട് നിൽക്കുന്നത് അമേരിക്കയാണ്. അമേരിക്കയിലാണ് ഇറാനുമായിട്ടാണല്ലോ ശത്രുത. ഇറാൻ അവിടെ പോയാണ് കളിക്കേണ്ടത്. അപ്പൊ അവരുടെ മൂന്ന് മത്സരങ്ങൾ അവിടെയുണ്ട്. തീർച്ചയായും അതൊരു ലോകത്തൊരു സമാധാനത്തിന്, എബിൻ പറഞ്ഞ കണക്ക് ഒരു സമാധാനത്തിനൊരു ശത്രുക്കൾ ഒരുമിക്കുകയാണ് അല്ലെ?
9: ശത്രുക്കളല്ല, ഫുട്ബോളിലെ ശത്രുക്കൾ ആ ഗ്രൗണ്ടിൽ മാത്രമേ ഉള്ളൂ, പുറത്ത് മിത്രങ്ങളാണ്. അപ്പൊ അതുപോലെ തന്നെ എല്ലാ രാഷ്ട്രങ്ങളും ശത്രുക്കളാകാതെ മിത്രങ്ങളായി, എന്നാൽ മാത്രമേ ഈ ലോകം മുന്നോട്ട് പോകുള്ളൂ
7: അല്ലെ? മത്സരിക്കുമ്പോഴും ഒരു സ്നേഹബന്ധം നിലനിർത്താൻ കഴിയുക എന്നുള്ളവർ, അത് പകരാൻ ഈ ലോകകപ്പിന് കഴിയട്ടെ എന്നുള്ളതാണ് നമുക്ക് ആദ്യം
9: പറയാനുള്ളത്.
7: ശരിക്കും 2022 വേൾഡ് കപ്പ് മലയാളത്തിലെയും കേരളത്തിലെയൊക്കെ ഫുട്ബോൾ ആരാധകരെ സംബന്ധിച്ചിടത്തോളം വളരെ വലുതായിരുന്നു. കാരണം നമുക്ക് ഏറ്റവും അടുത്ത് വന്ന ലോകകപ്പുകളിലൊന്നാണ്, ഏറ്റവും പെട്ടെന്ന് പോയി വരാവുന്ന രാജ്യത്ത് നടന്നു. അപ്പൊ ഒരുപാട് പേര് പോയി കളി കണ്ടു, അവര് പ്രതീക്ഷിച്ച ഒരു ടീം വിജയിച്ചു. ഇപ്പൊ നമ്മള് കേരളത്തിലെ രാഷ്ട്രീയം പോലെ തന്നെ, ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പ് പോലെ തന്നെ, ഒരുപാട് പേര് സോഷ്യൽ മീഡിയയിലൂടെ മറ്റും ആ ഒരു ആഗ്രഹിച്ച ഒരു ടീം വിജയിക്കുന്ന ഒരു ചിത്രമാണ് 2022 ഉണ്ടായത്. എങ്ങനെ തോന്നുന്നു 2022 ലോകകപ്പ് കഴിഞ്ഞ 4 വർഷമാകുന്നു, എന്താണ് അന്നത്തെ ആ ഒരു ഓർമ്മകൾ എങ്ങനെ മനസ്സിലുണ്ട്?
9: ഞാനും ഖത്തറിൽ ഉണ്ടായി, 1 മാസത്തോളം ഉണ്ടായി, 10 മാച്ച് കണ്ടു ഫൈനലടക്കം. അർജന്റീനയുടെ ഒരു വലിയ ആരാധകൻ തന്നെയായിരുന്നു ഞാൻ.
7: അപ്പൊ
9: ഇവിടുന്ന് കയറി പോകുന്നതിന് മുന്നേ അർജന്റീന ചാമ്പ്യൻസ് ആവണമെന്നുള്ളത് ഞാൻ പറഞ്ഞുകൊണ്ടാണ് പോയത്. അത് നടന്നു കണ്ടപ്പോഴേക്ക് വളരെ സന്തോഷം. ഇല്ലെങ്കിൽ അർജന്റീന ആദ്യത്തെ കളി തോറ്റു കഴിഞ്ഞപ്പോൾ തന്നെ ആ ഗ്രൗണ്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ നമ്മുടെ തന്നെ കൂടെയുള്ള ആൾക്കാർ തന്നെ, നമ്മൾ അർജന്റീന ജേഴ്സി ഇട്ട് തന്നെയാണ് പോയത്. തിരിച്ചു വരുമ്പോൾ നമ്മളെ ഒരു കളിയാക്കണ്ട, നമ്മളെ കൂട്ടുകാരാണെങ്കിലും തലയിൽ മുണ്ടിട്ട് നടക്കേണ്ട അവസ്ഥയാണ്.
7: ശേഷം ഒരിക്കൽ പോലും 2022 വരെ അർജന്റീന ജയിക്കും ജയിക്കും ജയിക്കും എന്നപ്പോ ഒരു തമാശ കാര്യം കൂടെ ഉണ്ട്. ഈ കളർ ടിവി വന്നതിന് ശേഷം അർജന്റീന ലോകകപ്പ് നേടിയിട്ടില്ല എന്നുള്ള ഒരു കുറവ് 2022 തീർത്തത്?
9: അല്ല, അത് ഞാൻ പറയാം, 86 ശരിക്കും പറഞ്ഞ വേൾഡ് കപ്പിന്റെ ഒരു ജ്വരം കേരളത്തിൽ വന്നത്, അന്നാണ് ടിവി വരുന്നത്.
7: അതെ,
9: എന്റെയൊക്കെ ചെറുപ്പകാലത്തില്ല, ഞാൻ ആദ്യമായിട്ട് കാണാൻ, അന്നാണ് മറഡോണയുടെ സമയം. അതോടുകൂടിയാണ് അർജന്റീന

0: ഇല്ലായിരുന്നു എന്നുള്ളത് ഒരു വലിയ സങ്കടമായിരുന്നു. പക്ഷേ 2022 വേൾഡ് കപ്പ് ഒരു വളരെ മികച്ച രീതിയിൽ സംഘാടനം ചെയ്യപ്പെട്ടൊരു വേൾഡ് കപ്പ് ആയിരുന്നില്ലേ?
1: ആണ്, തീർച്ചയായിട്ടും. അവിടെയുള്ള യാത്രാ സൗകര്യമായാലും ഗ്രൗണ്ടിലേക്ക് പോകുന്ന സൗകര്യമായാലും എല്ലാം വളരെ പക്കയായിരുന്നു. നമുക്ക് പിന്നെ നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഒരു വേൾഡ് പോലെയാണ് നമുക്ക് തോന്നിയത്. ഖത്തർ നമ്മുടെ കേരളം പോലെ
0: തന്നെയാണ്,
1: പകുതി കൂടുതൽ മലയാളീസ് ആണ്. അപ്പൊ ആ ഒരു ജ്വരം വളരെ എന്താ പറയാ, കളികൾ ത്രില്ലിംഗ് മാച്ചസ് ഉണ്ട്. അർജന്റീന ഹോളണ്ട് ഫൈനല് ഇതൊക്കെ എന്ന് വെച്ചാല് ഓരോ
0: നിമിഷ
1: സെക്കൻഡും വളരെ വിലയാണ്. എന്താണ് സംഭവിക്കാൻ പോകുന്നത് കണ്ണെടുക്കാൻ തോന്നില്ല. ആ ഗ്രൗണ്ട്
0: അത്രയും നല്ല ഫൈറ്റുകളും നിറഞ്ഞൊരു മത്സരമായിരുന്നു. ഏകപക്ഷീയമായിട്ടൊരു വിജയമായിരുന്നില്ല. പക്ഷെ അവർ അർജന്റീന ഏറ്റവും മികച്ച പ്രകടനവും പുറത്തു വന്നു
1: ആണ്. അതുപോലെ ഫ്രാൻസോ എംബാപ്പെ 3 ഗോളടിച്ച് മുങ്ങിപ്പോയി. ഈ അർജന്റീന ചാമ്പ്യൻസ് ആയപ്പോ എംബാപ്പെ
0: 4-3
1: ജയം. എംബാപ്പെ പിക്ചറിലേ ഇല്ല.
0: എബിൻഡോസ് ആദ്യമേ വിചാരിച്ചിരുന്നു കഴിഞ്ഞ 2022 ലോകകപ്പിന് തൊട്ട് മുമ്പ് എബിൻഡോസ് വിചാരിച്ചിരുന്നു ഏത് ടീം ജയിക്കുന്നതാണ്?
2: തീർച്ചയായിട്ടും നമ്മൾ ഈ പറയുന്ന പോലെ ഓരോ മലയാളികളും അർജന്റീനയുടെ ടീമിൽ, ഷാജിട്ടൻ പറഞ്ഞ പോലെ 86 മറഡോണ എന്നുള്ളൊരു ഇതിഹാസത്തിന്, അല്ലെങ്കിൽ ഒരിക്കലും എനിക്കാണ് ഈ ലോകം അവസാനിച്ച പോലെ അദ്ദേഹത്തിന്റെ പേര് ഫുട്ബോൾ കളിയിൽ എപ്പോഴും ചർച്ചയായിരിക്കും. അങ്ങനെ ഒരു മനുഷ്യനെ, ആ ലെജൻഡിന്റെ ആരാധന കൊണ്ട് തന്നെയാണ് അർജന്റീന എന്ന ടീമിനെ കേരളക്കാർ ഹൃദയത്തിലേറ്റിയത്. ആ ഒരു വശം തന്നെ, അതുകൊണ്ട് തന്നെ അർജന്റീന ജയിക്കും എന്ന് പലപ്പോഴും നമ്മൾ ആഗ്രഹിക്കുമ്പോൾ പോലും ആ ഒരു വശത്ത് ഫിസിക്കലി നമ്മുടെ അർജന്റീന ടീം അത്രത്തോളം ഈ കഴിഞ്ഞ ഈ 86 ശേഷം അത്രത്തോളം സ്ട്രോങ് ആയിരുന്നില്ല. പലപ്പോഴും അവർ സ്കിൽഫുൾ, അതായത് നമ്മൾ ഒരുപാട് ഒറ്റയ്ക്ക് അടക്കമുള്ള നിരവധി ടാലന്റ് ആയിട്ടുള്ള താരങ്ങൾ വന്നിട്ടുണ്ട്. എറിക് കൊൽമി അടക്കമുള്ള നിരവധി
0: താരങ്ങളുണ്ട്.
2: ടഫ് ഫൈറ്റിൽ ഫിസിക്കൽ ചലഞ്ചസ് വരുമ്പോൾ പലപ്പോഴും ഒരു പതിരിപ്പോന്ന ഒരു കാഴ്ചയുണ്ട്. അതുകൊണ്ട് തന്നെ അർജന്റീന അങ്ങനെ വലിയൊരു പ്രതീക്ഷയില്ല. പക്ഷെ മെസ്സിക്ക് ഒരു വേൾഡ് കപ്പ് എന്നുള്ളത് എല്ലാവരുടെയും ഡ്രീമായിരുന്നു, എല്ലാവരുടെയും പ്രാർത്ഥനയായിരുന്നു.
0: അർഹതപ്പെട്ട ഒരാളത്
2: അത് ഏറ്റവും ഞെട്ടിപ്പ് എന്ന് പറഞ്ഞില്ല. നമ്മൾ ഏഷ്യൻ കൺട്രിയായിട്ട് തോറ്റിട്ടാണ് അവര് തുടങ്ങുന്നത്. സൗദിയുമായിട്ട് അവർ ആ മത്സരം തോറ്റ് ആലോചിക്കുക. ആ ഒരു ഇതില് ആ ഒരു ഇവിടെ നിന്ന് മടങ്ങി വന്നുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ ഒരു ഫൈനലിൽ കളിച്ച് കപ്പെടുക, അതും ഇത്രയും ടഫ് ടീംസിനെതിരെ. ഒരിക്കലും അവർക്ക് നമ്മൾ ആ മത്സരം തോറ്റപ്പോൾ തന്നെ നമ്മൾ അവരുടെ ചാൻസ് പോയി. അത് ഇനി എന്തായാലും സൗദി പോലും ജയിക്കാത്ത അർജന്റീന എങ്ങനെയാണ് ഫൈനലത്ത്? ആ മെസ്സി റിട്ടയർമെന്റ് നമ്മൾ ഓർക്കുക. ചിലിയുമായിട്ടുള്ള ആ പെനാൾട്ടി ഷൂട്ട് എടുത്ത് ഇനി കളിക്കുന്നില്ല എന്ന് പറഞ്ഞ ആ തിരിച്ചു വന്ന ആ ഒരു വികാരം, ആ കണ്ണുനീരൊക്കെ നമ്മൾ കണ്ടുവന്ന ആ ഒരു അതേ ഒരു അവസ്ഥയിലായി. പക്ഷെ അവർ തിരിച്ചു വന്ന കപ്പ് നേടിയത് ഇപ്പോഴും ത്രില്ല്. എനിക്കത് അതേപോലെ ഒരു അനുഭവം, എനിക്കിപ്പോഴുണ്ട ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ, ഞങ്ങളെ കേരള പ്രീമിയർ ലീഗ് കളിക്കുന്ന ടീമാണ്. ഫസ്റ്റ് കളി 5 ഗോളിന് തോറ്റു കേരള പോലീസ്. ഒരു 5 ഗോളിന് തോറ്റു ആ ടീം പിന്നെ ഒരു കളി പോലും തോക്കാതെ ക്വാളിഫൈ ചെയ്തു. പക്ഷെ നമ്മൾ ടെക്നിക്കലി എറർ കാരണം നമുക്കൊരു മിസ്റ്റേക്ക് പറ്റി. അത് രണ്ടുമൊക്കെ ആലോചിക്കുമ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇതാണ് ഫുട്ബോൾ,
0: പരാജയം വിജയത്തിന്റെ
2: ഇതാണ് ഫുട്ബോൾ, ഇതാണ് ഫുട്ബോൾ. അതായത് ഒരു ദിവസം രാജാവ് വന്ന് അടുത്ത ദിവസം നേരെ സീറോയിലോട്ട് പോകും, വീണ്ടും അതിന് മുകളിൽ വരും. പക്ഷെ അതിന്റെ എഫർട്ടുകൾ വർഷങ്ങളുടെ എഫർട്ടാണ്. അപ്പം ആ രാജ്യം തീർച്ചയായിട്ടും അർജന്റീന, നമ്മൾ ഇപ്പോഴും പറയും ഈ വേൾഡ് കപ്പ് അർജന്റീന ജയിക്കാൻ സാധ്യതയുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് അവരോടുള്ള ഇഷ്ടമാണ്, ആരാധനയാണ്. 86 തുടങ്ങിയത്
0: ആ ഇഷ്ടത്തിനപ്പുറത്തേക്ക് അർജന്റീന ജയിക്കാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? ജയിക്കും എന്ന് സാർ കരുതുന്നുണ്ടെങ്കിൽ അതിനുള്ള കാരണങ്ങളായിട്ട് കരുതുന്നത്
1: അല്ല, കഴിഞ്ഞ വേൾഡ് കപ്പിനെക്കാളും എനിക്ക് തോന്നുന്നു ഇപ്പം മെസ്സി മാത്രമല്ല അതിന്റെ കൂടെ കളിക്കുന്ന പ്ലേയേഴ്സും വളരെ ഔട്ട്സ്റ്റാൻഡിംഗ് പ്ലേയേഴ്സാണ്. പല സൂപ്പർ പ്ലേയേഴ്സ് ഇതിനകത്ത് അർജന്റീനയിലുണ്ട് ഇപ്പോൾ. അപ്പം അതെല്ലാം കൂടി ഫങ്ഷൻ ചെയ്ത് വന്നാൽ ഒരിക്കൽ കൂടി അർജന്റീനക്ക് ചാൻസ് ആണ്. പക്ഷേ ഞാൻ എന്റെ അഭിപ്രായത്തിൽ ഇപ്രാവശ്യം ഒരു 6-7 ടീം ഒരുപോലെയുണ്ട്. അതിൽ മുൻഗണന കൊടുക്കുന്നത് ഞാൻ സ്പെയിനാണ്.
0: സ്പെയിൻ യൂറോകപ്പ് ചാമ്പ്യന്മാരായ സ്പെയിൻ.
1: ആ അതുമാത്രമല്ല, നല്ല ബാഴ്സലോണയുടെ റിയൽ മാഡ്രിഡിന്റെ ഒക്കെ താരങ്ങൾ അതിനകത്തുണ്ട്. നല്ല വളരെ എക്സ്പീരിയൻസ്. ഈ ചെറിയ പ്രായത്തില് ഒരുപാട് എന്താ ലാമലിനെ പോലെയൊക്കെയുള്ള
0: 18 വയസ്സ് മുമ്പ് തന്നെ അയാള് ലോകത്തായാലും എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടു.
1: അതെ അതെ. അപ്പൊ ഒരുപാട് കളിക്കാരുണ്ട്. ഒരു ടീം ഗെയിം എന്ന നിലയിൽ സ്പെയിൻ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ ഫ്രാൻസ്, പിന്നെ എന്നും എല്ലാരും പ്രതീക്ഷയോട് കാണുന്ന ടീം ഇംഗ്ലണ്ട്. താരങ്ങളുടെ ആധിപത്യമാണ്.
0: അതെ, ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലെ താരങ്ങളുടെ ഏറ്റവും മികച്ച താരങ്ങളിലൊന്നാണ്.
1: എന്തോ ഒരു
0: 66 ശേഷം ഇതൊരു
1: ബുദ്ധിമുട്ടുണ്ട് ആ ടീം. ആ ഇൻഡിവിജ്വൽ ആയിട്ട് ആ പ്ലേയേഴ്സിനടുക്ക ഏറ്റവും താരമൂല്യമുള്ള പ്ലേയേഴ്സ് കളിക്കുന്ന ഒരു ടീം ഇംഗ്ലണ്ടാണ്.
0: തീർച്ചയായും.
1: പക്ഷെ അവർക്ക് എന്തുകൊണ്ടോ ഈ ടീം ഗെയിമിൽ, പക്ഷെ എനിക്കൊന്ന് ഇപ്പോഴത്തെ കോച്ച്,
0: ആ പുതിയ കോച്ച് വന്നിട്ട് സൗത്ത് ഗേറ്റ് മാറി പുതിയ കോച്ച് വന്നിട്ടുണ്ട്,
1: അദ്ദേഹം വളരെ ഇതിനകത്ത് കുറച്ചുകൂടി പ്രഗത്ഭം കാണിക്കുമായിരിക്കും.
0: ഒരു 10 കൊല്ലം മുമ്പായിരുന്നു നമ്മൾ ഈ ചർച്ചയിലിരുന്നെങ്കിൽ ആദ്യം പറയുന്ന പേരുകളിലൊന്ന്, ടീമുകളുടെ പേരുകളിലൊന്ന്
1: ഇംഗ്ലണ്ടാണ്,
0: ഇംഗ്ലണ്ടിലായിരിക്കും, ബ്രസീലായിരിക്കും.
1: അല്ല, പക്ഷെ ബ്രസീൽ ഇപ്പം എനിക്ക് വന്ന നെയ്മർ തിരിച്ചു വന്നിട്ടുണ്ട്. എന്നിരുന്നാലും ബ്രസീലും ആരും മോശക്കാരല്ല. ഞാൻ പറയാനല്ല, എല്ലാം ഏകദേശം ഒരേ ലെവലിലാണ്, ചെറിയൊരു ഇതിൽ മാത്രമേ മാറുന്നുള്ളൂ.
0: അല്ലെ, ബ്രസീല് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കാർലോ ആഞ്ചലോട്ടി എന്ന് പറയുന്ന റയൽ മാഡ്രിഡിന്റെ ഒരു പുതിയ
1: ചേഞ്ച് ഉണ്ടാവും.
0: അദ്ദേഹത്തിന് ഈ ലോകത്ത് ഏറ്റവും മികച്ച ലീഗുകൾ ഏതെടുത്താലും അവിടെ ഒരു ബ്രസീലിയൻ കളിക്കാരുണ്ടായിരിക്കും. ആ ബ്രസീലിയൻ കളിക്കാരൻ അയാളുടെ ആ ഒരു ശൈലി ഗ്രൗണ്ടിലെടുക്കും. ഇനിയും ശൈലി നഷ്ടപ്പെടാത്ത ഒരു ടീമുകളിൽ ഒന്നാണ് ബ്രസീൽ എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലെ,
1: ലാറ്റിൻ അമേരിക്കൻ ശൈലി ഇപ്പോഴും പിന്തുടരുന്ന
0: ഒരു ടീം ബ്രസീൽ
1: തന്നെയാണ്. അതിനുശേഷമേ
0: അർജന്റീന പോലും
1: കുറച്ചുകൂടി സ്റ്റൈലിലേക്ക്
0: മാറ്റിയല്ലോ, കാരണം അവർ യൂറോപ്യൻ ഫുട്ബോളിലേക്ക് ആധിപത്യത്തിലേക്ക് വന്നപ്പോഴത്തേക്ക് അവർ മെസ്സിയെ കേന്ദ്രീകരിച്ച് കളിക്കുന്നു.

0: രീതിയിലേക്കൊക്കെ അവർ മാറി. പണ്ട് അവര് എപ്പോഴും മിഡ്ഫീൽഡിൽ ഉള്ള ഒരു പ്ലെയറിൽ നിന്നാണ് കളി
1: കൊണ്ടിരുന്നത്. ഒരുപാട് നല്ല നല്ല മിഡ്ഫീൽഡേഴ്സ് ഉണ്ടായിട്ടുണ്ട്.
0: അതെ, റിക്കൽമിയെ പോലുള്ള കളിക്കാരനെയൊക്കെ ആ ഒരു കഴിവ് നമ്മൾ വിസ്മരിക്കാൻ കഴിയില്ല. നമ്മൾ ബ്രസീലിനെ കുറിച്ച് ചോദിച്ചു, എബിൻ ഡോസിന്റെ ബ്രസീലിനെ കുറിച്ചുള്ള കാൽക്കുലേഷൻ എന്താണ്?
2: അല്ല, നമ്മളെ ഈ പറഞ്ഞതിൽ ഒരുപാട് ഫുട്ബോൾ ഒരുപാട് മുന്നോട്ട് പോയി ടെക്നിക്കലി ടാക്റ്റിക്കലി. നമ്മൾ പറയുന്നത് ഇന്റർനെറ്റും മറ്റുള്ള കാര്യങ്ങളും എന്തിന് സാറ്റലൈറ്റ് വരെ ഉപയോഗിച്ചുകൊണ്ടുള്ള ട്രെയിനിങ് സെഷൻ അടക്കമുള്ള ഒരു മോഡൺ വേൾഡിലോട്ടാണ് നമ്മൾ പോയിരിക്കുന്നത്. അപ്പം മോഡേൺ ട്രെൻഡ്സ് ഉണ്ട്. നേരത്തെ പറഞ്ഞ പോലെ നമുക്കൊരു മെസ്സിയോ അല്ലെങ്കിൽ ഒരു റൊണാൾഡോ അല്ലെങ്കിൽ നേരത്തെ നമ്മുടെ മറഡോണയൊക്കെ ഒറ്റയ്ക്ക് കളി ജയിപ്പിക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ എന്തുകൊണ്ടാണ് മറഡോണയെ സ്വീകരിച്ചതുപോലെയാണ് അതിനു മുമ്പ് കളിച്ച പെലെ. കാരണം അപ്പോഴാണ് പെലെ എന്നുള്ള ഒരാൾ ഇങ്ങനെ ഉണ്ടായിരുന്നെന്നും ഇത്രയും വേൾഡ് കപ്പ് നേടിയത് ബ്രസീലാണെന്നും ഇവർക്ക് അർജന്റീനയെ പരാജയപ്പെടുന്ന അവർക്ക് സാധിക്കുള്ളതെന്നും ബ്രസീൽ. അപ്പോഴാണ് നമ്മൾ ലാറ്റിൻ അമേരിക്കൻ ഫുട്ബോളിനെ കുറിച്ച് പഠിക്കാൻ തുടങ്ങിയത്. പക്ഷെ ഇന്ന് ലാറ്റിൻ അമേരിക്കൻ ഫുട്ബോളിന്റെ ശൈലി എല്ലാം നഷ്ടപ്പെട്ടു. എല്ലാം യൂറോപ്യൻ പവർ ഫുട്ബോൾ ശൈലിയിലെ, കാരണം സാമ്പത്തികമുള്ളത് യൂറോപ്പിലെ ലീഗുകളിലാണ്. അതുകൊണ്ട് തന്നെ അവിടുത്തെ പ്രഗത്ഭരായ താരങ്ങൾ ഉയർന്നു വന്നുകൊണ്ട് തന്നെ അവർ ഇതുമായിട്ട് അഡാപ്റ്റ് ചെയ്യേണ്ടി വരുന്നു.
0: അവർ
2: യൂറോപ്പിൽ
0: അവിടുത്തെ കളി പഠിക്കുക,
2: അവരെ സാമ്പത്തികമായിട്ടുള്ള നിലനിൽപ്പ് ഇത് വരുകയാണെങ്കിൽ അവർ അവിടെ വരുമ്പോഴത്തേക്ക് യൂറോപ്യൻ ശൈലിയിൽ ആയി പോകുന്നു. അതുകൊണ്ട് തന്നെ യൂറോപ്യൻ ശൈലിയിൽ തന്നെയാണ് മിക്ക താരങ്ങളും കളിക്കുന്നത്. ബ്രസീലിൽ ആ സ്വാഭാവികമായ ശൈലി നഷ്ടപ്പെട്ടു എന്ന് തന്നെയാണ് പറയുന്നത്. നമുക്കറിയാം ഇന്ന് ടാക്ടിക്സുകളുടെ കോച്ചസിന്റെ തന്ത്രത്തിനനുസരിച്ച് കളി, അന്ന് പ്ലെയറിനായിരുന്നു പ്ലേയേഴ്സ്, അതായത് മറഡോണ വന്നു കഴിഞ്ഞാൽ മറഡോണയ്ക്ക് ഒപ്പം കളിക്കുന്ന കളിക്കാർ അദ്ദേഹം നിശ്ചയിക്കും. ഇന്ത്യയിലും അങ്ങനെ ഉണ്ടായിരുന്നു. അപ്പൊ അവർക്ക് എനിക്ക് പാസ് കിട്ടുന്ന അല്ലെങ്കിൽ എനിക്ക് തരുന്ന എനിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള കളിക്കാർ ഒപ്പമുണ്ടെങ്കിൽ കളിക്കാൻ കഴിയും, അന്ന് അതുകൊണ്ട് സ്വതന്ത്രമായിട്ട് കളിക്കാൻ കഴിയും. അപ്പൊ അവരൊരു ഈ പറഞ്ഞ പോലെ ടിക്കറ്റ്. പക്ഷെ ഇന്ന് അതല്ല, ഇന്ന് ടാക്ടിക്കൽ കോച്ചസിന് വളരെ അധികം പ്രാധാന്യമുള്ള കോച്ചസിന്റെ ആ ബുദ്ധിയും അവരുടെ എഫർട്ടും അനുസരിച്ച് റിസൾട്ട് ഉണ്ടാക്കുന്ന ഒരു കാലഘട്ടമാണ്. അതിനനുസരിച്ച് കളിക്കാരെ കണ്ടെത്തി അവരെ ഒരുമിച്ച് കൊണ്ടുവരുമ്പോഴാണ് പലപ്പോഴും റിസൾട്ട് ഉണ്ടാകുന്നത്. അവിടെയാണ് നമ്മൾ ഈ പറഞ്ഞ മെസ്സിയും അല്ലെങ്കിൽ റൊണാൾഡോയും വ്യത്യസ്തരാകുന്നത്. അതുകൊണ്ടാണ് അവരെ നമ്മൾ ലെജൻഡ്സ് എന്ന് പറയുന്നത്. ഇപ്പൊ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഈ പറഞ്ഞ ടീം ഗെയിമിനാണ് പ്രാധാന്യം. കോച്ചസിന്റെ തീരുമാനങ്ങൾ, കോച്ചസ് എടുക്കുന്ന ഡിസിഷൻസ്, അതുപോലുള്ള എലമെന്റ്സ് വളരെ ഇമ്പോർട്ടന്റ്. ഈ നമ്മൾ പറഞ്ഞ പോലെ നമ്മൾ അതാത് സമയത്ത് കറണ്ടായിട്ട് അവിടെ അപ്ഡേഷൻ കിട്ടുകയാണ്, ഇന്ന പ്ലെയർ ടയർഡായി അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ പാസിന്റെ എഫക്റ്റീവ്നെസ് ഇത്രയേ ഉള്ളൂ, ഇതൊക്കെ ഓട്ടോമാറ്റിക്കലി സാറ്റലൈറ്റ് വഴി ഇവർ കിട്ടിക്കൊണ്ടിരിക്കുക ഇൻഫർമേഷൻസ്. ആ ഇൻഫർമേഷൻ അനുസരിച്ച് കൃത്യമായ ഡിസിഷൻ എടുക്കുന്ന കറക്റ്റായിട്ടുള്ള നമ്മൾ പറഞ്ഞ സൂപ്പർ സബ്, നമ്മളിപ്പോ കേൾക്കാൻ തുടങ്ങിയ വാക്കുകളാണ്, ആ സൂപ്പർ സബ് പോലുള്ള കളിക്കാരെ അൺഎക്സ്പെക്ടായിട്ട് ഇറക്കുമ്പോൾ അവിടെയാണ് ആ എലമെന്റ്സ് ആണ്
0: പലപ്പോഴും.
2: അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ പറയുന്ന പോലെ ടിക്കി ടാക്ക ശൈലി അല്ലെങ്കിൽ ആ ശൈലിക്കുപരിയായിട്ട് ഒരു യാന്ത്രികമായിട്ട് കളിക്കുന്ന അല്ലെങ്കിൽ ടാക്ടിക്സിനനുസരിച്ച് കളിക്കുന്ന സമയത്തിന്റെ എപ്പോഴും അറ്റാക്ക് ചെയ്യണം എപ്പോഴും ഡിഫെൻഡ് ചെയ്യണം ഇങ്ങനെയൊക്കെ കൃത്യമായിട്ടൊരു പ്ലാനിങ്ങോടെ ഇറങ്ങി ഏറ്റവും കൃത്യമായിട്ട് പ്ലാൻ ചെയ്യുന്ന അതിനനുസരിച്ച് ഇപ്പൊ പറയുന്നത് ഒരു പ്ലെയറുടെ പരിക്ക് പോലും ചിലപ്പോൾ ആ ടീമിനെ ബാധിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ ഈ ശൈലികളിലോട്ട് പോകുന്നില്ല, ലാറ്റിൻ അമേരിക്കൻ ശൈലി എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. കാരണം എല്ലാവർക്കും വിഞ്ചിയാ എന്നുള്ള ഫോർമുല എന്ന് പറഞ്ഞാൽ കളിക്കുക എന്നുള്ളത്.
0: ഫുട്ബോൾ വിജയം മാത്രമാണോ ഫുട്ബോളിന് കളിയുടെ ഒരു സൗന്ദര്യം ഉണ്ടോ?
1: പിന്നെന്താ, തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞ വിജയത്തിലും ഗോളുകളിലും അല്ല ഫുട്ബോൾ കിടക്കുന്നത്. അതിനകത്ത് കുറെ ഫ്രണ്ട്ഷിപ്പുകളുണ്ട്, വളരെ സഹകരണമുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ഫുട്ബോളിലുണ്ട്.
0: പാസിംഗിന്റെ ഒരു
1: പാസിംഗ് ഉണ്ട്,
0: ഡ്രിബ്ലിംഗിന്റെ സൗകര്യം,
1: ഒരാൾ വീണ് കയറുന്ന അവനെ കൈവടിച്ച് ഉയർത്തുന്ന മറ്റേ പ്ലെയർ എതിരാളിയാണ്. അതൊക്കെ എന്ന് വെച്ചാൽ കൊടുക്കുന്ന സന്ദേശം വളരെ വലുതാണ് ഇന്നത്തെ തലമുറക്കാലും ആർക്കായാലും. അപ്പം അത്രയും എന്താ പറയാ, ഫുട്ബോൾ എന്താ ഒരു സംസ്കാരം തന്നെയാണ്. അപ്പം ഫുട്ബോള് നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. എവിടെയെങ്കിലും ഒരു പന്ത് കെട്ടുന്ന കണ്ട കണ്ട് നിന്ന് പോയി, ഏത് കുട്ടിയായാലും ശരി, എത്ര വലിയ
0: ചലനങ്ങളെ നമ്മൾ ഇഷ്ടപ്പെടുന്നു.
1: അതെ അതെ, ആ പന്ത് ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കും ഈ
2: ലോകാവസ്ഥ. ഹ്യൂമൻ വാല്യൂസ് എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഫുട്ബോളിൽ. ഇപ്പൊ നമ്മൾ പറഞ്ഞില്ല, നമ്മൾ ഭയങ്കര അഗ്രസീവ് ആയിരിക്കും, ഭയങ്കര ഇതായിരിക്കും, പക്ഷെ നമ്മൾ ആ ചില സമയങ്ങളിൽ ചെയ്യുന്നത് ജനങ്ങൾ ഹൃദയങ്ങളിൽ ഏറ്റവും. നമ്മൾ കണ്ടിട്ടുണ്ട് രണ്ട് കളിക്കാരും തമ്മിൽ ഫൈറ്റ് ചെയ്ത് എയറിൽ കൂടെ ഒരാളിങ്ങനെ അദ്ദേഹത്തെ ഗ്രിപ്പ് ചെയ്യണം, കരുതൽ ഹോൾഡ് ചെയ്ത്, പക്ഷെ അദ്ദേഹം അയാൾ തറയിൽ വീഴാതെ സേഫായിട്ട് അദ്ദേഹത്തിന് ഇറക്കുമ്പോൾ ഇത് ഇന്ന് ലോകം മൊത്തം കാണുന്നുണ്ട്. ഇത് ഫുട്ബോൾ ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ട് കിട്ടുന്നതാണ്. പറഞ്ഞാൽ ഈ ജയം ഇമ്പോർട്ടന്റ് ആണ്, ടീമിന് മുന്നോട്ട് ജയിച്ചാലേ അംഗീകരിക്കപ്പെടുള്ളൂ. അപ്പൊ എല്ലാവരും ജയത്തിന് വേണ്ടി ഫൈറ്റ് ചെയ്യുമ്പോഴും ഈ വാല്യൂസ് നഷ്ടപ്പെടാതെ ഇന്നും ഫുട്ബോൾ നിലനിൽക്കുന്നത് തന്നെയാണ് ജനങ്ങളിലേക്ക്, ഈ ലോകം മൊത്തം ഫുട്ബോളിലേക്ക് വരുന്നത് വളരെ വലുത്. അതായത് ജനങ്ങൾക്ക് ദൈവം തന്ന ഒരു അനുഗ്രഹമാണ് ഫുട്ബോൾ എന്ന് പറയുന്നത്. പരസ്പരം സ്നേഹിക്കാനും നമ്മൾ ഫൈറ്റ് ചെയ്താൽ പോലും ട്രൂ സ്പോർട്സ്മാൻ പിറകെ നടന്ന് ദ്രോഹിക്കാറില്ല. ട്രൂ സ്പോർട്സ്മാൻ എന്ന് പറഞ്ഞാൽ ഗ്രൗണ്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ കൈ കൊടുത്ത് പിരിയുക, പരസ്പരം ഇത് ചെയ്യുക, ഒരു അതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയുക, ജനങ്ങളെ ഒരുമി, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ യുദ്ധം പോലും മാറ്റി നിർത്തിക്കൊണ്ട് ഫുട്ബോൾ കളിക്കുന്ന ആ ഒരു ഇത് വരണമെങ്കിൽ അത് ദൈവികമായ ഒരു അനുഗ്രഹം തന്നെയാണ്. പക്ഷെ നമ്മളാണത് നെഗറ്റീവായിട്ട് ഇത് ചെയ്തുകൊണ്ട് നെഗറ്റീവ് സൈഡിലോട്ട് പോകുന്നത്.
3: ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ആരവമുയരുമ്പോൾ ചർച്ചയുടെ ആദ്യ ഭാഗം സമാപിക്കുന്നു. ചർച്ചയുടെ അവസാന ഭാഗം കായിക ലോകത്തിന്റെ അടുത്ത അധ്യായത്തിൽ കേൾക്കാം. പങ്കെടുത്തവർ ഫുട്ബോൾ താരം എബിൻ റോസ്, ഫുട്ബോൾ പരിശീലകൻ വി പി ഷാജി, ചർച്ച നയിച്ചത് സ്പോർട്സ് ജേർണലിസ്റ്റ് അൻസാർ എസ് രാജ്, നിർവഹണ സഹായം രജു കോലിയക്കോട്, നിർവഹണം ഷിബു ജോർജ്.

0: പ്രാധാന്യം സംബന്ധിച്ച് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ സ്പോട്ട്ലൈറ്റ് പരിപാടിയിലേക്ക് സ്വാഗതം. ഭൂമിയിലെ ജീവജാലങ്ങളുടെ വൈവിധ്യത്തെയാണ് ജൈവവൈവിധ്യം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. സസ്യങ്ങൾ, മൃഗങ്ങൾ, പക്ഷികൾ, പ്രാണികൾ, സൂക്ഷ്മാണുക്കൾ, വനങ്ങൾ, നദികൾ, സമുദ്രങ്ങൾ, തണ്ണീർത്തടങ്ങൾ തുടങ്ങിയ ആവാസ വ്യവസ്ഥകൾ ഒന്നടങ്കം ജൈവവൈവിധ്യത്തിന്റെ ഭാഗമാണ്. ഭൂമിയിലെ ജീവന്റെ അടിത്തറ തന്നെ സമൃദ്ധവും സുസ്ഥിരവുമായ ജൈവവൈവിധ്യമാണ്. പാരിസ്ഥിതിക സന്തുലിതാവസ്ഥ നിലനിർത്തുന്നതിൽ ജൈവവൈവിധ്യം സുപ്രധാന പങ്കുവഹിക്കുന്നു. ഓരോ ജീവിയും അതെത്ര ചെറുതാണെങ്കിലും പ്രകൃതിയുടെ സുഗമമായ പ്രവർത്തനത്തിന് സംഭാവന ചെയ്യുന്നുണ്ട്. അതിനാൽ മനുഷ്യരുൾപ്പെടെ എല്ലാ ജീവജാലങ്ങളുടെയും നിലനിൽപ്പിനും ക്ഷേമത്തിനും ജൈവവൈവിധ്യം സംരക്ഷിക്കേണ്ടത് അനിവാര്യമാണ്. വനങ്ങൾ ഓക്സിജൻ ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് ജീവന്റെ നിലനിൽപ്പിനെ പിന്തുണയ്ക്കുകയും കാർബൺ ഡയോക്സൈഡ് ആഗിരണം ചെയ്യുകയും കാലാവസ്ഥയെ നിയന്ത്രിക്കുകയും ചെയ്യുന്നു. തേനീച്ചകൾ, ചിത്രശലഭങ്ങൾ, മറ്റു ചെറുപ്രാണികൾ എന്നിവ വിളകളിൽ പരാഗണം നടത്തുന്നതിലൂടെ ഭക്ഷ്യോൽപാദനം സാധ്യമാകുന്നു. ഭക്ഷ്യചങ്ങലയെ സന്തുലിതമായി നിലനിർത്താൻ മറ്റു വലിയ മൃഗങ്ങളും പക്ഷികളും സഹായിക്കുന്നു. ജൈവവൈവിധ്യത്തിന്റെ ഏറ്റവും വലിയ നേട്ടങ്ങളാണിവ. ഭൂമിയുടെ സ്വാഭാവികമായ നിലനിൽപ്പിന് ജൈവവൈവിധ്യം ഇത്തരത്തിൽ നികത്താനാകാത്ത പങ്കാണ് വഹിക്കുന്നത്. ഭക്ഷണം, മരുന്ന്, വസ്ത്രം, പാർപ്പിടം, ഉപജീവന മാർഗം എന്നിവയ്ക്കായി മനുഷ്യൻ ജൈവവൈവിധ്യത്തെ വളരെയധികം ആശ്രയിക്കുന്നു. മനുഷ്യർക്ക് ആവശ്യമായ പല മരുന്നുകളും സസ്യങ്ങളിൽ നിന്നും മറ്റ് പ്രകൃതിദത്ത സ്രോതസ്സുകളിൽ നിന്നുമാണ് ലഭിക്കുന്നത്. ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് ആളുകൾ വനങ്ങൾ, കൃഷി, സമുദ്രവിഭവങ്ങൾ എന്നിവയിൽ നിന്ന് ഉപജീവന മാർഗം കണ്ടെത്തുന്നവരാണ്. എന്നാൽ വനനശീകരണം, മലിനീകരണം, കാലാവസ്ഥാ വ്യതിയാനം, നഗരവൽക്കരണം, പ്രകൃതി വിഭവങ്ങളുടെ അമിത ചൂഷണം, നിയമവിരുദ്ധ വേട്ടയാടൽ എന്നിവ കാരണം ജൈവവൈവിധ്യം ഗുരുതരമായ ഭീഷണി നേരിടുകയാണ്. വികസന പദ്ധതികളുടെ പേരിൽ വനങ്ങൾ നശിപ്പിക്കപ്പെടുന്നു. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ സമുദ്രങ്ങളെയും നദികളെയും മണ്ണിനെയും മലിനമാക്കുന്നു. നിരവധി ജീവിവർഗങ്ങൾക്ക് ഭയാനകമായ തോതിൽ വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭൂമിയിലെ ഏതെങ്കിലും ഒരു ജീവിവർഗത്തിന്റെ അഭാവം പോലും ആവാസ വ്യവസ്ഥയുടെ സന്തുലിതാവസ്ഥയെ തടസ്സപ്പെടുത്തുകയും പരിസ്ഥിതിയിൽ ദോഷകരമായ അനന്തരഫലങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യും. ജൈവവൈവിധ്യം സംരക്ഷിക്കേണ്ടത് ഇന്ന് ഭൂമിയിൽ ജീവിക്കുന്നവർക്കു വേണ്ടി മാത്രമല്ല, ഭാവി തലമുറയ്ക്കും കൂടി വേണ്ടിയാണ്. ശുദ്ധവായു, സുരക്ഷിതമായ ജലം, ഫലഭൂയിഷ്ഠമായ ഭൂമി, സുസ്ഥിരമായ കാലാവസ്ഥ എന്നിവയിൽ എല്ലാ ജന്തുജാലങ്ങൾക്കും തുല്യ അവകാശമാണുള്ളത്. മനുഷ്യന്റെ സ്വാർത്ഥ താൽപര്യങ്ങൾക്ക് പലപ്പോഴും ബലിയാടാകുന്നത് നിരപരാധികളായ ജീവിവർഗമാണ്. കുന്നുകൾ ഇടിച്ചും വയലുകൾ നികത്തിയും കോൺക്രീറ്റ് കെട്ടിടങ്ങൾ പണിതുയർക്കുമ്പോൾ പരിസ്ഥിതിയിലെ സ്വാഭാവികമായ ആവാസ വ്യവസ്ഥകൾ തകരുന്നു. ഇത് വിദൂര ഭാവിയിൽ മനുഷ്യർക്ക് തന്നെ ദോഷകരമായി ഭവിക്കുമെന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് അടുത്ത കാലത്തായി നാം അനുഭവിക്കുന്ന ദുഷ്കരമായ ഉഷ്ണകാലം. അതിനാൽ ആവാസ വ്യവസ്ഥയെ സംരക്ഷിക്കുന്നതിനും കൂടുതൽ മരങ്ങൾ നട്ടുപിടിപ്പിക്കുന്നതിനും മലിനീകരണം കുറയ്ക്കുന്നതിനും ജലം സംരക്ഷിക്കുന്നതിനും സുസ്ഥിരമായ ജീവിതം പ്രോത്സാഹിപ്പിക്കുന്നതിനും സർക്കാരുകളും സംഘടനകളും വ്യക്തികളും ഒരുമിച്ച് പ്രവർത്തിക്കണം. ജൈവവൈവിധ്യത്തിന്റെ നാശവും പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ തകരുന്നതും മനുഷ്യജീവിതത്തെ എത്രത്തോളം ബാധിക്കാമെന്നതിന് കേരളം സമീപകാലത്തനുഭവിച്ച ദുരന്തങ്ങൾ തന്നെ ഏറ്റവും വലിയ ഉദാഹരണങ്ങളാണ്. 2018 പ്രളയം കേരളത്തിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ പ്രകൃതി ദുരന്തങ്ങളിലൊന്നായിരുന്നു. അതിശക്തമായ മഴയോടൊപ്പം അനിയന്ത്രിതമായ കുന്നിടിച്ചിൽ, വനനശീകരണം, നദീതീര കയ്യേറ്റം, പാറമട പ്രവർത്തനങ്ങൾ തുടങ്ങിയ മനുഷ്യ ഇടപെടലുകളും ദുരന്തത്തിന്റെ ആഘാതം വർദ്ധിപ്പിച്ചുവെന്നതാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ. ഇതിനു പിന്നാലെ വയനാട്ടിലുണ്ടായ ഉരുൾപൊട്ടലും പ്രകൃതിയുടെ മുന്നറിയിപ്പായി കരുതേണ്ടതാണ്. പശ്ചിമഘട്ട മലനിരകളിലെ പരിസ്ഥിതി ദുർബല മേഖലകളിലെ വനനശീകരണവും അനിയന്ത്രിത നിർമ്മാണ പ്രവർത്തനങ്ങളും മണ്ണിന്റെ സ്വാഭാവിക ശക്തി കുറയ്ക്കുന്നതായി പഠനങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു. മലകൾ ഇടിച്ചു നിരത്തി റോഡുകളും റിസോർട്ടുകളും നിർമ്മിക്കുമ്പോൾ പ്രകൃതിയുടെ പ്രതിരോധ ശേഷി കുറയുകയും ഇതിന്റെ ഫലമായി ഉരുൾപൊട്ടലും മിന്നൽ പ്രളയവുമെല്ലാം പതിവ് സംഭവങ്ങളാകുകയും ചെയ്യുന്നു. പശ്ചിമഘട്ടത്തിൽ ജൈവവൈവിധ്യം സംരക്ഷിക്കേണ്ടതിന്റെ അനിവാര്യതയെക്കുറിച്ച് ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ മാധവ് ഗാഡ്ഗിൽ നിരന്തരം സംസാരിച്ചിട്ടുണ്ട്. പശ്ചിമഘട്ട പരിസ്ഥിതി വിദഗ്ധ സമിതിയുടെ അധ്യക്ഷനായിരുന്ന അദ്ദേഹം ഈ മേഖലയിൽ സുസ്ഥിര വികസന നടപടികളും ശക്തമായ പരിസ്ഥിതി സംരക്ഷണവും ശുപാർശ ചെയ്തു. വനങ്ങൾ, കുന്നുകൾ, നദികൾ, തണ്ണീർത്തടങ്ങൾ എന്നിവ അനിയന്ത്രിതമായി ചൂഷണം ചെയ്യുന്നത്, മണ്ണിടിച്ചിൽ, വെള്ളപ്പൊക്കം, വന്യജീവികളുടെ നാശം, കാലാവസ്ഥ അസന്തുലിതാവസ്ഥ എന്നിവയുൾപ്പെടെ ഗുരുതരമായ പാരിസ്ഥിതിക പ്രത്യാഘാതങ്ങൾക്ക് കാരണമാകുമെന്ന് ഗാഡ്ഗിൽ പലപ്പോഴും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പ്രകൃതിയെ സംരക്ഷിക്കുന്നതിന് മാത്രമല്ല, മനുഷ്യജീവിതത്തെയും ഉപജീവന മാർഗങ്ങളെയും ജൈവ വൈവിധ്യവുമായി കൂട്ടിയിണക്കിക്കൊണ്ടുപോകേണ്ടതിന്റെ പ്രാധാന്യം അദ്ദേഹത്തിന്റെ പഠനങ്ങളും ശുപാർശകളും അടിവരയിട്ട് പറയുന്നു.
1: Our basic thesis is that environment will be protected by people who are interested in healthy environment for their own livelihoods and for their own health. And this is abundantly reflected in our Westergaard Ecology Expert Panel report. Industrial production, primarily there is a chemical industry complex and livelihoods of farmers in that area as well as fisher folk. There are no official studies of the impact on agriculture and on fisheries, which is unfortunate. There should be such studies. We conducted, of course, relatively brief studies on the negative impact on agriculture, but particularly on fisheries, because this chemical industry complex has very drastically affected fisheries of Vashishti and Dabhol area, which are once were very rich fishing grounds. And our estimate was that while 11,000 jobs have been created, some 20,000 fishermen have lost their livelihood. I am quite convinced that people want healthy environment, and our report has not given any rigid recommendations. An impression has been created that we have suggested some rigid regulations. That is incorrect.
0: ലോകത്തിലെ 8 ജൈവ വൈവിധ്യ ഹോട്ട്സ്പോട്ടുകളിലൊന്നായി കണക്കാക്കപ്പെടുന്ന പശ്ചിമഘട്ടം ഏഷ്യനാന, സിംഹവാലൻ കുരങ്ങ്, വരയാട് എന്നിവയുൾപ്പെടെയുള്ള ജീവജാലങ്ങളുടെ നിർണായക ആവാസ വ്യവസ്ഥയാണ്. പാരിസ്ഥിതികമായി വളരെയധികം പ്രാധാന്യമുണ്ടായിരുന്നിട്ടും കേരളത്തിന്റെ ജൈവ വൈവിധ്യം സംരക്ഷിക്കുന്നതിനും നിലനിർത്തുന്നതിനുമുള്ള ശ്രമങ്ങൾ വളരെയധികം പ്രതിസന്ധികളും വെല്ലുവിളികളും നിറഞ്ഞതാണ്. കൃഷിക്കായുള്ള മരമുറിക്കൽ, അടിസ്ഥാന സൗകര്യ വികസനം എന്നിവയ്ക്കായി മുൻകാലങ്ങളിലും മറ്റുമുണ്ടായ വനനശീകരണം കേരളത്തിന്റെ സൂക്ഷ്മമായ ജൈവ വൈവിധ്യ സന്തുലിതാവസ്ഥയ്ക്ക് ഭീഷണിയാകുന്ന കാഴ്ചയാണ് ഇന്ന് നമ്മുടെ മുന്നിലുള്ളത്. ഭൂമിയെ മാതൃസ്ഥാനത്ത് കരുതുന്ന പാരമ്പര്യമാണ് ഇന്ത്യയുടേത്. ഈ ആശയം മുൻനിർത്തിയാണ് ഏക് പേട് മാക് കെ നാം എന്ന ബൃഹത്തായ പദ്ധതിക്ക് കേന്ദ്ര സർക്കാർ രൂപം നൽകിയത്. സ്വന്തം അമ്മയുടെ പേരിൽ ഒരു മരം നടുക, ഈ ലളിതമായ പ്രവൃത്തിയിലൂടെ 2 ലക്ഷ്യങ്ങളാണ് നിറവേറുന്നത്: ഭൂമിയുടെ സമൃദ്ധിയും ആരോഗ്യവും നിലനിർത്തുക, ഒരു ജീവൻ രൂപപ്പെടുത്തിയെടുക്കുന്നതിൽ അമ്മമാർ വഹിക്കുന്ന പങ്കിനെ ആദരിക്കുക, പരിസ്ഥിതി സംരക്ഷണത്തിനുള്ള കൂട്ടായ ശ്രമങ്ങളുടെ പ്രാധാന്യം ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്യുന്ന വേളയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എടുത്തു പറഞ്ഞിരുന്നു. അദ്ദേഹത്തിന്റെ ആഹ്വാനം പിന്നീട് ലോകരാജ്യങ്ങളുൾപ്പെടെ ഏറ്റെടുക്കുകയും ചെയ്തു. ഇത്തരത്തിൽ നിരവധി സംരംഭങ്ങളിലൂടെ പരിസ്ഥിതിയുമായി ഇണങ്ങി ജീവിക്കണമെന്ന ആശയം ജനങ്ങളിലെത്തിക്കാനാണ് കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നത്. നമുക്ക് സൃഷ്ടിക്കാൻ കഴിയാത്തതിനെ നശിപ്പിക്കാതിരിക്കാം എന്നതാണ് ഇന്ന് മനുഷ്യർ ഏറ്റെടുക്കേണ്ട ഏറ്റവും വലിയ സന്ദേശമെന്ന് ഇക്കഴിഞ്ഞ ജൈവ വൈവിധ്യ ദിനത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച പരിപാടിയിൽ കേന്ദ്ര പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദ്ര യാദവ് പറഞ്ഞു. പ്രകൃതിയും നാഗരികതയും സഹവർത്തിത്വത്തിൽ ജീവിക്കുന്ന പാരമ്പര്യമാണ് നമ്മുടേതെന്നും അദ്ദേഹം വ്യക്തമാക്കി.
2: ഭാരത് മേ ഏക് പരമ്പര രഹി ഹൈ കി ഹം വൻ സമ്പദ കാ ബി ഉപയോഗ് സാമാന്യത ജോ ഹം ത്യോഹാർ മനാതേ ഹൈ വോ ഉസ്കെ ദോനോ ലക്ഷ്യ ഹോതേ ഹൈ ഏക് വൻ സമ്പദ കാ സംരക്ഷണ ഹൈ ഓർ ഏക് ഉസ്കാ സഹീ ഉസ്കാ ഫൽ യാ ഫൂൽ ആനേ കാ സമയ തഭി ഉസ്കാ ഹം ഉസ്കോ തോഡ്നേ കാ കാര്യ കർതേ ഹൈ ജോ ചീസ് ഹം ബനാ നഹീ സക്തേ കം സേ കം ഉസ്കോ ബിഗാഡേ നാ. ये आज की मानवता को सबसे बड़ा संदेश है जो हमें लेना चाहिए. इस धरती पे जितनी भी जैव विविधता है वो हमें भोजन प्रदान करती है, वो हमें दवाई प्रदान करती है, वो हमें जीवन प्रदान करती है. नेचर की जो विरासत है, ये इतनी संपन्न जो जैव विविधता है, इसकी कई बार हम कल्पना नहीं करते हैं.
0: ഇക്കോ റീസ്റ്റോറേഷൻ പോളിസി 2021 എന്ന പേരിൽ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ സമഗ്രമായ സ്വാഭാവിക വനങ്ങളുടെ പുനഃസ്ഥാപന നയം അംഗീകരിച്ച സംസ്ഥാനമാണ് കേരളം. കേരളത്തിന്റെ പാരിസ്ഥിതിക സന്തുലിതാവസ്ഥ പുനഃസ്ഥാപിക്കുന്നതിനും പ്രകൃതി വിഭവങ്ങൾക്ക് സുസ്ഥിര പരിപാലനം ഉറപ്പാക്കുന്നതിനുമുള്ള ഒരു മാർഗരേഖയായിട്ടാണ് ഈ സ്വാഭാവിക വനങ്ങളുടെ പുനഃസ്ഥാപന നയത്തെ സർക്കാർ ആവിഷ്കരിച്ചത്. ഇതിനു പുറമെ വനപ്രദേശങ്ങൾക്ക് പുറത്ത് മരങ്ങൾ നട്ടുപിടിപ്പിക്കുന്നതിനായി വനം വകുപ്പ് വലിയ തോതിൽ തൈകൾ വിതരണം ചെയ്യുന്നുമുണ്ട്. കർഷകർക്കും ഭൂവുടമകൾക്കും അവരുടെ ഉടമസ്ഥതയിലുള്ള ഭൂമിയിൽ മരങ്ങൾ നട്ടുപിടിപ്പിച്ച് പരിപാലിക്കുന്നതിനായി സാമ്പത്തിക ആനുകൂല്യങ്ങളും വാഗ്ദാനം ചെയ്യുന്നു. മനുഷ്യരും വന്യമൃഗങ്ങളും തമ്മിലുള്ള സംഘർഷം രൂക്ഷമായി തുടരുന്നത് വനത്തിലെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയിലുണ്ടായ വ്യതിയാനങ്ങൾ മൂലമാണെന്ന് മനസ്സിലാക്കി ഉൾവനങ്ങളിൽ കൂടുതൽ മരങ്ങൾ നട്ടുപിടിപ്പിക്കാനുള്ള ശ്രമങ്ങളും നടക്കുകയാണ്. ഇതിന്റെ ഭാഗമായി ഭൂപ്രകൃതിക്കിണങ്ങുന്ന വിധത്തിലുള്ള വിത്തുകൾ തിരഞ്ഞെടുത്ത് മണ്ണുമായി ചേർത്ത്

0: വിത്തുണ്ടകൾ തയ്യാറാക്കി വനത്തിലെങ്ങും വിതറുന്ന ജോലി ഏറെ കാര്യക്ഷമമായാണ് വനംവകുപ്പ് ഏറ്റെടുത്ത് നടത്തുന്നത്. നഗര അർദ്ധനഗര പ്രദേശങ്ങളിൽ നഗരവനങ്ങൾ എന്ന പേരിൽ പച്ചപ്പിന്റെ തുരുത്തുകൾ സൃഷ്ടിച്ചും കേരളം പ്രകൃതി സംരക്ഷണ പ്രവർത്തനങ്ങളിൽ മാതൃകയാകുന്നുണ്ട്. നമ്മുടെ സംസ്ഥാനത്ത് പ്രാദേശിക തലത്തിൽ പ്രകൃതിയെ സംരക്ഷിക്കാനായി നിരവധി പ്രവർത്തനങ്ങളാണ് സജീവമായി നടന്നുവരുന്നത്. കാവുകൾ സംരക്ഷിച്ചും പുഴകളുടെ പുനരുജ്ജീവനത്തിലൂടെയും കണ്ടൽക്കാടുകൾ സംരക്ഷിച്ചും പല പ്രാദേശിക സംഘടനകളും മനുഷ്യരും കേരളത്തിന്റെ ജൈവ വൈവിധ്യങ്ങളുടെ കാവലാളാകുന്നുണ്ട്. കേരളത്തിന്റെ വൈവിധ്യമാർന്ന സസ്യജാലങ്ങൾ മനുഷ്യരും പരിസ്ഥിതിയും തമ്മിലുള്ള ചരിത്രപരമായ ബന്ധത്തെ പ്രതിഫലിപ്പിക്കുന്നതാണ്. ജൈവ വൈവിധ്യ ഭീഷണിയിൽ ഏറെ പ്രധാനപ്പെട്ട ഒന്നാണ് അധിനിവേശ സസ്യങ്ങളും ജീവികളും. ഇവയുടെ വ്യാപനം മറ്റ് സ്വാഭാവിക ജീവജാലങ്ങളുടെ വംശനാശത്തിനു വരെ കാരണമാകുന്നുണ്ട്. വനമേഖലകളിലും കൃഷിയിടങ്ങളിലും ജലാശയങ്ങളിലും തണ്ണീർത്തടങ്ങളിലും അതിവേഗം വ്യാപിച്ച് ആവാസ വ്യവസ്ഥയ്ക്ക് തന്നെ ഭീഷണിയായി മാറുകയാണിവ. ആഫ്രിക്കൻ പായൽ, കുളവാഴ, ആഫ്രിക്കൻ ഒച്ച് തുടങ്ങിയവ ഇവരിൽ പ്രധാനികളാണ്. ജൈവ വൈവിധ്യ സംരക്ഷണത്തോടുള്ള കേരളത്തിന്റെ പ്രതിബദ്ധത കേവലം സർക്കാരുകളുടെ മാത്രമല്ല, മറിച്ച് സമൂഹത്തിന്റെ കൂട്ടുത്തരവാദിത്തം കൂടിയാണ്. ഇത്തരം അധിനിവേശ ഭീഷണിയെ നേരിടുന്നതിൽ ഓരോ പൌരനും പങ്കുവഹിക്കാനാകും. കേരള സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡ് മുൻ അധ്യക്ഷൻ ഡോക്ടർ സി ജോർജ് തോമസ് ആകാശവാണിയോട്.
1: മനുഷ്യരുടെ പ്രവർത്തനങ്ങൾ ജീവജാലങ്ങളുടെയും ആവാസ വ്യവസ്ഥകളുടെയും വംശം നാശത്തിനും ജൈവ വൈവിധ്യത്തിന്റെ നാശത്തിനും കാരണമാകുന്നതായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. സുസ്ഥിരമല്ലാത്ത മനുഷ്യപ്രവർത്തനങ്ങളാൽ ആവാസ വ്യവസ്ഥകൾക്കും ആയിരക്കണക്കിന് സ്പീഷീസുകൾക്കും വംശനാശം സംഭവിക്കുന്ന തരത്തിൽ വളരെ കഠിനമായ ആഘാതമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ജൈവ വൈവിധ്യ നഷ്ടം എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മൾ അർത്ഥമാക്കുന്നത് ഒരു സ്പീഷീസ്, ഒരു ഇനം, ഒരു ആവാസ വ്യവസ്ഥ അല്ലെങ്കിൽ ഒരു നിശ്ചിത പ്രദേശത്തിന്റെ നഷ്ടം എന്നാണ്. ജൈവ വൈവിധ്യ നഷ്ടത്തിന് കാരണമാകുന്ന ചില പാരിസ്ഥിതിക അസ്വസ്ഥതകളാണ് കാട്ടുതീ, വെള്ളപ്പൊക്കം, ചുഴലിക്കാറ്റ്, വരൾച്ച, പകർച്ചവ്യാധികൾ, സുനാമി, അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ, അധിനിവേശ ജീവികൾ, മനുഷ്യ വന്യജീവി സംഘർഷം തുടങ്ങിയവ. ഇതിലൊക്കെ മനുഷ്യന് ഇടപെടുന്നതിന് പരിമിതികളുണ്ടെങ്കിലും കാട്ടുതീ പോലുള്ള ഒഴിവാക്കുന്നതിന് മുൻകരുതലെടുക്കാം. അതുപോലെ തന്നെ ആവാസ വ്യവസ്ഥ പുനഃസ്ഥാപനത്തിന് പദ്ധതികൾ നടപ്പിലാക്കാം. അധിനിവേശ ജീവികൾ, മനുഷ്യ വന്യജീവി സംഘർഷം തുടങ്ങിയവയുടെ കാര്യത്തിലും മനുഷ്യന് ധാരാളമായിട്ട് വളരെ വലിയ രീതിയിൽ ഇടപെടാൻ സാധ്യതയുണ്ട്. മനുഷ്യനും വന്യജീവികളും തമ്മിലുള്ള സമാധാനപരമായ സഹവർത്തിത്വത്തിനായി അവ തമ്മിലുള്ള സംഘർഷം കുറയ്ക്കുന്നതിന് ആവശ്യമായ ഇടപെടലുകൾ ഫലപ്രദമായി കൈകാര്യം ചെയ്യേണ്ടിയിരിക്കുന്നു. ഓരോ പ്രദേശത്തെയും ജൈവ വൈവിധ്യത്തെ ബാധിക്കുന്ന ഭീഷണികൾ തിരിച്ചറിഞ്ഞ് അവയെ സംരക്ഷിക്കാനും പുനഃസ്ഥാപിക്കാനുമുള്ള പദ്ധതികൾ സമയബന്ധിതമായി നടപ്പിലാക്കേണ്ടിയിരിക്കുന്നു.
0: പ്രാദേശിക പ്രവർത്തനങ്ങൾക്ക് ആഗോളതലത്തിൽ സ്വാധീനം സൃഷ്ടിക്കാൻ കഴിയുമെന്ന ഓർമ്മപ്പെടുത്തലായിരുന്നു ഈ വർഷത്തെ ലോക ജൈവ വൈവിധ്യ ദിന സന്ദേശം. വീടുകളിലും സ്കൂളുകളിലും സമൂഹങ്ങളിലും നിന്ന് ജൈവ വൈവിധ്യ സംരക്ഷണം ആരംഭിക്കാമെന്ന ശക്തമായ ഈ സന്ദേശം ലോകമെമ്പാടും ഏറ്റെടുക്കേണ്ട സമയമാണിത്. ഭൂമിയെ താങ്ങി നിർത്തുന്ന നെടുംതൂണാണ് ജൈവ വൈവിധ്യം. പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ നിലനിർത്തുന്നതിൽ ഓരോ ജീവിവർഗത്തിനും പങ്കുണ്ട്. ജൈവ വൈവിധ്യം സംരക്ഷിക്കുന്നത് ഒരു പാരിസ്ഥിതിക ഉത്തരവാദിത്തം മാത്രമല്ല, മനുഷ്യന്റെ നിലനിൽപ്പിനും ഭൂമിയുടെ ഭാവിക്കും അത്യന്താപേക്ഷിതമാണ്. പ്രകൃതിയെ ബഹുമാനിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നതിലൂടെ വരും തലമുറകൾക്ക് ആരോഗ്യകരവും സുരക്ഷിതവുമായ ഒരു ലോകമുറപ്പാക്കാൻ നമുക്ക് കഴിയും. ജൈവ വൈവിധ്യം സംരക്ഷിക്കേണ്ടതിന്റെ പ്രാധാന്യം സംബന്ധിച്ച് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ സ്പോട്ട്ലൈറ്റ് പരിപാടി ഇവിടെ പൂർണ്ണമാകുന്നു. ഏകോപനം ലെമിജി നായർ, തയ്യാറാക്കിയത് കാർത്തിക വിശ്വംഭരൻ, കൃഷ്ണ പ്രകൃതി, അവതരണം ഹരിഷ്ണ.

ആകാശവാണി കണ്ണൂർ. സമയം 11 മണി കഴിഞ്ഞ് 14:58. ഇതോടെ ഈ നിലയത്തിലെ ഇന്നത്തെ പരിപാടികൾ സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 5:50 ആരംഭിക്കും. ജയ് ഹിന്ദ്.